0: അപ്പോൾ എനിക്ക് ഒരു കാര്യം ട്രെയിനിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത്, ഈ സമയം അറിയുക എന്നുള്ളൊരു വിഷയം. ദിവസം, കാരണം 2 ദിവസം യാത്ര ഉണ്ട്, 44 മണിക്കൂർ, 2 ദിവസത്തിൻ്റെ അടുത്ത് നമുക്ക് ഓടാനുണ്ട്. പലപ്പോഴും ടിക്കറ്റിൻ്റെ വിഷയത്തിൽ എന്നും ഓടുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്, അതാണ് എല്ലും പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാവുന്നത്, അതാണ് അതിനൊരു കാരണം. ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടത്, ഇത്രയും കാലത്തെ പരിചയത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത്, അത് ഡെയിലി ഉണ്ട് വണ്ടി. പക്ഷേ അതിനപ്പുറം അതിൻ്റെ യാത്രാ സമയം കുറച്ച് കൂടുതലാണ് മറ്റു വണ്ടികളെ അപേക്ഷിച്ച്. 44-45 മണിക്കൂർ 46 മണിക്കൂർ വരെ അത് പോകുന്നുണ്ട്. പലപ്പോഴും ചിലപ്പോൾ ലേറ്റൊക്കെ ആവലുണ്ട്. എന്നാൽ 35-39 ഒക്കെ മണിക്കൂറിൽ എത്തുന്ന വണ്ടികളുണ്ട്. കുറേ ആളുകൾ അതാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ മംഗളയിൽ യാത്ര ചെയ്യുമ്പം, പ്രത്യേകിച്ച് 2 ദിവസം വരുമ്പോൾ, പലപ്പോഴും ചോദിക്കേണ്ടി വന്നൊരു സംഭവം എന്താ വെച്ചാൽ, ഇന്ന് ഏതാ ദിവസം? ട്രെയിൻ കയറിയിട്ട് നമ്മൾ യാത്ര പോയിട്ട് ഇന്ന് ഏതായിരുന്നു ദിവസം പലപ്പോഴും ചോദിക്കാൻ വന്നിട്ടുണ്ട്.
1: ചിലപ്പോൾ നമുക്ക് ഈ 2-3-4 ദിവസം ഒരുമിച്ച് ഓഫ് ഡേ കിട്ടിയത് നമ്മൾ
0: ചോദിക്കില്ലേ?
1: ട്രെയിൻ കയറി കഴിഞ്ഞാൽ ദിവസം
0: ഈ പത്രം വായന നാട്ടിൽ നിന്ന് കുറച്ചുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വിട്ട് പള്ളി വിട്ട് തിരിച്ചു പോകുമ്പം എന്നും കയറിയിട്ട് ജസ്റ്റ് വായിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഡേറ്റ് ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ടാവായിരുന്നു. പക്ഷേ ട്രെയിനിൽ എത്തുമ്പം ഇവിടെ നിന്നൊക്കെ ചിലപ്പം രാവിലെയൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ കിട്ടും സ്റ്റേഷനോ അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ കൊണ്ടു നടക്കും. കേരളം വിടണ വരെ നമുക്ക് ആ പത്രത്തിൻ്റെ ടച്ച് ഉണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടും. അത് അതിനുവേണ്ടി അത് കിട്ടണം നിർബന്ധ ആളുകളൊക്കെ വാങ്ങലുണ്ട്. പക്ഷേ അതൊരു സംഭവ സമയത്തിൻ്റെ ഒരു വിഷയം. ഡേറ്റ് മാറണതൊക്കെ ഒരു ട്രെയിനിൻ്റെ വിഷയത്തിൽ പിന്നെ ഓരോ പല സംഗതികളും നമ്മളിങ്ങനെ, ഞാൻ അന്ന് എനിക്കൊന്ന് ജാമ്യയിൽ പഠിക്കാൻ തുടങ്ങി സമയത്താണ് എഴുതി തുടങ്ങിയത്. യാത്രാക്കുറിപ്പും സംഗതികളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ വിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള നടത്താണ് എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിൻ്റെ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 12 പേരിങ്ങനെ ബുക്ക് ചെയ്ത് പോയി. അവിടുന്ന് ഓരോന്ന് നമ്മൾ പറയുമ്പോൾ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ നിസാമുദ്ദീൻ സ്റ്റേഷന് അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്.
1: എവിടുന്ന് കയറിയത്?
0: അത് കോഴിക്കോട് നിന്നാണ് നമ്മൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അങ്ങനെ എല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ സീറ്റ് അത്ര വലിയ യാത്രയായതുകൊണ്ട് പിന്നെ സ്ലീപ്പർ ആണ് ബുക്ക് ചെയ്തത്. പക്ഷേ പിന്നീട് നമ്മൾ അവിടുന്ന് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ജനറലിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നതൊക്കെ ഉണ്ട് പെട്ടെന്നുള്ള വരവിലും. പിന്നെ ചില വണ്ടികൾക്ക് ജനറലിൽ വലിയ റിസ്ക് ഇല്ലാത്ത വണ്ടികൾ, സ്റ്റോപ്പ് കുറവുള്ള, അന്നൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ചേർന്നതിന് ശേഷം ഫസ്റ്റ് വരവ് പിന്നെ സമ്പർക്രാന്തി എക്സ്പ്രസ് എന്ന് പറഞ്ഞ നല്ല സ്പീഡുള്ള വണ്ടിയുണ്ട്. 10 സ്റ്റോപ്പ് അന്ന് 10-ാമത്തെ സ്റ്റോപ്പ് കോഴിക്കോടാണ്, ഡൽഹിയിൽ നിന്ന് ഓരോ സ്റ്റേറ്റിലും ഒരു സ്റ്റോപ്പൊക്കെ ഉള്ളു. അപ്പോൾ അതിലേക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. ഇൻഷാല്ല നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിസാമുദ്ദീൻ, ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇൻഷാല്ല ഓരോന്നിനെ പറ്റിയും കുറേ പറയാനുണ്ട്. അതൊരു ദർഗയുടെ ഒരാളുടെ അന്നത്തെ മുമ്പ് കാലത്ത് ജീവിച്ച വലിയൊരു ഒരു നേതാവ്, നെറ്റൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അയാളുടെ പേരിലാണ് ആ ഒരു സ്റ്റേഷനുള്ളത്. ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, 10-17 കുറേ പ്ലാറ്റ്ഫോമുകൾ അവിടെ ഉണ്ട്. ന്യൂഡൽഹിയിലും ഉണ്ട് ഇതേപോലെ പ്ലാറ്റ്ഫോമുകൾ. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം നമ്മളെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, പരിചയമില്ലാത്ത കുറേ ആൾ. അവർ ടാക്സിക്കാരാണ്, എടുക്കാൻ പോകേണ്ടത്. എടുക്കാൻ പോകേണ്ടത് വെച്ച് നമ്മളെക്കാട്ടിലും താല്പര്യം ഓൽക്കായിരിക്കും നമ്മൾ പോകേണ്ടിയെടുത്ത്. അത് പല സമയത്ത് നമുക്ക് പരിചയമില്ലെങ്കിൽ പറ്റിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് അവിടെ. പലപ്പോഴും ആ ഒരു തലത്തിൽ നമ്മൾ ഉറുദു അല്ലെങ്കിൽ ഹിന്ദി അറിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ അവരെ അറിയണമെന്നുണ്ട്, പുതിയ ആൾക്കാരാണ്, പല നാട്ടിൽ നിന്ന് വരുന്നതാണ്, കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുള്ളവർക്ക് ഹിന്ദി തീരെ അറിയില്ല എന്നുള്ളവർക്ക് ഇവരെന്ത് ചെയ്യും, പിന്നെ നാടൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ലോം നമ്മളെ ഭാഷ പറഞ്ഞാൽ പിഴിയും, ഇല്ലാത്ത ഫീസ് കൂടുതൽ വാങ്ങും. അങ്ങനെയൊക്കെ അവർ വാങ്ങുമ്പോൾ ഇത്ര നോക്കുക പറയും, ഇത്ര ഉള്ളു നോക്കുക. നമ്മളെ ലഗേജും കാര്യമൊക്കെ കയറ്റി നമ്മളങ്ങനെ ജാമ്യൻ്റെ അടുത്തേക്ക് പോവാണ്. ഒരു പ്ലാനും ഇല്ല എവിടെയാണ് താമസിക്കുക എന്താണ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടാണ് നമ്മൾ കുറേ ടീമിനെ കോൺടാക്ട് ചെയ്യുന്നത്. അവിടെയുള്ള ഹെൽപ്പ് ഡെസ്ക്, കുറേ ടീമുകളുണ്ട്, പല ടീമുകളുണ്ടാവും. അപ്പോൾ ഹെൽപ്പ് ഡെസ്കിനെ ബന്ധപ്പെട്ടപ്പോൾ നിങ്ങളിങ്ങനെ, അന്നത്തെ എനിക്ക് ഓർമ്മയുള്ള പേര് നമ്മൾ കൊർഡോവ എന്ന് പറഞ്ഞ ഓരോരോ പിന്നെ അവർ നിൽക്കുന്ന സ്ഥലം ഹോസ്റ്റലിന് പുറത്ത്, അതായത് ഹോസ്റ്റലിൽ അവർ സംവിധാനമുണ്ട്, യൂണിവേഴ്സിറ്റിൻ്റെ ജാമ്യ മില്യൻ്റെ ഹോസ്റ്റലുണ്ട്. പക്ഷേ അതിൽ നിൽക്കാത്ത പുറത്തുള്ള ആളുകളുണ്ട്, അവരാണ് ഇത്തരം പിന്നെ എൻട്രൻസിൽ വരുന്ന ആളുകൾക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. അന്ന് എടുത്തു പറഞ്ഞൊരു സംഗതി, ഭയങ്കര ചൂടുള്ള സമയമാണ്. ഏപ്രിൽ 4 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ 4 അന്ന് 2014 നമ്മളെ എൻട്രൻസ്. അത് ഞാൻ വീണ്ടും ഓർമ്മിക്കാനുള്ള ഡേറ്റ് കറക്റ്റ് ഓർമ്മിക്കാനുള്ള സംഗതി, ഞാൻ അന്നത്തെ നമ്മുടെ ഷൂട്ട് കേസ് ഇപ്പോഴും ഉണ്ട്, ജാമ്യൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ ഇപ്പോഴും, നമ്മൾ ഫോട്ടോ ഒട്ടിച്ച അഡ്മിറ്റ് കാർഡും എക്സാം ഡേറ്റൊക്കെ എഴുതിയ ഇതിപ്പോൾ ഇപ്പോൾ അടുത്ത് നമ്മൾ ഇങ്ങനെ എടുത്തപ്പോൾ കണ്ടിരുന്നു. അപ്പം അന്ന് ചൂട് ഭയങ്കരമാണ്, അപ്പോൾ എ സി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി ആലോചിക്കാൻ, ചിലവുള്ളതുകൊണ്ട് നമ്മൾ തീരെ ആലോചിക്കാൻ കഴിയില്ല. നമ്മൾ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്, മിക്ക ആളുകളും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തികമായി വളരെ വീക്കാണ്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കൊർഡോവയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കൊർഡോവ അതേപോലെ ബഗ്ദാദ് ഇങ്ങനത്തെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലുള്ള കുറേ പേരുകളുണ്ട്. അതാണ് ഇവർ ഇവരുടെ പിന്നെ ഹോസ്റ്റൽ ഓല് നിൽക്കണ സ്ഥലം, ഹോസ്റ്റലല്ല പുറത്ത് നിൽക്കുക, പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്, മാസം മാസം പൈസ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൽ അൻസാരി എന്ന് പറഞ്ഞ ആളെപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി കുറേ ആൾക്കാരുണ്ട്, ഗഫൂർക്ക വഴിയാണ് നമുക്ക് ഈ റൂമിൻ്റെ സെറ്റപ്പ്, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി നിൽക്കുക, അവിടെ കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ വെക്കേഷൻ സമയത്താണ് ഇത് നടക്കുക, അവിടുത്തെ വെക്കേഷൻ ചൂട് കൂടുമ്പോഴാണ് വെക്കേഷൻ ഉണ്ടാവുക, എല്ലാവരും നാട്ടിലായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് ചുരുങ്ങിയ ആളുകൾ അവിടെ നിൽക്കാൻ നിർബന്ധിതരായ ആളുകൾ അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ അൻസാരി കൊച്ചിയാണ് അവരുടെ നാട്, ഇപ്പോൾ നമ്മളെ നമ്പറിൽ കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അൻസാരി പിന്നെ അന്ന് പറഞ്ഞൊരു ഒരു ഒരു ഒരു മോട്ടിവേഷണൽ സംസാരം ഇപ്പോഴും ഞാൻ ഇങ്ങനത്തെ എൻട്രൻസിന് പോകുന്ന എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പഠിക്കാം, കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അള്ളാ തരുന്നതാണ് തൗഫീഖ്. അപ്പം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40+ ആണ് അന്നത്തെ ചൂട്, 42 ഒക്കെ നോർമൽ അവിടുന്ന്, പിന്നെ ഹൈ ആകുമ്പോൾ 46-47 വരെ പോയതുണ്ട്. ഭയങ്കര നമ്മൾ എന്ത് ചെയ്താലും നമ്മളിങ്ങനെ രാത്രി പോലും നമ്മൾ എന്ത് ചെയ്യണം, വീശിക്കൊണ്ടിരിക്കുന്ന സമയം, നമ്മൾ
1: എ സി കാര്യം
0: ആ ഇവിടെ 35 കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. അപ്പം അന്ന് ആ അതുകൊണ്ടാണ് അവിടെ വെക്കേഷൻ അവിടെ കൊടുക്കണമെന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലായത്. അങ്ങനെ കൊർഡോവയിൽ നമ്മളിങ്ങനെ നമ്മളെ അതിങ്ങനെ അത്ര ചൂട് അനുഭവിക്കുന്നതും പിന്നെ ഇത്ര പേര് ഒരുമിച്ച് ഒരു ഒരു സ്ഥലത്ത് പരമാവധി ആളുകൾ ഇങ്ങനെ കൊള്ളിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്, നമുക്ക് പരമാവധി ചിലവ് കുറക്കണം, പിന്നെ വേറെ സൗകര്യങ്ങൾ നമുക്ക് അറിയില്ല, കോണ്ടാക്റ്റ് ഇല്ല, അതൊക്കെ പിന്നെ അന്നത്തെ അനുഭവത്തിൽ ഇന്നും അൻസാരിൻ്റെ നമ്മളിങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കും വായിക്കാനിരിക്കും, നല്ലോണം ഇങ്ങനെ തന്നെ വേണ്ടത്, മുപ്പരി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും, മുപ്പരിക്ക് നമ്മളറിയില്ല, നമ്മൾക്ക് മുപ്പരി അറിയില്ല, പക്ഷേ ഈ ഒരു ബന്ധം പഠനം അക്കാഡമിക് വിഷയത്തിൽ അത്ര ഇപ്പോഴിപ്പോൾ നല്ല ലെവലിൽ മാഷല്ല ലണ്ടനിലൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, മുപ്പരിപ്പോഴത്തെ പ്രൊഫഷനായിട്ട് അത്യാവശ്യം നല്ലൊരു ലെവലിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാവുമെന്നുള്ള എനിക്ക് മനസ്സിലായി, അത്രയും നല്ല മാഷല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അങ്ങനെ അവിടുന്ന് നമ്മൾ എൻട്രൻസ് എഴുതി, പിന്നെ എൻട്രൻസ് ചെയ്താൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ പറഞ്ഞ അനുഭവം ഏത് പള്ളിയിലേക്ക് പോയിട്ട്, ഈ ഹനഫി മദഹബിനെ പിൻപറ്റുന്ന പള്ളികളാണ് കൂടുതലായിട്ട് അവിടെ ഉണ്ടാവുക, മിക്ക ഭൂരിഭാഗം പള്ളികളും, പിന്നെ സൽഫി പള്ളിയൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ അന്ന് പള്ളിയിൽ രാത്രി ചെന്നപ്പോൾ നമ്മളിവിടെ വലബാലീൻ കഴിയുമ്പോഴേക്കും അമീൻ എന്ന് നമ്മൾ ഉച്ചത്തിൽ പറയും, ഒരുമിച്ച് പറയും. അന്ന് ഫസ്റ്റ് അനുഭവം ഇതാണ്, അത് ശരിക്കും നമ്മൾ പെട്ടുപോയി നമുക്ക് പിന്നെ നമസ്കാരം കഴിയുമ്പോൾ അറിയാം, ഉറക്കെ നമ്മൾ എല്ലാവരും ആമിൻ ചൊല്ലി. അപ്പോൾ കുറച്ച് സ്ഥലത്തു നിന്ന് മാത്രം ഇങ്ങനെ ആമീനോട് കേട്ട സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു ഒരു ഒരു നമ്മളെന്തോ എന്തോ ചെയ്തു പോയാലും ഓൽക്കൊരു ഒരു കൗതുകമായിരിക്കും, പുതുമ ഉണ്ടാവും, കാരണം ഓരോ എല്ലാവരും സൈലൻ്റായിട്ട് ആമീൻ പറയുന്ന ആളുകളാണ്. അപ്പോൾ അത് വലിയൊരു ഇതായിരുന്നു. പിന്നെ ഭക്ഷണം അതിൽ പലതും എടുത്ത് പറയണം, അടുത്ത മൊത്തത്തിലെടുത്ത് പറയുമ്പോൾ ഈ ഹോസ്റ്റലുകൾ മൊത്തത്തിലെ റോഡ് സാധാ റോഡ് സെറ്റപ്പ് റോഡായിരിക്കും, ഹൈവേ ഒക്കെ വളരെ നല്ല ഒരുപാട് വാഹനങ്ങൾക്ക് പോകാവുന്ന, അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ട്രാഫിക് സിഗ്നലൊക്കെ 12 മിനിറ്റ് വെയിറ്റിങ്ങുള്ള ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് അന്ന്, വലിയ തിരക്കുള്ള സ്ഥലത്ത്, എല്ലായിടത്തും അല്ല വളരെ തിരക്കുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ഓട്ടോയിലൊക്കെ പോയിട്ട് സ്ക്രീനിൽ നോക്കുമ്പോൾ 12 മിനിറ്റ് വെയിറ്റിംഗ്, വണ്ടി ഓഫാക്കിയാടെ പല പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, അവരപ്പോൾ പത്രം വായിക്കണമല്ലോ, അവിടുത്തെ പത്രം വായിക്കുന്ന ആളുകളുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡ് സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ക്ലീൻ ആയിരിക്കും, പക്ഷേ ഗല്ലി എന്ന് പറയും, നമ്മൾ ഈ ഉള്ളി ഏരിയയിലേക്ക് പോയാൽ ഗല്ലി നമ്പർ എന്ന് പറയും, അപ്പോൾ ഗല്ലീൻ്റെ ഉള്ളിലോട്ട് പോയാൽ അത്യാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് പോയ ആളുകൾക്ക് വൃത്തി നല്ലോണമാണെന്നുള്ളവർക്കൊന്നും ചിലപ്പോൾ അത്ര സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു ഒരു അവസ്ഥയാണ് അവിടെ ഉള്ള ഗല്ലികളിലുള്ളത്. അപ്പോൾ ഗല്ലിയിൽ അതിൻ്റെ അടുത്ത് പള്ളിയും കാര്യങ്ങളും സൈഡിൽ പള്ളിയൊക്കെ ഉണ്ടാവും, പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നല്ല വൃത്തിയായിരിക്കും.
1: അപ്പോൾ നമ്മൾ ഈ ന്യൂസ് ചാനലുകളിലും റിപ്പോർട്ടുകളിലും വീഡിയോകളൊക്കെ കാണുന്നത് യഥാർത്ഥത്തിൽ ഡൽഹിയുടെ നല്ലൊരു വശമാണ്.
0: അതെ, ന്യൂ ഡൽഹി എന്ന് പറഞ്ഞ ശരിക്ക് നമ്മളിപ്പോൾ ഈ ട്രംപ് വന്ന സമയത്ത് മറച്ചു എന്നറിയില്ലേ, ഓൾഡ് ഡൽഹിയെ മറക്കാനൊരു മതിൽ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓൾഡ് ഡൽഹിയിൽ ശരിക്കും ന്യൂ ഡൽഹിയിൽ തന്നെ ഉള്ള ഏരിയകളിൽ ചെന്നാൽ നമുക്ക് ഇത്തരം പിന്നെ വളരെ മനസ്സിന് നമുക്ക് നമ്മളുടെ ഒരു പ്രകൃതം ഇവിടുത്തെ വൃത്തി നല്ലവണ്ണം നമ്മൾ നല്ലോണം കുളിച്ച് വെള്ളം നല്ലോണം കിട്ടണമെന്ന് നല്ല വൃത്തി കീപ്പ് ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ പ്രത്യേകിച്ച്. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസം ഇതുണ്ടാക്കും. പിന്നെ അത് നമ്മൾ അതിനോട് താതാത്മ്യപ്പെട്ട് വരും കുറച്ച് കഴിയുമ്പോൾ.
1: ഇതിപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് എത്തിയതിൻ്റെ ഇടയിൽ വേറൊരു ട്രെയിനിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ട്രെയിനിലേക്ക് ജസ്റ്റ് ഒരു അനുഭവം ഇപ്പോൾ വൃത്തിയുമായി ബന്ധപ്പെട്ടപ്പോൾ പോവാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നിട്ടാണ് പോകുന്നത്, വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുകളിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ട്. പലപ്പോഴും ഡൽഹി യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ടത് എങ്ങനെ പോയിട്ടും കല്ല, ട്രെയിനിൽ പോയാലാണ് അതിൻ്റെ, അതൊരു ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ പോകണം എന്ന് പറയാറുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു അനുഭവം കിട്ടാറുള്ളതെന്ന് പറയാറുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടായ
0: അനുഭവത്തിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ മംഗളയിൽ തന്നെ പോകണം ഒരുവട്ടമെങ്കിലും. ഞാൻ പറയലതാണ്, ഒരുവട്ടമെങ്കിലും മംഗളയിൽ എന്ത് ചെയ്യണം, ഡൽഹിയിലേക്ക് പോകണം. അതിൽ അന്നത്തെ എണ്ണ, എൻ്റെ അന്നത്തെ കണക്കാട് പറഞ്ഞു 46 സ്റ്റോപ്പുകളുണ്ട് ഡൽഹി എത്തുമ്പോഴേക്കും. അതിനപേക്ഷിച്ച് മറ്റേ വണ്ടി 10 സ്റ്റോപ്പുള്ളൂ. അതേപോലെ സ്റ്റോപ്പ് കുറവുള്ള വണ്ടിയാണ് പിന്നെ ദുരന്തോ എക്സ്പ്രസ് പറഞ്ഞിട്ട്, ഡുറോണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വളരെ സ്റ്റോപ്പ് കുറവാണ് അതിന്, ഇതിനെക്കാട്ടിലും 35 മണിക്കൂർ. രാജധാനി ഉണ്ട്, AC ആണ്. അപ്പോൾ ഞാനിത് ട്രിപ്പ് പോകുന്ന പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് പറയാനുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഡൽഹിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മംഗള എടുക്കുക, അല്ലെങ്കിൽ വേറെ ട്രെയിൻ. മംഗള റിസ്ക് ആണ് തോന്നുന്ന ആളുകളാണെങ്കിൽ നല്ലോണം എക്സ്പ്ലോർ ചെയ്യണം എന്നാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ മാതിരി ഓരോ കൾച്ചർ, ഓരോ നാട്, അതിൻ്റെ സ്വഭാവം, നാടിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ മംഗളയിലാണ്. കൊങ്കണിലൊക്കെ കുറേ പോകാനുണ്ട്. അപ്പോൾ ആ അങ്ങോട്ടേക്ക് മംഗള എടുക്കുക, അല്ലെങ്കിൽ ഓർ അതർ ട്രെയിൻ, ഏതെങ്കിലും മറ്റു ട്രെയിൻ എടുത്താൽ തിരിച്ച് അത്യാവശ്യം ഫിനാൻഷ്യലി കപ്പാസിറ്റി ആളുകളാണെങ്കിൽ തിരിച്ച് ഫ്ലൈറ്റ് എടുക്കണമാണ് ഏറ്റവും
1: ബെറ്റർ.
0: വൃത്തിക്ക് പോരാനും വളരെ ഈസി ആയിട്ട് ഇവിടെ എത്തും, കുറച്ച് പൈസ കൊടുത്താലും അങ്ങോട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയി എന്നാൽ തിരിച്ച് വേഗം എത്തും ചെയ്യും. നേരെ തിരിച്ചായാലും എന്താ അറിയോ, വേഗം ഡൽഹിയിലെത്തും, അധികം പ്രയാസങ്ങളൊന്നും ഇവിടെയൊന്നും അറിയില്ല. അവിടെ നമ്മൾ കറങ്ങി മൊത്തത്തിൽ കുറച്ചൊക്കെ ഒന്ന് റിസ്ക് എടുത്തിട്ടുണ്ടാവും. വീടിന്ന് വിട്ടിരിക്കുകയാണ്, വീട്ടിലെത്താൻ തിരിച്ച് നല്ല പൂതി ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. ആ സമയത്ത് വീണ്ടും ട്രെയിനിൽ പോരാറാണ് ഇത്രയും 40 മണിക്കൂർ. ആ അത് എളുപ്പമാക്കാണ് കുറച്ചുകൂടി നല്ലത്. അതെ, അതിൽ പിന്നെ എൻട്രൻസിൻ്റെ സമയത്ത് എൻട്രൻസ് വരെ നമ്മൾ പഠിക്കുന്നുണ്ട്, അത്യാവശ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ. ജാമ്യൻ്റെ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് പറയണം നന്നാവും തോന്നി. ഇപ്പോഴും അതേ പാറ്റേൺ ഒരു ഫീ കീപ്പ് ചെയ്യണത്. ഞാൻ എൻ്റെ ഇപ്പോൾ അളിയന് മിസ്സബ് ഇപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്, അവൻ എൻട്രൻസിന് പോയിരുന്നു. എൻട്രൻസിന് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്, അതിൽ 40 മാർക്ക് OMR ആണ്, ബബ്ലിങ്, അതിൽ മൈനസ് ഉണ്ട്, നെഗറ്റീവ് മാർക്കുണ്ട്. പിന്നെ 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആണ്, അതിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, അറബി ടു ഇംഗ്ലീഷും ഇംഗ്ലീഷ് ടു അറബിയും. അത് രണ്ടും അന്നൊക്കെ 10-10 മാർക്കാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, 10 മാർക്ക് ഇതിനും 10 മാർക്ക് അതിനും. പിന്നെ ഹറക്കത്ത് ഇടാനുണ്ട്, തഷ്കീൽ, ആ ഒരു പാസേജ് തരും, അതിന് നമ്മൾ ഇറാബ് അനുസരിച്ച് അറബിൻ്റെ ഇതാണ്, ആ ഇറാബ് അനുസരിച്ച് ഹറക്കത്തിടുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊരു സാധനമുണ്ട്. നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഒരു വാക്ക് തിന്നിട്ട് അതിനെ വാക്യത്തിൽ പ്രയോഗിക്കുക ചെയ്യാം, ഇവർ ഒരു വാക്യാ തരിക നമുക്ക്. എൻ്റെ അന്നത്തെ ക്വസ്റ്റ്യനാണ്, പിന്നീട് നമ്മൾ കുറേ പ്രശ്നം, നമ്മൾ പിന്നീട് ശേഷമുള്ള ആളുകൾക്ക് ഈ എൻട്രൻസ് ക്വസ്റ്റ്യൻ കൈ വാങ്ങിയിട്ട് സംഘടിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഇതേ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളത്, വാക്യം തരും, അത്യാവശ്യം മീനിങ് ഫുള്ളായ വാക്യം, അത് വാക്യത്തിൽ പ്രയോഗിക്കാൻ പറയുമ്പോൾ വളരെ പിന്നെ ഭാഷ വായനയും സംഗതിയൊക്കെ ഉള്ളവർക്ക്, കുറച്ചൊക്കെ ഭാഷ ടച്ചുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എസ്സെ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ അതിൽ ക്വസ്റ്റ്യൻ പറയും 7 സെൻറ്റൻസിലധികം കൂടരുത്. അത് എസ്സെ അന്ന് നമുക്ക് വന്നത് ലൈബ്രറി, ഒരു വിദ്യാർത്ഥിയുടെ ലൈഫിൽ ലൈബ്രറിയുടെ റോൾ എന്നുള്ളതിലേക്കാണ് നമുക്ക് വന്ന വിഷയത്തിൻ്റെ ടൈറ്റിലിംഗ് ഓർമ്മ ഉള്ളത്.
1: എന്തായാലും ഇതിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കി അനുഭവങ്ങളുമായിട്ട് ജസീൽക്കയോടൊപ്പം എടുക്കാം. ജസാക്കുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം, ജാമിയ മില്ലിയ ഡൽഹി, ഇവിടേക്കുള്ള തൻ്റെ യാത്രാനുഭവങ്ങൾ, തൻ്റെ ജീവിതാനുഭവങ്ങൾ. നമ്മളുമായി പങ്കുവച്ചത് ജസീൽ കുടിയത്തൂർ, കൂടെയുണ്ടായിരുന്നത് പീസ് റേഡിയോ പ്രതിനിധി നുസ്ഹാൻ രണ്ടത്താണി.

ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലിടുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

രാത്രിയുടെ ഇരുണ്ട മറ നീക്കി അള്ളാഹു വീണ്ടും ഒരു പ്രഭാതം നമ്മിലേക്ക് തുറന്നിരിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ പിഴവുകളും വീഴ്ചകളും തിരുത്തി നിരാശപ്പെടാതെ മുന്നോട്ടു പോവുക. കരുണയുടെ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നുവെന്ന് ഈ സൂര്യോദയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ലൈവ് ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജസീൽ കുടിയത്തൂർ. 2026 മെയ് 11 ഇന്ന് തിങ്കളാഴ്ച. ഹിജ്റ വർഷം 1447, ദുൽഖാദ 23, കൊല്ലവർഷം 1201, മേടം 28. എല്ലാവർക്കും സുഖമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ ഇന്ന് ലൈവ് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സലാം സാറാണ്. സലാം സാറേ, എന്താണ് പിന്നെ നമ്മൾ ശ്രോതാക്കള് ലൈവ് തുടങ്ങാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ സലാം അറിയിച്ചിങ്ങനെ മാഷാല്ല ലൈവ് തുടങ്ങാനുള്ളൊരു കാത്തിരിപ്പിലാണ്. അപ്പൊ നമ്മള് പിന്നെ കുറെ സലാം പറഞ്ഞ ആളുകളുണ്ട്.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അപ്പോ പിന്നെ ലിസ്റ്റ് വായിക്കാൻ നിന്നാൽ എന്നത്തെ മാതിരി അങ്ങനെ ഒരുപാടുണ്ടാവും. ഞാൻ പിന്നെ ശ്രോതാക്കൾ ഫുള്ള് ആക്റ്റീവാകണ, പ്രധാനമായും ആക്റ്റീവാകുന്ന സമയം ഈ ഒരു സമയമാണ്, ലൈവിൻ്റെ സമയത്ത്. ഫീഡ്ബാക്ക് അത് നിറഞ്ഞിട്ടേ
1: നമുക്ക് നമ്മൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ?
0: ചോദ്യം ചോദിക്കാറുണ്ട്. അല്ല, കഴിഞ്ഞ ലൈവില്
1: അല്ലെ ഫസ്റ്റ് തന്നെ ചോദിക്കുമ്പോ എന്ന് വെച്ചാല് ഞാൻ ആ ചോദ്യം കേട്ടില്ലായിരുന്നു പറയും.
0: നമ്മൾ കഴിഞ്ഞ ലൈവില് കഴിഞ്ഞ ആഴ്ച ലൈവില് മാവിനെ പറ്റി ചോദിച്ചിന്. വീട്ടില് മാവുണ്ടോ?
1: മാവുണ്ടോ?
0: ആ, ഏതൊക്കെ ടൈപ്പാ ഉള്ളത്, എത്ര മാവുണ്ട്? അപ്പോ മാഷാല്ലാ അന്ന് വളരെ ഒരുപാട് ആളുകള് അവരുടെ ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ അവരുടെ അനുഭവങ്ങളും ഒരുപാട് സംഗതി ഷെയർ ചെയ്തു. ഇന്ന് നമ്മള് ചോദ്യം കുറച്ച് വലിയ പഴയത്തിലേക്ക് പോവാണ്,
1: മാറ്റി പിടിക്കാണ്.
0: വീട്ടില് പ്ലാവ് ഉണ്ടോ എന്നാണ് ഇന്നത്തെ ചോദ്യം.
1: എനിക്ക് തോന്നി
0: അതില് ഒന്ന് രണ്ട് സാധനം തിരഞ്ഞു വെക്കിയിരുന്നു. അപ്പൊ അതിനെ പറ്റി നമ്മൾ ഈ പിന്നെ ഇസ്ലാം മുസ്ലിങ്ങളായി ജീവിച്ചു പോകുമ്പോഴേ അള്ളാഹുവിന്റെ അടിമകൾ എന്നുള്ള നിലക്ക് നമ്മള് പിന്നെ ഈ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ ഏത് കാര്യത്തിലും ദീനിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ വീട്ടിൽ ചക്കയുണ്ടോ എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചോദ്യം. ഉണ്ടെങ്കിൽ അത് ഏത് ഇനമാണ്, പിന്നെ എന്തൊക്കെയാണ്, പ്ലാവ് ഉണ്ടോ എന്നാണ്, ചക്ക അനുഭവങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ പലതും വരും. കഴിഞ്ഞ മാസം നമ്മൾ പേര് കേൾക്കാം, കഴിഞ്ഞ ആഴ്ച പേര് കേൾക്കാത്ത ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ചകിരി മാങ്ങ, പിന്നെ നമ്പ്യാർ മാങ്ങ, ഓരോരോ പേര് ആദ്യമായിട്ട് പേര് കേൾക്കുന്ന മാങ്ങകളുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ചോദ്യം അവര്
1: ചക്കന്റെ കാര്യം പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് വരുന്ന വെച്ചാല് ചക്ക എന്ന് പറഞ്ഞ

0: അടി അബൂബക്കർ പെരുമ്പട്ട, ഷഹന മേലാറ്റൂർ, ഷഫിയ എടപ്പാൾ, സുഹറ നടുവണ്ണൂർ, ലൈല പടിയൂർ, ഖദീജ സാലിഹ് പട്ടാമ്പി, ഷജീന എം കെ കാഞ്ഞിരമറ്റം, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അബ്ദു എടത്താട്ടുകര, റിഹാന ബാനു തോട്ടശ്ശേരിയറ, ഖൈറുന്നീസ അഷറഫ് പടിഞ്ഞാറത്തറ, ഫസീല മുണ്ടക്കൽ, റഷീദ എൻ കെ കാഞ്ഞിരമറ്റം അല്ലേ, കാഞ്ഞിരോട്, കാഞ്ഞിരോട്.
1: ഉമ്മഗുൽസ് ചിറമംഗലം പറഞ്ഞ പ്ലാവുണ്ട്, പക്ഷെ കായ്ച്ചിട്ടില്ല എന്നതാണ്. മൂന്ന് വിധം ചക്കയുണ്ട്, വരിക്ക, തേന്, തേൻ വരിക്ക, കൂഴച്ചക്ക. ഇത് മൈമൂനാക്കര വരെ കൊണ്ടുവന്നു കൂഴച്ചക്ക.
0: അഞ്ഞുപേരും ഓരോ പേരുകൾ വരും, നമ്മൾ കേൾക്കാത്ത ഓരോ പേര് വരും. ഇൻഷാല്ലാ. ആയിഷായം ചക്രക്കൽ, നഫി നാഫിയ പൊന്നാനി, റുഷ്ദ കാളികാവു, ജമീല വി കെ പൂനൂർ, മൈമൂന കരുവാരക്കുണ്ട്, നഫീസ പി എ താമരശ്ശേരി, സലീന തോട്ടശ്ശേരിയറ, ജാസ്മിന ഐക്ക പുള്ളിപ്പാടം.
1: ഫി എടപ്പാൾ പറഞ്ഞത് പ്ലാവുണ്ട്, ഇഷ്ടംപോലെ ചക്കയുണ്ട്.
0: യെസ്.
1: അപ്പോൾ ഓരോരുത്തരും അപ്പോഴേക്കും ഒന്നായിട്ട് കണക്ട് ചെയ്ത് തുടങ്ങി. സെൽമത്ത് ഏലൂർ എറണാകുളം.
0: ഓ, ഏലൂർ അല്ലേ.
1: ഏലൂർ കഴിഞ്ഞിട്ടൊരു എല്ലാം അവിടെ ഇട്ടാണ്.
0: യെസ്, അതെ അതെ അതെ. എൽറൂർ എന്നാണ്
1: അല്ലേ
0: പേരില്, എഡിറ്റ് ചെയ്തോ?
1: എഡിറ്റ്
0: ഏലൂർ.
1: ഏലൂർ
0: ഏലൂർ.
1: പക്ഷെ എല്ലാം അവിടെ എക്സ്ട്രാ വന്നതാണ്, എല്ലാം അധികം വന്നു കഴിഞ്ഞാലേ.
0: ഓക്കെ, ഇൻഷാല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മധുരം ഖുർആൻ അല്ലേ, ഖുർആനൊന്ന് കേട്ട് വരാം. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ അഅ്റാഫിലെ 14 മുതൽ 18 വരെയുള്ള വാചകങ്ങളാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട പിശാജുമായി ബന്ധപ്പെട്ട, പിശാജിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അവൻ്റെ അള്ളാഹുമായിട്ടുള്ള ആ ഒരു സംഭാഷണം, ആ ഒരു ഏരിയയാണ് ഇന്നത്തെ നമ്മുടെ മധുരം ഖുർആനിൽ വരുന്നത്. ഇൻഷാല്ലാ, അബൂബക്കർ ശാത്രിയുടെ ഖിറാഅത്ത് കേൾക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ. അപ്പോൾ സൂറത്തുൽ ആറാഫിലെ 14 മുതൽ 18 കൂടിയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്, മധുരമനോഹരമായ ശബ്ദത്തിൽ. അതിലെ പിശാജ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ശരിക്കും മനുഷ്യർ എന്നുള്ള നിലക്ക്, വിശ്വാസികൾ എന്ന നിലക്ക് പ്രത്യേകിച്ചും പിശാജ് ചോദിക്കുന്നത് എന്താണ്? ഖാല അംദിർനി ഇലാ യൗമി യുബഅസൂൻ. അവൻ പറഞ്ഞു, പിശാചിൻ്റെ വർത്തമാനമാണ്, മനുഷ്യർ ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം, ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ നീ എനിക്ക് അവധി നൽകണമേ. അപ്പോൾ ഈ ഒരു സംഭാഷണത്തിൻ്റെ മുമ്പുള്ള ഭാഗം, അപ്പോൾ അതിനോട് കണക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതും ചെയ്യാതിരുന്നതും അതിന് ന്യായം പറഞ്ഞതും. ശരിക്കും നമ്മൾ ഇവിടെ ഒരു ശ്രോതാക്കളോട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, ശരിക്കും ഇബിലീസ് ആരായിരുന്നു? ശരിക്ക് ഇബിലീസ് ആരായിരുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ ചോദ്യം ചോദിക്കുന്നത്.
1: എന്റെ ഉത്തരം
0: യെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറയാം, ഇബിലീസ് ആരായിരുന്നു എന്നാണ്. അപ്പോൾ സ്വർഗത്തിലുണ്ടായിരുന്നു, പുറത്താക്കപ്പെട്ടു, അത് ആ വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യണത്. യെസ്, അപ്പോൾ പിശാജ് റബ്ബിനോട് ചോദിച്ച ചോദ്യമാണ്, ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ, അഥവാ മരണപ്പെട്ട് പിന്നീടൊരു പുനരുജ്ജീവൻ അള്ളാഹു എല്ലാവർക്കും നൽകുന്ന ദിവസം വരെ നീ എനിക്ക് അവധി നൽകണം. അപ്പോൾ എന്തിനാണ് അവധി എന്നുള്ളത് തട്ടപ്പുറത്ത് വരും. ഖാല ഇന്നക മിനൽ മുൻദരീൻ. അപ്പോൾ അള്ളാഹു പറയുകയാണ്, തീർച്ചയായും നീ അവധി നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു. ഖാല ഫബിമാ അഗ്വൈതനീ ലഅഖ്ഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. അപ്പോൾ ഇബ്ലീസ് പറയുന്നു, നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ, ബിമാ അഗ്വൈതനീ,

0: ലഅഖ്ഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിൻ്റെ നേരായ പാതയിൽ അവർ മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. അപ്പോൾ നല്ല വഴിയിൽ ഇങ്ങനെ കാത്തിക്കാണ്. ആരാണ് അങ്ങോട്ട് വരുന്നത്? ആ പൊയ്ക്കോളി പൊയ്ക്കോളി എന്നുള്ളത്
1: ഈ വഴി വരണ്ട.
0: ആ യെസ്. അപ്പം നരകത്തേക്ക് ആളെ കൂട്ടാനുള്ള പണി അന്നേ ഞാൻ എടുക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ലഅഖ്ഉദന്ന. ആ അറബി അറിഞ്ഞവർക്ക് അറിയാം ആ പ്രയോഗത്തിൻ്റെ ആ ഒരു, പിന്നെ ഞാൻ തീർച്ചയായും ഇരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ലാമും നൂനും ഒക്കെ വരുന്നത്. പിന്നെ ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ശരിക്കും വിശുദ്ധ ഖുർആനേ തദബ്ബർ ചെയ്യണം അല്ലെ. അതിനെക്കുറിച്ച് ആലോചിക്കും. നമ്മളിങ്ങനെ ഓതിപ്പോവും, ഒരർഫിന് കൂലി, അതൊക്കെ നമ്മൾ അറിയാം, അത് ഓതുന്നതിന് കൂലിയുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തിൽ കാണുന്നതാണ് എന്താണ് ശരിക്കും റബ്ബ് ഇത് പറയണത്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാളോട് സംസാരിച്ചപ്പോഴേ അയാളുടെ ഒരു വാചകം എൻ്റെ മനസ്സിൽ വല്ലാതെ തട്ടി. ഞാൻ അപ്പം തന്നെ വാട്സപ്പ് എടുത്തിട്ട് ആ സ്റ്റാറ്റസ് ഇട്ടു. അപ്പം പ്രത്യേകിച്ച് അത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ആ വാചകം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ സ്രഷ്ടാവ് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഒറ്റ വാചകം. അപ്പോൾ അതൊരു വലിയ ചോദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ച് സീരിയസ് ആയി നമ്മളോട് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അതുവരെ ആലോചിക്കാത്ത ഒരാൾ ഒന്ന് അന്തം വിട്ട് നിന്നിട്ട് ശരിയാണല്ലോ, ഞാൻ അങ്ങനെ ഒന്നും പഠിക്കണോ, കുറേ വായിച്ചിട്ടുണ്ടോന്നാണ് ചോദ്യത്തിൻ്റെ അകത്തുക. പക്ഷേ ഞാനങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. അപ്പോൾ ഇത് ഖുർആനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് ആളുകളെ കണക്ട് ചെയ്യാൻ നല്ലൊരു ചോദ്യമായിരിക്കും തോന്നി. ഞാനത് ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടു, അത് കണ്ടപ്പോൾ തന്നെ വേറൊരാളത് റിഷെയർഡ് ചെയ്തു. റിഷെയർ ചെയ്ത് മാത്രമല്ല, അതിൻ്റെ ഇംഗ്ലീഷാണ് പിന്നെ മൂപ്പരേൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ വകയായി കൊടുക്കുന്ന ഒരു ഒരു വിശദീകരണം. അപ്പോൾ ശരിക്ക് ഒരുപാട് ചിന്തകൾ ആ ഒരൊറ്റ സംസാരത്തിലേക്ക് പോയി. മാഷാല്ലാ. അപ്പം പിശാജ് ഇവിടെ പറയുന്ന ഭാഗം, ഞാനവിടെ വഴിയിൽ നിൽക്കുമെന്ന് മാത്രമല്ല, നിന്നെ സിറാത്തുൽ മുസ്തഖീമിൽ ആളുകൾ തടയുന്നതിന് വേണ്ടി ഞാനവിടെ കാത്തിരിക്കും, എന്നിട്ട് സുമ്മല ആത്തിയെന്നഹും, എന്നിട്ട് അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും യെസ് വലതു ഭാഗങ്ങളിലൂടെയും ഇടതു ഭാഗങ്ങളിലൊക്കെ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് ചെല്ലും. എന്നിട്ട് പിശാജ് പറഞ്ഞ ഭാഗമാണ് എന്താ പറഞ്ഞത്, ല വല തജീദു അക്സറഹും ഷാക്കിരി. ഇതാണ് ഭയങ്കര നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത് തന്നെയാണ് നമ്മളെല്ലാ വണ്ടിൻ്റെ ബാക്കിലും സ്റ്റിക്കർ കാണുന്നത്, ഇൻ ശക്കർത്തും ല അസീദന്നക്കും. അവിടെയുണ്ട് ഈ പ്രയോഗം, ല അസീദന്നക്കും. ലാമുണ്ട് നൂനുണ്ട്, ഉറപ്പായും നിങ്ങൾക്ക് ഞാൻ ഇരട്ടിപ്പിച്ച് തരും, അല്ലെങ്കിൽ കൂടുതൽ തരും. അപ്പോൾ ലാ തജീദു പഠിച്ചോണ്ട് നീ കാണില്ല, അക്സറഹും അവരിൽ അധിക പേരെയും ഷാക്കിരീൻ നന്ദി കാണിക്കുന്നവരെ കാണില്ല. എന്നിട്ട് പതിനെട്ടിൽ പറയുന്ന എന്താണ്, ഖാലഖ്റുജ് മിൻഹാ മദ്ഊമം മദ്ഹൂറ. അള്ള പറഞ്ഞു നിന്നും തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് നീ ഇവിടെ നിന്ന് പുറത്തു കടക്കൂ. ലമൻ തബിഅക മിൻഹും ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ. ഇവിടെയാണ് ആ പിന്നെ സംഭാഷണം എന്ത് ചെയ്യണത്, പിശാചുമായിട്ടുള്ള സംഭാഷണം, ഇബ്ലീസുമായിട്ട് സംഭാഷണം പൂർത്തിയാവുന്നത്. നീ ഇവിടെ നിന്ന് പുറത്തു കടക്കുക, മനുഷ്യരിൽ നിന്ന് വല്ലവരും നിന്നെ പിൻപറ്റുന്ന പക്ഷം നിങ്ങളെല്ലാവരെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും. ഇത് ശരിക്ക് ചർച്ച ചെയ്യുമ്പോൾ, നരകം അതേപോലെ പരലോക ചർച്ച ചെയ്യുമ്പോൾ ഒരൊറ്റ ചെറിയൊരു കാര്യം കൂടി പറയാൻ തോന്നുന്നു. നമ്മളിവിടെ ഒരു ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഒരു 24 മണിക്കൂർ ആണ് ഒരു ദിവസം ഉള്ളത്. അപ്പോൾ അടുത്ത ദിവസമാകുന്നു, ഇതൊക്കെ അവിടെ കൂട്ടി വെച്ച് ഒരു മാസം നമ്മൾ കണക്ക് കൂട്ടുന്നു, ഒരു വർഷം അങ്ങനെ കണക്ക് കൂട്ടുന്ന 1000 വർഷമാണ് അവിടെ ഒരു ദിവസം
1: പരലോകത്ത്.
0: ആ പരലോകത്ത് ഇവിടുത്തെ സുഖ സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരോട് ഈ ഒരൊറ്റ സംഭവം ആയത്ത് മാത്രം പറഞ്ഞാൽ മതി. അവിടെ നിങ്ങളിവിടെ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷമാണ് അവിടെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എത്ര കാലം കഴിച്ചു കൂട്ടണം, എത്ര കാലം കഴിച്ചു കൂട്ടണം വെച്ചാൽ അന്ത്യമില്ല, അറ്റമില്ല. അങ്ങനെയുള്ള ലോകത്ത് നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി തിന്മകൾക്ക് പിന്നാലെ പോകുന്നവർ ആ വചനത്തെക്കുറിച്ച് ആലോചിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പം നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആ യെസ് തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു ജിന്നാണ് എന്നാണ് ഒരു മറുപടി വന്നിട്ടുള്ളത്. യെസ്, നമുക്ക് ആ ജിന്നുകളിൽ പെട്ടവനായിരുന്നു എന്ന് യെസ് നസീഫ് നഫീസ പി താമരശ്ശേരി, സലീന തോട്ടശ്ശേരിയർ ഒക്കെ ജിന്നുകളുടെ നേതാവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ് യെസ്, സഫിയ വി കെ പത്തപ്പിരിയം മലക്കുകളുടെ ഉസ്താദായിരുന്നു.
1: യെസ്,
0: അതെ. അവിടെയാണ് നമ്മൾ ഇബ്ലീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ, സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ മലക്കുകളെല്ലാം ചെയ്തു, ഇബ്ലീസ് ചെയ്തില്ല എന്ന് പറയാനുള്ള കാരണം, ഇബ്ലീസ് അവരുടെ നേതാവായിരുന്നു, അവരിൽ പെട്ടവനല്ലെങ്കിലും അവരുടെ നേതാവായിരുന്നു എന്നാണ് നമ്മൾ. പിന്നെ ചില ആളുകൾ മലക്കാണെന്ന് പറഞ്ഞിട്ട് മലക്കിൽ പെട്ടവരല്ല, പെട്ട ആളല്ല, പക്ഷേ രണ്ടും വേറെ വേറെ വിഭാഗമാണ്. പക്ഷെ അവരുടെ നേതാവായി പിന്നെ സ്വർഗത്തിലുണ്ടായിരുന്ന ആളായിരുന്നു ഇബ്ലീസ് എന്നുള്ളത്. അത് പിസ്രയുടെ കേൾക്കുന്ന ആളുകൾക്ക് അവരുടെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാകും. യെസ്. അപ്പോൾ മാഷാല്ലാ ബറക്കല്ലാ ഫീക്കും. ഇൻഷാല്ല നമ്മൾ പിന്നെ മധുരം ഖുർആൻ കഴിഞ്ഞ് അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ
1: നേരത്തെ ചക്കൻ്റെ കഥകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്.
0: ആ
1: സക്കീല ആതിരമ്പുഴ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ വീട്ടിൽ പ്ലാവുണ്ട്, ആർക്കും പ്ലാവിൽ ചക്ക ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പ്ലാവിൽ ഉണ്ടാകും. ദെൻ എന്താണ്, തേൻ മധുരമാണ്, നല്ല നിറമാണ്, വറുത്തു കഴിക്കാൻ നല്ല രുചിയാണ്, ക്രിസ്പി ആയിട്ടിരിക്കും. വീട്ടിലും അയൽപ്പക്കത്തും എല്ലാവരും എൻ്റെ വീട്ടിൽ ചക്കയുണ്ടാകാൻ നോക്കിയിരിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്തെന്നാൽ ചക്ക പഴുത്തു കഴിഞ്ഞാൽ അത് കാക്കയൊന്നും കൊത്താതെ ഞെട്ടറ്റ് താഴെ വീഴും. എനിക്ക് പെൺകുട്ടികളായതുകൊണ്ട് പടച്ചവന്റെ ഒരു കുതിരത്താണ്, എനിക്ക് പ്ലാവിൽ കയറാൻ അറിയില്ലല്ലോ. അപ്പോ ഷക്കീല ആതിരമ്പുഴയുടെ മെസ്സേജാണ്. പിന്നെ വേറൊന്ന്, ഇത് ഇത് ഈ മംഗ്ലീഷിൽ എഴുതിയത്, ഇങ്ങനെ ഞാൻ വായിച്ചിരുത്തി.
0: ഓക്കെ, മുഹമ്മദ് കബീർ പുള്ളി, കബീർ, മുഹമ്മദ് കബീർ. പ്ലാവുണ്ട്, ഈ വർഷമാണ് ആദ്യമായി ചക്ക ഉണ്ടായത്, ഏത് വിഭാഗത്തിൽ പെട്ടാന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. മാഷാല്ല, അപ്പോൾ ഉഷാറാവട്ടെ.
1: ഈ പ്ലാവുള്ളയിൽ ഇപ്പോൾ പണ്ടേ തറവാട്ടിലൂടെ ജീവിച്ചു പോരുന്ന ആളുകളാണെങ്കിൽ അവിടെ ഒരു തറവാടിൻ്റെയും പഴയ തലമുറയുടെയും കഥ പറയുന്ന പ്ലാവുണ്ടാവും. പക്ഷെ പുതിയൊരു വീട്, പുതിയൊരു സ്ഥലം എടുത്തിട്ട് തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ ഇപ്പം അധികം ഉണ്ടാവുന്ന പ്ലാവെന്ന് വെച്ചാൽ മറ്റേ നമ്മളെ ബെഡ് ചെയ്ത് വരുന്ന ചെറിയ, പക്ഷെ അതിന് അതിന്റെ പ്ലാവിനെ ചക്കയെ താങ്ങാനുള്ള ശക്തി ഇല്ലാത്ത മര, പ്ലാവ് മരം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറയാം,
0: പ്ലാവുണ്ട്, ഇഷ്ടംപോലെ ചക്ക ഉണ്ട്, പഞ്ചക്ക, വരിക്കച്ചക്ക. ഞങ്ങൾ ഒരുപാട് ഒരു പ്ലാവ് കുഴിച്ചിട്ട് ചെറിയ ചെടിയിൽ തന്നെ രണ്ട് ചക്ക പിടിച്ചിട്ടുണ്ട്. യെസ്, അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. മാഷാല്ല. സഫിയ വി കെ പത്തപ്പിരിയം, മൈമുന ചിക്കിലോട് പറഞ്ഞത് പ്ലാവുണ്ട്, ചക്കയും ഉണ്ട്, വരിക്കം, പഴം വരിക്ക ഒരുപാടുണ്ട്. നഫീസ പി എ താമരശ്ശേരി പറഞ്ഞത് കുറേ ചക്കയുണ്ട്, കുറേ പ്ലാവുണ്ട്, മനസ്സിനെപ്പോഴും ബേജാറാണ്, എല്ലാം വീണു പോവാണ്, ആർക്കും വേണ്ട, നല്ല ചക്ക നല്ല ചക്കയുമാണ്, വീട്ടിലാണ് വീട്ടിലാണെങ്കിൽ തിന്നാനും ആൾ കുറവാണ്.
1: അപ്പോൾ പിന്നെ മാങ്ങനെ പോലെ റിസ്ക് ഇല്ലാതെ തിന്നാൻ പറ്റിയല്ല ചക്ക, അപ്പോൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി
0: വരും. ഒരു പോയിന്റ് അതാണ് ഇന്ന് നമ്മൾ പറയണം വിചാരിച്ചു. ഒരു പോയിന്റ് അധ്വാനിച്ചിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാൻ,
1: അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞിട്ടുണ്ട്,
0: മാഷാല്ലാ,
1: ഔഷധ ഗുണമുള്ള പഴമാണ്, ക്യാൻസർ പോലുള്ള രോഗത്തിന് ഉത്തമമാണ്, വീട്ടിലുള്ള ചക്ക, പഴഞ്ചക്ക, വരിച്ചക്ക എന്ന രണ്ടു തരമാണ് ഉള്ളത്, അത് പറിച്ച് അയൽവാസിക്കൊക്കെ കൊടുക്കും, പക്ഷെ മഴ പെയ്തു പോയാൽ ചക്കന്റെ മധുരൊക്കെ പോയി.
0: അതിന് മറുപടി മറുപടി പറഞ്ഞിട്ടുണ്ട് സെറീന വി പി വാളഞ്ചേരി, വളാഞ്ചേരി, ചക്കയുണ്ട്, മൂന്ന് ടൈപ്പ് ചക്കയുണ്ട്, മഴ പെയ്താലും മധുരം കുറയില്ല എന്നാണ്. കുരുമുളക്കാത്ത
1: അത് വേറൊന്നുണ്ടാവും. ഈ ഈ വെള്ളം ഇറങ്ങുന്നത് ഇവിടെ ഞെട്ടിയില് ആ ഭാഗത്ത് ചെറിയ ഗ്യാപ്പ് വരുമ്പോ അതിലൂടെ വെള്ളം ഇറങ്ങും, അതില്ലാത്തതായിരിക്കും ചെലപ്പം വിചാരിക്കാം അല്ലേ.
0: ജാസ്മിൻ അൽക്ക പുള്ളിപ്പാടം പറഞ്ഞത് ഇപ്പോൾ പ്ലാവില്ല, രണ്ടു വർഷം മുമ്പ് മുറിച്ച് പുതിയത് വെച്ചിട്ടുണ്ട്.
1: ഇതൊക്കെ പറഞ്ഞപ്പോ നമ്മൾ അബു വി എ നിങ്ങള് വന്നില്ലേ, മാഷ അഡ്രസ് അയച്ചില്ല, എനിക്ക് അഡ്രസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു പണ്ട്. എന്താ ചക്കയുടെ ഇതുണ്ട്, എന്തോ ഹലുവ
0: ഓക്കി
1: വെച്ചിട്ടുണ്ട് ഇതിലിപ്പം.
0: അപ്പൊ വിഷയം കറക്റ്റ് ആയല്ലോ അല്ലേ, ഇന്നത്തെ വിഷയം
1: ഒന്ന് കറക്റ്റ്. ഞാനിത് അഡ്രസ് അയക്കാൻ പറ്റുമോ?
0: ഇംതിയാസ് ഇരുമ്പാടി പറഞ്ഞ ചക്കമരം ഇല്ല, എന്നാൽ തറവാട്ടിനും ജ്യേഷ്ഠന്റെ വീട്ടിലെല്ലാം എല്ലാം ചക്കമരങ്ങളും ഉണ്ട്, ചക്ക ഇഷ്ടംപോലെ കിട്ടാറുണ്ട്, ഇന്നലെ രാത്രി വരെ ചക്ക തിന്നിട്ടുണ്ട്, ഇന്നലെ ഉമ്മ വീട്ടിലേക്ക് വന്നപ്പോൾ കൊണ്ടാണ് വന്നിട്ടുള്ളത്, വീടിൻ്റെ ചക്കയുമായി വന്നിട്ടുള്ളത്, വീടിൻ്റെ മുമ്പിലും ബാക്കിലും എല്ലാം ഇന്നലെ ചക്കയാണ് കണ്ടത്, ഇന്നത്തെ ചോദ്യത്തിന് വളരെ ഫിറ്റാണെന്ന്. അങ്ങനെ പിന്നെ ചക്കയിലേക്ക് വരാല്ലോ നമ്മൾ. വേറൊരു പിന്നെ ഖദീജ തൊടുപുഴ പറഞ്ഞത് എൻ്റെ വീട്ടിൽ നല്ല തേൻവരിക്ക ചക്കയുണ്ടായിരുന്നു, മരം ഇടിവെട്ടിപ്പോയി, ഇപ്പോൾ ഒരു ബെഡ് പ്ലാവ് വെച്ചിട്ടുണ്ട്. ഷറായി വരട്ടെ, ഇൻഷാല്ലാ, അല്ലാഹുമ്മ ബാരിക്ക്. ഓക്കെ, എൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ പിന്നെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്.
1: സേജും സലാമൊക്കെ ഒരുപാടുണ്ടല്ലോ. അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ജാസ്മിൻ കബീർ പൂച്ചാക്കൽ, ചെറിയൊരു പ്ലാവുണ്ട്, അത് ചക്ക ഇല്ല, എൻ്റെ വീട് തലയോലപ്പറമ്പാണ്, അവിടെ ഒരുപാട് ചക്ക ഉണ്ട്.
0: ആഹാ,
1: നമ്മൾ തലയോലപ്പറമ്പ് നമ്മൾ വൈക്കുമ്പോൾ മുഹമ്മദ് ബഷീറിന്റെ നാടല്ലേ. തലയോലപ്പറമ്പ്.
0: പ്ലാവുണ്ട്, കൂടുതലും കിളികളാണ് കൊത്തിക്കൊണ്ട് തിന്ന് പോകാറുള്ളത്. ഒരുപാട് മേലെയാണ് ചക്ക ഉണ്ടാവരുന്നുള്ളത്. അപ്പോൾ മാഷാല്ല അതിനുള്ള കൂലി അല്ലേ, എന്നിട്ട് ആൾക്കാർക്ക് അത് ഇപ്പോൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കിട്ടും. ഇൻഷാല്ല നമ്മൾ പിന്നെ ഷെഡ്യൂളിലേക്ക് വരികയാണ്. നമ്മൾ ഇൻഷാല്ല ചക്കയുടെ വിശേഷങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഈ അതിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ പീസ് ടൈമിലേക്കാണ് പോകുന്നത് ഇൻഷാല്ല. നമ്മുടെ ശ്രോതാക്കൾ പീസ് റേഡിയോയുമായി പങ്കുവച്ച, പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവച്ച, മുമ്പ് ഷെയർ ചെയ്ത ഫീഡ്ബാക്കുകളാണ് പീസ് ടൈമിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. ഇംതിയാസ് തിരുവമ്പാടി മുമ്പ് അറിയിച്ച ഒരു ഫീഡ്ബാക്കാണ്. ഇന്നത്തെ പുലരിവട്ടം എത്ര യാഥാർത്ഥ്യമാണ്, എന്തെല്ലാമാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും പറയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വില്ലനാണ് ഇന്നത്തെ നമ്മുടെ മൊബൈൽ ഫോൺ. ഓരോരുത്തരും എടുത്തിരുന്ന റീൽസുകൾ, കോഴ്സുകൾ ലൈക്കിനും കമൻറ്റിനുമാണെങ്കിലും പറയിപ്പിക്കുന്നത് പലതിനെയുമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്നാണ് പ്രാർത്ഥനയോടുകൂടിയാണ് അദ്ദേഹം ഈ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ പുലരിവട്ടത്തെക്കുറിച്ചാണ്. അപ്പോൾ ശരിക്ക് മോർണിംഗ് ലൈവ് അല്ലെങ്കിൽ രാവിലെയുള്ള പുലരിവട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ 100 നാവുകളുണ്ട്. അത് കേൾക്കാതെ പോയാൽ വലിയൊരു നഷ്ടമാണ് അല്ലെങ്കിൽ കുറവാണ് എന്ന ഒരു ന്യൂസ് പോലെയാണ് നമ്മുടെ ഇടയിലുള്ളത്. എല്ലാവർക്കും അങ്ങനെ ഒരു ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ പുലരിവട്ടം ഇൻഷാല്ലാ നമ്മൾ പുലരിവട്ടത്തേക്ക് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ചക്കയുടെ വിശേഷങ്ങൾ വരുന്നുണ്ട്. യെസ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം മലക്കുകളുടെ നേതാവ് എന്നുള്ളത് ഇപ്പോൾ ആയിഷ മുഹമ്മദ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ യെസ് തറവാടുന്ന് ചക്ക ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. സഫൂറ ആരങ്ങാടി, ഈ ചക്ക ഇല്ല എന്ന് പറഞ്ഞവരും ചക്ക കുറേ കിട്ടാറുണ്ട് എന്നുള്ളത് നമുക്ക് വേറൊരു ഒരു പോയിന്റ് പറയാണ്ട് കേട്ടോ. ജമീല വി കെ പൂനൂർ, മുമ്പ് അയൽപക്കത്തു നിന്ന് ചക്ക കിട്ടാറുണ്ടായിരുന്നു, ഇപ്പോൾ വണ്ടിക്കാർ വന്ന് ചക്ക വില കൊടുത്ത് കൊണ്ടുപോകും, അതുകൊണ്ട് കിട്ടാറില്ല. യെസ്
1: ശരിക്കും അവിടെ അതിലൊക്കെ ഒന്ന് മാറ്റി വെക്കണം.
0: അതെ അതെ, ഫസീല മുണ്ടക്കൽ, ഒരുപാട് ചക്കയുണ്ട്, ഒരുപാട് ആളുകൾ എൻ്റെ ചക്കൊക്കെ കാത്തിരിക്കാറുണ്ട്, മാഷാല്ല വളരെ സന്തോഷമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സലാം പറഞ്ഞുകൊണ്ട് 2-3 ആളുകൾ വന്നിട്ടുണ്ട്. മൈമൂന തെക്കേ പോയിൽ, അതേപോലെ തന്നെ ജമീല നെന്മിനി നെമ്മിനി, പിന്നെ ഉമ്മു കുൽസു കളിയാട്ടുമുക്ക്, ഒരുപാട് ആളുകളുണ്ട്. യെസ് ജമീല നെമ്മിനി ഒരു മംഗ്ലീഷിലൊന്ന് അയച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ചക്ക ചക്കയും മാങ്ങയും അൽഹംദുലില്ല എല്ലാ വർഷവും എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞു. ആ ഓക്കെ, ബാർക്കല്ലാഹു ഫീക്കും. പിന്നെ ഹനീന സുൽഫി കൊട്ടാരക്കര, റസിയ ചങ്ങാനി, ആയിഷ ഫിർദൌസ്, അസ്മാബി പെരിന്തൽമണ്ണ പറഞ്ഞത്. യെസ് ഇബിലീസ് ജിന്നല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, ഇബിലീസും മലക്കുകളും തമ്മിൽ അവരുടെ സൃഷ്ടിപ്പിൽ വ്യത്യാസമുണ്ടെങ്കിലും മലക്കുകളുടെ നേതാവായിട്ടായിരുന്നു പിന്നെ സ്വർഗത്തിലുണ്ടായിരുന്നത്. ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇബിലീസ്. പക്ഷേ മലക്കുകളുടെ നേതാവ് എന്നുള്ള നിൽക്കാൻ നമ്മളെ ഖുറാനിലൊക്കെ കാണാൻ പറ്റും. മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ മലക്കുകൾ ചെയ്തു, ഇബിലീസ് ചെയ്തില്ല. അബാ വസ്തഖ് ബറ എന്നൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇബിലീസിനോട് ചെയ്യാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആ ഒരു ചോദ്യം ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ആദ്യത്തെ ഇബിലീസിൻ്റെ സ്ഥാനം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അസ്മാബി പെരിന്തൽമണ്ണ തന്നെ പറഞ്ഞൊരു ഭാഗം, യെസ് വീട്ടിൽ പ്ലാവുകളുണ്ട്, വീണ്ടും കായ്ക്കുന്നു ഏർലി. ഇത് മലയാളവും മംഗ്ലീഷും ഒരുമിച്ച് കൂടിയിട്ട് വന്ന ഒരു സംഗതിയാണ്. ഒന്ന് കായ കഴിഞ്ഞു, വീണ്ടും കായ്ക്കുന്നു, ഇത് കഴിഞ്ഞാൽ ചെറിയ ഗ്യാപ്പിൽ വീണ്ടും കായ്ക്കും. മാഷാല്ലാ, അപ്പോൾ നല്ല നല്ല വിളവ് തരുന്ന പ്ലാവാണ്. യെസ് സെറീന ചമൽ താമരശ്ശേരി പറഞ്ഞത് പ്ലാവുണ്ട്, ചക്കയുണ്ട്, മൂപ്പായിട്ടില്ല, ആദ്യമായി ഉണ്ടായതാണ്.
1: മാഷാല്ലാർക്കേ നല്ലൊരു ടാസ്ക് ആണ് കൊടുക്കേണ്ടിയുണ്ട്. ഇങ്ങനെ ആദ്യമായിട്ട് ഒന്നുകിൽ മംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, ഇതിങ്ങനെ ആയി ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ ആയതാണോ അത് ആദ്യമേ എങ്ങനെ ആയതാണോന്ന് അറിയില്ല.
0: യെസ് ഓക്കെ,
1: അല്ലേ കായ്ക്കുന്നുള്ളത് ഞാൻ കണ്ടേ കാ മലയാളം, കാന്നുള്ള ദീർഘ ഇംഗ്ലീഷ് കാ. അപ്പൊ ഇങ്ങനെയൊക്കെ
0: മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോ പൂർത്തിയാതെ വരണതൊക്കെ
1: എങ്ങനെയാണോന്ന് അറിയില്ല.
0: അഫീഫ മുട്ടിൽ വയനാട്, ചക്ക ഇഷ്ടംപോലെ ഉണ്ട്, മുകളിലാണ്, പൊരിക്കാൻ വേണ്ടി അതിന്റെ ആളുകൾ കൊണ്ടുപോകും. യെസ്,
1: അപ്പൊ നമ്മൾ ചക്കയിലേക്ക് തന്നെ തിരിച്ചു വരാം. പക്ഷെ അപ്പോഴേക്കും നമുക്ക് അടുത്ത പ്രോഗ്രാമിന്റെ സമയമായിട്ടുണ്ട്. വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ വീണ്ടും ഇൻഷാല്ലാ നമുക്ക് വരാം. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്.
0: അതെ,
1: പുലരിവട്ടമാണ്.
0: ഇൻഷാല്ലാ പുലരിവട്ടത്തിലേക്ക് പ്രവേശിക്കാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം.
1: പ്രിയമുള്ളവരെ, ഇന്നത്തെ പുലരിവട്ടത്തിൽ തൃപ്തിയിലും കോപത്തിലും നീതി പാലിക്കുക എന്ന വിഷയത്തിൽ ബഹുമാനായ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹസ്ബൻ സലീം നമ്മോടൊപ്പം ചേരുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അസംതൃപ്തി ചിലരുടെ മുഖത്തുനിന്ന് നീങ്ങിപ്പോകാറില്ല. ജീവിതത്തിൻ്റെ അനുകൂലമായ ഒരു സാഹചര്യത്തിലും സന്തോഷം മുഖത്ത് പ്രകടിപ്പിക്കാൻ കഴിയാതെ എപ്പോഴും വിഷാദവും അസംതൃപ്തിയുമായി കഴിഞ്ഞുകൂടുന്ന ഒട്ടനവധി ബന്ധുക്കളും സുഹൃത്തുക്കളും, പ്രായമായവരും അല്ലാത്തവരുമായവർ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല എന്നതാണ്. ചില പ്രതിഭാസങ്ങൾ, അതിനെ തടുത്തു നിർത്താൻ ആർക്കാണ് പറ്റുക? രാവ് പകലായി മാറുന്നതിനെ, പകല് രാവായി മാറുന്നതിനെ ആർക്കാണ് തടുത്തു നിർത്താനാവുക? അത് ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ്, അത് സമയബന്ധിതമായി നടക്കും. നല്ല തെളിച്ചത്തിൽ കണ്ടിരുന്ന വസ്തുക്കൾ രാത്രിയുടെ ഇരുട്ടിനുള്ളിൽ മറയും. തിരക്കു പിടിച്ച പകൽ സമയങ്ങൾ നിശബ്ദമായ രാത്രിയായി മാറും. ഈ മാറ്റങ്ങളെ ഒരാൾക്കും തടഞ്ഞുവെക്കാനാവില്ല. ഇതുപോലെ തന്നെയാണല്ലോ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും. ല തർക്കബുന്ന തൊബക്കൻ അൻതൊബക്ക്, തീർച്ചയായും നിങ്ങൾ ഘട്ടം ഘട്ടമായി കയറിപ്പോവുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ ആണയിട്ടുറപ്പിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. നോക്കൂ, നിങ്ങൾ ഒരു വളരെ എത്രയോ മില്ലിമീറ്റർ, വളരെ കുറഞ്ഞ തൂക്കം മാത്രമുള്ള ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ തുടക്കഘട്ടം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക്, ഘട്ടം ഘട്ടമായ പുരോഗതികൾക്ക് വിധേയമായതുകൊണ്ടാണ് അത് ഒരാൺകുഞ്ഞായി ഒരു പെൺകുഞ്ഞായി ജന്മം കൊണ്ടത്. ആ മാറ്റങ്ങൾ എത്ര ക്രമപ്രബുദ്ധമായും എത്ര വേഗത്തിലുമാണ് നടന്നതെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഒരു ഘട്ടത്തിലെ രൂപത്തിന് മറ്റൊരു ഘട്ടത്തിൻ്റെ രൂപവുമായി യാതൊരു സാദൃശ്യവും തോന്നാത്ത വിധത്തിൽ അത്ര വ്യത്യസ്തമായ അത്ഭുതകരമായ മാറ്റങ്ങളാണ്. ഈ മാറ്റം വന്നത് ഇതിനു മുമ്പുള്ള ആ സ്റ്റേജിൽ നിന്ന് തന്നെയാണോ എന്ന് സംശയിക്കുമാറുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ മാറ്റങ്ങളെപ്പോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഇവിടെയുള്ള ജന്മത്തിന് ശേഷവും ഉള്ള മനുഷ്യൻ്റെ മാറ്റം. ഒരു പ്രസവിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞും ഓടിച്ചാടി നടക്കുന്ന ഒരു കുട്ടിയും, വിവേകവും പ്രായപൂർത്തിയുമായ ഒരു യുവാവും, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ നല്ലൊരു ഘട്ടം പൂർത്തിയാക്കിയ ഒരു വൃദ്ധനും, ഇവരൊക്കെ ഒരേ ജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങളാണിത്. ഇത് ഒരേ വ്യക്തിയാണത്. പ്രസവിച്ചപ്പോൾ മറന്നു കിടന്നിരുന്ന ആ വ്യക്തി തന്നെയാണ് ഏത് സ്പോർട്സിൻ്റെയും ഗെയിംസിൻ്റെയും ഒക്കെ ട്രാക്കുകളിൽ സെക്കൻഡുകളുടെ വേഗത്തിൽ ഓടിയെത്തുന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത, കമിഴ്ന്നു കിടക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞാണ് ഈ പരിണാമത്തിന് വിധേയമായിട്ടുള്ളത്. അതുകൊണ്ട് ലതർക്കബുന്ന തൊബക്കൻ അൻതൊബക്ക്, ജീവിതത്തിൻ്റെ മറ്റൊരു വശമാണ് സന്തോഷവും ദുഃഖങ്ങളും. മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്നും സന്തോഷമാവാൻ എന്നും ദുഃഖമാകാൻ സാധ്യമല്ല. ഒരു മകളുടെ വിവാഹം കഴിയുമ്പോൾ, ഒരു മകൻ്റെ വിവാഹം കഴിയുമ്പോൾ അന്നൊരു സന്തോഷ ദിനമാണ്. പക്ഷേ അവിടെ സുഖദുഃഖങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങളുടെയും എല്ലാം ഒരു സങ്കീർണമായ ജീവിതത്തിൻ്റെ തുടക്കം കൂടെയാണ്. അതുകൊണ്ട് വിവാഹദിനത്തിൻ്റെ സന്തോഷം മരണം വരെ തുടരും എന്ന് പറയാൻ എന്ത് പ്രതീക്ഷയാണ് നമുക്കുള്ളത്? ഒരു പക്ഷേ മരുമകൻ്റെ അല്ലെങ്കിൽ മകൻ്റെ മരണം രണ്ടോ മൂന്നോ കുട്ടികൾക്ക് അനാഥത്വം നൽകി അവരെ പുതിയൊരു ജീവിത വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ഒരവസ്ഥയുണ്ടാകും. നിമിഷങ്ങളെക്കൊണ്ട് വരുന്ന മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളും ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. യൂട്ടേണിൽ ഒന്ന് വണ്ടി തിരിച്ചെടുത്തപ്പോൾ എതിരെ വന്ന വാഹനം തട്ടി വീണ് രണ്ട് വശത്തുമുള്ള വാരിയല്ലുകൾ ശ്വാസകോശത്തോട് കോർത്ത് വെന്റിലേറ്ററിലായി, വെന്റിലേറ്റർ എടുത്താൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ദിവസങ്ങളോ മാസങ്ങളോ അല്ല കിടക്കുന്നത്, മസ്തിഷ്ക മരണം സംഭവിച്ചു കിടക്കുന്നവർ. പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടം, എന്തൊരു മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്! തലച്ചോറിൽ ഒരു ചെറിയ അറ്റാക്ക്, ഒരു ബ്ലീഡിംഗ് എന്തൊരു വലിയ ആഘാതത്തിലേക്കാണ് ആ വ്യക്തിയെ മാറ്റുന്നത്. എവിടെയാണ് കിടക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത അബോധാവസ്ഥയിലേക്ക് മാറുകയാണ്. എല്ലാവർക്കും സംരക്ഷണമായി നിന്നിരുന്നവനെ എല്ലാവരും സംരക്ഷിക്കേണ്ടി വരികയാണ്. ഇത്തരം ജീവിത മാറ്റങ്ങളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ലതർക്കബുന്ന തൊബക്കൻ അൻ തൊബക്ക്, ഘട്ടം ഘട്ടമായി മാറ്റങ്ങൾക്ക് വിധേയമാവുക തന്നെ ചെയ്യും എന്നുള്ളത് വളരെ വലിയൊരു പ്രസ്താവനയാണ്. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഒക്കെ മാറ്റങ്ങളെക്കുറിച്ചും ഗതിവിഗതികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് ഫല ഉഖസിമു ബിഷഫഖി വല്ലൈലി വമാ വസഖ് വൽ ഖമരി ഇദ തസഖ് ലതർകബുന്ന തബഖൻ അൻ തബഖ് എന്നാണ്. അസ്തമയത്തിൻ്റെ ശോഭയെ, അതേപോലെ തന്നെ രാത്രിയെ അത് ഉൾക്കൊള്ളുന്നതിനെ, ചന്ദ്രനെ എല്ലാം സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത് ലതർകബുന്ന തബഖൻ അൻ തബഖ്. അപ്പോൾ എന്നും യുവത്വമല്ല നമുക്ക്, വാർദ്ധക്യം വരാനുണ്ട്. എന്നും ആരോഗ്യമല്ല, രോഗം വരാനുണ്ട്. എന്നും സാമ്പത്തികാവസ്ഥയല്ല, ദരിദ്രാവസ്ഥകളെ പ്രാപിക്കേണ്ടതുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ഘട്ടം ഘട്ടമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ഏതു ഘട്ടത്തിലും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പ്രതീക്ഷകളെയും മുൻനിർത്തി പ്രാർത്ഥനകളെ അവലംബിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പ്രതീക്ഷകൾ നഷ്ടപ്പെടാതെ നിരാശയിലേക്ക് അടിമപ്പെട്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പിടിച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒരു വട്ടം നമ്മൾ ഓരോ ദിവസത്തെയും ഒരു ദിവസത്തെ വട്ടമായി മാറാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബപരമായ വിഷയത്തിലും വിശ്വാസപരമായിട്ടുള്ള വിഷയത്തിലും മനസ്സമാധാനം പകരുന്നതിലുമൊക്കെ പുലരിവട്ടം അതിൻ്റേതായ റോള് നിർവഹിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്കിൽ എടുത്തു നോക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് കൂടുതലായി ആളുകൾ, നമ്മുടെ ശ്രോതാക്കൾ കൂടുതലായി പ്രതികരിക്കാറുള്ളത് ആ ഒരു പുലരിവട്ടത്തിൻ്റെയൊക്കെ വിഷയത്തിലാണ്. മാഷാല്ലാഹ്, ഇന്ന് ശ്രോതാക്കൾ വളരെയധികം ലൈവായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ വളരെയധികം ചിന്തിച്ചു സമാധാനിക്കേണ്ട ഒരു ബെസ്റ്റ് സന്ദേശമാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. യെസ്, ജമീല വി പി കാളികാവ്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ അഹങ്കാരികളുടെ നേതാവാണ് ഇബ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ തുടക്കത്തിലെ ആ മധുരം ഖുറാന്റെ ഇടയിലുള്ള ചോദ്യം പല ആളുകൾ കേട്ടിട്ടില്ല. അപ്പൊ മലക്കുകളുടെ നേതാവ് എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന് മറുപടി അയച്ച ആളുകളുണ്ട്. അപ്പൊ അത് റെഡിയാണ്. പക്ഷെ ഇബിലീസ് ആരായിരുന്നു എന്നതായിരുന്നു നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അവരും ഇബിലീസ് പിന്നെ മലക്കുകളുടെ സ്വർഗത്തിൽ അവരുടെ നേതാവായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. യെസ്. അപ്പോ യെസ്, കെ വി കബീർ പാലക്കാഴി പറഞ്ഞത് ആളുകൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, നല്ലത് ചക്കയിലേക്ക് തിരിച്ചു വരേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ ഒരു ചോദ്യം ഉന്നയിക്കുന്നതിനപ്പുറം, ഇപ്പോൾ ചക്ക ഒരുപാട് ആളുകൾ അവർക്ക് നമ്മൾക്ക് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും ചക്ക, ഒരു ചക്ക ഉണ്ടെങ്കിൽ തന്നെ അടുത്തുള്ള 3-4 വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റും. നമ്മളങ്ങനെ ഉപകാരമുള്ള സംഗതികളെ കണക്ട് ചെയ്യാനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഒന്നതാണ്, ഇപ്പോൾ ഒറ്റ ചക്ക തന്നെ നടുമുറിച്ച് അല്ലെങ്കിൽ നടുമുറിച്ചതിന് വീണ്ടും നടുമുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സന്തോഷം പങ്കുവെക്കാൻ മാങ്ങയേക്കാൾ കൂടുതൽ കഴിയുന്ന ഒരു വിഭവമാണ് ചക്ക എന്ന് പറയുന്നത്. അത് പിന്നെ പഴുക്കണമെന്നില്ല, നേരത്തെ തന്നെ ഉപ്പരി വെക്കാനും മൂപ്പരത്തിന് മുമ്പ് തന്നെ അത് എടുക്കാനൊക്കെ ഉപകരിക്കുന്നതാണ്. അതിലൊരുപാട് അള്ളാഹുവിൻ്റെ ഭയങ്കര, പിന്നെ മാവിൻ്റെ വിഷയത്തിലാണെങ്കിലും ചക്കൻ വിഷയത്തിലാണ്, ഇവരൊക്കെ കിട്ടുന്ന, ഇവരൊക്കെ എടുക്കുന്ന വെള്ളം, വളം, അവർ നിൽക്കുന്ന മണ്ണ്, വായു എല്ലാം ഒന്നാണ്. പക്ഷേ ഇവരുടെ റിസൾട്ട് വ്യത്യാസമാണ്, വേറെ വേറെയാണ്. അപ്പോൾ അവിടെ നമ്മൾ റബ്ബിനെ കുറിച്ച് ആലോചിക്കുക. മറ്റൊരു അത്ഭുതം എന്താ വെച്ചാൽ, ഏറ്റവും വലിയ പഴമാണല്ലോ ചക്ക. ചക്കൻ്റെ ഷേപ്പ് റൗണ്ട് സർക്കിൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഫിയർ ഷേപ്പാണ്. അപ്പോൾ കൂടുതൽ ഉൾക്കൊള്ളാൻ, കൂടുതൽ സ്ഥലം ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യും, ഈ ഷേപ്പിന് കഴിയും.
1: നമ്മളെ ഒരു ഇതൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ, നമ്മൾ ഓരോന്നിനും ചക്കാന ഭക്ഷണം കഴിക്കാനുള്ളതാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിലൂടെ മാത്രം നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് അത് എന്നും കാണാനല്ലേ. പക്ഷെ അതിന്റെ വ്യത്യസ്ത തലത്തിലൂടെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരേ സ്ഥലത്ത് വളരുന്ന ചെടിയില് വ്യത്യസ്തമായിട്ടുള്ള അതിന്റെ ഫലം ഉണ്ടാകും.
0: എല്ലും മാറ്റം, എലന്റെ രൂപം മാറ്റമുണ്ട്, നിറം വ്യത്യാസമുണ്ട്, മണം വ്യത്യാസമുണ്ട്.
1: ഇതൊക്കെ ഇത് മനുഷ്യനെ കൊണ്ട് കഴിയണല്ല, ഇത് പടച്ചവന്റെ, നമുക്ക് പടച്ചവന്റെ ആയാത്തിൽ കൗനിയ എന്ന് പറഞ്ഞതിൽ പെട്ടാണല്ലോ.
0: ശരിക്കും ആ ഷേപ്പിന്റെ വിഷയത്തിലേ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മനസ്സിലാകും, ഏറ്റവും കൂടുതൽ വോള്യം ഉൾക്കൊള്ളാൻ അത് സർക്കിൾ ഷേപ്പിലുള്ളതിനാണ് കഴിയുക. അത് ത്രികോണത്തിലോ അല്ലെങ്കിൽ ചതുരത്തിലോ ഒക്കെ ആണെങ്കിൽ അത്ര കൊള്ളൂല. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാൻ, ഒരുപാട് നമുക്കുള്ളവർക്ക് തന്നെ ഒരുപാട് കിട്ടാനൊക്കെ വകുപ്പുള്ള ഒരു ഒരു ഫലമാണ് ചക്ക എന്ന്. നമ്മളിത് റിലേറ്റ് ചെയ്ത് പോകുന്നത് ദീനിയായി നമ്മൾ വിഷയങ്ങളെ കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് എത്ര സിമ്പിളായ സംഗതികളിലും കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ മാഷാല്ല പുലരോട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. യെസ്, നഫീസ പി എ താമരശ്ശേരി നേരത്തെ വിഷയത്തിൽ വീണ്ടും ഒരു ഒരു ജിന്നുകളുടെ നേതാവല്ലേ, തീനാലല്ലേ സൃഷ്ടിച്ചത്, മലക്കുകളുടെ പ്രകാശത്താലല്ലേ. അതാണ്, മലക്കുകളിൽ പെട്ടവനാണെന്ന് പറയണില്ല, മലക്കുകളുടെ നേതാവായിണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മളങ്ങനെ കരുതിയിട്ടുണ്ടോ, നേതാവാണെങ്കിൽ ഒരു പെട്ട ആളാവണല്ലോ എന്നുള്ളത്, അവിടെയാണ് ആ സംശയം വരുന്നത്. ഏതായാലും ബാർക്കല്ലാഫിക്കും. യെസ്, ജമീല വി കെ പൂനൂർ, മുമ്പ് ഒരു ചക്ക കിട്ടിയാൽ ചക്ക പുഴുക്കും കുരുക്കറിയും കുഞ്ഞി കുരു ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കി തിന്നുമായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്കത് പറ്റില്ല. അതും ഒരു ഒരു ഗുണപാഠമാണ്. പണ്ട് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ചക്ക എന്ന് പറഞ്ഞാൽ പട്ടിണി മാറ്റാൻ ഉപയോഗിച്ചിരുന്ന വലിയ ഒരു ഒരു ഉപാധിയായിരുന്നു അന്ന്. ഇന്ന് ജസ്റ്റ് കഴിക്കുന്നു, അതിൻ്റെ മെഡലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നു. ചക്ക മുറിച്ച് അത് പിന്നെ എന്താ പറയുക, ചുള അരിയാൻ പുതിയ ആൾക്കാർക്ക് എത്ര ആൾക്കാർക്ക് അറിയും നമുക്കറിയില്ല. യെസ്, ഓക്കെ. പുലരിവട്ടം ഓരോ ദിവസത്തിൻ്റെയും ഉണർവാണ് എന്നാണ് ജമീല വി കെ പൂനൂര് അറിയിച്ചിട്ടുള്ളത്. പിന്നെ മാഷാല്ല, അത് എല്ലാ ദിവസവും നമ്മുടെ ലൈവിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പുലരിവട്ടം കേൾക്കുന്ന എല്ലാവർക്കും അതൊരു പിന്നെ മറ്റൊരു ശ്രോതാവ് പറഞ്ഞത് വ്യത്യസ്ത ഉപദേശങ്ങളുമായിട്ടാണ് പുലരിവട്ടം ഇന്ന് വരാറുള്ളത്. അല്ലെന്നൊരു മനസ്സിന് സമാധാനം തന്നെയാണ്. അള്ളാഹു സ്ഥാന ആഫിയത്ത് നൽകട്ടെ എന്നാണ് ഒരു ശ്രോതാവ് പറയുന്നത്. യെസ്,
1: നമുക്കിനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു. അടുത്തത് നമ്മുടെ വൺ മിൻ ടോക്ക് ആണ്.
0: യെസ്, ഇൻഷാല്ലാ.
1: വൺ മിൻ ടോക്കിൽ ഇന്ന് എന്താണ് എന്നുള്ളത് നമുക്ക് കേൾക്കാം ഇൻഷാല്ലാ. വൺ മിൻ ടോക്ക് ഇന്ന് മുഹമ്മദ് ദാനിഷ് സുല്ലമിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. വിഷയം കോപ്പി അടിച്ചാൽ എന്താ എന്നുള്ളത്.
0: ഓക്കെ, ഇൻഷാല്ലാ. വൺ മിൻ ടോക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുക എന്നത് പലപ്പോഴും ഒരു സാധാരണ സംഭവമായി അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പലരും അതിനെ കാണുന്നത്. എന്നാൽ വളരെ ഗുരുതരമേറിയ വഞ്ചനയും കപടതയുമാണ് അതിലൂടെ നടക്കുന്നതെന്നും വലിയൊരു തെറ്റാണ് അതിലൂടെ നമ്മൾ ചെയ്യുന്നതെന്നും ആത്മവഞ്ചനയടക്കം മറ്റുള്ളവരുടെ മാർക്ക് അപഹരിക്കുന്നതടക്കമുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങൾ അതിലൂടെ നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് അർഹിച്ച മാർക്ക് മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ. അതിനുള്ള ജോലിയും പഠനവും ഉപരിപഠനവും ഒക്കെ നമുക്ക് ലഭിക്കും. അത് നമ്മൾക്ക് വേണ്ടി രക്ഷിതാവ് വിധിച്ചത് പ്രകാരം ഉണ്ടായിരിക്കും. നമ്മൾ അനർഹമായൊന്നും നേടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതില്ല. കാരണം നമ്മൾ നേടിയ മാർക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഉപരിപഠനവും നമുക്ക് ജോലിയും മറ്റുമൊക്കെ ലഭിക്കേണ്ടത് രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ്. ആ തൗഫീഖ് നഷ്ടപ്പെടും കപടതയിലൂടെ, വഞ്ചനയിലൂടെ, നമ്മൾ നേടുന്ന മാർക്കുകളിലൂടെ. അതുകൊണ്ട് അന്യൻ്റെ അവസരങ്ങൾ കാർന്നെടുക്കുന്ന, കോപ്പി അടിക്കുക എന്ന ഈ ഒരു വിപത്തിനെ നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
0: വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളുകൾ, ചെറിയ പരീക്ഷ ആവട്ടെ വലുതേ ആവട്ടെ, അവർക്ക് അവർ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ വൺ മിൻ ടോക്ക് നമ്മൾ കേട്ടിട്ടുള്ളത്. അനർഹമായത് നേടിയെടുക്കാനുള്ളൊരു വഴിയാണ് ഈ പിന്നെ കോപ്പിയടി എന്നുള്ളത്. നമുക്ക് അർഹമായത് മാത്രമാവുക എന്നുള്ളതാണ് ദാനിശുല്ലമി നമ്മുടെ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പിന്നെ ലൈവ് ക്വിസിലേക്കൊന്ന് പോകാം എന്നാണ് തോന്നുന്നത്. നമ്മൾ ലൈവ് ക്വിസിൻ്റെ സമയമായിട്ടുണ്ട്. ഫീഡ്ബാക്ക് ഓപ്ഷൻ നമ്മൾ എല്ലാ പ്രാവശ്യവും ലൈവ് ക്വിസിൻ്റെ തുടക്കത്തിൽ ഇത് പറയണത് പുതിയതായി വരുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മോർണിംഗ് ലൈവ് ക്വിസ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ ആക്റ്റീവായി നമ്മുടെ ശ്രോതാക്കൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, എല്ലാ ഡെയിലി ഒരു ഒരു പുതിയൊരു അറിവ് കിട്ടുന്ന തരത്തിൽ നമ്മളെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ അയക്കുന്നത്. പീസ് റേഡിയോ നിങ്ങളുടെ ടേബിൾ കാണുമ്പോൾ, ഫോണിൽ സ്ക്രീനിൽ കാണുന്ന ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ഏറ്റവും സെൻറ്ററിലായി നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്നൊരു ഭാഗം കാണാൻ പറ്റും. ആ നടുവിലുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ്. ആ ഫീഡ്ബാക്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പ്രോഗ്രാം എന്നുള്ളടത്ത് ലൈവ് ക്വിസ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പേരിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരും കൂടി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നെയിം എന്നുള്ളതോട് തന്നെ നിങ്ങളുടെ പിന്നെ സ്ഥലപ്പേരും കൂടി കൊടുക്കുക. അഡ്രസ്സ് എന്ന ഭാഗത്ത് കൊടുത്താൽ ഇവിടെ കാണുകയില്ല.
1: ക്വിസിൻ്റെ ഇതിൽ ഇന്നത്തെ ചോദ്യം ഇങ്ങനെ നോക്കുമ്പോഴേ കുറച്ചുകൂടി കൗതുകമുള്ളതും അതിനാൽ പല ആളുകൾക്കും ചിലപ്പോൾ ഇങ്ങനെ സംശയത്തിന് വകുപ്പുള്ളതുമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ എനിക്ക് പറയാൻ, ചോദ്യം കേട്ട് കഴിഞ്ഞതിന് ശേഷം കൺഫ്യൂഷനുള്ള ആളുകൾ ചിലപ്പോൾ കറക്കി കുത്തും. പക്ഷെ ഉടനെ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവ് ഒരു സ്വയം കണ്ടെത്താൻ നോക്കണം. അതിൽ ഒരുപാട് നല്ലൊരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലമുള്ളൊരു ചോദ്യം. അപ്പം നമുക്കതിലേക്ക് പോവാം, ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും റെഡിയാണ്.
0: ഒന്നുകൂടി പറയാം, ഉത്തരം അയക്കേണ്ടത് ഓപ്ഷൻ മാത്രമാണ്. എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ. ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അത് സിസ്റ്റം പരിഗണിക്കില്ല എന്ന് പറയാണ്. ഉത്തരം ഓപ്ഷൻ മാത്രം അയക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം.
1: ചോദ്യം ഇതാണ്, ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പള്ളിയായ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിന് സ്ഥലം നൽകിയ ബാലന്മാർ ആരെല്ലാം? ഓപ്ഷൻ എ ഹസൻ ഹുസൈൻ, ഓപ്ഷൻ ബി സഹൽ സുഹൈൽ, ഓപ്ഷൻ സി അബ്ദുള്ള ഉബൈദുള്ള, ഓപ്ഷൻ ഡി ഉസാമ സെയ്ദ്.
0: ചോദ്യം ഒരിക്കൽ കൂടി, മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിന് സ്ഥലം നൽകിയ ബാലന്മാർ ആരെല്ലാം? ഓപ്ഷൻ എ ഹസൻ ഹുസൈൻ, ഓപ്ഷൻ ബി സഹൽ സുഹൈൽ, ഓപ്ഷൻ സി അബ്ദുള്ള ഉബൈദുള്ള, ഓപ്ഷൻ ഡി ഉസാമ സെയ്ദ്.
1: ഒരിക്കൽ കൂടി ചോദ്യം വായിക്കുന്നു, ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പള്ളിയായ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിന് സ്ഥലം നൽകിയ ബാലന്മാർ ആരെല്ലാം? ഓപ്ഷൻ എ ഹസൻ ഹുസൈൻ, ഓപ്ഷൻ ബി സഹൽ സുഹൈൽ, ഓപ്ഷൻ സി അബ്ദുള്ള ഉബൈദുള്ള, ഓപ്ഷൻ ഡി ഉസാമ സെയ്ദ്.
0: ഓക്കെ, അപ്പോൾ ഉത്തരമാക്കിയുള്ള സമയമാണ്. ഇപ്പോൾ പീസ് റേഡിയോ ഓൺ ചെയ്ത് ലൈവിലേക്ക് കയറി വന്ന ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി വായിക്കുകയാണ്. മസ്ജിദുൻ നബവിയുടെ നിർമ്മാണത്തിന് സ്ഥലം നൽകിയ ബാലന്മാർ ആരെല്ലാം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹസൻ ഹുസൈൻ, ബി സഹൽ സുഹൈൽ, സി അബ്ദുള്ള ഉബൈദുള്ള, ഡി ഉസാമ സെയ്ദ്. ഉത്തരം ഓപ്ഷൻ മാത്രം അയക്കുക.
1: വേഗം അയച്ചോളൂ, സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.
0: അവസാനിക്കാറായി.
1: യെസ്, സമയം അവസാനിച്ചു.
0: അപ്പോൾ ഉത്തരമയക്കാനുള്ള സമയം കഴിഞ്ഞു. ഇന്ന് കുറച്ചൊരു അറിയാത്ത ആളുകൾ ഒരുപാടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ സലാം സാറേ?
1: അതെ അതെ അതെ അതെ.
0: യെസ്, അപ്പോൾ ഉത്തരം എന്താണെന്നും വിജയികളെ ഭാഗത്തേക്കൊക്കെ നമുക്ക് വരാം ഇൻഷാല്ലാ. നമ്മളെ ഒരുപാട് ശ്രോതാക്കൾ വൺ മിനിറ്റ് ടോക്കിനെ കുറിച്ച് സക്കീന ഉദിരമ്പോയിൽ പറഞ്ഞത് ഒരു മിനിറ്റ് ആണെങ്കിൽ വളരെ നല്ലൊരു ഉപദേശമായിരുന്നു. ശരിക്കും വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ട് കൈമാറിയ സന്ദേശം ഭയങ്കര അർത്ഥവത്തായതും ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റിയതുമാണ്. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അനർഹമായ മാർക്ക് വഴി നമ്മൾ നേടുന്ന ജോലി അവിടെയും ഒരു അനർഹതയുടെ ഒരു അംശം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബ്ദുള്ള ടി എൻ പുരം, ഹംസ ബി വി കാക്കനാട് ഒക്കെ വന്നിട്ടുണ്ട്. അബ്ദുള്ള ടി എൻ പുരം പറഞ്ഞ സലാം പറഞ്ഞു വന്നു. ഹഫ്സ ബി വി കാക്കനാട് ക്യുസ് കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ്, കൂടുതലായിട്ട് അറിയാൻ നമ്മൾക്ക് ഉള്ളതാണ് ക്യുസുകൾ. വിജയം എന്നതിനപ്പുറം അറിവ് നേടുന്നതിലെ വലിയൊരു വഴിയാണ്, മാർഗമാണ്. ലൈവ് ക്യുസ് കഴിഞ്ഞു എന്നാണ് അസ്മാ ബി പാലക്കാട് ചോദിച്ചപ്പോൾ.
1: പല ആളുകളും കറക്കി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കറക്കി കുത്തിയ വിവരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ അപ്ലൈ പറഞ്ഞിരുന്നു, പലരും കറക്കി കുത്തിയായിരിക്കും. അപ്പോ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ ആ ചരിത്രം എന്ത് ചെയ്യണം, ശരിക്കും ആ ചരിത്രം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ചരിത്രമാണ്. അതിലെ വ്യക്തികളുടെ പേരുകളിൽ പലപ്പോഴും നമ്മൾ പല ആളുകൾ ചരിത്രം വായിക്കുന്ന ആളിപ്പോ അമീർ ടി എടത്തനാട്ടുകാരെ പറഞ്ഞ ഇന്നലെ കൂടി ആ ചരിത്രം വായിച്ചിട്ടുള്ളൂ. പിന്നെ സഫിയ കെ തിരുരങ്ങാടി, സജ്ജന കാവനൂർ അയച്ചത് നേരത്തെ ചക്കയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. എന്നൊരു ഡൗട്ട് വന്നു, എന്നാലും ക്ലിയർ ആക്കാമല്ലോ എന്നാണ് ജമീല ബി പി കാളിക്കാവ് ഇത് ഈ വിഷയത്തിൽ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടത്.
0: സക്കീന ദുരമ്പോയിൽ പറഞ്ഞ പുതിയൊരു അറിവ് കിട്ടി എന്നാണ്. പിന്നെ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്, ഒന്നും ഓർമ്മയിലില്ല, എന്നാലും കറക്കി കുത്തി ഷാഹിദ കുന്നത്ത്. പിന്നെ ഈസിയല്ല ചോദ്യം എന്നാണ് ജാസ്മിൻ ഐക്യ പുള്ളിപ്പാടം പറഞ്ഞത്. പിന്നെ ഒരാൾ അല്ലേ കൂട്ടത്തിൽ, ഒരാളല്ല ഒന്ന് രണ്ട് പേര് നമ്മൾ ഉത്തരമയക്കേണ്ട ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്,
1: ഓപ്ഷൻ മാറി,
0: നമ്മളെ
1: പ്രോഗ്രാം
0: സെലക്ട് രണ്ടുപേര് മാറിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല, വളരെ കുറവാണ്, സാധാരണ കുറച്ച് രണ്ടിലധികം ആളുകൾ ഉണ്ടാവാറുണ്ട്.
1: ഈ ചക്ക കൂടുമ്പോൾ അയൽപക്കത്ത് കുടുംബത്തിലേക്കൊക്കെ കൊടുക്കുക. ഇനിയും ബാക്കി വന്നെങ്കിൽ ശർക്കരയും തേങ്ങയും അല്പം നെയ്യും ചേർത്ത് ഉരുളിയിലിട്ട് അടുപ്പിൽ വെച്ച് വരട്ടി ചക്ക ഇല്ലാത്ത കാലത്തേക്ക് അത് എടുത്തു വെക്കാം.
0: യെസ്, മാഷാല്ലാ.
1: അപ്പം അതിൽ നമ്മൾ ഒരു ഒരു സംഘയുടെ ഒരു ഒരു സാധനത്തിൻ്റെ ലോങ് ലാസ്റ്റ് ചെയ്യിക്കാൻ പറ്റിയുള്ള എന്താ വെച്ചാൽ അതൊക്കെ നമുക്ക് നോക്കാം. നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കാട്ടും നല്ലത് അല്ലേ?
0: അതെ,
1: അത് നല്ലൊരു ഐഡിയ ആണ്. അത് എന്താ എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞാൽ, തേങ്ങയും അല്പം നെയ്യും ചേർത്ത് ഉരുളിയിലിട്ടിട്ട് അടുപ്പിൽ വെച്ച് വരട്ടണം.
0: ഓ,
1: എന്നിട്ട് ചക്കയിൽ, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.
0: ഏതായാലും പിന്നെ ചക്കയുടെ വിശേഷങ്ങൾ ഒരുപാട് ആളുകൾ പങ്കുവെക്കുന്നുണ്ട്.
1: ആ നേരത്തെ ക്വിസ് മറന്നുപോയെന്നൊക്കെ ഓർമ്മിച്ചിരുന്നു അല്ലേ അലി അക്ബർ?
0: ഇന്നത്തെ ലൈവ് ചക്ക കൊണ്ടുപോയെന്നാണ് അമീർഖന്റെ ഒരു സംശയം. നമ്മൾ അതിൽ ഇൻഷാല്ല ഒരുപാട് ആളുകൾ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, ഒരുപാട് ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടാനുണ്ട്. ശക്കീന ഉദരമ്പോയിൽ പറഞ്ഞത് പുലരുവട്ടം എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ജീവിതഘട്ടങ്ങൾ കടന്നു പോകുന്നത്, ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു മൗലൈക്കും നമുക്കൊക്കെ തക്കതായ പരിശോധന നൽകി അനുഗ്രഹിക്കട്ടെ. യെസ്, അതിക്കാറ് മധുരം ഖുർആൻ ചക്ക വിശേഷം പീസ് റേഡിയോയുടെ കൂടെ രാവിലെ കൂടിയ നല്ല സമാധാനമാണ് എന്നാണ് ഷുഹൈബ എം വളപട്ടണം അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ കണ്ണൂരിലെ പ്രതിനിധി സമ്മേളനത്തിൽ മുട്ടത്തുള്ള സഹോദരി വന്ന് പരിചയപ്പെട്ടു, നിങ്ങളുടെ പേരൊന്നും കേൾക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മീറ്റപ്പായി മാഷാല്ല.
1: നമുക്കിനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ് പോകേണ്ടത്.
0: യെസ്,
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ അധ്യായം 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രായിലെ 81-82 വചനം.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഓക്കെ, നമ്മളെ വൺ മിനിറ്റ് ടോക്ക് പറഞ്ഞ പോലെ തന്നെ ഇതിലെ ഖുർആൻ വീഡിയോ, വഴിവിളക്ക്, നേർവഴി പോലുള്ളതൊക്കെ നമ്മൾ സ്റ്റാറ്റസ് വെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒരുപാട് ശ്രോതാക്കൾ അത് പങ്കുവെക്കാറുണ്ട്. യെസ്, ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആ ഒരു ഷെയറിങ്ങിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരു പിശുക്ക് ഇല്ലാത്തവരായി മാറുക. എല്ലാ നന്മകളും കേൾക്കുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാകുന്നതിൽ അത് കാരണമാകും. യെസ്,
1: ഈ പീസ് റേഡിയോയിലുള്ള ഒരുപാട് പ്രോഗ്രാമുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ചില പ്രോഗ്രാമുകളുടെ പേര് പറയുമ്പം റേഡിയോയിലെ ഏത് പ്രോഗ്രാമിൻ്റെ പേര് പറഞ്ഞാലും അത് എനിക്കറിയാമെന്ന് അറിയാവുന്ന എത്ര ആളുകളുണ്ടാവും?
0: യെസ്,
1: ചിലപ്പോൾ കുറവായിരിക്കും.
0: അത് പേര് പറഞ്ഞാൽ എന്താണ് പരിപാടി എന്ന് അറിയാം.
1: എന്താണ് പരിപാടി എന്നറിയില്ല. അതായത് പിന്നെ സമയം അറിഞ്ഞിട്ടില്ലെങ്കിലും ആ പരിപാടി ഞാൻ ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ പ്രോഗ്രാമിനെ അറിയിച്ചു കൊടുക്കുന്ന ഒരു സെഷനിലാണ് ഇപ്പം നമ്മളുള്ളത്. പ്രകാശധീരെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമുണ്ട്. അത് ഈ പ്രകാശധീരമെന്ന പ്രോഗ്രാമിനെ കുറിച്ച് ധാരണ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരം 4:15
0: നമുക്കത് ചോദിച്ചോക്കായിരുന്നു, പ്രകാശധീരം എന്ന പരിപാടി എന്താണ്?
1: ഇനി ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ഇനി കൂടി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഇപ്പൊ തന്നെ അപ്പോ ഒരു കാര്യം ചെയ്യാം.
0: അപ്പൊ എന്താന്ന് സാമ്പിൾ കേട്ടോ.
1: എന്താന്നുള്ളത് സാമ്പിൾ ഒന്ന് കേൾക്കും ചെയ്യട്ടെ. പിന്നെ 24 മണിക്കൂർ റിവൈൻഡിൽ നമുക്കത് കേൾക്കാം. മുഹമ്മദ് സാദിഖ് മദീനിയുടെ സെഷനുകളാണ് ഇതിലൂടെ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഇന്ന് പ്രകാശധീരത്തിന്റെ ആദ്യത്തെ, അതായത് പുതിയതായി കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അനുവദനീയമായ കച്ചവടം ഒന്നാണ് പ്രകാശധീരത്തിൽ. മുഹമ്മദ് സാദിഖ് മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ثم أما بعد، اتقوا الله عباد الله، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയ ശ്രോതാക്കളെ, കച്ചവടവുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര വിഷയങ്ങളാണല്ലോ നമ്മൾ കേട്ടുവരുന്നത്. ഇസ്ലാം നിഷിദ്ധമാക്കിയ കച്ചവടങ്ങൾ എന്തൊക്കെയാണെന്നും കച്ചവടക്കാർ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നുമൊക്കെയാണ് അവസാനമായി നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനുവദനീയമായ ചില കച്ചവടങ്ങളെ സംബന്ധിച്ചാണ്. ഇസ്ലാമിൽ കച്ചവടത്തിൻ്റെ ഹുക്മു തന്നെയും അൽ അസ്ലു ഫിൽ ബുയൂഇ അൽ ജായിസ് അനുവദനീയമാണ്. ഓരോ കച്ചവടങ്ങളും എടുത്തു പറഞ്ഞ് ഇത് ശരിയാണ്, ഇത് അനുവദനീയമാണ്, ഇത് ഹലാലാണ്, ഇത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ് എന്ന് പറയേണ്ടതില്ല. എല്ലാ കച്ചവടവും അനുവദനീയമാണ്, മുമ്പ് നമ്മൾ പറഞ്ഞ സൂചിപ്പിച്ച രൂപത്തിൽ തന്നെ. എന്നാൽ പിന്നെ എന്തിനാണ് അനുവദനീയമായ കച്ചവടങ്ങൾ എന്ന വിഷയം ഇന്ന് സംസാരിക്കുന്നത്? അതിനുള്ള ഉത്തരം, ജനങ്ങൾക്കിടയിൽ പൊതുവെ സംശയം ഉള്ള, സംശയത്തോടുകൂടി നോക്കുന്ന അനുവദനീയമാണോ അതല്ല നിഷിദ്ധമാണോ എന്ന് സംശയിക്കുന്ന ചില കച്ചവടങ്ങൾ, അവയാകട്ടെ ഇസ്ലാമിക ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ അനുവദനീയമായ കച്ചവടങ്ങൾപ്പെട്ടതുമാണ്. അതുകൊണ്ടാണ് ചില പ്രത്യേകമായ കച്ചവടങ്ങളെ എടുത്ത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിലൊന്നാമത്തെ കച്ചവടം ബൈഉൽ അറായ. ഒരുപക്ഷെ ഇത്തരം കച്ചവടങ്ങൾ നമ്മുടെ കേരളക്കരയിൽ നിലവിൽ ഇല്ലാത്തതാകാം. എന്നിരുന്നാലും ഹദീസിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ പ്രസ്താവിച്ച വിഷയങ്ങളാണ് എന്നതുകൊണ്ടാണ് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്നതും കൊണ്ടാണ് അറബി ഇസ്തിലാഹിയായ വാക്കോടുകൂടി, ഹദീസിൽ വന്ന ആ വാക്കോടുകൂടി തന്നെ ഇത്തരം കച്ചവടങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാ നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാം നിരോധിച്ച ഒരു കച്ചവടമാണ് ബൈഉൽ മുസായദ. ആ ബൈഉൽ മുസായിദയിൽ നിന്നും അനുവദനീയമായ ഒരു കച്ചവടത്തിന്റെ വഴിയാണ് ബൈഉൽ അറായ. അപ്പോൾ എന്താണ് ബൈഉൽ മുസായദ എന്നും എന്താണ് ബൈഉൽ അറായ എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു കച്ചവടം അഥവാ ബൈഉൽ മുസായദ നിഷിദ്ധമാണ്, ബൈഉൽ അറായ അത് അനുവദനീയവുമാണ്. പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കച്ചവടങ്ങൾക്കിടയിൽ വലിയ ഒരു അന്തരം കാണുവാനും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ച വേളയിൽ അവിടെയുള്ള ആളുകളുടെ മുഖ്യ ആഹാരം കാരക്ക തന്നെയാണ്. അതേപോലെ തന്നെ ബാർലി, ഗോതമ്പ്, കട്ടിത്തൈര്, സബീബ് ഉണക്കമുന്തിരി ഇതൊക്കെയായിരുന്നു അവരുടെ മുഖ്യ ആഹാരം. ചില ആളുകളുടെ കയ്യിൽ വർഷങ്ങളായി ഉള്ള കാരക്ക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം മുമ്പുള്ള ഉണക്ക കാരക്ക അവരുടെ കയ്യിലുണ്ടാവും. അതായിരിക്കും അവരുടെ നിത്യഭക്ഷണം. എന്നാൽ ഈത്തപ്പഴം കായ്ക്കുന്ന സമയമായി കഴിഞ്ഞാൽ അതിന്റെ മൂത്ത് പഴുത്ത പച്ചയായ കാരക്ക എന്ന് പറഞ്ഞുള്ള ഈത്തപ്പഴം, പച്ചയായ ഈത്തപ്പഴം കഴിക്കുവാൻ അവർക്ക് ആഗ്രഹമുണ്ടാവും. എന്നാൽ അവർക്ക് കൃഷിയുണ്ടാകുകയില്ല, അവരുടെ കയ്യിൽ പച്ച ഈത്തപ്പഴം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇസ്ലാം അനുവദിച്ച ഒരു കച്ചവടമാണ് ബൈഉൽ അറായ. ബൈഉൽ മുസാബന സംബന്ധമായി ഹദീസുകളിൽ ഇപ്രകാരം കാണാം. ഇമാം ബുഖാരി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം نهى عن المزابنة والمزابنة اشتراء الثمر بالتمر كيلا وبيع الكرم بالزبيب كيلا. ഈ ഹദീസിൽ വളരെ വ്യക്തമായി എന്താണ് മുസാബന കച്ചവടം, മുസായദ എന്നല്ല മുസാബന കച്ചവടം എന്ന് അറിയിച്ചു തരുന്നു. പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചു, ബൈഉ ثمر النخل بالتمر كيلا وبيع العنب بالزبيب كيلا. ഉണക്ക മുന്തിരി കൊടുത്ത് പച്ച മുന്തിരി വാങ്ങലും കാരക്ക കൊടുത്ത് പച്ച ഈത്തപ്പഴം വാങ്ങലും ഇത് ഇസ്ലാം നിരോധിച്ചു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാബന നിരോധിച്ചു. മുസാബന എന്ന് പറഞ്ഞാൽ ഇഷ്തിറാ ഉസ്സമരി ബിത്തംരി, ഉണക്ക കാരക്ക കൊടുത്ത് പച്ച ഈത്തപ്പഴം വാങ്ങുക. പച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്ത എന്നല്ല, മറിച്ച് മഞ്ഞ നിറത്തിലുള്ള ഭക്ഷ്യയോഗ്യമായ നല്ല മധുരമുള്ള ആ ഫലത്തിനാണ് ഇവിടെ ഇസംറ് എന്നും ഈത്തപ്പഴം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അളന്നുകൊടുത്ത് ഉണക്ക ഈത്തപ്പഴം വാങ്ങുക, ഉണക്ക കാരക്ക വാങ്ങുക. അതേപോലെ തന്നെ ഉണക്ക മുന്തിരി കൊടുത്ത് പച്ച മുന്തിരി വാങ്ങുക ഇത് നിരോധിച്ചു. എന്തുകൊണ്ടാണ് ഇസ്ലാം നിരോധിച്ചത്? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അതിൽ റിഷു വരാൻ സാധ്യതയുണ്ട്, വഞ്ചന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈത്ത പഴവും കാരക്കയും തമ്മിൽ പരസ്പരം കൈമാറുമ്പോൾ ഒരേ രൂപത്തിലും ഒരേ തൂക്കത്തിലും അളക്കുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ മുന്തിരിയും ഉണക്കമുന്തിരിയും തൂക്കുമ്പോഴും അതിലൊരു വഞ്ചന വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, അവിടെ പലിശയുടെ അംശം വരാൻ സാധ്യതയുണ്ട്. ഒരേ രൂപത്തിലുള്ള തൂക്കം വന്നില്ല എങ്കിൽ ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കൾ പരസ്പരം കൈമാറുമ്പോൾ പലിശ വരും. അതുകൊണ്ടാണ് ബൈഉൽ മുസാബന ഇസ്ലാം നിരോധിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ, മുസാബന കച്ചവടം ഇസ്ലാം നിരോധിച്ചു. ഉണക്ക കാരക്കക്ക് പച്ച ഈത്തപ്പഴം വാങ്ങുക, ഉണക്കമുന്തിരി കൊടുത്ത് മുന്തിരി വാങ്ങുക ഇത് നിരോധിച്ചു, മുസാബന കച്ചവടം. എന്നാൽ സാധുക്കളായ ആളുകൾക്ക് അവരുടെ കയ്യിൽ എപ്പോഴും കാരക്കയായിരിക്കും, അതല്ലെങ്കിൽ സബീബ് അഥവാ ഉണക്കമുന്തിരിയായിരിക്കും. അവർക്കും ഉണ്ടാകുമല്ലോ പച്ചക്കാരക്ക കഴിക്കുവാനും നല്ല ഫ്രഷായ മുന്തിരി കഴിക്കുവാനുമൊക്കെയുള്ള ആഗ്രഹം. അത് അവരുടെ മുഖ്യ ആഹാരവുമാണ്. അതുകൊണ്ട് ഈ നിഷിദ്ധമായ ഇനത്തിൽ നിന്നും ബൈ ഉൽ അറായ ഇസ്ലാം അനുവദിച്ചു. ബൈ ഉൽ അറായെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തിൽ കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നതായി ഇമാം ബുഖാരി പറയുന്നു. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ഫീ ബൈഉൽ അറായ ഫീ ഖംസതി ഔസുഖിൻ ഔ ദൂന ഖംസതി ഔസുഖിൻ ഖാല നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഉൽ അറായ അനുവദിച്ചു. അതിന്റെ അളവ് 5 വസ്തു വരെയാണ്. 5 വസ്തു അതിൽ താഴെയോ ഉള്ള ബൈഉൽ അറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. എന്താണ് ബൈഉൽ അറായ? നമ്മൾ നേരത്തെ പറഞ്ഞു ബൈഉൽ മുസാബന എന്ന് പറഞ്ഞാൽ പച്ചക്കാരക്കയും പച്ച ഈത്തപ്പഴവും ഉണക്കക്കാരയും കാരക്കയും പരസ്പരം കൈമാറുക, ഉണക്ക മുന്തിരിയും മുന്തിരിയും തമ്മിൽ പരസ്പരം കൈമാറുക, അത് നിരോധിച്ചുവെന്ന്. എന്നാൽ ഇവിടെ ഉണക്ക മുന്തിരി കൊടുത്ത് കുലകളിലുള്ള കൃഷിയിടങ്ങളിലെ കുലകളിലുള്ള മുന്തിരി വാങ്ങലാണ്. അതേപോലെ തന്നെ കാരക്ക കൊടുത്ത് ഈത്തപ്പന മരത്തിലുള്ള പഴുത്ത ഈത്തപ്പഴം വാങ്ങലാണ്. ഇത് തമ്മിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അറായയും മുസാബനയും തമ്മിലുള്ള വ്യത്യാസം, മുസാബന

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രകാശതീരമായിരുന്നു. നമ്മൾ ഹനീന സുൽഫി കൊട്ടാരക്കര, പ്രകാശതീരം കേൾക്കാറുണ്ട് എന്നാണ് ആ ശ്രോതാവ് നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. സൗജ കൊളക്കാട് ചോദിച്ചത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ കിട്ടുമെന്നാണ്. അത് നമ്മുടെ ലൈറ്റ് ഗ്രൂപ്പുകളുടെ പിന്നെ ലിങ്കും കാര്യങ്ങളും ഇൻഷാ അള്ളാ നമ്മൾ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, യെസ്. ആയിഷ അങ്ങാടിപ്പുറം നമ്മുടെ ക്യുസിൽ ചോദിച്ച ചോദ്യം, അതിൻ്റെ ചരിത്രം മോർണിംഗ് ലൈവിൽ ഹസൻ അൻസാരി മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് മാഷാ അള്ളാ എന്ന്. അപ്പം ലൈവ് ശ്രദ്ധിച്ച ആളുകൾക്ക് ഉത്തരം എളുപ്പമായിട്ടുണ്ടാകും. യെസ്, അത് നുസ്രത്ത് പി കെ വലിയ പറമ്പ് ഇതേ വിഷയം പറഞ്ഞു. ഈ ചരിത്രം കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു, അതുകൊണ്ട് അൽഹംദുലില്ല ഉത്തരം ശരിയാകും. അന്ന് അതൊരു പുതിയ അറിവായതുകൊണ്ട് നന്നായി മനസ്സിലാക്കി വെച്ചു.
1: നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് സൗജ കൊളക്കാട് ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് അലിജാബയിലേക്ക് നമുക്ക് ആ ചോദ്യം വിടാൻ തോന്നുന്നു.
0: ഓ, എന്താ ചോദ്യം?
1: ഒരു ഒരു വീടിന്റെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. വീട് സ്ഥലം നല്ല പ്രശ്നം വെച്ചുകൊണ്ട് നമ്മള് അതിന് അഡ്രസ് ചെയ്തു എന്നുള്ള അറിയിക്കാൻ വേണ്ടി പറയാം. നമുക്കത് അലിജാബയിലേക്ക് ഇൻഷാല്ലാ.
0: യെസ്.
1: അതുപോലെ ബഷ് ബരീറ എൻ എം കോതക്കുറിശി അയച്ചിട്ടുള്ളത്, വൺ മിനിറ്റ് ടോക്ക് എത്ര അറിവുള്ള, വളരെ നല്ല കാര്യമാണ്, എത്ര അറിവുള്ളവരും ഗൗരവത്തിലെടുക്കാത്തൊരു വഞ്ചനയാണത്. എല്ലാ തെറ്റുകളിൽ നിന്നും വഞ്ചന ചെയ്യുന്നതിൽ നിന്നും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇത് ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് പോലും നമുക്ക് അറാമായി മാറും. എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. ശരിയാണ്, അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ജോലി കിട്ടിയില്ലേ. അപ്പോ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയത്തെ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ
0: മാഷാല്ലാ, അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈവായിട്ട് ലൈവായിട്ടുണ്ട് മാഷാല്ലാ.
1: ഓക്കെ, അതുപോലെ ഇംതിയാസ് തിരുവമ്പാടി, ഇന്ന് റേഡിയോ ഡൊണേഷൻ പറയാൻ വിട്ടുപോയോ, ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ്. റേഡിയോ ഡൊണേഷൻ നമ്മൾ എല്ലാ ദിവസവും പറയാറുള്ളതാണ്.
0: അപ്പം അതിൻ്റെ ഒരു ഭാഗം ശരിക്ക് നമ്മൾ പിന്നെ ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ഡൊണേഷൻ എന്ന് പറയുന്നത് സ്ഥിരമായി ചെയ്യുന്നതിന് പ്രത്യേകമായി പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണത്. നന്നായി സപ്പോർട്ട് ചെയ്യുക ആ ഒരു വിഷയത്തിൽ. പിന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ബിസി റേഡിയോയുടെ താഴെ നമ്മുടെ ആ ആപ്പിൽ ഡൊണേറ്റ് ബട്ടൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൊണേറ്റ് നൗ കൊടുത്തിട്ട് അവിടെ വരുന്ന തുക കൊടുക്കാവുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ, അല്ലെങ്കിൽ 10 ദിവസത്തിലോ മാസത്തിലോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ബിസി റേഡിയോയെ സപ്പോർട്ട് ചെയ്യാനുള്ള അവസരം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയാനുള്ളത്. ഞാൻ പിന്നെ സലാം സാറേ, വീട്ടിലേ വീട്ടിൽ ചെറിയ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ തേപ്പിലേക്കാണ് ഇപ്പം കടന്നിട്ടുള്ളത്. ഇപ്പോൾ തേപ്പിൻ്റെ തൊട്ട് മുമ്പ് തേപ്പ് തുടങ്ങുകയാണ് എന്നുള്ള വിവരം പിന്നെ ഉമ്മാൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കണ മൂത്ത അമ്മോൻ്റെ, നമ്മളമ്മോനെ അറിയിച്ച സമയത്ത് അമ്മോൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഭയങ്കര രസകരമായി തോന്നി. അപ്പോൾ ഉള്ളു തേക്കുക പുറം തേക്കുക എന്നൊക്കെ നമ്മൾ പറച്ചിൽ വരാം. ആദ്യം പുറം തേക്കും പിന്നെ ഉള്ളു അങ്ങനെ പറയല്. അപ്പോൾ അമ്മ പറയാണ് ആദ്യം ഉള്ളു തേക്കണം. അപ്പോൾ അതെന്താ എല്ലാവരും പുറം തേക്കണം പറയില്ല, പ്രത്യേകിച്ച് മഴയൊക്കെ വരുമ്പം. പിന്നെ അപ്പോൾ എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വെച്ചപ്പോൾ ആദ്യം ഉള്ള നന്നാവണ്ട് എന്ന് പറഞ്ഞു. ആ വാചക ശരിക്ക് നല്ലോണം മനസ്സിൽ തട്ടി. ശരിക്കും ഉള്ള് നന്നായി കഴിഞ്ഞാൽ, അത് നമ്മുടെ ഉള്ള് ഉള്ള് നന്നായി കഴിഞ്ഞാൽ അതിൻ്റെ പുറവും വളരെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. ശരിക്കും വിശ്വാസം പറഞ്ഞാൽ ഹദീസ് ഉണ്ടല്ലോ, ശരീരത്തിലൊരു മാംസകഷ്ണം ഉണ്ട്, നന്നായാൽ എല്ലാം നന്നാവും എന്ന് പറഞ്ഞേ. ആ ഉള്ള് ഉള്ളകം, ആ ഉള്ളകം നന്നാക്കാൻ ശരിക്ക് നമ്മൾ കാര്യമായിട്ട് പണിയെടുക്കണം. അതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ പിന്നെ സംസാരത്തിലൊക്കെ വരുന്നത്. ആ ഉള്ളിലേക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ഔട്ട്പുട്ട് വരിക. ആ കൊടുക്കുന്നിടത്ത് ശരിക്കും നമുക്ക് വലിയൊരു അളവുള്ളത് മൊബൈൽ ഫോണാണ്. സ്ക്രീനിൽ നിന്ന് നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളത് നമ്മൾ പിന്നെ ഇങ്ങോട്ട് പിന്നെ ഇൻപുട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ പുറത്തേക്ക് വരും. നമ്മളൊരു ചെറിയൊരു അതിലൊരു ഭാഗം പങ്കുവെക്കാനുള്ളത്, പിന്നെ നീറ്റ് പരീക്ഷ എടുത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാർ ചെയ്യുന്ന ഒരു ഒരു സ്റ്റുഡൻ്റ് പറഞ്ഞത്, വലിയ സമയം ഫോണിൽ നഷ്ടപ്പെടുന്നു കണ്ടപ്പം എല്ലാം ഒഴിവാക്കി, സോഷ്യൽ മീഡിയ, വാട്സപ്പ്, എല്ലാ സാധനവും ഒഴിവാക്കിയിട്ട് പിന്നെ പഠിക്കാൻ ആവശ്യമുള്ള സാധനം മാത്രം ഫോണിൽ ഉപയോഗിക്കണ ഇത് തീരുമാനിച്ചപ്പോൾ പറയാണ്. അപ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനമുണ്ട്. അവിടെ ഇന്ന ആൾ കൊത്തിക്കൊന്നു, ഇങ്ങനെ അപകടം നടന്നു, വലിയ വലിയ ഇതൊന്നും അറിയണില്ല. മറ്റത് ഫുൾ ഇതുപോലെ നെഗറ്റീവ് വാർത്ത നമ്മളിങ്ങനെ കാണുന്നു, വായിക്കുന്നു, അത് നമ്മളെ ബ്രെയിനിൽ കയറുന്നു, അതിനനുസരിച്ച് മനസ്സിൽ പലതും ഉണ്ടാവുന്നു. ഇതില്ലാതെ വളരെ പോസിറ്റീവായ ഒന്നുമില്ല, നെഗറ്റീവായ സംഗതി ഒന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ പോസിറ്റീവായ സാധനങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനം എന്നുള്ളത്. അപ്പോൾ ശരിക്ക് ഉള്ളു നന്നാവാനുള്ളൊരു പണി നമ്മൾ ബോധപൂർവ്വം എടുക്കണം. അപ്പം പിന്നെ കാര്യമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഉള്ളു നന്നാക്കിയാൽ അതിനനുസരിച്ച് നമ്മുടെ പുറവും എല്ലാ ഭാഗവും ക്ലിയറായി വരുമെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്.
1: ശരി,
0: ഉള്ളു നന്നാക്കുന്നിടത്ത് ഒരു ഒരു ശ്രമം നമുക്കുണ്ടാവണമെന്നാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് നമ്മൾക്കൊക്കെ പറയുന്ന, എനിക്കും എല്ലാവർക്കും ഉണ്ടാവേണ്ടത് എന്നാണ് പറയാനുള്ളത്. ഓക്കെ,
1: നമ്മൾ തിരുമൊഴികൾ അവിടെ ഇങ്ങനെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പ്രോഗ്രാം, അതിൻ്റെ സമയം ഏകദേശം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്.
0: യെസ്,
1: തോന്നുന്ന തിരുമൊഴിയിലേക്ക് പോയിട്ടൊക്കെ നമുക്ക് റിലാക്സ് ആയി എടുത്ത പാട്ട് കാര്യങ്ങളൊക്കെ കേട്ട് പിന്നെ അങ്ങനെയാണ് കടന്നു പോകുന്ന സമയമാണെന്ന് തോന്നുന്നു. തിരുമൊഴി നമ്മൾ വൈകിപ്പിക്കേണ്ടെന്ന്
0: തോന്നുന്നു. ഇൻഷാല്ലാ തിരുമൊഴികളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കെ വി മുഹമ്മദ് അലി മൗലവിയുടെ നന്മ കാത്തിരിക്കുന്നവൻ നന്മയിൽ തന്നെ എന്ന തിരുമൊഴികളിലേക്ക്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അനസ് റളിയല്ലാഹു അൻഹു

മുതൽ നബിയുടെ വിയോഗം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി, സേവകനായി, സഹായിയായി മദീനയിൽ ജീവിച്ച ആളാണ്. ഖാദിമുൻ നബി, മുസാഇദുൻ നബി എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. ഹിജ്റ 93 ബസ്റയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു നമ്മെ അറിയിക്കുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു നമ്മെ അറിയിക്കുന്നു, അഖ്ഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സലാത്ത, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം വൈകിപ്പിക്കുകയുണ്ടായി. ദാത്തലീലത്തിനൊരു രാത്രിയിൽ അഖ്ഖറ വൈകിപ്പിച്ചു, പിന്തിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത, ഒരു നമസ്കാരത്തെ, ദാത്തലീലത്തിൻ്റെ രാത്രിയിലുള്ള ഒരു രാത്രിയിൽ. ഇശാ നമസ്കാരത്തെക്കുറിച്ചാണല്ലോ സൂചന. അത്യാവശ്യഘട്ടത്തിൽ വൈകിപ്പിക്കൽ അനുവാദമുള്ള നമസ്കാരമാണ് ഇശാ നമസ്കാരം. അഖ്ഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത ദാത്തലീലത്തിൻ ഇലാ ശത്വരില്ലൈലി, ശത്വരില്ലൈലി വരെ, നിസ്ഫുല്ലൈലി വരെ, അർദ്ധരാത്രി വരെ എന്നാണ് അർത്ഥം. അർദ്ധരാത്രിയോടടുക്കുന്ന ഒരു സമയത്തിലേക്ക് ഇശാ നമസ്കാരത്തെ റസൂലുള്ള വൈകിപ്പിച്ചു. അതായത് നബി നമസ്കരിക്കാൻ ഇറങ്ങി വന്നില്ല. സുമ്മ ഖറജ അലൈന, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നീട് ഞങ്ങളുടെ അടുക്കൽ റസൂലുള്ള വരികയുണ്ടായി, പുറപ്പെട്ടു വന്നു. സുമ്മ പിന്നീട് ഖറജ അലൈന, ഞങ്ങളുടെ അടുക്കൽ പുറപ്പെട്ടു വന്നു. ഫലമ്മ സ്വല്ല, അങ്ങനെ നമസ്കരിച്ചപ്പോൾ, അതായത് പുറപ്പെട്ടു വന്ന് ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാം, ഫജാഅ ഫസല്ലലന, ഞങ്ങൾക്ക് വേണ്ടി റസൂൽ ഇമാമായി നിന്ന് നമസ്കരിച്ചു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ അഖ്ബല അലൈന ബിവജ്ഹിഹി, നബി ഞങ്ങളിലേക്ക് തിരിഞ്ഞു. മറ്റു റിപ്പോർട്ടിൽ സുമ്മ ഖതബന എന്നാണ്, ഞങ്ങളോട് അല്പം സംസാരിച്ചു, ഖുതുബ നിർവഹിച്ചു, സംഭാഷണം നടത്തി. ഫഖാല, ആ സംസാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നന്നാസ ഖദ സല്ലൗ, തീർച്ചയായിട്ടും ജനങ്ങൾ, അവർ പലരും നമസ്കരിച്ചു കഴിഞ്ഞു. ഖദ സല്ലൗ, വറഖദു, അവർ ഉറങ്ങുകയും ചെയ്തു. റഖദ എന്ന് പറഞ്ഞാൽ നാമ എന്നാണ് അർത്ഥം. അപ്പൊ ജനങ്ങളൊക്കെ, ജനങ്ങളിൽ അധിക പേര് നമസ്കരിച്ചു ഉറങ്ങിക്കഴിഞ്ഞു. ഇന്നക്കും, എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ, ലൻ തസാലു ഫി സ്വലാത്തിൻ മൻ തളർത്തുമുസ്വല, ലൻ തസാലു ഫി സ്വലാത്തിൻ, നിങ്ങളിതാ നമസ്കാരത്തിൽ തന്നെയായിരുന്നു. മൻ തളർത്തുമുസ്വലാത്ത, നമസ്കാരം കാത്തിരുന്ന സമയമത്രയും, നമസ്കാരം കാത്തിരുന്ന സമയമത്രയും നിങ്ങൾ നമസ്കാരത്തിൽ തന്നെയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അറിയിച്ചു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് വരാൻ വൈകിയപ്പോൾ ചില ആളുകൾ നമസ്കരിച്ചു ഉറങ്ങി. കാരണം അത് തെറ്റായ കാര്യമല്ല, ഒരുപാട് വൈകി നിൽക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അനസ് റളിയല്ലാഹുവിനടക്കമുള്ള ചില സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. അങ്ങനെ റസൂലുള്ള ഒരുപാട് വൈകിയാണ് ഇശ നമസ്കരിക്കാൻ വന്നത്. അവരോടൊപ്പം നമസ്കരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരു സന്തോഷ വാർത്ത നൽകുന്നു, വിശ്വാസികൾക്കൊക്കെയുള്ള വലിയൊരു സന്തോഷ വാർത്ത. നമസ്കാരത്തിന് കാത്തിരിക്കുന്ന സമയമത്രയും അവൻ നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നവനാണ്. അപ്പോൾ ഇവിടെ ഈ സ്വഹാബിമാർക്ക് ഇത്രയും സമയം, അർദ്ധരാത്രി വരെ അവരിരുന്ന സമയമത്രയും നമസ്കാരത്തിലുള്ള അതേ പ്രതിഫലം ലഭിക്കുന്ന ഭാഗ്യവാന്മാരായി മാറിയിരിക്കുന്നു എന്നതാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുന്നുണ്ട്, വഇന്നൽ ഖൗമ ലാ യസാലൂന ബിഖൈരിൻ മൻ തളറു അൽ ഖൈർ, ഒരു ജനത ഏതൊരു നന്മ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും അവൻ നന്മയിൽ തന്നെ, ഖൈർ കാത്തിരിക്കുന്നവനൊക്കെ ഖൈറിൽ തന്നെ എന്ന വലിയൊരു സന്ദേശം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമസ്കാരം അത് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. റഹ്മാനായ റബ്ബുമായിട്ടുള്ള മുനാജാത്താണ്, വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന വലിയ ഓഫറുകളിൽ പെട്ടതാണ് നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക, നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന കാര്യം. കാരണം അവൻ നമസ്കാരത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ, കഅന്നഹു ഫി ഹാലത്തി സ്വലാത്തിൻ, അവൻ നമസ്കാരത്തിന്റെ അവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ, വലഹും അജ്റു മിസ്ലു അജ്രി അദാഇ സ്വലാ, നമസ്കാരം നിർവഹിക്കുന്നവന്റെ അതേ പ്രതിഫലം, ആ സമയമത്രയും നമസ്കാരം നിർവഹിക്കുന്നവന്റെ പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത്. അപ്പോൾ നമസ്കാരത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോഴും, പള്ളിയിലിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും, വീട്ടിൽ നമസ്കരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലം ലഭിക്കുന്നതും അള്ളാഹു അഭിമാനത്തോടുകൂടി തൻ്റെ മലക്കുകളോട് സംസാരിക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് കാണാനാകും. ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക, ഇതാ റബ്ബ് സുബ്ഹാനഹു വതആല ആകാശവാതിലുകളിൽ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്, പ്രത്യേകം മലക്കുകളുമായി അള്ളാഹു അഭിമാനത്തോടുകൂടി സംസാരിക്കുന്ന ഒരു രംഗം ഞാനിതാ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. എന്താണ് അള്ളാഹു മലക്കുകളുമായി സംവദിക്കുകയും സന്തോഷിക്കുകയും അഭിമാനത്തോടുകൂടി പറയുകയും ചെയ്യുന്നത്? ഉന്ദുറു ഇലാ ഇബാദി ഖദ് ഖലൗ ഫരീദതൻ വഹും യംതളിറൂന ഉഖ്രാ. നമ്മൾ മറ്റൊരിക്കൽ ഇത് ചർച്ച ചെയ്തും വായിച്ചതുമാണ്. എന്റെ അടിമകളെ നോക്കൂ,
അവർ ഇതാ ഒരു

അനുബന്ധ നമസ്കാരം നിർവഹിച്ചതിനു ശേഷം മറ്റൊന്ന് കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല വളരെ സന്തോഷത്തോടുകൂടി തന്റെ അടുക്കലുള്ള മലക്കുകളെ ഇതറിയിക്കുമ്പോൾ വിശ്വാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതും ആവേശം നൽകുന്നതുമാണ് ഈ പുണ്യപ്രവർത്തനമെന്ന് കാണാം. അപ്പോൾ ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതും കാത്തിരിക്കുന്നതും വലിയ നന്മയാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനാകും. അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ല ഏതൊരു നന്മയ്ക്കും ഇങ്ങനെയുള്ള ഒരു പ്രതിഫലമുണ്ട് എന്നാണ്. നമ്മളൊരു നന്മ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിന് ചെല്ലുമ്പോൾ അത് സമയമായില്ല, അത് വൈകുമ്പോൾ അതിൽ വല്ലാതെ അസ്വസ്ഥരാകേണ്ടതില്ല. അതിലൊക്കെ നന്മയുണ്ട്, ആ കാത്തിരിപ്പിന് പോലും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന വലിയ സന്ദേശം ഇവിടെ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് നമസ്കാരത്തെ കാത്തിരിക്കുക എന്നത്, പ്രതീക്ഷിക്കുക എന്നത് അള്ളാഹുമായിട്ടുള്ള വലിയ ആ ഒരു രഹസ്യ സംഭാഷണത്തിന്, ആ ഒരു വലിയ ബാധ്യതാ നിർവഹണത്തിന്, നാളത്തെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന, ആദ്യ വിചാരണയിൽ രക്ഷപ്പെടുന്ന, മനസ്സിന്റെ മ്ലേച്ഛതകളൊക്കെ തന്നെ മായ്ച്ചു കളയുന്ന ആ ഒരു വലിയ നന്മ നമസ്കാരമെന്ന ആ നന്മ നിർവഹിക്കുന്നതുപോലെ തന്നെ അതിനെ പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും ആസ്വാദനത്തോടുകൂടിയ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നതുമൊക്കെ വലിയ പുണ്യമായി നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.

0: പ്രിയമുള്ളവരെ, ഇന്നത്തെ പുലര് തിരുമൊഴികളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. തിരുമൊഴികളിലൂടെ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ ഒരുപാട് വന്ന് കാണുന്നുണ്ട്. നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ള ഇബ്ലീസ് ജിന്നുകളുടെ നേതാവ് എന്നാണ് അറിഞ്ഞത്, അത് മലക്കറുടെ ഉസ്താദാണെന്ന് പറയുന്നു, അതിൻ്റെ ഒരു വിശദീകരണം കിട്ടുമോന്നാണ് ചോദിച്ചത്. ജസിൽ സാറേ,
1: വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതേ കാനമിനൽ ജിന്നി എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് കാണുന്നതാണ്, ജിന്നിൽപ്പെട്ടവൻ തന്നെയാണ്. പക്ഷേ മലക്കളുടെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്,
0: മലക്കളുടെ ഉസ്താദാണ്.
1: അങ്ങനെ ഒരു അവരുടെ കൂടെ നിന്നിരുന്നു. അങ്ങനെ കാന തഅബ്ബദ് എന്നൊക്കെ കാണാം, അള്ളാഹനെ ആരാധിച്ചിരുന്നു. പക്ഷെ അവിടെ നന്ദികേട് കാണിച്ചപ്പോൾ പിന്നെ പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ആയത്തുകളുടെ വിശദീകരണങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. വർഗ്ഗങ്ങൾ നോക്കുമ്പോൾ രണ്ട് വർഗ്ഗങ്ങൾ തന്നെയാണ്. യെസ്, ഓക്കെ.
0: അതുപോലെ സഫിയൊക്കെ തിരങ്ങാടി പറഞ്ഞത്, അസ്സലാമു അലൈക്കും, പ്രകാശതീരം സ്ഥിരം കേൾക്കാറില്ലേ? ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്. നേരത്തെ നമ്മൾ പ്രകാശതീരം പുതിയൊരു പ്രോഗ്രാം പരിചയപ്പെടുത്തി.
1: 24-ാം തീയതി QHLS പരീക്ഷ ഉണ്ട്, ഹജ്ജാണ്, ഒന്ന് ഓർമ്മയിലുണ്ടാവണം.
0: തിരുമൊഴികളിലൂടെ എന്നും ഓരോ ഹദീസുകൾ പറഞ്ഞു തരുന്ന ഉസ്താദിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ പീസ് റേഡിയോയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് സഫിയ എടപ്പാളിൻ്റെ മെസ്സേജ്.
1: ഓക്കെ.
0: അതുപോലെ പിന്നെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, ഷൈബായും വളപട്ടണം പറഞ്ഞത്, എന്നും നല്ലൊരു ഹദീസ് പഠിപ്പിച്ചു തരുന്ന കെ വി മോലിക്, അള്ളാഹു ഇനിയും ഏറെ അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ആമീൻ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നും പറഞ്ഞിരിക്കുകയാണ്.
1: നമ്മളെ ചക്കൻ്റെ വിഷയത്തിലേ, ഞാൻ ഇന്നലെയും ചക്ക കൊത്തി എന്ന് ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുണ്ട്. ചക്ക വിഷയം സൂപ്പറാണ്. ഇന്നലെ ഞാൻ ചക്ക കൊത്തി, ഹുസൈൻ എൻകെ വടക്കുംപാട്. ചക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സംഗതികൾ നമ്മൾ നേരത്തെ ഷെയർ ചെയ്തു. അപ്പൊ അതിൽ കുറച്ചൊന്ന്
0: ഇടങ്ങറായിരുന്നു.
1: ഈ ക്വിസുമായി ബന്ധപ്പെട്ടേ, ഇന്നത്തെ ലൈവ് ക്വിസിലെ ചോദ്യം, എൻ്റെ ഉമ്മ എന്നെ ഫാമിലി ടെലിക്വിസിന് വേണ്ടി പഠിപ്പിച്ചിരുന്നു, അതിനാൽ ഉമ്മക്ക് ഇന്നത്തെ ചോദ്യം സിമ്പിളായി എന്നാണ് മൻഹ നസീർ, ഈസ്റ്റ് കോടൂർ പറഞ്ഞത്.
0: ഗുഡ്. ഉമ്മ ഗുൽസു ചിറമംഗലം പറഞ്ഞത്, ഉത്തരം അറിഞ്ഞാൽ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒരു അറിവ് കിട്ടുമല്ലോ, ഉത്തരം പറയൂ എന്ന് ചോദിക്കുന്നു. ഉത്തരം നമുക്ക് പറയാം.
1: ഓക്കെ.
0: ഉത്തരം ഇതാണ്, ചോദ്യം ഇതായിരുന്നു, ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പള്ളിയായ മസ്ജിദ് നബിയുടെ നിർമ്മാണത്തിന് സ്ഥലം നൽകിയ ബാലന്മാർ ആരെല്ലാം എന്നതായിരുന്നു ചോദ്യം.
1: ആദ്യത്തെ പള്ളി കുബ പള്ളി എന്നുള്ള ഇതുണ്ട്. പിന്നെ മസ്ജിദ് നബവിക്ക് സ്ഥലം നൽകി, അതാണ് ചോദ്യത്തിന്റെ ആധാരം. അതാണ് മസ്ജിദ് നബവിക്ക് സ്ഥലം കൊടുത്തത്.
0: അതെ അതെ. അപ്പോ അതിന്റെ ആൻസർ സഹൽ സുഹൈൽ, ഓപ്ഷൻ ബി, അതാണ് അതിന്റെ ഉത്തരം.
1: ഇത് നേരത്തെ റുഖിയ വി കാക്കങ്ങാട്, അസ്സലാമു അലൈക്കും, ഉത്തരം തെറ്റിയെന്നാണ് തോന്നുന്നത്, ഓപ്ഷൻ ബി ആയിരുന്നു എന്നാണ് സംശയം. അപ്പൊ അവര് പിന്നെ ഉത്തരം തെറ്റിയിട്ടില്ല, ഓപ്ഷൻ ബി ആണ് കൊടുത്തതെങ്കിൽ അതിനാണ് ശരിയെന്ന് മനസ്സിലാക്കുക. നേരത്തെ ചക്കയുമായി വന്ന വിഷയത്തിലേ, ചക്ക നന്നാക്കി ഫ്രീസറിൽ വെച്ചാൽ കൊല്ലങ്ങളോളം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നസീഫ പി എ താമരശ്ശേരി.
0: പിന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി നമ്മളൊന്ന് കുഴക്കിയിട്ടുണ്ട്. ഇത് കുല്ലുന എന്താണ് പറഞ്ഞത്?
1: നേരത്തെ വേറൊരു ശ്രോതാവ് പറഞ്ഞിരുന്നു
0: ഇല്ല ഇബ്ലീസ് അബാവസ്ഥാന മിനൽ കാഫിരീൻ, ആ ആയത്താണ് അവിടെ ഓതിയിട്ടുള്ളത്, നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ
1: ബുഷ്ര ഭയങ്കര പറഞ്ഞു, ഇക്സിനെ പറ്റി കൺഫ്യൂഷൻ ആയിട്ടുണ്ട്, പുതിയ അറിവ് കിട്ടും എന്ന് പറഞ്ഞ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. സലീന തുടച്ചിട്ടാണ് ചോദ്യം എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു.
0: അൽഹംദുലില്ലാ.
1: യെസ്. അപ്പോൾ പഠിച്ച കേട്ട ആളുകൾക്കൊക്കെ അത് എളുപ്പമുണ്ടാവും. മുമ്പ് ചർച്ച വന്നിട്ടുള്ള ചരിത്രം ഈ റേഡിയോയിൽ തന്നെ വന്നൊരു ഭാഗമാണ് ചരിത്രം എന്നാണ് കേട്ടുപോയ ആളുകൾ പറഞ്ഞിട്ടുള്ളത്.
0: സഫിയ കെ തിരങ്ങാടി നേരത്തെ, ഇന്ന് വരെ ഹദീസ് പഠിക്കാൻ കഴിഞ്ഞു തിരുമൊഴിയിൽ നിന്ന്, അൽഹംദുലില്ലാ. നമസ്കാരത്തെ ബാക്കി കാണുന്നില്ല, ആ പ്രതീക്ഷിച്ചിരിക്കുക, അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഷൊയ്ബായും വളപട്ടണം പറഞ്ഞതുപോലെ എല്ലാ ദിവസവും കിട്ടുന്ന ആ ഹദീസ്, ഇപ്പോൾ തിരുമൊഴികളെക്കുറിച്ച് നമ്മളെപ്പോഴും തിരുമൊഴി പുലരിവട്ടം ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ചില സമയത്തിൽ ചെറിയ ചേഞ്ചസിൽ ചിലപ്പോൾ ഷെഡ്യൂൾ അനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും കാത്തിരിക്കുന്നൊരു പ്രോഗ്രാമാണ്.
1: അപ്പോൾ ഉത്തരം തെറ്റി, ഒരു അറിവ് കിട്ടി. മിക്കവാറും കൂടുതൽ ആളുകളും ഇന്നത്തെ ചോദ്യത്തിൽ പലപ്പോഴും ശരിയാക്കിയവർ അറിയുന്ന ആളുകൾക്ക് മാത്രം ശരിയാക്കാൻ കഴിയുന്ന ഒരു ചോദ്യം. മറ്റത് ഒരുപാട് കേട്ട് മുമ്പ് പരിചയമുള്ളതോ ഉത്തരത്തിലേക്കോ എത്താൻ പറ്റുന്ന രൂപത്തിലൊക്കെ ക്ലൂകളാണ് ഉണ്ടാവുക. പക്ഷെ ഇന്ന് അറിയുന്ന നന്നായി അറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ ശരി ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ ആ വിഷയത്തിൽ പിന്നെ പുതിയതായിട്ട് കേൾക്കുന്ന വിഷയമായിരിക്കും, ചരിത്രമായിരിക്കും. ഉത്തരം ഒന്നുകൂടി പറയൂ എന്നാണ് ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു. ആ ചോദ്യം നമ്മൾക്കുണ്ടായിരുന്നത് മസ്ജിദ് നബവിയുടെ നിർമ്മാണത്തിന് സ്ഥലം നൽകിയ ബാലന്മാർ ആരെല്ലാമെന്നായിരുന്നു. സഹേൽ, സുഹൈൽ എന്ന രണ്ട് ബാലന്മാരാണ് അതിലെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആയിരുന്നു ഉത്തരം. ഓക്കെ, നമ്മൾ പിന്നെ മാഷാല്ല ഒരുപാട് കാലമായി വിജയികളിൽ ഉൾപ്പെടുമെന്ന് അറിയില്ല എന്നാണ് റഹ്മത്ത് കാളികാവ് അവർ അറിയിച്ചിട്ടുള്ളത്. ഹഫ്സ വെള്ളിയില എൻ്റെ ഉത്തരം ശരിയായി എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡൗട്ട് ക്ലിയറായി, ഉത്തരം ബി തന്നെയെന്ന് ജമീല വി പി കാളികാവും പറഞ്ഞു. എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, എന്നാലും പുതിയ അറിവ് കിട്ടി. സഫി എടപ്പാൾ. അപ്പം കഴിഞ്ഞ ഏത് ക്വിസ് എടുത്ത് നോക്കുമ്പോൾ, ഇത് ലൈവിൽ മാത്രമല്ല, ഏത് ക്വിസിലും നമ്മൾ പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. യെസ്, എൻ്റെ ആൻസറും തെറ്റിപ്പോയിട്ടുണ്ട്. റസിയ ചെങ്ങാനി, എന്നാലും കുഴപ്പമില്ല, പുതിയ അറിവ് കിട്ടിയെന്നാണ്. യെസ്, അപ്പോൾ നമ്മൾ ഒരു കുറച്ചൊരു ഒരു സ്വരം കഴിഞ്ഞിട്ട് നമുക്ക് വരാം അല്ലേ. സ്വരം കഴിഞ്ഞിട്ട് വരാം ഇൻഷാല്ലാ, നമുക്ക് സ്വരം കേൾക്കാം.

0: മഷാല്ല, നമ്മൾ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഗാനമാണ് സ്വരത്തിൽ കേട്ടിട്ടുള്ളത്. ശ്രുതിമധുരമായിട്ടുള്ള ഒരു ഒരു ഗാനം നമ്മൾ സ്വരത്തിലൂടെ കേട്ടു. മഷാല്ല, അപ്പോൾ അറിവ് പകരുന്ന ഗാനങ്ങൾ, അതേപോലെ തന്നെ മ്യൂസിക് ഇല്ലാതെ കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്വരത്തിലൂടെ ആശയ ഒരുപാട് നിറഞ്ഞ ഗാനങ്ങളാണ് നമ്മൾ ഇത്തരം പാട്ടുകളിലൂടെ കേൾക്കുന്നത് സ്വരത്തിലൂടെ. അപ്പോൾ മ്യൂസിക് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം പാട്ടിൻ്റെ ഭാഗങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പീസ് റേഡിയോ സ്വരവും അതേപോലെ യൂട്യൂബിലെ ഈണം ചാനലൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ മാഷാല്ല സ്വരം സൂപ്പറാണ് എന്നാണ് ഹുസൈൻ വി എം എടുത്തോണ്ടി പറഞ്ഞത്. അൽഹംദുലില്ലാ. യെസ്, നേരത്തെ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇമ്രാൻ എൻ വി കുമാർ നല്ലൂർ എൻ്റെ ഉത്തരം ശരിയായി. അസ്മ നടുവണ്ണൂർ എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, പുതിയ അറിവ് കിട്ടി എന്നാണ്. മാഷാല്ല, തെറ്റിയ ആളുകൾക്കൊക്കെ പുതിയ അറിവായിട്ട് കിട്ടിയിട്ടുണ്ടാകും. പിന്നെ ആദ്യത്തെ പള്ളി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കുബയാണ് പള്ളി. അത് ചോദ്യത്തിൽ വന്ന ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദ്യത്തിൻ്റെ കാതലായ വശം മസ്ജിദ് നബവിക്ക് സ്ഥലം കൊടുത്തത് ഏത് സഹോദരനാണ്
1: ചോദ്യം.
0: അതെ. പിന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി പറഞ്ഞു, ഇന്നലെ എൻ്റെ വീട്ടിലും ചക്ക മുറിച്ചു എന്ന് ഒരു വിഷയം പറഞ്ഞു. തോട്ടത്തിൽ ആദ്യമായിട്ടുണ്ടായെന്നാണെന്നും തോന്നുന്നത്. മംഗ്ലീഷായ
1: പരീക്ഷിക്കരുത് എന്നാ പറയണ്ടേ.
0: സൗദ മുട്ടം സഫ്ന പി ഒക്കെ സലാം പറഞ്ഞു. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാദിറ അടിമുഴിക്കൽ പറഞ്ഞ തിരുമുഴിയും പുലരിവട്ടോ എന്ന് ഓരോ പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട് അൽഹംദുലില്ലാ. ഇത് പറഞ്ഞു തരുന്ന ഉസ്താദ്മാർക്ക് അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, ആമീൻ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു ബർക്കത്തുണ്ടാകും നൽകട്ടെ.
0: മുഹമ്മദ് റഫീഖ് ടൈലർ പറഞ്ഞു, ഇന്നലെ ഉള്ളാള മുഖാമുഖത്തിൽ താജുദ്ദീൻ സലാഹിയെ കണ്ടുമുട്ടിയ സന്ദേശം പങ്കുവച്ചിട്ടുണ്ട്,
1: സെൽഫി എടുത്തിട്ടുണ്ട്.
0: യെസ്. അപ്പോ ഓക്കെ, മാഷാല്ല.
1: ആയിഷ കരുമ്പിൽ ഉത്തരം തെറ്റിപ്പോയത് പറഞ്ഞോ? അറിവ് കിട്ടിയ സന്തോഷം മറച്ചിരിക്കുകയാണ്.
0: ആൻസർ അറിയില്ല, കറക്റ്റ് കുത്തിയതാണെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഒരുപാട് ആളുകൾ. ഏതായാലും യെസ്,
1: നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം.
0: ഒരുപാട് തവണ റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഹനീന സുൽഫി കൊട്ടാരക്കര പറഞ്ഞത്. അപ്പോൾ റേഡിയോ കൃത്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് എളുപ്പമായിരുന്നു അല്ലേ?
1: യെസ്. അപ്പോൾ നമുക്കിനി നമ്മൾ റേഡിയോയിൽ ഇനിയിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അപ്ഡേറ്റ്സുകളെ കുറിച്ച് ജസ്റ്റ് അറിയിക്കാൻ തോന്നുന്നല്ലേ.
0: യെസ്.
1: ഫാമിലി ലൈവ് ടെലിഗസ് പുതിയ രൂപത്തിലേക്ക് വരുന്ന ഒരു പുതിയ വിശേഷം നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആർക്കും കോൾ എടുക്കുന്നത് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല.
0: സാധാരണ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫുള്ള് ബിസിയാണ്, ഫുള്ള് ബിസി കേൾക്കലെന്നുള്ള പരാതിയുണ്ട്.
1: പീസ് റേഡിയോ നിങ്ങളെ വിളിക്കും. ഫാമിലി ലൈവ് ടെലിഗസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 90 20 840 840
0: ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൽ ലിങ്ക് തിരിച്ചങ്ങോട്ട് തരും.
1: അതുപോലെ മറ്റൊരു വിശേഷം അറിയിക്കാനുള്ളത് 500 മൊഡ്യൂൾ 16 അന്നൂർ കോഴ്സുമായി ബന്ധപ്പെട്ട്
0: 13-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്ക് ഇൻഷാല്ലാ വരും. അതിൻ്റെ ഏപ്രിൽ 13 മുതൽ അതിൻ്റെ 16-ാമത്തെ മൊഡ്യൂൾ ആരംഭിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറ 150 മുതൽ 87 വരെയുള്ള ആയത്തുകളാണ് ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ശരിക്ക് തഫ്സീർ പഠിക്കാൻ അത്ര ആഴത്തിൽ വളരെ ഗഹനമായി നമ്മൾ പഠിക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം. നമ്മൾ കോഴ്സസിൽ ആരെങ്കിലും ഇനിയും എൻറോൾ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, ചില ആളുകളെങ്കിൽ ചോദിക്കാറുണ്ട് ഖുർആൻ നല്ല ആയത്തിൽ പഠിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അവിടെ നമ്മൾ 500 സജസ്റ്റ് ചെയ്യാറുള്ളത്. അതിൻ്റെ സൂറത്തുൽ ഫാത്തിഹ തുടക്കം മുതൽ കൃത്യമായി കേട്ടിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു വരാവുന്ന ഓപ്ഷൻ ഇപ്പോൾ നമ്മുടെ കോഴ്സ് ഓപ്ഷനിലുണ്ട് നിങ്ങൾക്ക്. പിന്നെ എന്തെങ്കിലും എല്ലാ കോഴ്സും ഇപ്പോൾ ലഭ്യമാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 97-47-845-845 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. 97-47-845-845. നമ്മൾ വഴിവിളക്ക്, ഇന്നത്തെ വഴിവിളക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ
1: 2526-ാമത്തെ വഴിവിളക്കാണ്.
0: 2529
1: ഓക്കെ.
0: അപ്പോൾ ഇന്നത്തെ വഴിവിളക്ക് ഒരു കുറച്ച് നേരത്തെ ആളുകളെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഉദുഹിയത്തുമായി ബന്ധപ്പെട്ടതാണ്. ശേഷി ഉണ്ടെങ്കിൽ നിർവഹിക്കണം എന്നാണ് ഇന്നത്തെ വഴിവിളക്കിൻ്റെ ടൈറ്റിൽ. സൗകര്യമുണ്ടായിട്ടും ബലിയറുക്കാത്തവൻ നമ്മുടെ ഈദ് മുസല്ലയിലേക്ക് അടുക്കേണ്ടതില്ല എന്ന് മുഹമ്മദ് വിശ്വാസം പറഞ്ഞ ഹദീസിൻ്റെ ആശയമാണ് ഇന്നത്തെ വഴിവിളക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഉദുഹിയത്തിൻ്റെ വിഷയത്തിൽ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വഴിവിളക്കും നേരത്തെ പറഞ്ഞ ഒരുപാട് 1 മിനിറ്റ് ടോക്കും നേർവഴി ഖുർആൻ സർച്ച് വീഡിയോ ഒക്കെ നമ്മൾ പരമാവധി ഷെയർ ചെയ്യുക. വൈവിളക്കും ഒക്കെ കിട്ടുന്ന ലൈറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അറിയിക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം നമ്മുടെ ലൈവിൽ ആളുകൾ ലൈവായി തന്നെ കൂടെയുണ്ട്. നാദിറ എടുമുക്കിൽ പറഞ്ഞത് ഓരോ ഈ പറഞ്ഞു തരുന്ന എല്ലാവർക്കും, ഉസ്താദുമാർക്കും എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. പി ആർ പ്രവർത്തകർക്കും എല്ലാവിധ ബർക്കത്തും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: നമുക്ക് ചിന്തയുടെ ഒരു ക്ലിപ്പ് കേട്ടാലോ?
0: ഓക്കെ, ഇൻഷാല്ലാ.
2: മകളോടൊപ്പം പാർക്കിലെത്തിയതാണ് ഒരച്ഛൻ. മകൾ പാർക്കിൽ ഓടി നടന്ന് കളിച്ചുല്ലസിക്കുകയാണ്. അവളുടെ സന്തോഷം കണ്ട് അച്ഛൻ്റെ മനസ്സ് നിറയുന്നുണ്ട്. നേരം ഒരുപാടായപ്പോൾ മോളെ മതി, നമുക്ക് വീട്ടിൽ പോകാമെന്ന് അച്ഛൻ പറഞ്ഞു. പലവട്ടം വിളിച്ചിട്ടും അവൾ കളി നിർത്തുന്നില്ല. പിന്നെയും പിന്നെയും ഇങ്ങനെ സമയം നീട്ടിക്കൊടുത്ത് ഒരു പരിഭവമില്ലാതെ അച്ഛൻ ഇങ്ങനെ അവളുടെ കൂടെ കൂട്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഈ അച്ഛൻ്റെ അടുത്തിരുന്ന ഒരു ആൾ പറയുകയാണ്, അച്ഛനോട് പറയുകയാണ്, നിങ്ങൾ വല്ലാത്ത ക്ഷമയുള്ള അച്ഛനാണ് കേട്ടോ. പൊതുവേ നമ്മൾ ആണുങ്ങൾക്ക് ഇങ്ങനെയൊന്നും ക്ഷമിച്ചിരിക്കാൻ അതിനുള്ള ക്ഷമയൊന്നും ഇല്ലല്ലോ, അതിനുള്ള ഒരു കഴിവില്ലല്ലോ നമുക്ക്. ഇത് പറഞ്ഞത് കേട്ട് അച്ഛനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അയാളോട് പറയുകയാണ്, ഞാനും അങ്ങനെ ആയിരുന്നു. ഇങ്ങനെ ക്ഷമിച്ചിരിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ മോനാണ്. തീരെ ക്ഷമയില്ലാതിരുന്ന എനിക്ക് പലതും പഠിപ്പിച്ചു തന്ന് അവൻ പോയി. പോയെന്നോ? എങ്ങോട്ട്? അടുത്തിരുന്നയാൾ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ്റെ പുഞ്ചിരിയൊക്കെ പതുക്കെ മാഞ്ഞ് മുഖം പെട്ടെന്ന് മങ്ങിത്തുടങ്ങി. പതിഞ്ഞ ശബ്ദത്തിൽ അച്ഛൻ മറുപടി പറയുകയാണ്, അവൻ മരിച്ചു. ഈ റോഡിലൂടെ സൈക്കിൾ ഓടിച്ച് പോവുകയായിരുന്നു. എതിരെ വന്ന ഒരു വാഹനമിടിച്ചാണ് മരിച്ചുപോയത്. 11 വയസ്സായിരുന്നു. അവൻ്റെ കൂടെയിരിക്കാൻ ഒട്ടും സമയം കാണാത്ത ഒരു അച്ഛനായിരുന്നു ഞാൻ. ഓരോ തിരക്കും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഓടി നടന്നു. എൻ്റെ കുട്ടിയുടെ സന്തോഷങ്ങൾക്ക് ഒന്നും ഞാൻ പ്രാധാന്യം കൊടുത്തില്ല. അവന് കൊടുക്കാതെ പിശുക്കി വച്ച സമയത്തെ ഓർത്ത് ദുഃഖിക്കുകയല്ലാതെ എന്ത് ചെയ്യാനായിപ്പോ? അയാൾ സങ്കടത്തോടെ വീണ്ടും തുടരുകയാണ്. ഞാനിപ്പോൾ അതെല്ലാം തിരുത്തുകയാണ്. 5 മിനിറ്റ് കൂടി കളിച്ചോട്ടെ എന്ന് എൻ്റെ മോള് ചോദിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷമാണ്. അത്ര നേരം കൂടി കളിക്കാലോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. പക്ഷേ അത്രയും നേരം അവളുടെ കളി കണ്ടിരിക്കാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ സന്തോഷമാണ് എനിക്ക്. തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഒരാളോട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സമ്മാനം. തനിച്ചാക്കാതിരിക്കുക. കണ്ടും കേട്ടും കെട്ടിപ്പിടിച്ചും കൂടെയിരിക്കുന്ന നേരത്തേക്കാൾ വിലയുള്ളതല്ലോ ഈ ലോകത്തിലെ മറ്റൊന്നും.
1: ഇവിടെ അതിൽ എനിക്ക് പറയാൻ തോന്നിയത് ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും, പല ആളുകൾക്കും പല നിലക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ. അപ്പം അതിൽ പലപ്പോഴും മാതാപിതാക്കൾ എന്നുള്ള അർത്ഥത്തിൽ മക്കളുടെ കൂടെ കളിക്കുന്നതും മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഇനി മക്കളുടെ കൂടെ കളിക്കണം, അപ്പോൾ അതിന് സമയം ചെലവഴിക്കണം, അതിന് ഞാനൊരു പ്രത്യേക സമയം ചെലവഴിക്കുക, എന്നിട്ട് അങ്ങനെ ഒരു കുട്ടിയെ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയത്തെ വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് മാറ്റി ഇങ്ങനെ വെക്കും, ഇങ്ങോട്ട് കുട്ടി സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ സമയം ഇങ്ങനെ കൊടുക്കുക. അതല്ല ശരിക്ക്. ശരിക്ക് കുട്ടി സന്തോഷിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
0: യെസ്.
1: അപ്പോഴാണ് ആ സമയം ഏറ്റവും ഫലപ്രദമായി മാറുള്ളൂ. മറ്റെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കാൻ നമ്മളിങ്ങനെ ചില പ്രത്യേക സമയം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ഇങ്ങനെ കുട്ടി ഇങ്ങനെ കളിക്കട്ടെ, അവൻ്റെ സന്തോഷം നമുക്ക് അതിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഇല്ല എങ്കിൽ ആ സമയം അത്രമാത്രം വാല്യുബിൾ അല്ല നമുക്കും. കാരണം നമ്മൾ അപ്പം അവിടെ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഒരു 5 മിനിറ്റ് കൂടി എന്ന് പറയുമ്പോൾ ആ 5 മിനിറ്റ് കൂടി കുട്ടിക്ക് സന്തോഷം, നമുക്കും സന്തോഷം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമുക്കതിന് സമയം കിട്ടാതെ വരുമ്പോൾ പിന്നീട് നമുക്ക് കുറേ മക്കൾ വലുതായി കഴിഞ്ഞിട്ട് ഞാനവന് സമയം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം ഉണ്ടാവും. പക്ഷെ അപ്പൊ ഓരോന്നിനും ഓരോ സമയമുണ്ട്, ആ സമയത്തെ അത് കൊടുക്കാൻ പറ്റുള്ളൂ.
0: അതെ.
1: വേറെന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് പിന്നെയും ചിലപ്പോൾ ആയേക്കാം. പക്ഷെ കുട്ടികൾക്ക് അവരുടെ സമയം, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കുട്ടികൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്, റസൂൽ അവരുടെ കൂടെ കളിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ സമയത്താണ് നബി അതിന്റെ അർത്ഥം ഹസനും ഹുസൈനും വലിയ ആളായിട്ട് നബി അവരുടെ കൂടെ കളിക്കാൻ നിന്നിട്ടില്ല. അവർ കുട്ടികളാവുമ്പോൾ
0: കൊടുക്കേണ്ടതായ സമയത്ത് പ്രത്യേകം കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ വിഷയത്തിലൊരു അനുഭവം പറയാം. കഴിഞ്ഞ മാസം ഒരു രക്ഷിതാവ് അവരുടെ പിന്നെ കുട്ടീൻ്റെ വിഷയത്തിലേ കൂടെ കഴിയാത്തതിലുള്ളൊരു വിഷമം, ചെറുപ്പത്തിൽ കൂടെ ഉണ്ടായിരുന്നില്ല എന്നത് അത് പിന്നെ വലിയൊരു ഒരു സങ്കടം. കുട്ടി അധികം സംസാരം മറ്റു കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു പോയൊരു അതിൽ, അത് ശരിക്കും കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും പറയാനുള്ളത്, പിന്നെ പലപ്പോഴും അത് പഠിക്കാനാരും നിൽക്കലില്ല, അതങ്ങനെയായിട്ട് പോകുന്ന ഒരു ഒരു ഒരു ഒരു ഓളത്തിനിങ്ങനെ പോവുകയാണ്. പഠിക്കാൻ ശ്രമിക്കുക ആ വിഷയത്തിൽ. നമ്മൾ പുതിയ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട സംഗതികൾ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നേരത്തെ
1: കുറച്ചുകൂടി നമ്മൾ നമ്മളൊക്കെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥ എന്താന്നുള്ളത് നമ്മൾ ആലോചിക്കാനും, അപ്പോൾ കളിയാണ് കൂടുതൽ. അപ്പം നമ്മളൊരു കുട്ടിയായെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടീൻ്റെ കൂടെ കളിക്കാൻ കഴിയുള്ളൂ. നമ്മൾ കുട്ടീൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളൊരു ആപ്പയായിട്ടും അല്ലെങ്കിൽ ഉമ്മയായിട്ട് അങ്ങനെ കസാര ഇരുന്നോട്ട് കാര്യമില്ല. നമ്മൾ കുട്ടിയുടെ കൂടെ കളിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ കുട്ടിയാണ്. അതാ റസൂൽ ചെയ്തത്,
0: നമ്മൾ ആ ലെവലാണ്,
1: ആ ലെവൽ താവണം. അതുകൊണ്ടാണ് റസൂൽ കുട്ടിയായിട്ട് ഒട്ടക്കായിട്ട് ഇരുന്ന് കളിച്ചത്.
0: അതെ അതെ,
1: അത് വലിയ. അതുപോലെ നബി ഓതു കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്ത് ചെയ്യുള്ളൂ, ഓതു കൊടുക്കുമ്പോൾ വായിൽ വെള്ളം വെച്ചിട്ട് മറ്റുള്ള ആളുകൾ മേത്തേക്ക് വായിലെ വെള്ളം കൊണ്ട് ഇങ്ങനെ തുപ്പും, ഇങ്ങനെ കളിക്കുമല്ലോ. കുട്ടികളാണ് കളിക്കുക. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഓതു കൊടുത്ത സമയത്ത് കുട്ടികളോട് കൊടുക്കുമ്പോൾ വായിൽ നിന്ന് വെള്ളം അങ്ങോട്ട് തെറിപ്പിച്ചിരുന്നു കുട്ടികളായിട്ട്. നബിയായിട്ട് നിൽക്കുമ്പോൾ സാധാരണക്കാരോട് ചെയ്യണം അല്ലല്ലോ അത്. അപ്പോൾ നബി അവിടെ കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കും കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ കുട്ടിയാവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് സന്തോഷിക്കാൻ കഴിയും.
0: യെസ്. അപ്പോൾ നമ്മൾ മഷാല്ലാ ലൈവ് വളരെ ലൈവായി പോകുന്നുണ്ട്. ഉത്തരം നേരത്തെ പറഞ്ഞ് വിജയികളെ പ്രതീക്ഷിക്കുന്നുണ്ട് ആളുകൾ. നമ്മളെ ഒരു ജസീന സത്താർ എന്ന ശ്രോതാവ് പറഞ്ഞത് നമ്മളെ വയനാട്ടിലുള്ളൊരു പ്രോഗ്രാം നിങ്ങളൊന്ന് അനൗൺസ് ചെയ്യണം. നേരത്തെ തന്നെ അയച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഗേൾസിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ജാലകം ക്യാമ്പ് 22, 23, 24 തീയതികളിൽ കൽപ്പറ്റ പിണങ്ങോട് പീസ് വില്ലയിൽ വെച്ച് നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനിയും കുട്ടികൾക്ക് ചേരാൻ അവസരമുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്കാണ്. കുട്ടികൾക്ക് ഉപകാരപ്രദമായ ക്യാമ്പാണ്. കഴിയുന്ന ആളുകൾ പങ്കെടുക്കണം എന്നറിയിച്ചിട്ടുണ്ട്. യെസ്. നേരത്തെ നമ്മളേ പിന്നെ ഒരുപാട് ആളുകൾ ഈ ചക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ വിഷയം പറഞ്ഞു. ചക്ക എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു അരോചകമുണ്ടോയെന്ന് സംശയമുണ്ട്. അപ്പോൾ നേരത്തെ രാവിലെ പറഞ്ഞ വിഷയം രാവിലെ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് മാറ്റാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ 3 പ്ലാവ് ഉണ്ട്. അതിൽ 3 പ്ലാവിലും ഇപ്രാവശ്യം ചക്ക ഉണ്ടായിരുന്നു. ഒരു പ്ലാവിൽ അത്യാവശ്യം നിറയെ ഉണ്ടായിരുന്നു, നല്ല ചക്കയായിരുന്നു. പക്ഷെ ചൂട് കൂടുതലായതിനാൽ മരത്തിൽ നിന്ന് തന്നെ കേടാവാൻ തുടങ്ങി. അത് കാരണം ചക്ക മരത്തിൽ നിന്ന് തന്നെ ഇറക്കി അയൽവാസികൾക്കും കുടുംബത്തിനുമൊക്കെ കൊടുത്തേക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പം ശരിക്ക് പരിചരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഇതറിയാം മെച്ചം. അത്രയും ഒരുപാട് ആളുകൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു വിഷയം. പിന്നെ നേരത്തെ പ്ലാവിൻ്റെ പേര് വിയറ്റ്നാം ഏളി. ഞാനാദ്യമായിട്ടാണ് നിങ്ങളൊക്കെ പേര് കേൾക്കുന്നത്.
1: വിയറ്റ്നാം
0: വിയറ്റ്നാം ഏളി എന്നാണ് അസ്മാബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്.
1: അത് ചെറിയ, അത് നല്ല ഉണ്ടാവും, പക്ഷെ ആ മരത്തിന് താങ്ങാൻ കഴിയില്ല.
0: ഓ ഓ, അത് ശരി. പിന്നെ റുഷ്ദ കളി പറഞ്ഞത് ലൈവിനെ സൂപ്പറാക്കുന്ന ഓരോ ദിവസവും വരുന്ന ആങ്കേഴ്സും ടെക്നിക്കൽ ടീംസുമാണ്. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഒരു ലോകത്ത് പ്രതിഫലം നൽകട്ടെ, ആമീൻ. മംഗ്ലീഷ് മെസ്സേജുകൾ കഷ്ടപ്പെട്ട് വായിക്കുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല. അപ്പോൾ കൂടെ ആളുണ്ട്. പിന്നെ മാഷാല്ലാ, അപ്പം ഒരുപാട് പിന്നെ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ക്വിസിലെ വിജയികളെ
1: പ്രഖ്യാപിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ.
0: ആ, നമ്മൾ ഉത്തരം പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഹൽ, സുഹൈൽ എന്നിവരാണ് നമ്മുടെ ഈ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. മസ്ജിദ് നബവിക്ക് സൗകര്യം ചെയ്തു കൊടുത്ത 2 സഹോദരങ്ങൾ. നമ്മുടെ ക്വിസിലെ വിജയികളെ കാത്തിരിക്കുകയാണ് കുറേ ആളുകൾ. വിജയികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കാത്തിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് പൊളിച്ചു കൊടുക്കുക അല്ലേ. എക്സൈറ്റ്മെൻറ്റ്. ഇന്നിപ്പോൾ ആരപ്പോൾ കുറേ ടഫ് ഭാഗമാണ് വന്നത്. അതിൽ ടഫ് ഭാഗമായി വന്ന ആളുകളുണ്ട്, എളുപ്പം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഓക്കെ, നമ്മൾ താഹിറ ഉമ്മർ ആയമുക്കായിരിക്കും അല്ലേ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വരവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല അർത്ഥവത്തായ പാട്ടാണെന്നാണ് മെഹനാസ് ഗഫൂർ പാലറ്റിങ്ങൾ പറഞ്ഞത്. പിന്നെ നല്ല അർത്ഥവത്തായ സ്വരം എന്നാണ് സെഫിയ എടപ്പാൾ പറഞ്ഞത്. ജമീല വിക്ക് പുനൂർ ഉത്തരം ഓക്കെയാണ്. യെസ്. നേരത്തെ നമ്മൾ മക്കളുടെ വിഷയം പറഞ്ഞിരുന്നു. അമീർ ടി എടത്തനാട്ടുകാരെ പറഞ്ഞു, നമ്മുടെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങൾ മക്കൾക്കായി സമയം മാറ്റിവെക്കാതിരിക്കുന്നത് നികത്താനാവാത്ത വലിയ നഷ്ടം തന്നെയാണെന്നാണ് പറഞ്ഞത്. സമ്മാനം കുറേ കൊടുത്തിട്ടോ ആഡംബരങ്ങൾ കൊടുത്തതോ അതിനേക്കാൾ കൂടുതൽ അവർക്ക് ലഭിക്കുന്ന സമയം അത് കുറച്ചാണെങ്കിലും വിലയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം.
1: ഞാൻ ഇതുവരെ മിണ്ടാത്തത് എൻ്റെ ഡെസ്കിൽ ഇതിലെ സ്ക്രീനിൽ കുറേ നേരമായിട്ട് ഇങ്ങനെ ബഫറിങ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റെഡി ആയത്.
0: ഓക്കെ.
1: അസ്മ നടുവണ്ണൂർ പറഞ്ഞ, എൻ്റെ പൊന്നുമോൻ മരണപ്പെട്ടു പോയ ശേഷം ഇപ്പോൾ കുട്ടികളുടെ എന്ത് കഥ കേൾക്കുമ്പോഴും മനസ്സ് കണ്ണു നിറയും. അള്ളാഹു ആ മക്കളെയും നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
0: അപ്പോൾ നമ്മൾ വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ അല്ലേ വായിക്കണ്ടേ?
1: യെസ്, നമുക്കതിലേക്ക് പോകണം.
0: അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ കുറച്ചൊരു വളരെ ഈസി എന്ന് പറയാവുന്നതിൽ അപ്പുറം കുറച്ച് പഠനം നടത്താവുന്ന അല്ലെങ്കിൽ വിവരം കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിഷയം അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ചരിത്രം പഠിക്കാൻ ശ്രദ്ധിക്കണം. മസ്ജിദ് നബവിക്ക് സ്ഥലം നൽകിയിട്ടുള്ള ബാലന്മാർ ആരെല്ലാം എന്നായിരുന്നു ചോദ്യം. ഉത്തരം സഹിൽ, സുഹൈൽ എന്നിവരായിരുന്നു. ഉത്തരം ശരിയാക്കിയ ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്, വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ.
1: വായിക്കാൻ കേട്ടുള്ളൂ. ഷുഹൈബ എ സി അഴീക്കൽ,
0: ജമീല വി പി കാളികാവ്,
1: അബ്ദുൽ ഖാദർ കണ്ണൂർ,
0: ഡോക്ടർ ഷിയാസ് ബാബു ചുങ്കത്തറ,
1: ഐഷ അങ്ങാടിപ്പുറം,
0: സാജിദ പാടൂർ,
1: കെ എ അബ്ദുറഹ്മാൻ
0: മൊഗ്രാൽ അല്ലേ
1: മൊഗ്രാൽ പുത്തൂർ,
0: ഫൗസിയ കെ പി രണ്ടത്താണി,
1: നസീമ കാരിപ്പറമ്പ്,
0: നാസർ പൂക്കാട് കൽപ്പറ്റ,
1: അബു തഹ മാട്ടൂൽ,
0: സൈനബ ചിറമനങ്ങോട് ചിറമനേങ്ങാട്,
1: ബഷീർ എം കെ പോത്താങ്കണ്ടം.
0: ഒന്നുകൂടി പറയാം, ഷുഹൈബ എ സി അഴീക്കൽ കണ്ണൂർ,
1: ജമീല വി പി കാളിക്കാവ്,
0: അബ്ദുൽ ഖാദർ കണ്ണൂർ അഴീക്കൽ,
1: ഡോക്ടർ ഷിയാസ് ബാബു കെ ചുങ്കത്ര,
0: ആയിഷ അങ്ങാടിപ്പുറം,
1: സാജിദ പാടൂർ,
0: കെ എ അബ്ദുറഹ്മാൻ മൊഗ്രാൽ,
1: ഫൗസിയ കെ പി രണ്ടത്താണി,
0: നസീമ കാരിപ്പറമ്പ്,
1: നാസർ പൂക്കാട് കൽപ്പറ്റ,
0: അബു തോഹ മാട്ടൂൽ,
1: സൈനബ ചിറമനേങ്ങാട്,
0: ബഷീർ എം കെ പോത്താങ്കണ്ടം.
1: യെസ്.
0: അപ്പോൾ ഇന്നത്തെ കുറച്ചൊരു പ്രയാസമുണ്ടായി എന്ന് തോന്നുന്ന ക്വിസായിരുന്നു. എന്നാലും ഒരുപാട് ആളുകൾക്ക് പുതിയ അറിവ് കിട്ടിയെന്ന് അവർ തന്നെ ഫീഡ്ബാക്ക് വഴി അറിയിച്ച ഒരു ഭാഗമായിരുന്നു ഇന്നത്തെ ക്വിസിലുണ്ടായിരുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേർന്നു, നമ്മൾ നേരുന്നു. ഒരുപാട് ഫീഡ്ബാക്കുകൾ നേർന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഫാത്തിമ സിദ്ദി അഴീക്കൽ വിജയികൾക്ക് അഭിനന്ദനങ്ങളായിട്ട് വന്നിട്ടുണ്ട്.
1: വിജയികൾക്കും അഭിനന്ദനങ്ങൾ, വിജയികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകൾക്കും അഭിനന്ദനങ്ങൾ, അതുപോലെ പങ്കെടുത്തവർക്കും ഒക്കെ സന്തോഷം.
0: അപ്പമാർക്ക്, സമയം കിട്ടാത്ത അപ്പമാർക്ക് ചെറിയൊരു ഭാഗം അനുഭവത്തിലൂടെ നഫീസ PA താമരശ്ശേരി അവർ പറഞ്ഞ ഭാഗവും. ഞങ്ങളുടെ ഉപ്പ ഒരു ബിസിനസ്സുകാരനായിരുന്നു. രാത്രി വൈകി വന്നാലും ഞങ്ങളെല്ലാവരെയും വിളിച്ചുണർത്തി കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ തരുമായിരുന്നു. പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഉമ്മയൊക്കെ തന്നാണ് പോകുക. അപ്പോൾ ആ സമയം ശരിക്ക് പകൽ സമയം കിട്ടാത്തതുകൊണ്ട് കിട്ടുന്ന സമയം കുട്ടികളുമായി ചിലവഴിക്കാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. യെസ്, ബറക്കല്ലാഹു ഫീക്കും. യെസ്, വിഷയം പഠിക്കാം അല്ലേ. നമ്മുടെ ക്വിസ് പുതിയ പുതിയ ഒരുപാട് അറിവുകളിലേക്കുള്ള വാദാനങ്ങൾ തുറന്നു തരികയാണ്.
1: വിജയികൾക്കുള്ള അഭിനന്ദനങ്ങളുമായിട്ട് പലരും
0: പ്രവാഹങ്ങളുണ്ടാവും.
1: ഹുസൈൻ എം കെ വി എം എടത്തനാട്ടുകരയിൽ നിന്ന് അദ്ദേഹം അഭിനന്ദനം നേർന്നിട്ടുണ്ട്. അതുപോലെ ജമീല വി പി കാളിക്കാവ്, ആ അവർ വിജയമായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ സന്തോഷമായിരിക്കാം. അപ്പോൾ സഫി എടപ്പാൾ പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: യെസ്.
1: അതുപോലെ ഉത്തരം ശരിയായതിൻ്റെ സന്തോഷമാണ് ഖദീജ തൊട്ടുപുഴ നേരത്തെ അയച്ച മെസ്സേജിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉത്തരം അയച്ച വിജയിയായിട്ടുള്ള ആളുകൾക്കുള്ള സന്തോഷങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ലൈവിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി നമുക്ക്
0: ഈ ഒരു ചോദ്യം ഷിയാബ് കൽപ്പറ്റ വയനാട് ചോദിച്ച ചോദ്യമുണ്ട്.
1: എന്താണ്?
0: സഹൽ സുഹൈൽ ആരുടെ മക്കളാണെന്ന് പറഞ്ഞു തരുമ്പോൾ ഒരു അറിവിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നമ്മൾ ശരിക്കും ഇങ്ങനത്തെ ഒരു ചരിത്രം കേട്ടുമ്പോൾ ഒരു വഴി ശരിക്കും നമുക്ക് സെർച്ച് ചെയ്യാം അറിയുന്ന, പിന്നെ സെർച്ച് ചെയ്യുന്ന രൂപമാണ് തോന്നുന്നത് അറിയുന്ന ആളുകളോട് ചോദിക്കുക എന്നുള്ളത്. അപ്പം നമ്മളും തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അൻസാരികളിൽപ്പെട്ട യത്തീമുകളായിട്ടുള്ള രണ്ട് മക്കളായിരുന്നു. ബനു നജാർ ഗോത്രത്തിലുള്ള ആളുകളാണ് സഹൽ സുഹൈൽ എന്നുള്ളത്. പിന്നെ ഉപ്പൻ്റെ പേര് റാഫി ബിൻ അബി അമർ എന്നാണ് അവരുടെ ഉപ്പൻ്റെ പേരായിട്ട് കാണുന്നത്. ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്താണ്, നിങ്ങൾ ചോദിച്ച സമയത്ത് സെർച്ച് ചെയ്താണ്. ഏതായാലും മാഷാല്ലാ, ലൈവായി. ഖദീജ തൊടുപുഴ എൻ്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞു. കുട്ടി അഹമ്മദ് പേർശന്നൂർ ചക്കയാണ് ഇന്നത്തെ ലൈവിൽ പോയതെന്ന് പറഞ്ഞു. ചക്ക ശരിക്കും ചക്ക ചിന്തകൾ നമ്മൾ കുറെ,
1: അപ്പോ അതിനെ നമുക്ക് പക്ക ചിന്തകൾ
0: എന്നാണ്.
1: നമുക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവും നമ്മുടെ മുമ്പിൽ ഇനി ബാക്കിയുണ്ട്.
0: യെസ്.
1: അപ്പൊ ഒരു ഒരു ചോദ്യം ഉത്തരത്തിലേക്ക് നമുക്ക് പോവാം.
0: ഓക്കെ.
1: ഷമീർ മദീനിയാണ്. ആർത്തവ സമയത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നതിന്റെ വിധി, ഇതിനെക്കുറിച്ചാണ് ഒരു ചോദ്യം ഉത്തരത്തിൽ നമ്മൾ കേൾക്കുന്നത്.
3: ആർത്തവ സമയത്ത് പരിശുദ്ധ ഖുർആൻ പാരായണം പാടില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്? മറ്റു ഇതര മത സഹോദരങ്ങൾക്ക് കൂടി മനസ്സിലാകാവുന്ന രീതിയിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
4: ആർത്തവ സമയത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നൊരു വിധി ഇസ്ലാമിലില്ലല്ലോ. ആർത്തവ സമയത്ത് പരിശുദ്ധ ഖുർആൻ എന്ന പവിത്രമായ പരിശുദ്ധമായ വേദഗ്രന്ഥത്തിൻ്റെ ആ വചനങ്ങളോട് ആദരവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിൽ അനാദരവിലേക്ക് പോകാതിരിക്കാൻ, അത്തരം സന്ദർഭങ്ങളിൽ അതിൻ്റെ അക്ഷരങ്ങളിൽ അതിൻ്റെ വചനങ്ങളിൽ സ്പർശിക്കാതിരിക്കാൻ അള്ളാഹു നിശ്ചയിച്ചൊരു നിയമമുണ്ട്. എന്നാൽ നമുക്ക് മുസ്ഹഫോ ഖുർആൻ പരിഭാഷകളോ എടുത്തു വച്ചുകൊണ്ട് പാരായണം ചെയ്യാനോ നമ്മൾ മനഃപ്പാഠമാക്കിയ വചനങ്ങൾ ഒന്ന് ഓർക്കുവാനോ ഖുർആൻ എടുക്കാതെ അത് നമുക്ക് പാരായണം ചെയ്യുന്നതിനോ ഒന്നും തടസ്സമല്ല. അപ്പോൾ ഒരു പക്ഷേ ആ തെറ്റിദ്ധാരണയിൽ നിന്നായിരിക്കും അങ്ങനെ ചോദ്യം വന്നത് എന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു തആല ആലം.
0: ചോദ്യോത്തരം വളരെ പെട്ടെന്ന് അല്ലേ? അപ്പം ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉള്ള കൂലി ലഭിക്കാവുന്നൊരു ഭാഗമാണ് ചോദിച്ചത്. ശരിക്ക് ആ സമയത്ത് ഖുർആൻ ഓതുന്നതിൽ പാടില്ല എന്നുള്ളൊരു വിവരം വന്നിട്ടില്ല, അതുകൊണ്ട് ഓതാം എന്നുള്ള മറുപടിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശരിക്ക് മൊബൈലൊക്കെ നോക്കിയിട്ടേ മുസ്ഹഫ് അല്ലാത്തതൊക്കെ നോക്കിയിട്ട് ഓതാം എന്നുള്ളതാണ് നമ്മളതിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് പറയുമ്പോൾ പല ആളുകളും ഏയ് അങ്ങനെയുണ്ടോ എന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ അത്രയും കാലം ശരിക്ക് ഖുർആൻ ഓതാവുന്ന ഒരു അവസരത്തെ നഷ്ടപ്പെടുത്തുന്ന സംഭവമാണ് ഇത്. അറിയുമ്പം ഒരുപാട് ആളുകൾക്ക് ആ വിഷയത്തിലേക്ക്
1: അല്ല ഒരു വലിയ തെറ്റിദ്ധാരണ നീങ്ങി കിട്ടുമ്പോഴേ ഒരു ആശ്വാസം ചില്ലറ കാര്യമല്ലോ. മിൻവ എ കെ കിണവക്കലിന് വലിയൊരു പരിഭവമുണ്ട്. എന്റെ ഫീഡ്ബാക്ക് വായിക്കുന്നേ ഇല്ല. ഫീഡ്ബാക്ക് നമ്മള് ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഇതിൽ കണ്ടിട്ടില്ല. പലരും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിൽ മിസ്സായി പോയതാന്ന് അറിയില്ല. ബോധപൂർവം ഒരാളെയും നമ്മൾ മാറ്റി നിർത്താറില്ല.
0: നേരത്തെ വായിക്കണം വിചാരിച്ച് പറയണം വിചാരിച്ചാണ്. അതെ, നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ടാകും. നേരത്തെ
1: ഒന്ന് റീസെൻ്റ് ചെയ്യാം അല്ലേ. ജമീല വി കെ പൂനൂർ ഇന്ന് വിജയിച്ച
0: വായിച്ചിരിക്കാം.
1: വായിക്കുന്നതിൽ പെടുമെന്ന്, പക്ഷേ ഇന്നും സിസ്റ്റം പറ്റിച്ചു.
0: പെടും എന്നൊരു ദിവസം ഉണ്ടാവട്ടെ അല്ലേ ശിഷ്യത്തിന്റെ. യെസ്. അപ്പോ
1: ഈ സുഹൈൽ സുഹൈലുമായി ബന്ധപ്പെട്ട ഈ ഒരു പേര് കേട്ട് അൽഹംദുലില്ലാ ഒരു പുതിയ അറിവ് കിട്ടി. ജസാക്കല്ലാഹു ഖൈർ. സുബൈദ ഇസ്മായിൽ മടിക്കേരി. പിന്നെ അതുപോലെ ഷിയാബ് കൽപ്പറ്റയുടെ മെസ്സേജ് ഒക്കെ ഉണ്ട്. പുതിയ പുതിയ വിജ്ഞാനങ്ങൾ, പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ വിജയികളും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു അറിവ് നേടാൻ സാധിച്ചു. ഇതിൽ പറഞ്ഞ കുട്ടികൾ ആരുടെ മക്കളാണെന്ന അറിവിന് വേണ്ടിയാണ്. അത് നേരത്തെ നമ്മൾ വായിച്ചതാണ് അല്ലേ. ഈ ചോദ്യം വേറെ ആരോ ചോദിച്ചല്ലേ.
0: കിണവക്കല്ലേ നമ്മൾ പറയാനുള്ളത്. നേരത്തെ നിങ്ങൾ അയച്ചത് ഏതാണോ വായിക്കാത്തുണ്ട്, അതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് റിസെൻഡ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെല്ലാവരോടും കൂടെ പറഞ്ഞത് നിങ്ങൾക്ക് വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് വീണ്ടും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. മിൻവയൊക്കെ ശ്രോതാവിനോട് പ്രത്യേകിച്ചും പറയുകയാണ് നിങ്ങൾക്ക് വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നമ്മൾ ഇത് ഫീഡ്ബാക്കിൻ്റെ ടാബിൽ ആ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ അയക്കുന്നത് കൊണ്ട് താഴെ പോകുന്നതാണ്. നമ്മൾ പ്രത്യേകം സോറി പറയാണ്. യെസ്. മിൻവയൊക്കെ കിണവക്കൽ സലാം പറഞ്ഞ് നേരത്തെ വന്നിട്ടുണ്ട്. ഇനി വേറെ എന്തോ ഉണ്ടോ എന്നുള്ളത് യെസ് നോക്കാം.
1: അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സഹൽ സുഹൈൽ ആരുടെ മക്കളാന്നുള്ളത് ഇവിടെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കേസ് സ്റ്റഡി പോലെ നടക്കുന്നുണ്ട്. ഹുസൈൻ കാ സെർച്ച് ചെയ്തിട്ട് എന്തോന്ന് പറഞ്ഞ് അമറയും അമ്രു എന്നിവരുടെ മക്കൾ എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിയായി ഉത്തരം ശരിയായിട്ടുള്ള എല്ലാവർക്കും ക്വിസിൽ പങ്കെടുത്തവർക്കൊക്കെ എൻ്റെ അഭിനന്ദനങ്ങൾ എന്ന് ജമീല വി പി കളിക്കാവും. പിന്നെ ഇതിലേ എനിക്ക് വേറൊരു കാര്യം അറിയിക്കാണ്ട് ഒരു ഓർമ്മയിൽ വരുന്നൊരു കാര്യം, നമ്മളിപ്പോൾ നമ്മൾ ആരാണ് ഓർക്കുക, നമ്മൾ ആരോർമ്മിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആരെങ്കിലൊക്കെ ഓർക്കണം, നമ്മൾ സ്മരിക്കപ്പെടണം എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും പലരും. അപ്പം അതിൻ്റെ വേറൊരു രൂപമാണ് വൈറലാവുക എന്നൊക്കെ പറയും അല്ലേ. ഒന്ന് വൈറലെ എല്ലാവരും ഓർക്കണമല്ലോ, എല്ലാവരും കാണുകയാണല്ലോ, അപ്പോൾ അവരുടെ ഓർമ്മയിൽ. പക്ഷേ ശരിക്കും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ആളുകൾക്കിടയിൽ അയാൾ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും, ആളുകൾക്കിടയിൽ അയാൾ ഒരു അറിയപ്പെടാത്തൊരാൾ, പക്ഷെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അയാൾ അറിയപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലുത് എന്ന് ഒരു ഒരു വലിയൊരു തീമായിട്ട് തോന്നിയിട്ടുള്ള കാരണം. ഉമർ അള്ളാഹുവിൻ്റെ ഒരു ഒരു ചരിത്രം ഉണ്ടല്ലോ ഖാദിസിയ യുദ്ധവുമായി ബന്ധപ്പെട്ട്. അവിടെ ഉമർ അള്ളാഹുവിൻ്റെ ആ ചരിത്രത്തിൽ നമ്മൾക്ക് കേട്ട ചരിത്രമാണ്. ഉമർ അള്ളാഹുവിന് അവിടുത്തെ ഒരു ദൂതൻ വിജയത്തിൻ്റെ വിവരവുമായിട്ട് വരുന്ന കാത്തിരിക്കുന്ന സമയം, അങ്ങനെ ദൂതൻ വഴിയിൽ വെച്ച് ഇയാൾ വരുന്ന, ഉമർ അള്ളാഹുവിന് ഭയങ്കര ആകാംക്ഷയിലാണ് എന്താണ് വിവരം അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ വഴിയിൽ വെച്ച് ദൂതനെ കണ്ടപ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ധൃതി പിടിച്ച് മദീനയിലേക്ക് പോകും,
0: മറുപടി പറയാതെ
1: പിറകെ പോകുന്നു. അസനെ അവസാനം വഴിയിൽ അങ്ങാടി അല്ല മദീനയിൽ എത്തുമ്പോൾ ആളുകൾ ഈ അമീറുൽ മോമിനിൽ നിന്ന് ഉമർ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഇതാണ് അമീറുൽ മോമിനിൻ മനസ്സിലാവുകയും ഉടനെ അദ്ദേഹം ക്ഷമ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ അത് അറിയിച്ചില്ല, എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉമർ അള്ളാഹുവിന് ഓക്കെ അതൊന്നൊരു പ്രശ്നമല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് യുദ്ധത്തിൻ്റെ വിവരം, ആരൊക്കെയാണ് അതിൽ യുദ്ധത്തിൽ ഷഹീദായത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇന്ന ഇന്ന ഇന്ന ആളുകളൊക്കെ ഇങ്ങനെ ഷഹീദായി. എന്നിട്ട് അവിടുന്ന് അയാൾ വേറൊരു കാര്യം പറയുന്നുണ്ട്, പിന്നെ വേറെയും കുറേ ആളുകൾ ഷഹീദായിട്ടുണ്ട്, പക്ഷെ അവരെ നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയാത്ത ആളുകളാണ്. അപ്പോൾ ഉമർ അള്ളാഹുവിന് അവിടുന്ന് പറയണത് പിന്നെ ലാ യദുറുഹും അല്ലാ യഅരിഫുഹും ഉമർ ലാക്കിന്നല്ലാഹ യഅരിഫു. അതായത് എനിക്ക് എന്നെ ഞാൻ അവരറിഞ്ഞില്ല, അത് അവർക്കൊരു പ്രശ്നമല്ല, അത് അവർ അതൊരു പരിഗണിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അവർ അള്ളാഹുവിനെ അറിയാം എന്ന് പറഞ്ഞിട്ട് ഉമർ അള്ളാഹുവിനോടൊന്ന് കരയുന്നുണ്ട്. അപ്പം ഇത് അള്ളാഹു നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയതൊന്നുമില്ല. അതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉബൈ ഇബ്ൻ കഅബ് റളിയല്ലാഹുവിൻ്റെ അരികിലേക്കുള്ള ഒരു ഒരു സംഭവം ഉണ്ടല്ലോ. ഉബൈ ഇബ്ൻ കഅബിൻ്റെ അരികിൽ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം വന്നിട്ട് പറയുന്നുണ്ട്, ഖുർആനിലൊരു ആയത്ത് ഓതിയിട്ട് ഉബൈന് ഓതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഹദീസിൽ കാണുന്നത് അപ്പോൾ ഉബൈ ഇബ്ൻ കഅബ് റളിയല്ലാഹുവിനെ ചോദിക്കുന്ന ആ അള്ളാഹു സമ്മാനിലക്ക്, അള്ളാഹു എൻ്റെ പേര് പറഞ്ഞോ റസൂലേ, എൻ്റെ പേര് അള്ളാഹ പറഞ്ഞോ, എനിക്ക് ഓതി തരാൻ പറഞ്ഞപ്പോൾ. അപ്പൊ ഇന്ന ഇന്ന അപ്പോ അതെ അള്ളാഹു അങ്ങനെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, എന്റെ പേര് അള്ളാഹ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ, റസൂലിനോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഉബൈ ഇബ്നു കഅബ് കരയാണ് വെട്ടുന്നിട്ട്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ അതാണ് ഒരു വിശ്വാസിയുടെ മുമ്പിൽ. അപ്പൊ പലപ്പോഴും നമ്മളുടെ ഈ ഒരു രണ്ട് മാനദണ്ഡങ്ങൾ പലപ്പോഴും മാറിപ്പോവാണ്. അള്ളാഹു എന്നെ ഓർക്കുന്നു, എന്നെ സ്മരിക്കുന്നു, അത് മറിച്ചിട്ട് ആളുകൾ എന്നെ ഓർമ്മിക്കുന്നു സ്മരിക്കുന്നു എന്നതിനേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് നമ്മളുടെ. അപ്പോൾ നമ്മളുടെ ഒരു ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം അള്ളാഹുലേക്ക് എത്തുക എന്നുള്ളതാകുമ്പോൾ അള്ളാഹു നമ്മൾ ഓർമ്മിക്കാനും ആളുകൾ എത്ര അവഗണിച്ച് കളഞ്ഞാലും ഇന്നെ പലരും അവഗണിക്കുകയാണ്, ഇന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ട് സങ്കടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു എന്നെ ഓർമ്മിക്കുന്നു എന്ന് വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരിക്കൽ റസൂൽ ഇസ്രാ മിഅ്റാജിൻ്റെ സമയത്തെ ഒരു സുഗന്ധം അനുഭവപ്പെട്ട സംഭവം ഉണ്ടല്ലോ, ഫിറോന്റെ മകളുടെ വേലക്കാരിയായ മാഷിത്ത, ആ ഒരു സംഭവം എന്താണ്, അത് അത് ആരും അറിയാത്തൊരു സംഭവം. ആ സംഭവം അന്ന് ഫിറോന്റെ കാലഘട്ടത്തിൽ നടന്നത് മാഷിത്ത മുടി വാർന്നു കൊടുക്കുമ്പോഴാണല്ലോ, മുടി ചീകുമ്പോ ബിസ്മില്ല പറഞ്ഞപ്പോഴുള്ള സംഭവം ചില ശ്രോതകൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ ഫിറോന്റെ ശിക്ഷ അവർക്ക് ലഭിക്കുകയാണ്, എന്നിട്ട് പിന്നെ അവര് കരിക്കപ്പെടുകയാണ്. കുട്ടിന്റെ സംസാരമൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ്, ഞാൻ സംഭവം പറയുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ പക്ഷെ അവിടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനം നബിയിലേക്ക് അത് എത്തണം, ഇത് എവിടുന്ന ഈ സുഗന്ധം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ഇന്ന സംഭവത്തിൽ ആവണം. അവിടെ അള്ളാഹു സ്മരിച്ചു, അത്രയും. അതുപോലെ പിന്നെ ഏതോ കാലത്ത് നടന്നതാണ് നായക്ക് വെള്ളം കൊടുത്തതും പൂച്ചയെ കെട്ടിടും, ആരും അറിയാത്തൊരു സംഭവം. പക്ഷെ അള്ളാഹു ആ സംഭവത്തെ ലോകത്തെ സ്മരിപ്പിച്ചു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സ്മരിക്കപ്പെടുന്നവരാവുന്നുവോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടതുണ്ട്. ഇതാണ് ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ലൈവിൻ്റെ അവസാന നിമിഷത്തിൽ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ടുള്ള.
0: നമ്മളെല്ലാവരും അള്ളാഹിൻ്റെ അടുക്കൽ അല്ലേ, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്മരിക്കപ്പെടുന്ന ആളുകളായിട്ട് മാറാൻ ശ്രമിക്കുക ജീവിതത്തിൽ. നേരത്തെ അറബിക് മോഡൽ എക്സാം എഴുതാൻ കഴിയുന്നില്ല എന്നാണ് ഇൻവാക്കിണവക്കലിൻ്റെ
1: ഫീഡ്ബാക്ക്.
0: അതാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ടെക്നിക്കൽ ടീമിന് പറയാം, കോഴ്സിൻ്റെ ടീമിനെ ഇൻഷാല്ലാ അറിയിക്കാം.
1: നേരത്തെ ടെലിഗീസിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, പുതിയ സിസ്റ്റം മാറി. ഇപ്പം എൻ്റെ മോളെ പങ്കെടുപ്പിക്കണമുണ്ട് എന്നാണ് അസ്മ നടുവണ്ണൂർ പറയുന്നത്. എങ്ങനെയാണ് വിളിക്കേണ്ടത്? നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത്
0: പിന്നെ വാട്സപ്പ് ചെയ്യാം, വിളിക്കല്ലേ വേണ്ടത്?
1: വിളിക്കല്ല, ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം.
0: നമ്പർ ഒരിക്കൽ
1: 920-840-840 ഈ നമ്പറാണത്. ആ
0: നമ്പറിൽ പങ്കെടുക്കണം അയച്ചാൽ മതി.
1: യെസ്, 920-840-840.
0: വിജയികളെ പറഞ്ഞോ എന്നാണ് ചോദിച്ചുള്ളത്. വിജയികളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച ആള് ആരിപ്പോൾ ചോദിച്ചിരുന്ന താഴെ നോക്കട്ടോ.
1: ഏത്?
0: ആ, ഷുഹൈബ എ സി അഴിക്കൽ, കണ്ണൂർ. അപ്പോൾ നമ്മൾ വിജയികളെ വായിച്ചതിൽ അവരുണ്ട്, ഷുഹൈബ എ സി അഴിക്കൽ കണ്ണൂരുണ്ട്. അപ്രശസ്തിയിലാണ് രക്ഷ എന്ന വളരെ സാറ് പറഞ്ഞ ആ ഒരു ഭാഗം, ജമീല വി പി കാളി പറഞ്ഞ അപ്രശസ്തി, ശരിക്കും ആളുകൾ അറിയാതിരിക്കാനുള്ള.
1: പിശാജ് നമ്മളതില് ഇവിടൊക്കെ പിശാജ് കളിക്കുന്ന ഒരു ഒരു ട്രിക്ക്
0: അവതരിച്ചിട്ടാണ്.
1: നമ്മളാരെയും മുമ്പിൽ എന്തെങ്കിലും ആവാൻ പോകുമെന്നുള്ള അവിടെയാണ് നമ്മളെ തകർത്ത് കളയുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റസിയ ചെങ്ങാനി, ഇതുവരെ കഴിഞ്ഞ എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അള്ളാഹു ഇതിന് പിന്നിലും മുന്നിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ഇത് കേൾക്കുന്ന ശ്രോതാക്കളായി ഞങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ, ആമീൻ.
0: പ്രാർത്ഥനാ വസിയത്തുമായിട്ട് സുമയ്യ അർസൽ തിരൂർ. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങളുടെ അമ്മാവിൻ്റെ പേരക്കുട്ടി സൈക്കിളിൽ ബസ്സിടിച്ച് മരിച്ചു. അത് കേട്ട് അമ്മാവനും ഷോക്കായി മരിച്ചു. അവരുടെ പരലോകത്തിനും കുടുംബത്തിനും ക്ഷമ നൽകാനും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്.
1: ആമീൻ, ആമീൻ യാ റബ്ബൽ.
0: അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവർ നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ഷുഹൈബ എസ് സി അഴീഖൽ അതിൻ്റെ അടുക്ക എവിടെയോ പോയിന് കേട്ടോ.
0: മാജിദ ബീവി വട്ടപ്പാറ പറഞ്ഞത് സുഹൈലും സഹലും എന്റെ മക്കളുടെ പേരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അങ്ങനെ പേരിട്ട് അങ്ങനെ കുറെ അല്ലേ, ഒരു വീട്ടിൽ തന്നെ സഹൽ സുഹൈൽ എന്നുള്ള പേരിട്ട ആളുകളുണ്ട്. ആ ചരിത്രമൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആ ചരിത്രം ആ ഒരു സ്പോട്ടിൽ എടുത്ത് മാത്രം വായിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് റസൂലിൻ്റെ ചരിത്രം ഇങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ വായിച്ചു പോരുമ്പം ആ സ്ഥലത്തെത്തുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഒരു വൈകാരികമായൊരു തലമുണ്ട്. കാരണം അവിടെ ആ സ്ഥലം അവർ എത്തിയമായ കുട്ടികളങ്ങ് തന്നു എന്ന് പറയുമ്പോൾ നബി എന്ത് ചെയ്യുന്നു, പറ്റൂല, അതിന് ക്യാഷിനാണ് അത് വാങ്ങണത്. നബിയെ പണം കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങണത് പിന്നീട് അവരടുത്തു നിന്ന്, അവർ വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും.
0: ഓക്കെ, നമ്മൾ മാഷാല്ലാ നേരത്തെ നമ്മളെ ചിന്ത അവതരിപ്പിച്ചിരുന്നല്ലോ മാതാപിതാക്കളുടെ വിഷയത്തിൽ സമയം കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാ മാതാപിതാക്കളും ചിന്തിക്കേണ്ടതായ ചിന്തയാണെന്നാണ് സഫിയയുടെ പാള് ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞത്.
1: ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ട് അൽഹംദുലില്ലാ സമയം പോയത് അറിഞ്ഞില്ല. നമ്മുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം സന്തോഷം നൽകട്ടെ എന്ന് സഫിയയ്ക്ക് തിരം കടി.
0: യെസ്, പുതിയ
1: അതുപോലെ ഉത്തരം ശരിയായി. ക്വിസിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ അത് നേരത്തെ നമ്മൾ വായിച്ചു
0: കഴിഞ്ഞാണ്. യമീൻ യമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ എല്ലാ പരിപാടികളും കേൾക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അൽഹംദുലില്ലാ എന്നാണ് നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്പോൾ ഒരുപാട് യെസ് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ വിജയികൾ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ലൈവ് അവസാന ഭാഗത്തേക്ക് പോവുകയാണ്.
1: ഓരോ ദിവസവും ഇതുപോലെ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളും പുതിയ പുതിയ പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തലും പീസ് റേഡിയോ എന്ന സംവിധാനം, ഇതിനൊക്കെ കുറവുകളും അതുപോലെ തന്നെ പോരായ്മകളൊക്കെ മനുഷ്യനാണ് പല നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഉദ്ദേശബുദ്ധ്യ പിന്നെ സദുദ്ദേശത്തോടുകൂടി ഇന്ന ഇന്ന സജഷൻസുകൾ അതിൽ വരുത്തിയാൽ നന്നാവും. ഇത് ശ്രോതാക്കൾ എപ്പോഴും ചിന്തിക്കണം വെച്ചാൽ നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും എഫക്റ്റീവായ രൂപത്തിൽ ഇത്തഖാൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാക്സിമം നന്നായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് റസൂൽ പഠിപ്പിച്ച കാര്യമാണല്ലോ. അപ്പം ആ ഇത്തഖാനിലേക്ക് എത്താൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിർദ്ദേശങ്ങൾ ശ്രോതാക്കളിൽ നിന്ന് ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കണം. സജഷൻസുകൾ കൊടുക്കാം, പ്രോഗ്രാമിനെ കുറിച്ചെല്ലാം നല്ല അഭിപ്രായങ്ങൾ പറയുന്ന കൂടെ തന്നെ ഇന്ന ഇന്ന പ്രോഗ്രാമുകൾ അതിൽ കൂടി ചേർക്കാമെന്നുള്ളതും അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാവാമെന്നുള്ളതും ലൈവിൻ്റെ കൂടുതൽ മികവിന് വേണ്ട കാര്യങ്ങൾ എന്താ ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭാവന ചെയ്യാം.
0: അത് നമ്മളെ വൈൻഡപ്പ് ചെയ്യാനാണ് മോർണിംഗ് ലൈവ്. അതിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. ഇനി റേഡിയോ വൈബ്സിലേക്കാണ് പോകുന്നത് മോർണിംഗ് ലൈവ്. ഇന്നത്തെ ശ്രോതാക്കൾ മാഷാല്ല വളരെ ലൈവായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു.
1: ലാസ്റ്റ് ഒരൊറ്റ ഇത് വായിക്കട്ടെ. സഹൽ സുഹൈൽ എന്നീ ബാലന്മാരെ പോലെ നമ്മുടെ എല്ലാവരുടെയും മക്കൾ അല്ലാഹുദ്ദീനു വേണ്ടി പ്രവർത്തിച്ച് ജീവിച്ച് മരിക്കുന്ന മക്കളായിട്ട് മാറ്റട്ടെ എന്ന് സർസിയച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. മീൻ
0: അപ്പം ചരിത്രം ശരിക്ക് പഠിക്കുന്നത് വഴി നമ്മൾക്കും എല്ലാം എല്ലാവർക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യത്തിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് പുതിയ അറിവാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് മാഷാല്ല. ഏതായാലും
1: ഈ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയമുള്ളവരെ മറ്റൊരു ദിവസം അപ്പം നമുക്ക് വീണ്ടും കാണാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോ
0: വൈബ്സിലേക്കാണ്
1: നമ്മൾ പോകുന്നത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്.
1: ഞാൻ അബ്ദുൽ ഷുക്കൂർ വളാഞ്ചേരി.
0: ഇൻഷാല്ലാ റേഡിയോ വൈബ്സിൽ നമുക്ക് ഒട്ടനവധി പ്രോഗ്രാമുകളിലൂടെ കടന്നു പോകാനുണ്ട്. ആദ്യമായി നമ്മൾ ഇൻസൈറ്റിലേക്ക്.
1: ഇൻസൈറ്റിൽ ഇന്ന് ഇമാം ബുഖാരി ഇല്ലായിരുന്നെങ്കിൽ ഈ ഹദീസുകളൊക്കെ ഉണ്ടാകുമായിരുന്നോ എന്ന വിഷയത്തിലാണ് ആര് ചേരുന്നത്?
0: അജ്മൽ ഫൗസാൻ നമ്മോടൊപ്പം ചേരും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സമൂഹമധ്യത്തിൽ താറടിച്ചു കാണിക്കാനും ആ ഹദീസുകൾ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായ ആ ഹദീസുകളെ തീർത്തും വ്യാജമായ ദുരാരോപണങ്ങളുടെ അതിനെതിരെ വിമർശനത്തിന്റെ കൂരമ്പുകൾ നെയ്ത് അതിനുള്ള സ്ഥാനവും മഹത്വവും ഒക്കെ ജനമനസ്സുകളിൽ നിന്ന് പിഴുതെറിയാനും ശ്രമിക്കുന്ന നിരവധി ഇസ്ലാം വിമർശകരുണ്ട്, ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ട്. വിശുദ്ധ ഖുർആനെ തൊടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയൊരു ആരോപണം നേരിട്ട് ഉന്നയിക്കുമ്പോൾ ജനങ്ങളിൽ അത് യേശുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, പ്രവാചകന്റെ ഹദീസുകൾ അത് കുറെ കാലം കഴിഞ്ഞ് രേഖപ്പെടുത്തപ്പെട്ടതാണ്, അതിലൊരു ആധികാരികതയൊന്നുമില്ല, ഒരു ചരിത്രപരതയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഹദീസുകളെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ചാക്കിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതിൽ പെട്ട പല ആരോപണങ്ങളുടെയും മറുപടികൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ മനസ്സിലാക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിച്ചത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എന്നാണ് നിരവധി ഇസ്ലാം വിമർശകരുടെ, യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിൽ ഒന്ന്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ക്രോഡീകരിച്ചിട്ടില്ല എന്നതിന് നമ്മൾ മറുപടി പറഞ്ഞിരുന്നു. സ്വഹാബികളുടെ കാലത്ത് ഇമാം സുഹരിയാണ് ആദ്യമായി ക്രോഡീകരിച്ചത് എന്നതിന് ഇമാം സുഹരിക്ക് മുമ്പ് ജീവിച്ച എത്രയോ സ്വഹാബിമാർ, അവരുടെ ക്രോഡീകരണങ്ങളെക്കുറിച്ച് നമ്മൾ അതിനുശേഷം വിശദീകരിച്ചിരുന്നു. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ചില ആളുകളുടെ ഒരാരോപണം. ഇമാം ബുഖാരിയാണ് നേരത്തെ പറഞ്ഞ ആരോപണങ്ങളൊന്നും തികയില്ല എന്ന് വന്നപ്പോൾ, പിന്നെയും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹിജറ 256 മരണപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയാണ് ആദ്യമായി ഹദീസുകളൊക്കെ ഒന്ന് ക്രോഡീകരിച്ചത്. അപ്പോൾ അതുവരെയും ആദ്യത്തെ ഒരു 2.5 നൂറ്റാണ്ടോളം ആരും ഇങ്ങനെ ഹദീസുകളൊന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹദീസുകൾക്കൊക്കെ എന്ത് അടിസ്ഥാനമാണുള്ളത്, ഇതിനൊക്കെ എന്ത് ആധികാരികതയാണുള്ളത്, ഇത് വലിയ പ്രമാണമായി നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഹിജറ 1 നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ച നിരവധി സ്വഹാബിമാർ, പണ്ഡിതന്മാർ, ഇവരുടെ ക്രോഡീകരണങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ഇനി ഹിജറ 2 നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരും അവരുടെ ക്രോഡീകരണം, സ്വഹാബിമാരിൽ നിന്ന് പഠിച്ച ഹദീസുകൾ പ്രവാചകൾ നേരിട്ട് കേട്ട സ്വഹാബിമാരിൽ നിന്ന് പഠിച്ച ആളുകളുണ്ടോ താബ ഈ പണ്ഡിതന്മാർ, അവർ നിരവധി പേർ അവർ ഹദീസുകൾ രേഖപ്പെടുത്തിയിരുന്നു. അവർക്ക് ഹദീസുകളുടെ ക്രോഡീകരണങ്ങളും സമാഹാരങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സയ്യിദ് ഇബ്നു ജുബൈർ, അതുപോലെ തന്നെ സയ്യിദ് ഇബ്നു മുസയ്യബ്, രണ്ട് സയ്യിദുമാർ ചരിത്രത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. അവർ രണ്ടുപേരും മരണപ്പെടുന്നത് ഹിജറ 94 ഹിജറ 94 മുതൽ ഇമാം ഇബ്നു ശിഹാബ് സുഹരി റഹ്മത്തുള്ളാഹി മരണപ്പെടുന്നത് ഹിജറ 124. അതിനു മുൻപേ തന്നെ മരണപ്പെട്ട താബിഈ പണ്ഡിതന്മാർ, നമ്മൾ സ്വഹാബികൾ ദീനു പഠിച്ച താബിഈകളെ കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്, അവർ മുതൽ ഈ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇമാം ഷാബി, അതുപോലെ തന്നെ ഇമാം ളഹാഖ് ഇബ്നു മുസാഹിം, ഇവരൊക്കെ മരണപ്പെടുന്നത് ഹിജറ 105. അങ്ങനെ ഹിജറ 110 മരണപ്പെടുന്ന ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി, 103 മരണപ്പെടുന്ന ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വിഖ്യാതനായ ശിഷ്യനാണ് അദ്ദേഹം. 112 മരണപ്പെടുന്ന റജാ ഇബ്നു ഹൈവ റഹ്മത്തുള്ളാഹി, 114 മരണപ്പെടുന്ന അതാ ഇബ്നു അബീ റബാഹ റഹ്മത്തുള്ളാഹി. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് താബിഈ പണ്ഡിതന്മാർ, സ്വഹാബികളുടെ ആ ഒരു അടുത്ത തലമുറ, ഹദീസുകൾ രേഖപ്പെടുത്തുന്നതിലും ഹദീസുകൾ സൂക്ഷിക്കുന്നതിലും എത്രമാത്രം ബദ്ധശ്രദ്ധരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുബൈർ ഇബ്നു അദി അൽ ഹമദാനി അൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജറ 131 മരണപ്പെടുന്ന പണ്ഡിതനാണ്. അങ്ങനെ തുടങ്ങി നിരവധി പണ്ഡിതന്മാർ, നമുക്ക് ആ ഒരു ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് എണ്ണിയാൽ തന്നെ ആ കാലത്ത് ഹദീസ് ക്രോഡീകരണത്തിൽ ഏർപ്പെട്ട പണ്ഡിതന്മാർ എത്രയാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത രൂപത്തിൽ സമൃദ്ധമാണ്, സമ്പന്നമാണ് ഇസ്ലാമിക ചരിത്രം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും നമുക്ക് ഒരുപാട് പണ്ഡിതന്മാരെ എണ്ണാൻ കഴിയും. ഇമാം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ചരിത്രത്തിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. മദീനയിൽ ജീവിച്ച അദ്ദേഹം ഹിജ്റ 151 മരണപ്പെട്ട അദ്ദേഹം ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇമാം മഅ്മർ ബിൻ റാഷിദ് യമനിൽ ജീവിച്ച അദ്ദേഹം, യമനിൽ മരണപ്പെട്ട അദ്ദേഹം ഹിജ്റ 153 വരെ ജീവിച്ച പണ്ഡിതനാണ്. സയ്യിദ് ബിൻ അബി അറൂബ, അബു അമർ അബ്ദുറഹ്മാൻ ബിൻ ഉമർ ഇബ്നു അമർ അൽ ഔസായി, ചരിത്രത്തിൽ ഔസായി എന്നറിയപ്പെട്ട വലിയ പണ്ഡിതൻ. റബിയ ഇബ്നു സുബൈഹ് എന്ന ബസറയിൽ മരണപ്പെട്ട, ഹിജ്റ 160 മരണപ്പെട്ട പണ്ഡിതൻ. അതുപോലെ തന്നെ സുഫിയാനു സൗരി, ചരിത്രത്തിൽ വിഖ്യാതനായ പണ്ഡിതനാണ്, 161 അദ്ദേഹം മരണപ്പെടുന്നത്. അതുപോലെ തന്നെ ഹമ്മാദ് ബിൻ സലമത്ത് ബിൻ ദീനാർ, 176 ഹിജ്റ 176 അദ്ദേഹം മരണപ്പെടുന്നത്. ഇവരൊക്കെ ഹദീസ് നിവേദകന്മാരെ, ഹദീസ് പണ്ഡിതന്മാരെ അറിയപ്പെട്ട വലിയ പണ്ഡിതന്മാരാണ്. ഇവരൊക്കെ ഹദീസുകൾ രേഖപ്പെടുത്തിയിരുന്നു, എഴുതിയിരുന്നു, സൂക്ഷിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. സുഫിയാൻ ബിൻ ഉയൈന 198 ഹിജ്റ 198 അദ്ദേഹം മരണപ്പെടുന്നത്. അതുപോലെ തന്നെ അബ്ദുറസാഖ് ബിൻ ഹമ്മാം അസ്സനാനി, വിഖ്യാതമായ മുസന്നഫ് എന്ന

0: ത്തിന് മുസ്നദുണ്ട്. 29,000 ഹദീസുകളുള്ള അല്ലെങ്കിൽ അതിലേറെ ഹദീസുകളുള്ള ബൃഹത് ഗ്രന്ഥമാണ് മുസ്നദ് അഹമ്മദ്. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ഇമാം ബുഖാരി ഒരുപക്ഷെ ചരിത്രത്തിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇമാം അഹമ്മദിന്റെ മുസ്നദ് നമുക്ക് ഇന്നും ലഭ്യമാണ്. ഇന്നും ഇസ്ലാമിക ലൈബ്രറികൾ നമുക്ക് അതിന്റെ കോപ്പികൾ വിശാലമായി തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രത്തിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ്. ഇമാം ദാരിമി അബ്ദുല്ലാഹിബിനു അബ്ദുറഹ്മാൻ അദ്ദാരിമി ഹിജ്റ 255 മരണപ്പെട്ട പണ്ഡിതനാണ്. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി മരണപ്പെടുന്നതിന് മുൻപുള്ള അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പുള്ള മരണപ്പെടുന്നതിന് മുൻപുള്ള പണ്ഡിതന്മാരെ ഒരുപാട് പേരെ നമ്മളോട് സൂചിപ്പിക്കുകയുണ്ട് അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരടക്കം. അങ്ങനെ ഇമാം ബുഖാരി ഒരു തരത്തിൽ ഒന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് നമ്മൾ സങ്കല്പിക്കാം. എങ്കിൽ തന്നെയും ഇമാം ബുഖാരിയിലൂടെ നമുക്ക് ലഭിച്ച ഒരു ഹദീസുകളും നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. അത്രമാത്രം ഓരോ പണ്ഡിതന്മാർക്കും ഹദീസ് ക്രോഡീകരണങ്ങൾ ഉണ്ടായിരുന്നു, ഹദീസ് ശേഖരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിലുള്ളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ ഇമാം ബുഖാരിയാണ് ആദ്യമായി ഈ ഹദീസ് ക്രോഡീകരണം നടത്തിയത്. ഈ ഹദീസുകളൊക്കെ ആദ്യമായി ക്രോഡീകരിച്ച ഇമാം ബുഖാരിയാണ് എന്നൊരു വാദം ഇത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അത് തീർത്തും വസ്തുതാ വിരുദ്ധമായ ചരിത്രം പരിശോധിക്കുമ്പോൾ, പണ്ഡിതന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, ഹദീസ് ക്രോഡീകരണത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ അഹ്ലുസുന്നയുടെ വലിയ മുഹദ്ദിസുകൾ ഹദീസ് പണ്ഡിതന്മാരുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ഈ ഒരു ആരോപണത്തിന്റെ മുനകൂടി ഇവിടെ ഒടിയുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല ശരി ശരിയായി തന്നെ മനസ്സിലാക്കാനും തെറ്റിനെ തിരിച്ചറിയാനും ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളിൽ വഞ്ചിതരാവാതെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായ ഹദീസുകളെ ശരിയായ രൂപത്തിൽ സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
1: മാഷാ അല്ലാ, അജ്മൽ ഫൗസാന്റെ ഈ വിഷയാവതരണെ സത്യത്തിൽ നമ്മൾ കേൾക്കാത്ത ചില മേഖലകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ഹദീസിന്റെ രംഗത്ത് പിന്നെ അവർ സഹിച്ച ത്യാഗങ്ങളിലേക്കൊക്കെ നമ്മളെത്തി അദ്ദേഹത്തിൻ്റെ സംസാരം. പിന്നെ അതുമാത്രമല്ല, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള കൃത്യമായൊരു മറുപടി നാസ്തികരും അതുപോലെയുള്ള ആളുകളൊക്കെ ഉള്ള പല ചോദ്യങ്ങളുടെ ഇത്തരത്തിൽ അതിനുള്ളൊരു മറുപടി കൂടിയായിരുന്നു ഇന്നത്തെ ക്ലാസ്. ഇൻഷാല്ലാ
2: ഒരുപാട് വിജ്ഞാനപ്രദമായ സമയമാണ് റേഡിയോ വൈബ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഏതായിരുന്നാലും ഇനി നമ്മൾ സ്വരത്തിലേക്കാണ്. സ്വരത്തിൽ ഇന്ന് നമ്മോടൊപ്പം അബ്ദുള്ള.
1: 6 മണ്ണിൽ എനിക്കൊരു വീടുണ്ട് എന്ന ഗാനവുമായാണ് അദ്ദേഹം നമ്മോടു കൂടെ ചേരുന്നത്.

0: ക്കും ആലോചനകൾക്കും വഴിയൊരുക്കിയ ഒരു ഗാനമാണ് നാം ഇതുവരെ കേട്ടത്.
1: മരണത്തെ എങ്ങനെ ഓർമ്മിപ്പിച്ചു പോകുന്നൊരു ഗാനമായിരുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഇനി നമ്മൾ പിന്നെ ചില വീണ്ടു വിചാരങ്ങൾ ആവശ്യമുള്ള പ്രോഗ്രാമിലേക്കാണ്. ആരോഗ്യ വിചാരം.
0: ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ അബ്ദുൾ റസാഖ് വല്ലാഞ്ചിറ ആൻഡ് പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.
1: നടുവേദന എപ്പോൾ ചികിത്സിക്കണം എന്ന വിഷയത്തിലാണ് ഈ അഭിമുഖം നടക്കുന്നത്.
0: ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം നടുവേദന ഈ സംസാരിക്കുന്ന ഞാനടക്കം ഒരുപാട് പ്രയാസപ്പെട്ട് അതിൻ്റെ ഒരു സർജറി, എന്താ പറയുക, നമ്മുടെ നട്ടലിൻ്റെ സർജറി പോലും കഴിഞ്ഞ അനുഭവം ഉള്ള ഒരാളെന്ന നിലക്ക് ഇത് വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കേൾക്കാൻ വേണ്ടി പ്രിയ ശ്രോതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആരോഗ്യ വിചാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ വിചാരം പരിപാടിയുടെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഈ പരിപാടിയുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് മഞ്ചേരി വല്ലാഞ്ചിറ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡോക്ടർ അബ്ദുൾ റസാഖ് വല്ലാഞ്ചിറയാണ്. ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ സ്ത്രീ പുരുഷ ഭേദമന്യേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ നടുവേദന, അല്ലെങ്കിൽ ഉരവേദന. ഈ ഒരു പ്രശ്നം പ്രായഭേദമന്യേ തന്നെ കാണാറുണ്ട് അല്ലേ? സത്യത്തിൽ ഈ ഒരു ഉരവേദനൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്?
3: അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഉരവേദന എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു 95% ആളുകൾക്കും ഉരവേദന അനുഭവിക്കുന്ന ആളുകളാണ്. ഇനി ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു സമയത്ത് ഉണ്ടായിണ്ടാവും. അപ്പോൾ ഉരവേദന വരുമ്പോൾ നമ്മളത് സാധാരണ ഉരവേദന എന്തും ചോദിച്ചാൽ ഒരു രണ്ട് കാറ്റഗറി ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് അക്യൂട്ട്, പെട്ടെന്നുണ്ടായ സാഹചര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം, ഒരാളൊരു വെയിറ്റ് എടുത്ത് വെച്ചു, അപ്പോൾ ഊര ഞെട്ടി എന്നൊക്കെ പറയാം നമ്മളെ കോമൺ തീര് പറയുകയാണെങ്കിൽ. രണ്ടാമത്തത് ഒരു വീഴ്ച, ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ തട്ടി വീണു
2: അല്ലെങ്കിൽ
3: ആക്സിഡൻ്റലായിട്ടുള്ള, അതാണ് അക്യൂട്ട്, പെട്ടെന്നുള്ള ശക്തിയായ വേദന. രണ്ടാമത്തെ ടൈപ്പ് ക്രോണിക്കാണ്. അപ്പോൾ ഇതിൽ ക്രോണിക് ടൈപ്പിൽ അയാൾക്ക് എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടാവാം, അത് ഗ്രാജ്വലി കൂടിക്കൂടി വന്ന് ഒരു സിവിയർ, ഒരു പിന്നെ പ്രയാസമുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതാണ് ക്രോണിക് ടൈപ്പ് എന്ന് പറയുക. അതായത് ക്രമേണ കൂടിക്കൂടി വരുന്ന രോഗങ്ങൾ. പിന്നെ ഒരു കാറ്റഗറി ഉള്ളത് ഒരു ഉരവേദന ഈ നട്ടലിൻ്റെ ആ ഭാഗത്തുള്ള ഒരു കാരണം കൊണ്ടുള്ള ഉരവേദന. രണ്ടാമത്തത് മറ്റെവിടെയെങ്കിലുള്ള ഒരു കാരണം കൊണ്ട് നടുവിന് വേദന വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ വെയിറ്റ് എടുത്തു ആദ്യം പറഞ്ഞ പോലെ, അയാളെ ഡിസ്കിൽ നീർക്കട്ടോ അല്ലെങ്കിൽ ഡിസ്ക് സ്ലിപ്പോ വന്നു കഴിഞ്ഞാൽ ആ കാരണം അവിടെ തന്നെയാണ്, ഊരയിൽ തന്നെയാണ്, അതുകൊണ്ട് അവിടെ വേദന വന്നു. രണ്ടാമത്തത് ഇനി അതർ റെഫേർഡ് പെയിൻ എന്നാണ് നമ്മൾ പറയാം. ഇപ്പോൾ ഉദാഹരണം, ഒരു മൂത്രക്കല്ല്, കിഡ്നി സ്റ്റോണിലുണ്ട ആളുകൾക്ക് പെയിൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ നടുവേദന ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ ക്യാൻസർ പേഷ്യൻസിന് സെക്കൻഡറി ആയിട്ട് ഉരവേദന വരാം. അപ്പോൾ അത് ഉരവേദനയാണ് സിംപ്റ്റം പേഷ്യൻറ്റ് പറയുന്നതെങ്കിലും അതിൻ്റെ ഒരു കാരണം വേറെ എവിടെയോ ആയിരിക്കാം ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറി നമ്മൾ നടുവേദന പറയുന്നത്.
2: ഉരവേദനയ്ക്കുള്ള സാധാരണ കോമൺ ആയിട്ട് കാണുന്ന കാരണങ്ങളാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്.
3: അതെ, അതൊരു ഒരു പിന്നെ ക്ലാസിഫിക്കേഷൻ പോലെ ടൈപ്പ്.
2: ഇതിപ്പോൾ നമ്മുടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെയാണോ ഇതൊക്കെ സാധാരണ കാണാറുള്ളത് അല്ലേ?
3: ആക്ച്വലി സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെയാണ്. പിന്നെ ശാരീരിക ഘടനപരമായിട്ടുള്ള പുരുഷൻ എന്നുള്ളത് മസ്കുലർ, കുറച്ചുകൂടി മസിൽ സ്ട്രക്ചർ കൂടുതലുള്ള ആളാണ്. സ്ത്രീകൾ പൊതുവെ മസിൽ സ്ട്രക്ചർ കുറവായിരിക്കാം. പിന്നെ ഡെലിവറി അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പിന്നീട് മസിൽ വീക്ക്നെസ് വരാം. അതുകൊണ്ട് കൂടുതൽ സ്ത്രീകളിൽ കൂടുതലെ കണ്ടു വരാറുണ്ട്. പക്ഷേ ഇൻറ്റേർണലി നട്ടലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് പേർക്കും ഏകദേശം സെയിമാണ് അതിൻ്റെ സ്ട്രെങ്ത്തും. മസിൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ പുരുഷൻ കമ്പാരിറ്റീവ്ലി സ്ത്രീനേക്കാളും കുറച്ച് സ്ട്രോങ്ങസ്റ്റ് ആണ്. കാരണം അത് ജോലി ചെയ്യേണ്ട ആൾ പുരുഷനായതുകൊണ്ട് അവർക്ക് പരിഗണന പ്രത്യേകം കിട്ടിയൊരു വിഭാഗമാണ്.
2: സാധാരണ ഡോക്ടർ ഒപികളിൽ കാണുന്ന ഒരു അനുഭവം കൂടിയും ഈ കൂട്ടത്തിൽ പ്രേക്ഷകരുമായിട്ട് പങ്കിടുകയാണ്. നമ്മുടെ സ്ത്രീകൾക്ക് പിന്നെ അടുക്കള ജോലി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു വേദന ഉണ്ടാവാറുണ്ടോ? അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഊരവേദനക്ക് വേണ്ടിയിട്ട് ഓരോന്നിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ എന്തെങ്കിലും അങ്ങനെ പറയപ്പെടാറുണ്ടല്ലോ, ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ?
3: നമ്മളിപ്പോൾ പിന്നെ സ്ത്രീകൾ പുരുഷൻ എന്നുള്ളവർക്ക് ഊരവേദന രണ്ടുപേർക്കും ഞാൻ പറഞ്ഞ പോലെ ഒരേപോലെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ബിഹൈൻഡ് ഊരവേദന എന്നുള്ളതൊരു സിംപ്റ്റാണ്, എപ്പോഴും അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. അത് പുരുഷനും സ്ത്രീക്കും ഏകദേശം സെയിം ആണെങ്കിലും സ്ത്രീകൾക്ക് നമ്മൾ ചില അവരെ ജോലിൻ്റെ ഇത് കാരണം അവർക്ക് കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു എന്തുകൊണ്ട് ഊരവേദന എന്ന് തിരിച്ചറിയുമ്പോൾ, രണ്ടുപേർക്കും കോമൺ ആണ്, സ്ത്രീകൾക്ക് പ്രത്യേകമല്ല, എന്തുകൊണ്ട് ഊരവേദന ഇതൊരു കാരണം പറയുമ്പോൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ മസിൽ ലിഗമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അത് സ്ത്രീകൾക്ക് കൂടുതൽ വരാം, അവരെ മസിലും ലിഗമെൻറ്റും കമ്പാരിറ്റീവ്ലി വീക്കാണ്. അപ്പോൾ അവർക്ക് കുനിഞ്ഞ് വെയിറ്റ് എടുക്കുന്ന ആളുകൾ, കൂടുതൽ സ്റ്റെപ്പ് കയറുന്ന ആളുകൾ, നമ്മളെ ഹൗസ് ഹോൾഡ് വർക്ക് അതധികം കുനിഞ്ഞ് ചെയ്യുന്ന, അപ്പോൾ മുറ്റം വൃത്തിയാക്കുന്നതാണെങ്കിലും വാഷ് ചെയ്യുന്നതാണെങ്കിലും അപ്പോൾ കുട്ടികളെടുക്കുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അവർക്ക് എക്സ്ട്രാ ഫ്ലെക്സ്ഡ് വർക്ക് കുനിഞ്ഞ് ചെയ്യേണ്ട കുറേ വർക്ക് വരുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ സാധ്യത ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറി എന്ന് പറയുമ്പോൾ മസിൽ ലിഗമെൻ്റ് റിലേറ്റഡ് പെയിൻ എന്ന് പറയാം. ഊരൻ്റെ മസിലിൻ്റെ ബലക്കുറവോ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ്. അപ്പോൾ അതിന് അവർ അനുഭവിക്കുന്ന പ്രശ്നം എപ്പോഴും ഊര ഒരു സ്പാസ് എന്നാണ് പറയുക, ഊരങ്ങനെ ഞെട്ടി അല്ലെങ്കിൽ വിലങ്ങി എന്നൊക്കെ പറയും, ഇങ്ങനെ ഒരു ഊരങ്ങനെ സ്റ്റിഫായ പോലെ ഉണ്ടാവും. അത് യൂഷ്വലി നമുക്കൊരു പിന്നെ ജസ്റ്റ് ഒരു എന്തെങ്കിലും ബാം അപ്ലൈ ചെയ്യുക, ഒരു ചൂട് ഹോട്ട് ബാഗ് അപ്ലൈ ചെയ്യുക, ചൂടുവെള്ളം പിടിക്കുക ചെയ്ത സംഗതി ഓക്കെ റിലീഫാവും. ചിലപ്പോൾ അതിൻ്റെ കൂടെ റെസ്റ്റ് നിർബന്ധം എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയുക പെയിന് കുറയണമെങ്കിൽ. പിന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പ് പെയിന് ബോൺ റിലേറ്റഡ് ആണ്. അപ്പം നമ്മൾ ആദ്യം മസിൽ പറഞ്ഞ രണ്ടാമത് ബോൺ എല്ലായിട്ട് ബന്ധപ്പെട്ടുള്ള വേദനകൾ, അത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. ഇപ്പോൾ ബോണിൻ്റെ ബലക്കുറവ് വരെ, അപ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാധനമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടുതലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വെയിൽ എക്സ്പോസ് ചെയ്യാത്ത ആളുകൾ, ഇപ്പോൾ വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ വെയിലത്ത് നമ്മൾ എന്തെങ്കിലും എക്സ്പോസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ പൊതുവേ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ എക്സ്പോഷർ കുറവാകുമ്പോൾ വൈറ്റമിൻ ഡി കുറയും. വൈറ്റമിൻ ഡി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടുപ്പല്ലിലും നമ്മളെ നട്ടല്ലിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കാൽസ്യം ഡെഫിഷ്യൻസി വരും, അതുകൊണ്ട് അവിടെ വീക്ക്നെസ് വരും. അപ്പോൾ അതുകൊണ്ട് പെയിൻ ഉണ്ടാവും. അതും കമ്പാരിറ്റീവ്ലി പുരുഷനേക്കാളും സ്ത്രീകളിലാണ് കൂടുതലുണ്ടാവുക. പക്ഷേ പുരുഷനുണ്ടാവുന്നത് എപ്പോഴും ഈ ബോൺ ടൈപ്പ് പെയിൻ വരുന്നത് അവരെ ജോലി കാരണം, ഹാർഡ് വർക്ക് പല ടൈപ്പ്, ഇപ്പോൾ കൃഷിക്കാരാണെങ്കിലും ഒരു സെൻറ്ററിങ് വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും ആ പെയിന് പുരുഷനിൽ വരാം, സ്ത്രീകളെ സംബന്ധിച്ച് ബലക്കുറവുകൊണ്ടും വരാം. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസിയേഷൻ ഉള്ളത്. മൂന്നാമത്തെ ടൈപ്പ് പെയിൻ എന്നുള്ളത് ഡിസ്ക് റിലേറ്റഡ് ആണ്. ഈ ഡിസ്ക് റിലേറ്റഡ് ആയിരിക്കാം എല്ലാവരും എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിസ്ക് പെയിൻ. അപ്പോൾ അത് അതിൻ്റെ കാരണം എപ്പോഴും അതും സ്ത്രീയും പുരുഷനും വ്യത്യാസമല്ല, പക്ഷേ ഒരു സിസേറിയൻ കഴിഞ്ഞ സ്ത്രീയാണെങ്കിൽ എപ്പോഴും അവർ പിന്നെ നമ്മൾ പിന്നെ അനസ്തീഷ കൊടുക്കുമല്ലോ ലോക്കൽ, അത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ സ്പൈനൽ അനസ്തീഷ കൊടുക്കുമ്പോൾ അവിടെ ഒരു നീർക്കട്ടോ വീക്ക്നെസ്സോ വരാം, അതുകൊണ്ട് പിന്നീട് പെയിൻ വരാൻ സാധ്യത കൂടുതലാണ്. ഒന്ന്. രണ്ടാമത്തത് ആദ്യം പറഞ്ഞ മസിൽ വീക്ക്നെസ് സ്ത്രീകൾക്കായതുകൊണ്ട് അവർക്ക് ഡിസ്ക് സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതലാണ്, അവർ എപ്പോഴും അവർ വിലക്കുറവാണ്. ഇതേ ഡിസ്ക് സ്ലിപ്പിംഗ് പുരുഷനിൽ വരാനുള്ള കാരണം അവരെ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ വീഴ്ച ആയിരിക്കാം, വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരിക്കാം. അപ്പോൾ ആ ഇൻ ബിറ്റ്വീൻ, ഇപ്പോൾ നമുക്ക് 33 സ്പൈ നട്ടല്ല് 33 പീസാണ് ഒരു നട്ടല്ല്, നമുക്ക് ഒരൊറ്റ ഇതല്ല, അതിങ്ങനെ 33 പീസ് പോലെ എല്ലാത്തിൻ്റെ ഇടയിലും ഡിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞത് ഒരു കുഷ്യനാണ്, അടിയിലും മേലെയുള്ള ബോൺ തമ്മിലുള്ള ഒരു ലൂബ്രിക്കേഷനും മൂവ്മെൻറ്റും ആ ഒരു കുഷ്യൻ എഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഓവർ വെയ്റ്റും ഓവർ ലോഡും വരുമ്പോൾ അതിന് സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടും. ഇപ്പോൾ നോർമൽ ഒരാൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ ഡിസ്ക് 1 സെൻറ്റിമീറ്റർ തിക്നെസ് ഉണ്ടാവും. അത് അയാൾ വൈകുന്നേരം ആകുമ്പോൾ ഇരിക്കുക നിൽക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് കുറഞ്ഞ് അതിൻ്റെ ഫ്ലൂയിഡ് കുറയും, ഒരു 3 മില്ലിമീറ്ററൊക്കെ ആയി ചുരുങ്ങും. പിന്നെ അയാൾ റെസ്റ്റ് എടുത്ത് രാവിലേക്ക് വീണ്ടും അത് നോർമൽ ഹൈറ്റിലേക്ക് എത്തും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ, റെസ്റ്റ് കുറഞ്ഞ ആളുകൾക്കൊക്കെ ആ സമയം കിട്ടില്ല. അപ്പോൾ എന്താവും, ഡിസ്ക് ഗ്രാജുവലി അതിൻ്റെ ഉള്ളത്തെ ഫ്ലൂയിഡ് കുറഞ്ഞ് തിന്നായി പോകാന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. അത് സ്ത്രീകൾക്കും വരാം, പുരുഷനും വരാം. പിന്നെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മസിൽ റിലേറ്റഡ് പറഞ്ഞു, രണ്ടാമത് ബോണ്, ഇപ്പോൾ പറഞ്ഞ ഡിസ്കിൻ്റെ. ഇനി മൂന്നാമത്തെ ഒരു പെയിന് നെർവ് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ നമ്മളെ നട്ടലിൻ്റെ ധർമ്മം തന്നെ ബ്രെയിനിൻ്റെ കണ്ടിന്യൂഷനാണ് സ്പൈനൽ കോഡ്, സുഷുപ്ന നാഡി എന്ന് പറയും. അപ്പോൾ അതിനെ ആ മെയിൻ ഞരമ്പ് പോകുന്ന നട്ടലിൻ്റെ ഉള്ളിലൂടെയാണ് സ്പൈനൽ കനാൽ എന്ന് പറയും. ഇപ്പം നമ്മൾ നട്ടലിങ്ങനെ ഓരോ പീസ് പീസ് അട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ മേലെന്ന് ഒരു ഹോള് പോലെ, അതിലാണ് നമ്മൾ മെയിൻ നെർവ് പോകുന്നത്. അതിൻ്റെ ബ്രാഞ്ചസ് സൈഡിലൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഡിസ്ക് സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ പോകുന്ന മെയിൻ നെർവിന് ചെറിയ കംപ്രഷൻ വരും. അപ്പോൾ അവിടുന്ന് താഴോട്ട് പെയിന് വരും. അതും ആക്സിഡൻ്റൽ വരാം, അല്ലെങ്കിൽ നമ്മൾ വീക്ക്നെസ് കൊണ്ട് വരാം. എല്ലാത്തിനും കാരണം ഫസ്റ്റ് വീക്ക്നെസ് തന്നെ ആവാം. നമ്മളെ ഭക്ഷണത്തിൻ്റെ വ്യത്യാസം കൊണ്ടുള്ള വീക്ക്നെസ് വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറ്റമിൻ ഡി അപ്രായം കൊണ്ട് ഏതായാലും വരും. ഒരു മെനോപോസ് വരെ ഇപ്പോൾ സ്ത്രീകളെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ബോണിൻ്റെ ശക്തി കുറയും, സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ അതുകൊണ്ട് പെയിൻ വരാറുണ്ട്. അപ്പോൾ അത് നെർവ് റിലേറ്റഡ് പെയിൻ എന്നാണ് പറയാം. പിന്നെ ഓരോ പെയിനും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളൊരു പേഷ്യൻ്റ് ഒരു പേര് വേദനയായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു ഡോക്ടർക്ക് സ്ഥിരമായിട്ട് ഒരു വേദന കാണുന്ന ഡോക്ടർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അത് നെർവാണോ മസിലാണോ പിന്നെ എമർജൻസി ആണോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആക്ഷൻ വേണോ അല്ലെങ്കിൽ നല്ല റെസ്റ്റ് എടുത്താൽ മാറും എന്നൊക്കെ പലപ്പോഴും ഒരു ഒരു പിന്നെ ഉരവേദന പിന്നെ സ്ഥിരമായി കാണുന്ന ഡോക്ടർക്ക് മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ അവരെ സിംറ്റംസ് നോക്കി പറയുക എന്നുള്ളതാണ്. പിന്നെ സ്ത്രീകൾക്ക് നമ്മളിപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ അവർക്ക് പ്രത്യേക ഇതുള്ളത് കിച്ചണിലുള്ള നമ്മളെ അറേഞ്ച്മെൻ്റ് എന്ന് പറയും. ഇപ്പോൾ ഫ്രിഡ്ജ് പിന്നെ അതുപോലെ നമ്മൾ മറ്റുള്ള വെസൽസൊക്കെ ഒരു കറക്റ്റ് പ്രോപ്പർ ഹൈറ്റിൽ മാനേജ് ചെയ്യുന്ന എപ്പോഴും അവർക്ക് നല്ലതായിരിക്കാം. പിന്നെ സ്കിഡ് ചെയ്യുന്നതാണ് എപ്പോഴും ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം. എല്ലാ ആളുകൾക്കും ഉരവേദന വരുന്ന ഒരു ഓൺസെറ്റ് നമ്മൾ ചോദിച്ചാൽ പറയും 3 വർഷം മുമ്പ് വീണിരുന്നു എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫ്ലോർ എപ്പോഴും പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ നമ്മൾ പെർഫെക്റ്റ് ആക്കും, കിച്ചൺ ഏരിയയിൽ നമ്മളൊന്ന് ഒരു കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ അവിടെയാണ് നമ്മളെ വീടിൻ്റെ മെയിൻ ആൾ
2: ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും.
3: വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവർക്ക് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡറേഷൻ. അവിടെയാണ് നമ്മൾ ആ വർക്കിംഗ് ഫീൽഡ് പെർഫെക്റ്റ് ആക്കുക എന്ന് പറയാം. കാരണം അവർ 7 to 24 work 7 days വർക്ക് ചെയ്യുന്ന ആളുകളാണ്, അവരെയുള്ള കൂടുതൽ കണ്ടത്.
2: സ്വാഭാവികമായിട്ടും അവരും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് പിന്നെ ഒരുപാട് മനസ്സിലെ ആശങ്കകൾക്ക് പരിഹാരമാണ് ഒരു പക്ഷേ ഡോക്ടറുടെ സംസാരം. ഡോക്ടർ ഒ പിയിൽ വരുന്ന ഒരുപാട് പേഷ്യൻസുകൾക്കിടയിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ഡോക്ടർ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇനി ഡോക്ടർ ഇപ്പോൾ കാരണങ്ങളെക്കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി നമുക്കറിയേണ്ടത് നമുക്കൊരാൾക്ക് ഒരു ഊരവേദന വന്നു കഴിഞ്ഞാൽ, നടുവേദന വന്നു കഴിഞ്ഞാൽ, അത് നമ്മൾ എല്ലാ നടുവേദനയും ഒരു പക്ഷേ ഗൗരവമാക്കി എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിസ്സാരമായി കാണേണ്ടതും ഉണ്ടാവും. എങ്ങനെയാണ് നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്യുക? എങ്ങനെയാണ് പിന്നെ ഇത് ഡോക്ടറെ കാണിക്കണം എന്നും, അല്ലെങ്കിൽ അതങ്ങനെ മാറിപ്പോവും, അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ?
3: എപ്പോഴും ഇപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഡയഗ്നോസിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് പറയാം. നമ്മൾ അസസ് ചെയ്യുക, അതിനാണ് ഡോക്ടേഴ്സ് എന്നുള്ള ഒരു ടീമുള്ളത് തന്നെ. അപ്പോൾ ഒരു പേഷ്യൻ്റ് ലേമാനാണല്ലോ. അപ്പോൾ അയാൾക്ക് എന്തുകൊണ്ട് പെയിൻ എന്നറിയില്ല, അറിയുന്ന ആളുകളുണ്ടാവാം. പക്ഷേ നമ്മളാണ് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് എമർജൻസി ആണോ അല്ലോ, പതുക്കെ ട്രീറ്റ് ചെയ്താൽ മതി, റെസ്റ്റ് എടുത്താൽ മാറുമോ എന്നൊക്കെയുള്ള ഒരു ഫസ്റ്റ് നമ്മളാണല്ലോ പറയേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് സിംറ്റംസ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു പേഷ്യൻറ്റ് നടന്നു വരുന്ന നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡിസ്ക് ബൾജാണോ, നെർവ് കംപ്രഷൻ ഉണ്ടോ. അതിൽ ഒരുപാട് സിംറ്റംസ് അവർ തന്നെ അവരെ മൂവ്മെൻറ്റിൽ കാണിക്കും. അപ്പോൾ എക്സാമിനേഷൻ പോയിൻ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ഏറ്റവും സിമ്പിൾ, ഇപ്പോൾ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ നടുവേദന ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ടെസ്റ്റാണ് SLR എന്ന് പറയും. അയാളെ ഒരു ടേബിളിലോ അല്ലെങ്കിൽ ബെഡിലോ നേരെ സുപ്പൈൻ മലർത്തി കിടത്തിയിട്ട് ആദ്യം റൈറ്റ് ലെഗ് വലത്തെ കാൽ മുട്ടുമടക്കാതെ നേരെ ഉയർത്തി നോക്കുക. ശക്തിയിൽ ഉയർത്തരുത്, ജസ്റ്റ് നമ്മളൊരു സപ്പോർട്ടേ പാടുള്ളൂ. ആ പേഷ്യൻറ്റിൻ്റെ വോയിസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇടിച്ചിട്ട് നേരെ പൊക്കി കൊടുക്കാൻ പാടില്ല, ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അയാൾക്ക് ഊരൻ്റെ പുറകിലൂടെ തൊടൻ്റെ ബാക്കിലൂടെ കാഫ് മസിൽസ് അവിടെ ഒരു വലിച്ചിൽ പുള്ളിങ് എഫക്റ്റ് എന്ന് പറയും ഒരു പ്രയാസം വരികയാണെങ്കിൽ ഡിസ്ക് ബൾജ് ഉണ്ട്. പിന്നീട് നമ്മൾ കൂടുതൽ അതിനെ പ്രയാസപ്പെടുത്താനോ അമർത്തി തീരുമാനമോ അധികം ചൂട് പിടിക്കാനൊന്നും പാടില്ല. അവർക്ക് വേണ്ടത് ഇമ്മീഡിയറ്റ് വേണ്ട റെസ്റ്റാണ്, കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുക സ്ത്രീകളാവുമ്പോൾ ആ വർക്കും കൂടി തീർത്തിട്ട് പിന്നെ കുട്ടികൾ വരുന്നതിന് മുമ്പ് ഈ വർക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സിംറ്റം തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാതെ റെസ്റ്റ് എടുക്കുക തന്നെയാണ് വേണ്ടത്.
2: വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്തത്. അടുക്കളയിലെ ജോലി തിരക്കുകൾക്കിടയിൽ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണിത്. ഇനി ഇതാണ് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം എന്നുള്ള നിലക്ക് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
3: അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു നടുവേദന ഫീൽ ചെയ്യുന്ന കൂട്ടുക, അതൊരു വീട്ടമ്മയാവട്ടെ വീട്ടിലെ ആളാവട്ടെ ആരായാലും ഒരു നടുവേദന ആൾ ഫീൽ ചെയ്താൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഏറ്റവും സിമ്പിൾ മെത്തേഡ്, അതിനൊരു ഡോക്ടറെ ആവശ്യമില്ലാത്തൊരു മെത്തേഡാണ് SLR ടെസ്റ്റ് എന്ന് പറയും. അയാളൊരു ബെഡിലോ അല്ലെങ്കിൽ ഒരു നിരന്ന സ്ഥലത്തോ കിടന്നിട്ട് അയാളെ ആദ്യം വലത്തെ കാല് മുട്ടുമടക്കാതെ സ്ട്രൈറ്റ് റൈസ് ചെയ്യുക, നേരെ മേലോട്ട് പൊക്കുക. അപ്പോൾ അയാൾക്ക് ഊരൻ്റെ ആ ഭാഗത്തുനിന്ന് കാലിൻ്റെ പുറകിലൂടെ തുടയിൻ്റെ പുറകിലൂടെ കഫ് മസിൽ അതിലൂടെ ഒരു വലിച്ചിൽ പോലത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എസ് എൽ ആർ പോസിറ്റീവ് എന്നാണ് പറയാം. ആ സമയത്ത് അതിൻ്റെ സിംഡ് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ബൾജിന് സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ അബ്സല്യൂട്ട് റെസ്റ്റ് എടുക്കുക വേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എന്ത് ചോദിച്ചാൽ ഈ വർക്ക് കൂടി തീർക്കും, എന്നിട്ട് വൈകുന്നേരം പോയിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിക്കാൻ പാടില്ല. അത് ഡിസ്കിൻ്റെ ഒരു ബൾജ് സിംറ്റംസ് ആയതുകൊണ്ട് ഉടനെ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. പിന്നീട് അത് ചൂട് പിടിക്കുക, അങ്ങനെ ചെറിയ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പെയിൻ കുറയും. എപ്പോഴും ഈ മസിൽ സ്പേസ് എന്നാണ് നമ്മൾ പേഷ്യൻ്റ് ഫീൽ ചെയ്യുക ഊരവേദനയാണെങ്കിലും അതിന് ബിഹൈൻഡ് ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ അതിലേറ്റവും എപ്പോഴും സംഭവിക്കുന്ന ഒരു കാരണം ഡിസ്ക് പ്രോബ്ലം തന്നെയാണ്. രണ്ടാമത്തത് എങ്ങനെ കണ്ടെത്താം എന്നുള്ള പോയിന്റാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഒരാൾ വരുമ്പോൾ എമർജൻസി ആണോ അതോ വളരെ സിമ്പിളാണോ എന്നുള്ളത് നമ്മൾ റെഫർ ചെയ്യണോ അത് വലിയ ട്രീറ്റ്മെൻറ്റൊക്കെ പോകണോ എന്നുള്ളതാണല്ലോ ഇപ്പം നമ്മൾ ചർച്ച. അപ്പോൾ അതിൽ ഒന്ന് ഏറ്റവും സിമ്പിൾ പറയാം, സാധാ ഒരു നടുവേദന വന്നു നമ്മൾ എസ് എൽ ആർ നോക്കി പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു ആളെ കാണിക്കണം, ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യണം. അപ്പോൾ എപ്പോഴും ഞാനത് തമാശ രൂപേണ പറയും, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആരോടും പറയരുതെന്ന് പറയാം. കാരണം പിന്നെ ഹസ്ബൻഡും ഭാര്യയും അങ്ങനെ വീട്ടുകാരോട് പറയാം, അപ്പം തന്നെ പല ആളുകളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഐഡിയാസ് ഷെയർ ചെയ്യാൻ കുറേ ആളുകളുണ്ടാവും, അത് നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് റൂട്ടിൽ പോകണം എന്നുള്ള കൺഫ്യൂഷൻ വരും. അവരൊന്നും എക്സ്പേർട്സ് അല്ല, അവരൊക്കെ ഉണ്ടാവും, അവർ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ എക്സ്പീരിയൻസോ ഇത് ചിലപ്പോൾ മാച്ചിങ് ആവില്ല. അപ്പോൾ അവർ
2: പറയും
3: അറിയാത്ത, അപ്പോൾ ഈ അഭിപ്രായം പറയാൻ എളുപ്പമുണ്ട്. അപ്പോൾ ആ അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ അതിനനുസരിച്ച് പല പരിപാടിയും ചെയ്യാതെ എക്സ്പേർട്സ് എപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഡോക്ടേഴ്സ് എന്നുള്ള സാധനം അവരിത് പഠിച്ച് ഇതിനെക്കുറിച്ച് എക്സ്പേർട്സ് ആണ്. അപ്പം നമ്മൾ പിന്നെ അവരൊരു സജഷൻ ചോദിക്കുക എങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ അവരതിൻ്റെ ബാക്കി ഫർദർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് എമർജൻസി മനസ്സിലാക്കാൻ പറ്റും. അത് രണ്ടാമത്തെ ഇതിപ്പോൾ പറഞ്ഞു ഏറ്റവും സിമ്പിൾ എസ് എൽ ആർ ടെസ്റ്റ്. രണ്ടാമത്തത് അയാൾക്ക് പെയിൻ ഉണ്ട്, അത് റേഡിയേറ്റിംഗ് പെയിൻ ആണ്, അത് ഊരമെന്ന് കാലിലേക്ക് ഇറങ്ങുന്നൊരു വേദനയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മളതിന് റെസ്റ്റ് എടുക്കണം ഫസ്റ്റ്, പിന്നെ ഒരു നെക്സ്റ്റ് ലെവൽ നോക്കേണ്ട വേണം. ഏറ്റവും എമർജൻസി ഉള്ളൊരു സംഗതി വെച്ചാൽ അയാൾക്ക് ഊരവേദന ഉണ്ട്, അതിൻ്റെ കൂടെ ഫുഡ് ഡ്രോപ്പ് എന്ന് പറയും, കാലിൻ്റെ പാദം ഇങ്ങനെ ചവിട്ടാൻ കഴിയാതിരിക്കുക, ചെരുപ്പിടാൻ കഴിയാതിരിക്കുക, അത് നെർവ് ബ്ലോക്കിൻ്റെ സിംറ്റംസാണ്. അത് എമർജൻസിയാണ്, ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോയി തന്നെ വേണം. അതും ഒരു സ്ട്രെച്ചറിൽ കൊണ്ടുപോകണം ഏറ്റവും ബെസ്റ്റ്. ഇനി അതുപോലെ അതിലും മേലൊരു സിംറ്റമാണ് യൂറിൻ സ്റ്റൂളും മലം മൂത്രം പോവാൻ തടസ്സം അല്ലെങ്കിൽ ഓവർഫ്ലോ അറിയാതെ പോവാം, അതും ഇതിൻ്റെ മേലെ എമർജൻസി. ക്വാഡക്യുന സിംറ്റം എന്നാണ് പറയുക, അത് നെർവ് റൂട്ട് കംപ്രഷൻ തന്നെയാണ്, അതും വളരെ എമർജൻസിയാണ്, ചിലപ്പോൾ സർജറി വേണ്ടൊരു അവസ്ഥ ഉണ്ടാവാം. ഒന്നും പെട്ടെന്ന് ചെയ്യരുത്, നമ്മൾ അതിനെക്കുറിച്ച് വെയിറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഇത്തരം സിംറ്റംസാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മൾ ആ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പേഷ്യൻസിനെ ഏത് ട്രീറ്റ്മെൻറ്റൊക്കെ പോകണം തീരുമാനിക്കുക. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിൽ ഒരു പിന്നെ പല ആളുകളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു വിഷയമാണ്, നമ്മൾ ഏത് ഡോക്ടറെ അടുത്ത് പോകുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ന്യൂറോ ഓർത്തോ പല ആളുകളുണ്ട്, ആയുർവേദം ഉണ്ട്, ഹോമിയോ ഉണ്ട്. അപ്പോൾ അതിൽ ആകെ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാളെ കാണിക്കുക എന്നുള്ളതാണ് ഡോക്ടേഴ്സ് തന്നെ. അപ്പോൾ പിന്നെ അതിലേറെ ഫസ്റ്റും പറഞ്ഞു നമ്മൾ ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് എപ്പോഴും വേണം. അപ്പൊ എന്താവും, അപ്പൊ ഈ ഫാമിലി ഡോക്ടർക്ക് എപ്പോഴും ഒരു കമ്മിറ്റ്മെന്റ് കൂടുതലുണ്ടാവും, അറിയാൻ പറ്റും ആ ഫാമിലിനെ കുറിച്ച് അറിയാൻ പറ്റും, അയാളെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അയാളെ ജോബ്, ഒരുവിധമൊക്കെ ഇയാൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഈ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞത് നമ്മൾ കണ്ണും മൂക്കൊക്കെ കൂടുള്ള ഒരു ഒരു കോംപ്ലക്സ് സാധനമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ചികിത്സ വളരെ വികസിച്ചത് കൊണ്ട് എന്താവും, ഓരോ പാർട്ടാണ് ഊരം അദ്ദേഹം ട്രീറ്റ് ചെയ്യുക, കണ്ണ് വേറെ ആൾ ട്രീറ്റ് ചെയ്യുക, അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓവറോൾ ഇയാളെ മനസ്സിലാക്കുന്നൊരു ഡോക്ടർ വേണം. അപ്പോൾ അയാളാണ് ഇയാളെ അസസ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെയാണ്, അയാൾ എക്സ്പേർട്ടുമാണ്, ഇയാളോട് അഫെക്ഷനേറ്റ് ഉള്ള ആളുമാണ്, അയാൾ എഡ്യൂക്കേറ്റഡുമാണ്, അപ്പോൾ അയാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും അതാ ഈ ഈ പ്രശ്നമുണ്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, എന്നിട്ടാണ് നമ്മൾ ഫർദർ എക്സ്പേർട്സിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യം സാധാരണഗതിയിലുള്ളൂ. ഈ ഫാമിലി ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നു, വീണ്ടും അത് കുറഞ്ഞിരുന്നു, ഇപ്പോൾ വീണ്ടും അതിലേക്ക് വരുന്നുണ്ട് പല ഏരിയയിലും, പ്രത്യേകിച്ച് മോഡേൺ കൺട്രിയിലൊക്കെ അത് വരുന്നുണ്ട്. കാരണം ഈ കൺഫ്യൂഷൻ വരുന്ന ആളുകൾക്ക് എപ്പോഴും ചികിത്സ ഒരു ബിസിനസ് എന്നുള്ള രീതി വന്നതോട് കൂടിയിട്ട് ആ എത്തിക്സ് കുറഞ്ഞതുകൊണ്ട് കൂടി ഈ ഡോക്ടേഴ്സിന് വീണ്ടും പ്രസക്തി നന്നായിട്ട് വന്നിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നടുവേദന മാത്രമല്ല ഏത് രോഗത്തിലാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു പ്രൈമറി കൺസേൺ ഒരു ഡോക്ടർ, ഇങ്ങനത്തെ ഒരു ഡോക്ടർ,
2: ഒരു ഫിസിഷ്യൻ ഡോക്ടറെ കാണിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക. സാധാരണ നമ്മൾ സ്വയം ആ ഇതിപ്പോൾ ഒരു നരമ്പിൻ്റെ പ്രശ്നമായിരിക്കും അങ്ങനെയാണല്ലോ അതിന് ഒറ്റക്കൊരു വിലയിരുത്തൽ. അപ്പോൾ അതിന് പകരം ഒരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് ഡോക്ടർ പറഞ്ഞ ഈ കാറ്റഗറിയിലുള്ള പ്രശ്നങ്ങൾ ഏതാണ്, ഡിസ്കിൻ്റെ പ്രശ്നമാണോ അതല്ലെങ്കിൽ നെർവിൻ്റെ പ്രശ്നങ്ങളാണോ, ഇങ്ങനത്തെ കാറ്റഗറൈസേഷൻ ആ ഡോക്ടർ വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ അസുഖത്തിനെ നമ്മൾ കാണേണ്ടത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു വിഷയം നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതിന് പരിഹാരങ്ങളുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ശ്രോതാക്കൾക്ക് അത് കേൾക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. നമ്മളോട് ഇത്ര നേരം സംസാരിച്ച മഞ്ചേരി വല്ലാഞ്ചിറ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡോക്ടർ അബ്ദുർ റസാഖ് വല്ലാഞ്ചിറക്ക് പീസ് ടീം പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു.
1: നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഉപകാരപ്പെടുന്നൊരു പ്രോഗ്രാമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. കാരണം ആളുകൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പൊതുവെ നിങ്ങൾ പറഞ്ഞതുപോലെ ചെറുപ്പക്കാർക്ക് ഇൻ കേസ് വരുന്ന കേസ് അപ്പുറത്തേക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ കാണാവുന്ന വേദനകളാണ് നടുവേദന, മുട്ടുവേദന, കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേദനകൾ. അപ്പോൾ അതാണെങ്കിലോ പുറത്തേക്കൊന്നുമില്ല. ആ പറയുന്ന ആൾക്ക് അതിൻ്റെ പ്രയാസം അല്ലെങ്കിൽ ഉള്ള ആൾക്ക് അതിൻ്റെ പ്രയാസം അറിയുള്ളൂ. അപ്പോൾ അതിനുള്ള കൃത്യമായ ചികിത്സകൾ നൽകിയാൽ അതിലെന്ത് കിട്ടും? ശമനം കിട്ടും. എപ്പോഴും ഒരു നടുവേദനക്കാരനെ, അങ്ങനെയല്ലോ ചില ആളുകൾ, എപ്പോഴും തലവേദനയാണ്, എപ്പോഴും മുട്ടുവേദനയാണ്, അതൊക്കെ ചികിത്സിക്കേണ്ട സമയത്ത് ചികിത്സിച്ചാൽ യഥാർത്ഥ ചികിത്സ നൽകിയാൽ എന്ത് ചെയ്യും?
0: ഭേദമാകും.
1: അതല്ലേ നിങ്ങളുടെ അനുഭവം?
0: തീർച്ചയായും എനിക്ക് ഇത് വൈകിപ്പിച്ചത് കാരണം കുറേ പ്രയാസങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് സർജറിയിലേക്ക് എത്തിയത്. നമ്മൾ എന്തും സഹിച്ചു പോകുന്നത് പോലെ ചില വേദനകളെ നമുക്ക് അങ്ങനെ പോകാൻ പാടില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം.
1: ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇനി നമുക്ക് ചില പഠനം പ്രവർത്തനങ്ങളിലേക്ക് പോകാം.
0: യെസ്, ഓക്കെ. പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് നമ്മൾ റേഡിയോ വൈബ്സിൽ സഞ്ചരിക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്ർ എന്ന പ്രാർത്ഥനയുമായി അതിൻ്റെ അഞ്ചാമത്തെ ഭാഗവുമായി കൊണ്ടാണ് സഫീർ അൽ ഹൈക്കമി നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ചില പ്രാർത്ഥനകളാണ് റസൂലുള്ളാഹി സ്വല്ലം നമ്മളെ പഠിപ്പിച്ച ചില പ്രാർത്ഥനകളാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി പറഞ്ഞു വരുന്നത്. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു തവണയാണ് ഈ പ്രാർത്ഥന നമ്മൾ പറയേണ്ടത്. പ്രാർത്ഥന വാചകം ഇപ്രകാരമാണ്. അതിൻ്റെ ആദ്യ ഭാഗം ഇൻഷാല്ലാ നമുക്ക് ഇന്ന് പഠിക്കാം. അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വകഫാന. الحمد لله الذي أطعمنا وسقانا وكفانا. ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് അക്ഷരങ്ങളുണ്ട്. ഒന്ന് അൽഹംദു, അവിടെ ഹ. സാധാരണ നമ്മൾ നമസ്കാരങ്ങളിൽ 17 തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാറുണ്ട്. ആ അൽഹംദു എന്നത് ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. അൽഹംദു എന്ന് ഹ ആയി ഉച്ചരിച്ചാൽ തെറ്റാകും എന്ന് മനസ്സിലാക്കുക. അൽഹംദു ലില്ലാഹില്ലദി അത്അമന. അത്അമന എന്നിടത്ത് ത്വാഇന് സുക്കൂനാണ്. അത്അമന, പിന്നീട് ഐനാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരേണ്ടത്. ത്വാ എന്ന അക്ഷരം വായ നിറച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. താ എന്ന് വായ നമ്മൾ പരത്തി ഉച്ചരിക്കുന്ന സാധാരണ താ അല്ല, അതിലേക്ക് വാവ് ചേർത്ത് ത്വാ എന്ന് ഉച്ചരിച്ചാലും തെറ്റാകും. ത എന്നത് നമ്മൾ സാധാരണ ത പറയുന്നിടത്ത് തന്നെ നാവ് വെച്ച് വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ത. അത്വഅമന വസഖാന. വസഖാന, സഖാന എന്നത് കാഫാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട അക്ഷരം മണ്ണാക്കിൽ തട്ടിക്കൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വസഖാന വകഫാന, അവിടെ ക സാധാരണ ഇംഗ്ലീഷിലേക്ക് മലയാളത്തിലേക്ക് ആ അക്ഷരം തന്നെയാണ് വകഫാന എന്നത്. അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വകഫാന എന്നതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദി, അവനെങ്ങനെയുള്ളവനാണ്? അത്അമന, ഞങ്ങളെ ഭക്ഷിപ്പിച്ചവനാണ്, ഭക്ഷിക്കുവാനായി ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവനാണ്. വസഖാന, ഞങ്ങളെ കുടിപ്പിച്ചവനാണ്, ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തവനാണ്. വ കഫാന, അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് സ്വൈര്യമായ വാസസ്ഥലം നമുക്ക് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് മതിയാകുന്നവനാണ്. നമ്മൾക്ക് ഭക്ഷണം നൽകുകയും നമുക്ക് പാനീയം നൽകുകയും വകഫാന, അത് ഭക്ഷണവും പാനീയവും നമുക്ക് മതിയാക്കിയവരും സംതൃപ്തിയാക്കി തന്നവരുമായ അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും എന്നാണ് ഈ പ്രാർത്ഥനാ വാചകത്തിൻ്റെ അർത്ഥം. നമ്മളെ ഭക്ഷിപ്പിക്കുകയും വെള്ളം കുടിപ്പിക്കുകയും ആ ഭക്ഷണവും വെള്ളവും നമുക്ക് മതിയാകുകയും സംതൃപ്തമാക്കി തരികയും ചെയ്തവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന ഈ പ്രാർത്ഥന നമ്മൾ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കൽ പറഞ്ഞുതരാം, നിങ്ങളെൻ്റെ കൂടെ ഉച്ചരിക്കണം. അൽഹംദുലില്ലാഹില്ലദി അത്വഅമന വസഖാന വകഫാന. അൽഹംദുലില്ലാഹില്ലദി അത്വഅമന വസഖാന വകഫാന. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, കുറേ ദിവസങ്ങളായി എന്ത് ചെയ്തു, ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ചർച്ച പ്രാർത്ഥനാ പഠനത്തിൽ. അത് പ്രത്യേകിച്ച് ഒരു തവണ ചെല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്. ഇപ്പോൾ ബിസ്മിക്ക റബ്ബി വളഅതു ജംബി, കുട്ടികൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് അൽഫിത്ര പഠനത്തിലേക്ക് അങ്ങനെ ചെല്ലുക. അതിങ്ങനെ വീട്ടിലേക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പിന്നെ മോനോട് മോളോടൊക്കെ ബിസ്മിക്ക റബ്ബി എന്ന് പറഞ്ഞാൽ നമ്മളെ പറയണ്ടാവും, ഓല് ബിസ്മിക്ക റബ്ബി അറിയില്ല, വളഅതു ജംബി, പിന്നെ നമ്മൾ വബിക്കാർപ്പോ പറയണം,
0: ബാക്കി നമ്മൾ.
1: അപ്പോൾ പിന്നെ അങ്ങനെ അല്ലാഹുമ്മ സല്ലമത്തു നഫ്സി, ബിസ്മിക്ക അല്ലാഹുമ്മ അഹിയ വമൂതു വമൂതു അഹിയ, വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ചില പ്രാർത്ഥനകളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മൂന്ന് തവണ ചെല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും 33 തവണ ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ വ്യത്യസ്തമായതുണ്ട്. അപ്പോൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മളെ കൂട്ടുകാർ അല്ലേ കാത്തിരിക്കുന്നൊരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ.
0: പൂമരത്തണലിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിസ്കാരം നിലനിർത്താം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ജൗഹർ ഒഴുകൂരിൻ്റെ സംസാരമാണ് പൂമരത്തണലിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പീസ് റേഡിയോയുടെ പൂമരത്തണൽ ആരംഭിക്കുമ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു നിങ്ങളുടെ സുഹൃത്ത് ജൗഹർ. എല്ലാവർക്കും കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ള എല്ലാ കൂട്ടുകാർക്കും, പൂമരത്തണൽ ശ്രദ്ധിച്ച് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പൂമരത്തണലിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ, കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരത്തെക്കുറിച്ചാണ്. നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഒരു പാട്ട് പാടി അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അന്ന് നമ്മൾക്ക് ആ പാട്ടിൻ്റെ മുഴുവൻ രൂപം പാടാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ സമയം വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആ പാട്ടിൻ്റെ മനോഹരമായ, കേൾക്കാൻ നല്ല മാധുര്യമുള്ള ആ പാട്ടിൻ്റെ ബാക്കി വരികളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ പൂമരത്തണൽ പ്രോഗ്രാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം. കഴിഞ്ഞ എപ്പിസോഡ് കേട്ട എല്ലാ കുട്ടികൾക്കും അറിയാം, നമ്മൾ പാടിയ ആ പാട്ട് വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു. ആ പാട്ട് നമ്മൾ ആദ്യമൊന്ന് അന്ന് നമ്മൾ പാടിവെച്ച ചില വരികൾ നമ്മൾ പാടും, എന്നിട്ട് അന്ന് നമ്മൾക്ക് പാടാൻ സമയം കിട്ടാതെ നമ്മൾ മാറ്റിവെച്ച ചില വരികളുണ്ട്, അതുകൂടെ നമ്മൾ ഈ ഒരു പൂമരത്തണലിൽ വിശദീകരിക്കും ഇൻഷാല്ലാ. എല്ലാ കൂട്ടുകാരും വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. നിങ്ങൾ റെഡിയാണോ കൂട്ടുകാരെ? വെരി ഗുഡ്.

ചെയ്യണം അല്ലേ? അഞ്ചു നേരം നമസ്കാരം രാവും പകലും ചെയ്യണം. അത് ആർക്കൊക്കെ നിർബന്ധമാണ്, ആരൊക്കെ നമസ്കരിക്കേണ്ട എന്നുള്ളതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 7 വയസ്സായാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണമെന്നും റസൂലുള്ള പറഞ്ഞത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന കൃത്യനിഷ്ഠയും അവർക്കുണ്ടാവുന്ന ക്ഷമയും, നമസ്കരിക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന കൃത്യനിഷ്ഠയും ക്ഷമയും, അതുപോലെ തന്നെ അവർക്ക് പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ വരിയാണ് ഈ പാട്ടിലെ ഒരു പുതിയ വരിയാണ്, നമ്മൾക്കത് ശ്രദ്ധിക്കാം അല്ലേ കൂട്ടുകാരെ? വെരി ഗുഡ്.

0: ഉണ്ടാകും.
1: കൂട്ടുകാർ ഈ വരി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്താ പറഞ്ഞതെന്നറിയോ? സുന്നത്തോടെ തുടങ്ങണം. നമ്മൾ മുൻപ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ച്. റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് റസൂലുള്ള പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരിയിൽ ശ്രദ്ധിച്ചോളൂ.
0: സുന്നത്തോടെ തുടങ്ങണം, സുബഹിനു പള്ളിയിലെത്തേണം.
1: അല്ലേ, സുന്നത്തോടുകൂടി തുടങ്ങണം. നമ്മുടെ നമസ്കാരം എങ്ങനെ തുടങ്ങണം? സുന്നത്ത് നമസ്കാരം കൊണ്ട് തുടങ്ങണം. സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ല. കാരണം അതിന് അത്രയും അധികം പ്രതിഫലമുണ്ട്, അതിന് അത്രയും വമ്പിച്ച പ്രതിഫലമുണ്ട്. റസൂലുള്ള പഠിപ്പിക്കുകയാണ് എന്താണെന്നറിയോ? സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം നമസ്കരിച്ച ഒരാൾക്ക് ആകാശഭൂമികൾക്കിടയിലുള്ളത് എല്ലാം കിട്ടിയാലും, ശ്രദ്ധിക്കണം കൂട്ടുകാരെ, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ വസ്തുക്കളും, അത് സ്വർണമാവട്ടെ, പൈസയാവട്ടെ, സമ്പത്താവട്ടെ, വലിയ വലിയ ഫ്ളാറ്റുകളാകട്ടെ, വീടുകളാകട്ടെ, വലിയ കാറുകളാവട്ടെ, എല്ലാ കാര്യങ്ങളും എന്തെല്ലാം നമുക്ക് കിട്ടിയാലും അതിനേക്കാളൊക്കെ നമുക്ക് വലുതാണ് എന്ത്? ഈ രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം നമുക്ക് കിട്ടുക എന്നുള്ളത് അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ്. അതാണ് ഈ വരിയിലൂടെ നമ്മൾ പഠിച്ചത്.
0: സുന്നത്തോടെ തുടങ്ങണം, സുബഹിനു പള്ളിയിലെത്തേണം.
1: അല്ലേ, നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ മടിയന്മാരായിട്ട് ഉമ്മ വിളിക്കുമ്പോൾ, മോനെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ഉമ്മ നമ്മെ വിളിക്കുമ്പോൾ ഞാൻ എണീക്കൂല എന്ന് പറഞ്ഞ് മടിയന്മാരായിട്ട് കിടക്കാതെ നല്ല ഉന്മേഷമുള്ള മക്കളായി ചാടി എഴുന്നേറ്റ് പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ അവനെന്താ കിട്ടുക? അടുത്ത വരി അതാ പറയണേ. അവനെന്താ കിട്ടുക?
0: എന്നാൽ ദിനവും നന്നാവും, റബ്ബിൻ കാവലതുണ്ടാകും.
1: അല്ലേ, നമ്മുടെ ആ ദിവസം നമ്മൾ എഴുന്നേറ്റ് ഉളു ചെയ്ത് കൃത്യമായി രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് സുബഹി നമസ്കരിച്ചാൽ അവന് കിട്ടാൻ പോണത്,
0: എന്നാൽ ദിനവും നന്നാവും, റബ്ബിൻ കാവലതുണ്ടാകും.
1: നമ്മുടെ അന്നത്തെ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, അന്നത്തെ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക ഉന്മേഷം നമുക്ക് തോന്നും. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഒന്ന് പരീക്ഷിക്കുക, ഒന്ന് പരീക്ഷിക്കണം. ഒരു ദിവസം നമ്മൾ എന്നും നമസ്കരിക്കുന്നവരാണ്, പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിച്ച ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കിത്തരും. അതാണ് പറയുന്നത്, എന്നാൽ ദിനവും നന്നാവും, അതോടൊപ്പം തന്നെ റബ്ബിൻ്റെ കാവലതുണ്ടാകും. റബ്ബിൻ്റെ കാവലുണ്ടാകും. നമുക്ക് എവിടെ പോകുമ്പോഴും അള്ളാഹുവിൻ്റെ കാവലില്ലാഞ്ഞാൽ നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടു പോകും. എന്നാൽ സുബഹി നമസ്കരിച്ച് നല്ല കുട്ടിയായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് എന്തുണ്ടാകും? റബ്ബിൻ്റെ കാവൽ ഉണ്ടാകും. ഈ വരി നമ്മൾ ഒന്നുകൂടെ പാടുകയാണ്.

ചെയ്യണം അല്ലേ? നമ്മൾ കൃത്യമായിട്ട് 5 വക്ത് നമസ്കരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ നമ്മൾ എന്ത് തന്നെയായാലും നേടിയെടുക്കണം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പാട്ടിൻ്റെ അടുത്ത ഒരു വരി, നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ് നമ്മൾ അടുത്ത വരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുബഹി എത്ര റക്അത്താണ്, ലുഹർ എത്ര റക്അത്താണ്, അസർ എത്ര റക്അത്താണ് എന്നുള്ള ചില സംശയങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ ഒരു വരി കേൾക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും 5 വക്ത് നമസ്കാരങ്ങളിൽ എത്ര റക്അത്തുകൾ ഉണ്ട് എന്ന് ഇനി സംശയമുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഈ വരികൾ ശ്രദ്ധിക്കണം.

വേണം ലേ. സുബഹ് രണ്ട് റക്കാത്താണ്, അസറോ നാല് റക്കാത്താണ്, ളുഹറും അതുപോലെ നാല് റക്കാത്താണ്, മഗരിബ് മൂന്ന് റക്കാത്താണ്, അഷാവും നാല് റക്കാത്താണ്. അപ്പോൾ നാല് റക്കാത്തുള്ള മൂന്ന് നമസ്കാരവും മൂന്ന് റക്കാത്തുള്ള ഒരു നമസ്കാരവും രണ്ട് റക്കാത്തുള്ള മറ്റൊരു നമസ്കാരവും, ഇതാണ് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു വെച്ച മാർഗങ്ങളിൽ ഒന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ എത്രയാണ്. നമ്മളിങ്ങനെ ഒരു പേനെടുത്തിട്ട് ഒന്ന് എഴുതാനിരുന്നാൽ നമ്മുടെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എഴുതിയാൽ തീരൂല. അത്രയും അനുഗ്രഹങ്ങൾ, അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുക്കി വച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് വളരെ കുറഞ്ഞ റക്അത്തുകളുള്ള അഞ്ച് വക്ത് നമസ്കാരം മാത്രം ചെയ്താൽ നമ്മളെന്ത് ചെയ്യും, സ്വർഗത്തിൽ പോകും. അഞ്ച് റക്അത്ത് അഞ്ച് വക്ത് നമസ്കാരം മാത്രമല്ല, അതോടുകൂടെ ചില കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇത് പ്രത്യേകമായിട്ട് ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും. അല്ല, നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു പാട്ട് നമ്മൾ മുമ്പ് പഠിച്ചത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? മുമ്പ് നമ്മൾ പഠിച്ച ഒരു പാട്ടുണ്ട്, എന്താണെന്നറിയോ? നമ്മളൊക്കെ പഠിച്ച പാട്ടാണ്.

ഈ പാട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ട് പഠിച്ചതാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ ചിലത് മാത്രമാണ് നമ്മൾ ഈ പാട്ടിലൂടെ പാടിയിട്ടുള്ളത്. അതിനു പുറമേ ഈ പാട്ടിൽ വരാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ തിരിച്ച് നന്ദി ചെയ്യാൻ നിന്നാൽ ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കാത്ത അത്രയുമുണ്ട്. എന്നാൽ അള്ളാഹു നമ്മോട് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതിലൊന്നാണ് നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം. ഇനി നമ്മൾ ആദ്യം പാടിയ പാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമുക്ക് നമസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഒരു വരി ശ്രദ്ധിക്കാം. അടുത്ത ഒരു വരിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എല്ലാവരും ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിയും ഭൂമിലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവികളും എല്ലാ മനുഷ്യന്മാരും മരണപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഖുർആൻ പറഞ്ഞു, എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്നാൽ എവിടെ വെച്ച് എപ്പോഴാണ് മരിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ വെച്ചാണോ, നമ്മൾ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണോ, നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണോ, നമ്മുടെ നാട്ടിൽ വെച്ചാണോ, മറ്റേതെങ്കിലും നാട്ടിൽ വെച്ചാണോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഖബർ ജീവിതവും കഴിഞ്ഞ് ഖിയാമത്ത് നാളിൽ നമ്മെ അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. നമ്മെ അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ച് നമ്മോട് ആദ്യം ചോദ്യം ചെയ്യുന്ന കർമ്മമാണ് ഏത്? നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം. കൂട്ടുകാരെ ശ്രദ്ധിക്കണം, നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരമാണ് അവിടെ വെച്ച് ആദ്യമായിട്ട് അള്ളാഹു നമ്മോട് ചോദിക്കുക. ആദ്യമായിട്ട് നമ്മോട് അത് ചോദിക്കുമ്പോൾ അതിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള കർമ്മങ്ങളൊന്നും നമുക്ക് ഉപകാരപ്പെടാതെ പോകും. ബാക്കിയുള്ള കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരിയിൽ കേട്ടോളൂ,

0: നമസ്കാരം.
1: കൂട്ടുകാരെ ശ്രദ്ധിക്കണം, നമ്മളോട് അള്ളാഹു ആദ്യമായിട്ട് ചോദ്യം ചെയ്യുക നമ്മുടെ അഞ്ചു വക്ത് നമസ്കാരത്തെ കുറിച്ചാണ്. ഈ ഒരു പരീക്ഷയിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിലോ, നേരത്തെ നമ്മൾ പറഞ്ഞ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ വളരെ ഭയാനകമായ, പേടിപ്പെടുത്തുന്ന, വളരെ കറുത്തിരണ്ട പുകകളുള്ള, തീയിനാൽ ചുറ്റപ്പെട്ട, ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാത്രമുള്ള നരകത്തിലേക്ക് നമ്മൾ പോവേണ്ടി വരും. നമ്മളാരും തന്നെ നരകത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, ആരും ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് പൂമരത്തണൽ കേൾക്കുന്ന നല്ല കുട്ടികൾ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളിൽ ചില ശ്രദ്ധകൾ നമ്മൾ ഇപ്പോൾ തന്നെ എടുത്തേ പറ്റൂ. നമ്മുടെ ഉപ്പ നമസ്കരിക്കുന്നുണ്ട്, ഉമ്മ നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ജ്യേഷ്ഠൻ നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ഇത്താത്ത നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ വല്യപ്പയും വല്യമ്മയും എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്. അതേപോലെ പീസ് റേഡിയോയുടെ പൂമരത്താനിൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും അവരുടേത് മാതൃകയായി കണ്ടുകൊണ്ട് കൃത്യമായി പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന നല്ല മക്കളായിട്ട് മാറണം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പീസ് റേഡിയോയുടെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ അവസാനമായിട്ട് നമ്മൾ ഈ ഒരു പാട്ടുകൂടെ നമ്മൾ പാടുകയാണ്. എല്ലാ കുട്ടികളും മറ്റുള്ള കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ എല്ലാ കുട്ടികളും, പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു പാട്ട് ബൈഹാട്ടാക്കണം, കാണാതെ പഠിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത്. എല്ലാ കുട്ടികളും എൻ്റെ കൂടെ പാടണം, എല്ലാ കൂട്ടുകാരും പാടുമെന്ന് വിശ്വസിക്കുന്നു.

കൂട്ടുകാർ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട്, ചില കൂട്ടുകാർ നമ്മോടൊപ്പം പാടിയിട്ടുണ്ട്, മറ്റു ചില കൂട്ടുകാർ പെട്ടെന്ന് ഇത് കാണാതെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മളിന്ന് പീസ് റേഡിയോയിലൂടെ കേട്ട ഈ പാട്ട് നമ്മൾ പാടിക്കൊടുക്കും, നമ്മുടെ കൂട്ടുകാർക്ക് പാടിക്കൊടുക്കും, സുഹൃത്തുക്കൾക്ക് പാടിക്കൊടുക്കും. ഈ പാട്ട് പാടിക്കൊടുത്ത് അവരെയും നമ്മെപ്പോലെ നമസ്കരിക്കുന്ന നല്ല കൂട്ടുകാരാക്കി മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ പഠിച്ച നമസ്കാരമെന്ന നിർബന്ധമായ ബാധ്യത നമ്മുടെ മേൽ അല്ലാഹു കിതാബൻ മൗഖൂത, സമയബന്ധിതമായി അല്ലാഹു നിർബന്ധമാക്കിയ കാര്യമാണ് നമസ്കാരം. അത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പരലോകത്ത് ഒരുക്കി വച്ചിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതിക ലോകത്ത്, ഈ ലോകത്ത് നമസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ചില പ്രയോജനങ്ങൾ, കൃത്യനിഷ്ഠ, ക്ഷമ, അതോടൊപ്പം തന്നെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കഴിവ്, ഇതെല്ലാം നമസ്കരിക്കുന്ന ആളുകൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പാട്ടിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, തിന്മയെ തടയും, അതോടൊപ്പം തന്നെ ഒരുപാട് നന്മകൾ നേടാൻ പറ്റും. കൃത്യമായിട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ സുന്നത്തോടുകൂടി തുടങ്ങണം. അതോടൊപ്പം തന്നെ സുബഹ് മുതൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മടിയൊന്നും കൂടാതെ നല്ല തണുത്ത് വിറച്ചു നിൽക്കുന്ന സന്ദർഭത്തിലായാൽ പോലും നമ്മൾ ചാടി എഴുന്നേറ്റ് നല്ല കുട്ടിയായി പള്ളിയിൽ പോയിട്ട് സുന്നത്ത് നമസ്കരിച്ച് ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും വണ്ണമുള്ള പ്രതിഫലം നേടിയെടുത്ത് നമ്മുടെ ദിവസങ്ങൾ നന്നാക്കി റബ്ബിൻ്റെ കാവൽ നമ്മളിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമസ്കരിക്കുക. അതോടൊപ്പം തന്നെ ലുഹറിൻ്റെ റക്കാത്തുകളുടെ എണ്ണവും സുബഹിൻ്റെ റക്കാത്തുകളുടെ എണ്ണവും ഇഷാഇൻ്റെയും മഗ്രിബിൻ്റെയും അസറിൻ്റെയും റക്കാത്തുകളുടെ എണ്ണങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചുകൊണ്ട് അതനുസരിച്ച് നമസ്കരിച്ചുകൊണ്ട് സ്വർഗം നേടണം. അതോടൊപ്പം തന്നെ മഹ്ശറയിൽ നമ്മളെത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സൂര്യൻ നമ്മുടെ തലക്ക് മുകളിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ആദ്യം അല്ലാഹു ചോദ്യം ചെയ്യുക നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചാണ്. ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ച് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രം നമ്മൾ ചെയ്യണം. മറ്റാരെങ്കിലും കാണാനോ, അതല്ലെങ്കിൽ ഞാൻ വലിയ നമസ്കാരക്കാരനാണെന്ന് മറ്റാരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കാനോ വേണ്ടിയല്ല, അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ച വണ്ണമായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അവസാനമായിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പാട്ടുപാടുകയാണ്.

0: കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഇതുപോലുള്ള അവസരങ്ങളിൽ നിങ്ങളുമായി സംവദിക്കാമെന്ന വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ജൗഹർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, പൂമരത്തണലിൽ നാം ഇതുവരെ കേട്ടത് കൂട്ടുകാർക്ക് വളരെ ഹൃദ്യമായ, വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരമായിരുന്നു. നിസ്കാരം നിലനിർത്താം എന്ന വിഷയത്തിൽ ജൗഹർ ഒഴുകൂരാണ് ഇത്രയും സമയം നമ്മോടൊപ്പം ചേർന്നത്.
2: നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഹൃദ്യമാണ് അല്ലേ?
1: തീർച്ചയായിട്ടും.
2: ആ അവതരണം,
1: അതെ,
2: മാഷാല്ലാ, അള്ളാഹു തആല നമ്മുടെ മക്കളിൽ നിന്ന് അത്തരം അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മക്കളെ നിലനിർത്തി തരുമാറാകട്ടെ.
1: ആമീൻ.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. Peace Radio, Karma Sarani.

0: ദ സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. രചന ഡോക്ടർ സഫ ഹിഷാം. ആകർഷകമായ പുഞ്ചിരിയാൽ ആരുടെയും മനസ്സ് കീഴടക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ. ഈ പുഞ്ചിരി എന്നും നിലനിർത്താൻ കുഞ്ഞുദന്തങ്ങളുടെ കാര്യത്തിൽ നാം ഇത്തിരി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പാൽപ്പല്ലുകൾ കേടുവന്നാൽ, പാൽപ്പല്ലല്ലേ, കൊഴിഞ്ഞുപോയി അവിടെ സ്ഥിരം പല്ലുകൾ വരുമല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നൊരു ധാരണ പൊതുവെയുണ്ട്. എന്നാൽ പാൽപ്പല്ലുകൾ കേടുകൂടാതെയും അവയുടെ സ്വാഭാവികമായ കൊഴിഞ്ഞുപോക്ക് വരെ നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചു നിർത്തേണ്ടത് സ്ഥിര ദന്തരോഗങ്ങളുടെ മുക്തിക്കും കുഞ്ഞിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. പാൽപ്പല്ലുകളെന്നറിയപ്പെടുന്ന ഈ 20 എണ്ണം വരുന്ന ഇത്തിരി കുഞ്ഞന്മാർ ഏകദേശം 6 മാസത്തിൽ വരാൻ തുടങ്ങി 2.5 വയസ്സോടെ മുഴുവൻ പല്ലുകളും മുളച്ചു വരുന്നു. ചില കുഞ്ഞുങ്ങളിൽ 6 മാസത്തിനു മുമ്പേ വരാൻ തുടങ്ങും. ചില കുഞ്ഞുങ്ങളിൽ 5-6 മാസം താമസിച്ചു വരികയും ചെയ്യുന്നു. ഇതൊരു പ്രശ്നമായി കാണേണ്ടതില്ല, സ്വാഭാവികം മാത്രം. അപൂർവം ചില കുഞ്ഞുങ്ങളുടെ വായിൽ ജനിക്കുമ്പോൾ തന്നെ പല്ല് കാണപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ജനിച്ച് 1 മാസത്തിനുള്ളിലും പല്ല് മുളക്കുന്നു. ജന്മനാ കാണപ്പെടുന്ന ഇത്തരം പല്ലുകൾക്ക് ചെറുതായി ഇളക്കം തോന്നുന്നുവെങ്കിൽ അബദ്ധത്തിൽ കുഞ്ഞ് വിഴുങ്ങിപ്പോകാൻ ഇടയുള്ളതിനാലും അതുപോലെ കൂർത്ത അഗ്രങ്ങളോ മറ്റോ കാരണം മുലയൂട്ടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്നതിനാലും പറിച്ചു കളയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പല്ലുകൾ മുളച്ചു വരുന്ന സമയത്ത് കുട്ടികളിൽ പനി, വയറിളക്കം, വിശപ്പില്ലായ്മ, നിർത്താതെയുള്ള കരച്ചിൽ മുതലായ ലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട്. വായിൽ പല്ലിൻ്റെ മുളപൊട്ടുന്നതോടുകൂടി ഈ അസ്വസ്ഥതകൾ മാറിവരും. ശേഷം ഏകദേശം 6 വയസ്സോടുകൂടി പാൽപ്പല്ലുകൾ ഓരോന്നായി ഇളകാൻ തുടങ്ങുന്നു. പാൽപ്പല്ലിനു താഴെയായി സ്ഥിരമായുള്ള പല്ലുകൾ മുളച്ചു തുടങ്ങുമ്പോഴാണ് പാൽപ്പല്ലുകൾക്ക് ഇളക്കം തുടങ്ങുന്നത്. ഏകദേശം 12-13 വയസ്സോടുകൂടിയേ മുഴുവൻ സ്ഥിരമായുള്ള പല്ലുകളും വന്ന് കഴിയുകയുള്ളൂ. ഈ കാലയളവിനിടയിൽ ഏകദേശം 9 വയസ്സുമുതൽ 12 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികളുടെ വായിലെ പല്ലിൻ്റെ ക്രമീകരണം കാണുമ്പോൾ ചെറിയ അഭംഗി തോന്നിയേക്കാം. പല്ലുകൾ തമ്മിൽ അസ്വാഭാവികമായ അകലങ്ങളോ അല്ലെങ്കിൽ തീരെ സ്ഥലമില്ലാത്ത പോലെയോ പല്ലുകൾക്ക് ഇത്തിരി ചെരിവോ ഒക്കെ തോന്നിയേക്കാം. സ്ഥിരമായി വന്ന പല്ലുകൾക്ക് കുറച്ച് വലിപ്പക്കൂടുതൽ ഉണ്ടോ എന്നും തോന്നാനിടയുണ്ട്. എന്നാൽ കുട്ടികളിൽ ഗണ്യമായ വളർച്ച നടക്കുന്ന ഘട്ടമായതിനാൽ താടിയല്ലുകൾ ആനുപാതികമായി വളരുന്നതുകൊണ്ട് കുറച്ചു കാലങ്ങൾക്കുള്ളിൽ ഈ അഭംഗി മാറിക്കിട്ടും. ഈ ഘട്ടത്തെ അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്നാണ് വിളിക്കാറുള്ളത്. ഈ അവസ്ഥയ്ക്ക് പ്രത്യേക ചികിത്സ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടി വളരുമ്പോൾ സ്വാഭാവികമായി തന്നെ മാറിവരുന്നതാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏകദേശം 90% ആളുകളും ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദന്തരോഗം ഉള്ളവരാണ്. ഇതിൽ കുട്ടികൾ കുറച്ചു മുന്നിലാണെന്ന് മാത്രം. മിക്ക കുട്ടികളിലും നാം സാധാരണയായി കാണാറുള്ളതാണ് പുഴുപ്പല്ലുകൾ. കറുപ്പോ കാപ്പിയോ മഞ്ഞയോ നിറത്തിൽ നാം കാണുന്ന ഈ കേടുകളെ അത് തുടങ്ങുമ്പോൾ തന്നെ ഒരു ദന്ത ഡോക്ടറെ കണ്ടാൽ ആ കേട് സാധാരണ രീതിയിൽ അടക്കാവുന്നതേയുള്ളൂ. എന്നാൽ ആ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ആ കേട് പല്ലിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുകയും പല്ലിൻ്റെ രക്തയോട്ടം നടക്കുന്ന ഭാഗത്തേക്ക് എത്തുകയും കുഞ്ഞുങ്ങൾക്ക് പല്ലിന് വേദനയും മോണയിലും മുഖത്തും വീക്കം കാണപ്പെടുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലെത്തിയാൽ മുതിർന്നവരിൽ നാം ചെയ്യുന്ന പോലെ കുഞ്ഞുങ്ങളിലും വേരു ചികിത്സ അഥവാ റൂട്ട് കനാൽ ചികിത്സ ചെയ്യണം. കൊഴിഞ്ഞു പോകുന്ന പല്ലല്ലേ, അതിന് എന്തിന് വേരു ചികിത്സ, അതങ്ങ് പറിച്ചു കളഞ്ഞാൽ പോരെ എന്നു തോന്നിയേക്കാം. പക്ഷേ ഒരു പല്ല് അതിൻ്റെ സ്വാഭാവികമായ ഇളക്കം വന്ന് പറിഞ്ഞു പോകേണ്ട കാലത്തിനു മുന്നേ തന്നെ പറിച്ച് ഒഴിവാക്കിയാൽ അതിൻ്റെ പിറകിൽ വരുന്ന സ്ഥിരദന്തങ്ങളുടെ വളർച്ചയെയും ക്രമീകരണത്തെയും പ്രതികൂലമായി ബാധിക്കും. അതുപോലെ താടിയല്ലിൻ്റെ ശരിയായ വലിപ്പവും വളർച്ചയും നടക്കുന്നതും പാൽപ്പല്ലുകളുടെ സാന്നിധ്യം കാരണമാണ്. അതിനാൽ പഴുപ്പും വേദനയും വന്ന പല്ല് വേരു ചികിത്സ ചെയ്ത് നിലനിർത്തൽ അത്യാവശ്യമാണ്. പല്ലിലെ കേട് കാരണമുള്ള നിറഭേദങ്ങളും പല്ല് പറിച്ച വിടവുകളും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളിൽ അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാനും ഇടയുണ്ട്. ഇത്തരം കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ അവയുടെ കേടുകൂടാതെയുള്ള സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നതാണ്.
1: മാഷാ, ഇന്നത്തെ നുറുകുകൾ പ്രത്യേകിച്ച് നല്ല ഉപകാരപ്പെടുന്ന അല്ലേ ഒരു രചനയുടെ ശബ്ദാവിഷ്കാരമായിരുന്നു. സഫ ഹിഷാം, ഡോക്ടർ സഫ ഹിഷാം എഴുതിയ കുഞ്ഞുങ്ങളിലെ ദന്ത സംരക്ഷണം ശ്രദ്ധിക്കേണ്ട ചില കാര്യം. തീരെ ശ്രദ്ധിക്കൂല
2: അല്ലേ,
1: കുട്ടികൾ ഇങ്ങനെ അവര് നോക്കിണ്ടാവും എന്നിട്ട് വിചാരിച്ച് പല്ലേച്ചില്ല പിന്നെ ടൂത്ത് പേസ്റ്റ് എടുത്തോ ആണെങ്കിൽ നമ്മൾ എടുത്തെടുത്തോ പോരും. പക്ഷെ അവര് പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഒക്കെ നന്നായി കഴിക്കണോണ്ട് പല പെട്ടെന്ന് കേടുന്നു പോകും. വളരെ ഉപകാരമുള്ള ചില

0: സന്ദേശങ്ങളാണ് കിട്ടിയത്. ബറക്കല്ലാഹുഫി.
1: റേഡിയോ വൈബ്സിൽ ഈ യാത്ര തുടരുമ്പോൾ ചില പ്രോഗ്രാമുകളും വിഷയങ്ങളും വളരെ ഗൗരവവും അതിലേറെ എൽമിയായിട്ടുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പകർന്നു തരുന്നതുമാണ്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്.
0: അബ്ദുറൌഫ് അലി കമിയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് അസ്മാഉൽ ഹുസ്നക്ക് നേതൃത്വം കൊടുക്കുന്നത്. അൽ ഗഫൂർ, അൽ ഗാഫിർ, അൽ ഗഫ്ഫാർ എന്നീ മൂന്ന് നാമങ്ങളാണ് അദ്ദേഹം ഇന്ന് പഠനവിധേയമാക്കുന്നത്. നമുക്ക് ക്ലാസ് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ് എന്നും അത് പഠിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ എളുപ്പമാകുമെന്നും അത് പഠിക്കൽ ഒരു വിശ്വാസിയുടെ ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണെന്നുമെല്ലാം നമ്മൾ പഠിച്ചു വരികയാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഗഫ്ഫാർ, അൽ ഗാഫിർ, അൽ ഗഫൂർ എന്നീ മൂന്ന് നാമങ്ങൾ, സമാനമായ അർത്ഥങ്ങൾ വരുന്ന മൂന്ന് നാമങ്ങളെ ഒരുമിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടം, ഇതിലൂടെ നാം ഉൾക്കൊള്ളേണ്ട ചില വിശ്വാസ മേഖലയിലെ സംഭവങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥവും തേട്ടവും, അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായി ഈ നാമത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ധാരാളമായി വന്ന നാമങ്ങളാണ് ഈ മൂന്ന് നാമങ്ങൾ. പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽ അധികരിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പോലും അവൻ്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അൽ ഗാഫിർ എന്നും ഗഫ്ഫാർ എന്നും ഗഫൂർ എന്നും ഒക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അള്ളാഹു സുബ്ഹാനഹു വതാല വിശാലമായി മഗ്ഫിറത്ത് നൽകുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, എല്ലാ ആളുകളും, എല്ലാ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും ഫിത്രത്തിലായിക്കൊണ്ട് ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. പിന്നെ അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ മാതാപിതാക്കൾ അവരെ തെറ്റിലേക്ക് അല്ലെങ്കിൽ ഷിർക്കിലേക്ക്, കുഫറിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതിലൂടെ ആ ശുദ്ധ പ്രകൃതിയിൽ അശുദ്ധി കലരുന്നു, അവർ തെറ്റിലേക്ക് ചായുന്നു, അവരുടെ ശുദ്ധ പ്രകൃതിയിൽ അത് മലീമസമാകുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു, എന്നിട്ട് ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു ഥുമ്മ യസ്തഗ്ഫിറില്ലാഹ് യജ്ദില്ലാഹ ഗഫൂറർ റഹീമ. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ആരെങ്കിലും തെറ്റ് ചെയ്തു എന്നിട്ട് സ്വന്തത്തിനോട് അക്രമം പ്രവർത്തിച്ചതിന് ശേഷം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹ പറയാണ് യജ്ദില്ലാഹ ഗഫൂറർ റഹീമ, അള്ളാഹുവിനെ ഗഫൂറായിക്കൊണ്ട് കാണാൻ സാധിക്കും അവന്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഗഫൂർ എന്ന നാമം പഠിക്കുമ്പോൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റുകളെല്ലാം പുറത്തു നൽകുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. ആദം ഹവ്വ ദമ്പതിമാർ നമ്മുടെ ഉപ്പയും ഉമ്മയാണ്. അവർ ശുദ്ധ പ്രകൃതിയിലായിരുന്നു. പിന്നീട് അവർക്ക് നിഷിദ്ധമായ ആ പഴം കഴിച്ചതിൻ്റെ പേരിൽ അവർ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു. ആ തെറ്റ് തിരിച്ചറിഞ്ഞ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഖാല ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, നമ്മൾ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി. അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്തില്ലെങ്കിൽ, നിന്റെ കാരുണ്യമില്ലെങ്കിൽ നമ്മൾ തീരാ നഷ്ടത്തിലായി പോകും എന്നവർ പറഞ്ഞു പ്രാർത്ഥിച്ച അല്ലാഹുവിലേക്ക് തെറ്റുകൾ ഏറ്റുപറഞ്ഞ സംഭവം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ ലനഹുന് നിസ്കാര സമയത്ത് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ചോദിച്ചു വന്ന സമയം, പ്രവാചകൻ്റെ അടുക്കലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരികയാണ്. വന്നിട്ട് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാൻ പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി ലലം തുനഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിർ ദുനൂബ ഇല്ല അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറത മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അവിടെയും ആ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഈ തേട്ടത്തിൽ അല്ലാഹു ഗഫൂറാണ് എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ്. അപ്പോൾ അല്ലാഹു ഗഫൂർ എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റുകൾ അത് എത്ര വലുതാണെങ്കിലും എത്ര നിറഞ്ഞതാണെങ്കിലും ശരി, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ രണ്ട് നാമങ്ങൾ, അല്ലാഹു പൊറുക്കുന്നവനാണ്, കരുണാനിധിയാൻ. അപ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്താൽ അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു നൽകുന്നു. അങ്ങനെയുള്ളവനാണ് അൽ ഗഫൂർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോൾ മനുഷ്യൻ തങ്ങളോട് അന്യായം ചെയ്താലും ശരി, അതിനുശേഷം അല്ലാഹുവെ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യജിദില്ലാഹ ഗഫൂറ റഹീമ, അല്ലാഹു ഗഫൂറാണ്, അവനെ ഗഫൂറായിക്കൊണ്ട് റഹീമായിക്കൊണ്ട് ആ മനുഷ്യന് തെറ്റു ചെയ്ത മനുഷ്യന് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അവന് കാണാൻ സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ തിന്മ ചെയ്താലും ശരി, എത്ര വലിയ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, അത് എത്ര എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യരോട് പറയുകയാണ്, ഖുൽയ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ എന്ത് ചെയ്യേണ്ട, നിരാശനാകേണ്ടതില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു തരും എന്ന് പറഞ്ഞിട്ട് അതിനവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. ഇവിടെ എല്ലാം അല്ലാഹു പറഞ്ഞപ്പോൾ ഗഫൂർ റഹീം എന്ന് രണ്ട് നാമങ്ങൾ എടുത്തു പറഞ്ഞു. അതിലാദ്യം പറഞ്ഞത് ഗഫൂറാണ്, അല്ലാഹു പുറത്തു തരും, കരുണ കാണിക്കും. അപ്പോൾ അല്ലാഹുവിൻ്റെ കരുണയും അല്ലാഹുവിൻ്റെ പൊറുക്കലും എത്ര വിശാലമാണ്! എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു തരും എന്നതിന് ആയത്തുകളും ഹദീസുകളും തെളിവ് ധാരാളമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു മനുഷ്യൻ്റെ സംഭവം പറയുന്നുണ്ട്. ആ മനുഷ്യൻ അദ്നബ അബ്ദുൻ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു, ദമ്പൻ ഒരു തെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു മഗ്ഫിർലി ദംബി, അല്ലാഹു എന്നീ എൻ്റെ പാപത്തെ പൊറുക്കൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അല്ലാഹു പറയാണ്, ഖാലല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയാണ്, അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ ഒരു തെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദുനൂബ വ യഖുദു ബിദ്ദംബി, തിന്മകൾ ചെയ്താൽ ആ തിന്മകൾ കാരണം പിടിക്കുന്ന ശിക്ഷിക്കുന്ന ഒരു റബ്ബ് എനിക്കുണ്ട് എന്നും, പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ പുറത്തു കൊടുക്കുന്ന മഗ്ഫിറത്ത് നൽകുന്ന ഒരു റബ്ബ് എനിക്കുണ്ട് എന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവനിതാ പുറത്തു കൊടുക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. അങ്ങനെ ആ മനുഷ്യന് അവൻ്റെ ചെയ്ത പാപത്തെ പുറത്തു കൊടുക്കുന്നു, വീണ്ടും ആ തെറ്റിലേക്ക് മടങ്ങുന്നു. അങ്ങനെ ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം ചെയ്തു. മൂന്ന് പ്രാവശ്യവും ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുത്തു എന്നാണ് ആ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തെറ്റുകളിൽ പിടികൂടുന്ന റബ്ബുണ്ട് എന്ന് തിരിച്ചറിയണം. തെറ്റുകൾ ചെയ്താൽ ആ തെറ്റുകളിൽ അല്ലാഹു നമ്മെ പിടികൂടുമെന്നും, അതുപോലെ തന്നെ ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് പുറത്തു തരും എന്നുമാണ് ഗഫൂർ, ഗഫാർ, ഗാഫിർ എന്നീ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗാഫിറാണ്, അല്ലാഹു ഗഫാറാണ്, പാപങ്ങൾ പുറത്തു തരുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു മാപ്പരുളുന്നവനാണ്, അല്ലാഹു പുറത്തു നൽകുന്നവനാണ്, അല്ലാഹു മറച്ചു വയ്ക്കുന്നവനാണ്, അല്ലാഹു നമ്മുടെ തെറ്റുകളെ മായ്ച്ചു കളഞ്ഞ് മറച്ചു വെച്ച് നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ ഏടുകൾ മറ്റുള്ളവർക്ക് കാണിക്കൂല. അല്ലാഹു മറച്ചു വയ്ക്കും, മായ്ച്ചു കളയും, പുറത്തു നൽകും. മായ്ച്ചു കളയുകയും പുറത്തു കളയുകയും മറന്നു കളയുകയും ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ തെറ്റുകളെ എന്ന് പറയുമ്പോൾ അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗാഫിറാണ്, അല്ലാഹു ഗഫ്ഫാറാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ തെറ്റുകൾ, ആ തെറ്റുകളെല്ലാം പുറത്തു നൽകാൻ അല്ലാഹു തയ്യാറാണ്. പിശാജ് നമ്മെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഈ പിശാജ് എന്നത്. പിശാജ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പിന്നാലെ നടക്കും. അല്ലാഹുവിലേക്ക് ശപഥം ചെയ്തതാണ് പിശാജ്. ഇന്ന ഷെയ്ത്താന ഖാല വഇസ്സതിക്, പിശാജ് പറയുകയാണ്, വഇസ്സതിക് യാ റബ്ബി ലാ അബ്റഹു ഉഗ്വി ഇബാദക് മാദാമത്തി അർവാഹുഹും ഫി അജ്സാദിഹിം. നിന്റെ അടിമകളിൽ അവരുടെ ജസദുകളിൽ ശരീരത്തിൽ റൂഹുകൾ ഉള്ള കാലത്തോളം ഞാൻ അതിനെ വഴിതെറ്റിക്കാൻ, പിന്തിരിപ്പിക്കാൻ, നേരായ പാതയിൽ നിന്ന് തെറ്റിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ ശപഥം ചെയ്തുകൊണ്ട് ആ പിശാജ് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. പക്ഷേ ആ കരുണാനിധിയായ അള്ളാഹു, ഗഫൂറായ അള്ളാഹു, ഗാഫിറായ അള്ളാഹു മറുപടി പറഞ്ഞെന്തെന്നറിയോ? ഖാല റബ്ബു, നമ്മുടെ റബ്ബ് ആ പിശാജിനോട് തിരിച്ചു മറുപടി പറഞ്ഞത് വഇസ്സതി വജലാലി, എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയാണ് ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, എന്നോട് പാപമോചനം തേടുന്നതിനത്രയും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പാപമോചനത്തിൻ്റെ വിശാലതയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഇങ്ങനെ പാപമോചന തേട്ടത്തിലൂടെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അതുപോലെ തന്നെ മഗ്ഫിറത്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നും പിശാചിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യബ്ന ആദം, ആദം സന്തതിയെ, ലൗ ബലഗത്തി ദുനൂബക് അനാനസ്സമാഇ തുമ്മസ്തഗ്ഫർതനി ഗഫർതു ലക്, ആകാശം മുട്ടുവോളം നിങ്ങൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ആ തിന്മകൾ നിങ്ങൾ എന്നോട് പാപമോചനം തേടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പാപമോചനം നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, യബിന ആദം, ആദം സന്തതിയെ, ലൗ അതൈതനി ബി ഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ഷൈഅ, നിങ്ങൾ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത വിധത്തിൽ ഭൂമി നിറയെ തിന്മകൾ ചെയ്തിട്ടാണ്, ഷിർക്കല്ലാത്ത മറ്റു തിന്മകൾ ഭൂമി നിറയും അത്രയും എണ്ണം തിന്മകൾ ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ല അതൈതുക ബി ഖുറാബിഹ മഗ്ഫിറ, അത്ര തന്നെയും മഗ്ഫിറത്ത് ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദുസിയായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് എത്ര വിശാലമാണ്! അള്ളാഹു ഗാഫിറാണ് എന്നും അള്ളാഹു ഗഫൂറാണ് എന്നും അള്ളാഹു ഗഫ്ഫാറാണ് എന്നും പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. തെറ്റുകൾ ചെയ്തവർക്ക് അള്ളാഹു വിശാലമായ മഗ്ഫിറത്ത് നൽകുന്നു എന്ന് പറയുമ്പോൾ, 100 ആളുകളെ കൊന്ന വ്യക്തിക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, 70 വർഷം തിന്മകളിൽ മുഴുകിയ വ്യക്തിയോട് ഒരു പണ്ഡിതൻ പറയാണ്, നിനക്ക് അള്ളാഹു ഇനി ഒരിക്കലും പുറത്തു കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ആ പറഞ്ഞ വ്യക്തിയെ അള്ളാഹു ശിക്ഷിക്കുകയും 70 വർഷം തിന്മയിൽ കഴിഞ്ഞ വ്യക്തി തൗബ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു മഗ്ഫിറത്ത് നൽകി പാപമോചനം ചെയ്തു എന്ന് ഹദീസുകളിൽ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും എന്നത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും ചില സംഭവങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകുന്നവൻ എന്ന് പ്രത്യേകമായി ഊന്നി പറയുകയാണ്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം, എൻ്റെ അടിമകളോട് നിങ്ങൾ അറിയിച്ചു കൊടുക്കൂ, ഞാൻ ഗഫൂറാണ്, ഞാൻ പാപമോചനം നൽകുന്നവനാണ്. അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം ഈ രൂപത്തിൽ അടിമകളോട് പറയാൻ പറഞ്ഞപ്പോൾ ആ അടിമകൾ നിരാശപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, ചെയ്തുപോയ തെറ്റിനെ ആലോചിച്ച് സ്വന്തത്തെ നശിപ്പിക്കേണ്ടതില്ല, മറിച്ച് പാപങ്ങൾ പുറത്തു തരുന്ന ഒരു റബ്ബ് നിങ്ങൾക്കുണ്ട് എന്ന ആശ്വാസ വചനങ്ങളാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഗാഫിരിദ്ദംബ് വഖാബിലിത്തൗബ, അള്ളാഹു പാപങ്ങളെ പുറത്തു നൽകുന്ന, അതുപോലെ തന്നെ തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞതിന് ശേഷമാണ്, അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നത് ഷദീദുൽ ഇഖാബ്, ശക്തമായി പിടികൂടുകയും ചെയ്യുന്നവൻ അവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല വിശാലമായ പാപമോചനം നൽകുന്നവനാണ്. അങ്ങനെയുള്ള നല്ല വിചാരം നമുക്കുണ്ടാകണമെന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾ, അവർ ത്രിയേകത്വം വാദിച്ചവരാണ്. ദൈവം എന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്നും ചേർന്നതാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ ഒരു ട്രിനിറ്റി പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അവരെക്കുറിച്ച് അവർ കുഫ്ഫാറുകളാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ക്ഷണിക്കുന്നതെന്നറിയോ? അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് തിരിച്ചു മടങ്ങുന്നില്ലേ എന്നാണ് അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നിറകുടം, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വിശാലത അവർക്ക് മുമ്പിൽ വിരിച്ചു കാണിക്കുകയാണ്. അത്രയും റബ്ബിനെ പങ്കുചേർക്കുന്ന വിഷയത്തിൽ പോലും അവർ ആ തെറ്റിൽ മുഴുകിയിട്ട് അള്ളാഹു അവരെ ക്ഷണിക്കുന്നത് അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെ വിശാലതയിലേക്കാണ് എന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ പാപമോചനം എന്നത് ഗാഫിർ എന്ന നാമം പഠിക്കുമ്പോൾ, ഗഫൂർ എന്ന നാമം പഠിക്കുമ്പോൾ, ഗഫാർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും വിശാലത എത്രയുണ്ട് എന്ന് നമുക്ക് അളക്കാൻ സാധിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയം, നമ്മുടെ വിശ്വാസ രംഗത്ത് ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു വിശാലമായി പൊറുക്കുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത്, അള്ളാഹുവിൽ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നിരാശരാകരുത്. അങ്ങനെ നിരാശപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശരാകരുത് എന്ന് അള്ളാഹു ഒന്നാമതായി ഓർമ്മപ്പെടുത്തി. ഇനി രണ്ടാമത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ, അമിതമായ പ്രതീക്ഷ ഉണ്ടാകാൻ പാടില്ല. അമിതമായ പ്രതീക്ഷ ഉണ്ടായിട്ട് എല്ലാ തെറ്റിലും ഒഴുകി ജീവിച്ച് അവസാനം നശിക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒന്ന്, നിരാശപ്പെടാൻ പാടില്ല. രണ്ട്, അമിത പ്രതീക്ഷ കൊണ്ട് തിന്മകളിൽ മുഴുകാനും പാടില്ല. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് എന്നതുകൊണ്ട് തോന്നിവാസിയായി ജീവിക്കാം, എന്തും ചെയ്ത് ജീവിക്കാം, എങ്ങനെയും ജീവിക്കാം എന്നതൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ പൊറുക്കലിനെ തേടാൻ നമുക്ക് സാധിക്കണം. നമ്മൾ സ്വാഭാവികമായി മനുഷ്യരാണ്, തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകും. ആ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പൊറുക്കലിനെ തേടുക എന്നത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, വിശാലമായ ആ അള്ളാഹുവിൻ്റെ പൊറുക്കൽ, അതിനെ തേടുക എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് വിശ്വാസം ക്ലിയറാകണം. രണ്ടാമത്തത് സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. മൂന്നാമത്തത് തൗബ ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വഇന്നി ലഗഫാറുൻ, ഞാൻ ഗഫ്ഫാറാണ് എന്നിട്ട് പറഞ്ഞത് ലിമൻ താബ, ആർക്കാണത്? ഒന്ന്, തൗബ ചെയ്തവർക്കാണ്. വ ആമന, രണ്ടാമത്തത് വിശ്വാസം ക്ലിയറാക്കിയവർക്കാണ്. വ ആമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കാണ്. അപ്പം വിശ്വാസം ക്ലിയറാകണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, തൗബ ചെയ്യുകയും വേണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഗഫ്ഫാറാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു ആവർത്തി ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരുപാട് ആയത്തുകൾ, സമാനമായ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. തൗബയിൽ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, തെറ്റിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കണം. രണ്ടാമത്തേത്, ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാകണം. മൂന്നാമത്തത്, ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയവും ഉണ്ടാകണം. ഈ രൂപത്തിൽ തൗബ ചെയ്ത് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ ക്ഷണിച്ചത് യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നാസിഹായ, നിഷ്കളങ്കമായ തൗബ ചെയ്യൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. ആ നിഷ്കളങ്കമായ തൗബ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ്. നാലാമത്തത്, മനുഷ്യനുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണെങ്കിൽ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണെങ്കിൽ അവരിൽ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് തൗബ ചെയ്യുക എന്നതാണ് നാലാമത്തെ ഷർത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫ്ഫാറാണ്, അള്ളാഹു ഗാഫിറാണ്, അള്ളാഹു എല്ലാം പുറത്തു നൽകുന്നവനാണ് എന്നൊക്കെ പഠിക്കുമ്പോൾ ആ പൊറുക്കലിന് ചില കാരണങ്ങൾ കൂടി അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ മനസ്സിലാക്കി അത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ കാര്യങ്ങൾ എളുപ്പമാകും. അതിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഒന്നാമത്തത്, വിശ്വാസം ശരിയാക്കുക എന്നത് തന്നെയാണ്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനു യഅമലൂൻ. അള്ളാഹു പറഞ്ഞത് വിശ്വാസം ക്ലിയറാക്കി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പാപങ്ങളെ അതിനെ നശിപ്പിച്ചു കളയും എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ പാപങ്ങളെ അള്ളാഹു പുറത്തു നൽകും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത്, നന്മകൾ പ്രവർത്തിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം വ അഖിമി സ്വലാത്ത തറഫൈ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത് യുദ്ഹിബുന സയ്യിആത്ത്. അള്ളാഹു പറയുന്നു, നന്മകൾ കൊണ്ട് തിന്മകളെ പോക്കിക്കളയാൻ സാധിക്കും. അതിന് തുടക്കത്തിൽ പറഞ്ഞത് നിസ്കാരമാണ്. ആ നിസ്കരിക്കുന്നതിലൂടെ അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ, നന്മകൾ പ്രവർത്തിക്കുന്നതിലൂടെ തെറ്റുകളെ മായ്ച്ചു കളയാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅത്ബി അസ്സയ്യിഅത്തൽ ഹസന തംഹുഹ, ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റ് അറിയാതെ ചെയ്തു പോയതാണ്, ആ തെറ്റിന് പുറമെ അതിൻ്റെ പിന്നാലെയായിക്കൊണ്ട് ഉടനെ തന്നെ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ മായ്ച്ചു കളയാൻ സാധിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഇതല്ലാത്ത മറ്റു പല കാര്യങ്ങളും ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലും കാണാൻ സാധിക്കും. ഹജ്ജും ഉംറയും ചെയ്യുന്നവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നും, അതുപോലെ തന്നെ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ അതിനിടയിലുള്ള പാപങ്ങൾ ആ മനുഷ്യന് പുറത്തു കിട്ടുമെന്നും, അഞ്ചു നേരത്തെ നിസ്കാരം പോലും അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ് എന്നും, ആ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതും ആ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നെടുക്കുന്നതും ഇങ്ങനെയുള്ള ഒതുവെടുക്കുന്നത് പോലും അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണങ്ങളാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു സ്വലാത്ത് ചൊല്ലുന്നതിൽ പോലും 10 തിന്മകളെ മായ്ച്ചു കളയുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു മാപ്പാക്കും, അല്ലാഹു പൊറുക്കും. ഒരു സമുദ്രത്തിൻ്റെ നുരയോളമോ പതയോളമോ തെറ്റുകളുണ്ടെങ്കിലും അല്ലാഹു മാപ്പാക്കും പൊറുക്കുമെന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തിന്മകൾ കടലിൻ്റെ നുരയോളമോ പതയോളമോ ഉണ്ടെങ്കിൽ പോലും അവന് പുറത്തു കിട്ടുമെന്നാണ്. അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഒരു മനുഷ്യൻ തൻ്റെ ഫിറാഷിൽ, അതായത് കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പായിക്കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അല കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നൊരു ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ ഒരു കടലിൻ്റെ നുരയോളമോ പതയോളമോ ഉണ്ടെങ്കിൽ പോലും അവന് പുറത്തു കിട്ടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിസ്കാരത്തിന് ശേഷം നമ്മളെപ്പോഴും ചെയ്യുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ ഇതെല്ലാം 33 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം 100 തികയ്ക്കാൻ വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ കടലിൻ്റെ നുരയോളമോ പതയോളമോ ഉണ്ടെങ്കിൽ പോലും അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗഫ്ഫാറാണ്, അല്ലാഹു ഗാഫിറാണ്, അവൻ്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ പോലും ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോഴേക്ക് 70 or 100 പ്രാവശ്യം റബ്ബി ഗഫുർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങാൻ, റബ്ബിൻ്റെ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ ഇത്തരം നന്മകളിൽ മുന്നേറുക. അതോടൊപ്പം അള്ളാഹു പൊറുക്കുന്നവനാണ്, പുറത്തു നൽകുന്നവനാണ്, അവൻ്റെ മഗ്ഫിറത്ത് വിശാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം അവൻ തെറ്റുകളെ പിടികൂടുന്നവനുമാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് അല്ലാഹു ഗഫൂറാണ് എന്നതുകൊണ്ട് തെറ്റുകൾ ചെയ്യാനുള്ള ലൈസൻസ് ഒരിക്കലും അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. തെറ്റുകൾ വന്നുപോയി കഴിഞ്ഞാൽ ആ തെറ്റുകളെ തിരുത്തി നന്മകളിൽ മുന്നേറി അങ്ങനെ റബ്ബിൻ്റെ പാപമോചനം തേടിയെടുക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക, അല്ലാഹുവിൻ്റെ നാമങ്ങൾ കൂടുതൽ ആഴത്തിലറിയാൻ പരിശ്രമിക്കുക. അതോടൊപ്പം ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, അസ്മാഉൽ ഹുസ്നയിൽ നാം ഇതുവരെ കേട്ടത് അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങളെക്കുറിച്ചുള്ള പഠനാർഹമായ സെഷനായിരുന്നു. അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരമാണ് നമുക്ക് മുമ്പിൽ ഇന്നത്തെ ഈ വിഷയം അവതരിപ്പിച്ചത്. ഗഫൂറും ഗാഫിറും ഗഫ്ഫാറുമായ അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ള ആഴത്തിലുള്ള പഠനമാണ് നാം അസ്മാഉൽ ഹുസ്നയിൽ ഇതുവരെ കേട്ടത്.
3: ഇനി നമുക്ക് നമ്മുടെ മക്കൾ അതല്ല മുതിർന്നവരെല്ലാം കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അതേതാണ്?
1: നമ്മുടെ കഥ പറയാം എന്ന പ്രോഗ്രാം.
3: ഓക്കെ, എന്നും കഥ പറയാം എന്ന പ്രോഗ്രാമിൽ നമുക്ക് കഥ പറഞ്ഞു തരുന്ന ഒരു അങ്കിളുണ്ട്.
1: യെസ്, നമ്മുടെ വീട്ടി അങ്കിൾ എന്നറിയപ്പെടുന്ന അബ്ദുസ്സലാം വീട്ടി.
3: ഓക്കെ, അദ്ദേഹത്തിൻ്റെ കഥ കേട്ടിരിക്കാൻ നല്ല ചന്തമാണ്, രസമാണ്. ഇൻഷാല്ലാ, ഇന്നത്തെ കഥ ഏതാണ് മുസ്തഫ മാഷേ?
1: വഞ്ചന പാടില്ല, വീട്ടിലെ സ്വർഗ കവാടങ്ങൾ.
3: ഓക്കെ, വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നുമാണ് ഇന്നത്തെ കഥ. പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചത് ആരായിരുന്നു? അർഷദ് അൽ ഹിക്കമിയാണ്.
1: കഥ പറയാം പങ്ക്തിയിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ട കഥ കൂട്ടുകാരുടെ മനസ്സിൽ ഓർമ്മയില്ലേ? ശരി, ഇന്ന് നമ്മൾ രണ്ട് കഥകളാണ് കേൾക്കുന്നത്. ഒന്നാമത്തെ കഥ വഞ്ചന പാടില്ല. കഥ എന്താണെന്നോ, തിരക്ക് പിടിച്ച മദീന പട്ടണമാണ്. ആളുകൾ കച്ചവടത്തിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടണത്തിലേക്ക് വന്നു. ഒരു കച്ചവടക്കാരനെ നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പാത്രം നിറയെ ധാന്യം നിറച്ചുവെച്ച് അയാൾ കച്ചവടം ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അരികിലെത്തി തൻ്റെ കൈകൾ ആ പാത്രത്തിലേക്കൊന്നിങ്ങനെ ഇറക്കി. പാത്രത്തിലെ താഴ്ഭാഗത്തുള്ള ധാന്യങ്ങൾക്ക് നനവ് പറ്റിയിരിക്കുന്നു. നബിക്ക് കോപം വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരനോട് ചോദിച്ചു. അപ്പം നമ്മുടെ കച്ചവടക്കാരൻ പറയണേ, ഇന്നലെ രാത്രിയിൽ മഴ പെയ്തപ്പോൾ സംഭവിച്ചതാണ് എന്ന്. അപ്പം നബി പറഞ്ഞു, എങ്കിൽ ജനങ്ങൾ കാണുന്ന രൂപത്തിൽ അത് പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാക്കുക. തീർച്ചയായും വഞ്ചിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരനോട് പറഞ്ഞു. നമുക്കെന്താ മനസ്സിലായത്? ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി അവരെ കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ കാര്യം പോലും എത്ര ഗൗരവത്തിലാണ് നബി പഠിപ്പിച്ചല്ലേ. ഇപ്പം ആ കച്ചവടക്കാരൻ നനഞ്ഞുപോയ ഭാഗം ആളുകൾ അറിയാതിരിക്കാൻ ഉണങ്ങിയ അരി മുകൾ ധാന്യം മുകളിൽ വെച്ചു. അപ്പം അതൊരു പൂഴ്ത്തിവെപ്പാണ്, ഒരു വഞ്ചനയാണ്. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ കാര്യങ്ങളിലാണ് ആളുകൾ വഞ്ചിക്കുന്നത്? ഇത്ര നമുക്ക് ഇന്നത്തെ കാര്യം ആലോചിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യം എത്ര നിസ്സാരമാണ്. അപ്പം എത്ര ഗൗരവമുള്ളതാണ് ശരിക്കും വഞ്ചന എന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കഥയാണ് വീട്ടിലെ സ്വർഗകവാടങ്ങൾ. അതുകൂടി കേട്ടാലോ? ഒരു കുഞ്ഞു കഥയാണ്. അലി ബിൻ ഹുസൈൻ റഹ്മഹുല്ലാ വലിയ താബഈ പണ്ഡിതനാണ്. മാതാപിതാക്കളെ വളരെയേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അക്കാലത്ത് വീട്ടുകാർ എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഉമ്മയുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ മടിച്ചു എന്നാണ്. ഈ വിവരം ജനങ്ങൾ അറിഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന അലി ഇബ്നു ഹുസൈൻ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നില്ലെന്നോ? ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി. അവർ ചോദിച്ചു, താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന വ്യക്തിയാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഉമ്മ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തത്? മഹാനായ അലി ഇബ്നു ഹുസൈൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ ഇഷ്ടപ്പെട്ട വിഭവത്തിലേക്ക് എൻ്റെ കൈകൾ മുൻകടക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ടാണ് ഉമ്മയുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കാത്തത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒന്നോർത്തു നോക്കൂ കുഞ്ഞുമക്കളെ, നമ്മുടെ മാതാപിതാക്കളെ എത്രമാത്രം ആദരവും ബഹുമാനവും അവർക്ക് കൊടുക്കണമെന്നത് ഉമ്മയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? അപ്പോ ഇന്നത്തെ കഥയിൽ രണ്ട് കഥകളാണ് നമ്മൾ കേട്ടത്. ഒന്ന്, വഞ്ചന പാടില്ല. മറ്റേതോ, വീട്ടിലെ സ്വർഗകവാടങ്ങൾ. ഈ രണ്ട് കഥയിൽ നിന്നും നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവണം കേട്ടോ. അപ്പോ അടുത്ത എപ്പിസോഡിൽ പുതിയ മറ്റൊരു സംഭവ കഥയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, നല്ല ഒരു കഥയാണ് നമ്മുടെ വീട്ടിയങ്ങൾ പറഞ്ഞത് അല്ലേ. വഞ്ചന പാടില്ല. നമ്മൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നമ്മൾ ഒരാളെയും വഞ്ചിക്കരുത്. അങ്ങനെ നമ്മുടെ മുത്തറസൂൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അൽ അമീൻ, വിശ്വസ്തൻ എന്ന ഓമനപ്പേര് എന്ത് ചെയ്തത്, വന്നത്. അതുകൊണ്ട് ഈ കഥയുടെ ഗുണപാഠം ഒരിക്കലും എന്ത് ചെയ്ത് മറക്കരുത് ഇൻഷാല്ലാ.
1: ഓക്കെ, അപ്പം നമ്മൾ നല്ല കഥ കേട്ടു, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ ഒരുപാട് വിജ്ഞാനപ്രദമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. റേഡിയോ വൈബ്സലിന് നമ്മൾ പോകുന്നത് ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ്. ജനക്ഷേമത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഷാജി വയനാട് ആൻഡ് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പ്രവാസത്തിനിടയിൽ മരണം പിടികൂടിയാൽ എന്നതാണ് വിഷയം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ ജനക്ഷേമം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, മരണം നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ ചെരുപ്പിൻ്റെ വാരനേക്കാൾ അടുത്താണ് നമ്മോട് സ്ഥിതി ചെയ്യുന്നത്. പ്രവാസികളായ നമ്മൾ കുടുംബസമേതമായിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കായിട്ടോ ഇവിടെ താമസിക്കുന്നതിനിടയിൽ നമ്മെ മരണം പിടികൂടുകയാണെങ്കിൽ, നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ ബന്ധുക്കൾ ഇല്ലാതിരിക്കാം, സുഹൃത്തുക്കൾ, ഇവർ നമ്മുടെ മയ്യത്ത് പരിപാലനവുമായി എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഇസ്ലാമികപരമായി പറയുകയാണെങ്കിൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കബറടക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. എന്നാൽ നമ്മൾ കാണുന്നതാണ്, ചിലരെങ്കിലും മയ്യത്ത് സ്വന്തം നാട്ടിലേക്ക് ബന്ധുക്കൾക്ക് കാണാനായി കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് മനസ്സിലാക്കാനായി ഇന്ന് ദമാം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഷാജി സാറാണ്. ഷാജി വയനാട്, വയനാട്ടിലെ മാനന്തവാടി സ്വദേശിയായ ഷാജി സാർ ഏകദേശം 24 വർഷമായി ദമാമിൽ കുടുംബസമേതം താമസിക്കുന്നു. 13 വർഷത്തോളമായി ജനക്ഷേമപരമായ കാര്യങ്ങളിൽ, ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പീസ് റേഡിയോയിലേക്ക് ഷാജി സാറിനെ സ്വാഗതം ചെയ്യാം.
6: അസ്സലാമു അലൈക്കും. ആദ്യം തന്നെ പീസ് റേഡിയോയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതിൻ്റെ അവതാരകനും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഈ റേഡിയോയിലൂടെ ജനക്ഷേമം എന്നൊരു പരിപാടിയിൽ സാധാരണക്കാരനായ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതുകൊണ്ട് വളരെ സന്തോഷം തോന്നി. ഏത് പ്രവാസിക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ വിഷയം ഡെഡ് ബോഡിയെക്കുറിച്ചുള്ള വിഷയങ്ങളാണ്. അത് നമുക്ക് ചർച്ചയിലൂടെ നമുക്ക് വിശദമായി പ്രേക്ഷകരിലെത്തിക്കാമെന്നുള്ളതിൽ.
5: താങ്ക് യു ഷാജി സാർ. ആദ്യമായി നമ്മൾ ഒരു സ്വാഭാവിക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രാഥമികമായി മറ്റുള്ളവർ ചെയ്യേണ്ടത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
6: അതായത് ഒരു ആൾ സ്വാഭാവിക മരണത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ആദ്യ ഘട്ടം എന്ന നിലക്ക് തന്നെ നമ്മൾ മരിച്ച ആളുടെ സ്പോൺസർ വിവരം ഔദ്യോഗികമായി ഉടൻ തന്നെ അറിയിക്കുക. തൊട്ടടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൺട്രോൾ റൂമിലേക്ക് 999 ഈ വിവരം നമ്മൾ കൈമാറണം. നമ്മുടെ ലൊക്കേഷൻ, നമ്മൾ ഏത് ഏരിയയിലുള്ളതെന്നുള്ളത് വിവരം നമ്മൾ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇവിടുത്തെ സൗദി പോലീസ് ഇവിടെ നമ്മുടെ പരിസരത്ത് റൂമിലേക്ക് എത്തും. പിന്നീടുള്ള ക്രമങ്ങൾ ഘട്ടംഘട്ടമായി ഉള്ളതാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് സ്പോൺസർ അറിയിക്കുന്നതും, രണ്ടാമത്തെ ഘട്ടമാണ് പോലീസിലേക്ക് വിവരം അറിയിക്കുന്നതും.
5: ശരി, നമുക്കറിയാം ഇന്ന് പ്രവാസികളിൽ ഒട്ടുമിക്ക ആളുകളും ബാച്ചിലേഴ്സ് ആയിട്ടാണ്, കുടുംബങ്ങളായി താമസിക്കുന്നത് വളരെ ഒരു കുറഞ്ഞ ശതമാനമേ ഉള്ളൂ. അപ്പോൾ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുമ്പോൾ കൂടുതൽ ചില വ്യക്തികൾ കൂടുതലായി മറ്റുള്ള ആളുകളായിട്ട് ബന്ധമില്ലാതെ ഈ ജോലിയുടെ പ്രയാസത്തിൽ അങ്ങനെ കഴിയുന്നവരുണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിയുടെ കുടുംബം നാട്ടിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് അദ്ദേഹം മരണപ്പെടുന്നതെങ്കിൽ എന്തൊക്കെയാണ് നാട്ടിലുള്ള ആളുകളെ എങ്ങനെയാണിത് അറിയിക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകളാണ് ചെയ്യേണ്ടത്?
6: ഓക്കെ. അതായത് നാട്ടിലേക്ക് നമ്മൾ ഈ മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് ഉടൻ തന്നെ വിവരം കൈമാറുകയാണ്. ഒരു സ്വാഭാവിക മരണമാണെങ്കിൽ നമ്മൾ ആദ്യത്തിൽ പ്രാഥമികഘട്ടം എന്ന കാര്യത്തിൽ തന്നെ ഏറ്റവും വളരെ അടിയന്തരമായി ചെയ്യേണ്ടത് നാട്ടിലെ ബന്ധുക്കൾക്ക് പവർ ഓഫ് അറ്റോണി തയ്യാറാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. പവർ ഓഫ് അറ്റോണി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മരിച്ച കക്ഷിയുടെ ഭാര്യയാണ് ഇതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വം. ഭാര്യ, പിന്നെ രണ്ടാമതിൽ കിടക്കുന്ന ഉമ്മയാണ്, മൂന്നാം സ്ഥാനത്താണ് പിതാവ് കിടക്കുന്നത്. ഭാര്യ, മാതാവ്, പിതാവ്. മക്കൾക്ക് ചെറിയ മക്കളാണെങ്കിൽ ഇതിലെ ഇടപെടൽ ആവശ്യമില്ല. അതായത് നോട്ടറി അറ്റസ്റ്റ് ചെയ്യുക എന്നാണ് പറയുക. മുദ്രക്കടലാസിൽ, ഒന്നോ രണ്ടോ മുദ്രക്കടലാസിൽ ഈ മരിച്ച കക്ഷിയുടെ പൂർണ്ണ വിവരങ്ങളും മരിച്ച കക്ഷിയുടെ കമ്പനിയുടെ പേര്, മരണത്തിൻ്റെ സ്വഭാവം എന്താണ്, ആ സ്വഭാവത്തിൻ്റെ രീതി, പിന്നെ ബോഡി ഇവിടെയാണോ മറവാടുന്നത്, നാട്ടിലാണോ മറവാടുന്നത്, പിന്നെ പോസ്റ്റ്മോർട്ടം വേണോ വേണ്ടോ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നാട്ടിലെ ഭാര്യയാണ്. മരണത്തിൽ അസ്വാഭാവികമൊന്നും അവർക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അവരറിഞ്ഞ പ്രകാരം അവർക്ക് ധൈര്യസമേതം പവർ ഓഫ് അറ്റോർണി രേഖപ്പെടുത്താൻ കഴിയും. മരിച്ച ആളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല, ഈ ബോഡി നാട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവിടെ മറവാടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം കൂടാതെ ഇന്നയാൾക്ക് ഓതറൈസ്, അതിവിടെ ഏതെങ്കിലും ഒരു ആളുടെ പേര്, ഞങ്ങളെപ്പോലെ സാമൂഹ്യ പ്രവർത്തകരുടെ പേരിലോ അല്ലെങ്കിൽ കമ്പനീൻ്റെ വക്കീലിൻ്റെ പേരിലോ ഓതറൈസ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഐ ഡി നമ്പറും അദ്ദേഹത്തിൻ്റെ പേരും നമ്മൾ നാട്ടിൽ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ ഇത്രയും സാധനങ്ങൾ നാട്ടിലെത്തിയ ഉടൻ തന്നെ ഇവർ സ്വാഭാവികമായിട്ടും ഇവർ വക്കീലിനെ കണ്ട് എത്രയും പെട്ടെന്ന് ഈ രേഖകൾ തയ്യാറാക്കുകയാണ് ഏറ്റവും വളരെ അത്യാവശ്യം ഉള്ള ഒരു വർക്ക്.
5: നമുക്കറിയാം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വാർത്തകൾ പെട്ടെന്ന് കൈമാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരവസ്ഥയിൽ. എന്നാൽ കുറച്ച് മുന്നേ നമുക്ക് ഈ ആളിൻ്റെ നാട്ടിലെ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളോ ഒന്നും കിട്ടാത്തൊരവസ്ഥയിൽ, ഉദാഹരണത്തിന് ഭാര്യയില്ല, മകൻ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ്, ഉമ്മയെ അല്ലെങ്കിൽ ബന്ധുക്കളെ കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ഒരു കേസ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്?
6: അതിന് കാലതാമസം വരും, അതൊരു വലിയ ചോദ്യം തന്നെയാണത്. അങ്ങനെയുള്ള കേസിന് ഇവിടെ നിരവധി നമ്മൾക്ക് അനുഭവമുള്ളതാണ്. അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം വരാറില്ല, കാരണം എന്ത് തന്നെയാണ് ഒരാളെങ്കിലും ഒരു പരിചയത്തിലുള്ളവരുണ്ടാവുമല്ലോ, അവരെ കേന്ദ്രീകരിച്ച് പിന്നീടുള്ള അന്വേഷണത്തിൽ അവരുടെ വീട്ടിലെ അഡ്രസ്സ് കണ്ടെത്തുകയും നാട്ടിൽ വിവരം അറിയിച്ച് ഈ രേഖകൾ കണ്ടെത്തുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്.
5: നമുക്ക് അറിയാം നമ്മുടെ ഇന്ത്യൻ എംബസി ഈ കാര്യത്തിൽ നല്ല ഒരു നിലപാടായിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ാണ് നമുക്ക് എംബസിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
6: എംബസിക്ക് ആവശ്യമുള്ള ഡോക്യുമെന്ററി നമ്മൾ ഒന്ന് നോട്ട് ചെയ്യേണ്ടതിനാണ്. മരിച്ച ആളുടെ നാട്ടിലുള്ള പവർ ഓഫ് അറ്റോണി പത്രം, ഭാര്യയുടെ, അതായത് ഭാര്യയുടെ സമ്മതപത്രം. ഒരു പ്രത്യേകം കാര്യം ഓർമ്മിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഉമ്മയോ ഉപ്പയോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ ഹാജരാക്കേണ്ടതാണ്. അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്, ഈ ഒരു അടുത്ത കാലത്ത് വന്നിരിക്കുന്ന നിയമത്തിൽപ്പെട്ടതാണത്, ഇന്ത്യൻ എംബസീൻ്റെ. അപ്പോൾ നമ്മൾ ഈ എംബസിക്ക് കൊടുക്കേണ്ട രേഖകൾ, ഈ പവർ ഓഫ് അറ്റോണിയുടെ പകർപ്പ് കോപ്പി, എല്ലാം കോപ്പി കൊടുത്താൽ മതിയിട്ട്, എംബസിക്ക് ഒന്നും ഒറിജിനൽ ആവശ്യമില്ല. പവർ ഓഫ് അറ്റോണിയുടെ കോപ്പി, ഈ ഓതറൈസ് ചെയ്ത വ്യക്തിയുടെ ഐ ഡി കോപ്പി, പിന്നെ മരിച്ച ആളുടെ പാസ്പോർട്ട് കോപ്പി, ഐ ഡി കോപ്പി. പിന്നെ ഒരു വലിയൊരു കൺഫ്യൂഷൻ കിടക്കുന്നത് വെച്ചാൽ, ഈ മരിച്ച ആൾക്ക് സെറ്റിൽമെൻ്റ് കിട്ടാനുണ്ടോ എന്നുള്ളതാണ്. ഭാര്യ നിർബന്ധമായിട്ട് എഴുതി ചേർക്കേണ്ട ഒരു വിഷയമുണ്ട്. ഭർത്താവിന് സെറ്റിൽമെൻ്റ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ, കിട്ടാനുണ്ടെന്നും കിട്ടാനുള്ളത് എൻ്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ് അവരെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കും എംബസിക്കും ഈ കാര്യത്തിൽ വളരെ വിഷയങ്ങൾ എളുപ്പമായി കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം ആ അക്കൗണ്ടിലേക്ക് ഇവരുടെ സെറ്റിൽമെൻറ്റ് തുക ഉണ്ടെങ്കിൽ അത് കമ്പനി രേഖാമൂലം അതിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വലിയൊരു കടമ്പ കഴിഞ്ഞിട്ടും, അതൊരു വലിയൊരു കടമ്പ തന്നെയാണത്. കൂടാതെ ഇവിടുന്ന് കിട്ടുന്ന ഹോസ്പിറ്റൽ, നമുക്ക് ഫസ്റ്റ് ഒരു തെഗ്രീർ കിട്ടും, ഹോസ്പിറ്റൽ റിപ്പോർട്ട്, മരിച്ച ആളുടെ റിപ്പോർട്ട്. അത് അറബിയിലായിരിക്കും ഒട്ടുമിക്ക ഹോസ്പിറ്റലിന് കിട്ടുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ഉടൻ തന്നെ ചെയ്ത് അത് നമ്മൾ എംബസിയിലേക്ക് ഇത്രയും രേഖ ഹാജരാക്കുന്ന കൂട്ടത്തിൽ ഇത്രയും രേഖ ഹാജരാക്കണം. പിന്നെ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ ഇന്ത്യൻ എംബസിക്ക് ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ കൊടുക്കണം. അതായത് ഞങ്ങളുടെ സ്റ്റാഫ് ഇന്നേതുപോലെ ഇന്ന സ്ഥലത്ത് മരണപ്പെട്ടിട്ടുണ്ട്, അത് ഞങ്ങൾ എംബസിയെ രേഖാമൂലം അറിയിക്കുന്നു. അതിൽ കൂടുതൽ തെളിവുകളോ മറ്റുള്ള ഒന്നും ഹാജരാക്കണം, എംബസിക്ക് ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പ് കൊടുക്കുന്നതെന്ന് മാത്രം. ഇത്രയും എംബസിക്ക് അയച്ചു കൊടുക്കേണ്ട സാധനങ്ങൾ, അത് ഫാക്സോ ഇപ്പോൾ ഇമെയിലാണ്, ഇമെയിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, എൻ ഒ സി ഇഷ്യൂ ചെയ്യും. രണ്ടാമത്തെ നടപടി എൻ ഒ സി ആണ്. നമ്മൾ ഈ എൻ ഒ സി കൈപ്പറ്റുന്നതോടുകൂടി ഞങ്ങൾ നമുക്ക് വീണ്ടും ഈ ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, സൗദി പോലീസിൻ്റെ ഭാഗത്തുനിന്നും സൗദി ഹോസ്പിറ്റലിൽനിന്നും വളരെ നമ്മൾക്കൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം സഹകരണം ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്ക് അവരോടൊക്കെ അത്രയും കടപ്പാടുണ്ട് ഈ വിഷയത്തിൽ. സൗദി ഈ പോലീസ് സ്റ്റേഷനായിക്കോട്ടെ, ഏത് ഔദ്യോഗിക ഓഫീസുകളായിക്കോട്ടെ, ഈ വിഷയത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വേഗതയിലാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
5: ഷാജി സാർ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആളുകൾ പറഞ്ഞ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു ഊഹാപോഹം മാത്രമാണ്, കാരണം സൗദിയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല അല്ലേ?
6: ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതായത് നമ്മൾ അടുത്തറിയുമ്പോഴാണ് കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഇതൊക്കെ അജ്ഞത മൂലവും ഈ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വശങ്ങളും അറിയാത്ത ആളുകൾ ചെയ്യുന്നത് കൊണ്ടാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ അവധി ദിവസം അല്ലാത്തതാണെങ്കിൽ മാക്സിമം നമ്മൾ പണിയെടുത്ത് രണ്ട് ദിവസം ആത്മാർത്ഥമായി അതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം ബോഡി ഇവിടെ മറവാടുകയോ അല്ലെങ്കിൽ രണ്ടര ദിവസം കൊണ്ട് ബോഡി നാട്ടിലെത്തുകയോ ചെയ്യും. എൻ്റെ അനുഭവത്തിൽ നിരവധി അവസ്ഥ അനുഭവങ്ങളുണ്ട്. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത്.
5: ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ തന്നെയാണ് മറവ് ചെയ്യേണ്ടത് എന്നുള്ളത്. എങ്കിലും പല ഘട്ടങ്ങളിലും നാട്ടിലേക്ക് മയ്യത്തുകൾ കൊണ്ടുപോകുന്ന നമ്മൾ കാണുന്നതാണ്, പേപ്പറിലൂടെ വായിച്ചതാണ്, അതിൻ്റെ കാലതാമസങ്ങളൊക്കെ. ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ മറവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ മറവ് ചെയ്യുകയാണെങ്കിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എത്ര ദിവസത്തെ വ്യത്യാസമുണ്ട്?
6: ഇതിൻ്റെ പേപ്പർ വർക്കിന് ഒരു വ്യത്യാസമില്ല, എല്ലാം ഒരുപോലെയാണ്. ആകെ കാലതാമസം വരുന്നത് നമ്മൾ കാർഗോയിൽ അയക്കാനുള്ള ഒരു 6 മണിക്കൂർ, എയർപോർട്ടിലേക്ക് 6 മണിക്കൂർ മുമ്പ് ബോഡി എത്തണം. അപ്പം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വൈകുന്നേരം ഫ്ലൈറ്റ് ഉണ്ടാവാറില്ല. മിക്ക ഫ്ലൈറ്റുകളും രാത്രിയാണ് പോകുന്നത്. മിക്കവാറും ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ഇതിന് സെലക്ട് ചെയ്യുന്നത്, കാരണം മറ്റുള്ളൊരു ബുദ്ധിമുട്ടൊന്നും വരണ്ട എന്നുള്ള നിലക്ക് തന്നെ. അതുകൊണ്ട് തന്നെ ഈ രാത്രി, അതായത് നമ്മൾ ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് മറവാടേണ്ട ബോഡിയാണെങ്കിൽ, ഇന്ന് ലുഹറിനോ അസറിനോ അല്ല ഇവിടുന്ന് മഗരിബിന് മറവാടുന്ന ഒരു മയ്യത്താണെങ്കിൽ നമുക്കത് നാട്ടിൽ പിറ്റേ ദിവസം 10 മണിക്ക് മറവാടാൻ കഴിയും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.
5: പേപ്പർ വർക്ക്സ് എല്ലാം ഒരുപോലെയാണോ?
6: എല്ലാം ഒരുപോലെയാണ്.
5: ഇനി ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്?
6: അതായത് ഇവിടെ അതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ആർക്കും വേണ്ട. അതായത് ഈ മരിച്ച ആളുടെ ഇഖാമ നമ്മുടെ ലേബർ ഓഫീസിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പ്രിന്റ് ഔട്ട് തരും, ഈ ആൾ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സെറ്റിൽമെൻറ്റ് ഹുക്കൂക്ക് എന്ന് പറയും അറബിയിൽ. ഈ സെറ്റിൽമെൻറ്റ് അവർ പ്രിൻ്റ് ഔട്ട് തരും, അതിൽ കറക്റ്റ് വ്യക്തമായിട്ടുണ്ടാവും സൗദി ഗവൺമെൻറ് ഇത്ര സാലറി ഉള്ള ആൾക്ക് ഇത്ര സെറ്റിൽമെൻറ്റ് നിർബന്ധമായി കൊടുത്തിരിക്കണം എന്നുള്ള ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് ലഭിക്കും, കമ്പനിക്ക് ലഭിക്കും. ആ പ്രിൻ്റ് ഔട്ടാണ് ഇവിടെ എംബസിക്ക് സാധാരണ നമ്മൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യുന്നത്.
5: ഈ ബോഡി നാട്ടിലേക്ക് അയക്കാനുള്ള ചെലവുകൾ ഇതൊക്കെ ആരാണ്, എങ്ങനെയാണ് വഹിക്കേണ്ടത്, ആരാണ് വഹിക്കേണ്ടത്?
6: ഇതിൻ്റെ ചെലവ് എന്ന് വെച്ചാൽ ഇപ്പോഴും അതും വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. കാരണം വെച്ചാൽ പണ്ടത്തെപ്പോലെ നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയില്ല. അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ഈ മരിച്ച ആളുടെ എല്ലാ ഡോക്യുമെൻറ്റും നമ്മളടുത്ത് മുൻകരുതലായിട്ട് ആദ്യം പൈസ ഇതിന് വേണമെന്നുള്ളൂ. അതായത് ഇവിടുത്തെ ശരാശരി ഒരു ബോഡി, ഇപ്പം ദമാം എന്നുള്ള കാര്യം ഞാൻ പറയാം. ദമാമെന്ന് ആദ്യം 1000 റിയാലായിരുന്നു എംബോം ചെയ്യുന്ന ചാർജ് ഈടാക്കിയെന്ന്. അത് പെടുന്നതിനെ പല ഘട്ടങ്ങളിലായി ഗവൺമെൻറ് മാറ്റം വരുത്തി. ഇപ്പം സെൻട്രൽ ഹോസ്പിറ്റലിൽ അതിന് 5000 റിയാലാണ് ബോക്സിന് ഫീസ് ഈടാക്കുന്നത്. ബോഡീൻ്റെ ചാർജ് വെച്ചാൽ കൊച്ചിക്കുള്ളത് വേറെയാണ്, കാസർഗോഡ് പല സ്ഥലങ്ങളിൽ ഇതാണ്. അതായത് 3000 2500 ഇടയിലാണ് കാർഗോ ചാർജ് വരുന്നത് തുക. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ എസ്കോർട്ട് പോകേണ്ട ഒരു വ്യക്തിക്കുള്ള ടിക്കറ്റ് സഹിതമാണ് നമ്മൾക്ക് ഈ ഇൻഷുറൻസ് കമ്പനി പിന്നീട് പാസ്സാക്കുന്നത്. കാരണം നമ്മളത് ഇതിൻ്റെ തുടർച്ച പറഞ്ഞു പോകുന്നതാണ് നല്ലത്, കാരണം ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഇൻഷുറൻസിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട രേഖകൾ, ഇയാൾ മരിച്ച ഡെത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി, അങ്ങനെയുള്ള എല്ലാ രേഖകളും, ഹോസ്പിറ്റലിൽ നിന്ന് ഈ ബോഡി പോയതിൻ്റെ ഇതിൻ്റെ കാർഗോൻ്റെ പേപ്പർ എല്ലാം സബ്മിറ്റ് കഴിഞ്ഞാൽ 10,000 റിയാൽ ഇൻഷുറൻസ് കമ്പനി ഈ ബോഡി അയച്ച ടീമിന്, സ്പോൺസർക്കോ ആരാണോ ഇത് ചെലവഴിച്ച്, അവർക്ക് ഇതിന്റെ രേഖാമൂലം ഇവരെ ചെക്ക് കൊടുക്കും ഇൻഷുറൻസ് കമ്പനി.
5: തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ
6: ആ തുക ഒരു 8,000 റിയാലോളം നമ്മുടെ കയ്യിൽ വേണമെന്നുള്ളൂ.
5: അപ്പോൾ നമ്മുടെ ബോഡി നാട്ടിലെത്തുമ്പോൾ അവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്യണം അതിന്?
6: ഈ ചോദ്യം വളരെ പ്രശസ്തമാണ്. കാരണം എന്താ വെച്ചാല് പലർക്കും അറിയാത്ത ഒരു വലിയൊരു മിസ്റ്റേക്കുണ്ട്. കാരണം ബോഡി എത്തിക്കഴിഞ്ഞാൽ ഒന്ന്, ഈ ബോഡി കുളിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം പലരും പല ചിന്താഗതിയും പല ആശയങ്ങളിലെ ആൾക്കാരായിരിക്കും. ഇവിടുന്ന് നല്ലവണ്ണം കുളിപ്പിച്ചിട്ടുണ്ടോ, ഇവിടെ ഇസ്ലാമിക പ്രകാരം തന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ടാണ് ഈ എംബോം ചെയ്യുന്നത്. അത് അതിൻ്റേതായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ആളുണ്ടെങ്കിൽ, കൂടത്തിൽ ആളുകളുണ്ടെങ്കിൽ ഇവിടെ എംബോം ചെയ്യാൻ നിൽക്കുമ്പോൾ കുളിപ്പിക്കാൻ വേണമെങ്കിൽ ബന്ധുക്കൾക്കോ രണ്ടുപേർക്കോ അതിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ അനുവാദമുണ്ട്. അതുകൂടാതെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന മരുന്ന് വളരെ കടുപ്പം കൂടിയൊരു മരുന്നാണിത്. കാരണം ഈ ബോഡി നമ്മൾ ഫ്രീസറിൽ പിന്നെ എത്ര ദിവസം വെച്ചില്ലെങ്കിലും വർഷങ്ങളോളം ഇതിന് കപ്പാസിറ്റി ഉണ്ടെന്നാണ് ആ മരുന്നിൻ്റെ ഇത് പറയുന്നത്. അപ്പം എംബോം ചെയ്യുന്നൊരു ബോഡി നാട്ടിലെത്തുമ്പം വീട്ടിൽ ഈ മരിച്ച ആളുടെ മൃതദേഹം അവിടെ എത്തുന്ന മുമ്പായിട്ട് തന്നെ തുറന്ന സ്ഥലങ്ങളിൽ വെച്ച് ഈ ബോഡി ഓപ്പൺ ചെയ്യണം. ഈ പെട്ടി ഓപ്പൺ ചെയ്തിട്ട് പെട്ടിയിൽ നിന്ന് മയ്യത്ത് സ്ട്രക്ചറിലേക്ക് മാറ്റി അതിലൊരു പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറുണ്ടാവും, ഒരു സിബിട്ട കവറാണ്, അതൊക്കെ മാറ്റി ഇദ്ദേഹത്തിൻ്റെ ഈ കഫം തുണി മാത്രം അതിൽ വെച്ചുകൊണ്ട് തന്നെ സാധാരണ മയ്യത്ത് കൊണ്ടുപോകുന്നത് പോലെ ഈ വീടുകളിൽ കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഇത് ശ്വസിച്ചു കഴിഞ്ഞാലും, ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ അലർജി അതുപോലെ തന്നെ ഛർദി വയറിളക്കം അതുപോലെ തന്നെ വലിയ അസുഖങ്ങൾ പലർക്കും പിടിപെട്ടിട്ടുണ്ട്. അത് ബോധക്ഷയം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഈ മരുന്നുകളാണ് അതിൽ തളിക്കുന്നത്. കാരണം അത്രയും വളരെ കടുപ്പമേറിയ മരുന്നാണ് എംബോം ചെയ്താൽ അതിലേക്ക് ഉപയോഗിക്കുന്നത്.
5: കേടുകൂടാതിരിക്കാൻ. ഓക്കെ, അപ്പോൾ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോയി കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്?
6: അല്ല, ബോഡി കാണാൻ പറ്റും. ഞാൻ പറയുന്നത് കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഈ ബോഡി പുറത്ത് വെച്ചിട്ട് എടുത്തിട്ട് നമ്മൾ മയ്യത്ത് അവിടെ വെക്കണം പറയുന്നത്.
5: വീട്ടിലെത്തുന്നതിന് മുന്നേ വഴിയിൽ വെച്ചിട്ട്?
6: വഴിയിൽ വെച്ചിട്ട്.
5: ഇനി നമ്മൾ പലപ്പോഴും പല വാർത്തകൾ കേട്ടതാണ്, ഇവിടെ മിക്കവാറും അപകട മരണങ്ങൾ ഒരുപാട് സംഭവിക്കാറുണ്ട്. അള്ളാഹു നമ്മൾ എല്ലാവരെയും അപകട മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ.
6: ആമീൻ.
5: ഈ അപകട മരണം സംഭവിക്കുമ്പോൾ അതും സ്വാഭാവിക മരണവും തമ്മിൽ വ്യത്യാസമുണ്ടാവുമല്ലോ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ്?
6: ഈ അപകട മരണം ഈ സംഭവിക്കുമ്പോൾ അത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്തത്, പോലീസ് എന്നല്ല. പിന്നെ അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ ഒരു വിഷയം കിടക്കുന്നത്. ഇൻഷുറൻസിൻ്റെ ക്ലെയിമും ഈ അപകടം സംഭവിച്ചിരിക്കുന്ന ഏത് വാഹനം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ പേപ്പർ വർക്കുകളൊക്കെ ഏതാണ്ട് ഒരേ രീതി തന്നെ, പോലീസ് എന്നുള്ളത് ട്രാഫിക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന് പിന്നീടുള്ള വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ അപകടത്തിൻ്റെ നടന്ന കാരണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് ഇൻഷുറൻസ് ലഭിക്കുമല്ലോ, ഗോസി അതുപോലെ തന്നെ പല ഇൻഷുറൻസും ഉണ്ട്. അത് വേണ്ടിയാണ് നമ്മൾ പേപ്പർ വർക്ക്, ചെറിയൊരു മാറ്റം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ, അത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
5: മിക്കവാറും അപകട മരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ബോഡി വേറെ എവിടെയെങ്കിലും നമ്മളറിയാത്ത, ഉദാഹരണത്തിന് ദമാമിലുള്ള ഒരു വ്യക്തി യാത്രയിലായിരിക്കെ റിയാദിലോ അങ്ങനെ വേറെ വഴിയിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ എങ്ങനെയത് നമ്മൾ മനസ്സിലാക്കി എടുക്കും?
6: അത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ ഇദ്ദേഹം വിളിച്ചിരിക്കുന്ന അവസാന കോളിലേക്കാണ് അവിടുത്തെ ട്രാഫിക് പോലീസ് ഫോൺ ഓപ്പൺ ചെയ്തിട്ട്, അതാണ് ഫോൺ ലോക്ക് ചെയ്യരുതെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഏറ്റവും പെട്ടെന്ന്. കാരണം അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തുറക്കാൻ പറ്റണം പെട്ടെന്ന് ഫോൺ. ഇത് തുറന്നു കഴിഞ്ഞാൽ അതിൽ കാണുന്ന നമ്പറിലേക്കാണ് ആദ്യം തിരിച്ച് കോൾ വരിക. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വിവരം കൈമാറുകയാണ്, ഇന്നയാൾ ഇന്നേതുപോലെ സ്ഥലത്ത്. അതാണ് അപകടങ്ങൾ പെട്ടെന്ന് അറിയാൻ കഴിയുന്നത്. പിന്നെ ആ പരിധിയുള്ള പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാത്രമേ നമുക്ക് എന്തെങ്കിലും പേപ്പർ വർക്ക് ചെയ്യാൻ പറ്റൂ. എവിടെയാണോ മരണപ്പെടുന്നത് ആ പരിധി ഉണ്ട് അവിടെ, അവിടെ വെച്ചിട്ട് നമുക്ക് പേപ്പർ വർക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയും.
5: ഇന്ന് അൽഹംദുലില്ലാ സൗദിയിലെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങളെപ്പോലുള്ള പൊതു സാമൂഹിക പ്രവർത്തകരുണ്ടല്ലോ, അവരുടെ സഹായങ്ങൾ കിട്ടുമായിരിക്കും അല്ലേ?
6: ആ, എല്ലാവരും ഉണ്ട്. എല്ലാം ഇവിടെ പിന്നെ സാമൂഹിക പ്രവർത്തകർ, പ്രത്യേകിച്ച് നമ്മുടെ ദമാമിൻ്റെ ഒരു വലിയൊരു സമ്പത്താണ് നമ്മുടെ നാസ് വഖം എന്ന് പറയുന്നത്. അദ്ദേഹമാണ്, അദ്ദേഹം ചെയ്ത ബോഡികൾക്ക് കയ്യും കണക്കുമില്ല എന്ന് പറയാം. നാസ്വക്കത്തിൻ്റെ കെയറോഫിൽ നമ്മളെപ്പോലെ മലയാളികൾ മാത്രമല്ല, ജയിലിൽ കിടക്കുന്നതും അജ്ഞാത മൃതയും അതുപോലെ ഒരുപാട് കേസുകളും അദ്ദേഹം വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ സ്വന്തം റിസ്കിൽ ചെയ്യുന്ന ഒരു വലിയ വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മളൊരു ഗുരുതുല്യനായ ഒരു വ്യക്തിയാണ്, ഇവിടുത്തെ സൗദിയിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് ഞാൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. ഒരുപാട് പ്രവർത്തകരുണ്ട്, ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്ത ഡെഡ് ബോഡീൻ്റെ വർക്ക് എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യയിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ്.
5: സന്ദർഭത്തിൽ ഞാൻ പറയാം, ഞങ്ങൾ നാസ്വക്കത്തെ എപ്പിസോഡിലേക്ക് ക്ഷണിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണമാണ് ഈ ഒരു പ്രോഗ്രാമിന് എത്തിപ്പെടാൻ കഴിഞ്ഞ സാധിച്ചിട്ടില്ല, കുറെ മുന്നേ ക്ഷണിച്ചതായിരുന്നു. ഇനി നമ്മൾ മരണത്തിൽ പല വളരെ റെയർ കേസിലെങ്കിലും സൗദി അറേബ്യയിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ കാണാറുണ്ട്. അങ്ങനെ ആത്മഹത്യ മരണങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് നിയമത്തിൻ്റെ ഒരുപാട് കുരുക്കുകളുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത്, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ?
6: ആത്മഹത്യ കഴിഞ്ഞ ഈ റേഡിയോയിലൂടെ എനിക്ക് ഒരു ചെറിയൊരു ഉപദേശം പോലെ പറയാനുള്ളത്, എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അത് തരണം ചെയ്യുക, അത് ഏത് മതക്കാരായിക്കോട്ടെ, ഒരിക്കലും ആത്മഹത്യക്ക് മുതിരരുതെന്നാണ് എനിക്കൊന്ന് പറയാനുള്ളത്. അത് നിമിഷ നേരങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരസ്പരം കൈമാറിയാൽ തന്നെ സൗഹൃദങ്ങൾ കൂടെ തന്നെ ഒരുപാട് മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ചെറിയ കൗൺസിലിങ്ങിൻ്റെ കുറവൊക്കെ ഉണ്ട് ഇവർക്ക്. ചെറിയ നാട്ടിലുള്ള പ്രവാസി ബന്ധുക്കൾ പോലും ഈ ആത്മഹത്യക്ക് ഒരു കാരണക്കാരനാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രവാസികൾ ഈയിടെ അടുത്ത കാലങ്ങളിൽ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ്. ഒന്ന്, മുഖ്യമായിട്ട് നമ്മുടെ ആർഭാട ജീവിതവും സാമ്പത്തികമാണ് ഇതിൽ മുഖ്യ വില്ലൻ. ഇതിൽ നമുക്ക് പറയാനുള്ള ചില, ആത്മഹത്യ ചെയ്താൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. മറ്റുള്ള കാര്യങ്ങൾ ഓരോ മതത്തിൽപ്പെട്ട ഓരോ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് അവിടെ കിടക്കട്ടെ. എനിക്ക് ഈ വിഷയം സൂചിപ്പിക്കാനുള്ളത്, നമ്മളെ കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട് നാട്ടിൽ ബന്ധുക്കൾ, അതായത് ഭാര്യ, അമ്മ, അച്ഛൻ, കുട്ടികൾ എന്നൊക്കെ. ഇവർക്ക് ഈ ബോഡി അവിടെ കിട്ടുമ്പോഴത്തേക്ക് ഏതാണ്ട് 45 ദിവസം ഈ ഫോറൻസിക് റിപ്പോർട്ട് ചെയ്ത് ഏത് ആത്മഹത്യയായിക്കോട്ടെ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി ആരിടപെട്ട് കഴിഞ്ഞാലും ഇവിടുന്ന് വിട്ടുതരില്ല. അത് ഇവിടുത്തെ ഒരു നിയമത്തിൻ്റെ ഒരു നിർബന്ധമാണത്. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം കൂടാതെ വിട്ടുകിടില്ല. ഈ ഫോറൻസിക് ലാബ് റിപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 40-45 ദിവസമാകും ആ ബോഡി പോകാനും. ആ 45 ദിവസം ഒരാൾ മോർച്ചറിയിൽ കിടക്കുക എന്ന് പറയുന്നത് ആ മനുഷ്യൻ വികൃതനാകുകയാണ്. സ്വന്തം ഭാര്യയ്ക്കൊന്ന് അവസാനമായി ചുംബിക്കാൻ പോലും സാധിക്കാത്തൊരു അവസ്ഥയാണത്. വലിയ ദയനീയമാണത്. കാരണം നമ്മൾ നിരവധി കണ്ട ഇതുകൊണ്ട് മനസ്സിൻ്റെ പ്രയാസം കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനത്തെ ഒരു റേഡിയോയിലൂടെ ഇങ്ങനൊരു വിഷയം പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ സ്വന്തത്തെക്കുറിച്ചല്ല ആ നാട്ടിലുള്ള ബന്ധുക്കളെക്കുറിച്ചെങ്കിലും ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ഈ ഇതിലൂടെ ഒന്ന് ചെറിയ ഒരു ഉണർത്താനാണ്.
5: വളരെ നല്ല ഒരു ഉപദേശമാണ്. ആത്മഹത്യ വളരെയൊരു വലിയൊരു തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ആണെങ്കിലും ഇവിടെ നമ്മൾ ചില ആത്മഹത്യകൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഈ ഒരു അവസരത്തിൽ ആ നിയമ കുരുക്കുകൾ കുറച്ചധികമാണെന്ന് നമുക്കറിയാമല്ലോ. എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടത്? എന്താണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
6: അവനെ പറ്റി പലർക്കും ഒരു ചെറിയ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. അതൊക്കെ എവിടെയൊക്കെയോ തട്ടിമുട്ടൊക്കെ മുറിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ചെറിയ ധാരണയൊക്കെ ഉണ്ട്. സത്യത്തിൽ എംബം ചെയ്യുന്നത് വളരെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ അവരുടെ കുടൽ നീക്കം ചെയ്യുന്നുണ്ട്. അവിടെ ഒരുതരം ഒരു ഈർച്ചപ്പൊടി ഒരു പൊടി നിറയ്ക്കുകയാണത്. കാരണം അത് വയറ് വീർത്ത് പൊട്ടാതിരിക്കാൻ വേണ്ടി വേറൊന്നും ചെയ്യുന്നില്ല. അവിടെ ചെറിയൊരു ഇത് കട്ട് ചെയ്തിട്ട് അത് എടുത്ത് കളയും. ഈ അഴുക്ക് മാത്രം എടുത്ത് ഒഴിവാക്കിയിട്ട് കുടൽ ഇതെടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എംബം ചെയ്യുന്നത് വെച്ചാൽ സാധാരണ നമ്മൾ ബോക്സ് അറിയാലോ, അതിലേക്ക് ഇതിൻ്റെ മരുന്നുകളും തയ്യാറാക്കി ആദ്യം ബോഡി അതിലേക്ക് വെക്കുന്നു. ഇതിൽ മരുന്നുകൾ തളിച്ച് അത് സിബിട്ട് കവർ ചെയ്തോട് കൂടിയിട്ട് വളരെ ലളിതമായിട്ടുള്ള പരിപാടികളാണത്. പക്ഷെ അതിന് ഗൗരവമുണ്ട്, ആ മരുന്നുകൾക്കെല്ലാമുള്ള പ്രാധാന്യമുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ ലളിതം തന്നെയാണത്. അതാണ് എംബം ചെയ്യുമെന്ന് പറയുന്നത്, ഒരു ബോക്സിലേക്ക് ആളെ മാറ്റുന്നത് മാത്രം. അത് അടച്ചുറപ്പുള്ള ബോക്സായിരിക്കും, വളരെ സേഫ്റ്റി ആയിരിക്കും അത്.
5: ഇനി പണ്ട് വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്, അതായത് കുറേ കാലം പഴക്കം ചെന്ന ബോഡി അത് മാറി ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ശരിയായ ബന്ധുക്കൾ ഇവിടെ ഇല്ല, നിങ്ങളെ പോലെ ആളുകളാണല്ലോ അത് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ഇത് ഉറപ്പുവരുത്തുന്നത്?
6: അത് അതിലേക്ക് വരാം. അതായത് ഈ മരിച്ച ആളുകളെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് അവർക്ക് ടാഗ് ഫിറ്റ് ചെയ്യുന്നുണ്ട് കയ്യിൽ, നല്ല ഒരു പ്രിൻ്റാണത്, അത് ദ്രവിച്ചൊന്നും പോകില്ല. അതിൽ ഈ ഐ ഡി, ഇതിൽ അയാളെ വ്യക്തമായ ഐ ഡി അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഐ ഡി നമ്പറും അയാളുടെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇപ്പം ഇനി ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാലും ആ രേഖ അവിടെ കിടക്കുന്നുണ്ടാവും. ഇപ്പം ഇപ്പം ഇവിടെ കണക്ക് 2 മാസത്തിൽ കൂടുതൽ ബോഡി വെക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഫൈൻ ഈടാക്കുന്നുണ്ട് ഇപ്പോഴും, കാരണം ചില ആളുകൾ കാലതാമസം സംഭവിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറെ പ്രയാസങ്ങളൊന്നുമില്ല. പിന്നീട് മുഖം ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് അസാധ്യമാണ്. കാരണം ഈ മരിച്ച ആളുകൾ ഈ മോർച്ചറി കിടക്കുന്നതോടെ അവരുടെ കണ്ണുകളൊക്കെ കുഴിഞ്ഞ് മുഖമൊക്കെ ഒരു വികൃത രൂപത്തിലേക്ക് മാറുന്നുണ്ട്, കളർ മാറും. പിന്നെ ആൾ നമ്മൾ കണ്ടതിലൊക്കെ 1000 അടങ്ങെന്ന് പറയാം, മടങ്ങ് വ്യത്യാസത്തിലാണ് ഈ ബോഡി നമുക്ക് പിന്നെ കാണാം. ഒരു എത്രയോ എനിക്ക് അറിയാം, അനുഭവത്തിൽ തന്നെ ഉണ്ട്. നേപ്പാൾ സ്വദേശി സ്വന്തം അനുജനല്ല എന്ന് പറഞ്ഞതുപോലുണ്ട്. അവസാനം പറഞ്ഞാൽ ബോഡി വിട്ടിരുന്നില്ല, നമുക്കിത് കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് ഇയാൾ സംഭവിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനയാൾ കാണുന്നത്, സഹോദരനെ കാണുന്നത് വെളുത്ത സുന്ദരനായ ഒരു മനുഷ്യനാണ്. പക്ഷെ അത് ചെറിയ ഈ സ്പോൺസർ ലഭിക്കാത്തതും ഈ പാസ്പോർട്ട് ഉറവും അങ്ങനെ ഒരുപാട് കാല പ്രശ്നങ്ങൾ വന്നിട്ട് കാലതാമസം 2 മാസത്തിൻ്റെ മുകളിൽ മോർച്ചറി കിടന്നു. അപ്പം ആ ബോഡി സഹോദരൻ പറയുന്നത് ഇതെൻ്റെ സഹോദരനല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടപെട്ട വിഷയമാണ് നേരിട്ട് കാണുന്നത്. അതുപോലത്തെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
5: ഇനി നമുക്ക് അറിയാം, സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാതെ അമുസ്ലിങ്ങളെല്ലാം ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഒരു അമുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ബോഡി ഇവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുപോവാം. ഇൻ കേസ് അവർ ബോഡി കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ അങ്ങനെയുള്ള ബോഡികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്?
6: ആ ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു വളരെ ഉപകാരപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഈ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഇവിടെ. തെറ്റിദ്ധരിക്കപ്പെടുന്ന വെച്ചാൽ ഒരു സൗദി അറേബ്യനെ പറ്റി ഒരു മോശമായൊരു ചിത്രം ആളുകളെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ചില ശക്തികൾ അതിൻ്റെ പിന്നെ, അത് ഇവിടെ നിന്ന് ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, പുറത്തുള്ള ശക്തികളുമുണ്ട്. അവർക്കൊക്കെ എങ്ങനെയെങ്കിലും സൗദി അറേബ്യനെ മോശമാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അവർക്ക് വേറെ ഇതൊന്നുമില്ല. അതെന്ന് വെച്ചാൽ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഗവൺമെന്റിന് എടുത്ത് കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നൊന്നും ഒരു നോട്ടമില്ല. അവർ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോവുക, മറവാടുക എന്ന് പറയുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഈ ഉണ്ടല്ലോ നോൺ മുസ്ലിംസിനെ സംബന്ധിച്ചിട്ട് അവർക്ക് അപൂർവം ആളുകളെ ഇവിടെ നമ്മൾ മറവാടേണ്ടി വരുന്നുള്ളൂ. അൽഖർജ് ഭാഗത്ത് അവർക്ക് ഒരു നോൺ മുസ്ലിംസ് തന്നെ ഒരു എന്താണ് ശ്മശാനം തന്നെ ഉണ്ട്. പിന്നെ നജറാൻ ഭാഗത്തുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് സൗദിയിൽ. മൂന്ന് ഭാഗത്ത് തന്നെ, മൂന്നോ നാലോ ഭാഗത്ത് ഈ നോൺ മുസ്ലിംസ് തന്നെയായിട്ട് ഈ ശ്മശാനം പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുണ്ട്. കെട്ടുറപ്പുള്ള, അതായത് ചുറ്റുമതിലൊക്കെയുള്ള, വളരെ സജ്ജീകരിച്ച, അതായത് നമ്മൾക്ക് സാധാരണ ഒരു മുസ്ലിംസിന് എങ്ങനെയാണ്

0: ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: സെറ്റ് അപേക്ഷ മെയ് 22 വരെ. ഹയർ സെക്കൻഡറി നോൺ വെക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷ സെറ്റ് ജൂലൈയിൽ നടത്തും. LBS സെന്ററിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി മെയ് 22. ബിരുദാനന്തര ബിരുദത്തിന് 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEdഉമാണ് യോഗ്യത. PG യോഗ്യതയുള്ള PEd അവസാന വർഷ വിദ്യാർത്ഥികൾക്കും BEd യോഗ്യതയുള്ള PG അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗക്കാർക്ക് 1300 രൂപയും SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 750 രൂപയും. ഭിന്നശേഷി വിഭാഗക്കാർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ ഹാജരാക്കണം. സെറ്റ് അപേക്ഷ മെയ് 22 വരെ. വിവിധ ഒഴിവുകൾ സംബന്ധിച്ചും മറ്റും അറിയുന്നതിനായും പരീക്ഷ സംബന്ധിച്ച നിബന്ധനകൾ അറിയുന്നതിനുമായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
0: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്തിരി വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
4: ലളിതം, സരസം, മനോഹരം. പീസ് റേഡിയോ നുറുങ്ങുകൾ. നുറുങ്ങുകൾ
3: പുതുതലമുറയെപ്പറ്റി വേവലാതിപ്പെടുന്ന മാതാപിതാക്കളോട്. എഴുത്ത് റോഷൻ പുനലൂർ. വേനൽ അവധിക്കാലം വന്നതോടെ മക്കൾക്ക് വേണ്ടിയുള്ള ക്യാമ്പുകളാണ് നാട്ടിലെങ്ങും. എന്നാൽ കുട്ടികൾക്ക് മാത്രമല്ല, രക്ഷിതാക്കൾക്കും നല്ല രക്ഷാകർത്തൃത്വത്തെക്കുറിച്ച് പഠന ക്യാമ്പുകൾ അനിവാര്യമാണ്. ഈയിടെ ഉണ്ടായ ഒരു അനുഭവമാണ് ഇങ്ങനെ പറയാനൊരു കാരണം. മതപണ്ഡിതനും കൗൺസിലറുമായൊരു വ്യക്തിയുമായി സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പങ്കുവച്ച ഒരു അനുഭവം ഇങ്ങനെയായിരുന്നു. ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ പ്രശ്നവുമായി വന്നു. മകനെക്കുറിച്ചുള്ള പരാതികളുടെ കെട്ടഴിച്ചു അവർ. ഏറെ സമയം അവരെ കേട്ടു, പ്രശ്നം പഠിച്ചു. മകന്റെ ഭാഗത്ത് ചില്ലറ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ അവർക്കിടയിലെ പ്രശ്നങ്ങളുടെ മർമ്മം, ആ മാതാപിതാക്കളുടെ നിലപാടുകളും സമീപനങ്ങളും ചില വാശിയേറിയ തീരുമാനങ്ങളുമായിരുന്നു. അതവരെ ബോധ്യപ്പെടുത്താൻ ഏറെ പണിപ്പെടേണ്ടി വന്നു. കുട്ടികളുടെ പഠനം, സ്വഭാവരീതികൾ, ആരാധനാകർമ്മങ്ങൾ, വിവാഹം തുടങ്ങിയവയിലൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതിൽ രക്ഷിതാക്കളുടെ സമീപന രീതിക്ക് വലിയ പങ്കുണ്ട്. അപവാദങ്ങളെ സാമാന്യവൽക്കരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ ഭൂരിപക്ഷവും കഴിവുറ്റവരാണ്. പലതരം

0: ശേഷികളാൽ സമ്പന്നരുമാണ്. അറിവും നിലപാടുകളും ചിന്താശേഷിയുമൊക്കെ ഉള്ളവരാണ് പുതിയ കാലത്തെ കുട്ടികളിൽ വലിയൊരു ശതമാനവും. ശരാശരി നിലവാരം പുലർത്തുന്നവരാണ് മറ്റു ചിലർ. പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നവർ താരതമ്യേന കുറവാണ്. മില്ലേനിയം ജനറേഷൻ, ആൽഫ ജനറേഷൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന പുതിയ കാലത്തെ കുട്ടികൾ തികച്ചും വ്യത്യസ്തമായൊരു തലമുറയാണ്. രക്ഷിതാക്കൾ തങ്ങളുടെ ലോകത്തിരുന്ന് അവയെ നയിക്കാനും നിയന്ത്രിക്കാനും ശ്രമിക്കുന്നതാണ് പലപ്പോഴും അപകടം വരുത്തുന്നത്. കുട്ടികളെ മനസ്സിലാക്കുന്നതിലും അതിനനുസരിച്ച് പെരുമാറുന്നതിലും അംഗീകരിക്കുന്നതിലും രക്ഷിതാക്കൾ വലിയ തോതിൽ പരാജയപ്പെടുന്നു എന്നതൊരു വസ്തുതയാണ്. തങ്ങളെക്കാൾ ഉയർന്ന് ചിന്തിക്കുന്നവരാണ്, കഴിവുകൾ ഉള്ളവരാണ് തങ്ങളുടെ മക്കൾ എന്ന് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. അതിന് കഴിയണമെങ്കിൽ പുതിയ തലമുറയെ പഠിക്കുക തന്നെ വേണം. കുട്ടികളുടെ മനഃശാസ്ത്രം, സമീപന രീതികൾ, കഴിവുകൾ തുടങ്ങിയവയൊക്കെ രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആധുനിക കാലത്തെ ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും വളർച്ച അതിലേക്ക് ജനിച്ചു വീഴുന്ന കുട്ടികളുടെ കഴിവുകളും കാഴ്ചപ്പാടുകളും അതിൽ അവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സ്വപ്നങ്ങളുമൊക്കെ സാധാരണ രക്ഷിതാക്കൾ ആലോചിക്കുന്നതിനും അപ്പുറത്താണ്. ഇതേക്കുറിച്ചൊക്കെ രക്ഷിതാക്കൾ ആഴത്തിൽ അറിവും ബോധവുമുള്ളവരായിരിക്കണം. ITയിൽ വലിയ സ്വപ്നം കാണുന്ന മകനെ തൻ്റെ വലിയ ഷോപ്പ് നോക്കി നടത്താൻ നിർബന്ധിക്കുന്ന രക്ഷിതാവ് തൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചല്ല മകൻ്റെ പോക്കെന്ന് വേവലാതിപ്പെടുന്നതിൽ എന്തർത്ഥം? ചരിത്ര ഗവേഷകനായി അക്കാദമിക് ജീവിതം തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന മകനോട് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ മേൽനോട്ടക്കാരനാകാൻ ആവശ്യപ്പെടുന്നത് ശരിയാണോ? പാരമ്പര്യ രക്ഷാകർത്തൃത്വത്തിൻ്റെ ശാസനാരീതികൾക്കും അധികാര പ്രയോഗങ്ങൾക്കും അപ്പുറത്താണ് പുതിയ തലമുറയുടെ ജീവിതം എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇന്ന് വീടകങ്ങൾ സംഘർഷഭരിതമാകുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് കുട്ടികളെ മനസ്സിലാക്കുന്നതിലും അതിനനുസരിച്ച് അവരോട് പെരുമാറുന്നതിലും രക്ഷിതാക്കൾക്ക് സംഭവിക്കുന്ന ചില പിഴവുകളാണ്. കുട്ടികളുടെ പിന്നാലെ കൽപ്പനകളും ഉപദേശങ്ങളും മാത്രമായി മുഴുസമയം നടക്കുന്ന രക്ഷിതാക്കളെ സ്വൈരക്കേടായിട്ടാണ് മക്കൾ കാണുക. ഇത് രക്ഷാകർത്തൃത്വത്തിൻ്റെ പരാജയമാണ്. പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായാണ് പലരും രക്ഷാകർത്തൃത്വത്തെ പ്രയോഗത്തിൽ വരുത്തുന്നത്. തങ്ങൾക്ക് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടിയത് തങ്ങളുടെ മക്കളിൽ പ്രയോഗിക്കുകയാണ് പലരും. കാലത്തെയും തലമുറകളെയും പഠിച്ച് വികസിപ്പിക്കേണ്ടതാണ് പുതിയ രക്ഷാകർത്തൃ സമീപനങ്ങൾ. ക്രിയാത്മകതയ്ക്കാണ് അതിൽ ഊന്നൽ നൽകേണ്ടത്. കുട്ടികൾക്ക് പ്രശ്നമില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. തീർച്ചയായും പുതിയ തലമുറയ്ക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഏതു കാലത്താണ് കുട്ടികളിൽ പ്രശ്നങ്ങളില്ലാതിരുന്നിട്ടുള്ളത്? പുതിയ തലമുറയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആധി കൊള്ളുന്ന രക്ഷിതാക്കൾ തങ്ങളുടെ തന്നെ സ്വന്തം കുട്ടിക്കാലത്തെക്കുറിച്ചും കൗമാര ജീവിതത്തെക്കുറിച്ചും ആലോചിച്ചാൽ ഇതിന് മറുപടി ലഭിക്കും. സ്ക്രീൻ ടൈം കൂടിയത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ആ പ്രശ്നങ്ങളെക്കാൾ എത്രയോ അപ്പുറത്താണ് പുതിയ തലമുറയുടെ താൽപ്പര്യങ്ങളും കഴിവുകളും കാഴ്ചപ്പാടുകളും. അത് നാം തിരിച്ചറിയണം, അംഗീകരിക്കണം, വളർത്താൻ കൂടെ നിൽക്കണം. കുട്ടികളെ അവരുടെ തന്നെ സ്വപ്നങ്ങളിലേക്ക്, നല്ല സ്വപ്നങ്ങളിലേക്ക് വളർത്തണം, രക്ഷിതാക്കളുടെ സ്വപ്നങ്ങളിലേക്കല്ല. അധികാരിയായ രക്ഷിതാക്കളുടെ കണ്ണിലൂടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മാത്രം കാണുകയും നിഷേധാത്മക രീതിയിൽ അവരെ സമീപിക്കുകയും ചെയ്യുന്നത് ഏറെ അപകടകരമാണ്. അതിനപ്പുറമുള്ള ഒട്ടേറെ വഴികളുണ്ട് പുതിയ തലമുറയോട് ഇടപെടാനും സംവദിക്കാനും. അത് രക്ഷിതാക്കൾ പഠിച്ചെടുക്കുക തന്നെ വേണം. അതിന് നല്ല പരിശീലനം നേടണം. ആയതിനാൽ രക്ഷിതാക്കൾക്കും അവധിക്കാല പഠന ക്യാമ്പുകൾ അനിവാര്യമാണ്. കുട്ടികളുടെ ക്യാമ്പിൻ്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ പേരിന് നടത്തിയെന്ന് വരുത്തേണ്ട ചടങ്ങ് പരിപാടിയെക്കുറിച്ചല്ല പറയുന്നത്, നല്ലൊരു പഠന ക്യാമ്പിനെക്കുറിച്ചാണ്. ആസ്വാദനങ്ങളോടെയുള്ള അനുഭവമായിരിക്കണം അത്. 10 ദിവസത്തെ ക്യാമ്പ് കുട്ടികൾക്ക് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ 3 ദിവസമെങ്കിലും മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകേണ്ടതുണ്ട്. നവതലമുറയും രക്ഷിതാക്കളും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും കുട്ടികളുടെ കൂട്ടുകാരാവുക. മക്കൾ വലുതാകുന്ന സന്ദർഭത്തിൽ കൂടുതലായി രക്ഷിതാക്കളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും മാതാവിൻ്റെ സാന്ത്വനവും പരിഗണനയും ഉപ്പയുടെ ചങ്ങാത്തവും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ വിഷമങ്ങളും ആവലാതികളും കേൾക്കാൻ, പരിഹരിക്കാനും പറ്റിയ ഒരാൾ അവർക്ക് ആവശ്യമാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണിത്. മാത്രമല്ല, ഈ ഘട്ടത്തിൽ ഭയം, അസ്വസ്ഥത, സംഘർഷം തുടങ്ങിയ പല മാനസിക മാറ്റങ്ങളും സന്താനങ്ങളിൽ പ്രകടമാവുകയും ചെയ്യും. സ്കൂളുകളിൽ നിന്നും മടങ്ങിവരുന്ന മക്കളെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ മാതാക്കൾ വീട്ടിലുണ്ടാവണമെന്നാണ് ആധുനിക പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും സന്ദർഭങ്ങളിലും. കാരണം മാതാവിനും സന്താനങ്ങൾക്കുമിടയിലെ ചങ്ങാത്തം അവരുടെ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകമായാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ശത്രുതാവികാരം. ജോലിത്തിരക്കോ മറ്റോ കാരണം ദിവസത്തിൽ പ്രത്യേക സമയമോ സന്ദർഭമോ മക്കൾക്ക് വേണ്ടി നീക്കിവെക്കാൻ സാധിക്കാതെ വരുന്ന മാതാപിതാക്കളിൽ നിന്നും അവർ അകലുകയും അവരോട് ശത്രുത വെച്ചു പുലർത്തുകയും ചെയ്യുമെന്ന് ഇതു സംബന്ധിച്ച പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അവരെ നിരീക്ഷിക്കാനും പിന്തുടരാനും വിവിധങ്ങളായ മാർഗങ്ങളും സംവിധാനങ്ങളും സ്വീകരിക്കേണ്ടതുണ്ടെന്നും അവർ സൂചിപ്പിക്കുന്നു. മാതാക്കൾ പ്രത്യേകിച്ചും ദിവസം മുഴുവൻ തന്നെയും അവരുടെ കൂടെ കൂടുന്നുവെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. രക്ഷിതാക്കൾക്കും സന്താനങ്ങൾക്കുമിടയിലെ ചങ്ങാത്തം അവരുടെ വളർച്ചയ്ക്കനിവാര്യമായ കാര്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തെ നേരിടുന്നതിൽ അതവർക്ക് സ്ഥൈര്യവും പ്രതീക്ഷയും നൽകുന്നു. മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മാറ്റുകൂട്ടുന്ന മുഖ്യ ഘടകമാണ് അവർക്കിടയിലെ ചങ്ങാത്തം. സ്നേഹം, വിശ്വാസം, ബഹുമാനം തുടങ്ങിയ മൂന്ന് അടിസ്ഥാനങ്ങളിൽ മേലാണ് അവർക്കിടയിലെ ചങ്ങാത്തം നിലനിൽക്കുന്നത്. സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി അവരെ വളർത്തുക, അവരുടെ ആവലാതികൾക്ക് ചെവി കൊടുത്ത് വിശ്വാസം നേടിയെടുക്കുക, ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിലൂടെ അവരാൽ ആദരിക്കപ്പെടുക, അങ്ങനെ മക്കളുടെ കൂട്ടുകാരാവുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഐ ടി ജാലകം, ഇമെയിൽ ഉപയോഗം, ഭാഗം 4, റീസൈക്കിൾ ബിൻ, ഡിലീറ്റ് അക്കൗണ്ട്. അവതരണം ഷാനിദ് പാണ്ടിക്കാട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ജിമെയിൽ അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. പുതിയ ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക, അതിൽ നിന്ന് സന്ദേശം അയക്കുക, വന്നിട്ടുള്ള സന്ദേശങ്ങൾ നോക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൽ നമ്മളതിൻ്റെ ബാക്കി തുടരുകയാണ്. നമുക്ക് വന്നിട്ടുള്ള ഇമെയിലുകളെ വ്യത്യസ്ത കാറ്റഗറിയായി, അതായത് നമുക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇമെയിലുകൾ ഒന്ന് തരംതിരിക്കണം എന്നൊക്കെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട് ആപ്പിൻ്റെ അകത്ത് തന്നെ. നമ്മുടെ ഇൻബോക്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ, ജിമെയിൽ അപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള ഇമെയിലുകൾ കാണും. അപ്പോൾ അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സന്ദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തൽക്കാലം മാർക്കുകയാണെങ്കിൽ നമുക്കത് സ്റ്റാർ കൊടുക്കാം. ഇപ്പോൾ അതിന് ഓരോ ഇമെയിൽ വന്നിട്ടുള്ളതിൻ്റെ വലതുവശത്ത് നമുക്ക് സ്റ്റാർ ചിഹ്നം കാണാൻ പറ്റും. അപ്പോൾ ആ സ്റ്റാർ ചിഹ്നത്തിൽ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അതിലൊരു മഞ്ഞ കളർ വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഒരു ഇമെയിൽ സ്റ്റാറായി മാർക്ക് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ സ്റ്റാറായി മാർക്ക് ചെയ്തിട്ടുള്ള ഇമെയിലുകൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ മുകളിൽ വലതുവശത്തുള്ള ഐക്കൺ, മെനു ഐക്കണ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർഡ് എന്നുള്ള ഒരു കാറ്റഗറി കാണാൻ പറ്റും. അപ്പോൾ ആൾ ലേബിൾസ് എന്നുള്ളതിൻ്റെ താഴെയാണ് അത് വരിക. ആൾ ഇൻബോക്സ്, ഇൻബോക്സ് അതിൻ്റെയൊക്കെ താഴെയായിട്ട് സ്റ്റാർഡ് എന്നുള്ളൊരു കാറ്റഗറി കാണാൻ പറ്റും. അപ്പോൾ ആ സ്റ്റാർഡ് ഇമെയിലുകൾ എത്ര ഉണ്ടോ ആ ഒരു എണ്ണം അവിടെ കാണിക്കും. ഇപ്പോൾ 15-20 അങ്ങനെ എത്ര എണ്ണം ഉണ്ട് വെച്ചാൽ അതവിടെ അവിടെ തന്നെ കാണിക്കും സ്റ്റാർഡ് എന്നുള്ളതിൻ്റെ നേരെ. അപ്പോൾ സ്റ്റാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാണോ സ്റ്റാറായിട്ട് കൊടുത്തിട്ടുള്ളത് ഇമെയിലുകൾ, ആ ഇമെയിലുകൾ അതിൻ്റെ അകത്ത് കാണിക്കും. ഇപ്പോൾ നമ്മൾ ഇൻബോക്സിലുള്ള മെയിലുകൾ മാത്രമല്ല, നമ്മളെ സെൻഡ് ബോക്സിലുള്ള, നമ്മൾ അയച്ചിട്ടുള്ള ഇമെയിലുകൾ നമുക്ക് പ്രധാനമായി മാർക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സ്റ്റാർ എന്നുള്ളതിന് ഓരോ ഇമെയിലിൻ്റെ നേരെയുള്ള സ്റ്റാർ എന്നുള്ളത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അത് സ്റ്റാർ കാറ്റഗറിയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് പിന്നീട് സ്റ്റാർ എന്നുള്ള കാറ്റഗറി നമ്മൾ ആ മെനുവിൽ പോയിട്ട്, ഇടതുവശത്ത് മുകളിലുള്ള മെനുവിൽ പോയിട്ട് നമ്മൾ സ്റ്റാർഡ് എന്നുള്ള STARRED സ്റ്റാർഡ് നക്ഷത്രം എന്നുള്ളത്. അപ്പം സ്റ്റാർഡ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതൊക്കെയാണ് സ്റ്റാറായിട്ട് തരംതിരിച്ചിട്ടുള്ളത് അതൊക്കെ അവിടെ കാണും. ഇനി നമുക്ക് സ്റ്റാർഡ് എന്നുള്ളത് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ആ സ്റ്റാറിൽ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു ഇമെയിൽ നേരെയുള്ള മഞ്ഞ കളറായിട്ട് കാണുന്ന ആ സ്റ്റാർ ചിഹ്നത്തിൽ എന്ത് ചെയ്യും, ഒന്നുകൂടെ അമർത്തി കഴിഞ്ഞാൽ ആ സ്റ്റാർ എന്നുള്ള എന്ത് ചെയ്യും, അതവിടുന്ന് പോവും. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്റ്റാർ എന്നുള്ള കാറ്റഗറി. പിന്നെയും അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാറ്റഗറി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വന്നിട്ടുള്ളൊരു ഇമെയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒരു ഇമെയിൽ അതിൽ അമർത്തി പിടിക്കുക. ഇപ്പോൾ ഇൻബോക്സ് തുറന്നു കഴിഞ്ഞാൽ കുറേ ഇമെയിൽ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തേതാണ് ഇമ്പോർട്ടൻ്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ അമർത്തി പിടിക്കുക. അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നീല കളറായിട്ട് അതിന് മേലെ ഇങ്ങനെ സെലക്ട് ആയിട്ട് വരും. എന്നിട്ട് അങ്ങനെ സെലക്ട് ആയതിന് ശേഷം നമുക്കൊരു ടിക്ക് മാർക്ക് കാണാൻ പറ്റും. സെലക്ട് ആയതിന് ശേഷം എന്ത് ചെയ്യുക, മുകളിൽ വലതുവശത്ത് മൂന്ന് ഡോട്ട് വരും പുതിയതായിട്ട്. ആ മൂന്ന് ഡോട്ടിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ മെനു വലതുവശത്ത് മുകളിലേക്ക് താഴേക്ക് വരും. അപ്പം അതിൽ മൂവ് ടു, സ്നൂസ്, ചേഞ്ച് ലേബൽ, അങ്ങനെ പല ഓപ്ഷനും കാണും. അപ്പം അതിൽ മാർക്ക് ആസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും. മാർക്ക് ആസ് ഇമ്പോർട്ടൻ്റ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അമർത്തി കഴിഞ്ഞാൽ ആ ഒരു ഇമെയിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. അതുപോലെ നമുക്ക് എത്ര ഇമെയിലുകൾ വേണമെങ്കിലും മാർക്ക് ആസ് ഇമ്പോർട്ടൻ്റ് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ആ ഇമെയിലിൻ്റെ മുകളിൽ അമർത്തി പിടിക്കുക. അപ്പോൾ അത് സെലക്ട് ആയിട്ട് ഒരു ടിക്ക് കളർ വരും, ഒരു നീല കളർ വരും. അതിനുശേഷം മുകളിൽ വലതുവശത്തുള്ള മൂന്ന് പുള്ളിയിൽ ഡോട്ടിൽ നമ്മൾ അമർത്തുക. അവിടെ ഒരു മൂന്ന് ഡോട്ട് വന്നിട്ടുണ്ടോ മുകളിൽ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ആസ് ഇമ്പോർട്ടൻ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സന്ദേശം മാറി. ഇനി നമുക്കത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഹോമിൽ നിന്ന് മുകളിൽ ഇടതുവശത്തുള്ള നമ്മുടെ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാറ്റഗറി കാണാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് IMPORTANT ഇമ്പോർട്ടൻ്റ്. ആ ഇമ്പോർട്ടൻ്റിൽ അമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഇമെയിലുകളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഇനി ഇത് കൂടാതെ വേറെ ലേബലുകളുണ്ട്. ഇപ്പോൾ വർക്ക്, പേഴ്സണൽ എന്നൊക്കെയുള്ള ലേബലുകളുണ്ട്. ആ ലേബലുകളിലേക്ക് നമ്മുടെ മെയിലുകൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനും ചെയ്യേണ്ട അത്രയേ ഉള്ളൂ, നമ്മൾ ഏത് ഇമെയിലാണോ ഉദ്ദേശിക്കുന്നത് ആ ഇമെയിലുമേ അമർത്തി പിടിക്കുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്പം മുകളിൽ മൂന്ന് ഡോട്ട് വരും വലതുവശത്ത്, അതിൽ അമർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ലേബൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ചേഞ്ച് ലേബൽസ് അതിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇൻബോക്സ്, പേഴ്സണൽ, റെസിപ്റ്റ്, വർക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്കാണ് നമുക്കത് ആഡ് ചെയ്യേണ്ടത്, ഏത് കാറ്റഗറി ആയിട്ടാണോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ലേബൽ നമുക്കൊരു ഇമെയിൽ കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ലേബലിൻ്റെ അകത്തും കൂടി വരും. അപ്പോൾ ആ ലേബലുകൾ നമുക്ക് കിട്ടണമെങ്കിൽ മെനുവിൽ എന്ത് ചെയ്യുക, പോവാം. ഇടതുവശത്ത് മുകളിൽ മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും. ഹോം, പേഴ്സണൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലേബൽസ് കാണാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് വന്നിട്ടുള്ള ഇമെയിലുകൾ തരംതിരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് മെനുവിൽ കാണുന്നൊരു ഓപ്ഷനാണ് ബിൻ എന്നുള്ളത്. ബിൻ എന്നുള്ളത് ശരിക്കും റീസൈക്കിൾ ബിന്നാണ്. നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിലൊക്കെ റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഇമെയിൽ നമ്മൾ ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അത് പിന്നെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു ഇമെയിൽ ഞാൻ എടുത്തു, അതിനെ അമർത്തി പിടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ സെലക്ട് ആയി. അപ്പോൾ അവിടെ ഒരു മുകളിൽ ഡെലീറ്റ് ചിഹ്നം, ഒരു ബാസ്ക്കറ്റിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. അപ്പോൾ അതിലമർത്തി കഴിഞ്ഞാൽ ഇമെയിൽ ഡെലീറ്റ് ആയി. അപ്പം ഡെലീറ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം പോവുക ബിന്നിലേക്കാണ്. ബിന്നിൽ എന്തുണ്ടാവും, നമ്മൾ ഡെലീറ്റ് ചെയ്തിട്ടുള്ള സന്ദേശം ഉണ്ടാവും, ഇമെയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടി നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനമാണ് ബിന്ന്. അപ്പോൾ നമ്മൾ അറിയാതൊക്കെ ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവും, ഈ ബിൻ എന്നുള്ള കാറ്റഗറിയിൽ വന്നിട്ട് നമ്മൾ ഡെലീറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ഒഴിവാക്കിയ ഇമെയിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് തിരിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വീണ്ടും ആ ബിന്നിൽ വന്നിട്ട് എന്ത് ചെയ്യാം, അമർത്തിയിട്ട് റീസ്റ്റോർ കൊടുക്കുക. അപ്പോൾ അത് തിരിച്ച് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ബിന്നിൽ വന്നിട്ട് എംപ്റ്റി ബിൻ നൗ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ബിന്നിൽ വന്നാൽ കാണാൻ പറ്റും. അതടിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ബിന്നിൽ കിടക്കുന്ന എല്ലാ ഇമെയിലുകളും ക്ലിയറായിട്ട് പോകും. എല്ലാം മുഴുവനായിട്ട് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ആയിട്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോകും. അപ്പോൾ അതിനാണ് നമ്മൾ ബിൻ എന്നുള്ള ഒരു സംവിധാനം ഉപയോഗിക്കുക. ഇനി പ്രധാനപ്പെട്ട നമ്മൾ പറയാനുള്ളത് ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ഒഴിവാക്കുകയാണ്, റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. മുകളിൽ വലതുവശത്തുള്ള അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ആ ഐക്കൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ മാനേജ് അക്കൗണ്ട് ഓൺ ദിസ് ഡിവൈസ് എന്ന് കാണാൻ പറ്റും. മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് ഏറ്റവും താഴെയായിട്ടാണ് ഉണ്ടാവുക. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കിട്ടും. ആ ഗൂഗിൾ എന്നുള്ള ഓപ്ഷന് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ ഫോണിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ അക്കൗണ്ടുകൾ ഏതൊക്കെയാണോ ആ അക്കൗണ്ടുകളൊക്കെ അവിടെ കാണിക്കാൻ പറ്റും. അവിടെ അങ്ങനെ കാണിക്കും. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സുഹേൽ 123@gmail.com അത് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, അതിലമർത്തിയിട്ട് താഴെ പോയി കഴിഞ്ഞാൽ മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ റിമൂവ് അക്കൗണ്ട് എന്നുണ്ടാവും. അപ്പോൾ റിമൂവ് അക്കൗണ്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ അക്കൗണ്ട് ഈ ഫോണിൽ നിന്ന് പോകും. ആ അക്കൗണ്ട് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ആവില്ല, അതായത് ഈ ഫോണിൽ നിന്ന് എന്ത് ചെയ്യും, ആ അക്കൗണ്ട് റിമൂവ് ആയിട്ട് പോകും. ഈ ഫോണിൽ പിന്നെ അക്കൗണ്ട് കിട്ടില്ല. വേണമെങ്കിൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ പാസ്വേഡൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രൂപത്തിലാണ് തൽക്കാലം നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നൊരു അക്കൗണ്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഒന്നുകൂടി പറയാം, നമ്മൾ മുകളിൽ വലതുവശത്തുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് എന്നുണ്ടാവും. അതിലമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്നുള്ള ഒരു ചിഹ്നം കാണാൻ പറ്റും. അതിലമർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടുകളെ കാണാൻ പറ്റും. അതിൽ നമുക്ക് വേണ്ട ഒഴിവാക്കേണ്ട അക്കൗണ്ട് ഏതാണോ അതിലമർത്തിയിട്ട് നമ്മൾ മോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും താഴെ അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതമർത്തി കഴിഞ്ഞാൽ അക്കൗണ്ട് അവിടുന്ന് നമ്മുടെ ഫോണിൽ നിന്ന് ആ അക്കൗണ്ട് ആ സമയം പോകുന്നതാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഞങ്ങളെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഐടി ജാലകം.
0: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: ഇന്ന് നമുക്ക് അറിയാമൊരു നന്മയിലൂടെ നമുക്ക് ആളുകൾക്ക് എന്താണ് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളത്?
4: നമ്മൾ പരിചയപ്പെടുന്നത് നേർവഴിയെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, നേർവഴി അറിയാത്ത മോർണിംഗ് ലൈവ് ശ്രോതാക്കൾ ഉണ്ടാവില്ല എന്നത് അറിയാം. എന്നായാലും ഇത് അറിയുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. സുബഹി സമയത്ത് അഥവാ പീസ് റേഡിയോയുടെ റിവൈൻഡ് ഓപ്ഷൻ വഴി 5:24 നേർവഴി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കുകയാണ്. അത് വ്യത്യസ്ത പണ്ഡിതന്മാരുടെ 5 മിനിറ്റിനുള്ളിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസൻറ്റേഷനാണ്. അതുവഴി കേൾക്കാൻ കഴിയുക. ഒരു പക്ഷേ അത് പ്രഭാതത്തിൽ വരുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ ഉതകുന്നൊരു സമയം കൂടിയാണ്. അത് സ്ഥിരമായിട്ട് കേൾക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, അത് സ്ഥിരമായിട്ട് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിലൂടെ വരുന്ന ഓരോ വിഷയങ്ങളും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, 5 മിനിറ്റേ ആ ക്ലാസ് അതിലൂടെ നിറവഴി അതിലൂടെ പിന്നെ പ്രസൻറ്റേഷൻ ഉള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തണം. പലപ്പോഴും പിന്നെ എൻ്റെ നാട്ടിലൊക്കെ പല നാടുകളിലും അങ്ങനെ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുബഹി നമസ്കാരം കഴിഞ്ഞ് ദിക്റും ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ ആ സമയത്ത് ഒരു ഖുർആൻ വായനയുണ്ട്. ഒരു 1-2 ആയത്ത് തഫ്സീർ അടക്കം, അമ്മാനി വലി റഹ്മാനിയുടെ തഫ്സീർ അടക്കം ഒരു വായന. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്, നേർവഴി കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പള്ളിയിൽ വന്ന എല്ലാവരും എന്ത് ചെയ്യും, ആ നേർവഴി കേട്ടിട്ടേ പോകും. ഇത് നമ്മളിങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ നടത്താത്ത ചില പള്ളികളുണ്ടാവും. നടത്താൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിനെ ആ നിലയ്ക്ക് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സഹോദരിമാരാണ് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, അവർക്കും എന്ത് ചെയ്യാം, അവരുടെ ഭർത്താക്കന്മാരെ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ചിലപ്പോൾ അവരും പോകുന്ന ആൾക്കാരുണ്ടാവും, എന്തായാലും അവർക്ക് അറിയിച്ചു കൊടുക്കാമല്ലോ. അതേപോലെ നേർവഴി സ്ഥിരമായിട്ട് കേട്ടുകൊണ്ട് പല നന്മയിലേക്കും തുടരാൻ നിമിത്തക്കാരായി, തുടങ്ങാൻ കാരണക്കാരായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നേർവഴി എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു സംഗതിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നേരായ വഴിയിലേക്ക് നമ്മെ വഴി നടത്താൻ പര്യാപ്തമായ വലിയൊരു സംരംഭം കൂടിയാണ് നേർവഴി എന്നുള്ളത്. നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തണം.
3: ഓക്കെ, ഈ നേർവഴിയെക്കുറിച്ച് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഫോണിലേക്ക് അത് വരുന്നുണ്ട്, നേർവഴിയിലേ. അപ്പോൾ പിന്നെ നമുക്കറിയാം, നേർവഴിയിലൂടെ നമുക്ക് ഇന്നത്തെ നേർവഴിയിൽ എന്താണ് നമുക്ക് വിജയം തരുന്ന തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിലുള്ള ഒരു വിഷയമാണ് സഫീർ അൽഹിക്കമ്മിയുടെ. ഇന്നത്തെ 4:54 അതിനുള്ളൂ, 5 മിനിറ്റിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ടൈം ടേബിളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ടൈം ടേബിളുകളിൽ നമുക്ക് അത് പിന്നെ ഉൾപ്പെടുത്താൻ സാധിക്കണം. ഇന്ന് 3948 നേർവഴിയാണ് ഇന്ന് നമ്മുടെ ഫോണുകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ്.
4: അതെ അതെ. ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ തോന്നിയത്, ഈ നേർവഴി നമ്മൾ കേൾക്കണമെന്ന് മനസ്സിലായി. അതോടൊപ്പം ഇപ്പം ഞാൻ സ്ഥിരം സുബഹിൻ്റെ മുമ്പായിട്ട് ചെയ്യുന്നൊരു സംഗതി എന്താ വെച്ചാൽ, ഓരോ രണ്ട് മൂന്നാല് ഗ്രൂപ്പുകളുണ്ട്, അതൊക്കെ ഓരോന്നും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. അതിലൊന്ന് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ നാല് ഗ്രൂപ്പിലേക്കും എന്ത് ചെയ്യാണ്, സ്ഥിരം നമ്മൾ ഈ നേർവഴി സുബ്രഹിക്ക് മുമ്പായിട്ട് തന്നെ ഇവരോടടുത്ത് പിന്നെ ഇത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, പിന്നെ ബാക്കിയുള്ള ഒരുപാട് നീണ്ട പ്രസംഗങ്ങൾ അവർ കേട്ടുകൊള്ളണമെന്നില്ല, പക്ഷേ ഈ നേർവഴി അവരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്ന എന്താ വെച്ചാൽ, അത് അയക്കാതെ ചിലപ്പോൾ നമ്മൾ ഇപ്പം കഴിഞ്ഞ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ അത് അയക്കാൻ വിട്ടുപോയി. അതേമാതിരി ചില തിരക്ക് വരുമ്പോൾ അയക്കാതെ ഇരിക്കുമ്പോൾ എന്താണ് ചില ആളുകൾ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ, നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇത് കിട്ടുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ശരിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഖുർആന്റെ ആയത്ത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, ഇത് സ്റ്റാറ്റസ് വെച്ചിട്ട് ഇതേ ഈ ഗ്രൂപ്പിലേക്ക് ഇത് അയക്കാറുണ്ട്, വഴിവിളക്ക് ഈ മൂന്നെണ്ണം അതിലേക്ക് അയക്കൂ. അങ്ങനത്തെ നാല് ഗ്രൂപ്പുണ്ട്, അതിൽ ഒന്ന് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പും ഉണ്ട്. ഇതിലേക്ക് അയക്കാതിരുന്നാൽ അവരെന്ത് ചെയ്യും, നമ്മുടെ പി എമ്മിലേക്ക് അവർ ടാഗ് ചെയ്ത് വരും.
3: ഓക്കെ, ഇത് പറയുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാൻ തോന്നുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്ത കാറ്റഗറിയിലെ ആളുകളായിരിക്കും. വളരെ തിരക്ക് പിടിച്ച ആളുകളുണ്ടാവും, വളരെ സമയം ഒരുപാട് മുമ്പിലുള്ള ആളുകളുണ്ടാവും, പല രൂപത്തിലാണല്ലോ. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേർവഴി കേൾക്കാൻ 5 മിനിറ്റുള്ള ആളുകൾക്ക് നമ്മൾ നേർവഴി അയച്ചു കൊടുക്കണം. 1 മിനിറ്റോക്ക് 1 മിനിറ്റ് ജീവിതത്തിൽ അത്രയും ബിസിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 1 മിനിറ്റോക്കെങ്കിലും അവരിലേക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നന്മ ഷെയർ ചെയ്യുന്ന ഒരു പുണ്യം കൂടി നമുക്കതിലൂടെ ലഭിക്കും. പിന്നെ കൂട്ടത്തിൽ നേർവഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജമീൽ ആപ്പിൽ നമ്മുടെ ഇന്നലെ വരെ നടന്ന എല്ലാ സംഗതികളും എല്ലാ നേർവഴികളും ജമീൽ ആപ്പിൽ അവൈലബിൾ ആണ് എന്ന് കൂടി ഓർമ്മപ്പെടും.
4: അതെ അതെ അതെ, അതൊരു മൂന്നാല് ഗ്രൂപ്പ് ശരിക്കും നമുക്ക് വിചാരിച്ചാൽ നമ്മുടെ മൊബൈലിൽ ശരിക്കും കോൺടാക്ട്സ് ഉപയോഗത്തിൽ ഉണ്ടാക്കാം. ഒന്ന് നമ്മുടെ ഫാമിലി, അത് മറ്റുള്ളവരെ ഗ്രൂപ്പ് കൊണ്ടുപോയി ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് വേറെ തന്നെയാണല്ലോ. പിന്നെ ഫ്രണ്ട് സർക്കിൾ, അത് വേറൊരു ഗ്രൂപ്പ് തന്നെ വേണം. എല്ലാതും മിക്സ് ആക്കി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ചിലത് ചിലതേക്ക് നമുക്ക് വിടാൻ പറ്റൂല. ആ ഫ്രണ്ട് സർക്കിള്, പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ പഠിപ്പിച്ചവരോ അല്ലെങ്കിൽ ജോലിസിന് മുമ്പ് വർക്ക് ചെയ്തവരൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു പിന്നെ നമ്മുടെ ആ നിലക്കുള്ള സർക്കിൾ ഗ്രൂപ്പ് വേറെ ഉണ്ടാക്കാം. ഇങ്ങനെ പിന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് വേറെയും, അതിലെന്ത് ചെയ്യാം, ആരെയും നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പൊതുവായിട്ടുള്ള പബ്ലിക്കിന് ആഡ് ചെയ്യാവുന്നതാണ്. ഈ രൂപത്തിലുള്ളൊരു ഗ്രൂപ്പ്, ഒരു മൂന്നാല് ഗ്രൂപ്പ് എന്ത് ചെയ്യണം, ശരിക്ക് നമ്മളൊരു മൊബൈലിൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം സംഗതികൾ, ഈ നിലവഴി പോലാത്ത സംഗതികൾ എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് വിട്ടുകൊടുക്കാം. ഇതിൽ വഴുക്കായിട്ട് വിട്ടു കൊടുക്കും ചെയ്യരുത്, കാരണം അപ്പൊ അവർ ശ്രദ്ധിക്കൂല.
3: അതാണ് ഇപ്പൊ നിങ്ങൾ ഈ ഫാമിലി ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. നമ്മള് ചിലപ്പോ ഈ ഫാമിലിയിൽ വ്യത്യസ്തമായ ആദർശങ്ങളും ആശയങ്ങളും ഉള്ള ആളുകൾ, അപ്പൊ നമ്മള് അത്തരം ഗ്രൂപ്പിൽ നമ്മളൊന്നും ഇടുമ്പോൾ പോലും എന്ത് ചെയ്യും, അതിലും വലിയ ചിലപ്പോ
4: അപ്പൊ
3: അതിലേറ്റവും ബെറ്റർ നിങ്ങൾ പറഞ്ഞതുപോലെ ബ്രോഡ്കാസ്റ്റ് ഫാമിലിക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കുക, അപ്പൊ അവർക്ക് ഇൻഡിവിജ്വൽ
4: ആയിട്ട്
3: അങ്ങനെ ഒരു സംവിധാനം
4: പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.
3: സ്കൂളിൽ നമ്മള് എന്ത് ചെയ്ത് വെച്ചാലെ, ഇപ്പോ ലേഡീസ് ടീച്ചേഴ്സ് അതന്നെ നമുക്കറിയാലോ, രണ്ട് എല്ലാ വിഭാഗം ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവർക്ക് ബ്രോഡ്കാസ്റ്റ് വഴി ചെയ്യാണ് നല്ലത്. അങ്ങനെ അതേപോലെ ജെൻസ് ആണെങ്കിലും, കാരണം എല്ലാവർക്കും എല്ലാതും ജയിക്കൂല. നമ്മള് ഭയങ്കര മതേതരത്വം പിന്നെ മതസൗഹാർദ്ദമൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിലത് നേരിട്ട് അവർ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉദ്ദേശം. അപ്പൊ അവർക്ക് അതുമായി ബന്ധപ്പെട്ടത് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ബ്രോഡ്കാസ്റ്റ് വലിയൊരു സംവിധാനമാണ്.
4: അതെ അതെ അതെ, തീർച്ചയായും. എന്തായാലും ശ്രോതാക്കൾക്ക് നേർവഴിയുമായി ബന്ധപ്പെട്ട് പലതും പറയാനുണ്ട്. സ്ഥിരമായിട്ടതൊക്കെ ചെയ്യുന്ന, ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതിനേക്കാൾ ഏറെ പറയാനുള്ള ആളുകൾ ഉണ്ടാവാം.
5: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
3: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം വിശദമാക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു സമീർ മുണ്ടേരി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ ജിബ്രിൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദെ, ഇഷ്മാ ഷിഅത, നീ ഉദ്ദേശിക്കുന്ന എത്ര നീ ജീവിക്കുക. പക്ഷെ നീ അറിയണം, ഫഇന്ന കമയ്യത്തുൻ, നീ മരിക്കും. നീ സ്നേഹിക്കുക, നീ ഇഷ്ടപ്പെടുക, പക്ഷെ നീ അറിയണം നീ സ്നേഹിക്കുന്നവരുമായി നിനക്കൊരു വേർപാടുണ്ട്. നീ പ്രവർത്തിക്കുക, പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നിനക്ക് നൽകും. നീ അറിയണം, അന്ന ഷറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, തീർച്ചയായും സത്യവിശ്വാസിയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ അവൻ്റെ രാത്രി നമസ്കാരമാണ്. പ്രിയ ശ്രോതാക്കളെ, രാത്രി നമസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാധാന്യം മനസ്സിലാക്കി നമസ്കരിച്ച വ്യക്തിയാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവരുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കാലിൽ നീരുകെട്ടുവോളം നമസ്കരിക്കുമായിരുന്നു. മഹദി ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു താങ്കൾക്ക് പുറത്തു തന്നിട്ടില്ലേ? എന്നിട്ടും എന്തിനാണ് താങ്കൾ ഇങ്ങനെ സുദീർഘമായി ഇത്രമാത്രം പ്രയാസപ്പെട്ട് നമസ്കാരം നിർവഹിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, അഫല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ഷകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടേ എന്ന ചോദ്യമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, അതിന്റെ മഹത്വം അറിഞ്ഞു, അത് നമ്മളെ പഠിപ്പിച്ചു, തൻ്റെ ജീവിതത്തിൽ അത് നിർവഹിച്ചുകൊണ്ട് നമുക്ക് മാതൃക കാണിക്കുകയും ചെയ്തു. സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള നമസ്കാരമാണ് രാത്രിയിലെ നമസ്കാരം. ആ നമസ്കാരം നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ കൽപ്പിക്കുന്നുണ്ട്. അതിനുള്ള സൂചനകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, പുതപ്പിട്ട് മൂടിയവനെ നീ എഴുന്നേൽക്ക്, ഖുമില്ലൈല ഇല്ല ഖലീല, രാത്രി അല്പസമയമൊഴിച്ച് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക. നിസ്ഫഹു അവിൻ ഖുസ്മിൻഹു ഖലീല, രാത്രിയുടെ പകുതി അല്ലെങ്കിൽ അതിൽ നിന്നും അല്പം കുറച്ചുകൊള്ളുക, അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ചു കൊള്ളുക. ഖുർആൻ സാവകാശം പാരായണം നടത്തുകയും ചെയ്യുക. രാത്രി നമസ്കരിക്കാനുള്ള കൽപ്പനയാണ് ഖുർആനിൻ്റെ. ഈ ആയത്ത് അവതരിച്ചപ്പോൾ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ഒരു വർഷക്കാലം നിർബന്ധമെന്ന നിലക്ക് ഈ നമസ്കാരത്തെ നിലനിർത്തിയിരുന്നതായി ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇതേ സൂറത്തിലെ തന്നെ 20-ാമത്തായത്ത് അവതരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളുമൊക്കെ ഇത് ഐച്ഛികമായി കണക്കാക്കുകയും ഇതൊരു സുന്നത്തായ നമസ്കാരമായി കണക്കാക്കുകയും അങ്ങനെ ലഘൂകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രാത്രി നമസ്കാരം അത് നിർവഹിക്കാൻ ഖുർആനിൽ കൽപ്പനയുണ്ട്. ഇബാദുർ റഹ്മാന്റെ, അള്ളാഹുവിൻ്റെ നല്ലവരായ ദാസന്മാരുടെ അടയാളങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, തങ്ങളുടെ രക്ഷിതാവിന് പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ടും നിന്നു നമസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രി കഴിച്ചുകൂട്ടുന്നവരുമാകുന്നു അവർ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ നല്ലവരായ ദാസന്മാർ, അവർക്കൊരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിലെ ഒരു ഗുണം എന്താണ്? അവർ രാത്രിയിൽ നിന്ന് നമസ്കരിക്കും, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന ആളുകളാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടയാളം നമുക്ക് പറഞ്ഞു തന്നു. ഇബാദുർ റഹ്മാന്റെ വിശേഷം നമുക്ക് പഠിപ്പിച്ചു, അതിൽ രാത്രി നമസ്കാരമുണ്ട്. ഫർള് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രി നമസ്കാരമാണ് എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയ്യു സ്വലാത്തി അഫ്ളു ബഅദൽ മക്തൂബതി, നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ്? അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരം എന്നാണ്. രാത്രി നമസ്കാരം, അപ്പൊ രാത്രി നമസ്കാരമാണ് നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം 5 നേരങ്ങളിലായി 17 റക്അത്ത് നമസ്കരിക്കും, അത് നിർബന്ധമാണ്. ആ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അതേതാ? അത് രാത്രി നമസ്കാരം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലായാൽ പോലും ഈ നമസ്കാരം ഉപേക്ഷിക്കാറില്ല എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 സുന്നത്ത് നമസ്കാരങ്ങൾ, ഒന്ന് സുബഹിയുടെ സുന്നത്താണ്, സുബഹിയുടെ മുൻപുള്ള റവാത്തിബുകളിൽപ്പെട്ട 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, ആ നമസ്കാരവും രാത്രി നമസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് ആ നമസ്കാരം നിലനിർത്താൻ ശ്രദ്ധിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, സ്വഹാബികളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ രാത്രി നമസ്കാരം നിങ്ങൾ പതിവാക്കണം, രാത്രി നമസ്കാരം നിങ്ങൾ സ്ഥിരമാക്കണം. എന്തുകൊണ്ടാണ്? രാത്രി നമസ്കാരം നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ ശീലമായിരുന്നു, അവരൊക്കെ രാത്രി നമസ്കാരം നിർവഹിച്ച ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് പതിവാക്കണം. അത് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കലാണ്. നിങ്ങൾ രാത്രി നമസ്കരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ തിന്മകളിൽ നിന്നും തടയുന്ന സുരക്ഷയാണ് രാത്രി നമസ്കാരം. പാപങ്ങൾ മായ്ച്ചു കളയുന്ന പ്രായശ്ചിത്തമാണ് രാത്രി നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന കർമ്മമാണ് രാത്രി നമസ്കാരമെന്ന് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 2 ആളുകളെക്കുറിച്ച് നബി പറഞ്ഞു, ഒരു ഭാര്യയെയും ഭർത്താവിനെയും. ഭാര്യയും ഭർത്താവ് എന്ത് ചെയ്യാണ്? രാത്രി നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെ സമയത്ത് ഭർത്താവ് ഉറങ്ങി അല്ലെങ്കിൽ ഭാര്യ ഉറങ്ങി, ഭാര്യയെ വിളിച്ചുണർത്താണ്, മുഖത്ത് വെള്ളം തെളിച്ച്, അല്ലെങ്കിൽ ഭർത്താവ് ഉറങ്ങിയപ്പോൾ ഭർത്താവിനെ വെള്ളം തെളിച്ച് എന്ത് ചെയ്യാണ്? അവരെ വിളിച്ചുണർത്താണ്. എന്നിട്ട് അവരെ നമസ്കരിക്കുകയാണ് എങ്കിൽ അള്ളാഹു അവരുടെ മേൽ റഹ്മത്ത് നൽകും, കാരുണ്യം ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിലുള്ളത്, ഒരു മനുഷ്യൻ, അയാൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ട്, ഉറങ്ങാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്, അങ്ങനെ ഉറങ്ങാനുള്ള സൗകര്യവും നല്ല ഭാര്യയുമൊക്കെ ഉള്ള മനുഷ്യൻ രാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ, അങ്ങനെ നമസ്കരിക്കുമ്പോൾ അള്ളാഹു പറയുന്നതാണ്, അവൻ അവൻ്റെ വികാരം വെടിയുന്നു, എന്നെ സ്മരിക്കുകയും ചെയ്യുന്നു, ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവന് വേണമെങ്കിൽ ഉറങ്ങാമായിരുന്നു, എന്നിട്ട് ആളോട് അള്ളാഹു ചിരിക്കുമെന്ന്, അവനെ സ്നേഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചവ കാണാൻ പറ്റും. അപ്പൊ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാണ്, അള്ളാഹു നമ്മോട് പുഞ്ചിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഹദീസുകളിൽ നിന്ന് കൃത്യമായിക്കൊണ്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് പറഞ്ഞു, രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. അതേപോലെ തന്നെ സമാധാനത്തോടു കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന കർമ്മമാണ് രാത്രി നമസ്കാരം. അല്ലാഹു റസൂൽ പറയുന്ന നഫ്ഷു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. അതേപോലെ തന്നെ ദരിദ്രന്മാരായ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം. രാത്രിയിൽ എല്ലാവരും ഉറങ്ങും, ആ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് മഹത്തായ കർമ്മമാണ്. അങ്ങനെയാണെങ്കിൽ തദ്ഖുലൂനൽ ജന്നത ബിസലാമിൻ, സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രി നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കുക, അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക, കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ഒരു നമസ്കാരമാക്കി രാത്രി നമസ്കാരത്തെ മാറ്റരുത്. രാത്രി നമസ്കാരം പതിവാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അബ്ദുല്ലാഹിബിൻ അംറു റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അല്ലയോ അബ്ദുല്ലാ, രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായതിന് ശേഷം അത് ഉപേക്ഷിച്ച ഒരാളെ പോലെ നീ ആകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലയെ, മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുല്ലയെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ പറ്റും. നോക്കൂ, നിങ്ങൾ രാത്രി നമസ്കാരം പതിവാക്കണമെന്നാണ്, അതെന്നും നിലനിർത്തുക. എല്ലാ ദിവസവും 11 റക്കാത്തിനെ നമസ്കരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല, എത്രയാണ് നമുക്ക് പറ്റുന്നത് ആ പറ്റുന്ന അത്രയും റക്കാത്ത് അത് സ്ഥിരമായിക്കൊണ്ട് നമസ്കരിക്കുന്ന ഒരു ശീലം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കുക. സഹോദരങ്ങൾ, രാത്രിയിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്നാണ്. ആ സമയത്താണ് ഒരാൾ ചോദിക്കുന്നത് എങ്കിൽ ആ സമയവും നമ്മുടെ പ്രാർത്ഥനയും യോജിച്ചു വന്നാൽ അള്ളാഹു ഉത്തരം നൽകുന്നു. ഏത് സമയം നമുക്ക് പറയാൻ പറ്റൂല, എല്ലാ രാത്രിയിലും ഉണ്ട് അങ്ങനെ ഒരു സമയം. അള്ളാഹു രാത്രിയിൽ ഇറങ്ങി വരുമെന്നാണ്. ചോദിക്കുന്നവരുണ്ടോ പാപം പുറത്തു കൊടുക്കാൻ, ആവശ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ നൽകാൻ അള്ളാഹു ഇറങ്ങി വരുമെന്നൊക്കെ പഠിപ്പിച്ച എത്രയോ ഹദീസുകളുണ്ട്. രാത്രിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാത്രികളിലെ എല്ലാ പ്രത്യേകതകളും നേടിയെടുക്കാൻ സാധിക്കുന്ന വലിയ മഹത്തായ ഒരു കർമ്മമാണ് രാത്രി നമസ്കാരം. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വീട്ടുകാരൊക്കെ വിളിച്ചുണർത്തണം, ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തണം, ഭാര്യ ഭർത്താവിനെ വിളിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലെ ജീവിപ്പിക്കുമായിരുന്നു, 10 ദിവസങ്ങൾ. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബങ്ങളെ വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അവരെയൊക്കെ വിളിച്ചുണർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കും. രാത്രിയിൽ ഒരാൾ ഉറങ്ങി അയാൾ എഴുന്നേറ്റ് നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും നമസ്കാരം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ 2 റക്കാത്ത് അത് ലഘുവായിക്കൊണ്ട് നമസ്കരിക്കുക, വളരെ പെട്ടെന്ന് നമസ്കരിക്കുക. ബാക്കിയുള്ളതിൽ സുദീർഘമായി ഓതി നമസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റക്കാത്തിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ബക്കറ ഓതി, സൂറത്തു ആലി ഇമ്രാൻ ഓതി എന്നൊക്കെ ഹദീസുകൾ നമുക്ക് വായിക്കാൻ പറ്റും. സുദീർഘമായി നിന്ന് നമസ്കരിച്ചിരുന്നു. മഹാനായ ബിലാൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒരു വീട്ടിലേക്ക് ചെന്ന ചരിത്രമുണ്ട്. മറ്റൊരു വീട്ടിലേക്ക് അവരെത്തിയതാണ്. അങ്ങനെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് രാത്രി കഴിച്ചു കൂട്ടുന്നത് എന്ന് ആ കുടുംബനാഥൻ ഉദ്ധരിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ ഒരു ഭൃത്യനും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെങ്ങനെ രാത്രി കഴിച്ചു കൂട്ടിയെന്നറിയോ, ഇവർ രാത്രിയെ 3 വിഭജിച്ചു, തുല്യമായ 3 ഭാഗങ്ങളാക്കി. എന്നിട്ട് ആദ്യം ഒരാൾ നമസ്കരിക്കും, അപ്പൊ ബാക്കിയുള്ള 2 ഉറങ്ങും. അതേപോലെ തന്നെ ഇയാളുടെ സമയം അവസാനിക്കുമ്പോൾ അയാൾ 2 ആളെ വിളിക്കും, എന്നിട്ട് ഇയാൾ പോയി ഉറങ്ങും, അപ്പൊ 2 ആള് നമസ്കരിക്കും. 2 ആളുടെ ഭാഗം അവസാനിക്കുമ്പോൾ, സമയം അവസാനിക്കുമ്പോൾ അയാൾ 3 ആളെ വിളിക്കും, എന്നിട്ട് അയാൾ പോയിട്ട് ഉറങ്ങും. അങ്ങനെ 3 ആൾ എഴുന്നേറ്റ് നമസ്കരിക്കും. നോക്കൂ, നിങ്ങളൊരു കുടുംബത്തില് അവർ ചിട്ടയുണ്ടാക്കിയിരിക്കുകയാണ്. രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ഒരു രീതിയാണ്, അത്രമാത്രം പ്രാധാന്യം അവരാ നമസ്കാരത്തിന് കൽപ്പിച്ചിരുന്നു എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. മുൻഗാമികളായ ആളുകൾ വളരെ പ്രാധാന്യത്തോടുകൂടെയാണ് രാത്രി നമസ്കാരത്തെ കണ്ടത്. മഹാനായ ഹസൻ അൽ ബസരി റഹിമഹുല്ലയോട് ഒരാൾ രാത്രി നമസ്കാരം നിർവഹിക്കാൻ പറ്റാത്ത വിഷമം പറയുന്നുണ്ട്. അപ്പോൾ ഹസൻ അൽ ബസരി റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞത്, നിന്റെ പാപങ്ങൾ നിന്നെ കിടക്കയിൽ, നിന്റെ ബെഡിൽ നിന്നെ തളച്ചിട്ടിരിക്കുകയാണ്, നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത നിന്റെ പാപങ്ങളാണ്. അതുകൊണ്ട് എന്ത് വേണം, പാപങ്ങൾ കുറക്കണം, തെറ്റുകൾ കുറക്കണം, നന്മകൾ വർദ്ധിപ്പിക്കുക. രാത്രി നമസ്കാരം നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരെന്ത് വേണം, അവര് തെറ്റുകളൊക്കെ കുറച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ല അദ്ദേഹം യുവാക്കളായ ആളുകളെ വിളിച്ചു പറയുന്ന, അല്ലയോ യുവസമൂഹമേ, അല്ലയോ യുവാക്കളെ, നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കൂ, നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കൂ. ഇപ്പം നിങ്ങൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ നിസ്കരിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു എന്നാണ്. രാത്രി നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. അത്ര പ്രാധാന്യത്തോടുകൂടെയാണ് മുൻഗാമികളായ ആളുകൾ ഈ രാത്രി നമസ്കാരത്തെ കണ്ടത്. മഹാനായ അബുദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ രാവിന്റെ ഇരുളിൽ രണ്ടറക്കാത്ത് നമസ്കരിക്കുകയും ഖബറിലെ ഇരുളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് വെളിച്ചപയോഗം രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ രാവിന്റെ ഇരുളിൽ രണ്ടറക്കാത്ത് നിസ്കരിച്ചോളൂ. ആരും അറിയാതെ ഞാൻ വലിയൊരു നിസ്കാരക്കാരനാണ് എന്ന് ബോധ്യപ്പെടുത്താനല്ല, മനസ്സിലായില്ലേ, ഞാൻ വലിയൊരു നിസ്കാരക്കാരനാണ്, ഞാൻ നല്ല ആബിദാണ്, അതിനല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണം, അള്ളാഹുവിന്റെ വജീഹ ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് ഒരുപാട് മഹത്വമുള്ള ഈ നമസ്കാരത്തെ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ പറ്റണം, മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുന്ന ഗുണം നമ്മൾ നേടിയെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ നന്മകൾ ഉണ്ടാക്കിത്തരും, പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും. എന്റെ ഈ സംസാരം കേൾക്കുന്ന ധാരാളം സഹോദരങ്ങളും സഹോദരികളും ഉണ്ടാകും. സ്വയം ആലോചിക്കുക, നമ്മുടെ രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ എങ്ങനെയാണ്. റമദാനിൽ മാത്രമാണ് പല ആളുകളും രാത്രി നമസ്കാരം നിർവഹിക്കുന്നത്, റമദാനിൽ മാത്രം അല്ലെ. തറാവീഹ്, സ്വലാത്തു തറാവീഹ്, ഏത് പേരിൽ പറഞ്ഞാലും, ഖിയാമുല്ലൈൽ എന്നോ തഹജ്ജുദ് എന്നോ സ്വലാത്തു തറാവീഹ് എന്നോ ഏത് പേരിൽ പറഞ്ഞാലും രാത്രിയിലെ നമസ്കാരം, ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയം, ആ സമയത്തിന്റെ ഇടയിലാണല്ലോ. അതുകൊണ്ട് തന്നെ റമദാനിൽ മാത്രമുള്ള നിസ്കാരമല്ല, മകാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ ഇഹ്ദ അശറ റകഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലും അല്ലാത്ത കാലഘട്ടങ്ങളിലും 11 റകഅത്ത് നമസ്കരിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന ഹദീസ് ഉണ്ട്. അതിന്റെ റകഅത്തുകളുടെ തർക്കമല്ല, 11 നബി നിസ്കരിച്ചു, അതിൽ സംശയമൊന്നുമില്ല. നബിയുടെ ചരിത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി 11 റകഅത്ത് ആയിരുന്നു. എന്നാൽ നബി 11 നിസ്കരിച്ചു എപ്പോ, റമദാനിലും അല്ലാത്ത കാലഘട്ടങ്ങളിലും. നമ്മളോ റമദാനിൽ തന്നെ തട്ടിയും മുട്ടിയുമാണ് ആ 11 റക്അത്ത് നിസ്കാരം അല്ലെങ്കിൽ രാത്രി നമസ്കാരം നമ്മൾ കൊണ്ടു നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രാത്രി നമസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മം അതൊരു ശീലമാക്കി മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീകും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. രാത്രി നമസ്കാരത്തിൻ്റെ മേന്മയും മഹത്വവും വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സമീർ മുണ്ടേരി.

0: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: أعوذ بالله من الشيطان الرجيم.

0: പ്രശസ്ത ഖുർആൻകാരിയായ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ ശ്രവിച്ചത്. 1952 സൗദി അറേബ്യയിലെ ഒരു മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ചിരുന്നു അദ്ദേഹം. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതുമാണ്.
1: യെസ്, ഇനി നമ്മൾ ഇതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരുപക്ഷെ പഠനകാലത്ത് അർത്ഥത്തോടുകൂടി നമ്മൾ പഠിച്ച ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിയാറുകളെക്കുറിച്ചും അവരുടെ വിശേഷണങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും എടുത്തു പറയുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്. വല്ലദീനലാ യദഊനമ അള്ളാഹില എന്നാഹർ എന്ന് തുടങ്ങിക്കൊണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അവരുടെ പ്രത്യേകതകളായിക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ്. അള്ളാഹുവിനോട് കൂടെ വേറെ ഒരു ആരാധനയെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാകുന്നു. അള്ളാഹു വിരോധിച്ചിട്ടുള്ള ദേഹത്തെ ശരിയായ ന്യായപ്രകാരമല്ലാതെ അവർ കൊലപ്പെടുത്തുകയുമില്ല, അവർ വ്യഭിചാരം ചെയ്യുകയുമില്ല. അങ്ങനെയുള്ളവരുമായിരിക്കും ആരെങ്കിലും അത് മൂന്നും ചെയ്യുന്നതായാൽ അവൻ കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ കണ്ടെത്തുന്നതാണ്. പിന്നീട് ഖിയാമത്ത് നാളിൽ അവർക്കുള്ള ശിക്ഷയെ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുമെന്നും നിന്ദ്യനായ നിലയിൽ അതിലവൻ ശാശ്വതനായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പശ്ചാത്തപിക്കുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ച് അവരുടെ തിന്മകൾക്ക് അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പകരമായിക്കൊണ്ട് അള്ളാഹു അവരുടെ നന്മകളെ വെച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ്.
0: ഇബാദുർ റഹ്മാൻ എന്ന് പ്രത്യേകം പേരെടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസന്മാർ എന്ന് പഠിച്ചവൻ പേര് പറഞ്ഞ് സൂറത്ത് ഫുർഖാനിൻ്റെ അവസാനത്തെ ആ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഒരു വചനങ്ങളാണ്. വളരെ മനോഹരമായി പ്രതിപാദിക്കപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വചനം കൂടിയാണ്. അവിടെ ആ സൂറത്ത് അതിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടിയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അതുവരെയും ഇബാദുർ റഹ്മാനില്ലദീന എന്ന് തുടങ്ങുന്ന ആ ആയത്ത് മുതൽ പറയുന്ന കാര്യങ്ങൾ, അവരുടെ നടത്തം, അവരുടെ രാത്രി നമസ്കാരം, അവരുടെ ധനം ചെലവഴിക്കൽ, അവർക്ക് ആളുകളോടുള്ള മര്യാദകൾ, പാപം ചെയ്താൽ അവരുടെ പശ്ചാത്താപം, അതേപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് അവരുടെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ സവിശേഷതകൾ, ഗുണഗണങ്ങൾ എടുത്തു പറയുന്ന മനോഹരമായ വചനങ്ങളാണിത്. ഇൻഷാ അള്ളാഹ് ശ്രോതാക്കളോട് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ പറ്റിയുള്ള പടച്ചോൻ പഠിപ്പിച്ച ആ ഒരു വിവരണം ഇൻഷാ അള്ളാഹ് നമ്മൾ ഓരോരുത്തരും സൂറത്തുൽ ഫുർഖാനിലെ ആ വചനങ്ങളിലൂടെ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ഇൻഷാ അള്ളാഹ് ഓർമ്മിപ്പിക്കുകയാണ്.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോയിൽ ഇനി മക്കയുടെ തീരത്ത് ഇബ്രാഹിം അലഹിസ്സലാമയുടെ ചരിത്രം, ഒരു രത്നചുരുക്കം. അവതരിപ്പിക്കുന്നത് സമീർ മുണ്ടേരി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജിനോടനുബന്ധിച്ച് പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെക്കുറിച്ചാണ്. ലോകത്തുള്ള മുസ്ലിങ്ങൾ മഹാനായ ആ പ്രവാചകനെയും കുടുംബത്തെയും ഓർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രം ഓർക്കേണ്ട വ്യക്തിയല്ല, എല്ലാ ദിവസവും വിശ്വാസികൾ അദ്ദേഹത്തെ ഓർക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ പ്രഭാത സമയം ആ വിശ്വാസി പറയുന്ന വാചകം അസ്ബഹന അല ഫിത്റത്തിൽ ഇസ്ലാം വ അല കലിമത്തിൽ ഇഖ്ലാസ് വ അല ദീനി നബിയിന മുഹമ്മദിൻ വ അല മില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വ മാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഓർത്തുകൊണ്ടാണ്, ഇബ്രാഹിം നബിയെ സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രഭാത സമയം ആരംഭിക്കുന്നത്. പ്രഭാത പ്രാർത്ഥനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വാചകങ്ങളാണ് നമ്മൾ കേട്ടത്. ഇബ്രാഹിം നബിയെക്കുറിച്ച് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലും എന്ന് പറഞ്ഞതിന് ശേഷം റുജുമനസ്കനും മുസ്ലിമും മുഷിരിക്കുകളിൽ പെടാത്തവനുമായ ഞങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്തിലുമായിക്കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലായിക്കൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും ഞങ്ങൾ പ്രവേശിക്കുന്നത് എന്ന് വിശ്വാസികൾ പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ നമസ്കാരത്തിൽ ഒരു ദിവസം 20 തവണ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേര് നമ്മൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. സ്വലാത്ത് ചെല്ലുന്ന സന്ദർഭങ്ങളിൽ ഇബ്രാഹിം നബിയെ നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കേവലം ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ, ബലിപെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ മാത്രം ഓർക്കേണ്ട ഒരു വ്യക്തിയല്ല, ജീവിതത്തിൽ എല്ലാ ദിവസവും വിശ്വാസികൾ ഓർക്കേണ്ട മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആരാണ് ഇബ്രാഹിം നബി? വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് واذكر في الكتاب ابراهيم انه كان صديقا نبيا. ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറയുകയാണ് വേദഗ്രന്ഥത്തിൽ, ഇബ്രാഹിമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക, തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ്.

അപ്പോഴെന്തു മനസ്സിലായി? ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വർഗത്തിലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കൂട്ടുകാരനാണ് എന്ന് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ ഞാൻ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉലുൽ അസ്മി എന്ന് പറഞ്ഞാൽ ദൃഢമനസ്കരായ പ്രവാചകന്മാർ, അത് അഞ്ചു പേരാണ്. നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ഐസാ നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് ആ അഞ്ചാളുകൾ. അവരിൽ ഒരാളാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ജനങ്ങൾക്ക് ഇമാമായിക്കൊണ്ട് നിന്നെ നാം നേതാവാക്കുകയാണ്, ജനങ്ങൾക്ക് നേതാവാക്കുകയാണ് എന്ന് അല്ലാഹു പറയുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്നത് ഇറാഖിലെ ബാബിലോണിയയിലെ ഹൂർ എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചു വീഴുന്നത്. ജനിച്ച നാട് വിഗ്രഹാരാധകരുടെ നാടാണ്, ബഹുദൈവാരാധകരുടെ നാടാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജോലി തന്നെ വിഗ്രഹങ്ങളെ വിൽക്കുന്ന ജോലിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തു. പ്രവാചകനായി തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരുമൊക്കെ അദ്ദേഹത്തിനെതിരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാപ്പയും രാജാവും ജനങ്ങളുമൊക്കെ അദ്ദേഹത്തിനെതിരായിരുന്നു. ചരിത്രം ഞാനിവിടെ വിവരിക്കുന്നില്ല. തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ അഗ്നികുണ്ഡത്തിലേക്ക് മഹാനായ ആ പ്രവാചകനെ എടുത്തെറിയപ്പെട്ടു. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ആ നാട് വിട്ട് ഷ്യാമിൻ്റെ മണ്ണിലേക്ക് യാത്ര പോകുന്നുണ്ട്. വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർളി ലത്തീ ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ വഹിയ അർളു ഷ്യാം, മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് ഷ്യാമിൻ്റെ മണ്ണ് എന്നാണ്. ആ ഷ്യാമിൻ്റെ മണ്ണിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെയും ലൂത്ത് നബിയെയും നാം രക്ഷപ്പെടുത്തിയെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് ജീവിക്കാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശാലമാണ്. ഷ്യാമിൻ്റെ മണ്ണിൽ വെച്ചാണ് ഇബ്രാഹിം നബിക്ക് മക്കളാകുന്ന അനുഗ്രഹം ലഭിക്കുന്നത്. പ്രായമേറെ എത്തിയിട്ടും മക്കളില്ലാതെ പ്രയാസപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, അള്ളാഹുവേ സത്വൃത്തരിൽപ്പെട്ട സന്താനങ്ങളെ നൽകണേ എന്ന്. മക്കളില്ലാത്ത ആളുകൾ റബ്ബിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, അതാണ് ഇബ്രാഹിം നബിയുടെ മാർഗം. ജാറങ്ങളിലേക്കും ദർഗകളിലേക്കും മഖാമുകളിലേക്കും അങ്ങനെയുള്ള ഷിർക്കിൻ്റെ കൂടാരങ്ങളിൽ പോയി മക്കളെ ചോദിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവല്ലാത്തവരോട് മക്കളെ ലഭിക്കണയെന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഷിർക്കാണ്, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെതിരാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്. മക്കളാകുന്ന സൗഭാഗ്യത്തിനു വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിരാശനാകാതെ നിരന്തരം പ്രാർത്ഥിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് രണ്ട് മക്കളെ നൽകി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സാറ എന്നാണ് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാര്യ ഹാജറയാണ്, ഹാജറ ബീവി. അദ്ദേഹത്തിൻ്റെ ഭാര്യയാകുന്ന ഒരു ചരിത്രമുണ്ട്. ഷ്യാമിൻ്റെ മണ്ണിൽ നിന്ന് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള രാജാവ്, അവിടെയുള്ള ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ബന്ദിയാക്കി. ഇബ്രാഹിം നബിയുടെ ഭാര്യയെ ഉപദ്രവിക്കാൻ ആരംഭിച്ചു, പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ആ മഹദി അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ അക്രമിയായ ഭരണാധികാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിച്ചു. ആ രാജാവിന് ചലിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി, നിശ്ചലനായി അദ്ദേഹം. ഇത് പലതവണ ആവർത്തിച്ചു. ഒടുവിൽ ആ മനുഷ്യൻ, രാജാവ്, മഹദിയോട് പറഞ്ഞു, സാറയോട് പറഞ്ഞു, അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ മഹദി പ്രാർത്ഥിച്ചു, അയാൾ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷ സൂചകമായി കൊണ്ടാണ് ആ ഭരണാധികാരി സാറക്ക് ഒരടിമസ്ത്രീയെ, ഹാജറയെ നൽകുകയാണ്, തനിക്ക് വേണ്ടി ദുആ ചെയ്ത് രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷ സൂചകമായി. ആ മഹദിയെ സാറ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയാണ് ഹാജറ ബീബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഭാര്യയായി വരുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ചരിത്രമാണ്. അവരിലാണ് ഇസ്മായിൽ എന്ന പ്രവാചകനുണ്ടാകുന്നത്. സാറയിൽ ഇസ്ഹാഖ് എന്ന പ്രവാചകനും ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും പ്രവാചകന്മാരാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയിലാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത് എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ ചരിത്രം വിശാലമാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി

0: സലാമയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം സഫലീകരിച്ചു കൊടുത്ത കഥ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 260 ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ കഥ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആ കഥ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ അമാനി മൗലവിയുടെ പരിഭാഷയെടുത്ത് വിശുദ്ധ ഖുർആനിലെ ഈ 260 ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി അരിനി കൈഫ തുഹീൽ മൗത ഖാല അവലം തുഅ്മിൻ ഖാല ബല വലകിൻ ലിയതുമഇന്ന ഖൽബി എന്ന് തുടങ്ങുന്ന ഒരല്പം സുദീർഘമായ ആയത്താണ്. മരണപ്പെട്ടവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന മഹാനായ പ്രവാചകന്റെ സംശയം. അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിനക്ക് വിശ്വാസമില്ലേ? അദ്ദേഹം പറഞ്ഞു, റബ്ബേ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഒരു തുമഅനിയത്തിന് വേണ്ടി, ഒരു ദൃഢതയ്ക്കു വേണ്ടി, എങ്ങനെയാണ് എന്ന് ഒന്ന് കാണിച്ചു തരാമോ? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ കൊണ്ടുവരാൻ പറയുന്നു. ആ പക്ഷികളെ കഷ്ണങ്ങളാക്കി അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ വെക്കുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി പ്രകാരം വീണ്ടും ജീവിച്ചു വരുന്ന ആ കാഴ്ച അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹു സഫലീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് ഉത്തരമേൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബി തന്റെ ഭാര്യയെയും കൈക്കുഞ്ഞിനെയും റബ്ബിന്റെ കൽപ്പന പ്രകാരം മക്കയുടെ ചാരത്ത്, മക്കയുടെ ആകാശമേൽക്കൂരയുടെ സുരക്ഷിതത്വം മാത്രമുള്ള മക്ക മണൽക്കാട്ടിൽ കൊണ്ടുവന്നാക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം മടങ്ങിപ്പോകുന്നുണ്ട്. അവിടെ വെച്ച് അള്ളാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കണേ, അള്ളാഹുവേ ഈ നാട്ടിലേക്ക് നീ ആളുകളുടെ ശ്രദ്ധയാകർഷിക്കണേ, അള്ളാഹുവേ കായ്ക്കനികൾ കൊണ്ട് ഈ നാടിനെ നീ സമ്പദ് സമൃദ്ധമാക്കണേ. നമ്മൾ പലപ്പോഴും അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പരാതി പറയുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാസ ലോകത്തിരുന്നിട്ട് പോലും പല ആളുകളും പറയാറുണ്ട് റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമനുഭവിക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഒരു പ്രവാസിയെങ്കിലും ഉണ്ട്. ഒന്നുമില്ലാതിരുന്ന മക്ക, വട്ടപൂജ്യമായിരുന്ന മക്ക, ആ മക്കയെ സമ്പദ് സമൃദ്ധമാക്കിയത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ അന്നം തേടി സൗദി അറേബ്യയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കുന്നവരാണ് നമ്മൾ, നമ്മളിൽ മഹാഭൂരിപക്ഷവും. അപ്പോൾ അല്ലാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്തു. ആ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് നമ്മൾ സ്വീകരിക്കണം. അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കണം, തവക്കുൽ ചെയ്യണം. അതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്കുള്ള പാഠമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ തൗഹീദിൻ്റെ പോരാളിയായിരുന്നു അദ്ദേഹം. തൗഹീദ് പറയാൻ മടി കാണിക്കാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ബാപ്പയോടുള്ള ചോദ്യമാണ്, പൊന്നു പിതാവേ, കാണുകയും കേൾക്കുകയും യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഇവയെ നിങ്ങൾ എന്തിനാരാധിക്കുന്നു എന്ന മഹാനായ ഇബ്രാഹിം നബിയുടെ ചോദ്യം പ്രസക്തമാണ്. സ്വന്തം ബാപ്പയോട് തൗഹീദ് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നാട്ടുകാരോട് തൗഹീദ് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമുക്കുള്ള പാഠമാണ് പ്രിയപ്പെട്ടവരെ. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ ഓർക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ തൗഹീദ് പറയാനുള്ള ആർജവം നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ തൗഹീദ് പ്രഖ്യാപിക്കുവാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. അതുകൊണ്ട് തന്നെ തൗഹീദാകുന്ന ആ മഹിതമായ ആദർശത്തിൻ്റെ പോരാളിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമ അദ്ദേഹം തൗഹീദിൻ്റെ പോരാളിയായിരുന്നു. അദ്ദേഹം ദീനിനു വേണ്ടി ജീവിച്ച വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം സ്വർഗത്തിലേക്ക് തൻ്റെ കുടുംബത്തെ കൂട്ടിയ വ്യക്തിയുമായിരുന്നു. സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് മക്കളെയും ഭാര്യയെയും കൂടെയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. അതും നമുക്കുള്ള പാഠമാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, റബ്ബേ, ബഹുദൈവാരാധകരുടെ കൂട്ടത്തിൽ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും നീ ഉൾപ്പെടുത്തരുത് എന്നാണ്. റബ്ബേ, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നാണ്. എവിടെയും അദ്ദേഹം കുടുംബത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ നമ്മൾ പരിഗണിക്കുക, നമ്മുടെ കുടുംബത്തെയും നമ്മൾ കൂടെ കൂട്ടുക. മഹാനായ ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എന്നും അദ്ദേഹത്തെ ഓർത്ത് അദ്ദേഹത്തിന്റെ മില്ലത്തിൽ ജീവിതത്തിന്റെ അവസാനം വരെ, മരണം വരെ മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ കേട്ടത് മക്കയുടെ തീരത്ത് ഇബ്രാഹിം അലഹിസലാമയുടെ ചരിത്രം. ഒരു രത്നച്ചുരുക്കം. വിഷയം അവതരിപ്പിച്ചത് സമീർ മുണ്ടേരി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم
3: كذلك نقص عليك من أنباء ما قد سبق

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: എന്താണ് വിധവാ പെൻഷൻ? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് അന്തസ്സോടെ ജീവിക്കുന്നതിനും മരുന്ന്, ഭക്ഷണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾക്കും വേണ്ടി സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായമാണിത്. നിലവിൽ പ്രതിമാസം 1600 രൂപയാണ് കേരള സർക്കാർ ഈ പദ്ധതിയിലൂടെ നൽകുന്നത്. ആർക്കൊക്കെ അപേക്ഷിക്കാം? പ്രായം: അപേക്ഷകയ്ക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. വൈവാഹികാവസ്ഥ: ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് പുറമേ ഭർത്താവ് ഉപേക്ഷിച്ചവർക്കും കുറഞ്ഞത് 7 വർഷമെങ്കിലും ഭർത്താവിനെക്കുറിച്ച് വിവരമില്ലായിരുന്നെങ്കിൽ ഈ പെൻഷന് അർഹതയുണ്ട്. വരുമാനം: കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയായിരിക്കണം. പുനർവിവാഹം കഴിച്ചാൽ ഈ പെൻഷന് അർഹതയുണ്ടാകില്ല. താമസം: കേരളത്തിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും സ്ഥിര താമസക്കാരായിരിക്കണം. മറ്റു പെൻഷനുകൾ: സർക്കാർ സർവീസിൽ നിന്നുള്ള പെൻഷനോ മറ്റ് ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേമനിധി പെൻഷനുകളോ ലഭിക്കുന്നവർക്ക് ഇതിന് അർഹതയുണ്ടാകില്ല. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പഞ്ചായത്ത് വഴിയോ അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ്, മരണ സർട്ടിഫിക്കറ്റ്, ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖയാണ് ഹാജരാക്കേണ്ടത്. റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നും ഓൺലൈനായിട്ട് ലഭിക്കുന്നത്. പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ്, അപേക്ഷാ ഫോമിനോടൊപ്പം വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്ക് കോപ്പി. അപേക്ഷാ നടപടികൾ: ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത്. നിലവിൽ അപേക്ഷകൾ ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കാവുന്നതാണ്. അതാണ് ഏറ്റവും എളുപ്പവഴി. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ വഴി അന്വേഷണം നടത്തി അർഹതപ്പെട്ടാൽ പെൻഷൻ അനുവദിക്കും. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മസ്റ്ററിംഗ്. പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ബയോമെട്രിക് മസ്റ്ററിംഗ്, ജീവൽ പ്രമാൺ നടത്തണം. ഇത് ചെയ്തില്ലെങ്കിൽ പെൻഷൻ മുടങ്ങാനിടയുണ്ട്. വീട്ടിലെത്തുന്ന പെൻഷൻ: ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കോ ബാങ്കിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ സഹകരണ ബാങ്ക് പ്രതിനിധികൾ വഴി വീട്ടിൽ പണം എത്തിച്ചു നൽകുന്ന സൗകര്യവും ലഭ്യമാണ്. മക്കളുടെ വരുമാനം: മക്കൾ വലിയ വരുമാനമുണ്ടെങ്കിലും അപേക്ഷകയുടെ പേരിൽ പ്രത്യേക വരുമാനമില്ലെങ്കിൽ ഈ പെൻഷന് അർഹതയുണ്ടായിരിക്കും. വരുമാന സർട്ടിഫിക്കറ്റിലെ തുകയെ അടിസ്ഥാനമാക്കിയാണ് ഇത് തീരുമാനിക്കുന്നത്.
2: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും നല്ല തീരുമാനങ്ങളും.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ, ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ തുടങ്ങിവെച്ച സംരംഭം. ഇന്നത്തെ ഹിഫ്സുൽ ഖുറാനിലൂടെ സൂറത്തു ദാരിയാത്ത് 60-ാം വചനം അർത്ഥസഹിതം വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനായി കാതോർത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തു ദാരിയാത്തിലെ വചനങ്ങളാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നാം മനഃപ്പാഠമാക്കിക്കൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാ, ഇന്ന് ആ അധ്യായത്തിലെ അവസാനത്തെ ആയത്ത്, അതായത് 60-ാമത്തെ വചനമാണ് മനഃപ്പാഠമാക്കുന്നത്. ചെറിയ ആയത്താണ്. ശ്രദ്ധയോടുകൂടി എല്ലാവരും കേട്ട് മനഃപ്പാഠമാക്കുകയും അടുത്ത അധ്യായം തുടക്കം മുതൽ കേട്ട് പഠിക്കാനായി ക്ലാസ്സുകൾ കേൾക്കണമെന്ന് വിനീതമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ഇന്നത്തോടുകൂടി സൂറത്തു ദാരിയാത്ത് അവസാനിക്കുകയാണ് ഇൻഷാ അല്ലാ. നാളെ അടുത്ത ക്ലാസ്സിൽ സൂറത്തു ഖാഫാണ് നമുക്ക് ആരംഭിക്കാനുള്ളത്. ഇൻഷാ അല്ലാ, ഇന്നത്തെ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് 55-ാമത്തെ വചനം മുതൽ നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്യാം.

0: സൂറത്തു ദാരിയാത്തിലെ 60-ാമത്തെ വചനമാണ്, അതായത് അവസാനത്തെ ആയത്താണ് നമ്മളിന്ന് മനഃപ്പാഠമാക്കിയത്. ആദ്യ വചനം മുതൽ എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത സൂറത്ത് 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിലെ ആയത്തുകൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ സഹോദരങ്ങളോടും ഖുർആനിൻ്റെ പഠനത്തിനായി നമ്മൾ ആവശ്യപ്പെടുകയും അതിൻ്റെ പ്രതിഫലവും കൂടി നേടിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തു ദാരിയാത്ത് 60-ാം വചനത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും അതു സംബന്ധിച്ചുള്ള വിശദീകരണവുമാണ് നാം കേട്ടുകഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി തിരുനബിയോടൊപ്പം എന്ന എപ്പിസോഡിലേക്കാണ് പ്രവേശിക്കുന്നത്. ദിക്ർ, ഹൃദയത്തിനുള്ള ഭക്ഷണം. ഈ ഭാഗം അവതരിപ്പിക്കുന്നത് സഹൽ അരിപ്ര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅ്ദഹു മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅ്ദ്. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയിക്കുന്ന, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുന്ന, ഗൗരവത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രവാചക വചനം കാണാൻ സാധിക്കുന്നതാണ്. മസലുൽ ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ റബ്ബഹു മസലുൽ ഹയ്യ് വൽ മയ്യിത്. അബു മൂസ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മസലുൽ ലദീ യദ്കുർ റബ്ബഹു, തൻ്റെ നാഥനെ രക്ഷിതാവിനെ ഓർക്കുന്ന ഒരാളുടെ ഉദാഹരണം, വല്ലദീ ലാ യദ്കുറു റബ്ബഹു, തൻ്റെ രക്ഷിതാവിനെ റബ്ബിനെ ഓർക്കാത്തവൻ്റെയും ഉദാഹരണം, മസലുൽ ഹയ്യ് വൽ മയ്യിത്, ജീവിച്ചിരിക്കുന്നവൻ്റെയും മരിച്ചവൻ്റെയും പോലെയാണ് എന്ന് പറഞ്ഞാൽ, തൻ്റെ നാഥനെ രക്ഷിതാവിനെ റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവൻ്റെ, ദിക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ്റെ ഉപമ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവനെ പോലെയും, തൻ്റെ റബ്ബിനെക്കുറിച്ച് ഓർക്കാതെ ജീവിക്കുന്നവൻ്റെ ഉദാഹരണമെന്ന് പറയുന്നത് അത് ഒരു മയ്യത്തിനെ പോലെയാണ്, മരിച്ചവൻ്റെ പോലെയാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നബി വചനമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതായത് സത്യവിശ്വാസിയായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് നിർബന്ധമാണ്, വഅന്നഹു യംബഗീലിൽ മുഅ്മിനി അൻ യകൂന ദാകിറൻ ലില്ലാഹ്, അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്നവനായിരിക്കുക, ദിക്ർ ചെയ്യുന്നവനായിരിക്കുക. നമസ്കാരം, ഖുർആൻ പാരായണം, മറ്റ് അദ്കാറു സബഹ്, അദ്കാറുൽ മസാ, മറ്റ് ദിക്റുകളൊക്കെ സദാസമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അവന് അനിവാര്യമായ കാര്യമാണ്. എന്നാൽ വല്ലദീ ലാ യദ്കുർ റബ്ബഹു മസലുൽ മയ്യിത്ത് എന്ന് പറഞ്ഞത് അൽ ഗാഫിലു കൽ മയ്യിത്ത് എന്നാണ്. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാതെ അലസനായി അശ്രദ്ധമായി തോന്നിയ പോലെ ഇബാദത്തും നമസ്കാരവും ഖുർആൻ പാരായണവുമൊന്നുമില്ലാതെ ദിക്റുകളൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന അശ്രദ്ധവാൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് അത് മയ്യിത്തിനെ പോലെയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാൽ നിന്റെ നാവ് പച്ചപ്പുള്ളതായിക്കൊണ്ടേയിരിക്കും എന്നാണ് വിശ്വാസിയെ സംബന്ധിച്ച് ആ നിലക്ക്. ഫയം ബഗീലിൽ മുഅ്മിനി അൻ യകൂന കസീറ ദിക്ർ, ദിക്ർ ധാരാളം, ദിക്ർ ചെയ്യുന്ന, ദിക്ർ ചെയ്യുക എന്നുള്ളത് വിശ്വാസിക്ക് അനിവാര്യമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഖുർആനിലും കാണാം, സൂറത്തുർ റഅദ് 28-ാമത്തെ ആയത്തിൽ കാണാം, അല്ലദീന ആമനൂ വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ ശരിക്കും അല്ലാഹു സുബ്ഹാനഹു പറയുന്നതാണ് കാണാം. വിശ്വസിച്ച ആളുകൾ അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലൂടെ സമാധാനം കണ്ടെത്താം. അറിയുക, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നു എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത് എന്നാണ്. ശരീരം തളരുമ്പോൾ ആഹാരം ആവശ്യമാണെന്ന പോലെ, വിശപ്പുണ്ടാകുമ്പോൾ ആഹാരം ആവശ്യമാണെന്നത് പോലെ, ആത്മാവ് തളരുമ്പോൾ ആത്മാവിൻ്റെ വിശപ്പിനുള്ള ആഹാരമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ ദിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയം ജീവിക്കണമെങ്കിൽ അതിൽ ദിക്റുണ്ടാകണം. ആ ഹൃദയത്തിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പോലെയുള്ള തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളുമൊക്കെ ഉണ്ടായിരിക്കണം. മത്സ്യത്തിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ളാഹ് പറഞ്ഞത് കാണാൻ പറ്റും, മത്സ്യത്തിന് വെള്ളം എപ്രകാരം അത്യാവശ്യമാണോ അതുപോലെയാണ് ഹൃദയത്തിന് ദിക്ർ എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ അനിവാര്യമായ ഒരു സംഗതിയായി ദിക്റിനെ കാണാൻ, ദിക്റിനോട് സമീപനം പുലർത്താൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എത്രമാത്രം ദിക്റുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അള്ളാഹുവിൻ്റെ വഹയ് പ്രകാരം സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നത് തന്നെ എത്രമാത്രം ദിക്റുകളാണ്. എനിക്കും നിങ്ങൾക്കും എത്ര ദിക്റുകൾ അറിയാം. നാം സന്ദർഭോചിതമായി അവ ചൊല്ലാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറങ്ങി ഉണർന്നത് മുതൽ, അല്ലേ, പ്രഭാതോദയം മുതൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെ, ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ എത്രമാത്രം എന്ന് വേണ്ട, ആ ഉറക്കിൽ നിന്ന് ഉറങ്ങാൻ കിടന്ന ശേഷം പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നാൽ പോലും ദിക്ർ ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം ദിക്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത്, നാമൊക്കെ അങ്ങനെയാകുന്നുണ്ടോ എന്നുള്ളതും ഞാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കൂടുതൽ വ്യക്തമാണ്. അതായത്, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നാം പറയുന്നത് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുഷൂർ എന്നാണ്. ഞങ്ങളെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ചവനായ അല്ലാഹുവിനെ സ്തുതി, അവങ്കിലേക്കാണ് പുനരുദ്ധാനം ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നാം പറഞ്ഞുകൊണ്ടാണ് നാം എഴുന്നേൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴും ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പുതുവെടുത്ത ശേഷവും ഡ്രസ്സ് ധരിക്കുമ്പോഴും ഡ്രസ്സ് അഴിക്കുമ്പോഴും പുതുവസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും എല്ലാ സമയത്തും വാഹനത്തിൽ കയറുമ്പോഴും, വാഹനത്തിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ യാത്ര അത് കയറ്റത്തിലും എത്തുമ്പോഴും ഇറക്കത്തിലെത്തുമ്പോഴും ഇങ്ങനെ എന്ന് വേണ്ട എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ദിക്റുകൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും അത് ചൊല്ലാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ശരിക്കും നമ്മെക്കുറിച്ച് നമ്മോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട വിഷയമാണ്. സഹോദരങ്ങളെ, ഈ നിലക്ക് ശരിക്കും ദിക്റിൻ്റെ കാര്യങ്ങൾ, അല്ലെ, അങ്ങാടിയിലൂടെ യാത്ര പോകുമ്പോൾ, അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ രൂപത്തിലൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളെ തൊട്ടറിഞ്ഞ് അതുമായി ബന്ധപ്പെടുത്തി ആണ് ദിക്റുകൾ മുഴുവനുള്ളത്. ആ സന്ദർഭങ്ങളിലൊക്കെ ദിക്ർ ചൊല്ലിയ അവസ്ഥയിലാണ്, ചൊല്ലുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഹാബിറ്റ് എങ്കിൽ, നമ്മുടെ ആദത്ത്, നമ്മുടെ ശീലം എങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് സന്തോഷിക്കാം. അല്ലേ, അങ്ങനെ ഓരോ ദിവസവും നമ്മിൽ നിന്ന് തീർന്നു പോകുമ്പോൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച അവധി, അതിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ ദിക്ർ ചൊല്ലി ശീലമാക്കി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തിനിടക്കാണ് മലക്കുൽ മൗത്ത്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മുടെ റൂഹിനെ പിടിക്കുക എന്നുള്ളത് ഉറപ്പാണല്ലോ. എന്നാൽ അത് ശീലമില്ലാതെ ജീവിക്കുന്ന, ഗാഫിലായി അശ്രദ്ധനായി ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ശീലത്തിലേക്ക് പെട്ടെന്നെത്താൻ കഴിയില്ല. കഠിന പ്രയത്നവും കഠിന പരിശ്രമവും ഉണ്ടായാൽ മാത്രമേ ആ നിലക്കുള്ളൊരു ജീവിത ശൈലിയും ശീലവും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചിട്ടപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവനെപ്പോലെ ദിക്ർ ചൊല്ലുന്ന വ്യക്തി ആണ് എങ്കിൽ, ദിക്ർ ചൊല്ലാത്ത വ്യക്തി മരിച്ചവനെപ്പോലെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചുവെങ്കിൽ, ആ ജീവിച്ചിരിക്കുന്നവനെപ്പോലെ യഥാർത്ഥ മുഅ്മിനായി വിശ്വാസിയായി അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് ലിസാനൻ ദാക്കിറ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടുള്ള ഒരു നാവ് അത് പച്ചപ്പുള്ള അവസ്ഥയിൽ ആയിക്കൊണ്ട് ജീവിക്കാനും മരിക്കാനും തൗഫീഖ് ലഭിക്കുന്നവരിൽ നാം ഉൾപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ദിക്ര് ഹൃദയത്തിനുള്ള ഭക്ഷണം എന്ന ഭാഗം അവതരിപ്പിച്ചത് സഹൽ അരിപ്ര.
6: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ആ മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
0: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ വിചാരം, പ്രമേഹം, രോഗത്തെ തോൽപ്പിക്കാൻ ഒരു മാർഗരേഖ. പീസ് റേഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്, കൂടെ ഹബീബ് റഹ്മാൻ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പങ്ക്തിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് അതിഥിയായി ഇവിടെ എത്തിയത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ്. ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് ജുബേൽ ബദർ അൽ ഖലീജ് പോളി ക്ലിനിക്കിലെ ഇന്റേണിസ്റ്റ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെ അസ്സലാമു അലൈക്കും.
8: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
7: പേസ് റേഡിയോയുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ മുമ്പ് പ്രായം കൂടിയ ആളുകളിൽ മാത്രമായിരുന്നു ഈ ഒരു അസുഖം കണ്ടുവന്നിരുന്നത്. ഇന്ന് വളരെ വ്യാപകമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രമേഹ രോഗം അഥവാ ഷുഗർ എന്ന് അതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും.
8: ശരിയാണ്, പ്രമേഹം എന്ന് പറഞ്ഞപ്പം വളരെയധികം നമ്മുടെ തുറന്നു പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമായിട്ട് പ്രമേഹം വന്നിരിക്കുകയാണ്. എന്താണ് പ്രമേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രക്തത്തിൽ നോർമലി നിൽക്കുന്ന ഒരു പഞ്ചസാരയുടെ അളവുണ്ട്. അതിൽ നിന്നും വളരെ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് നമ്മുടെ രക്തത്തിനകത്ത് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ദഹിച്ചിട്ട് അത് രക്തത്തിലേക്ക് പഞ്ചസാരയായിട്ടാണ് വരുന്നത്. പഞ്ചസാര നമുക്ക് എല്ലാവർക്കും ഒരളവിൽ വേണം. ഈ ഒരളവിൽ കൂടുതലായിട്ട് കുറേ നാൾ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്.
7: ഈ അസുഖം പല വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടൈപ്സ്, ഇനങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും.
8: അതെ, രണ്ട് ടൈപ്പുകളാണ് പ്രമേഹത്തിനുള്ളത്. ടൈപ്പ് വൺ, ടൈപ്പ് ടു. ടൈപ്പ് വൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയാം. ഇത് പറയുമ്പോൾ ഇതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ ഫിസിയോളജി കുറച്ച് മനസ്സിലാക്കാം, അപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞിട്ട് രക്തത്തിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എത്തുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്നും നമ്മുടെ കോശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. കണ്ണുകളിൽ അല്ലെങ്കിൽ തലച്ചോറിൽ കൈകാലുകളിലെ കോശങ്ങളിലേക്ക് ഈ ഷുഗർ എത്തേണ്ടതുണ്ട്. അതുവഴിയാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദഹിച്ചിട്ട് ഈ പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലി വരുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രക്ത ബോഡിയിലുള്ള പാൻക്രിയാസ് എന്ന് പറയുന്നൊരു ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് നമുക്കൊരു ഫാക്ടറി ആയിട്ട് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഇൻസുലിൻ. ഇൻസുലിൻ രക്തത്തിലേക്ക് വന്ന് അതിനകത്തുള്ള ഗ്ലൂക്കോസിന് അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ എന്ന് പറയുന്ന അതിനെ ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജോലിയാണ് ഇൻസുലിൻ്റെ ജോലി. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു പട്ടാളക്കാരായിട്ട് മനസ്സിലാക്കാം. പുറത്തുള്ള അസുഖങ്ങൾ വരുമ്പം അവരെ കാത്തു സൂക്ഷിക്കാനുള്ള പട്ടാളക്കാരാണ് ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തി. ഇവർ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാൻക്രിയാസ് എന്ന ഫാക്ടറിയെ ആക്രമിക്കുകയും അതിൽ അതിനെ കോശങ്ങളെ നശിപ്പിച്ച് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഈ ഒരവസ്ഥയിൽ, അതായത് ഇൻസുലിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ഷുഗർ, അപ്പം നമുക്ക് ഇൻസുലിൻ അളവ് കുറയുമ്പോൾ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റില്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് രക്തത്തിലുള്ളത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതാണ് ടൈപ്പ് വൺ. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, അതാണ് ടൈപ്പ് വൺ. ഇനി ടൈപ്പ് ടു എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ജനിതകമായിട്ട് വരുന്നതാണ്. അതിൻ്റെ കാരണം പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷുഗർ ഈ രക്തത്തിനകത്തുള്ളത് കോശങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ കോശങ്ങൾ ഈ ഷുഗറിനെ സ്വീകരിക്കാതിരിക്കുന്നൊരവസ്ഥ വരും, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ടൈപ്പ് ടു ആണ്. ഇത് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ജനിതകവും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖമാണ്. അപ്പം മെയിനായിട്ട് രണ്ടായിട്ടാണ് പറയാനുള്ളത്, ഒന്ന് ടൈപ്പ് വണ്ണും അതുപോലെ ടൈപ്പ് ടുവും.
7: ഈ ടൈപ്പ് വൺ ആയിരിക്കും കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന?
8: തീർച്ചയായിട്ടും ഈ ചെറുപ്പത്തിലെ തുടങ്ങുന്നതാണ് ടൈപ്പ് വൺ. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ അത് ഓട്ടോമ്യൂൺ ഡിസോർഡറാണ്. അതിന് പ്രത്യേക കാരണങ്ങൾ ശാസ്ത്രത്തിന് ഇന്നും വ്യക്തമല്ല. ഓട്ടോമ്യൂൺ ഡിസോർഡർ എന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ തിരിയുന്ന അവസ്ഥയാണ്. അത് ചെറുപ്പത്തിലെ കണ്ടു തുടങ്ങുന്ന അസുഖമാണ്.
7: ഏതൊരു രോഗത്തിനും അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അതുപോലെ ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന്.
8: നമ്മുടെ ഡയബറ്റീസിന് മെയിനായിട്ട് ലക്ഷണങ്ങൾ പറയുന്നത് ഒന്ന്, കൂടുതലായിട്ട് ദാഹം, നമ്മുടെ വായിലുള്ള വെള്ളം വറ്റുകയും കൂടുതലായിട്ട് ദാഹം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് മൂത്രമൊഴിക്കാനുള്ള പ്രവണതയും കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു 4-5 തവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നൊരവസ്ഥയും പകലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ദാഹം, കൂടുതലായിട്ട് മൂത്രമൊഴിക്കേണ്ട ഒരവസ്ഥ, ചില ആൾക്കാരിൽ ഭയങ്കരമായിട്ട് വിശപ്പും കാണാറുണ്ട്. ഇനി ക്ഷീണം, അതായത് അബ്നോർമൽ വെയ്റ്റ് ലോസ്, ഭയങ്കരമായിട്ട് തടി കുറയുകയും വളരെ ക്ഷീണിതനായിട്ട് കാണുകയും ചെയ്യാറുണ്ട്. ഇതാണ് മെയിനായിട്ട് കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ. എന്നാൽ 50% ആൾക്കാരിൽ അവർക്ക് അറിയുന്നില്ല അവർക്ക് ഷുഗർ ഉണ്ടെന്ന്. അതായത് ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ ഒരുപാട് നാൾ നമ്മുടെ രക്തത്തിൽ പഞ്ചസാര കൂടിയ അളവിൽ നിൽക്കാറുണ്ട്, അതായത് ഡയബറ്റീസ് ആയിട്ട് കാണാറുണ്ട്. പിന്നീട് നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴോ അങ്ങനെ നോക്കുമ്പോഴോ കാണുന്നതായിട്ടുണ്ട്. അത് ലക്ഷണങ്ങൾ ഇത്ര തന്നെയാണ്, പക്ഷേ ലക്ഷണങ്ങൾ ഇല്ലാതെയും നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസ് കാണാറുണ്ട്.
7: പകുതിയോളം ആളുകൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുള്ളൂ എന്ന് ചുരുക്കും.
8: അതെ അതെ, 80% ആൾക്കാരും അതും വളരെ വൈകിയ കാണാൻ അവർക്ക് ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളൂ. അത് ഇൻസിഡൻ്റൽ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ പോകുന്ന സമയത്ത് മാത്രമേ ചില ആൾക്കാർ കാണാറുള്ളൂ.
7: ഈ രോഗത്തിൻ്റെ സങ്കീർണതകൾ അഥവാ കോംപ്ലിക്കേഷൻസുകൾ ഒന്ന് പറഞ്ഞു തന്നാൽ.
8: ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ഒന്ന്, അക്യൂട്ട് കോംപ്ലിക്കേഷൻസ്, അതായത് ഇമ്മീഡിയറ്റ് നമ്മൾ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന കുറച്ച് സങ്കീർണതകളുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഡയബറ്റീസ് ഒരുപാട് നാൾ കൺട്രോൾ ആവാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണ്, അതുകൊണ്ടുണ്ടാവുന്ന സങ്കീർണതകൾ രണ്ടായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, മെയിനായിട്ട് പെട്ടെന്നുണ്ടാവുന്ന സങ്കീർണതകൾ ഒന്നാണ് പിന്നെ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറയും. അത് കൂടുതലും കാണാറുള്ളത് ടൈപ്പ് വൺ ഡയബറ്റീസിലാണ്, എന്നാൽ ടൈപ്പ് ടുവിലും കാണാറുണ്ട്. ടൈപ്പ് വൺ ഡയബറ്റീസിൽ ഈ കാണുന്ന ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കൂടുതലായിട്ട് രക്തത്തിൽ കാണുമ്പം ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിൽ കൊഴുപ്പിൽ നിന്നും കീറ്റോൺ ബോഡീസ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കീറ്റോൺ ബോഡീസ് കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിൽ കിടക്കുന്നൊരവസ്ഥ, അതാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞാൽ. അത് ഒരു സാധാരണ രീതിയിൽ മരണത്തിലേക്ക് വരാൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. പിന്നെ ഉള്ളത് HHS എന്ന് പറയും, അതായത് ഹൈപ്പർ ഓസ്മോളർ ഹൈപ്പർ ഗ്ലൈസിമിക് സ്റ്റേറ്റ് എന്നാണ് പറയുക. അത് കൂടുതലും കാണാറുള്ള ടൈപ്പ് ടു ഡയബറ്റീസിലാണ്. ഇതും ഇത് പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഷുഗർ വളരെയധികം എക്സ്ട്രീമായിട്ട് കൂടി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതിനകത്ത് ചില ആൾക്കാർക്ക് നമ്മൾ ഈ അപസ്മാരം പോലെ എപ്പിലെപ്സിയും കോമയിലടക്കം പോകുന്ന ഒരവസ്ഥയാണ്. അത് ഇമ്മീഡിയറ്റ് വരുന്ന കോംപ്ലിക്കേഷൻസാണ്. എന്നാൽ ക്രോണിക്കായിട്ട് ഒരുപാട് നാൾ നമ്മൾ ചികിത്സിക്കാതെയോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമല്ലെങ്കിലോ നിൽക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ നരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി, അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കാറുണ്ട്, അത് ഡയബറ്റിക് നെഫ്രോപ്പതി. ഇത് ഒരുപാട് നാൾ, ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, ഒരുപാട് നാൾ ഷുഗർ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ വരുന്ന അവസ്ഥകളാണ്. ഇതിന് പുറമെ തന്നെ മാക്രോവാസ്കുലർ, അതായത് ഹാർട്ട് അറ്റാക്കും നമുക്ക് ഇതിന് കാരണമായിട്ട് വരാറുണ്ട്. ഹാർട്ട് അറ്റാക്ക്, നമ്മൾ സാധാരണ പറയുന്ന ഹാർട്ട് അറ്റാക്ക് മേജർ വെസൽസിനെ ഈ ഷുഗറിൻ്റെ ബാധിച്ചുകൊണ്ട് വരാറുണ്ട്. സ്ട്രോക്ക്, സ്ട്രോക്കും ഇതുപോലെ തന്നെ ഈ പക്ഷാഘാതം എന്ന് പറയുന്ന അസുഖം അത് നമ്മുടെ ഷുഗർ കൊണ്ട് വരാറുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഹാർട്ട് അറ്റാക്ക് അതുപോലെ സ്ട്രോക്ക് അതുപോലെ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയും, നമ്മുടെ കൈകാലുകൾക്ക് വരുന്ന രക്തക്കുഴലുകൾ ബ്ലോക്കാവുന്ന ഒരവസ്ഥ, അതും ഈ ഷുഗർ നമ്മുടെ രക്തക്കുഴലുകളെ എൻഡോത്തീലിയൽ സെൽസിനെ നശിപ്പിച്ചുണ്ടാക്കുന്ന ബ്ലോക്കുകളാണ്. അപ്പം ഈ മൂന്നും ആണ് പിന്നെ മേജറായിട്ട് വരുന്ന മേജർ മാക്രോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്ന അസുഖത്തിൽ പറഞ്ഞ കോംപ്ലിക്കേഷൻസ്. അപ്പം ഇമ്മീഡിയറ്റും അതുപോലെ കൂടുതൽ നാൾ കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഈ അസുഖത്തിന് കാണാറുള്ളത്.
9: ഇപ്പം നമ്മൾ ടൈപ്പ് വണ്ണ് ടൈപ്പ് ടു എന്ന് പറഞ്ഞു രണ്ട്, ഇതിൽ ശരിക്കും ഏറ്റവും പ്രയാസം കൂടിയത് ടൈപ്പ് വണ്ണാണ്.
8: അങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല ഇതിൽ ടൈപ്പ് വൺ ആണോ സീരിയസ്, ടൈപ്പ് ടു ആണോ സീരിയസ് എന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ ടൈപ്പ് ടു ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്ന ടൈപ്പ് ടു ആണ്. പക്ഷേ ടൈപ്പ് ടു തന്നെ ഒരുപാട് നാളിന് ശേഷം നമ്മുടെ പാൻക്രിയാസ് എന്ന ഫാക്ടറി

0: ഇല്ല. ഇനി ടൈപ്പ് ടുവിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസുലിൻ ആവശ്യത്തിന് ഉത്പാദിപ്പിക്കുന്നുണ്ട്, ഫാക്ടറിയുടെ വർക്ക് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ കോശങ്ങൾ ഇൻസുലിനെ സ്വീകരിക്കാത്തൊരവസ്ഥയാണ്, അതാണ് ടൈപ്പ് ടു എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഇൻസുലിനും കൊടുക്കാറുണ്ട്. ഒരുപാട് നാൾ ഇതിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഇൻസുലിൻ കൊടുക്കാറുണ്ട്. ഇതെല്ലാം ടാബ്ലറ്റ്സിൻ്റെ വർക്കുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുക, അതായത് അതിൻ്റെ പവർ കൂട്ടുക, അതുപോലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം പാങ്ക്രിയാസിൽ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഇൻസുലിൻ ആവശ്യത്തിന് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മരുന്നുകൾ വരുന്നത്. ഇതിനെല്ലാം പുറമെ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ജീവിത ശൈലി അസുഖമാണ് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുമ്പം. അതിന് തക്കതായിട്ടുള്ള നമ്മുടെ പ്രതിരോധ മാർഗ്ഗങ്ങൾ നോക്കേണ്ടതുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്,
1: ഭക്ഷണ ക്രമീകരണങ്ങൾ.
0: തീർച്ചയായിട്ടും ഭക്ഷണ ക്രമീകരണങ്ങളിൽ നമ്മൾ അന്നജം കാർബോഹൈഡ്രേറ്റ് വളരെ പരിമിതമാക്കി കൊണ്ടുവരികയും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഇപ്പം കിട്ടുന്ന ഈ നമ്മുടെ പെപ്സി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഈ ജങ്ക് ഫുഡ്സ്, അന്നജങ്ങൾ മാക്സിമം ഒഴിവാക്കുക. വ്യായാമം ശീലമാക്കണം. ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു സമയം, അത് പല ആൾക്കാർ ചോദിക്കുന്ന ഇന്ന സമയം രാവിലെ എനിക്ക് നടക്കാൻ സമയമില്ല, അങ്ങനെ സമയം എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു അരമണിക്കൂർ കൈകാൽ വീശി നടക്കുക, അത് പരമാവധി ശ്രദ്ധിക്കുക. അത് വ്യായാമം ഇതിന് വളരെ, നമ്മുടെ കലോറി ബേൺ ചെയ്യുകയും നമുക്ക് ഷുഗർ ഇതുവഴി കുറയ്ക്കാനും പറ്റുന്നതാണ്. ഭക്ഷണം അതുപോലെ വ്യായാമ രീതി. സ്ട്രെസ്സ് ഇതിന് ഭയങ്കര പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പം ഒരു ചുരുങ്ങിയതൊരു 7 മുതൽ 9 മണിക്കൂറെങ്കിലും ഉറക്കം ഇതിന് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ ജീവിതശൈലിയും അതുപോലെ ഈ ടാബ്ലറ്റ്സും ഇൻസുലിനും, ഇതാണ് ഇതിൻ്റെ ചികിത്സാരീതിയായിട്ട് പറയപ്പെടുന്നത്. കൂടുതൽ ആൾക്കാരും സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടേ? അതുകൊണ്ട് കഴിക്കാതിരിക്കുന്നവരല്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ അസുഖം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകതയാണ്, ആ അസുഖത്തിൻ്റെ പ്രത്യേകത. പല അസുഖങ്ങളുണ്ട്, ഇപ്പം പ്രഷർ ആവട്ടെ, SLE, അതുപോലെ തൈറോയിഡ്, ഇതുപോലെ കുറച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ആ മരുന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്. അല്ലാതെ ആ മരുന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രം കഴിക്കേണ്ടി വരുന്നതല്ല, അത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ടാണ് അത് നിരന്തരം കഴിക്കേണ്ടി വരുന്നത്.
1: പ്രമേഹ രോഗികൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
0: മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളായിട്ട് പറയാം. ഒന്ന് നമ്മുടെ ജീവിതശൈലിയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾ, അന്നജമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് പരമാവധി കുറയ്ക്കുക, വ്യായാമം നിലനിർത്തുക, ഐഡിയലായിട്ടുള്ള ജീവിതശൈലിയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി വ്യായാമം ഒരു ദിവസം ഏകദേശം 1.5 മണിക്കൂർ നടത്താം, എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, പിന്നെ പുകവലി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അതായത് ജീവിതശൈലിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ നമ്മുടെ അസുഖം. രണ്ടാമത്തതായിട്ട് നമ്മുടെ മരുന്ന്, അത് കറക്റ്റായിട്ട് പാലിച്ച് മുന്നോട്ട് പോവുക. ഡോക്ടർമാരുടെ കുറിപ്പുകൾ എങ്ങനെയാണോ അതുപോലെ മരുന്നുകൾ കഴിച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക. ഇടയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുക. ഏറ്റക്കുറച്ചുകൾ വേണ്ടി വരും ഡോസിൽ അത് പരിപാലിച്ച് മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്.
1: അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ ഇന്നത്തെ ആരോഗ്യ വിചാരം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ച നമ്മുടെ ജുബൈൽ ബദൽ ഖലീജ് ഹോസ്പിറ്റലിലെ ഇന്റേണിസ്റ്റ് തലവൻ, സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഫവാസിന് പീസ് റേഡിയോയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി അർപ്പിക്കുകയാണ്.
0: പീസ് റേഡിയോയിൽ എന്നെ ക്ഷണിക്കുകയും ഈ ആരോഗ്യ വിചാരം എന്ന എപ്പിസോഡിൽ സംസാരിക്കാൻ അവസരം നൽകിയിട്ടുള്ള പീസ് റേഡിയോക്കും ഇതിൻ്റെ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: പീസ് റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, പ്രമേഹം രോഗത്തെ തോൽപ്പിക്കാൻ ഒരു മാർഗരേഖ. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്, കൂടെ ഹബീബ് റഹ്മാൻ.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു.
4: വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ ഞാൻ മരിക്കുകയാണ്, എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എന്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിലുണ്ടാകും. പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത്. അച്ഛൻ്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ അങ്ങോട്ട് ചതൽ കയറി ഈ കറൻസി മുഴുവൻ ചതൽ പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കുണ്ടാകും, നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് ആവശ്യമുള്ളൊരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഇന്ന റജുലല യുസ്വല്ലി സിത്തീന സന, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും. ഒമാ തുഖുബലു ലഹു സ്വലാത്തുൻ, പക്ഷെ അവൻ്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട്.

0: ഉണ്ടാകില്ല. അവൻ വിചാരിക്കുക അവൻ്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിൻ്റെ കുറവാണോ? അല്ല. ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ. ചിലപ്പോൾ റുകൂഉം സുജൂദും ഒന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിൻ്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിൻ്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ടു പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും.
1: Peace Radio. Tune to reality.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവും ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: سبيل الدموع سبيل مريح. അപ്പൊ ഒരു സബ് ജില്ലാ മത്സരമാണ് ഒരു ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉൾക്കൊള്ളുന്ന സ്കൂൾ അടങ്ങുന്ന മംഗള സബ് ജില്ലയിലാണ് സംഭവം. ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. ആ സമയത്ത് ഉണ്ടായൊരു പ്രശ്നമാണ്, ഒരു സ്കൂളിലെ പി ടി മാഷാണ് ആ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആറ് കുട്ടികൾ, വിദ്യാർത്ഥികൾ. ഇപ്പം എന്തൊക്കെ തന്നെ ആയാലും പലപ്പോഴും എന്താ വെച്ചാൽ ഈ ടീച്ചേഴ്സിനെ എന്തും ചെയ്യാമെന്നുള്ള ഒരു ചിന്ത ഉണ്ടോ അള്ളാഹു അലം, എന്തായാലും അല്ലെ ടീച്ചേഴ്സ് എന്ത് പറഞ്ഞാലും കുട്ടികളെ അനുസരിക്കാത്തൊരവസ്ഥ കൂടിക്കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് സംശയമില്ല. കാരണം നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് അധ്യാപകരോടുള്ളൊരു ബഹുമാനവും ആദരവും അതൊന്നും ഇന്നത്തെ പഠിക്കുന്ന പുതുതലമുറയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇല്ല എന്ന് തീർത്തും പറയാം. എന്ത് തന്നെ ആയാലും ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ആ ഒരു പിന്നെ ബന്ധം, ആ അധ്യാപകനെ അധ്യാപകനായി കാണാനുള്ള ഒരു മനസ്ഥിതി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്നും, അധ്യാപകന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു പുതിയ സാഹചര്യവുമാണെന്ന്, എന്ത് പ്രശ്നത്തിൽ അവരെ ഇനി HM-നോടടക്കം, പ്രിൻസിപ്പളോടക്കം, പല അനുഭവങ്ങളാണ് ഞാൻ ഈ സംസാര വാക്കിലൂടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പളോടക്കം ഒരു പെൺകുട്ടി ഓവർകോട്ട് ഉണ്ടാവുമല്ലോ, വന്നിട്ട് പിന്നെ ഞങ്ങൾ എന്താ ചെയ്തത്, നിങ്ങളാരാ, ഞങ്ങൾ ഞങ്ങളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ടൊക്കെ പൊക്കിയിട്ട് സംസാരിക്കുന്ന ഒരു രീതി, ഒരു പെൺകുട്ടിയുടെ സമീപനം കാണുമ്പോൾ അതൊക്കെ വല്ലാത്തൊരു മോശം സമീപനങ്ങളാണ് ഇന്ന് വീട്ടുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
3: മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു എന്ന് സമൂഹം അംഗീകരിച്ച ആളുകളാണ് അധ്യാപകർ, അല്ലേ?
2: അതെ അതെ.
3: മക്കളെ നേർവഴിയിലേക്ക് നയിക്കണം, അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ നേർവഴിയിലേക്ക് നയിക്കണം എന്ന് ബോധ്യം സമൂഹം ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. പക്ഷേ ഇന്നത്തെ അധ്യാപകർക്ക് പോലും മക്കളെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അധ്യാപകർ തട്ടിക്കയറുന്ന മക്കൾ, പിന്നെ അധ്യാപകരോട് തട്ടിക്കയറുന്നില്ല, അധ്യാപകരോട് തിന്മ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ ഉപദേശിക്കാൻ വേണ്ടി അതിനെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അധ്യാപകനെ എന്ത് ചെയ്യുക, പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന മക്കൾ, അല്ലേ?
2: മാത്രമല്ല നിയമങ്ങളാണ് ഒരു വലിയ പ്രശ്നത്തിൽ, കാരണം നിയമങ്ങൾ ഉണ്ടല്ലോ, ലീഗലിയുള്ള സംഗതികൾ പ്രോസസ്സ്, അത് അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ധൈര്യം. മാത്രമല്ല ചില ഉന്നത തലത്തിൽ നിന്നുള്ള ആളുകൾ, അധ്യാപകർ വിദ്യാർത്ഥികൾ ഒന്നും ചെയ്യാൻ പാടില്ല, വിദ്യാർത്ഥികൾക്ക് എന്തുമാകാം എന്നുള്ള മെസ്സേജുകളൊക്കെ നൽകുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടി ആക്കം കൂട്ടാൻ വലിയ കാരണമാണ്.
3: അടുത്ത സമയം
2: അതിൻ്റെ ഒരു പിന്നെ അനന്തര ഫലമാണ് ഇത്, ഇതിന് തുടക്കമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഇനിയും വരാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്.
3: ഇതില്ലേ, അടുത്ത സമയത്ത് നമ്മൾ പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചത് പിടിച്ചതിൻ്റെ പേരിൽ ഒരു കോളേജ് അധ്യാപകനെ വർഷങ്ങളോളം പീഡന പരാതിക്ക് എന്ത് ചെയ്തു, ഇരയാക്കി കേസിൽ പെടുത്തിയ ഒരു അവസരം കോടതി വെറുതെ വിട്ടു,
2: അല്ലേ?
3: വാർത്ത നമ്മൾ വായിച്ചതാണത്. അപ്പം യഥാർത്ഥത്തിൽ മക്കളുടെയൊക്കെ ചിന്ത എവിടേക്കാണ് പോകുന്നത്? ആലോചിച്ചൊക്കെ, മക്കളുടെ ഒരു ചിന്ത ഞങ്ങൾ ചെയ്യേണ്ടെന്ന് ഞങ്ങൾ തോന്നിയ പോലെ നടക്കും, അതിന് ഞങ്ങൾക്ക് എതിരെ നിൽക്കുമ്പോൾ പ്രധാന പറയാറുണ്ട്, മാഷങ്ങളെ ഞങ്ങളെ വാപ്പാവേണ്ട ആവശ്യമില്ല എന്ന്. ഇത് വാപ്പ മാതാപിതാക്കൾക്ക് പോലും മക്കളെ ഉപദേശിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ അധ്യാപകർ ഉപദേശിച്ച് കഴിയുമ്പോൾ അവിടെ ഞങ്ങളെ വാപ്പാവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉമ്മ ഉണ്ട ആവശ്യമില്ല, ടീച്ചേഴ്സിനോട് പറയാണ് ഇപ്പം ഞങ്ങൾ ഉപദേശിക്കാം, ഞങ്ങൾ പാഠത്തിലുള്ള പഠിപ്പിച്ച് പോയാൽ മതി എന്ന രൂപത്തിൽ ധാർഷ്ട്യമുള്ള ഒരു സമൂഹമായിട്ട് മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾക്ക് എന്ത് നന്മ പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർ പോലും ഭയപ്പെടുന്ന, അല്ലെങ്കിൽ മക്കൾ അവസാനം ഇപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ചില സമയത്ത് അവസാന സമയത്ത് ചില ഹൈസ്കൂൾ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കും, ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ സ്കൂളിൽ തല്ല ഉണ്ടായി കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒറ്റ വിഷയമുള്ളൂ, എന്താ വെച്ചാൽ സ്കൂളിലാണ് പ്രശ്നം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇല്ല പണ്ട് കാലത്ത് സ്കൂളിലെ ഗേറ്റിന് പുറത്ത് വെച്ച് അടി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ നാട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഇടപെടുന്ന അധ്യാപകനാണ്, അവിടെ ഒരു
2: അധ്യാപകനായിരിക്കും,
3: ആ നാട്ടിലൊരു അധ്യാപകനായിരിക്കും ആദ്യം ഇടപെടുണ്ടാവുക.
2: ഇടപെടുന്ന മാത്രമല്ല അത് പറഞ്ഞാൽ അതിലാർക്കും പ്രശ്നവും ഉണ്ടാവില്ല, അതൊരു അവസാനത്തെ വാക്കുമായിരിക്കും, അത് തീരുമാനമാക്കും.
3: അതെ, ഉണ്ടാവും ചെയ്യും. പക്ഷെ ഇന്ന് കാലത്ത് ഇന്ന് ഇത്തരം സ്കൂളിലെ ഗേറ്റിൻ്റെ തൊട്ട് മുമ്പിൽ സ്കൂൾ താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അധ്യാപകൻ സ്കൂളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നേരെ വിളിക്കുന്ന പോലീസിനാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് നാളെ ഞങ്ങളെ മേത്തേക്ക് വരും എന്നുള്ളൊരു ധാരണ, എന്നുള്ളൊരു ഒരു പേടി അധ്യാപക സമൂഹത്തിന് കുടുങ്ങിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള ഉത്തരവാദിത്വം ഒരു പക്ഷേ പാരൻസിനും ഒരു വേള ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
2: ഇനി മാത്രമല്ല സ്കൂളിൻ്റെ ഗേറ്റിന് ഉള്ളിൽ തന്നെ ആയാലും നമ്മളടക്കം ഒരു കുട്ടിയോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, 100 വട്ടം ചിന്തിക്കും ഇത് ഞാൻ പറഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നമായിട്ട് ആ കുട്ടി കംപ്ലയിൻറ്റ് സെല്ലിൽ പരാതി റിപ്പോർട്ട് ചെയ്ത് എനിക്കെതിരെന്തെങ്കിലും വരുമോ എന്ന് 1000 വട്ടം ചിന്തിച്ച ശേഷം പറയേണ്ടതിൻ്റെ അവസ്ഥയും ഇന്നത്തെ നിയമവശങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഭയപ്പെടുന്ന കാര്യം.
3: പ്രത്യേകിച്ച് ഇതേപോലെ മക്കളോട് സ്നേഹമുള്ള രക്ഷിതാക്കളുണ്ട്, ഏറ്റവും അധികം മക്കളോട് സ്നേഹമുള്ള രക്ഷിതാക്കളുണ്ട്. അപ്പൊ അവർ സ്കൂളിൽ എന്തെങ്കിലും ചെയ്ത് പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്ത് തെറ്റാണെന്ന് അംഗീകരിക്കാതെ അധ്യാപകരെ പഴിചാരുന്ന അല്ലെ, അങ്ങനത്തെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് പാരൻസിന്റെ ഭാഗത്തുണ്ട്. ഈ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഇത്തരം വിഷയത്തിൽ പക്വമല്ലാത്ത രക്ഷിതാക്കളും ഉണ്ടുള്ളതാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കളുണ്ട് അല്ലെ,
2: പൂർണ്ണമായിട്ടും കുട്ടികളുടെ ഭാഗം നിന്ന് അവിടെ പറയും എന്തൊരു പ്രശ്നം വിളിച്ചപ്പോ എന്റെ സ്കൂളിലുണ്ടായ സംഭവം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും കുട്ടികളുടെ ഭാഗം നിന്ന് രക്ഷിതാവ് പറഞ്ഞു വരികയാണ്. എന്നിട്ട് ഫുൾ എന്തെങ്കിലും രക്ഷിതാവ് ഇങ്ങനെ പറഞ്ഞു കഴിയും, ഒക്കെ പറഞ്ഞു കഴിയും, എല്ലാം പറയാനുള്ളത് പറഞ്ഞ് അനാവശ്യം വിളിച്ചൊക്കെ കഴിയും. അവസാനം എന്ത് ചെയ്യും, നമ്മളാ CCTV ആണ് ഓണാക്കും, ഇത് നിങ്ങളെ കുട്ടിയാണ് വെച്ചു. അപ്പോഴാണ് രക്ഷിതാവ് എന്ത് ചെയ്യുക, പിന്നെ സ്തബ്ധനായി, പിന്നെ സംസാരമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കുട്ടികളെ വീഡിയോയിൽ ഇങ്ങനെ കാണുകയാണെ, ആദ്യം വന്നിട്ട് നന്നായിട്ട് ശബ്ദിച്ച് ഇന്ന കുട്ടികളെ ചെയ്യൂല, പിന്നെ നിങ്ങൾ എന്താണ് വേറെ കുട്ടികളെ കേൾക്കപ്പെട്ടിട്ട് അതിനൊക്കെ അനുവാദം കൊടുക്കുമോ, അല്ല ഇങ്ങനെ സംസാരിക്കും. അവസാനം ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്തബ്ധനായി നിൽക്കണം. ഇനി മറ്റൊന്ന് ഇപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഒരു അധ്യാപനം ശരിക്കും മറിച്ചിട്ട് മുന്തി തള്ളിയിട്ട് ചവിട്ടി മെതിച്ച ആകെ MES മെഡിക്കൽ കോളേജ് പിന്നെ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് അധ്യാപകൻ. അപ്പോൾ ഇതൊരു ട്രെൻഡാണ്, ഇപ്പോൾ വേറൊരു ട്രെൻഡ് കൂടിയാണ്. കുറച്ച് ആൾക്കാർ ആരെങ്കിലും ഒരാളെ തച്ചാൽ എല്ലാവരും കൂടി അവിടെ കൂടി അവിടെ തല്ല, അവിടെ എന്താ എന്തിനാണ് തല്ലുന്നത്, എന്താണ് അവളുടെ ആവശ്യം, അവിടെ തല്ലേണ്ട സാഹചര്യം ഉണ്ടോ ഇല്ലേ. ഇതൊരു അധ്യാപകനാണ് ഈ വിദ്യാർത്ഥികളെ തല്ലിയാലും പ്ലസ് വണ്ണിലെ കുട്ടി പ്ലസ് ടുവിലെ കുട്ടി പ്ലസ് വണ്ണിലെ കുട്ടിയെ തല്ല ഒരു ട്രെൻഡായി മാറുന്നൊരവസ്ഥയും അത് ആവശ്യം അനാവശ്യം തിരിച്ചറിയാത്ത ബോധ്യമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നൊരവസ്ഥയും വർദ്ധിച്ചുകൊണ്ടിരിക്കും.
3: പ്രത്യേകിച്ച് ഈ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ചിന്തയിൽ രക്ഷിതാക്കളുടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം അധ്യാപകരാണെന്ന് വിചാരിച്ച് അവരടുക്കൽ തെറ്റ് സംഭവിക്കില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല, യാഥാർത്ഥ്യമാണ്. പക്ഷേ അധ്യാപകരടുക്കൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അധ്യാപകർ ഉപദേശിക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അത് അവരുടെ അവകാശം തന്നെയാണ്. പക്ഷേ അവിടെയും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മക്കൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് എന്ത് ചെയ്യാച്ചാൽ അധ്യാപകനെ ക്രൂശിച്ച് വന്ന് അധ്യാപകന് ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെയും അതുപോലെ തന്നെ രക്ഷിതാക്കൾ ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെയും ഇനി അവൻ്റെ അവരുടെ മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാച്ചാൽ അധ്യാപകൻ അങ്ങ് കുറച്ചിലാക്കി അവരെ അങ്ങോട്ട് വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മകന് കൊടുക്കുന്ന അല്ലെങ്കിൽ മകൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്, നമ്മൾ ആലോചിച്ച് നോക്കണം. ആ ഉപദേശം ഇതാണ്, എന്ത് ഞാൻ എന്ത് ചെയ്താലും എന്റെ കൂടെ എന്റെ പാരന്റ് ഉണ്ടാക്കും.
2: ഉപദേശം ഒന്നും പറയാത്തതിനും ജീവിതത്തിൽ പകർത്തും.
3: എന്റെ ഉമ്മൻ്റെ എന്റെ ടീച്ചേഴ്സ് ഒന്നും വരില്ല, കാരണം എന്റെ ഉമ്മാന്റെ മുമ്പിൽ ടീച്ചറൊക്കെ വെറുതെ, എന്റെ ഉപ്പാന്റെ മുമ്പിൽ ടീച്ചറൊക്കെ വെറുതെയാണ്, അവിടെ ഞാൻ പറഞ്ഞാൽ ടീച്ചർ കേൾക്കണം അല്ലേ. ആ രൂപത്തിലുള്ളൊരു സന്ദേശം രക്ഷിതാക്കൾ എന്നല്ല നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ മക്കൾ കൊടുക്കരുത്. പിന്നെ അധ്യാപകർ എങ്ങനെ നമ്മുടെ മക്കളെ ഉപദേശിക്കും? ഇത്തരം അവസ്ഥകളാണ്, ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം അവസ്ഥകളുമാണ് ഒരു ഒരു വേറെ അധ്യാപകനെ ഇനി എന്ത് ചെയ്താലും ഞാൻ ഇടപെടുന്നില്ല, അവരായി അവരെ പാടായി എന്നുള്ള ഭാഗത്തേക്ക് അധ്യാപകരുടെ മനസ്ഥിതി പോലും എത്തിച്ചേർത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുകൊണ്ട്
2: ഈ പറഞ്ഞൊരു ഭാഗം വളരെ പ്രധാനമാണ്. അതായത് പിന്നെ ശരിക്കും ഇനിയിപ്പോൾ നിയമങ്ങൾ എന്തൊക്കെ തന്നെയായാലും ശരിക്കും മാതാപിതാക്കളും മക്കളും ശരിക്ക് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാതൃകാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എടുത്ത് ഉപദേശത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നിയമങ്ങൾ എന്തെന്നായാലും തൻ്റെ മോൻ ഞങ്ങളെ കുട്ടി അതിലുണ്ടാവുകയില്ല എന്നൊരു തലത്തിലേക്ക് മാറ്റാൻ കഴിയും അല്ലേ.
3: അതെ, പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഈ മര്യാദകൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ അധികം മര്യാദകൾ പഠിപ്പിക്കുന്ന ആളുകൾ സ്കൂളിനേക്കാൾ കൂടുതൽ മദ്രസകളിലാണ്.
2: തീർച്ചയായും
3: അല്ലേ, ആ മദ്രസയിലെ കുട്ടി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയെ ഉപദേശിക്കാനോ അവനെ ശിക്ഷിക്കാനോ അവനെ ഗുണപാഠം നൽകാനോ ഒരു മദ്രസ അധ്യാപകനോ നേരിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത്തരം നിയമങ്ങളുടെ കുരുക്കുകൾ വരുന്നത് ഇത്തരം അധ്യാപകർക്കെതിരെയാണ്. അപ്പൊ നന്മ മനസ്സിലുള്ള മക്കൾ നന്നാകണം, സമൂഹം നന്നാകണം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന അധ്യാപകർ അവിടെ ആ ഒരു ചിന്ത ഇല്ലാതാക്കുകയാണ്. അപ്പൊ ആരാണ് അതിന് ഉത്തരവാദി എന്ന് രക്ഷിതാക്കളും സമൂഹവും എന്ത് ചെയ്യണം, ആലോചിക്കണം എന്നൊരവസ്ഥ. മക്കൾ എന്തായാലും മക്കളെ കുറ്റം പറയാൻ പറ്റൂല, കാരണം അവരങ്ങനെ ആക്കി തീർത്തത് നമ്മുടെ സമൂഹവും നമ്മുടെ രക്ഷിതാക്കളുമാണെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. മാറ്റേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി തയ്യാറാകണമെന്ന് കൂടി ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് വിഖ്യാത ഗ്രന്ഥം റിയാലുസ് സ്വാലിഹീനെ അടിസ്ഥാനമാക്കിയുള്ള വിഷയാവതരണമാണ്.
4: ഇമാം നബവി റഹിമഹുല്ല രചിച്ച റിയാദുസ് സ്വാലിഹീൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അമൂല്യമായ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെ അവലംബിച്ച വിഷയാധിഷ്ഠിത ക്ലാസുകളാണ് റിയാദുസ് സ്വാലിഹീൻ എന്ന പേരിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇന്ന് മുജീബ് റഹ്മാൻ സ്വലാഹി പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസ് കഅബ് റളിയല്ലാഹു തആല അൻഹു, ആ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ ഇസ്തിംബാത് ചെയ്തിട്ടുള്ള അഥവാ നിർദ്ധാരണം ചെയ്തെടുത്തിട്ടുള്ള അതിപ്രധാനമായ വിഷയമാണ് നാം മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ 4 ഫായിദകൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. 5-ാമത്തെ മസ്അലയായി, 5-ാമത്തെ കാര്യമായി പറയുന്നത് അത്തഅസ്സുഫു അലാമാ ഫാത്തമിനൽ ഖൈർ, നഷ്ടപ്പെട്ടുപോയ നന്മ, അതിൻ്റെ പേരിൽ ദുഃഖമുണ്ടാകുക. ഒരു നന്മ ചെയ്യാനുള്ള സന്ദർഭവും സാഹചര്യവും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ പേരിൽ മനസ്സിന് വേദന, നൊമ്പരം അനുഭവപ്പെടുക എന്നത് ഒരു നല്ല ലക്ഷണമാണ്. അത് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. അതാണ് കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ജീവിതത്തിൽ നാം കാണുന്നത്. തബൂക്ക് യുദ്ധത്തിന് പോകാൻ ഒരു കാരണവുമില്ലാതെ അദ്ദേഹം മാറി നിന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അതിയായ ദുഃഖവും വ്യസനവും സങ്കടവും നൊമ്പരവുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഹദീസ് പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളും ഈ ഹദീസ് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമ്മളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ജീവിതത്തിൽ എത്രയോ നന്മകൾ ചെയ്യാനുള്ള സുവർണാവസരങ്ങൾ മനഃപൂർവം തന്നെ നാം പലപ്പോഴും പാഴാക്കിക്കളയാറുണ്ട്. അതിൻ്റെ പേരിൽ നമുക്കൊരു സങ്കടവും ഒരു നൊമ്പരവും ഒരു നീറ്റലും അനുഭവപ്പെടുന്നില്ല എങ്കിൽ നാം നമ്മെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു പാഠം ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതാണ് 5-ാമത്തെ ഫായിദയായി, പാഠമായി പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. 6-ാമത്തൊരു കാര്യം, റദ്ദു ഗീബത്തിൽ മുസ്ലിം ലിഖൗലി മുആദ് ബിഇസ മാ ഖുൽത്. തബൂക്കിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബിനെന്തു പറ്റി എന്നന്വേഷിച്ചപ്പോൾ ഒരാൾ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെക്കുറിച്ച് അത്ര സുഖകരമല്ലാത്ത ഒരു പ്രസ്താവന നടത്തി. അത് കേട്ട ഉടനെ മഹാനായ മുആദ് ബിനു ജബൽ റളിയല്ലാഹു തആല അൻഹു, ബിഇസ്സമാ ഖുൽത്, നിങ്ങൾ പറഞ്ഞത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞ് കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രതിരോധിക്കാൻ, നിങ്ങൾ പറഞ്ഞതുപോലെയല്ല അദ്ദേഹം, അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഖൈർ മാത്രമേ പറയാനുള്ളൂ, നല്ലതേ അദ്ദേഹത്തെക്കുറിച്ച് അറിയുകയുള്ളൂ എന്ന് മുആദ് ബിനു ജബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ ഒരു പരാമർശത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഇസ്തിംബാത് ചെയ്തിട്ടുള്ളത്, ഒരു മുസ്ലിം സഹോദരനെക്കുറിച്ച് വേണ്ടാത്തൊരു കാര്യം കേട്ടാൽ അങ്ങനെ ഉണ്ടാവില്ല, അത് ശരിയായിരിക്കില്ല, അങ്ങനെയല്ലോ അദ്ദേഹം എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് വിചാരിക്കാനുമാണ് നാം ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് എന്ന തസ്ഗിയത്തുമായി ബന്ധപ്പെട്ട ആത്മ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആറാമത്തെ ഫായിദ. ഏഴാമത്തെ ഫായിദയായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഫളീലത്തു സ്വിദ്ഖ് വ മുലാസമതുഹു വ ഇൻ കാന ഫീഹി മശഖ. സത്യം പറയുന്നതിൻ്റെ ശ്രേഷ്ഠതയും അതിൽ പ്രതിബദ്ധത പുലർത്തേണ്ടതിൻ്റെ ശ്രേഷ്ഠതയുമാണ് മറ്റൊരു പാഠം. സത്യം പറയുമ്പോൾ അതെത്ര തന്നെ പ്രയാസമുണ്ടായാലും ശരി, എത്ര തന്നെ അതിൻ്റെ പേരിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ശരി, സത്യം പറയണം, അതിൽ പ്രതിബദ്ധത പാലിക്കണം എന്ന സ്വഭാവവുമായി ബന്ധപ്പെട്ട ഖുലുഖുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഏഴാമത്തെ ഫായിദയായി ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത്. ഫയിൻ ആഖിബതുഹു ഖൈർ. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെങ്കിലും അതിൻ്റെ പര്യവസാനം സുഖകരവും ഉത്തമവുമായിരിക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തൻ്റെ കൂട്ടുകാരുടെയും അനുഭവവും ചരിത്രവും നമുക്ക് നൽകുന്ന ഏറ്റവും സുപ്രധാനമായ പാഠങ്ങളിൽ ഒന്ന് അതാണ് ദാനം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളത് ഫഇന്ന സ്വിദ്ഖ ഇഹ്ദി ഇലൽ ബിർ വൽ ബിറു ഇഹ്ദി ഇലൽ ജന്ന. ഇനി നാം അടുത്ത അധ്യായങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന സ്വിദ്ഖുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളിൽ നാം മനസ്സിലാക്കുവാനും പഠിക്കാനും ഉദ്ദേശിക്കുന്ന ഒരു ഹദീസാണിത്. അതിനൊരു ഭാഗമാണിത്. അഥവാ സത്യം പുണ്യത്തിലേക്കും പുണ്യം സ്വർഗത്തിലേക്കുമാണ് മനുഷ്യനെ നയിക്കുക, അവനെ കൊണ്ടെത്തിക്കുക എന്ന സിദുക്ക് വഴി സത്യം പറയുക മുഖേന നമുക്ക് ലഭിക്കുന്ന അപാരമായ നേട്ടം, അതാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസിൽ നിന്നും നമുക്ക് കിട്ടുന്നതും അതുതന്നെയാണ്. എട്ടാമത്തെ ഫായിദയായി ഓർമ്മപ്പെടുത്തുന്നത് ഇസ്തിഹ്ബാബു സ്വലാത്തിൽ ഖാദിമി മിൻ സഫരിൻ റകഅതൈനി ഫീ മസ്ജിദി മഹല്ലതിഹി അവ്വല ഖുദൂമിഹി ഖബ്ല കുല്ലി ഷൈഇൻ എന്നാണ്. നമ്മളാരും അധികം ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാത്ത ഒരു സുന്നത്താണ്. വേണമെങ്കിൽ സുന്നത്തുൻ മൻസിയ, വിസ്മരിക്കപ്പെട്ടു പോയ സുന്നത്തുകൾ എന്ന ഗണത്തിൽ എണ്ണാവുന്ന ഒരു കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ, സ്വന്തം നാട്ടിൽ സ്വന്തം മഹല്ലിൽ എത്തിക്കഴിഞ്ഞാൽ ആ മഹല്ലിലെ മസ്ജിദിൽ പോയി രണ്ട് റക്കായത്ത് നമസ്കരിക്കുക, അതിനുശേഷമായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ സ്വന്തം നാട്ടിലെ പള്ളിയിൽ പോയി മറ്റു കാര്യം വീട്ടിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ വീട്ടിൽ പോകാനും സുരക്ഷിതനായി നാട്ടിലേക്ക് തിരിച്ചെത്തിയതിലുള്ള ശുക്രും സലാമത്തോടുകൂടെ നാട്ടിൽ തിരിച്ചെത്തിയതിനുള്ള ശുക്രും നന്ദിയുമൊക്കെ രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗം കൂടിയായി പള്ളിയിൽ ചെന്ന്, നമ്മൾ യാത്രയിൽ പോരുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി നമസ്കരിക്കുന്നതല്ല പറയുന്നത്, അതല്ല, യാത്ര കഴിഞ്ഞ് സ്വന്തം നാട്ടിലെത്തി സ്വന്തം മഹല്ലിൽ പോയി രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് പ്രവാചകൻ്റെ ചര്യയാണ്. പക്ഷേ പൊതുവേ ആളുകൾ അത് ചെയ്യാറില്ല. യാത്ര പുറപ്പെടുമ്പോൾ ആളുകൾ സുന്നത്തൊക്കെ നമസ്കരിക്കും, അത് സുന്നത്തിൽ ഇല്ലാത്തതാണ്. യാത്ര പോകുമ്പോൾ പ്രത്യേകമായൊരു സുന്നത്ത് നമസ്കാരമൊന്നും ഇല്ല. സ്ഥിരപ്പെട്ടിട്ടുള്ളത് യാത്ര കഴിഞ്ഞു വന്നാൽ, സ്വന്തം നാട്ടിലെത്തിയാൽ അവിടെ നമസ്കരിക്കുന്നതാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അത് ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖല കൂടിയാണ്. അതേപോലെ മറ്റൊരു ഫായിദ, അൽ ഹുക്മു ബിദ്ദാഹിർ വല്ലാഹു യതവല്ല സറായിർ, ബാഹ്യമനുസരിച്ച് വിധിക്കുകയും രഹസ്യങ്ങൾ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുക. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. കപടന്മാരുടെ റുദറുകൾ, അവർ പറഞ്ഞ കാരണങ്ങൾ, അതിൻ്റെ ബാഹ്യവശം പരിഗണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും അതിൻ്റെ ഉള്ളറകൾ, അതിൻ്റെ രഹസ്യങ്ങൾ അല്ലാഹുവിലേക്ക് കേൾപ്പിക്കുകയും ചെയ്തു എന്ന ആ ഒരു പ്രവാചകന്റെ നടപടിയിൽ നിന്നാണ് ലാഹിറനുസരിച്ച് വിധിക്കുക, ആന്തരികവും ഉള്ളും അതെല്ലാം കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവൻ റബ്ബാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം എന്ന ഈ ഒരു വിധി പ്രവാചകന്റെ ഈ ഒരു കഅബ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതേപോലെ ഒരാൾ യാത്ര കഴിഞ്ഞു വന്നാൽ അദ്ദേഹം ജനങ്ങളിൽ അറിയപ്പെട്ട ആളും നേതാവും അനുകരണീയനായ വ്യക്തിയൊക്കെ ആണെങ്കിൽ, മഷ്ഹൂറായ ഒരു വ്യക്തിയാണെങ്കിൽ, അദ്ദേഹം ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണുവാനും ഒന്ന് സലാം പറയുവാനും കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുവാനുമൊക്കെയുള്ള ഒരവസരം സൃഷ്ടിക്കുക എന്ന നിലക്ക് അദ്ദേഹം അതിനുവേണ്ടി അല്പനേരം ജനങ്ങൾക്കെല്ലാം എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ഇരിക്കുന്നതും മുസ്തഹബ്ബായ നല്ല കാര്യത്തിൽ, മുസ്തഹബ്ബായ കാര്യത്തിൽ അഥവാ നല്ല കാര്യത്തിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്തിഹ്ബാബു ബുഖാഇഹി അലാ നഫ്സി ഇദാ വഖഅത് മിൻഹു മഅസിയ, ഒരു പാപം സംഭവിച്ചു പോയാൽ അതിൻ്റെ പേരിൽ കണ്ണീർ വാർക്കൽ, അതിൻ്റെ പേരിൽ കരയൽ, അതും മുസ്തഹബ്ബായ കാര്യത്തിൽപ്പെട്ടതാണ്, നല്ല കാര്യത്തിൽപ്പെട്ടതാണ് എന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. കാരണം കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ യുദ്ധത്തിന് പോകാതെ പിന്തിനിന്ന ആ കൂട്ടുകാർ, അവർ പുറത്തേക്ക് പോലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ കരഞ്ഞിരിക്കുകയായിരുന്നു എന്ന് ഹദീസ് പഠിച്ചപ്പോൾ നമ്മൾ കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, നമ്മളും ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
4: ജസാകല്ലാഹു ഖൈറ. റിയാദു സ്വാലിഹീനെ അടിസ്ഥാനമാക്കിയുള്ള വിഷയാധിഷ്ഠിത ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
6: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ ഇനി മധുരം ഖുർആൻ. أعوذ بالله من الشيطان الرجيم

0: أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 63-67 വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫുള്ളഹുള്ളയുടെ ശബ്ദത്തിലൂടെ നമ്മൾക്ക് കേൾക്കാൻ പറ്റിയത്. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടിമകൾ ഇബാദുറഹ്മാനെക്കുറിച്ചുള്ള വചനങ്ങളാണ്. ഇബാദുറഹ്മാൻ്റെ അടിമകൾ അവർ ഭൂമിയിലൂടെ വളരെ വിനയത്തോടുകൂടി നടക്കുന്ന ആളുകളാണ് എന്നാണ്. ആരെങ്കിലുമൊക്കെ അറിവില്ലാത്ത ആളുകൾ അവരോട് സംസാരിക്കാൻ വന്നാൽ, ഇടപഴകാൻ വന്നാൽ അവർ സമാധാനത്തോടുകൂടിയാണ്, സമാധാനപരമായ കാര്യങ്ങളാണ് അവരുടെ മറുപടിയായി ഉണ്ടാവുക എന്ന. അവർ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് സുജൂദ് ചെയ്യുന്ന ആളുകൾ, നിന്ന് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. രാത്രിയുടെ സമയം അവർ ചിലവഴിക്കുന്നത് അങ്ങനെയാണ്. അവർ പറയുന്ന ഒരു കാര്യം, അള്ളാഹുവേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നാണ്. കാരണം ഇന്ന അദാബഹ കാന ഗറാമ, അതിൻ്റെ ശിക്ഷ എന്നത് അതൊരു തീരാ നഷ്ടമാണ് എന്ന്. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ് അവരുടെ പ്രാർത്ഥന. നരകമോ, അത് ഏറ്റവും മോശപ്പെട്ട ഒരു താവളമാണ്, വളരെ മോശപ്പെട്ട ഒരു പാർപ്പിടമാണ് എന്ന് അവർക്ക് ഉറപ്പാണ്. അവർ ചിലവഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അള്ളാഹു ഇതിൽ ഉണർത്തുന്നുണ്ട്. വല്ലദീന ഇദ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ അമിത വ്യയം ചെയ്യൂല, അധികമായി ചിലവഴിക്കൂല, ധൂർത്ത് കാണിക്കൂല. എന്നാൽ ധൂർത്തിന് നേരെ എതിരായ പിശുക്ക് അവർ കാണിക്കോ? അതുമില്ല. പിശുക്ക് കാണിക്കാത്തവരുമാണ് അവർ. അവർ അതിനിടയിലുള്ള ഒരു മിതമായ രൂപത്തിൽ ചിലവ് ചെയ്യുന്നവരാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 63-67 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്.
2: പക്ഷേ 12 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഈ കൊച്ചു വരികളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈയൊരു കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതോടുകൂടെ അയാളുടെ വ്യക്തിപരവും പരസ്യവും സ്വകാര്യവും സാമൂഹികവും കുടുംബപരവുമായ ജീവിതങ്ങളെ അത് വലിയ തോതിൽ സ്വാധീനിക്കും എന്ന കാര്യം ഉറപ്പാണ്. വിനയത്തോടെ നടക്കുന്നവരായിരിക്കും, അതുപോലെ തന്നെ സമൂഹത്തിലെ വിവേകികളല്ലാത്തവരോടും അറിവില്ലാത്തവരോടുമൊക്കെ മാന്യത പുലർത്തുന്നവരായിരിക്കും. രാത്രിയിൽ അള്ളാഹുവിനു മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരായിരിക്കും. നരകശിക്ഷയെക്കുറിച്ച് നിരന്തരം ജീവിതത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. ചെലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുന്നവരായിരിക്കും. അവരുടെ ജീവിതത്തിൽ ശിർക്കുണ്ടാവുകയില്ല. വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകും. സംഭവിച്ചു പോകുന്ന പാപങ്ങളിൽ നിന്ന് അവർ തോബയെ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരിക്കലും അവർ കള്ള സത്യങ്ങൾ ചെയ്യുന്നവരല്ല. വല്ലാഹി അസ്ഥാനത്ത് ഉപയോഗിക്കുന്നവരായിരിക്കുകയില്ല. ഖുർആൻ കേൾക്കുമ്പോൾ ബോധ്യമുണ്ടാകും. സുജൂദ് ചെയ്യേണ്ടിടത്ത് സുജൂദ് ചെയ്യും. കുടുംബത്തെ നിരന്തരം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം സമൂഹത്തെ നയിക്കുന്ന നേതൃ മനോഭാവം അവരുടെ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യും. അപ്പോൾ ഇബാദുറഹ്മാൻ, അത് ഹിഫ്ളുള്ളവരുണ്ടാകും, അത് കേട്ടവരുണ്ടാകും. പക്ഷേ അത് എല്ലാ ദിവസവും എല്ലാ നിമിഷവും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എന്നുകൂടി നമുക്ക് പറയാമെന്ന് തോന്നുന്നു.
3: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ ചിന്തകളിൽ ജോലി, ജീവിത ബാലൻസ് ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ സ്വാദിക് തിരൂരാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജോലിയും ജീവിതവും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് നമ്മളെ തിരക്കേറിയ ജീവിതം പലപ്പോഴും കുടുംബത്തെ മറന്നുകൊണ്ട് ജോലിക്ക് പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ ജോലി മറന്നുകൊണ്ട് കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുക, അങ്ങനെ ഒരു സന്തുലിതമല്ലാത്തൊരവസ്ഥയിൽ പോയാൽ അത് വളരെയധികം മാനസികമായി ബാധിക്കാൻ സാധിക്കും. അപ്പോൾ രണ്ടും കൂടി സന്തുലിതമായൊരവസ്ഥയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു സമാധാനപൂർണ്ണമായൊരു ജീവിതം ലഭിക്കുകയുള്ളൂ. ലൈഫ് പ്രൊഫഷൻ ബാലൻസ്, അപ്പം അതിൽ ഒന്ന് മാനസികാരോഗ്യം തന്നെയാണ്. അമിതമായ ജോലി ചെയ്യുന്നതും സ്വകാര്യ ജീവിതത്തിന് സമയം നൽകാതിരിക്കുന്നതും മാനസിക പിരിമുറക്കം, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയവയൊക്കെ നയിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകൾ രണ്ടിനും നമ്മൾ പ്രത്യേകം കാണേണ്ടതാണ്. മറ്റൊന്ന് ശാരീരിക ആരോഗ്യം. മോശം ജോലി, ജീവിത ബാലൻസ്, അതുപോലെ രക്തസമ്മർദ്ദം, ഹൃദയാരോഗ്യങ്ങൾ, ക്ഷീണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതുകൊണ്ട് ആവശ്യമായ വിശ്രമവും വ്യായാമവും ലഭിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഉൽപ്പാദനക്ഷമത. ആരോഗ്യകരമായ ജോലി, ജീവിത ബാലൻസുള്ള ജീവനക്കാർക്ക് അവരുടെ ജോലികളിൽ കൂടുതൽ ഉൽപ്പാദനക്ഷമതയും ശ്രദ്ധയും കേന്ദ്രീകരിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ക്രമീകരിച്ച് പോകാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ്. ജോലിക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കും കൃത്യമായ ഒരു സമയം കണ്ടെത്തുക. മറ്റൊന്ന്, അതിരുകൾ നിശ്ചയിക്കുക. ജോലിക്കും വീടിനും ഇടയിൽ വ്യക്തമായ അതിരുകൾ നിർവചിക്കേണ്ടതുണ്ട്. വിനോദങ്ങൾ കണ്ടെത്തുക. ഹോബികൾക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി സമയം കണ്ടെത്തുന്നത് മാനസിക പിരിമുറക്കം കുറയ്ക്കാൻ സഹായിക്കും. അവധി എടുക്കുക. ജോലികളിൽ നിന്ന് ഇടവേളകൾ എടുത്ത് യാത്ര പോകുന്നതും അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയൊക്കെ പ്രത്യേകം ലീവ് എടുത്ത് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് കൂടുതൽ മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കാനും നല്ല രീതിയിൽ ജോലി രംഗത്ത് നിൽക്കാനൊക്കെ അവർക്ക് സഹായിക്കും. മറ്റൊന്ന്, പിന്നെ സാങ്കേതിക വിദ്യ പരിമിതപ്പെടുത്തുക എന്നാണ്. ജോലി സമയം കഴിഞ്ഞാൽ ഫോണും ലാപ്ടോപ്പൊക്കെ മാറ്റി വെച്ച് ഒരു ഫ്രീ ആയിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇതിലൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് ഫ്രീ ആയി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് വായനകളിലോ മറ്റു കാര്യങ്ങളിലൊക്കെ കുടുംബവുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാനും ബാക്കി ആളുകളുമായിട്ട് വ്യക്തികളുമായി ഇടപഴകാനും ഒക്കെ ഒന്ന് സമയം കണ്ടെത്തുന്നത് ഈ ലൈഫും അതുപോലെ തന്നെ ജോലിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ്.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, ജോലി ജീവിത ബാലൻസ്. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിക് തിരൂർ.
3: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
4: പീസ് റേഡിയോ.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: നമുക്ക് പീസ് ടൈമിലേക്ക് പോകാം. ഇന്നത്തെ പീസ് ടൈമിൽ ശ്രോതാക്കളെ അറിയിക്കുന്നത്, സാധാരണ നമ്മൾ തിരഞ്ഞെടുത്ത ഫീഡ്ബാക്കിൽ വന്നൊരു മെസ്സേജാണ് വായിക്കാറുള്ളത്. ഇന്നത്തെ ഒരു മെസ്സേജ്, ഇന്ന് കെ വിശ്വനാഥ് പറഞ്ഞ കാര്യം നല്ല ഗുണപാഠമാണ്. ഇന്ന് ആളുകൾക്ക്
6: ന്യൂ ജനറേഷൻ
1: ആളുകൾക്ക് തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. എന്ത്, നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നല്ലത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നാഥൻ തുണക്കട്ടെ. ഈ ലജ്ജ എന്നുള്ളത് ന്യൂ ജനറേഷന് പൊതുവെ നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ലജ്ജയുള്ള ആൾക്ക് ഒരു നാണുണ്ടാവും തിന്മ ചെയ്യുമ്പോൾ, പക്ഷെ ലജ്ജയില്ലാത്തവന് തോന്നിയത് എന്തും ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.
7: അത് നല്ലൊരു മെസ്സേജാണ് ഇന്ന് അബ്ദുൽ ഹമീദ് സി കെ അയച്ചിട്ടുള്ള മെസ്സേജ് അല്ലേ?
1: കാരണം
7: നമ്മുടെ ഒരു പ്രോഗ്രാമിൽ നിന്നുള്ളൊരു ഗുണപാഠവുമാണ്, ഒപ്പം നമ്മുടെ സമൂഹം വളരെ സമൂഹത്തിനേറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ലജ്ജ എന്നത്. നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളിലും എന്ത് പറയുന്നിടത്തും ഒരു കാര്യം ചർച്ച ചെയ്യാനുള്ള ഒരു നാണവും മറയുമില്ലാതെ എല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ വലിച്ചിട്ട് ആകെ വൃത്തികേടാക്കിയിട്ട് അല്ലേ ഒന്നിനൊരു ഉൾപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു.
1: ആരോട് എപ്പോൾ എന്ത് പറയണം, ഒരു അധ്യാപകനാണെങ്കിലും ഇനി ഹെഡ് മാസ്റ്റർ ആണെങ്കിലും ഉന്നത പദവി ഇരിക്കാൻ, എന്തും സാധാരണ നോർമൽ ലെവലിൽ സംസാരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ഇന്ന് കണ്ടുവരുന്നത്. ഇതൊക്കെ ലജ്ജയില്ലാത്തൊരു പ്രശ്നങ്ങളാണിത്. ആ ലജ്ജ എന്ന സ്വഭാവം നഷ്ടപ്പെട്ടതിൻ്റെ പല പ്രശ്നങ്ങളാണ് പൊതുവെ വീട്ടിലും ക്യാമ്പസിലും സമൂഹത്തിലും ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ ശരിക്കും എന്ത് ചെയ്യാണ് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അൽ ഹയാഉ മിനൽ ഈമാൻ, അല്ലേ? ലജ്ജ വിശ്വാസത്തിൽ പെട്ടതാണ് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, അല്ലേ? ഒരു ശാഖയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് വളരെ ഗൗരവപ്പെട്ട കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ലജ്ജ ഇല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാലോ, അല്ലേ? ലജ്ജ എന്ന് നഷ്ടപ്പെട്ടാൽ ആ വ്യക്തി പിന്നെ പോയി, അത് തോന്നിയാസിയായി എന്ന് വേണമെങ്കിൽ പറയാം, ആ രൂപത്തിലേക്ക് എത്തും.
7: പക്ഷെ ഇതിനൊക്കെ ഒരു പ്രശ്നമായിട്ട് കാണാൻ ആരും മുന്നോട്ട് വരില്ല, നേരെ മറിച്ച് അതിനെയും പ്രൊമോട്ട് ചെയ്യാനുള്ള ആളുകൾ, എന്ത് ചെയ്താലും അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആളുകൾ, അവർക്ക് പിന്നെ വലിയ പരിവേഷം നൽകാനുള്ള ആളുകൾ.
1: ലിബറലിസം ലിബറൽ ലെവൽ പോകുന്നത് അതാണ്, അവർ നിൽക്ക് ശരിക്ക് പ്രൊമോഷൻ നൽകുന്നത് അതിനാണ്.
7: ഒരു ഭാഗത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ലിബറലിസത്തിന്റെ എന്തും ചെയ്യാനുള്ള ലൈസൻസിന് വേണ്ടി അവരെന്നെ ഓരോന്ന് ചെയ്തു തുടങ്ങുക, അപ്പോൾ ബാക്കിയുള്ളവർ കണ്ട് ചെയ്യുമല്ലോ. പിന്നെ ചില ആളുകൾ എങ്ങനെ വെച്ചാൽ ലജ്ജ നഷ്ടപ്പെട്ട് അവർ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ശരീരമായിക്കോട്ടെ എല്ലാം പ്രദർശിപ്പിച്ച് നടക്കുന്ന ഒരു രൂപം വേറെയുണ്ട്. ഇതിലൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ പിശാചി തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, മറ്റുള്ളവർ സ്വാധീനിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓനൊന്നും പറയണില്ലേ, ഇപ്പം ഞാനായിട്ട് എന്തിനാ അതിനെ എതിർക്കണത്, അല്ലെ ഞാനായിട്ട് എന്തിനാ അതിന് ഒരു പിന്നെ താല്പര്യമില്ലാതെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വല്ല നമ്മളെ മനസ്സും അതിനോടൊക്കെ ഇങ്ങനെയുണ്ട് ചാഞ്ഞു പോകുന്ന ഒരവസ്ഥ അവിടെ. അപ്പം നമുക്കും അവിടെ ലജ്ജ നഷ്ടപ്പെടാൻ അർത്ഥം
1: വലിയ പ്രശ്നമാണ്. ഇനി അഥവാ അങ്ങനെ ലജ്ജ ഇല്ലാത്തൊരു സംഭവം നമ്മൾ കാണുമ്പോൾ നമ്മൾ ചോദിച്ചാൽ അവർ ചോദിക്കും, ഞങ്ങൾ ഇവിടെ റോട്ടിലല്ലേ, നിങ്ങൾക്ക് എന്തതിൽ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ ലജ്ജ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, സമൂഹവും ആ വ്യക്തിയുടെ കുടുംബവും മാതാപിതാക്കളും അധ്യാപകരും എന്ത് ചെയ്യണം, ആ വ്യക്തിയെ കൊണ്ട് അടങ്ങാറാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നുണ്ട് എന്നുള്ളതാണ്. للدنيا وسموا حبا
3: قصد العليا صاغوا للمجد رسالتهم وابوا മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർ ക്വസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ.

0: അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
1: ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതേണ്ടതുണ്ടോ? ഫാത്തിഹ ഓതാത്ത ഒരാൾക്ക് നിസ്കാരമില്ല എന്നുള്ള ഹദീസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ്.
2: കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. തെളിവുകൾ വ്യത്യസ്ത രൂപത്തിൽ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു തെളിവിനെ തന്നെ വ്യത്യസ്ത രൂപത്തിൽ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചുമൊക്കെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിന്നിൽ ഖുർആൻ ഓതുന്ന ആളുകളെ വിലക്കിയ ചില ഹദീസുകൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ എൻ്റെ പിന്നിൽ നിങ്ങളൊന്നും ഓതരുത് എന്ന് പറഞ്ഞ ഹദീസുകളുള്ളതുപോലെ തന്നെ ഫാത്തിഹയല്ലാതെ നിങ്ങളൊന്നും ഓതരുത് എന്ന് പറഞ്ഞ ഹദീസുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഫാത്തിഹയല്ലാതെ ഒന്നും ഓതരുത് എന്ന് പറഞ്ഞത് ആദ്യത്തിലും നിങ്ങളൊന്നും പാരായണം ചെയ്യരുത്, കേട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഹദീസ് അതിനുശേഷമാണ് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ മഅ്മൂം ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരത്തിൽ ഫാത്തിഹയടക്കം ഒന്നും ഓതേണ്ടതില്ല എന്നും ചില പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ നിങ്ങൾ എൻ്റെ പിറകിൽ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് പറഞ്ഞത് ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഖുർആൻ പാരായണത്തെപ്പറ്റിയാണ് എന്നും ഫാത്തിഹയല്ലാതെ ഒന്നും ഓതരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് ഫാത്തിഹ ഓതണം, അത് ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരത്തിലാണെങ്കിലും ഓതണം എന്നും മനസ്സിലാക്കിയ പണ്ഡിതന്മാരുണ്ട്. ഇതിൽ ഏറ്റവും സൂക്ഷ്മതയും അതോടൊപ്പം തന്നെ പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതും സൂറത്തുൽ ഫാത്തിഹ ഇമാമും മഅ്മൂമും ഉറക്കയോതുന്ന നമസ്കാരത്തിലും അതേപോലെ തന്നെ പതുക്കെ പാരായണം ചെയ്യുന്ന നമസ്കാരത്തിലുമൊക്കെ ഓരോ റക്അത്തിലും നിർബന്ധമായിട്ടും പാരായണം ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായത്തോട് നമ്മൾ അടുത്തു നിൽക്കുക, നമ്മുടെ ജീവിതത്തിൽ അതുതന്നെ പാലിക്കുക. എന്നാൽ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു അഭിപ്രായം നമ്മൾ കേൾക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല. രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ പ്രമാണങ്ങളെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ശരിയായി തോന്നുന്നതും ഏറ്റവും സൂക്ഷ്മമായി തോന്നുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ടത്. വല്ലാഹു അഅലം.
1: ആർത്തവകാരിക്ക് ഫോണിലെ ഖുർആൻ നോക്കി ഓതാൻ പറ്റുമോ? അതുപോലെ വുളു എടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ പറ്റില്ല എന്നാണ്.
3: ആർത്തവകാരികൾക്ക് ഖുർആൻ സ്പർശിക്കാതെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ്. സൂറത്തുകളും ആയത്തുകളും പാരായണം ചെയ്യാവുന്നതാണ്. ഇമാം മാലിക്കിനെ പോലുള്ള പണ്ഡിതന്മാർ ആ വിഷയം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ജനാബത്തുകാരനെ പോലെയല്ല ആർത്തവം. ജനാബത്ത് ഉടനെ കുളിച്ചാൽ അത് മാറുന്നതാണ്. എന്നാൽ ആർത്തം ഒരു പക്ഷെ ഒരാഴ്ചയോ അതിലധികമോ ദിവസം നീണ്ടു നിൽക്കും. അത്രയും ദിവസങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ദിക്റുകൾ എടുക്കാതിരിക്കുക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് ഖുർആൻ സ്പർശിക്കാതെ ആർത്തവകാരിക്ക് പാരായണം ചെയ്യാവുന്നതാണ്. എന്നാൽ മൊബൈൽ പോലുള്ള ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളിൽ ഖുർആൻ ആപ്പ് ഓപ്പണാക്കിയാലും നമ്മൾ ഖുർആനിലല്ല സ്പർശിക്കുന്നത്, മറിച്ച് അതിൻ്റെ മുകളിലെ ടച്ച് സ്ക്രീനിലാണ് സ്പർശിക്കുന്നത് എന്നതുകൊണ്ട് അവർക്ക് മൊബൈൽ ഓപ്പൺ ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്ത് ഖുർആൻ ഓതുന്നതിന് തടസ്സമില്ല, നിഷിദ്ധമല്ല എന്നാണ് ആധുനിക പണ്ഡിതന്മാരിൽ പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സൂറത്ത് അൽകഹ്ഫ് ആകട്ടെ മറ്റ് സൂറത്തുകളാകട്ടെ ഈ രൂപത്തിൽ പാരായണം ചെയ്യാവുന്നതാണ് ഇൻഷാല്ലാ.
1: രാത്രി ഉറങ്ങാത്തയാൾക്ക് സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്.
2: ഇപ്പോൾ തഹജ്ജുദ് നമസ്കാരം എന്ന് നമ്മൾ പറയുന്നത് തന്നെ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോഴാണല്ലോ. അതുകൊണ്ട് തഹജ്ജുദ് നമസ്കാരത്തിന് ഉറങ്ങി എഴുന്നേൽക്കൽ ഒരു ഷർത്തുണ്ടോ എന്ന് ചോദിച്ചാൽ

0: അത് ഒന്ന് ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽറ്റ് നമസ്കരിക്കുമ്പോൾ തന്നെയാണ് തഹജ്ജുദ് എന്ന പേരതിന് വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇഷാ നമസ്കാര ശേഷം രാത്രി എപ്പോൾ നമസ്കരിക്കുന്ന നമസ്കാരമാണെങ്കിലും സുബ്ഹിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള ഏത് സമയത്തും നമുക്ക് ഖിയാമുല്ലൈൽ നമസ്കരിക്കാം. നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങിയിട്ടില്ല എങ്കിലും എപ്പോഴും നമുക്ക് ഖിയാമുല്ലൈൽ നമസ്കരിക്കാം. ഈ ഖിയാമുല്ലൈൽ ഒരാൾ നമസ്കരിക്കുന്നത് അല്പമെങ്കിലും ഉറങ്ങിയ ശേഷമാണ് എങ്കിൽ ആ നമസ്കാരത്തിൻ്റെ പേര് തഹജ്ജുദ് എന്നായി മാറുകയാണ്. അഥവാ ഖിയാമുല്ലൈൽ എന്ന നമസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് തഹജ്ജുദ് എന്നത്. ഈ തഹജ്ജുദ് എപ്പോഴാണ് ആ പേരതിന് വരുന്നത്? അതൊന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോഴാണ്. അതല്ലാതെ രാത്രിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയം മുതൽ അങ്ങോട്ട് തഹജ്ജുദ്, അതുവരെയുള്ളത് ഖിയാമുല്ലൈൽ എന്ന നിലക്കല്ല മനസ്സിലാക്കാൻ പറ്റുന്നത്. മറിച്ച് ഒരാൾ 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് കിടന്നു, 11 മണിക്ക് കിടന്നിട്ട് ഒരു 12:30 എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് തഹജ്ജുദാണ്. ഒരാൾ രാത്രി 3 മണിവരെ ഉറങ്ങാതെ ഇരുന്നു, അതിനുശേഷം നമസ്കരിക്കുകയാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് തഹജ്ജുദാകുന്നില്ല, അത് ഖിയാമുല്ലൈലാണ് ആകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒന്നുറങ്ങി എഴുന്നേറ്റ സമയത്ത് നമസ്കരിക്കുക എന്നത് ലഭിക്കണമെങ്കിൽ, അഥവാ തഹജ്ജുദ് എന്നത് ലഭിക്കണമെങ്കിൽ, ഒന്ന് അല്പമെങ്കിലും ഒന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോഴാണ്. ഇനി ഉറങ്ങുക എന്നത് ഒരു ഒരാൾക്ക് ഉറക്കം കിട്ടുന്നില്ല, ഉറങ്ങാൻ കിടന്നിട്ടും കിട്ടുന്നില്ല എന്നതുകൊണ്ട് അത് തഹജ്ജുദാകാതിരിക്കില്ല. കാരണം അദ്ദേഹം ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. ഉറക്ക് എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടന്നു, ശ്രമിച്ചു, എന്നിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതും തഹജ്ജുദാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു അലം.
1: ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് ഹറാമാണോ എന്നാണ്?
2: സർക്കാരുകൾ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടും പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുമൊക്കെ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് നൽകപ്പെടുന്ന മെഡിസപ്പ് പോലെയുള്ള, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ESI പോലെയുള്ള, അതുപോലെ തന്നെ സർക്കാരുകൾ നൽകുന്ന മറ്റു ആരോഗ്യ ഇൻഷുറൻസുകൾ, ഇതൊക്കെ പൗരന്മാരെന്നുള്ള നിലക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ നമ്മൾ തെക്കാഫുലിൻ്റെ ബാബിലാണ് കാണേണ്ടത്. ഒരിക്കലും തന്നെ അതൊരു ഇൻഷുറൻസ് എന്നതിനേക്കാൾ കൂടുതൽ അതൊരു പരിരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ, ഒരു സംഖ്യ എല്ലാ മാസവും നമ്മൾ അടക്കുകയും പ്രയാസമുണ്ടാവുന്ന ഘട്ടത്തിൽ ഇത്ര നിശ്ചിത സംഖ്യ വരെ തിരിച്ച് ലഭിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമെന്നുള്ള കരാറിൽ നമ്മൾ ആ രൂപത്തിലുള്ള ഇൻഷുറൻസുകൾ എടുക്കാൻ ഒരിക്കലും തന്നെ പാടുള്ളതല്ല. ആ ഇൻഷുറൻസുകളിൽ പലിശ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഖിമാറ്, പന്തയം, ഇത് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജഹാലത്ത്, ഖറർ പോലെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത് കൊണ്ട് അത് നിഷിദ്ധവുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: ഫർള് നിസ്കാരത്തിലുള്ളതുപോലെ സുന്നത്ത് നിസ്കാരത്തിൽ മറവിയുടെ സുജൂദ് ഉണ്ടോ എന്നാണ്?
3: സഹവിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ടുള്ള പരിഹാരം കേവലം മറവിക്ക് മാത്രമല്ല, ഇപ്പം നമസ്കാരത്തിൽ ഏറെ വന്നു, അതേപോലെ തന്നെ നമസ്കാരത്തിൽ സംശയമുണ്ടായി, നമസ്കാരത്തിൽ കുറവ് വന്നു, ഇവിടങ്ങളിലൊക്കെ സഹവിൻ്റെ സുജൂദുണ്ട്. പക്ഷേ അതിൻ്റെ വിശദമായ രീതിയിൽ നമസ്കാരത്തിൽ ഏറെ വന്നിട്ടുണ്ടെങ്കിൽ സഹവിൻ്റെ സുജൂദ് ചെയ്യുമല്ലോ. അതേപോലെ തന്നെ നിസ്കാരത്തിൽ സംശയമുണ്ടായി, 3 റക്അത്താണോ നിസ്കരിച്ച്, 4 റക്അത്ത് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ പിന്നെയുള്ള സംശയങ്ങൾ, അതിൽ സഹവിൻ്റെ സുജൂദുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കേവലം മറന്നതിൽ മാത്രമല്ല സഹവിൻ്റെ സുജൂദ്, പിന്നെയോ നിസ്കാരത്തിലുള്ളതിനേക്കാൾ ഏറെ ചെയ്താൽ അല്ലെങ്കിൽ സംശയം ഉണ്ടായാൽ ഒക്കെ മറവി ഇവിടെ സുജൂദ്, സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ട പിന്നെ ചര്യകളുണ്ട്. അത് വിശദമായി അതിൻ്റെ ആ പിന്നെ നിയമത്തിനനുസരിച്ച്, മതവീതിക്കനുസരിച്ചാണ് നിർവഹിക്കേണ്ടത്. അതൊന്ന്. രണ്ട്, ഇനി പിന്നെ നിസ്കാരത്തിൽ മറന്നുപോയി, ആ മറന്നുപോയത് വാജിബായ കർമ്മങ്ങളിൽ ഒന്നാണ് എങ്കിൽ അതിനെ സഹവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാം, സഹവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കാം. നിർബന്ധ നമസ്കാരത്തിലും അതേപോലെ തന്നെ ഐച്ഛിക നമസ്കാരങ്ങളിലും. നിർബന്ധ നമസ്കാരത്തിൽ മറവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സേവിൻ്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കുന്നത് പോലെ ഐച്ഛികമായ നമസ്കാരങ്ങളും അങ്ങനെയാണ്. അപ്പോൾ സുന്നത്തായ നമസ്കാരത്തിലും റുക്കുനുകളുണ്ട്, വാജിബുകളുണ്ട്, സുന്നത്തുകളുണ്ട്. റുക്കുനുകൾ മറന്നാൽ ഫർദ് നമസ്കാരത്തിലെന്ന പോലെ സുന്നത്ത് നമസ്കാരങ്ങളിലും ആ റുക്കുനുകൾ വീണ്ടെടുക്കണം, എന്നിട്ട് സേവിൻ്റെ സുജൂദ് ചെയ്യണം. ഇതേപോലെ വാജിബുകൾ മറന്നിട്ടുണ്ടെങ്കിൽ വാജിബ് മടങ്ങി വന്ന് ചെയ്ത ആളായാലും അതല്ല അതിൻ്റെ സന്ദർഭങ്ങളിൽ, വാജിബ് ചെയ്യാതെ പോയി പിന്നെ അവസാനം സലാം കിട്ടുമ്പോൾ സേവിൻ്റെ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സേവിൻ്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കാം. അപ്പോൾ അത് ഫർദ് നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരത്തിലും ഒക്കെ അത് ബാധകമാണ്. കാരണം ഫർദ് നമസ്കാരം അതിലും റുക്കുനുകളുണ്ട്, വാജിബുകളുണ്ട്, സുന്നത്തുകളുണ്ട് കർമ്മങ്ങളിൽ. ഇതേപോലെ തന്നെയാണ് സുന്നത്ത് നമസ്കാരവും. സുന്നത്ത് നമസ്കാരത്തിലും അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ റുക്കുനുകളുണ്ട്, വാജിബുകളുണ്ട്, സുന്നത്തുകളുണ്ട്. അപ്പോൾ സഹുവിൻ്റെ സുജൂദ് മറവിക്ക് രണ്ടിലും വേണം എന്നുള്ളതാണ് അതിൽ ഉണർത്താനുള്ളത്. അത് വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് അലാക്കുല്ലിൻ. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു തആല ആലം.
1: റമളാനിൻ്റെ അവസാനത്തെ പത്തിൽ ഇത്തിക്കാഫ് ഇരിക്കുന്നത് ചിലർ രാത്രി 10:30 വന്ന് പുലർച്ചെ 4 മണിക്ക് പോകുന്നു, മറ്റു ചിലർ പുലർച്ചെ 3 മണിക്ക് വന്ന് ഖിയാമുൽ ലൈൽ കഴിഞ്ഞ് 4 മണിക്ക് പോകുന്നു, ചിലരാകട്ടെ ഇഷാക്ക് വന്ന് സുബൈക്ക് ശേഷം ഉദയം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ് ഷുറൂക്ക് ലോഹ നിസ്കരിച്ച് പോകുന്നു. പള്ളിയിൽ നിന്ന് പുറത്തു പോവാതെ രാത്രി മുഴുവൻ ഇരിക്കുന്നതല്ലേ ശരി?
0: അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ട അഥവാ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട ഏത് പള്ളിയിലും നമുക്ക് ഇഴത്തിക്കാഫ് ഇരിക്കാവുന്നതാണ്. ഏത് പള്ളിയിലും ഇഴത്തിക്കാഫ് ഇരിക്കാവുന്നതാണ്. എന്നാൽ 10 ദിവസം അല്ലെങ്കിൽ ജുമുഅയുള്ള ദിവസവും ആ ജുമുഅക്ക് വേണ്ടി പുറത്തു പോകുന്ന രൂപത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് ഇഴത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടി അങ്ങനെ ദീർഘമായ ഇഴത്തിക്കാഫ് ഇരിക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായിട്ട് ഞാൻ വേഴം വെള്ളി ശനി 3 ദിവസങ്ങളിൽ ഇഴത്തിക്കാഫ് ഇരിക്കുകയാണ്. ഒരു നമസ്കാരപ്പള്ളിയിൽ ജുമാ സംഘടിപ്പിക്കാത്ത ഒരു പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും എനിക്ക് ജുമാക്ക് വേണ്ടി ആ പള്ളിയിൽ നിന്ന് ഞാൻ ഇഴത്തിക്കാഫ് ഇരിക്കുന്നിടത്ത് നിന്ന് ജുമുഅ ഉള്ള ഒരു പള്ളിയിലേക്ക് പോകേണ്ടി വരും. അത് ഇഴത്തിക്കാഫിൻ്റെ നിയമത്തിനെതിരാണ്. അതുകൊണ്ട് അങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങൾ ജുമുഅക്ക് വരുന്ന ദിവസങ്ങൾ ആ ജുമുഅക്ക് വേണ്ടി ഇഴത്തിക്കാഫ് മുറിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അത്തരം ദിവസങ്ങൾ വരുന്നതാണ് എങ്കിൽ ജുമുഅ ഉള്ള പള്ളിയിൽ മാത്രമേ ഇഴത്തിക്കാഫ് ഇരിക്കാവൂ. അല്ലാത്ത സമയത്താണെങ്കിൽ ഏത് പള്ളിയിലും ഇഴത്തിക്കാഫ് ഇരിക്കാവുന്നതാണ്. രാവും പകലുമുള്ള ഇഴത്തിക്കാഫും ഇരിക്കാം, രാത്രി മാത്രമുള്ള ഇഴത്തിക്കാഫും ഇരിക്കാം. പക്ഷേ ഇഴത്തിക്കാഫ് ഇരുന്നു കൊണ്ട് ഇരിക്കുന്ന സമയത്ത് അത് ഇടക്ക് വെച്ച് നിർത്തി ഒഴിവാക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ സാധാരണയായിട്ട് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഒരു ഇഴത്തിക്കാഫ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയമായിട്ട് കണക്കാക്കാറുള്ളത് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകൽ അഥവാ ഒരു ദിവസത്തിൻ്റെ പകുതി എന്ന നിലക്കാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സന്ദർഭത്തിൽ ചോദിച്ചു, ജാഹിലിയ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി ഇഴത്തിക്കാഫ് ഇരിക്കാൻ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്, ഞാനത് പൂർത്തിയാക്കണോ എന്ന് ചോദിച്ചപ്പോൾ, ഔഫി ബിനദ്രിഖ്, നിന്റെ നേർച്ച നീ പൂർത്തിയാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഒരു രാത്രിയിലുള്ള ഇഴത്തിക്കാഫാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇഴത്തിക്കാഫ്, ഒരു രാത്രിയിൽ മാത്രം ഇഴത്തിക്കാഫ് ഇരിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്, അങ്ങനെ ചെയ്യാവുന്നതുമാണ്.
1: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മാമും ഫാത്തിഹ ഓതേണ്ടതുണ്ടോ? എപ്പോഴാണ് ഓതേണ്ടത് എന്നാണ്.
0: കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. തെളിവുകൾ വ്യത്യസ്ത രൂപത്തിൽ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു തെളിവിനെ തന്നെ വ്യത്യസ്ത രൂപത്തിൽ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചുമൊക്കെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിന്നിൽ ഖുർആൻ ഓതുന്ന ആളുകളെ വിലക്കിയ ചില ഹദീസുകൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ എൻ്റെ പിന്നിൽ നിങ്ങളൊന്നും ഓതരുത് എന്ന് പറഞ്ഞ ഹദീസുകളുള്ളതുപോലെ തന്നെ ഫാത്തിഹയല്ലാതെ നിങ്ങളൊന്നും ഓതരുത് എന്ന് പറഞ്ഞ ഹദീസുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഫാത്തിഹയല്ലാതെ ഒന്നും ഓതരുത് എന്ന് പറഞ്ഞത് ആദ്യത്തിലും, നിങ്ങളൊന്നും പാരായണം ചെയ്യരുത്, കേട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഹദീസ് അതിനുശേഷമാണ് എന്നും, അതിൻ്റെ അടിസ്ഥാനത്തിൽ മഅ്മൂം ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരത്തിൽ ഫാത്തിഹയടക്കം ഒന്നും ഓതേണ്ടതില്ല എന്നും ചില പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ നിങ്ങൾ എൻ്റെ പിറകിൽ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് പറഞ്ഞത് ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഖുർആൻ പാരായണത്തെപ്പറ്റിയാണ് എന്നും, ഫാത്തിഹയല്ലാതെ ഒന്നും ഓതരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് ഫാത്തിഹ ഓതണം, അത് ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരത്തിലാണെങ്കിലും ഓതണം എന്നും മനസ്സിലാക്കിയ പണ്ഡിതന്മാരുണ്ട്. ഇതിൽ ഏറ്റവും സൂക്ഷ്മതയും അതോടൊപ്പം തന്നെ പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതും സൂറത്തുൽ ഫാത്തിഹ ഇമാമും മഅ്മൂമും ഉറക്കയോതുന്ന നമസ്കാരത്തിലും അതേപോലെ തന്നെ പതുക്കെ പാരായണം ചെയ്യുന്ന നമസ്കാരത്തിലുമൊക്കെ ഓരോ റക്അത്തിലും നിർബന്ധമായിട്ടും പാരായണം ചെയ്യണം എന്ന് തന്നെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായത്തോട് നമ്മൾ അടുത്തു നിൽക്കുക, നമ്മുടെ ജീവിതത്തിൽ അതുതന്നെ പാലിക്കുക. എന്നാൽ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു അഭിപ്രായം നമ്മൾ കേൾക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല. രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ പ്രമാണങ്ങളെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ശരിയായി തോന്നുന്നതും ഏറ്റവും സൂക്ഷ്മമായി തോന്നുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ടത്. വല്ലാഹു അഅലം.
1: തറാവി നിസ്കാരം രണ്ടാമത് നിസ്കരിക്കുന്ന പള്ളിയിൽ അവരോടൊപ്പം നിസ്കരിക്കുന്നതിന് ഏതെല്ലാം സുന്നത്ത് നിസ്കാരത്തിൻ്റെ നിയ്യത്തുകൾ വെക്കാം എന്നാണ്.
3: രാത്രി നിസ്കാരത്തിന് പല പേരുകളുണ്ട്. തറാവീഹ്, ഖിയാമുല്ലൈൽ, ഖിയാം റമദാൻ, തഹജ്ജുദ്, വിത്ർ, അങ്ങനെ പല പേരുകളുണ്ട്. അത് രാത്രിയുടെ തുടക്കത്തിലാകാം, രാത്രിയുടെ ഒടുക്കത്തിലാകാം, രാത്രിയുടെ മധ്യഭാഗത്താകാം. നിസ്കരിക്കുവാൻ രാത്രി അവസരം ഈ സമയങ്ങളിലൊക്കെ അനുവാദമുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഇശ നിസ്കരിച്ച ഉടനെ ഒരാൾ കുറച്ച് നിസ്കരിച്ചു, പിന്നീട് രാവിൻ്റെ ഒടുവിൽ അതിൻ്റെ ബാക്കി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. ഇനി ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെയും നിസ്കരിക്കാം. ഹറമിൽ 20 പിന്നെ 3 നിസ്കരിക്കുന്നതിനെക്കുറിച്ചാണ് ചോദ്യമുള്ളത്. ഹറമുകളിൽ അങ്ങനെ 23 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. തറാവീഹ് നിസ്കാരം 23 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കാറുണ്ട്, 33 നിസ്കരിക്കാറുണ്ട്. അതേപോലെ പണ്ട് കാലങ്ങളിലൊക്കെ ഹറമുകളുടെ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലേറെ കൂടുതൽ റക്അത്തുകൾ നിസ്കരിച്ചത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മദീനത്തെ ഹറമിൽ രാത്രി നിസ്കാരം, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു തിരുമൊഴിയെ അടിസ്ഥാനപ്പെടുത്തി മസ്ന മസ്ന എന്ന് പറഞ്ഞില്ലേ, ഈ രണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ രണ്ട് റക്അത്തുകളായി എത്രയും നിസ്കരിക്കാം എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും നിസ്കരിക്കാം എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ 11 റക്അത്തുകളും നിസ്കരിക്കാറുണ്ട് പണ്ടുകാലം മുതൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന ആശയത്തിലുള്ള ഹദീസ് പ്രകാരം 11 റക്അത്താണ് തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസലയാണ് ഈ രാത്രി നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരി അലാ 11 റക്അത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാൾ വർദ്ധിപ്പിക്കാറില്ലായിരുന്നു എന്ന ഹദീസ് പ്രകാരം 11 റക്അത്ത് നിസ്കരിക്കലാണ് പൂർണ്ണതയും ഉത്തമവും എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖിയാമുല്ലൈലി മസ്ന മസ്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ മനസ്സിലാക്കി എത്രയും രാത്രി നിസ്കരിക്കാം, ഒരു നിർണിത എണ്ണം ഇല്ല എന്ന് ആ ഹദീസിനെ മനസ്സിലാക്കിയിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ വീക്ഷണമോ നിലപാടോ തെറ്റല്ല, അത് തെറ്റാണെന്ന് വിധിക്കപ്പെടാൻ പാടുള്ളതും അല്ല. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അഅലം.
1: സക്കാത്ത് സ്വന്തം മഹല്ലിൽ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? കുടുംബത്തിൽ സാമ്പത്തികമായി മോശമുള്ള വേറെ നാട്ടിലാണെങ്കിലും കൊടുത്തുകൂടെ എന്നാണ്?
2: സക്കാത്ത് നിർബന്ധമായും നമ്മൾ സംഘടിതമായി തന്നെ കൊടുക്കുവാൻ ശ്രമിക്കേണ്ടവരാണ്. ഇസ്ലാമിലുള്ള ഇബാദത്തുകൾ ഓരോന്നും സംഘടിതമായി കൊണ്ട് തന്നെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ സംഘടിതമായി നിർവഹിക്കപ്പെടുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടേണ്ട അതല്ലെങ്കിൽ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തിയ ഒരു ഇബാദത്താണ് സക്കാത്ത്. അതുകൊണ്ട് തന്നെ അതിനാണ് നാം കൂടുതലും പ്രോത്സാഹനം നൽകേണ്ടതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ നാം സൗകര്യങ്ങൾ ചെയ്യേണ്ടതും. എന്നാൽ ചോദ്യകർത്താവിൻ്റെ ചോദ്യം പോലെ നമ്മൾ ഒരു ആ സംഘടിതമായി ഒരു സ്ഥലത്ത് സക്കാത്ത് നിർവഹിക്കുമ്പോൾ തന്നെ സക്കാത്ത് നൽകുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തിലെ പാവപ്പെട്ടയാളുകൾ അവർക്ക് സക്കാത്ത് ലഭിക്കാത്ത അതല്ലെങ്കിൽ അവർക്ക് ഈ രൂപത്തിലുള്ള ആളുകളിൽ നിന്നും അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള കമ്മിറ്റികളിൽ നിന്നും നേരിട്ട് സക്കാത്ത് ലഭിക്കാത്ത അവസ്ഥ വരികയും അത് മുഖേന അവർ പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്കല്ലേ മുൻഗണന നൽകേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിൽ തീരുന്നതല്ല അവൻ്റെ സദഖകൾ. സക്കാത്തിന് പുറമേ നിർബന്ധമായും അവൻ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളവർക്ക് അവൻ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിന് പുറമേ അവന് സുന്നത്തായ രൂപത്തിലുള്ള നിർബന്ധ സ്വരത്തിലല്ലാത്ത രൂപത്തിലുള്ള സക്കാത്തുകളും അവൻ നൽകേണ്ടതുണ്ട്. സക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ സദഖകൾ അവൻ നൽകേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സക്കാത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സദഖകൾ എന്നുള്ളത്. സക്കാത്തിൽ മാത്രം ഒതുങ്ങുന്ന രീതിയാണ് സദഖകൾ എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. പല ആളുകളും സഹായം അഭ്യർത്ഥിച്ച് വരുന്ന സമയത്ത് ഞങ്ങളുടെ സക്കാത്തൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്, ഇനി സക്കാത്തില്ല, ഞങ്ങളൊന്നും കൊടുക്കുകയില്ല എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കാറുണ്ട്. സത്യത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സക്കാത്തിൽ ഒതുങ്ങുന്നതല്ല അവൻ ചെയ്യേണ്ട സദഖകൾ. അവൻ്റെ സദഖകൾ പ്രത്യേകിച്ചും അവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവൻ ചെയ്യേണ്ടത്, അവൻ്റെ ബാധ്യതയുള്ളത് അവൻ തന്നെയാണ് നിർവഹിക്കേണ്ടത്. കുടുംബക്കാർക്കാണ് സദഖകൾ നൽകുന്ന സമയത്ത് ആദ്യമായി അവരെയാണ് പരിഗണിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ മറ്റു സദഖകളും കാര്യങ്ങളും തന്നെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി നൽകേണ്ടതുണ്ട്. സക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ അതല്ലെങ്കിൽ സക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട രൂപത്തിലുള്ള ആളുകളാണ് നമ്മുടെ കുടുംബത്തിലുള്ളത് എങ്കിൽ അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. മറിച്ച് അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ്, അവിടെ അതിൻ്റെ പേരിൽ സക്കാത്ത് നൽകാനില്ല അതല്ലെങ്കിൽ സക്കാത്ത് മുഴുവനും സംഘടിതമായി നൽകുന്ന ആളുകൾക്ക് നൽകി എന്നതിൻ്റെ പേരിൽ അവർ തടയപ്പെടുന്ന അവസ്ഥയുണ്ടാകരുത് അതല്ലെങ്കിൽ അവർക്ക് ലഭിക്കാതെ പോകുന്ന അവസ്ഥയുണ്ടാകരുത് എന്നതാണ് പ്രത്യേകമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ കുടുംബക്കാർക്ക് നൽകുമ്പോൾ രണ്ട് പ്രതിഫലമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, കുടുംബബന്ധം ചാർത്തി എന്നതിനുള്ള പ്രതിഫലവും രണ്ടാമത്തേത് ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചു എന്ന പ്രതിഫലവുമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി സക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ അവകാശികളാണ് ഇവരെങ്കിൽ അവർക്ക് നൽകുന്നത് കൊണ്ട് നമ്മുടെ സക്കാത്ത് വീടാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നതല്ല. സക്കാത്തിൻ്റെ ആ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. സംഘടിതമായി ചെയ്യേണ്ട ഒരു കർമ്മമെന്നുള്ള നിലയ്ക്ക് അത് സംഘടിതമായി ചെയ്യുവാൻ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിലുള്ള കമ്മിറ്റിക്കാരെ, ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കമ്മിറ്റിക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് എങ്കിൽ, ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് സക്കാത്ത് നൽകുന്നുണ്ട്, ഓഹരി നൽകുന്നുണ്ട്, ഇത് ഇന്ന ഇന്ന ആളുകൾക്ക് കൂടി എത്തേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയും നന്നാകുന്നതായിരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നമുക്കെവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്.
4: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
5: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
6: റേഡിയോയിൽ അടുത്തതായി സ്വരം, അല്ലാ അഹദേ എന്ന് തുടങ്ങുന്ന വരികൾ ആലാപനം മുബീൻ പട്ടാണി.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio. Tune to reality.

0: കൊല്ലം ജില്ലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്കും. നിങ്ങൾ ഇനിയും വിളിക്കണം കേട്ടോ, പേരമക്കളെ കൂടെ ഇനിയും ഫാമിലി ടെലിഗസിലേക്ക് വിളിക്കണം ഇൻഷാല്ലാ. ഓക്കെ ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: വലൈക്കും
0: അസ്സലാം. ശരി, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അപ്പോൾ ഇന്ന് വിളിച്ചതിലെ മലപ്പുറത്തു നിന്നൊരാൾ, കാസർഗോഡ് നിന്നൊരാൾ, കൊല്ലത്തു നിന്ന് രണ്ടാൾ, ആ രണ്ടാളുകൾ എന്തായിട്ടുണ്ട്, വിന്നറായിട്ടുണ്ട്. കൊല്ലത്തു നിന്ന് വിളിച്ചിരുന്ന രണ്ടാളുകളും വിന്നറായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വിന്നർ കൊല്ലം ജില്ലയിൽ നിന്നാവുമോ, മലപ്പുറം കൊണ്ടോ. ഇനിയും സമയമുണ്ട് ഇൻഷാല്ലാ, മലപ്പുറത്ത് തന്നെ വിളിക്കുന്നതാണ് അല്ലേ മോൻ്റെ ആഗ്രഹം. ടൈയാവോ? ആ ഓക്കെ, നോക്കാം ഇൻഷാല്ലാ ഏത് ജില്ലയിൽ നിന്നാണ് വിളി വരുന്നതെന്ന് അല്ലേ. ഇൻഷാല്ലാ യെസ്. അപ്പോൾ നമ്മൾ ഒരുപാട് കോളർ വിളിക്കുകയാണ്. ഇന്നത്തെ വിന്നർ മൂന്ന് വിന്നറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് അന്ന് വിളിച്ചതിൽ പ്രായം കൂടിയ ആളുകൾ ഒരുപാടുണ്ട് അല്ലേ. യെസ്, 4 വയസ്സ് മോളുള്ള ഒരു ഹൗസ് വൈഫ് വിളിച്ചു, വല്യമ്മ വിളിച്ചു, വല്യമ്മ പ്രൈസ് അടിച്ചു അല്ലേ. മാഷാല്ലാ, ടെലിഗിസ് ഒക്കെ കാണലുണ്ടല്ലോ. അപ്പോൾ ടെലിഗിസ് കണ്ടാൽ തന്നെ ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ കഴിയും അല്ലേ. ഇൻഷാല്ലാ നെക്സ്റ്റ് കോളർ വിളിക്ക, വെയിറ്റ് ചെയ്യാണ്. 90 20 840 840 90 20 840 840. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് കേട്ടോ. ഫാമിലി ടെലിഗസിലേക്ക് പങ്കെടുക്കാൻ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പങ്കെടുക്കാം അല്ലേ. ഫാമിലി ടെലിഗസ് ആയതുകൊണ്ട് പ്രായം പരിഗണിക്കുന്നില്ല, ചെറിയ കുട്ടികൾ വിളിക്കാറുണ്ട്, വല്യമ്മമാർ വിളിക്കലുണ്ട്, ആ പിന്നെ ഇടം പ്രായക്കാരുള്ള ആളുകളും വിളിക്കലുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ കേൾക്കുന്നവരൊക്കെ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക, 90 20 840 840 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ടെലിഗസിലേക്ക് പങ്കെടുക്കാൻ കഴിയും, പ്രൈസ് അടിക്കാൻ കഴിയും ഇൻഷാല്ലാ, നിങ്ങൾക്കും അറിവ് നേടാൻ കഴിയും അല്ലേ ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടെലിഗസിന് വേണ്ടി പ്രിപ്പയർ ആവണം അല്ലേ. നമ്മളിത് ടെലിഗസിൽ വിളിച്ചിട്ട് പ്രൈസ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് അറിവുകൾ നേടാണ് അല്ലേ ഇൻഷാല്ലാ. ഓക്കെ ഇൻഷാല്ലാ. മോന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണല്ലോ അല്ലേ ഇപ്പോൾ പാടിയത്. ഓക്കെ, മോൻ എന്തെങ്കിലും ഒരു പാട്ട് അറിയോ, റസൂലിനെ കുറിച്ചിട്ടുള്ളൊരു പാട്ട് എന്തെങ്കിലും ഒരു പാട്ട് അറിയോ? പാട്ടിൽ പ്രോയല്ല. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ടെലിഗസിൻ്റെ അവസാന സമയത്തിലേക്ക് കയറാനായിട്ടുണ്ട്.
2: നാളത്തെ വിഷയം എന്ന് പറയുന്നത് സാഹിത്യം, പുസ്തകങ്ങൾ, കൃതികൾ.
0: സാഹിത്യ പുസ്തകങ്ങൾ, കൃതികൾ എന്ന വിഷയത്തിലാണ് നാളത്തെ ഫാമിലി ടെലിഗസ് നടക്കുന്നത്. അപ്പൊ എല്ലാവരും
2: 9020840840.
0: ഓക്കെ, സാഹിത്യ പുസ്തകങ്ങൾ കൃതികൾ എന്ന വിഷയത്തിലേക്കാണ് നാളെ ഫാമിലി ടെലിഗസ് നടക്കുന്നത്. അപ്പോൾ സാഹിത്യകാരന്മാർക്കൊക്കെ ഒന്ന് വിളിക്കലേ, നല്ലൊരു ഗംഭീര വിഷയമാണ്. മോൻ എന്തെങ്കിലും സാഹിത്യപരമായിട്ട് സ്കില്ലുകൾ ഉണ്ടോ? ഒരു കവിത ഇല്ല, ഒരു ചെറിയ ഒരു കഥ പറഞ്ഞേ.
2: കഥ ഞാൻ ഉണ്ടാക്കി പറയാനാണ്.
0: ഉണ്ടാക്കിയിട്ട് കഥ പറഞ്ഞോ. നമുക്കിങ്ങനെ കോഡിങ് അതുപോലെ ടെക്കിയാണ് അല്ലേ. മാഷാല്ലാ, ഭാവിയിലെ ടെക്കിയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഇൻഷാല്ലാ. അപ്പോൾ ഭാവിയിലെ ടെക്കി ആകണം. ഓക്കെ ഇൻഷാല്ലാ. ഡോക്ടറും ആകണം, രണ്ടും ആവും അല്ലേ. ടെക്കി ടെക്കി സൈഡും അല്ലേ. ടെക്കി ഒരു ഫണ്ണിന് വേണ്ടി മാത്രം, ഡോക്ടറാണ് മെയിൻ, മെയിൻ ഡോക്ടറാണ് ഇൻഷാല്ലാ. നാട്ടിൽ തന്നെ ഡോക്ടറാവാനാണോ, വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹമുണ്ടോ?
2: കേരളത്തിലത്തെ
0: ഡോക്ടറാവണം അല്ലേ. കുറെ കുട്ടികളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോയി പഠിച്ച്
2: വെറുതെ
0: ആണെന്നാണോ? ഓക്കെ, അപ്പോൾ നാട്ടിൽ
2: ഇവിടെ പഠിക്കുക, ഇവിടെ ആൾക്കാർക്ക്
0: സേവനം ചെയ്യുക, കേരളത്തിലെ രോഗികളെ ചികിത്സിക്കാനാണ് മോൻക്ക് ആഗ്രഹം ഇൻഷാല്ലാ. ശരി, അപ്പോൾ മോൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കട്ടെ അല്ലേ. മോൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: ഉമ്മ, ഉപ്പ, വല്യമ്മ, രണ്ട് കാക്കുമാര്.
0: രണ്ട് കാക്കുമാര്, ഉമ്മ, ഇപ്പയും അല്ലേ. ഇൻഷാല്ലാ. കാക്കൊക്കെ എന്താ ചെയ്യണത്?
2: ഡോക്ടറാണ്.
0: രണ്ടുപേരും ഡോക്ടറാണ്. അപ്പൊ അവരിൽ നിന്ന് ഡോക്ടർ ഫാമിലി എന്നാണ് വരുന്നത് അല്ലേ ഇൻഷാല്ലാ. അപ്പൊ അവരൊക്കെ എവിടെയാണ്, വിദേശത്താണോ നാട്ടിലാണോ?
2: പിന്നെ ഒരു ബ്രദറ് കോഴ്സ് കഴിഞ്ഞു ബോംബെയിൽ ഒന്ന്, ഒരു 6 മാസം പ്രാക്ടീസിനും. ഒരു ബ്രദറ് മംഗലാപുരം ഞാനപ്പോയ കോളേജിൽ ഫസ്റ്റ് ഇയറും.
0: മാഷാല്ലാ, അവരൊക്കെ ഡോക്ടർ മേഖലയ്ക്ക് വേണ്ടി
2: എല്ലാവരും
0: സേവനം ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ നാട്ടിലെ രോഗികൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു ഫാമിലി എന്നാണ് വരുന്നത്. ഇൻഷാല്ലാ, അപ്പോൾ മോനക്കും ഡോക്ടർ ഫാമിലി തന്നെയാണ്, സോറി ഡോക്ടർ ഫീൽഡ് തന്നെയാണ് ആഗ്രഹിക്കണേ. ഇൻഷാല്ലാ. വീട്ടിൽ വേറെ ആരെങ്കിലും ടെക്കി മേഖലകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? കുടുംബത്തിൽ ആരില്ല?
2: സൈഡായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്.
0: സൈഡായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കുണ്ട്. ആരൊക്കെയാണ്? ബ്രദറും ഉണ്ടാവുണ്ട്. ബ്രദർ കോഡിംഗ് ഒക്കെ പഠിച്ച്, എഡിറ്റിങ്, ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യലേ. ഇൻഷാല്ലാ. അപ്പോൾ മോനും ആ രൂപത്തിൽ ബ്രദറിനെ കാട്ടിയും കുറച്ചും കൂടി പ്രോ ആയിട്ട് വിളിക്കണം. ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മളെ ഫാമിലി ടെലിഗിൾസ് അവസാനിക്കാൻ പോവാണ്. ഇൻഷാല്ലാ, നാളത്തെ വിഷയം ഒന്നും കൂടി പറയാം.
2: സാഹിത്യം, പുസ്തകങ്ങൾ, കൃതികൾ.
0: ആ ഓക്കെ, സാഹിത്യ പുസ്തകങ്ങളും കൃതികളും എന്ന വിഷയത്തിലാണ്
2: നാളത്തെ
0: വിഷയം. ഇൻഷാല്ലാ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ നാളെ നിങ്ങൾ ഫാമിലി ടെലിഗിൾസിലേക്ക് വിളിക്കുക, പഠിച്ച് മനസ്സിലാക്കിയിട്ട് വിളിക്കുക, പ്രൈസ് അടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വിളിക്കുക. ഇൻഷാല്ലാ. അപ്പോൾ അത് അതിലൂടെ ഒരുപാട് അറിവും കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. പ്രൈസ് അടിച്ചില്ലെങ്കിലും അറിവ് നേടിയെടുക്കാൻ കഴിയില്ലേ. ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ഫാമിലി ടെലിഗിസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ, ഫാമിലി ടെലിഗിസിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ഫാമിലി ടെലിഗിസിൽ മൂന്ന് പേരാണ് വിജയികളായിട്ടുള്ളത്. മൂന്ന് പേരാണ്, രണ്ട് പേര് കൊല്ലം ജില്ലയിൽ നിന്നാണ്,
2: ഒരു പേര്
0: മലപ്പുറം ജില്ലയിൽ നിന്നാണ്, ഒരു പേര് മറ്റൊരു കോളർ ഉണ്ടായിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. പക്ഷെ വിന്നായിട്ടില്ല,
2: ഇല്ല.
0: ഓക്കെ, അപ്പോൾ നാല് പേരാണെന്ന് വിളിച്ചത്. മറ്റൊരു പേരും കൂടി മലപ്പുറത്ത് നിന്ന് വിളിച്ചു, പക്ഷേ കോള് കട്ടായി
2: പോയി.
0: ആ, കണക്ക് കൂട്ടില്ല. ഇൻഷാല്ലാ. അപ്പൊ ഇന്നത്തെ വിജയ് കൊല്ലം ജില്ലക്കാരാണ്
2: കേട്ടോ. വിളിക്കാത്തോണ്ട്,
0: ഒരു കോള് കട്ടായി പോയതുകൊണ്ട്, ഒരു കോള് കട്ടായി പോയതാണോ?
2: ആ,
0: മലപ്പുറത്തേക്ക് ജയിച്ചു എന്നാണ് മോന്റെ അഭിപ്രായം. ഇൻഷാല്ലാ, നമുക്ക് നോക്കാം ഇനി ടെലിഗിസുകൾ വരാനുണ്ടല്ലോ അല്ലേ. ഇൻഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ, ഇന്നത്തെ ഫാമിലി ടെലിഗിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

ശാന്തശബ്ദം പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: hello@peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് അൽ മിമ്പർ. ഹജ്ജും ഉംറയും ഇനിയും സമയമായിട്ടില്ലേ? ഡോക്ടർ ഷുറൈഹ് സലഫി, സലഫി മസ്ജിദ്, കളിയാട്ടുമുക്ക്.
3: ഇന്നൽ ഹംദലില്ലാ, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد

0: محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ സ്വർഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ ഗണത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ലക്ഷക്കണക്കായ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങളും അറിവിലും പരിചയത്തിലുമുള്ള ആളുകൾ പലർക്ക് പോയി കഴിഞ്ഞു, പോയിക്കൊണ്ടിരിക്കുന്നു. അവർ യാത്ര പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് അധ്വാനവും അതേപോലെ തന്നെ വലിയ പ്രയാസവും ഒക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെല്ലുന്നത്. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് ഒരു ഉമ്മ പ്രസവിച്ച പൈതലിനെ പോലെ പാപക്കറകളില്ലാതെ തൻ്റെ നാടുകളിലേക്ക്, തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്താനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. അവരുടെ പ്രാർത്ഥനകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, എന്തിനാണ് ഇത്രയധികം സാമ്പത്തിക ബാധ്യതയും ശാരീരികമായ പ്രയാസവും ക്ലേശവും സഹിച്ചുകൊണ്ട് അവർ ഹജ്ജിന് പോകുന്നത്? പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിലെല്ലാം ഈ പോകുന്ന പ്രദേശങ്ങളിലൊക്കെ നല്ല ചൂടാണ്. കഴിഞ്ഞ ഹജ്ജിന്റെ അനുഭവങ്ങളൊക്കെ ചൂടേറ്റ് ജനങ്ങൾ മരിച്ചു പോകുന്നു. എന്താണ് ഇതിനുള്ള കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഇസ്ലാമിന്റെ തൂണ് 5 എണ്ണമാണ് എന്ന് പറഞ്ഞു. അതിൽ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണായിക്കൊണ്ട് ഹജ്ജിനെ പഠിപ്പിച്ചു. ഒരു മനുഷ്യന് ഹജ്ജ് ജീവിതത്തിൽ നിർബന്ധമാണ്. ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അവന് വഴിയൊരുങ്ങിയിട്ടുണ്ടെങ്കിൽ, സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ, അത് ഉള്ള സമയം മുതൽ അവന് ഹജ്ജ് നിർബന്ധമായി. അതിന് വയസ്സേറെ ചെല്ലട്ടെ, കുറച്ചങ്ങ് കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കേണ്ടതില്ല. ഹജ്ജും ഉംറയും ഏതൊരു ആണിനും പെണ്ണിനും ഈ നിബന്ധനകൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. വഴിയൊരുങ്ങിയിട്ടുണ്ടെങ്കിൽ, അഥവാ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഹജ്ജിന് പോകാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒത്തിണങ്ങിയിട്ടുണ്ട ഏത് ആണും പെണ്ണും, അവർക്ക് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, കഅബാലയത്തിൽ വന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ള നിർബന്ധമാണ്. എന്നിട്ട് അല്ല തുടർന്നുകൊണ്ട് പറയുകയുണ്ടായി, ഒമൻ കഫറ, എന്നാൽ ആരെങ്കിലും ഇതിൽ നിഷേധിക്കുകയാണെങ്കിൽ, ഫൈനല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് എന്തിനാണ് ഇപ്പൊ തന്നെ ഇത്ര സമ്പത്ത് ചെലവാക്കുന്നത്? ആ സമ്പത്ത് കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക്, ചില ആളുകളൊക്കെ പറയാറുണ്ട്, ആ സമ്പത്ത് കൊണ്ട് ഒരു സാധുവിന് വീട് വെക്കാൻ കൊടുത്തൂടെ, ഹജ്ജിന് പോണ പൈസ കൊണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാലോ, രണ്ട് തലമുറക്ക് ജീവിക്കാലോ. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിപ്പോകും. അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് കൊടുത്തൂടെ, രോഗികളായ ആളുകൾക്ക് കൊടുത്തൂടെ, എന്തിനാണ് അവിടെ പോയിട്ട് കുറെ ചുറ്റുന്നു, കുറെ നടക്കുന്നു, കുറെ രാപ്പാർക്കുന്നു, എന്നിട്ട് ലക്ഷങ്ങൾ പൊട്ടിക്കുന്നു, സാമ്പത്തികമായ ബുദ്ധിമുട്ട് സഹിക്കുന്നു. ഇങ്ങനെയുണ്ടോ ഒരു ഇബാദത്ത് എന്നൊക്കെ പറയുന്ന മുസ്ലിം നാമധാരികളെ നമ്മൾ കാണാൻ സാധിക്കുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിന്റെ കഅബാലയത്തിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യൽ മനുഷ്യന് നിർബന്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുഹൻ നാസ് ഫറളല്ലാഹു അലൈക്കും അൽ ഹജ്ജ ഫഹുജ്ജു, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഉംറ നിർബന്ധമാക്കിയതുപോലെ തന്നെ ഹജ്ജും നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, അഫി കുല്ലി ആമിൻ യാ റസൂലുള്ളാ, അള്ളാഹുവിന്റെ പ്രവാചകരെ എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണോ എന്ന് ഒരു ആവശ്യമില്ലാത്ത ചോദ്യം. റസൂലുള്ള മിണ്ടാതിരുന്നു. ഹത്ത ഖാലഹ സലാസൻ, മൂന്ന് പ്രാവശ്യം ഇയാൾ ഈ ചോദ്യം ആവർത്തിച്ചു. അത് പാടില്ലാത്തതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസും ഒരുപാട് വിലക്കിയിട്ടുള്ള കാര്യമാണ്. അനാവശ്യമായ ചോദ്യങ്ങൾ, ആവശ്യമായി അറിയാനുള്ളതോ മനസ്സിലാക്കാനുള്ളതോ ചോദിക്കുക. ഇസ്ലാം ദീനിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടതെല്ലാം അല്ല പഠിപ്പിക്കും, നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട സംഗതിയില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം പരിശോധിച്ച സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ പ്രാവശ്യം പ്രതികരിച്ചു, ലൗ ഖുൽതു നഅം ലാ വജബത് ലമസ്തതഅതും, ഞാൻ എങ്ങാനും നഅം എന്ന് പറഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കുമായിരുന്നു. അപ്പൊ എല്ലാ കൊല്ലം പോയി ഹജ്ജ് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സമനിൽ വഹീൽ വഹീ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ചോദിച്ചു കൂട്ടരുത്. അത് വനു ഇസ്രായേലിലൂടെ ജൂതന്മാരുടെ സ്വഭാവമാണ്. പശുവിനെ അറുക്കാൻ പറഞ്ഞു, അപ്പോൾ ചോദിച്ചു എങ്ങനത്തെ പശുവാണ്, എന്താണ് അതിന്റെ നിറം, അതേപോലെ തന്നെ എന്താണ് അതിന്റെ കോലം, എന്താണ് അതിന്റെ വലിപ്പം, എന്താണ് അതിന്റെ വയസ്സ് എന്നുള്ള നിലക്ക് ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചു. എന്നിട്ട് അവർ അത് അറുക്കാൻ അവർ പ്രയാസപ്പെടുകയുണ്ടായി. ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞു, അതിന്റെ അർത്ഥം മതി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെയും നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഹജ്ജ് ചെയ്യണം. കഅബാലയം ഉണ്ടാക്കിയതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു പറയുകയുണ്ടായി, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി അതൂക റിജാല, ഇബ്രാഹിം താങ്കൾ ജനങ്ങളെ ഹജ്ജിന് വിളിക്കണം. ആരാരുമില്ലാത്ത മൊട്ടക്കുന്നുകളുടെ ഒരു താഴ്വരക്ക്, സുഫാക്കുന്നിന്റെ താഴ്വരക്ക് താഴെ തായ്വരയിൽ ഒരു കഅബാലയം ഉണ്ടാക്കി, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു ഭവനമുണ്ടാക്കിയിട്ട് അവിടെ ആരുമില്ല, ഹാജറുണ്ട്, ഭാര്യയുണ്ട്, അതേപോലെ തന്നെ ഇസ്മായിലുണ്ട്, വേറെ ആരുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസ്, ഇബ്രാഹിം ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിക്ക്, വിളംബരം ചെയ്യും. യഅതൂക റിജാലൻ, അവർ നടന്നുകൊണ്ട് താങ്കളുടെ അടുക്കലേക്ക് വരും, വിളികേട്ട് വരും. വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്തായിക്കൊണ്ട്, യഅതീനമിൻ കുല്ലി ഫജ്ജിൻ അമീഖ, വിദൂര മലമ്പാതകൾ താണ്ടി താണ്ടി, കുന്നുകളും മലകളും താണ്ടി അവിടെ എത്തും. ഒരാളില്ലാത്ത സ്ഥലമാണ്, ഒരു മനുഷ്യനില്ലാത്ത സ്ഥലമാണ്, ആരും ശ്രദ്ധിക്കാത്ത സ്ഥലമാണ്. ഏതെങ്കിലും കച്ചവടന്മാരോ പതികന്മാരോ പോയാലായി, അതല്ലാതെ അവിടെ കരുതത്, അവിടെ വെള്ളമില്ല, ഭക്ഷണമില്ല, അവിടെ ജീവിക്കാൻ യോഗ്യമല്ല. ഇബ്രാഹിം നബി ചോദിച്ചു, പഠിച്ചവനെ ഞാൻ വിളിച്ചാൽ എങ്ങനെ കേൾക്കാനാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇബ്രാഹിമെ വിളിച്ചോ, അദ്ദിൻ വഅലൈയൽ ബലാഗ്, എത്തിക്കേണ്ട ഉത്തരവാദിത്തം എന്റേതാണ്, താങ്കൾ വിളിച്ചോളൂ ഇബ്രാഹിം. ഫനാദാ ഇബ്രാഹിമു, പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു, യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ, കതബ അലൈക്കുമുൽ ഹജ്ജ ഇലൽ ബൈതിൽ അതീഖ ഫഹുജ്ജു, അല്ലാഹു സുബ്ഹാനഹു വതആല പരിപാവനമായ പുരാതനമായ കഅബാലയത്തിൽ വന്ന് ഹജ്ജ് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വരണം. ഫസമിഅഹു മാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം അത് കേട്ടു, എല്ലാവരും വിളി കേട്ടു. അഫലാ തറൗന, അഫലാ തറന്നാസ യുജീബൂന മിൻ അക്സൽ അർദി യുവല്ലൂൻ, നീ കണ്ടില്ലയോ ലോകത്തിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നും ദിക്കുകളിൽ നിന്നും തെളിപ്പിയെത്തിച്ച് ചൊല്ലിക്കൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, എന്താ അവര് അതിന്റെ അർത്ഥം, പടച്ചറപ്പേ നിന്റെ വിളിക്കുത്തരം ഞങ്ങൾ ചെയ്തിരിക്കുന്നു, നിന്റെ ഖലീലായ ഇബ്രാഹിമിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോ വർഷവും ഹജ്ജിന് വരുന്നത് നീ കാണുന്നില്ലേ. എത്രത്തോളം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും, മുഫസ്സിറുകൾ പറയുകയാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, ഫബലഗ സൗതഹു അൻഹാ അൽ അർദ്, ഇബ്രാഹിം നബിയുടെ വിളി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തി. വ അസ്മഅ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല കേൾപ്പിച്ചു, അന്നുതുഫ ഫിൽ അസ്ലാബ്, അഥവാ മനുഷ്യന്മാരുടെ മുതുകല്ലുകളിൽ നിന്നാണ് മനുഷ്യന്മാരുടെ ബീജം പുറത്തിരുന്നത്, പുരുഷന്മാരുടെ ബീജം പുറത്തുവരുന്നത്, ബീജങ്ങൾ പോലെ നമ്മൾ കേട്ടു, അഥവാ ആരൊക്കെ വരണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കബാലയത്തിലേക്ക് വരാൻ അള്ളാഹു തൗഫീഖ് നൽകിയ ആളുകൾ അഥവാ ബീജങ്ങൾ പോലും അത് കേട്ടു. വൽ അജിന്നത ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും അത് കേട്ടു എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞു, അജാബു അന്നിദ, അവർ മറുപടി പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചോനെ ഞങ്ങൾ വിളി കേട്ടിരിക്കുന്നു. അപ്പൊ അള്ളാന്റെ വിളി കേൾക്കുക എന്നുള്ളത് വല്ലാത്തൊരു തൗഫീക്കാണ് പ്രിയമുള്ളവരെ. ഞാനിത് പറയാനുള്ള കാരണം, ഹജ്ജിന്റെ ഒരു പ്രാധാന്യം, ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പ്രാധാന്യം പഠിപ്പിച്ചു, ധാരാളക്കണക്കിന് ഹദീസുകളുടെ കാണാം. എന്നാൽ ഇങ്ങനെ ഹജ്ജിന്റെ പ്രാധാന്യവും ഉംറയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ കഴിവുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പോഴും പല ആളുകളും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. സമ്പത്തില്ലാത്തതുകൊണ്ടല്ല, കുറച്ചാണ്ട് കഴിയട്ടെ, 60 കഴിയട്ടെ, 65 കഴിയട്ടെ, എന്തിനായി കാത്തു നിൽക്കുന്നത്? ഒരു ഉംറ പോലും ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം കിട്ടാത്ത സമ്പത്തുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ, 100,000 രൂപയുണ്ടെങ്കിൽ ഉംറയ്ക്ക് പോകാം, നിർബന്ധമാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ. എത്രയോ സഹോദരിമാർ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല, സഹോദരന്മാർ ആലോചിച്ചിട്ടേയില്ല. അത് പറ്റൂല പ്രിയമുള്ളവരെ. എനിക്കും നിങ്ങൾക്കും ഈ പറയപ്പെട്ട ഒരു ഉംറ ചെയ്യാൻ സാമ്പത്തിക സുസ്ഥിതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഉംറ നിർബന്ധമായി. ആരോഗ്യം നമുക്കുണ്ടല്ലോ, ആരോഗ്യം ഇല്ലാത്ത കാര്യമല്ല പറയണത്. ആരോഗ്യമില്ലാതിരിക്കുവാനും സമ്പത്ത് ഇല്ലാതായി പോകുന്ന ഒരു കാലം വരെ കാത്തു നിന്നിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നിട്ട് ഇനി പിന്നെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ഉള്ള ആരോടെങ്കിലും പറയും വക്കാലത്താക്കുക, അത് പറ്റൂല. നമുക്ക് ഹജ്ജിനും ഉംറയ്ക്കും നമുക്ക് ആഗ്രഹമാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ഹജ്ജ് ചെയ്യണം ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സ്വപ്നങ്ങളായി മാറി നമ്മളെ പ്രാർത്ഥനകളായി ഉയർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിളി നമ്മളെ കേൾപ്പിക്കും. 800,000 മുടക്കി, അല്ലെങ്കിൽ 500,000 മുടക്കി, അല്ലെങ്കിൽ 400,000 മുടക്കി, ഹജ്ജൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് വിചാരിക്കേണ്ട. അല്ലാഹുക്ക് കഴിയാത്തൊന്നുമില്ല, നമുക്ക് കഴിയാത്തതുകൊണ്ട്. അതുകൊണ്ട് പടച്ചോനെ ഏൽപ്പിക്കണം പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കും അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ കടം വാങ്ങി, കടം വാങ്ങുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും നീട്ടണം, അയാൾക്ക് വീട്ടണം, അയാളെ പറ്റിക്കാനല്ല, ഇത് വല്ല സലാമത്താക്കിയിട്ട് രക്ഷപ്പെട്ടു പോകാനല്ല. അയാൾ 4-8 ചോദിച്ചു, 40-8 ചോദിച്ചു, പിന്നെ ചോദിക്കാതായി, എന്താ ആയിക്കോട്ടെ, അതല്ല. ഇതെനിക്ക് വീട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വീട്ടാൻ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് ആഗ്രഹം വേണം, ഉംറ ചെയ്ത ആളുകൾക്ക് ഹജ്ജിന് പോകണം എന്ന് ആഗ്രഹം വേണം, അതിന് സമ്പത്ത് നമ്മൾ ഒരുക്കൂട്ടി വെക്കണം. ഉംറ ചെയ്യാത്ത ആളുകൾ ഒരു ഉംറക്കാദ്യം പോകണമെന്ന് ആഗ്രഹം വെക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല 10, 30, 40, 50 വയസ്സായിട്ടും ഹജ്ജിനെ കുറിച്ചും ഉംറയെ കുറിച്ചും ചിന്തിക്കാത്ത ആളുകൾ, അത് പറ്റുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ് ഫലിയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാനുള്ള വാജിബ് നിർബന്ധം അയാൾക്കായി. ഇസ്ലാം ദീനിന്റെ 5 തൂണുകളാണ്. 5-ാമത്തെ തൂണില്ല, എന്റെ സമ്പത്തില്ലാത്തതുകൊണ്ടല്ല, സമ്പത്തുണ്ടായിരുന്നു, അപ്പൊ കിട്ടിയ സമ്പത്തൊക്കെ ബിസിനസ്സൊക്കെ ഇറക്കാണ്. ബിസിനസ് ഇറക്കണ്ട, ദുനിയാവ് മെച്ചപ്പെടുത്തണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എത്രത്തോളം സഹോദരന്മാരെ, സൗദി അറേബ്യയിൽ 10-20 വർഷം ജോലി ചെയ്തിട്ട് ഹജ്ജ് ചെയ്യാത്ത ആളുകൾ, സൗദി അറേബ്യയിൽ 10-20 വർഷം ജോലി ചെയ്തിട്ട് ഹജ്ജ് ചെയ്യാത്ത ആളുകൾ, കാരണമെന്തേ? അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, അതിനെ സീരിയസ് ആയി കണ്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5-ാമത്തെ തൂണ് അയാൾക്ക് നിർബന്ധമായിട്ട് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, വഴി ഒരുങ്ങിയിട്ടുണ്ട്, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പണ്ടത്തെ കാലത്തെ പോലെയല്ല, നടന്നു പോകണം, കപ്പലിൽ കയറും, വീണ്ടും നടക്കണം, ഇല്ല, ഇപ്പൊ അതൊന്നുമില്ല. 5.5 മണിക്കൂറുണ്ട്, 6 മണിക്കൂറുണ്ട്, 4 മണിക്കൂറുണ്ട്, 5.5, 4.5 മണിക്കൂറുണ്ട്, അവിടെ എത്തി അല്ലേ, എന്നിട്ടും പോണില്ല, എന്തേ? അത് ശ്രദ്ധിക്കണില്ല, അത് പറ്റൂല. റസൂലുള്ള പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ് ഫലിയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ധൃതി കാണിക്കട്ടെ, അമാന്തിച്ച് നിൽക്കണ്ട, വയസ്സങ്ങട്ട് കഴിയട്ടെ, നേരം കണ്ടു തുടങ്ങട്ടെ, 50 കഴിയട്ടെ, 60 കഴിയട്ടെ, സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈന്നഹു കദിയമ്രുദുൽ മരീദ്, രോഗം പിടിവിടും മനുഷ്യനെ. എന്നും ഈ ആരോഗ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട യുവാക്കളെ, യുവതികളെ, മധ്യവയസ്കന്മാരെ, ഇപ്പൊ നല്ല സുഖമാണ്, ഒരു പ്രശ്നമില്ലല്ലോ. പല ആളുകളെയും നമുക്കറിയാൻ പറ്റും, ഹജ്ജിനും ഉംറയ്ക്കും നേതൃത്വം കൊടുക്കുന്ന ആളി എന്നുള്ള നിലക്ക് നല്ല ആയുസ്സും ആരോഗ്യം ചൂടും ചുക്കാൻ ഉള്ള സമയത്തൊന്നും പോയിട്ടില്ല, എന്നിട്ടോ ഒടിഞ്ഞു കുത്തി ആരെങ്കിലും പിടിച്ച് വീൽചെയറിലൊക്കെ ഒരു സമാധാനം ഇല്ലാതെ, ഒരു റാഹത്തില്ലാത്ത ഹജ്ജ് ചെയ്തു പോരെ, എന്ത് വലിയ പങ്ങൾ ഹജ്ജ് ചെയ്തിനല്ലേ, ചെയ്തിട്ടില്ല മനു, അതാണ് അവസ്ഥ. രണ്ടാമത് കാലത്ത് ആയ കാലത്ത് ചെയ്ത് പിന്നെ അവസാന കാലത്ത് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ പറയണത്. ഒരു ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ച ഇബാദത്ത്, അത് ഒന്നിനും കഴിയാത്ത മറ്റുള്ളവരുടെ 4 ആളുകളുടെ ചുമലിൽ ചെയ്യേണ്ട ഒരു പ്രായത്തിലേക്ക് മാറ്റിവെക്കുന്ന പെണ്ണിന്റെ ആണിന്റെ അവസ്ഥ, മുഅ്മിനിന്റെ മുസ്ലിമിന്റെ മുസ്ലിമത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകണം. യുവാക്കളെ, യുവതികളെ, സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരു ഉംറ ചെയ്യണം. ഹജ്ജ് ചെയ്ത ആളുകൾ ഇനിയും ഹജ്ജിന് പോകണം, ഇനിയും ഒരു ഉംറ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹജ്ജും ഉംറയും തുടർച്ചയായി ചെയ്യണം. അതിന്റെ പ്രതിഫലം റസൂലുള്ള പഠിപ്പിച്ചു. എന്ന നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യംറിദുൽ ഇംറുൽ മരീദ്, രോഗം ബാധിക്കും. അതേപോലെ തന്നെ വതദില്ലല്ല, വഴി അഥവാ അവന്റെ യാത്ര, യാത്രാമൃഗം നഷ്ടപ്പെടുന്ന പറഞ്ഞു, യാത്രാമൃഗം നഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അഥവാ വഴി ഒരുങ്ങാത്ത പ്രശ്നം ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നും വിചാരിച്ച പോലെ ഫ്ലൈറ്റ് സർവീസുകളും സംവിധാനങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലേ. നമുക്കറിയാലോ ഒരു ജി സി സിയിൽ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം, ചെറിയൊരു യുദ്ധം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ പല ആളുകളെയും ബിസിനസ്സിനെ, ജോലിയെ, വരവിനെ, പോക്കിനൊക്കെ ബാധിച്ചു. എന്താ പോകാത്ത, സാലറി കിട്ടോ? സാലറി കിട്ടൂല, വന്നിട്ട് ഇതാ നാല് മാസമായി പോയിട്ടില്ല, പോകാൻ കഴിയുന്നില്ല, തിരിച്ചു വരാൻ കഴിയുന്നില്ല അല്ലേ. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. റസൂൽ തുടർന്ന് കൊണ്ട് പറയുകയാണ്, വതഅരിദുൽ ഹാജ, അവന് പല മുടക്കങ്ങളുണ്ടാകും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഹജ്ജ് ചെയ്യാൻ പുറപ്പെടട്ടെ, അതിനുള്ള പണികൾ എടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കേണ്ടായി. ഇത് ഹജ്ജിനും ഉംറക്കും ബാധകമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഹജ്ജ് യഹ്ദിമു മാ കാന ഖബ്ല, ഹജ്ജിന്റെ പ്രതിഫലം പഠിപ്പിച്ചെടുത്ത് പ്രവാചകൻ മുത്ത ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം തകർത്തു കളയുമെന്നാണ്. തകർത്തു കളയും, ഒന്നുണ്ടാവൂല, ഒന്നും ബാക്കി വെക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട, റസൂലേ ഏറ്റവും വലിയ അഫ്ളലായിട്ടുള്ള അമൽ ഏതാണ്? റസൂലുള്ള പറഞ്ഞു, ഈമാനുമില്ല, ആദ്യം അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? റസൂലുള്ള പറഞ്ഞാൽ, ജിഹാദ് ഫീ സബീലില്ലാ, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടണം. ശരി, മൂന്നാമത്തേതാണ് ഹജ്ജുൻ മബ്റൂർ, സ്വീകരിക്കപ്പെട്ട മബ്റൂറായ ഒരു ഹജ്ജ്, മബ്റൂറായ ഒരു ഹജ്ജ്. ഈ മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് 70 വയസ്സാം കാത്തുക്കരുത്. നമുക്ക് നടന്ന്, നമുക്ക് ഓടി, നമുക്ക് രാപ്പാർത്ത് ഏത് സ്ഥലങ്ങളിലേക്കായി പോകുന്നത്? വിശുദ്ധ ഖുർആനും ഹദീസും എമ്പാടും പഠിപ്പിച്ച അത്ഭുതകരങ്ങളായ സ്ഥലങ്ങളിലേക്ക്, കഅബാലയത്തിന്റെ മുമ്പിലേക്കാണ്, സഫയിലേക്കും മർവയിലേക്കുമാണ്, പുണ്യഭൂമിയിലേക്കാണ്, മഷായിരുൽ ഹർമിലേക്കാണ്, മിന എന്ന അത്ഭുതകരമായ ടെന്റിലേക്കാണ്, നഗരിയിലേക്കാണ് പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബിയുടെയും പാദസ്പർശമേറ്റ ഒരുപാട് ഒരുപാട് പ്രവാചകന്മാർ നമസ്കരിച്ച ഹൈഫ്, മസ്ജിദുൽ ഹൈഫ്, 70 പ്രവാചകന്മാർ നമസ്കരിച്ച പള്ളി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുൽ ഹറാമിലേക്ക് ഒരു വഖ്ത് നിസ്കരിച്ചാൽ 100,000 വഖ്ത് നിസ്കരിച്ച കൂലിയാണ്. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 100,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. അത് കഴിഞ്ഞ് മദീന സന്ദർശനം, എത്രയാ പ്രതിഫലം! മിനയും അറഫയും മുസ്ദലിഫയും ഇതിങ്ങനെ കേട്ടാ പോരല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ആഗ്രഹം, നമ്മുടെ മനസ്സിൽ ആഗ്രഹം മുട്ടിയിട്ട് വളർത്തി അത് പിന്നെ പുഷ്പിച്ച് കായ്ക്കണം. അപ്പോഴാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. നമുക്ക് ആഗ്രഹമൊന്നുമില്ല, എന്നിട്ട് നമ്മളിങ്ങനെ പറയും എനിക്കൊന്നും സാധിക്കണില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നമ്മൾ സ്വന്തം മാറാൻ തയ്യാറാകാതെ, അന്ന മാറ്റുന്നു വിചാരിക്കണം, നമ്മൾ മാറണം. നമ്മളിങ്ങനെ അവിടെ ഇരിക്കുകയാണ്, നമുക്ക് ആ ചിന്തയില്ല, ദുനിയാവിന്റെ ഷുഗലുകളിലാണ്, തിരക്കിലാണ്. ഇന്ന് ലീവ് എടുത്ത് പോകാൻ നമുക്ക് സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ എന്താ, പോകാൻ കഴിയണില്ല, പോകാൻ മനസ്സിങ്ങോട്ട് വന്നിട്ടില്ല. എങ്ങനെയപ്പോ ഒരു 10 ദിവസം മാറിക്കും, അപ്പോൾ ലാഭമാണ് ചിന്തിക്കുന്നത്? അത് പറ്റൂല പ്രിയമുള്ളവരെ. നിസ്സാരമായ കാരണങ്ങൾ നിങ്ങൾക്കറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജാണ് ചെയ്തത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരികയാണ്. റസൂലുള്ളാഹിന്റെ കൂടെ ലക്ഷക്കണക്കായ സഹാബത്തുണ്ട്. അങ്ങനെ മദീനയുടെ മീക്കാത്തിൽ വെച്ചാണ്, മദീനക്കാരുടെ മീക്കാത്തിൽ വെച്ച്, ദുൽഹുലൈഫയിൽ വെച്ച്, അഥവാ അബിയാർ അലി എന്നാണ് പേര്, അവിടെ വെച്ച് മീക്കാത്തിൽ പ്രവേശിക്കുക. എല്ലാവരുണ്ട്, റസൂലുള്ളാഹിന്റെ സഹാബികളുണ്ട്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബവനിതകളുണ്ട്. അപ്പൊ പെണ്ണുങ്ങളെ പാത്തുന്ന വലിയൊരു ഒച്ചപ്പാടും ബഹളൊക്കെ കേൾക്കണം, ഒരു അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയി, എന്തപ്പോ ആ ഒരു അനാവശ്യമായ ഒച്ചകളൊക്കെ, എന്താ ഒച്ചപ്പാടുകൾ, ശബ്ദം? അപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? അസ്മാ ബിൻതു ഉമൈസ് മീക്കാത്തിൽ വെച്ച് പ്രസവിച്ചു. ഹജ്ജിന് വന്ന പെണ്ണാണ്, 19 കഴിഞ്ഞാണ്ട് ഹജ്ജിന് വന്നിക്കണം. അലച്ചു നോക്കണം, നമുക്കൊരു മുട്ടുവേദന, കാലുവേദന, കയ്യോ, നടക്കുവോ, നമ്മൾ ആലോചിക്കണം. 10 കഴിഞ്ഞ പെണ്ണ് ഹജ്ജിന് വന്നിക്കണം, മീക്കാത്തിൽ വെച്ച്, മദീനയിൽ നിന്ന് കുറച്ച് പുറപ്പെട്ട് മീക്കാത്തെത്താൻ അധികമൊന്നും പോണ്ട. എങ്ങനെയാണ് അന്ന് ഹജ്ജിന് അവർ പോകുന്നത്? നമ്മളെപ്പോലെ വിമാനത്തിൽ കയറിയിട്ടാണ് പോകുന്നത് പ്രിയമുള്ളവരെ, നമ്മളെപ്പോലെ വിമാനത്തിൽ കയറിയിട്ടാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഏകദേശം 450 പിന്നെ കിലോമീറ്റർ, ഏകദേശം എത്ര കിലോമീറ്റർ ആയി, അത് ഈ ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ അവരുടെ കുതിരപ്പുറത്തോ അല്ലെ കൈതപ്പുറത്തൊക്കെയാണ് യാത്ര ചെയ്യാൻ. ഏതോ ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട്. അത് ഇന്നത്തെ റോഡ് മാർഗമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഇതോ മക്കയുടെ മക്ക കണ്ട ആളുകൾക്കറിയാം, മക്കയിൽ പോയ ആളുകൾക്കറിയാം, കുന്നുകളും മലകളും തായ്വരകളും തായ്വരകളും താണ്ടി താണ്ടി വേണം പോകാൻ. അപ്പൊ പത്തും കഴിഞ്ഞ പെണ്ണ് ഹജ്ജിനെ വന്നിക്കണം. റസൂലുള്ള ചോദിച്ചോ, എന്തിനാണ് ഈ മുസീബത്ത് നിൽക്കണ? ചോദിച്ചോ, ചോദിച്ചില്ല. എന്തിനാണ് ഈ മുസീബത്തിന് നിൽക്കണ? എന്തിനാണ് പുറപ്പെടാൻ ആരോ പറഞ്ഞ്? ഇന്ന് റസൂലുള്ള ചോദിച്ചു, റസൂലുള്ള ചോദിച്ചിട്ടില്ല. പൊന്നാര പ്രവാചകൻ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവ രക്തത്തിലുള്ള പെണ്ണ് എങ്ങനെയാണ് മീക്കാത്തിൽ നിന്നും ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന് വിധി പഠിപ്പിച്ചു കൊടുത്തു. ഈ മുങ്കാമികളുടെ ചരിത്രമാണ് പ്രിയമുള്ളവരെ നമുക്ക് പറയാനുള്ളത്. ഈ സഹാബ വനിതകളുടെ ചരിത്രമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉമ്മമാരെ നമുക്ക് പറയാനുള്ളത്. ഇത് ആവേശത്തോടുകൂടി പറയാനും കേൾക്കാനും മാത്രമുള്ളതല്ല. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാരണങ്ങൾ പറയാണ് പല ആളുകളും, നിസ്സാരമായ കാരണങ്ങൾ. അപ്പൊ സഹോദരന്മാരെ, ഹജ്ജിന്റെ പ്രതിഫലം പറഞ്ഞ് പരലോകം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അതിനുവേണ്ടി എന്ത് വില കൊടുത്തും സമ്പത്ത് ഉള്ള ആളുകൾ അതിൻ്റെ അടുത്തും കടുങ്ങള്ളും വാങ്ങിയിട്ട് പിന്നെ ഹജ്ജിന് പോകണം ഉംറക്ക് പോകണമെന്നല്ല. നമുക്ക് ഒരു ഉംറക്ക് പോകാനുള്ള സമ്പത്തൊക്കെ നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ നടക്കും. അതുകൊണ്ട് ഉംറ ചെയ്ത ആളുകൾ ഇനിയും ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്ത ആളുകൾ ഇനിയും ഹജ്ജ് ചെയ്യാൻ, ചെയ്യാത്ത ആളുകൾ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക്. ഉംറക്കും ഹജ്ജിനും ഒരു ഒരുക്കവും അതേപോലെ തന്നെ അതിനുവേണ്ടിയുള്ള സമ്പത്ത് ഒന്ന് ഒരുമിച്ച് കൂട്ടലും ഒക്കെ നടത്തണം എന്നാണ് എനിക്ക് നിങ്ങളോടും എന്നോടുമൊക്കെ വസിയത്ത് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല അതിനെല്ലാമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മിംബർ, ഹജ്ജും ഉംറയും ഇനിയും സമയമായിട്ടില്ലേ എന്ന വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് ഡോക്ടർ ഷുറൈഹ് സലഫി, സലഫി മസ്ജിദ് കളിയാട്ടുമുക്ക്.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സ്വാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ثم أما بعد، اتقوا الله عباد الله، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയം ഉള്ള ശ്രോതാക്കളെ, കച്ചവടവുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര വിഷയങ്ങളാണല്ലോ നമ്മൾ കേട്ടുവരുന്നത്. ഇസ്ലാം നിഷിദ്ധമാക്കിയ കച്ചവടങ്ങൾ എന്തൊക്കെയാണെന്നും കച്ചവടക്കാർ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നുമൊക്കെയാണ് അവസാനമായി നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനുവദനീയമായ ചില കച്ചവടങ്ങളെ സംബന്ധിച്ചാണ്. ഇസ്ലാമിൽ കച്ചവടത്തിൻ്റെ ഹുക്മു തന്നെയും അൽ അസ്ലു ഫിൽ ബുയൂഇ അൽ ജായിസ്

ണോ അതല്ല നിഷിദ്ധമാണോ എന്ന് സംശയിക്കുന്ന ചില കച്ചവടങ്ങൾ. അവയാകട്ടെ ഇസ്ലാമിക ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ അനുവദനീയമായ കച്ചവടങ്ങൾപ്പെട്ടതുമാണ്. അതുകൊണ്ടാണ് ചില പ്രത്യേകമായ കച്ചവടങ്ങളെ എടുത്ത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിലൊന്നാമത്തെ കച്ചവടം ബൈഉൽ അറായ. ഒരുപക്ഷെ ഇത്തരം കച്ചവടങ്ങൾ നമ്മുടെ കേരളക്കരയിൽ നിലവിൽ ഇല്ലാത്തതാകാം. എന്നിരുന്നാലും ഹദീസിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ പ്രസ്താവിച്ച വിഷയങ്ങളാണ് എന്നതുകൊണ്ടാണ് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്നതും കൊണ്ടാണ് അറബി ഇസ്തിലാഹിയായ വാക്കോടുകൂടി ഹദീസിൽ വന്ന ആ വാക്കോടുകൂടി തന്നെ ഇത്തരം കച്ചവടങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാ നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാം നിരോധിച്ച ഒരു കച്ചവടമാണ് ബൈഉൽ മുസായദ. ആ ബൈഉൽ മുസായദയിൽ നിന്നും അനുവദനീയമായ ഒരു കച്ചവടത്തിന്റെ വഴിയാണ് ബൈഉൽ അറായ. അപ്പോൾ എന്താണ് ബൈഉൽ മുസായദ എന്നും എന്താണ് ബൈഉൽ അറായ എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു കച്ചവടം അഥവാ ബൈഉൽ മുസായദ നിഷിദ്ധമാണ്, ബൈഉൽ അറായ അത് അനുവദനീയവുമാണ്. പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കച്ചവടങ്ങൾക്കിടയിൽ വലിയ ഒരു അന്തരം കാണുവാനും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ച വേളയിൽ അവിടെയുള്ള ആളുകളുടെ മുഖ്യ ആഹാരം കാരക്ക തന്നെയാണ്. അതേപോലെ തന്നെ ബാർലി, ഗോതമ്പ്, കട്ടിത്തൈര്, സബീബ് ഉണക്കമുന്തിരി ഇതൊക്കെയായിരുന്നു അവരുടെ മുഖ്യ ആഹാരം. ചില ആളുകളുടെ കയ്യിൽ വർഷങ്ങളായി ഉള്ള കാരക്ക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം മുമ്പുള്ള ഉണക്ക കാരക്ക അവരുടെ കയ്യിലുണ്ടാവും. അതായിരിക്കും അവരുടെ നിത്യഭക്ഷണം. എന്നാൽ ഈത്തപ്പഴം കായ്ക്കുന്ന സമയമായി കഴിഞ്ഞാൽ അതിൻ്റെ മൂത്ത് പഴുത്ത പച്ചയായ കാരക്ക എന്ന് പറഞ്ഞുകൂടെ ഈത്തപ്പഴം, പച്ചയായ ഈത്തപ്പഴം കഴിക്കുവാൻ അവർക്ക് ആഗ്രഹമുണ്ടാവും. എന്നാൽ അവർക്ക് കൃഷിയുണ്ടാകുകയില്ല, അവരുടെ കയ്യിൽ പച്ച ഈത്തപ്പഴം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇസ്ലാം അനുവദിച്ച ഒരു കച്ചവടമാണ് ബൈഉൽ അറായ. ബൈഉൽ മുസാബന സംബന്ധമായി ഹദീസുകളിൽ ഇപ്രകാരം കാണാം. ഇമാം ബുഖാരി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം نهى عن المزابنة والمزابنة اشتراء الثمر بالتمر كيلا وبيع الكرم بالزبيب كيلا. ഈ ഹദീസിൽ വളരെ വ്യക്തമായി എന്താണ് മുസാബന കച്ചവടം, മുസായദ എന്നല്ല മുസാബന കച്ചവടം എന്ന് അറിയിച്ചു തരുന്നു. പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചു, ബൈഉ ثمر النخل بالتمر كيلا وبيع العنب بالزبيب كيلا. ഉണക്ക മുന്തിരി കൊടുത്ത് പച്ചമുന്തിരി വാങ്ങലും കാരക്ക കൊടുത്ത് പച്ച ഈത്തപ്പഴം വാങ്ങലും ഇത് ഇസ്ലാം നിരോധിച്ചു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസാബന നിരോധിച്ചു. മുസാബന എന്ന് പറഞ്ഞാൽ ഇഷ്തിറാ ഉസ്സമരി ബിത്തംരി, ഉണക്ക കാരക്ക കൊടുത്ത് പച്ച ഈത്തപ്പഴം വാങ്ങുക. പച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്ത എന്നല്ല, മറിച്ച് മഞ്ഞ നിറത്തിലുള്ള ഭക്ഷ്യയോഗ്യമായ നല്ല മധുരമുള്ള ആ ഫലത്തിനാണ് ഇവിടെ ഇസമ്ര എന്നും ഈത്തപ്പഴം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അളന്നുകൊടുത്ത് ഉണക്ക ഈത്തപ്പഴം വാങ്ങുക, ഉണക്ക കാരക്ക വാങ്ങുക. അതേപോലെ തന്നെ ഉണക്ക മുന്തിരി കൊടുത്ത് പച്ച മുന്തിരി വാങ്ങുക, ഇത് നിരോധിച്ചു. എന്തുകൊണ്ടാണ് ഇസ്ലാം നിരോധിച്ചത്? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്,

0: അതിൽ റിഷു വരാൻ സാധ്യതയുണ്ട്, വഞ്ചന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈത്ത പഴവും കാരക്കയും തമ്മിൽ പരസ്പരം കൈമാറുമ്പോൾ ഒരേ രൂപത്തിലും ഒരേ തൂക്കത്തിലും അളക്കുവാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ മുന്തിരിയും ഉണക്കമുന്തിരിയും തൂക്കുമ്പോഴും അതിലൊരു വഞ്ചന വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, അവിടെ പലിശയുടെ അംശം വരാൻ സാധ്യതയുണ്ട്. ഒരേ രൂപത്തിലുള്ള തൂക്കം വന്നില്ല എങ്കിൽ ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കൾ പരസ്പരം കൈമാറുമ്പോൾ പലിശ വരും. അതുകൊണ്ടാണ് ബൈഉൽ മുസാബന ഇസ്ലാം നിരോധിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ, മുസാബന കച്ചവടം ഇസ്ലാം നിരോധിച്ചു. ഉണക്കക്കാരക്കു പച്ച ഈത്തപ്പഴം വാങ്ങുക, ഉണക്കമുന്തിരി കൊടുത്ത് മുന്തിരി വാങ്ങുക, ഇത് നിരോധിച്ചു, മുസാബന കച്ചവടം. എന്നാൽ സാധുക്കളായ ആളുകൾക്ക് അവരുടെ കയ്യിൽ എപ്പോഴും കാരക്കയായിരിക്കും, അതല്ലെങ്കിൽ സബീബ് അഥവാ ഉണക്കമുന്തിരിയായിരിക്കും. അവർക്കും ഉണ്ടാകുമല്ലോ പച്ചക്കാരക്ക കഴിക്കുവാനും നല്ല ഫ്രഷായ മുന്തിരി കഴിക്കുവാനുമൊക്കെയുള്ള ആഗ്രഹം, അതവരുടെ മുഖ്യ ആഹാരവുമാണ്. അതുകൊണ്ട് ഈ നിഷിദ്ധമായ ഇനത്തിൽ നിന്നും ബൈഉൽ അറായ ഇസ്ലാം അനുവദിച്ചു. ബൈഉൽ അറായെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തിൽ കാണാൻ കഴിയും. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി ഇമാം ബുഖാരി പറയുന്നു. അന്നന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ഫീ ബൈഉൽ അറായ ഫീ ഖംസതി ഔസുഖിൻ أو دون خمسة أوسق قال نعم نبي صلى الله عليه وسلم بيع العرايا അനുവദിച്ചു. അതിന്റെ അളവ് അഞ്ച് വസ്തു വരെയാണ്. അഞ്ച് വസ്തു അതിൽ താഴെയോ ഉള്ള ബൈഉൽ അറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. എന്താണ് ബൈഉൽ അറായ? നമ്മൾ നേരത്തെ പറഞ്ഞു ബൈഉൽ മുസാബന എന്ന് പറഞ്ഞാൽ പച്ചക്കാരക്കയും പച്ച ഈത്തപ്പഴവും ഉണക്കക്കാരയും കാരക്കയും പരസ്പരം കൈമാറുക, ഉണക്കമുന്തിരിയും മുന്തിരിയും തമ്മിൽ പരസ്പരം കൈമാറുക, അത് നിരോധിച്ചുവെന്ന്. എന്നാൽ ഇവിടെ ഉണക്കമുന്തിരി കൊടുത്ത് കുലകളിലുള്ള കൃഷിയിടങ്ങളിലെ കുലകളിലുള്ള മുന്തിരി വാങ്ങലാണ്. അതേപോലെ തന്നെ കാരക്ക കൊടുത്ത് ഈത്തപ്പന മരത്തിലുള്ള പഴുത്ത ഈത്തപ്പഴം വാങ്ങലാണ്. ഇത് തമ്മിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അറായയും മുസാബനയും തമ്മിലുള്ള വ്യത്യാസം, മുസാബന അത് അറുത്തെടുത്ത രൂപത്തിലായിരിക്കും, പറിച്ചെടുത്ത രൂപത്തിലായിരിക്കും. എന്നാൽ അറായയാകട്ടെ അത് കൃഷിയിടത്തിൽ മരത്തിൽ, അത് പിന്നെ ഈത്തപ്പനയാകട്ടെ അല്ലെങ്കിൽ മുന്തിരിവള്ളിയാകട്ടെ, അതിന്മേലായിരിക്കും. ഇവിടെ ചില നിബന്ധനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾക്ക്, അയാൾക്കും അയാളുടെ ചെലവിന് കീഴിൽ ജീവിക്കുന്ന ആളുകൾക്കും നല്ല ഭക്ഷ്യയോഗ്യമായ പുതിയ പച്ചയായ പഴം കഴിക്കണം എന്ന ആഗ്രഹത്തിലാണല്ലോ ഇസ്ലാം ഇത് അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കണക്കിലധികം വാങ്ങാൻ പാടില്ല, അഞ്ച് വസ്തു വരെ വാങ്ങാം. അഞ്ച് വസ്തു എന്ന് പറയുമ്പോൾ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ 60 സാ ആണ്. 60 സാ നമ്മൾ സക്കാത്തുൽ ഫിത്റൊക്കെ കൊടുക്കുന്നത് സാഇന്റെ അടിസ്ഥാനത്തിലാണല്ലോ. 4 മുദ്ദുകൾ ചേർന്നാലാണ് ഒരു സാ, ഒരു ഒത്ത മനുഷ്യന്റെ കൈ, രണ്ട് കൈയും ചേർത്ത് വെച്ച് ആ ഒരു പിടിക്കാണ് ഒരു മുദ്ദ് എന്ന് പറയുക. അങ്ങനെ 4 മുദ്ദുകൾ ചേർന്നാലാണ് ഒരു സാ, 60 സാ ചേർന്നാലാണ് ഒരു വസ്തു. അങ്ങനെയുള്ള 5 വസ്തു അഥവാ 300 സാ വരെ ഇങ്ങനെ ബൈഉൽ അറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇതൊക്കെ അളവാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാഴി, ലിറ്റർ, പറ, ഇടങ്ങഴി എന്ന രൂപത്തിലാണല്ലോ പറയാറുള്ളത്. അന്ന് കാലത്ത് സാ എന്നത് തൂക്കമല്ല, കിലോ, ക്വിൻ്റൽ, ടൺ എന്ന തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അളന്നു കൊടുക്കുന്ന കയ്യിൽ എന്നാണ് അറബിയിൽ അതിന് പറയുക. കയ്യിൽ അളന്നു കൊടുക്കുക, അളന്നു കൊടുക്കുന്ന ഒരു അളവാണ് സാഇൽ. അതുകൊണ്ട് തന്നെ ഈ സാഇൽ എന്തിടുന്നു, എന്താണ് അതിൽ നിക്ഷേപിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തൂക്ക വ്യത്യാസമുണ്ടാവും. ഒരു സാഇൽ നിറയെ സ്പോഞ്ച് അല്ലെ ഈ പഞ്ഞി ഇട്ടാൽ അതിന് ഭാരം കുറവായിരിക്കും. ഒരു സാഴ നിറയെ ഇരുമ്പ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വമ്പിച്ച ഭാരവുമായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഒരു സാഴ് എന്ന് പറഞ്ഞാൽ ഒരു സാഴ് അരി, ഒരു സാഴ് ഗോതമ്പം, ഒരു സാഴ് ബാർലി, ഒരു സാഴ് സബീബ് ഉണക്കമുന്തിരി, ഒരു സാഴ് കാരക്ക, ഇതൊക്കെ എത്രയാണ് എന്ന് പറയുമ്പോൾ ഏറ്റ വ്യത്യാസങ്ങൾ വരുന്നത്. കാരണം തൂക്കമല്ല അളവാണ് പിന്നെ സാഴ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു സാഴ് എന്ന് പറയുമ്പോൾ 2 കിലോ 40 ഗ്രാം, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു സാഴ് എന്ന് പറയുമ്പോൾ 2 കിലോ 2.5 കിലോ, ചില പണ്ഡിതന്മാർ 3 കിലോ വരെ പറഞ്ഞു. ഏതായിരുന്നാലും ശരി, 300 സാഴ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് 5 വസ്തു. 5 വസ്തു വരെ ഉള്ള ബൈഉൽ അറായ ഇസ്ലാം അനുവദിച്ചു. രണ്ടാമത് അതിന്റെ നിബന്ധന, ഉണക്കക്കാരക്ക ഇപ്പോൾ കൊടുക്കുക, ഉണക്കമുന്തിരി ഇപ്പോൾ കൊടുക്കുക, അവിടെ അവിടെ തന്നെ കൈമാറ്റം ചെയ്യണം. എന്നിട്ട് കൃഷിയിടത്തിൽ പോയി പച്ചമുന്തിരിയും ഈത്തപ്പഴവും ഹർസ് ചെയ്യണം, അഥവാ മെതിച്ച് പറയണം. ഏകദേശം ഒരു 2 വസ്തുള്ള കാരക്കയാണ് കൊടുത്തത് എന്ന് വിചാരിക്കുക. എങ്കിൽ കൃഷിയിടത്തിൽ പോയി എത്ര ഈത്തപ്പനകളാണുള്ളത്, ഇതിന് സമാനമായ കുലകൾ നോക്കിയതാ, ഈ കുല, ഈ വൃക്ഷത്തിലെ ഇന്ന കുല, ഇന്ന കുല, അടുത്ത വൃക്ഷത്തിലെ ഈ ഈത്തപ്പഴയുടെ കുല, ഇങ്ങനെ മെതിച്ച് പറയാൻ കഴിയുന്ന ഒരാൾ അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ആ കച്ചവടം അനുവദനീയമായി തീരുകയുള്ളൂ. നേരത്തെ പറഞ്ഞ നിബന്ധന പോലെ തന്നെ ഇത് പലിശ വരുന്ന ഇനങ്ങളാണ്. കാരക്കയും കാരക്കയും കൈമാറ്റം ചെയ്യുമ്പോൾ പലിശ വരുന്ന ഇനമാണ് എന്നതുകൊണ്ട് ഉണക്കക്കാരനെ കാരക്ക മുൻകൂട്ടി തന്നെ കൊടുത്ത് പിന്നീട് മതിച്ചു പറയുക. ഈത്ത പനയിൽ നോക്കി കുലയിൽ നോക്കി അപ്പോൾ തന്നെ മതിച്ചു പറയാൻ കഴിയണം. എങ്കിൽ മാത്രമേ ബൈഉൽ അറായ അനുവദനീയമായി തീരുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇത് അത്രമാത്രം പ്രസക്തമല്ലെങ്കിലും ഒരു പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഒരവസ്ഥയിലേക്ക് വരേണ്ട സന്ദർഭം വന്നാൽ ഈ വിഷയങ്ങളൊക്കെ അറിയൽ അനിവാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിലുള്ള ഹദീസുകൾ നിലനിൽക്കുന്നു. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വിശദമായി ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ബൈഉൽ മുസാബനയും ബൈഉൽ അറായയും നമ്മൾ ഇത്ര വിശദമായി സൂചിപ്പിച്ചത്. രണ്ടാമത് അനുവദനീയമായ ഒരു കച്ചവടമാണ്. അതിന്റെ അറബി സാങ്കേതിക പദത്തോടുകൂടി തന്നെ പറയട്ടെ, ബൈഉൽ മുഖായദ. ബൈഉൽ മുഖായദ, വേണമെങ്കിൽ അതിനെ നമ്മൾക്ക് ബാർട്ടർ സമ്പ്രദായം എന്ന് പേര് വിളിക്കാം. ഒരു ചക്ക അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് അല്പം കപ്പ വാങ്ങുക, ഒരു കാറ് അങ്ങോട്ട് കൊടുത്ത് ഒരു ജീപ്പ് ഇങ്ങോട്ട് വാങ്ങുക, അവക്കിടയിൽ പണം അഥവാ കാശ് കറൻസി നോട്ടുകൾ പരസ്പരം കൈമാറുന്നില്ല. ഒരു വസ്തു അങ്ങോട്ട് കൊടുത്ത് മറ്റൊരു വസ്തു ഇങ്ങോട്ട് വാങ്ങുക, അത് അനുവദനീയമായ കച്ചവടമാണ്. അതിൽ ഇഷ്കാലുകളില്ല, സംശയങ്ങളില്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറയുന്നത് പോലെ പലിശ വരുന്ന വസ്തുക്കളാണ് എങ്കിൽ, സ്വർണവും സ്വർണവും വെള്ളിയും വെള്ളിയും കാരക്കയും കാരക്കയും ബാർലിയും ബാർലിയും ഗോതമ്പും ഗോതമ്പും ഉപ്പും ഉപ്പും, ഇതാണല്ലോ അസ്നാഫു സിത്ത, ഇവ പരസ്പരം അങ്ങോട്ട് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ഒരേ ഇനത്തിൽപ്പെട്ടവയാണ് സ്വർണവും സ്വർണവുമാണെങ്കിൽ നമ്മൾ പറയുന്ന 2 നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടക്കണം, ഒരേ തൂക്കമായിരിക്കണം. അതേപോലെ സ്വർണവും വെള്ളിയുമാണെങ്കിൽ ഏറ്റ വ്യത്യാസമുണ്ടാകാം, പക്ഷേ അവിടെ ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടക്കണം. എന്നാൽ ഗോതമ്പ് കൊടുത്ത് സ്വർണം വാങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞ നിബന്ധനകളൊന്നുമില്ല. 2 വ്യത്യസ്ത ഇനങ്ങളിലാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ നിബന്ധനകളൊന്നുമില്ല. അപ്പോൾ ബാർട്ടർ സമ്പ്രദായം, ഒരു വസ്തു അങ്ങോട്ട് കൊടുത്ത് മറ്റൊരു വസ്തു ഇങ്ങോട്ട് വാങ്ങുക എന്നത് അനുവദനീയമായ കാര്യം തന്നെയാണ്. ഈ ഒരു അസ്നാഫു സിത്തയുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. എത്രയാണ് ഒരു കാർ അങ്ങോട്ട് കൊടുത്ത് രണ്ട് ലോറി ഇങ്ങോട്ട് വാങ്ങിക്കൂടെ, അല്ലെ ഒരു ലോറി അങ്ങോട്ട് കൊടുത്ത് രണ്ട് ജീപ്പ് ഇങ്ങോട്ട്, അതെല്ലാം അനുവദനീയമാണ്. അല്പം കാരക്ക അങ്ങോട്ട് കൊടുത്ത് അല്പം തുഫാഹ് ആപ്പിൾ ഇങ്ങോട്ട് വാങ്ങും, ഇതെല്ലാം അനുവദനീയമായ കാര്യമാണ്. മൂന്നാമത്തെ ഒരു കച്ചവടമാണ് ബൈഉൽ മുസായദ. ഇത് അറബി വാക്കുകൾ ഇങ്ങനെ പറയുന്നത് അതിന്റെ യഥാർത്ഥ ഉച്ചാരണം അറിയാൻ വേണ്ടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ബൈഉൽ മുസാബന എന്നാണ്, അഥവാ ഉണക്ക കാരക്കയും ഈത്തപ്പഴവും പരസ്പരം കൈമാറ്റം ചെയ്യൽ നിഷിദ്ധമാണെന്ന് പറഞ്ഞു. അതിന് പറഞ്ഞ പേര് ബൈഉൽ മുസാബന, ബൈഉൽ മുസാബന എന്നാണ്. ഇത് ബൈഉൽ മുസായദ സിയാദത്ത്, സിയാദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അധികം എന്നാണല്ലോ. ബൈഉൽ മുസായദ എന്ന് പറഞ്ഞാൽ അധികം കാശ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന കച്ചവടം. എളുപ്പത്തിൽ മനസ്സിലാകുവാൻ വേണ്ടി നമുക്ക് പറയാൻ സാധിക്കും ലേല കച്ചവടം, ലേലം ചെയ്തുകൊണ്ട് നടത്തുന്ന കച്ചവടത്തിനാണ് ബൈഉൽ മുസായദ എന്ന് പറയുക. ഒരു മൊബൈൽ ഒരാൾ വിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ ഇതാ ഞാനിത് വിൽക്കുകയാണ്, ലേലം വിളിക്കുകയാണ്, ആരാണോ കാശ് കൂടുതൽ തരുന്നത് അവന് ഇത് വിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ 500 പറയും, അപ്പം മറ്റൊരാൾ 600 പറയും, അങ്ങനെ ഒരാൾ 700 പറയും. ആ കച്ചവടത്തിൽ അവസാനം ആരാണോ അധികമായി വിളിച്ചത് അയാൾ കച്ചവടം ഉറപ്പിക്കും. ഇതിലാണ് ലേലക്കച്ചവടം ബൈഉൽ മുസായദ എന്ന് പറയുക, അത് അനുവദനീയമാണ്. ഒരു പക്ഷെ ആളുകൾക്ക് ഒരു സംശയമുണ്ടാവും, എന്താണ് ഈ അനുവദനീയമായ കച്ചവടങ്ങൾ എന്ന പേരിൽ നമ്മൾ ഇന്ന് ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് തന്നെ. അതിൽ പലർക്കും ഈ കച്ചവടം എങ്ങനെ അനുവദനീയമാകും, അനുവദനീയമാണോ എന്ന ചില സംശയങ്ങൾ സന്ദേഹങ്ങൾ ഉണ്ടാവുമെന്നതുകൊണ്ടാണ്. ഈ വിഷയത്തിലുള്ള സംശയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഒരാൾ കച്ചവടം ചെയ്തതിന്റെ മുകളിൽ മറ്റൊരാൾ കച്ചവടം ചെയ്യാൻ പാടില്ല, ഒരാൾ വിവാഹം അന്വേഷിച്ചതിന്റെ മുകളിൽ കയറി ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെയെങ്കിൽ ലേലക്കച്ചവടം നിഷിദ്ധമാകുകയില്ലേ? കാരണം ഒരാൾ വില പറഞ്ഞതിന്റെ മുകളിൽ കയറിയാണല്ലോ മറ്റൊരാൾ വില പറഞ്ഞത്. അതിനുള്ള മറുപടി, ഒന്നാമത്തെയാള് വില പറഞ്ഞ് ഉറപ്പിച്ചിട്ടില്ല. മാത്രമല്ല ഈ ബൈഉൽ മുസായദയിലുള്ള നിബന്ധന തന്നെ ആരാണ് ഏറ്റവും കൂടുതൽ കാശ് തരിക അവർക്കാണ് വസ്തു വിൽക്കുക എന്ന ഒരു ഷർത്ത് അവിടെയുണ്ട്. അതുകൊണ്ടും തന്നെ ഇത് വിരോധിക്കപ്പെട്ട കച്ചവടമല്ല, അനുവദനീയമായ കച്ചവടമാണ്. മറ്റൊരു കച്ചവടമാണ് ബൈഉൽ മുനാഖസ. നേരത്തെ പറഞ്ഞ ലേലക്കച്ചവടത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, പക്ഷേ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം, ലേലക്കച്ചവടത്തിൽ ബൈഉൽ മുസായദയിൽ ആരാണോ ഏറ്റവും കൂടുതൽ കാശ് തരിക അവർക്കാണ് വസ്തു വിൽക്കുക. എന്നാൽ ബൈഉൽ മുനാഖസ, നഖസ് എന്ന് പറഞ്ഞാൽ ചുരുക്കം, കുറവ്, കമ്മി എന്നൊക്കെയാണ് അർത്ഥം. ഏറ്റവും കമ്മി ആരാണോ പറയുന്നത് അവർക്കാണ് ഈ വസ്തു നൽകുക. ഇതാണ് ബൈഉൽ മുനാഖസ എന്ന് പറയുക. മൊത്തത്തിൽ കച്ചവടത്തിന്റെ അടിസ്ഥാനം അനുവദനീയമാണ് എന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന കച്ചവടങ്ങളെല്ലാം ഹലാലാണ്. കാര്യമായും ബൈഉൽ മുനാഖസ ഉണ്ടാകാറുള്ളത് ഏതെങ്കിലും പ്രൊജക്റ്റുകൾ നൽകുമ്പോഴാണ്. ഇപ്പോൾ ഗവൺമെന്റ് ഒരു റോഡുണ്ടാക്കുന്നു, ഗവൺമെന്റ് ഒരു വീടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ വ്യക്തികൾ തന്നെയും അയാളുടെ വീട് സ്വന്തം ആവശ്യങ്ങൾക്കോ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കോ വേണ്ടി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് കോൺട്രാക്ടർമാരുടെ അടുക്കൽ പോയി, ഇതാ ഇതിന് നിങ്ങളുടേതായ ഒരു നിലപാട് വ്യക്തമാക്കണം എന്ന് അവരോട് പറയുന്നു. വ്യക്തികൾ ഓരോ പ്രൊജക്റ്റുകൾ സമർപ്പിക്കുകയും ഈ പ്രൊജക്റ്റിൽ ഞങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ള മുവാസഫാത്ത്, ഗുണഗണങ്ങൾ, സവിശേഷതകൾ ഉണ്ടായിരിക്കണം, ആ രൂപത്തിൽ നിങ്ങൾ ഇത് ചെയ്തു തീർക്കാൻ എത്ര വേണം നിങ്ങൾക്ക് എന്ന് ചോദിക്കും. ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ കുറേ നിബന്ധനകൾ, അതിന് ഇത്ര വാതിൽ വേണം, ഇത്ര കട്ടിൽ വേണം, ഇന്ന ഇന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരു വീടുണ്ടാക്കി തരാം, നിങ്ങൾക്ക് എന്ത് തരണം? അപ്പം അയാൾ ഒരു സംഖ്യ പറയും. എന്നിട്ട് മറ്റൊരാളുടെ അടുക്കൽ പോയി അയാളുടെ അടുക്കലും ചോദിക്കും എത്രയാണ് സംഖ്യ. അതിൽ ആരാണോ ഏറ്റവും കുറച്ച് പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ പ്രൊജക്റ്റ് സമർപ്പിക്കുന്നു, അവർക്ക് കാശ് കൊടുക്കുന്നു. ഇതിനാണ് ബൈഉൽ മുനാഖസ എന്ന് പറയുക,
1: അത് അനുവദനീയമായ കച്ചവടമാണ്.
0: അനുവദനീയമായ മറ്റൊരു കച്ചവടമാണ് ബൈഉത് തഖ്സീത്ത്. ബൈഉത് തഖ്സീത്തിനെ സംബന്ധിച്ച് മുമ്പൊരിക്കൽ നമ്മൾ സംസാരിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. ഇൻസ്റ്റാൾമെന്റ് കച്ചവടം എന്നാണ് അതിന് പറയുക. കാശ് മുൻകൂട്ടി കൊടുക്കുകയും വസ്തു പിന്നീട് വാങ്ങുകയും ചെയ്യുക, അല്ലെങ്കിൽ വസ്തു മുൻകൂട്ടി കൊടുക്കുക, കാശ് ഗഡുക്കളായി നൽകുക, ഇതിനാണല്ലോ ഇൻസ്റ്റാൾമെന്റ് കച്ചവടം എന്ന് പറയുന്നത്. ഇതിലുള്ള ഒരു സംശയം അഥവാ ഇത് അനുവദനീയമാണോ അല്ലേ എന്ന് സംശയിക്കുവാനുള്ള കാരണം, ഒരു വസ്തു ഒന്നിച്ച് വില കൊടുത്ത് വാങ്ങുമ്പോൾ ഒരു സംഖ്യയായിരിക്കും, എന്നാൽ അത് ഗഡുക്കളായി പണം കൊടുത്ത് വാങ്ങുന്നത് എങ്കിൽ ഒന്നിച്ചു വാങ്ങുമ്പോൾ ഉള്ള സംഖ്യയേക്കാൾ അല്പം അധികമായിരിക്കും. അതുകൊണ്ട് സാധാരണക്കാർ സംശയിക്കും, ഇത് ഇതിൽ പലിശയല്ലേ, അധികമായി കാശെടുത്തില്ലേ എന്ന് സംശയിക്കും. അതുകൊണ്ടാണ് അനുവദനീയമായ കച്ചവടങ്ങൾ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ബൈഉത് തഖ്സീത്ത് അഥവാ ഇൻസ്റ്റാൾമെന്റ് കച്ചവടം അനുവദനീയമാണ് എന്ന് വ്യക്തമാക്കുന്നത്. ഇസ്ലാമിൽ ഒരു വസ്തുവിന് ഇത്ര ശതമാനം വരെ മാത്രമേ ലാഭമെടുക്കുവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ആളുകൾക്ക് ആയാസമുണ്ടാകുന്ന, എളുപ്പമുണ്ടാകുന്ന രൂപത്തിലാണ് കച്ചവടക്കാര് പ്രവർത്തിക്കേണ്ടത് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇവിടെ ബൈഉത് തഖ്സീത് അഥവാ ഇൻസ്റ്റാൾമെന്റ് കച്ചവടം അത് വാങ്ങുന്നവനും കൊടുക്കുന്നവനും ആയാസകരവും എളുപ്പവും പ്രയോജനപ്രദവുമാണ്. വാങ്ങുന്ന ആളെ സംബന്ധിച്ച് തന്റെ കയ്യിൽ മുഴുവൻ കാശില്ലെങ്കിലും അല്പം കൊടുത്ത് വസ്തു മുൻകൂട്ടി വാങ്ങുകയും പിന്നീട് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ആഴ്ചയിലോ മാസത്തിലോ മാസത്തിൽ രണ്ടു തവണയൊക്കെയായി ഓരോ സംഖ്യ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ വാങ്ങുന്നവനെ സംബന്ധിച്ച് എളുപ്പമാണ്. എന്നാൽ വിൽക്കുന്ന കച്ചവടക്കാരനെ സംബന്ധിച്ച് ഒന്നിച്ച് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തേക്കാൾ അല്പം അധികമായ ഒരു ലാഭം അയാൾക്ക് ലഭിക്കുന്നു എന്ന കാരണത്താൽ അയാൾക്കും അത് പ്രയാസമില്ലാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറാ. കിതാബത്ത് ആവശ്യപ്പെട്ട് അടിമകൾ വന്നാൽ, ഇസ്ലാമിന്റെ തുടക്കത്തിലും അതിനുശേഷവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണല്ലോ അടിമ സമ്പ്രദായം. ഒരു അടിമ യജമാനന്റെ അടുക്കൽ വന്ന് നിങ്ങൾ എനിക്ക് മോചനപത്രം എഴുതി തരണം, ഫകാതിബൂഹും, നിങ്ങൾ അവർക്ക് മോചനപത്രം എഴുതി കൊടുക്കുക. എന്താണ് കിതാബത്ത്? എന്താണ് മോചനപത്രം? അടിമ പറയും, ഇതാ നിങ്ങൾ എന്നെ മോചിപ്പിക്കണം, മാസാമാസം അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര സംഖ്യ തരാം എന്ന്. അപ്പൊ അതിൽ സ്വാഭാവികമായും ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. മാസത്തിലും വർഷത്തിലും ആഴ്ചയിലുമൊക്കെ സംഖ്യ നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഗഡുക്കളായി നൽകാം എന്ന ഒരു വാക്ക് അതിലുണ്ട്. അങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ടു വന്നാൽ, ഇൻ അലിംതും ഫീഹിൻ ഖൈറ, അതിൽ ഖൈറുണ്ടെങ്കിൽ, ആ ഒരു ഏർപ്പാടിൽ ഖൈറുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അത് എഴുതി കൊടുക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേപോലെ തന്നെ ബരീറയുടെ ഹദീസ് എന്ന പ്രസിദ്ധമായ ഹദീസിൽ ബരീറ അവർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് തന്നെ മോചിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. അവരടിമയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ മോചിപ്പിക്കാം. തിസ്ഉ ഊഖിയ, ഒമ്പത് ഊഖിയയാണ് അവരുടെ യജമാനന്മാർ ചോദിച്ചത്. ഓരോ വർഷത്തിലും ഓരോ ഊഖിയ നൽകിക്കൊണ്ട് മോചിപ്പിക്കാം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. പക്ഷേ വലാ എനിക്കായിരിക്കണം, നിന്റെ രക്ഷാധികാരം അത് എനിക്കായിരിക്കണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആവശ്യപ്പെട്ടു. ഇതിൽ നിന്നും, ഈ ആയത്തിൽ നിന്നും, ഈ ഹദീസിൽ നിന്നും ഇൻസ്റ്റാൾമെന്റ് കച്ചവടം അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ അസ്നാഫു സിത്ത, സ്വർണം വെള്ളി എന്ന രൂപത്തിൽ പറയപ്പെട്ട ആറ് ഇനങ്ങൾ, അവ കച്ചവടം ചെയ്യുമ്പോൾ തഖ്സീത് ഇൻസ്റ്റാൾമെന്റ് പാടില്ല, സ്വർണം ഇൻസ്റ്റാൾമെന്റായി വാങ്ങാൻ പാടില്ല. എന്തുകൊണ്ട്? അവിടെ ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റാൾമെന്റായി പാടില്ല. രണ്ടാമത് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മാസത്തെയോ അല്ലെങ്കിൽ ഒരു ആഴ്ചയിലെയോ ഗഡു തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര സംഖ്യ ഫൈൻ ഈടാക്കും,
1: ഇത്ര സംഖ്യ അധികമായി വാങ്ങും എന്നും പറയാൻ പാടില്ല. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അത് നിഷിദ്ധമാണ്, അത് പലിശയുടെ ഇനത്തിലാണ് ഉൾപ്പെടുക. അതുകൊണ്ട് തന്നെ ബൈഉ തഖ്സീദ് ഈ പറഞ്ഞ നിബന്ധനകൾ ഒതുങ്ങി നിന്നുകൊണ്ട് ബൈഉ തഖ്സീദ് അനുവദനീയമാണ്. അനുവദനീയമായ മറ്റൊരു കച്ചവടമാണ് വിൽപ്പനക്കാരൻ അഥവാ കച്ചവടക്കാരന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ചില കച്ചവടങ്ങൾ. കച്ചവടക്കാരൻ അമീനാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. അയാൾ വാങ്ങിയ വസ്തുവിന്റെ മൂലധനം അത് ഇത്ര സംഖ്യയാണ് എന്ന് അയാൾ പറഞ്ഞ് അതിനുശേഷം പറയുന്ന ചില കച്ചവടങ്ങൾ, അത് കാര്യമായും മൂന്ന് രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. ഈ പറയപ്പെട്ട കച്ചവടങ്ങളെല്ലാം ഇസ്ലാം അനുവദിച്ച കച്ചവടത്തിന്റെ ഇനത്തിലാണ് ഉൾപ്പെടുക. അതിലൊന്ന് ബൈഉൽ മുറാബഹ എന്നാണ്, റിബ്ഹ് എന്ന് പറഞ്ഞാൽ ലാഭം എന്നാണ്. കച്ചവടക്കാരൻ പറയും, ഞാൻ ഈ സംഖ്യ ഈ വസ്തു വാങ്ങിയത്, കച്ചവടക്കാരൻ പറയും ഞാൻ ഇത് വാങ്ങിയത് ഇത്ര രൂപക്കാണ്, അതിലധികമായി ഇത്ര സംഖ്യ നിങ്ങൾ ലാഭം തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിൽക്കാം. അതിന് ബൈഉൽ മുറാബഹ എന്നാണ് പറയുക, അനുവദനീയമായ കച്ചവടം. രണ്ടാമത് ബൈഉൻ നഖീസ, കുറച്ച് പറയുക. കച്ചവടക്കാരൻ പറയും ഞാൻ ഈ മൊബൈൽ വാങ്ങിയത് 5000 രൂപക്കാണ്, നിങ്ങൾക്ക് ഞാൻ ഇത് 4000 രൂപക്ക് തരാം. അങ്ങനെ കുറച്ച് പറയുക, അതും അനുവദനീയമാണ്. മൂന്നാമത്തെ കച്ചവടക്കാരന്റെ വാക്ക് കേട്ട് വിശ്വസിച്ചുകൊണ്ടുള്ള കച്ചവടം ബൈഉ തൗലിയ ആണ്. കച്ചവടക്കാരൻ പറയും ഞാനിത് 5000 രൂപക്ക് വാങ്ങിയ വസ്തുവാണ്, നിനക്ക് 5000 തന്നെ തരാം എന്ന്. അപ്പൊ ഒന്നുകിൽ വാങ്ങിയ വസ്തു പറഞ്ഞ് അതിനേക്കാൾ വലിയ സംഖ്യ പറയുക, അല്ലെങ്കിൽ കുറച്ച് പറയുക, അല്ലെങ്കിൽ ഒരേ സംഖ്യക്ക് വിൽക്കുക, ഇതൊക്കെ അനുവദനീയമായ കച്ചവടങ്ങളുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. ജനങ്ങൾക്കിടയിൽ സംശയമുള്ള വിഷയങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ടതിന് പ്രത്യേകിച്ച് കച്ചവടക്കാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകുമുല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രകാശതീരം, അവതരിപ്പിച്ചത് സ്വാദിഖ് മദീനി.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസ് എന്ന അധ്യായത്തിലെ 15 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ഇൻഷാ അല്ലാ 16-ാമത്തെ ആയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

0: به فقد لبثت فيكم عمرا من قبله أفلا تعقلون.
1: ആയത്തിൻ്റെ സാരം പറയുക. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് ഓതി കേൾപ്പിക്കുകയോ നിങ്ങളെ അവനിത് അറിയിക്കുകയോ ചെയ്യില്ലായിരുന്നു. ഇതിന് മുമ്പ് കുറേ കാലം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കഴിഞ്ഞ ആയത്തുകളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിയാകുന്ന ഖുർആൻ അതാ വിശ്വാസികൾക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു. അതിലെ ആയത്തുകൾ വ്യക്തമാണ്, സ്പഷ്ടമാണ്, ഏതൊരാളുടെയും മനസ്സിനെ ആകർഷിക്കുന്ന തലത്തിലാണ് അതിൻ്റെ ഓരോ ആയത്തുകളും സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആയത്തുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അവിശ്വാസികളുടെ പ്രതികരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഖുർആനല്ല വേണ്ടത്, വേറൊരു ഖുർആൻ എന്ത് ചെയ്യണം, കൊണ്ടുവന്നു തരണം. അതായത് അവർക്കിഷ്ടമുള്ള, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിശുദ്ധ ഖുർആൻ അവർക്ക് ആവശ്യമാണ്, അതാണ് അവർക്ക് വേണ്ടത് എന്നവർ പറയുന്നു. അതല്ലെങ്കിൽ പൂർണ്ണമായ രൂപത്തിൽ ഈ വിശുദ്ധ ഖുർആനിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു ഖുർആനാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നു. ആ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നത്, എനിക്ക് മാറ്റം വരുത്തുവാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ അനുവാദമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. വഹീനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ വഹീൻ്റെ മുകളിലായിക്കൊണ്ട് എൻ്റെ സംസാരം ഞാൻ ഒരിക്കലും സംസാരിക്കുകയില്ല, മറിച്ച് എന്താണോ അള്ളാഹു എനിക്ക് വഹിയായി നൽകിയിട്ടുള്ളത് അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വഹീനെ ധിക്കരിക്കുക, വഹീനെ നിഷേധിക്കുക, വഹീനെ നിരാകരിക്കുക എന്നതെല്ലാം ഞാൻ ഭയപ്പെടുന്നു. ഒരു വമ്പിച്ച ദിവസം വരാനുണ്ട്, ആ ദിവസത്തെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട് എന്നാണ് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ആ ആശയത്തെ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല വിശുദ്ധ ഖുർആൻ, മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളുടെ കൂടെ എത്ര വർഷം താമസിച്ചിട്ടുണ്ട്, എൻ്റെ അറിവെന്താണ്, എനിക്കിങ്ങനെയൊന്ന് സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണല്ലോ എന്നിങ്ങനെയുള്ള ആശയമാണ് 16-ാമത്തെ ആയത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയണം. ഖുൽ എന്ന പ്രയോഗം, അത് പറയാൻ പോകുന്ന കാര്യം അത് വളരെ ഗൗരവപ്പെട്ടതാണ്, വിശേഷിച്ചും പറയേണ്ടതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഖുൽ എന്ന കൽപ്പനയുടെ ക്രിയ. കാരണം വിശുദ്ധ ഖുർആനിലെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടതാണ്, എന്നിട്ടും അള്ളാഹു ഖുൽ എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ്. ലൗ ഷാ അല്ലാഹു, ലൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നെങ്കിൽ എന്ന അർത്ഥമാണ്. ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ തലൗതുഹു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്ത് തരുമായിരുന്നില്ല. അവിടെയുള്ള മാ എന്നത് നഫീൻ്റെ മായാണ്. തല യത്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരായണം ചെയ്യുക, അതാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ പാരായണം. വല അദ്റാകും ബിഹി, അദ്റാ യുദ്രി എന്ന് പറഞ്ഞാൽ അറിയിക്കുക, ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക. വല അദ്റാകും, അള്ളാഹു നിങ്ങൾക്ക് അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. അപ്പം ആയത്തിൽ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തരുന്നത് എല്ലാം അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ ഉദ്ദേശം കൊണ്ടല്ല, എൻ്റെ സ്വമേധയാലുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രവാചകനാണ് ഞാൻ. പ്രവാചകനെന്ന നിലയ്ക്ക് എന്താണോ എൻ്റെ സൃഷ്ടാവ് പറയുന്നത് അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതാണ് ഞാനിവിടെ ചെയ്യുന്ന കർത്തവ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്താൻ. അതുമാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടത്തിൽ ഇത് ചെയ്യുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മനസ്സിലാക്കിയത്, അള്ളാഹു വഹിയായി എത്തിച്ചു കൊടുത്തത്, അത് പ്രകാരം ഓതിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് സത്യമാണ് നബി കളവല്ല പറയുന്നത് എന്ന് ആ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കളവായിരുന്നെങ്കിൽ എല്ലാ ആളുകൾക്കും അത് പറയാൻ സാധിക്കും. കളവ് എന്നത് ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കാത്തതല്ല, അതിനെ തൊട്ട് മനുഷ്യർ അശക്തരല്ല, സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും പാരായണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നത് എന്തിനെ അറിയിക്കുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുത്ത ഖുർആൻ അത് അള്ളാഹുവിങ്കലിൽ നിന്നാണ് എന്നതിനെ അറിയിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം റബ്ബിൽ നിന്നാണ്, റബ്ബിൻ്റെ ഉദ്ദേശപ്രകാരമാണ്, റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ്, റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് വഹി എത്തിച്ചു തന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ ആശയത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഇതെൻ്റെ വകയുള്ളതല്ല, റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്നതിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബലി. ഫഖദ് ഖദ് എന്നത് ഹർഫു തൗക്കീദാണ്, തൗക്കീദിൻ്റെ ഹർഫാണ്, ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന ഹർഫ്. ഇവിടെ പറയുന്നത് ലബിസ്തു, ലബിസ എന്ന് പറഞ്ഞാൽ താമസിക്കുക, ലബിസ്തു ഞാൻ താമസിച്ചിട്ടുണ്ട്, ഫീക്കും നിങ്ങൾക്കിടയിൽ, ഉമറം മിൻ ഖബലി കുറച്ചു കാലം, വഹി ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിടയിൽ താമസിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രകൃതം നിങ്ങൾക്കറിയാം, എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം, എനിക്കെത്ര അറിവുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇതൊക്കെ ആലോചിച്ചാൽ തന്നെ ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റെ വകയല്ല, മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസ്തനും സത്യസന്ധനും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടാണ് അവർക്കിടയിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അൽ അമീൻ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ മുമ്പ് പ്രസിദ്ധനായതും. റോമയിലെ ചക്രവർത്തിയായ ഹിറക്കൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാല. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ അദ്ദേഹത്തെ കളവാക്കിയിരുന്നു, അദ്ദേഹം കള്ളനാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കളവ് വന്നു ചേരുന്നുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചിരുന്നു. ആ സമയത്ത് ശത്രുവായ, ശത്രുപക്ഷത്ത് നിന്നിരുന്ന, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇല്ല, അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ശത്രുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണ കവികൾ പാടാറുള്ളത് പോലെ വൽ ഫദ്ലു മാ ഷഹിദത് ബിഹിൽ അഅദാഉ, യഥാർത്ഥ ശ്രേഷ്ഠത എന്നാൽ ശത്രുക്കൾ സാക്ഷ്യപ്പെടുത്തിയ ശ്രേഷ്ഠതയാണ്. അങ്ങനെ ഹിറക്കൽ പറയുന്നുണ്ട്, ഫഖദ് അഅരിഫു അന്നഹു ലം യകുൻ ലിയദ അൽ കദീബ അലൻ നാസി ثم يذهب فيكذب على الله. ജനങ്ങളോട് അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അള്ളാഹുവിനോട് കളവ് പറയുക? എങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുക? വഞ്ചിക്കപ്പെടുന്ന, പെട്ടെന്ന് വഞ്ചിക്കാൻ സാധിക്കുന്ന ദുർബലരായ മനുഷ്യന്മാരോട് പോലും സത്യസന്ധമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോട് എന്തായാലും സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എന്നാണ് ഹിറക്കൽ പറഞ്ഞതിൻ്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വർഷത്തോളം അവർക്കിടയിൽ ജീവിച്ചു, എന്നിട്ട് ഒന്നും തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇതെൻ്റെ വകയല്ല, മറിച്ച് ഇത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 69-70 ആയത്തുകളിൽ സമാനമായ ആശയം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. ഒരു ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, അവർക്ക് റസൂലിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അവർ റസൂലിനെ നിഷേധിച്ചത്? അല്ല എന്നാണ്. അവർക്ക് കൃത്യമായി അറിയാം, പക്ഷെ എന്തുകൊണ്ട് അവർ റസൂലിനെ അംഗീകരിച്ചില്ല? അവരുടെ ധാർഷ്ട്യവും അഹങ്കാരവും കോപവും നിമിത്തമാണ് അവർ അംഗീകരിക്കാതിരുന്നത്. മറിച്ച് റസൂലിന് എഴുത്തറിയില്ല, റസൂലിന് വായന അറിയില്ല, റസൂൽ അത്രയൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് മക്കയിലെ മുശ്രിക്കുകൾ. റസൂലിൻ്റെ അവസ്ഥ അറിയാത്തത് കൊണ്ടല്ല റസൂലിനെ നിഷേധിച്ചത്, മറിച്ച് അഹങ്കാരം മൂലമാണ്. അം യഖൂലൂന ബിഹി ജിന്ന ബൽ ജാഅഹും ബിൽ ഹഖി വ അക്സറുഹും ലിൽ ഹഖി കാരിഹൂൻ. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് ഭ്രാന്തുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്?
0: ബൽജാ അഹുംബിൽ ഹഖ്,
1: സത്യവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. പക്ഷെ അധികം ആളുകളും സത്യത്തെ വെറുക്കുന്ന ആളുകളാണ്. ഈ ആയത്ത് നമ്മുടെ സമൂഹത്തെ വരച്ചു കാട്ടുന്ന ഒരു വളരെ വലിയ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, അസത്യങ്ങൾ നാടുനീളെ വാണുകൊണ്ടിരിക്കുമ്പോൾ, സത്യം പ്രചരിപ്പിക്കാനൊരുങ്ങുന്ന ആളുകൾ അവർ കളിയാക്കലുകൾക്ക് വിധേയമാകും. അവരൊറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവർ പറഞ്ഞ വാക്കുകൾ കൂട്ടിമാറ്റപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ടാകും. എന്നിരുന്നാലെല്ലാം സത്യത്തോടൊപ്പം നിലകൊള്ളുകയാണ് യഥാർത്ഥ വിശ്വാസികളുടെ എപ്പോഴുമുള്ള നിലപാട് എന്ന് നമുക്കിത് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് ഏതൊരവസ്ഥയിലും ആര് വെറുത്താലും ശരി, ആര് വെറുത്തില്ലെങ്കിലും ശരി, സത്യമെന്താണോ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഏതൊരു പ്രബോധകൻ്റെയും ഉദ്ദേശം. അള്ളാഹു പറയുന്നത്, വഅക്സറുഹും ലിൽ ഹഖി കാരിഹുൻ, അവരുടെ കൂട്ടത്തിൽ അധികം ആളുകളും സത്യത്തോട് വെറുപ്പുള്ള ആളുകളാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ സത്യത്തെ വെറുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ നേരിട്ട സുന്നത്താണ്, അവരുടെ ചര്യയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നല്ല വിചാരിക്കേണ്ടത്, മറിച്ച് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പാതയിലാണ് നമ്മളും സഞ്ചരിക്കുന്നത് എന്നോർത്ത് സമാധാനപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യവുമായിട്ടാണ്. അതായത് നിങ്ങളൊന്ന് കാര്യമായി ചിന്തിക്കണം. എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. വഹി വരുന്നതിന് മുമ്പുള്ള എൻ്റെ സംസാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. എൻ്റെ ഇടപെടലിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. എല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ സുപ്രധാനമായ പാഠങ്ങളിലൊന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം. അള്ളാഹു തൻ്റെ അടിമകളെ സൃഷ്ടിച്ചു, ആ അടിമകൾക്ക് പ്രവാചകനെ അയച്ചു, അവിടെ നിർത്തിയില്ല, മറിച്ച് അവർക്ക് വേണ്ട ഒരു വേദഗ്രന്ഥം കൂടി അള്ളാഹു പറഞ്ഞുകൊടുത്തു എന്നാണ്, അയച്ചുകൊടുത്തു എന്നാണ്. ഇതൊക്കെ റബ്ബിൻ്റെ വിശാലമായ കാരുണ്യത്തെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഞാനുണ്ടാക്കിയതാണ് എന്ന് പറയുന്നില്ല. റസൂലിന് പ്രശസ്തി നേടാൻ, ആളുകൾക്കിടയിൽ സ്ഥാനം കിട്ടാൻ ഞാൻ വലിയ ആളാണ് എന്ന നിലക്കൊക്കെ റസൂലിന് പറയാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് റബ്ബിൻ്റെ അടുക്കലിൽ നിന്നാണ്, വഹിയാണ്, ഞാൻ അത് എത്തിച്ചു തരുന്ന ഒരു ഇടയാളൻ മാത്രമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇതാണ് ഈ ആയത്തിൻ്റെ തഫ്സീറായി, വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയത്തിൻ്റെ ഓരോ പദങ്ങളും കൃത്യമായി പഠിക്കുകയും ആശയങ്ങൾ മനസ്സിലാക്കുകയും പ്രധാനപ്പെട്ട പാഠങ്ങൾ എഴുതിയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി പഠിക്കുന്ന അവൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്ത് യൂനുസിലെ 16-17 വചനങ്ങളാണ് നാം പഠിച്ചത്. പ്രവാചകന്റെ സത്യസന്ധത. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കമി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അംസൈന വഅംസൽ മുൽക്കു ലില്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها. رب أعوذ بك من الكسل وسوء الكبر. رب أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
5: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: ിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
0: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com.
2: ഇവലേവനെ ഇരിക്കേണ്ടി വരുന്ന് പറഞ്ഞു. അല്ല അല്ല, പീസ്
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ.
4: ൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.

ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും.

0: റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇതാ ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മിക
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദരി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. റബ്ബിനോട് സ്തുതിച്ചാലും സ്തുതിച്ചാലും മതിവരാത്ത സമയങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ അദ്ക്കാറുൽ മസാ ഒരിക്കലും ചൊല്ലാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താണ്, കൃത്യമായിട്ട് ചൊല്ലാൻ ശ്രമിക്കുക. എന്തായാലും ഇന്ന് ഇവിടെ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
2: മുആദ് പകര ഷാ.
1: ഓക്കെ, നമ്മൾ ഈവനിംഗ് ലൈവിൽ ഇന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നാണ് അല്ലേ? അപ്പൊ നിങ്ങൾ പുതിയതായിട്ടായിരിക്കും, ശ്രോതാക്കളൊന്നും പരിചയമുണ്ടാവില്ല. ശ്രോതാക്കളെ എങ്ങനെ വെച്ചാല് അവരാദ്യം തന്നെ തുടക്കത്തിൽ സലാം പറഞ്ഞിട്ടാണ് കയറാറുള്ളത്.
2: അപ്പൊ
1: നമുക്ക് അവർക്കൊന്നിച്ച് സലാം അടക്കിയാലോ?
2: ഓക്കെ,
1: ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സലാം പറഞ്ഞു വന്ന ആളുകള് നഫീസ പി എ താമരശ്ശേരി, ഷംനാദ് ഖാന്, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്,

0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണും. കുട്ടികൾ ഭക്ഷണം കഴിക്കാനോ വാശി പിടിക്കുമ്പോഴോ സ്വസ്ഥമായി ജോലികൾ ചെയ്യാനുമായി കുട്ടികളെ നമ്മൾ ഒരു ടിവിയുടെയോ മൊബൈലിന്റെയോ മുൻപിലിരുത്തും. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം അമിതമായ സ്ക്രീൻ ടൈം കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുന്നു, ഓർമ്മക്കുറവുണ്ടാക്കുന്നു. 2, ഏറെ നേരം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു, അത് അവരുടെ പഠനത്തെ ബാധിക്കുന്നു. 3, ചുറ്റുമുള്ള വ്യക്തികളായിട്ടുള്ള സംസാരം കുറയുന്നു, മുഖത്തോട് മുഖമുള്ള ഇന്ററാക്ഷൻസ് കുറയുന്നു, സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. 4, ഇപ്പോഴത്തെ കാർട്ടൂൺസിലുള്ള ഫ്ലാഷ് ലൈറ്റ്, കളർ എലമെന്റ്സ്, പെട്ടെന്നുള്ള ക്യാമറ ആംഗിൾ ചേഞ്ചസ്, കാഠിന്യമേറിയ ഒച്ചകൾ, ഇതെല്ലാം കുട്ടികളെ ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയറിന് വഴിയൊരുക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് തലച്ചോറിനെ സ്വാധീനിച്ച് ഡോപ്പമിൻ റിലീസ് ചെയ്ത് കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നു. 5, ചെറിയ കാര്യങ്ങളിൽ ഉത്കണ്ഠാകുലരാകുന്നു, ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാതെയാകുന്നു. 6, ഇതിനു പുറമെ അവരുടെ സ്വഭാവത്തെ, ഉറക്കത്തെ, ആരോഗ്യത്തെ എല്ലാം മോശമായി ബാധിക്കുന്നു. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് 18 മാസം വരെയുള്ള കുട്ടികളിൽ 0 ആണ് സ്ക്രീൻ ടൈം. അല്പം സമയം മാത്രം അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം. 18 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ദിവസം 1 മണിക്കൂറാണ് സ്ക്രീൻ ടൈം. ഈ പ്രായത്തിന് അനുയോജ്യമായ പരിപാടികൾ കാണിക്കുക, അത് അവരുടെ കൂടെ ഇരുന്ന് കാണാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം.
4: വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ചിന്തയിൽ.
5: ഞാൻ നമ്മുടെ പീസ് റേഡിയോ എൻ്റെ എന്താ സൈറ്റ് ഇങ്ങനെ ചാനൽ തുറന്നു നോക്കിയപ്പോഴാണ് നമ്മുടെ MLA നജീബ് കാന്തപ്പരും മൂപ്പരും അദ്ദേഹം കൂടിയും ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഇത് കണ്ടത്. ഒരുപാട് കാര്യങ്ങള്, ഒരു മാതാപിതാവ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കൃത്യമായ കാര്യങ്ങള് അവിടെ നജീബ് കാന്തപ്പരും അദ്ദേഹം തമ്മിലുള്ള ഒരു ഇതിൽ സംസാരത്തിൽ പറയുന്നുണ്ട്.
4: ആഫ്രിക്കയിലെ ഒരു നിയമം അല്ലേ, അഥവാ ഒരുപാട് സമയം മറ്റേ പോലുള്ള കമ്പനികൾക്കാണ് പണി കിട്ടാന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അഥവാ അതിൽ കൂടുതൽ സമയം ഈ ഒരു ആപ്പ് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഉപയോഗിക്കാൻ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനികൾക്ക് പിഴ വരുന്ന രൂപത്തിലാണ് ഏതൊരു രാജ്യത്ത് നിയമം
5: നടപ്പിലാക്കി.
4: ഓസ്ട്രേലിയ
5: ഓസ്ട്രേലിയ
4: അതിൽ നിയമം നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രാജ്യത്തും ആ രൂപത്തിലുള്ള നിയമങ്ങൾ കമ്പനികൾക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്ര സമയം ഒരു വ്യക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം കഴിഞ്ഞാൽ ആപ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്ന് പാരന്റ്സ് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി
5: കഴിയും. ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, അവിടുന്ന് ഒരാൾ സലാം പറഞ്ഞിട്ടുണ്ട്. ആയിഷ കരുമ്പിൽ സലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാ പറഞ്ഞത്, ഇടക്കിടക്ക് വരുന്നതിനനുസരിച്ച് എല്ലാവരും എന്ത് ചെയ്യും, സലാം പറഞ്ഞിട്ടാണ് കയറാറുള്ളത്. ഏതായാലും നമ്മുടെ കുട്ടികൾ, കുട്ടി അതിഥികളൊന്നും നമ്മുടെ കൂടെ ഇല്ല. ശ്രോതാക്കൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കുട്ടികളെ പ്രോഗ്രാം വാട്സപ്പ് വഴി അയക്കാം. നമ്പർ 90 20 840 840 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം അയക്കുക. അത് നമ്മൾ ഈ ലൈവിൽ അത് പ്ലേ ചെയ്യും ഇൻഷാല്ലാ. ഏതായാലും നിങ്ങളെ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ശ്രോതാക്കളെ
4: ചോദിക്കാം. നമുക്ക് ചോദിക്കാം, ഇന്നിപ്പോ ഫാമിലി ടെലിഗീസില് ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരുന്നത്.
5: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആയിഷ അങ്ങാടിപ്പുറം സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
4: ഓക്കെ, മാഷാല്ലാ, ബറകല്ലാ ഫീക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ടെലിഗീസിൽ, അല്ല സോറി, ഈ ഒരു ഈവനിംഗ് ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിവും കഴിവും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഒന്ന് ചോദിച്ചാലോ, എല്ലാവർക്കും
5: അറിയണതാണ്,
4: നമുക്ക് നോക്കട്ടെ.
5: ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണെന്നുള്ളത് സിമ്പിൾ ചോദ്യമാണ് അല്ലേ? അപ്പോൾ പെട്ടെന്ന്, ഒരു നമ്മൾ കൂടുതൽ സമയം തരൂല,
4: പെട്ടെന്ന്
5: പെട്ടെന്ന് ഉത്തരം അയക്കാൻ നിങ്ങൾ ശ്രമിക്ക ഇൻഷാല്ലാ.
4: ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് എല്ലാരും ലൈവിൽ ഉണ്ടോ നമുക്ക് നോക്കാല്ലേ. മറ്റേ ഉത്തരം കിട്ടാഞ്ഞിട്ട് നമ്മള് വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം
5: ഇല്ലല്ല. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ഏതായാലും നമ്മള് പറഞ്ഞ കാര്യങ്ങള്, ഇപ്പോഴത്തെ വെക്കേഷൻ കാലത്തിന്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞു വന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു ഈവന്റ് ലൈവില് ഞാൻ തന്നെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ മക്കളെ അടുത്ത് പെരുമാറണം. അടുത്ത് പെരുമാറുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് പെരുമാറുക എന്നുള്ളതല്ല, അവരെ സ്നേഹത്തോടുകൂടി അവരോടൊന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ ആ ഒരു MLA അദ്ദേഹം സംസാരത്തിൽ കേട്ടെന്താ വെച്ചാല്, മാതാപിതാക്കൾ പരസ്പരം കുട്ടികളുമായി സംസാരിക്കുന്നില്ല, അത് ഭയങ്കര ഒരു
4: പ്രശ്നമാണ്,
5: വീഴ്ചയായിട്ട് വന്നോണ്ടിരിക്കാണ്.
4: ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കണ്ടോന്ന് അറിയില്ല, നമ്മൾ സ്റ്റാറ്റസ് വീഡിയോ ഇടാൻ പറ്റിയ രൂപത്തിൽ, മുകളിലെ ഒരു പാരന്റ് ഒരു കുട്ടിയോട് സംസാരിക്കുകയും അതുപോലെ തന്നെ നല്ല രൂപത്തിൽ പെരുമാറുന്ന വീഡിയോ, അതിന് നേരെ ഓപ്പോസിറ്റ് അതിന് അടിയിൽ ഒരു ഒരു പാരന്റ് വാഹനം ഓടിക്കുമ്പോഴും ഒരു ശരിയായ മുഖഭാവത്തിലല്ലേ ദേഷ്യപ്പെട്ടിട്ട് കുട്ടിയോട് സംസാരിക്കുന്നു. വീട്ടിലെത്തിയാലും മൊബൈൽ ഓടിക്കുന്നു, കുട്ടി ഒറ്റയ്ക്ക് പഠിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നില്ല, രക്ഷിതാക്കൾ ഇങ്ങനെ മൊബൈൽ തോണ്ടാണ്. അതേസമയം അതിന്റെ ഗുഡ് ഉള്ള സ്ഥലത്ത് പഠിക്കാൻ സഹായിക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് രക്ഷിതാവ് മോനോടൊപ്പം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് തമാശയോട് കൂടി ഹാപ്പി ആയിട്ട് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നു പോകുന്ന ഒരു പാരന്റ്, മറുവശത്ത് അപ്പോഴും രക്ഷിതാവ് മറ്റൊരു ഭാഗത്ത് മൊബൈൽ തോണ്ടി വളരെ ലാവിഷായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കൃത്യതയില്ലാത്തൊരു ജീവിതത്തിലേക്ക് അറിയാതെ നമ്മളൊക്കെ പോകുന്നുണ്ടോ എന്നുള്ളതാണ്.
5: ആളുകൾ ഉത്തരം അയച്ചിട്ടില്ലട്ടോ,
4: അയച്ചിട്ടില്ലേ,
5: ഉത്തരം അറിയില്ലേ, ഏറ്റവും വലിയ സുഹൃത്തേതാണറിയില്ലേ.
4: ഞാൻ ആ ചോദ്യം ചോദിച്ചത് ഇവർക്ക് ലൈവും കാര്യങ്ങളൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടോന്നും കൂടി അറിയാൻ വേണ്ടിട്ടായിരുന്നു.
5: കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങോട്ട് അയക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നോ അറിയില്ല,
4: അവര്
5: അയച്ചിട്ടില്ല. ഖുർആനിൽ ഏറ്റവും വലിയ സൂറത്ത്
4: ഏതാണ്? ജസ്റ്റ് ഞാനൊന്നോ ജസ്റ്റ് ചോദിച്ചാണ് കുട്ടികൾക്ക് ഇവര് റേഞ്ചിലുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടേ.
5: ഇതോടൊപ്പം തന്നെ രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ള എന്താ വെച്ചാല്, നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മളാണ് നമ്മളറിയണം. ഇത് വായനെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് ചോദിക്കുമ്പോ പോയിക്കോ, പക്ഷെ എങ്ങോട്ടാണ്, ആരെ കൂടെ എന്ന് ചോദിക്കണില്ല. അത് ഭയങ്കര ഒരു വീഴ്ച തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
4: പിന്നെ സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ഒരു പരിധിവരെ പാടില്ല, പക്ഷെ ഒരു നല്ല കാര്യത്തിനൊക്കെ ഇപ്പോ നമ്മളിപ്പോ ഈ ഒരു ലൈവ് അയക്കാൻ വേണ്ടിട്ട് അവർക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. അവിടെയൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, അത്തരം കാര്യങ്ങൾക്ക് രക്ഷിതാക്കൾ ഒരു പ്രൊമോഷൻ കൊടുക്കണം. പീസ് റേഡിയോക്ക് ഒരു കുട്ടി പാട്ടയക്കുന്നുണ്ട്, കഥ പറയുന്നുണ്ട്, അപ്പോൾ ഇതെങ്ങനെയാണ് പറഞ്ഞേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ആ രൂപത്തിലുള്ള അറിവുകൾ പകർന്നു കൊടുത്ത് നല്ല രൂപത്തിലേക്ക് എന്തൊരു സാധനം മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഭാവിയിൽ നല്ല എന്താ പറയുക ഉപകാരപ്പെടും.
5: നമ്മളെ ടെലിക്യൂസിന്റെ അല്ല, നമ്മളെ ഈ ഈവനിംഗ് ലൈവിന്റെ ഫീഡ്ബാക്ക് അയക്കാൻ എന്താ ചെറിയ പ്രശ്നം ഉണ്ട് തോന്നണു, അവർക്ക് അയക്കാൻ കഴിയണില്ല എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. കുഴപ്പമില്ല, അത് ശരിയാവും ഇൻഷാല്ലാ. ഓല് അയക്കണുണ്ട്, പക്ഷെ അത് ഇങ്ങോട്ട് പോരുന്നില്ല, സെൻഡ് ആവണില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മള് കുറെ റിഫ്രഷ് ചെയ്യണം നമ്മളെ ഫീഡ്ബാക്ക്, അപ്പൊ അത് കിട്ടണില്ല,
4: ടെക്നിക്കൽ എറർ
5: ഉണ്ടായിട്ടായിരിക്കാം.
4: ഏതായാലും ടെക്നിക്കൽ വിങ് അത് ശ്രദ്ധിക്കുന്നുണ്ടാവുന്നാണ് തോന്നുന്നത്. ശ്രോതാക്കൾ ഉത്തരങ്ങൾ അയക്കുന്നുണ്ട്, ഇങ്ങോട്ട് എത്താത്തതിന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് മനസ്സിലാക്കുന്നത്.
5: ഏതായാലും ഇൻഷാ അള്ളാ നമുക്കേ ഇന്നത്തെ രണ്ടാമത്തെ പ്രോഗ്രാം പാഠക്കുറിപ്പാണുള്ളത്, നമുക്ക് പാഠക്കുറിപ്പിലേക്ക് നമുക്ക് പോകാം.
4: ഓക്കെ ഇൻഷാ അള്ളാ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട കുട്ടികളെ, പണ്ട് ഒരുപാട് ദൂരങ്ങൾക്കകലെ അറേബ്യയുടെ മണ്ണിൽ ഒരു പിഞ്ചു ബാലൻ ജീവിച്ചിരുന്നു. ഒരു ചെറിയ കുട്ടി ജീവിച്ചിരുന്നു. ഈ കുട്ടിയുടെ പിതാവ്, കുട്ടിയുടെ ഉപ്പ, ആ കുട്ടി ജനിക്കുന്നതിനു മുമ്പ് തന്നെ മരണപ്പെട്ടുപോയി. അങ്ങനെ കുട്ടി വളർന്നു വളർന്ന് ഒരു ആറാമത്തെ വയസ്സായപ്പോൾ തന്റെ മാതാവിനെയും ആ കുട്ടിക്ക് ആ ബാലന് നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. ആറാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടുപോയ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് ആമിന എന്നായിരുന്നു. അങ്ങനെ ആ ബാലൻ അനാഥനായിക്കൊണ്ടാണ് വളർന്നത്. ഉപ്പയുടെ മരണത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാമഹൻ അഥവാ അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയാണ് അദ്ദേഹത്തെ പോറ്റി വളർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ മുത്തലിബ് എന്നാണ്. അങ്ങനെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടുപോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ എളാപ്പ, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ സഹോദരൻ അബൂ താലിബ് അദ്ദേഹത്തെ വളർത്തുകയാണ്. അന്ന് അറേബ്യയിൽ ജീവിച്ച ഉപ്പയും ഉമ്മയും ചെറുപ്പത്തിൽ നിന്ന് മരിച്ചുപോയ ആ ബാലൻ, ആ യത്തീമായിട്ടുള്ള അനാഥനായിട്ടുള്ള ആ ബാലന്റെ പേര് മുഹമ്മദ് ഇബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നാം ഓരോരുത്തരും. അങ്ങനെ അദ്ദേഹം വളർന്നു വളർന്ന് 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകത്വം നൽകുകയാണ്. പിന്നീട് അദ്ദേഹം ഒരുപാട് കാലം പ്രബോധനവുമായി ആളുകളെ അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ട് ജീവിക്കുകയും അതിനുവേണ്ടി തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുകയും ചെയ്തു. ഒരുപാട് സൽഗുണങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 63-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. നമുക്കൊരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ 23 വർഷത്തെ കാലയളവിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒരുപാട് സൽഗുണങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒരാളോടും മോശമായി പെരുമാറിയിട്ടില്ല. അദ്ദേഹം ഒരിക്കൽ പോലും തൻ്റെ ബന്ധുക്കളോട് മോശമായി പെരുമാറിയിട്ടില്ല. അദ്ദേഹം ഒരിക്കൽ പോലും തൻ്റെ മുതിർന്നവരോട് മോശമായി പെരുമാറിയിട്ടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത നാം എപ്പോഴും പിൻപറ്റണം. അങ്ങനെ പിൻപറ്റിയാൽ സഹോദരങ്ങളെ, നമുക്ക് ഈ ലോകത്തുനിന്ന് വിടപറഞ്ഞു പോയാൽ, ഇവിടെ നിന്ന് മരിച്ചു പോയാൽ നമുക്കൊരു ലോകം വരാനുണ്ട്. ആ ലോകത്ത് നമുക്കൊരുപാട് സുഖങ്ങളും അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ലോകത്ത് നമുക്കൊരു പ്രയാസമുണ്ടാകില്ല, ഒരു സങ്കടം നമുക്കുണ്ടാകില്ല. മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും അള്ളാഹു സുബ്ഹാനഹു തആല ആ ലോകത്തായി നമുക്കൊരുക്കി തരും എന്നുള്ളതാണ്. ആ ലോകത്തിലേക്ക് നാം എത്തണമെങ്കിൽ ഈ അനാഥനായിട്ടുള്ള, അനാഥനായി വളർന്ന വാപ്പയും ഉപ്പയും ചെറുപ്പത്തിലെ മരിച്ചുപോയ ആ ബാലനുണ്ടല്ലോ മുഹമ്മദ് നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ആ വഴിയെ നടന്നാൽ മാത്രമേ നമുക്ക് ആ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നമസ്കരിക്കണം, നോമ്പ് നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നപ്പോൾ അതിനനുസൃതമായിക്കൊണ്ട് നാം ജീവിക്കണം. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് ലഭിക്കും. അവന്റെ നരകത്തിൽ നിന്നും തീ കത്തിയാളുന്ന ആ നരക ചൂടിൽ നിന്നും നമുക്ക് രക്ഷ നേടാനാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാവുക, അള്ളാഹുവിന്റെ റസൂലിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാവുക.
4: നല്ലൊരു സന്ദേശമാണ് നമുക്ക് ലഭിച്ചത്. മഹാനായ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ സ്വഭാവവും മാതൃകയാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാം എന്ന രൂപത്തിലുള്ള നല്ലൊരു കുറിപ്പിലെ പ്രവാചകന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങൾക്ക് മാതൃകയാണ്.
5: അതേ, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതെന്തറിയോ, ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് അവർക്ക് അവിടുന്ന് പോരാനുള്ള ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോ എല്ലാം ഒന്നിച്ചേ വന്നു. സൂറത്തുൽ ബക്കറ എന്നാണ് ഉത്തരം. ബക്കറ എന്നാണ് ഉത്തരം. സഫിയ കെ തിരുരങ്ങാടി, ഫൗസിയ മമ്മുകാരുണ്യം, കൊല്ലം കൊയിലാണ്ടി, ആയിഷ അങ്ങാടിപ്പുറം, അമീർട്ടി അടുത്തനാട്ടുകര, ഷംനാദ് ഖാന്, താഹിറ ടി കെ കാസർകോട്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, മൈമൂന ഒളവണ്ണ, പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, നഫീസ പി എ താമരശ്ശേരി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, അമീർട്ടിടത്തിനോട്ട് കയറുമ്പോൾ വായിച്ചോലേ ഒലി, പിന്നെ വീണ്ടും വീണ്ടും അയച്ചു നോക്കിയതാണ് ഇമ്രാൻ എൻ വി, എന്താണ് കുമരനല്ലൂർ, കുമരനല്ലൂർ അല്ലേ, മുഹമ്മദ് കെ പാലപ്പുഴ, താഹിറ ടി കെ കാസർഗോഡ്, ഷംനാദ് ഖാനൊക്കെ വായിച്ചു വായിച്ചു, ഒക്കെ ആയിഷ അങ്ങാടിപ്പുറം, വീണ്ടും വീണ്ടും വീണ്ടും ആളുകൾ അയച്ചിട്ടുണ്ട്. ഉമേറ തൃശൂർ വെള്ളരക്കാട്,
4: ഉത്തരവും
5: ശരിയാണ്. ഷാദിയ ഒറ്റപ്പാലം, മൈമൂന ഒളവണ്ണ, യു പി പി ഹാരിസ് കൊയിലാണ്ടി, ആയിഷ തോട്ടശ്ശേരി, അങ്ങനെ ഒരുപാട്. പിന്നെ അബ്ദുൽ ഹമീദ് സീക്ക് ഞാൻ മൂന്ന് വട്ടം അയച്ചിട്ടുണ്ട്, എന്തൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതൊരു ജനറൽ നോളജ് ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ
4: ചോദിച്ചോളൂ,
5: കേരളത്തിലെ ഏക സിംഹവാലൻ കുരങ്ങ് സങ്കേതം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
4: സിംഹവാല കുരങ്ങ് അല്ലേ,
5: സിംഹവാല കുരങ്ങ് സങ്കേതം,
4: ഉത്തരം നമുക്ക് വെയിറ്റ് ചെയ്യാം,
5: വെയിറ്റ് ചെയ്യാം, കുറച്ച് സമയം കൊടുക്കാല്ലേ.
4: അതെ,
5: ഏതായാലും
4: വലൈക്കും സലാം വറഹ്മത്തുള്ള, സാജിദ കാലിക്കറ്റ് സലാം അയച്ചിട്ടുണ്ട്.
5: അവസാനായാലും സലാം പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യുള്ളൂ,
4: നമ്മുടെ നല്ലൊരു
5: ഈവണി ലൈവിലേക്ക് പ്രവേശിക്കുള്ളൂ. ഏതായാലും നമ്മുടെ ഇപ്പോ കഴിഞ്ഞ പാഠക്കുറിപ്പ് ഇതിൽ പറഞ്ഞെന്താ വെച്ചാല് പ്രവാചകൻ അനുസരിച്ചുകൊണ്ട്
4: ജീവിക്കുക,
5: ആ പ്രവാചകൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ നമുക്ക് ആഹിറം സുഖകരമാവുള്ളൂ.
4: പക്ഷെ
5: ഇപ്പോഴത്തെ ന്യൂജൻ കാലം വരുമ്പോഴേ ആഹിറം ചിന്തിക്കണില്ല, അവര് ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യാം.
4: ഒരു നൈമിഷിക ജീവിതത്തിലെ പളപ്പളപ്പുകൾക്ക് പിന്നാലെ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ്.
5: അവര് പടച്ചുണ്ട് തന്നെ അവര് ചിന്തിക്കണില്ല, ഞാൻ എങ്ങനെ ഭൂമിക്ക് എത്തിക്കണെന്ന് പോലും ചിന്തിക്കണില്ല. ഇപ്പത്തെ ചില ഇപ്പോ നമ്മള് ചെറിയ ന്യൂസിലൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്, ഇപ്പോ ഒരു സ്കൂൾ ക്യാമ്പസിൽ ഇങ്ങനെ മീഡിയക്കാരെങ്കിലും ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് നഅഊദു ബില്ലാഹ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാട്ടെ, ഈ ചില പെൺകുട്ടികളെ വർത്താനാണ് അല്ലെങ്കിൽ അവിടെയുള്ള വിദ്യാർത്ഥികളെ വർത്താനാണ്, 60 വർഷം മുമ്പുള്ള നിയമമാണ് ഇസ്ലാമില്, ഇതിപ്പോഴും ഒരു മാറ്റം വരുന്നില്ല. ഇസ്ലാം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വെച്ചു പോയ കാര്യങ്ങൾ മാത്രമാണ്, അതിനപ്പുറം ഒന്നും നമ്മൾ ചെയ്യാൻ പറ്റൂല.
4: ഖിയാമത്ത് നാൾ വരെ ഏതൊരു മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ ആ മനുഷ്യൻ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇസ്ലാമിലുള്ളത്. നമുക്കത് പറ്റുന്നില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ കുറ്റം പറയുന്നതിൽ
5: യാഥാർത്ഥ്യമില്ല. എന്താച്ചാലേ നമ്മളിപ്പോ ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നും ഇസ്ലാം വല്ലാത്തൊരു പ്രയാസമാണ് ചില ആളുകൾക്ക് തോന്നും, ഇത് കാരണം എന്താ വെച്ചാല് അവര് അത് അതിന്റെ രൂപത്തിൽ കണ്ടുകൊണ്ടാണ്.
4: ഉദാഹരണത്തിന് മദ്യപിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുമ്പോൾ അത് വലിയ പ്രശ്നത്തിലുള്ള നിയമമായി മനുഷ്യന്മാർ കാണുകയാണ് എന്നുണ്ടെങ്കിൽ മദ്യപാനത്തിലുള്ള ഒരുപാട് ദോഷങ്ങൾ നമുക്ക് എടുത്തു പറയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെയാണ് ഓരോ തിന്മകളും, ഏതൊരു തിന്മയും. പക്ഷേ അത് ഉദാഹരണത്തിന് ഒരു കുട്ടി, ഒരു വർക്കർ അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ തന്റെ ഓഫീസിൽ പോകുമ്പോൾ പഞ്ച് ചെയ്യണം, അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, പഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് ആ സ്ഥാപനത്തിനറിയാം. പഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെ ടൈമിങ് എപ്പോഴാണ് വന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മളത് പഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാക്കി പറഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമായി എന്നല്ലാതെ അതിലൊരു ശരിയില്ലല്ലോ. പക്ഷെ ഇസ്ലാമും അതുപോലെ, ഇസ്ലാമിനറിയാം ഏതാണ് ശരി എന്നുള്ളത്, അത് നമുക്ക് പറഞ്ഞു തന്നു, നമ്മളത് സ്വീകരിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല മുസ്ലിമായി മരിക്കുവോളം ജീവിക്കുവാൻ, മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കുവാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത്.
5: ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൽമാൻ, പിന്നെ മുഹമ്മദ് റഫീഖ് ടൈലർ മംഗളൂർ, അദ്ദേഹത്തിന് അദ്ദേഹം ടൈലറിങ് ചെയ്യണതിന്റെ ഇടയിലാണ് ഇത്
4: കേൾക്കുന്നത്.
5: ഇമ്രാൻ എൻ വി കുമരനല്ലൂർ ചോദ്യം കൊണ്ട് വന്നിട്ടുണ്ട്. സാജിദ കാലിക്കറ്റ്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും എന്താ നമ്മള് ഇപ്പോഴത്തെ ഒരു ജനറേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, എപ്പോഴും പടച്ചോന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഒക്കെ.
4: ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ മുഖവും അതുപോലെ തന്നെ സൗന്ദര്യമൊക്കെ പെയിന്റ് അടിച്ചും
5: പൊട്ടിയിട്ടും
4: അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ ഭംഗി ഇത് റിപ്പയർ ചെയ്യേണ്ടതാണ് എന്നാണ്. പലരും പിരികം പ്ലക്ക് ചെയ്തും പല്ല് എന്താണ് ഷേപ്പ് ചെയ്തും രാഗിയും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ കർശനമായി നിരോധിച്ച കാര്യങ്ങളാണ് പിരികം പ്ലക്ക് ചെയ്യലും അതുപോലെ പല്ല് രാഗലൊക്കെ.
5: പിന്നെ വസ്ത്രം, വസ്ത്രവിധാനം എന്ന് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് നേരെ ഉൾട്ടായിട്ടുള്ള പരിപാടിയായിരുന്നു. ആൺകുട്ടികളെ നേരെ എനിക്ക് താഴെ ഇരുന്ന് പറയുമ്പോ ഒരു നിരയാൾക്ക് താഴ്ക്കാനിടും, പെൺകുട്ടികളെ നിരയാൾക്കും താഴ്ക്കിടുന്ന പറയുമ്പോൾ ഒരു നിരക്കട. ആൺകുട്ടികളെ വസ്ത്രം പെൺകുട്ടികളെ ഇടരുന്ന പറയുമ്പോ പെൺകുട്ടികളെ ആൺകുട്ടികളെ വസ്ത്രം ഇട്ടുള്ളൂ.
4: എത്രമാത്രം ഷെയ്ത്താൻ അവരുടെ ജീവിതത്തിൽ സ്വാധീനിച്ചു എന്നുള്ളത്, അതല്ല അതുപോലെ തന്നെ മറ്റു പല അജണ്ടകൾക്ക് പിന്നാലെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചിലരെ നോക്കി നമുക്ക് പച്ചയായി മനസ്സിലാക്കാൻ കഴിയും.
5: ഇവിടെ എന്തറിയോ, ഈ ഡ്രസ്സുകൾ വാങ്ങി കൊടുക്കുന്ന ആരാ?
4: രക്ഷിതാക്കളാണ്.
5: അപ്പൊ ആരുടെ പ്രശ്നം?
4: രക്ഷിതാക്കളെടുത്ത. നമ്മള് സാധാരണ നമസ്കാരത്തിന് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് 7 വയസ്സാകുമ്പോൾ നമസ്കാരം ശീലിക്കണം എന്നാണല്ലോ. അപ്പൊ 7 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു കുട്ടിക്ക് മുസല്ല വാങ്ങിക്കൊടുക്കുക, പിന്നെ പോലെ തന്നെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി 7 വയസ്സാകുമ്പോഴത്തിന് എന്താവും, നമസ്കാരത്തിലേക്കുള്ള താല്പര്യം വരും. അതേസമയം 7 വയസ്സായി അല്ലെങ്കിൽ 10 വയസ്സായി ഇതിന് ശേഷം നമ്മൾ നമസ്കരിക്കാൻ നിർബന്ധിക്കുമ്പോൾ അവർക്കത് ശീലമില്ല, അവർക്കത് അറിയും പോലില്ല, കാരണം ചെറുപ്രായത്തിൽ ശീലിച്ചിട്ടില്ല. അപ്പോൾ രക്ഷിതാക്കൾ പറയും എന്റെ കുട്ടി നിസ്കരിക്കുന്നില്ലല്ലോ, എന്റെ കുട്ടി ഇതിലാണല്ലോ
5: പരാതി.
4: അപ്പൊ നമ്മള് ആ ഒരു പ്രായത്തിനതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ശീലിപ്പിക്കുക. അതിന് ഒരു ചെറിയ ചെറിയ മുസലം വാങ്ങിക്കൊടുക്കുക, ചെറിയ നമസ്കാര കുപ്പായം വാങ്ങിക്കൊടുക്കുക. ആൺകുട്ടികളാണെങ്കിൽ ചെറിയ തൊപ്പിക്കോ അല്ലെങ്കിൽ മറ്റൊരു പള്ളിയിലേക്ക് പോകുന്ന എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷിക്കാൻ ഒരു ചെറിയൊരു അത്തറും കുപ്പി വാങ്ങിക്കൊടുക്കുക, എന്നിട്ട് പള്ളി പോകുമ്പോഴത്തേക്കുള്ള അത്തറാണ്
5: ആവേശമായിരിക്കും.
4: അപ്പൊ ചെറുപ്രായത്തിൽ ഭയങ്കര ആവേശമായി കാരണം. അപ്പൊ അത് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ ആ പ്രായത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദീനിനോട് സ്നേഹം വരുന്ന ഒരു രൂപത്തിലേക്ക് പോകും.
5: എന്തറിയോ, പള്ളിയിലേക്ക് പോകാൻ കുട്ടികളെ പള്ളിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ രക്ഷിതാക്കൾ തയ്യാറാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ അത് നമ്മള് പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്ത് ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞ ഒരുപാട് ഇവന്റെ ഓർമ്മപ്പെടുത്തിയാണ് പ്രൊഫൻസിൽ ഉള്ള വിഷയം പറഞ്ഞൊരു കാര്യമുണ്ട്, പള്ളിയിൽ കുട്ടികളെ ശബ്ദം കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടാന്നാ പറഞ്ഞത് പ്രൊഫൻസിലദാസൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാം. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആവേശം ഉണ്ടാവുള്ളൂ. നമ്മൾ പ്രോത്സാഹിപ്പിക്കലോ, ഇനി പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ നമ്മൾ പറയണം മക്കളോട് പള്ളിക്ക് പോകണം, 5 വത്ത് പള്ളിക്ക് പോകണം എന്ന് പറയുമ്പോ നമ്മള് വീട്ടിൽ പോയി കടന്നുറങ്ങിയാല് അത്
4: അതിലെന്താർത്ഥം?
5: ഇപ്പൊ കുട്ടികളോട് പറയും നിങ്ങള് ഖുർആൻ എടുത്തോ, അത് നമ്മളോ അവിടെ നിന്നാണ് സിനിമ കണ്ട് മ്യൂസിക് കേട്ടിരുന്നാൽ കുട്ടി ഒഴുകും, എനിക്ക് മാത്രം ഖുർആൻ ഓതിയാ മതിയോ എന്നുള്ളൊരു ചിന്ത സ്ട്രൈക്ക് കുട്ടിയിൽ വന്നാൽ അത് വല്ലാത്തൊരു അപകടമാണ്.
4: രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം കുട്ടികളെ. ഇനിയിപ്പോ ചെറിയ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും 5 വത്ത് നിർബന്ധമായി നിസ്കരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാതെ, അവര് നിസ്കാരം നിർബന്ധമായിട്ടില്ലല്ലോ. അപ്പോ ചെറിയ 1-2 വക്തുകൾ ആവേശപൂർവ്വം നമസ്കരിപ്പിക്കുക, ദുഹർ, ആസർ, മഗ്രിബ്, അത്തരത്തിലുള്ള അവര് ഓണായി നിൽക്കുന്ന സമയത്ത് ഏതെല്ലാം വക്തുകൾ വരുന്നുണ്ടോ അതൊക്കെ നമസ്കരിപ്പിച്ച് ഒരു 7 വയസ്സ് 10 വയസ്സാകുമ്പോൾ മുഴുവൻ നമസ്കരിപ്പിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോവുക. അപ്പോഴൊക്കെ നമ്മളെ കുട്ടികളെ നമ്മളേതായ ഒരു ദീനീ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതല്ലാന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കഴിഞ്ഞാൽ പറയാ ഇസ്ലാം ഒന്നും ശരിയല്ല, 10-ാം വയസ്സിൽ നമ്മൾ നിർബന്ധിപ്പിക്കുകയാണ്. മനസ്സിലായോ? അപ്പോ കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും.
5: ആദ്യം മുതൽ തുടങ്ങാത്തോണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, നമ്മുടെ നാടുകളിലെ പള്ളികളിലൊക്കെ ചെറുപ്പക്കാരങ്ങൾ കാണലുണ്ടോ? എന്റെ നാട്ടിലെ ചെറുപ്പക്കാരെന്ന് പറയുമ്പോ ഭയങ്കര കുറവാ, 1-ഓ 2-ഓ ഉണ്ടെങ്കിൽ ഉണ്ടായി. എന്താച്ചാല് നമ്മളങ്ങനെയാണ് കുട്ടികളെ കൊണ്ടുവന്നത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിനൊക്കെ ശിക്ഷ വരിക രക്ഷിതാക്കൾക്കായിരിക്കും.
4: രക്ഷിതാക്കൾക്ക് ഒരു പങ്കുണ്ട്,
5: പങ്കുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളെ കൂടെ ഉണ്ടാവുക 3 കാര്യങ്ങളാ. 7 കാര്യങ്ങൾ വേറെ ഹദീസിൽ പറയുന്നുണ്ട്. അതില് 3 കാര്യങ്ങൾ, അതിലൊന്നെന്താ വെച്ചാല് നമ്മുടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, ഈ നിസ്കരിക്കാത്ത നമ്മൾ നിസ്കാരം പഠിപ്പിക്കാത്ത കുട്ടികളെ നമ്മൾ വളർത്തുന്നത് പോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തോന്നുന്നുണ്ട്.
4: അവർക്ക് അവർക്ക് തന്നെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോന്നറിയില്ല. പിന്നെ നമുക്ക് വേണ്ടി,
5: അപ്പോ അത് മക്ക ആ ഒരു സന്താനങ്ങളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രൂപത്തിൽ നമ്മൾ വളർത്തിയാൽ അത് ഖബറിൽ കിടക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. അപ്പൊ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ്.
4: ഈ ലൈവ് കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാലിഹീങ്ങളായ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന, നല്ലൊരു മക്കളെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
5: മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും, കൊടുക്കട്ടെ
4: കൊടുക്കട്ടെ, നല്ല മക്കളെ കൊടുക്കും. മക്കളെ കൊണ്ട് പരീക്ഷണത്തിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ,
5: മക്കളെ കൊടുക്കല്ലേ, സ്വാലിഹും സ്വാലിഹത്തുമായ മക്കളെ കൊടുക്കണം. അതാണ് വേണ്ടത് എപ്പോഴും ആളുകൾക്ക്. അതായത് നേരത്തെ നമ്മള് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതിന്റെ ഉത്തരം എന്തായിരുന്നു? സൈലന്റ് വാലി എന്നായിരുന്നു ഉത്തരം. അപ്പോ
4: പാലക്കാട് ജില്ല,
5: പാലക്കാട് ജില്ലയില് സൈലന്റ് വാലി എന്നാണ്. അപ്പൊ അതിന്റെ ഉത്തരം ആരൊക്കെ പറഞ്ഞിരിക്കണെന്ന് വെച്ചാല്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, താഹിറ ടി കെ കാസർകോട്, നഫീസ പി എ താമരശ്ശേരി, ഷംനാദ് ഖാൻ, ചില പശ്ചിമ ഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, സുലൈഖ തിരുവാലി, പുതിയ ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ ആയിഷ തോട്ടശ്ശേരിയറ, മൈമൂന ഒളവണ്ണ, മേനാസ് ഗഫൂർ പാലത്തിങ്ങൽ, പിന്നെ അമീർട്ടി അടുത്തനാട്ടുകാർ ഒരു ചെറിയത് എഴുതിയിട്ടുണ്ട്. ഭൗതികമായ നേട്ടങ്ങൾക്കും ആഡംബരങ്ങൾക്കും പിന്നാലെയുള്ള അന്ധമായ പാച്ചിലാണ് ഇന്നത്തെ തലമുറയിൽ ഭൂരിഭാഗവും. വിരൽത്തുമ്പിൽ ലോകം ഒതുങ്ങിയപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ദുനിയാവിലെ കാഴ്ചകൾ പരലോകമെന്ന ശാശ്വത സത്യത്തെ മനുഷ്യനിൽ നിന്ന് മറച്ചു കളഞ്ഞിരിക്കുന്നു. സമ്പാദിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും നൽകുന്ന പ്രാധാന്യം സ്വന്തം ആത്മാവിന്റെ ശുദ്ധീകരണത്തിനോ മരണാനന്തര ജീവിതത്തിനോ നൽകാൻ പലരും മറന്നുപോകുന്നു. ക്ഷണിതമായ ഈ ലോകത്തെ സുഖങ്ങൾ മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതിയാൽ അത് വലിയൊരു നഷ്ടത്തിലേക്കാണ് നമ്മെ എത്തിക്കുക. ഈ ലോകം ഒരു കൃഷിയിടം മാത്രമാണെന്നും ഇവിടെ ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലമാണ് പരലോകത്ത് ലഭിക്കുക എന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ദുനിയാവിന് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴും ഹൃദയം പരലോകത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ദുനിയാവ് ഒരു ഇടത്താവളം മാത്രം, പരലോകമാണ് നമ്മുടെ യഥാർത്ഥ വീട്. നല്ലൊരു ക്യാപ്ഷൻ അല്ലേ?
4: ജീവിതത്തിലേക്ക്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്ന ഒരു എഴുത്തായിരുന്നു. എല്ലാ ഇപ്പത്തെ പുതുതലമുറ ഇതൊക്കെ വായിച്ച് കേട്ട് എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് തിരിച്ചറിയണം അല്ലേ?
5: ഇത് കേൾക്കുന്ന മക്കളോട് പറയാനുള്ള എന്താ വെച്ചാല്, എൻജോയ് ചെയ്തോളി. എപ്പോ?
4: അവരുടെ നല്ല പ്രായത്തിൽ.
5: നല്ല പ്രായത്തിൽ എങ്ങനെ എൻജോയ് ചെയ്യണം?
4: മതപരമായി, ദീനിപരമായിട്ട്,
5: ഇസ്ലാമിക പരമായി നല്ല എൻജോയ്മെന്റ്. ഇപ്പൊ ഈ ഖുർആൻ കേൾക്കുക, ഖുർആനൊക്കെ അതിന്റെ വളരെ ട്യൂണിൽ ഓതി പഠിച്ച് അങ്ങനെ, അതൊരു എൻജോയ്മെന്റ് ആണ്.
4: അത് പഠിച്ചു കഴിഞ്ഞാൽ പീസിലൂടെയൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവരുടെ ശബ്ദം ലോകം മുഴുവൻ കേൾക്കുക,
5: അതൊരു വല്ലാത്ത എൻജോയ്മെന്റ് ആണ്. പിന്നെ എൻജോയ്മെന്റ് ചെയ്യാം, നമ്മൾ ഇവിടുന്ന് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ പിന്നെ പരലോകത്ത് ഫുൾ എൻജോയ്മെന്റ്
4: ആണ്, അൺലിമിറ്റഡ് വൈബ് ആണ് അവിടെ,
5: വൈബ് ആണ്. അപ്പോ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മള് കുറച്ചൊക്കെ തിന്മ, കുറച്ചല്ല മുഴുവനായിട്ടും തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നമ്മള് അള്ളാഹുവിലേക്ക് മടങ്ങണം. ഇനി അവസരം ഉണ്ടാവും. ഇപ്പൊ ഇന്ന് രാത്രി കാലം, ഇന്നിപ്പൊ ഈ സമയത്ത് തന്നെ പടച്ചോണിലേക്ക്, റബ്ബിലേക്ക് നമ്മള് തൗബ ചെയ്ത് മടങ്ങിയാൽ അത് വല്ലാത്തൊരു തന്നെയാണ്. ഇപ്പൊ നമ്മള് പറയാറുണ്ട്, 99 ആളുകളെ കൊന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരാടത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കാണ്, എന്താ, ഞാൻ 99 ആൾക്കാരെ കൊന്നിട്ടുണ്ട്, അപ്പോ എനിക്ക് അള്ളാഹു സുബ്ഹാന വതാല ഞാൻ തൗബ ചെയ്താ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഏയ് അങ്ങനൊന്നുമില്ല, 99 ആൾക്കാരെ കൊന്നിട്ടില്ലേ, അദ്ദേഹത്തെയും വെട്ടി 100 തികക്കാണ്. അങ്ങനെ പിന്നെ ഒരു പണ്ഡിതന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് തോന്നുന്നു അല്ലേ. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാന വതാല പുറത്തു വരും, പക്ഷെ നീ നിന്റെ നാട് വിടണമെന്നായിരുന്നു, നീ നിന്റെ ഇപ്പോഴുള്ള
4: സ്ഥലം വിടണം, കാരണം ആ ഒരു നാട് തിന്മയിലേക്ക് കൂടുതൽ പ്രേരണ നൽകുന്നുണ്ട്.
5: അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിയിൽ നിന്നും മരിക്കാണ്. ആ സന്ദർഭത്തിൽ മലക്കുകൾ തീരുമാനിക്കുന്നുണ്ടോ, അവർക്കിടയിൽ ചർച്ച
4: വരുന്നുണ്ട്.
5: എന്നിട്ട് ദൂരം അളന്നിട്ടാണ് അദ്ദേഹത്തെ സ്വർഗവും നരകവും തീരുമാനിച്ചത്.
4: അതൊക്കെ വളരെ മാറാൻ താല്പര്യമുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് വിശാലമാണ് എന്നറിയിക്കുന്ന സംഭവങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ പുതുതലമുറ തയ്യാറാകുന്നില്ല,
5: കേൾക്കണില്ല. ഇപ്പൊ ഒരു CRE ക്ലാസ്സിനെ വിളിച്ചാല്, അല്ലെങ്കിൽ സമ്മറൈസ് ക്ലാസ്സിനെ വിളിച്ചാല് അത് അവര് വരവില്ല. എന്നാലോ രക്ഷിതാക്കളോട് നമ്മൾ പറയാണ്, നിങ്ങളെ മകനെ ഇന്നൊരു ക്ലാസ് ഉണ്ട്, അവിടെ കൊടുന്നിരുത്തണം. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിച്ച് മക്കൾ അവിടെ കൊടുന്നിരുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് അവരെന്താ പറയാ, വാണി പോന്നോട്ടെ,
4: രക്ഷിതാക്കളാണ്, രക്ഷിതാക്കൾ ഈ ഒരു സിആർഇയെയും ഇത്തരത്തിലുള്ള ക്ലാസുകൾക്ക് മോട്ടിവേറ്റഡ് ആക്കി പറഞ്ഞയക്കുകയാണ് എന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഒരു പരിധിവരെ ദീനിലയിൽ കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ രക്ഷിതാക്കൾ തന്നെ ലൈവ് ഇടാണ് മക്കളൊപ്പം നിർത്തിയാണ്ട്. രക്ഷിതാക്കളും മക്കളും ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഇൻസ്റ്റയിലും FBയിലും അങ്ങനെ ഇട്ട് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പിന്നീട് കുറച്ചൊരു കാലം കഴിഞ്ഞിട്ട് എന്റെ മക്കൾക്ക് ദീനിബോധം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഖേദിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് രക്ഷിതാക്കൾ തന്നെ അത് ശ്രദ്ധിക്കുക. ഈ തന്നെ മ്യൂസിക് പാട്ടുകളും മറ്റും വെച്ച് മക്കളായിട്ട് ലൈവും കാര്യങ്ങളൊക്കെ റീൽസും ഷോർട്സൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ദീനീപരമായിട്ട് നമ്മൾ ചെയ്യുന്ന റീൽസും ഷോർട്സൊക്കെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ടോ എന്റെ മക്കളെ കൊണ്ട് എന്ന രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കിട്ടും അല്ലേ.
5: നന്മകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന പകരം തിന്മകൾക്ക് വേണ്ടിയാണ് അധികവും എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു കാലം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്.
4: ഇപ്പോ സ്വന്തം മക്കളെ കൊണ്ട് നന്മ പറയുന്ന ഒരു റീൽ ഇട് അല്ലെങ്കിൽ ഷോർട്ട് ഇടാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമാണ്, മക്കളും ഒരു നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്,
5: തിരിച്ചാണ്. മ്യൂസിക്കുകൾക്ക് അകത്തളങ്ങളോട് കൂടി ഡാൻസ് കളിക്കുന്ന റീൽസ്,
4: പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട്
5: ട്രെൻഡായി കൊണ്ടിരിക്കുന്ന പാട്ടുകളൊക്കെ കുട്ടികളെ കൊണ്ട് മ്യൂസിക് ഇട്ട് പാടിപ്പിക്കുക,
4: അതുപോലെ
5: തന്നെ അവരോട് കളിപ്പിക്കുക,
4: എന്നിട്ട് അത് റീൽസും ഷോർട്സ് ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കള് നന്നായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. പിന്നെ അവര് മദ്രസയിൽ പോകുന്ന കുട്ടികളായിരിക്കും, സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കും, അതൊക്കെ ആയിരിക്കും. പക്ഷെ അവരെ ഒരു ദീനി ലൈനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ രക്ഷിതാക്കളും കൂടി ആ ലൈന് വരച്ച് കാണിച്ചു കൊടുക്കണം, എന്നാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ.
5: പിന്നെ നമ്മുടെ ഇതില് ചില ചോദ്യങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്, നമുക്ക് അത് നോക്കാം. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ഞാണി.
4: അത് കുസൃതി ചോദ്യമാണ്,
5: കുസൃതി ചോദ്യമാണ്, കുസൃതി ചോദ്യം വരലുണ്ട്. അതിപ്പോ കുറച്ചായിട്ട് കുറഞ്ഞതാണ്. അത് നമുക്കേ അതിന്റെ ഉത്തരം ഇമ്രാൻ എൻവി കുമരനല്ലൂർ, എനിക്കതിന് ഉത്തരം അറിയില്ല കേട്ടോ,
4: എനിക്കറിയില്ല,
5: എനിക്കറിയില്ല. അപ്പൊ അതിന്റെ ഉത്തരം അദ്ദേഹം തന്നെ പറയണം ഇൻഷാല്ലാ. ഓക്കെ ഇൻഷാല്ലാ.
4: അപ്പൊ എന്തായാലും അത് കണ്ണിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അക്കരെ നിൽക്കും കുഞ്ഞാണി, ഇക്കരെ നിൽക്കും കുഞ്ഞാണി.
5: ശ്രോതാക്കള് വരട്ടെ, ശ്രോതാക്കളിൽ നിന്ന് ഉത്തരം വരണം, എനിക്കറിയാനെ കുറിച്ചിട്ട് ഉത്തരം അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ്.
4: ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കുറിപ്പുണ്ടല്ലോ മാഷാല്ലാ, ആ കുറിപ്പിലൂടെ തന്നെ സ്ട്രൈക്കായി, ഒരു സ്പാർക്ക് കിട്ടാൻ മാത്രമുള്ള കുറിപ്പാണ് അദ്ദേഹം എഴുതി വിട്ടത്. മാഷാല്ലാ, അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെ കുറിപ്പും ഈ രൂപത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇതിലേക്കാണ് പോവുക.
5: അപ്പൊ
4: ഇൻഷാല്ലാ ഇത്തരത്തിലുള്ള കുറിപ്പുകൾ മറ്റുള്ളവരും എഴുതിവിടുക. ഇൻഷാല്ലാ മക്കളൊരു ദീനീപരമായ രൂപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഉസ്താദിനെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതം പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെയോ ഇത്തരം ചീത്ത പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി നമ്മള് നമ്മുടെ മക്കളെ ദീനീപരമായി എത്ര മാത്രം കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. സാധാരണ പല മക്കൾക്കും സിനിമകളും സീരിയലും കണ്ട് അതിലുള്ള പ്രണയത്തിന്റെയും മറ്റും കഥകളൊക്കെ കണ്ടിട്ട് പിന്നെ സ്കൂളിലും ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ സ്കൂളിലത്തെ അധ്യാപകര് രക്ഷിതാക്കളെ അറിയിക്കുമ്പോഴാണ് ഇവരെന്ത് മുട്ടുന്നത് എന്റെ മക്കൾ ഇത്രമാത്രം വടക്കായിട്ടുണ്ടോ എന്നുള്ളത്.
5: പക്ഷെ രക്ഷിതാക്കൾ പറഞ്ഞ വേറെ വർത്താനുണ്ടേ, നമ്മള് ഇതൊക്കെയാണ് ചെയ്ത് രക്ഷിതാക്കളെ അറിയുമ്പോ രക്ഷിതാക്കൾ പറയും എന്റെ മോൻ അങ്ങനെ ചെയ്യൂല. അങ്ങനെ മക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാനൊരു ഹുത്തുബക്ക് പോയപ്പോ അവിടുന്ന് ഒരു കാക്ക പറഞ്ഞാണ് ഇത് നിങ്ങൾ പ്രത്യേകം ഹുത്തുബയില് പറയണം. കാരണം എന്താ വെച്ചാല് നമ്മള് ഒരെ രക്ഷിതാക്കളെ മുന്നിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോ എന്റെ മകൻ ഇങ്ങനൊന്നും ചെയ്യില്ല എന്നുള്ള വർത്താനാണ് പറയണത്. അത് പ്രത്യേകമായിട്ട് നമ്മൾ പറയണം എന്നുള്ളത് അവര് പറയാറുണ്ട്. ഏതായാലും ഉത്തരം നിങ്ങൾ അയക്കണം, ഉത്തരങ്ങൾ എത്തിയില്ല. ഏകദേശം നമ്മുടെ ഇന്നത്തെ യൂണിലേവ് അവസാനിക്കാനായിട്ട് ഇനി കുറച്ച്
4: നമുക്കൊരു ചോദ്യം ചോദിച്ചാലോ,
5: നിങ്ങൾ ചോദിച്ചോളി അതിന്റെ കുസൃതി ചോദ്യത്തിന്റെ രണ്ടു ഉത്തരങ്ങൾ വന്നോട്ടെ അല്ലേ. ഇൻഷാല്ലാ
4: ഇൻഷാല്ലാ. നമുക്ക് ചെറിയൊരു ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ് അല്ലേ,
5: സിമ്പിളാണ്
4: ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി വനിത ആരാണ്, ആരൊക്കെ ഉത്തരങ്ങൾ അയക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
5: ഉത്തരങ്ങള് വരുന്നുണ്ട്
4: ഇൻഷാല്ലാ.
5: അല്ല ഉത്തരങ്ങള്
4: ഒന്ന് ലോഡാകണ്ട, ഒരു പ്രശ്നമുള്ളൂ ഇൻഷാല്ലാ. അപ്പോ നമ്മളിന്നത്തെ വിഷയം പുതുതലമുറയെ എങ്ങനെ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറ എങ്ങനെ ദീനീപരമായി കൊണ്ടുപോകാം, അതിന് രക്ഷിതാക്കൾ എത്രമാത്രം
5: നമ്മുടെ വിസ്ഡം നടത്തുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ, വെറും കുട്ടികളിയല്ല, ആ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് വീക്ഷിക്കണം.
4: അതെ അതെ,
5: എല്ലാം നമ്മളെയും നമ്മുടെ മക്കളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് അതിൽ സൂചിപ്പിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പറയും എന്റെ മോന് പഠിച്ചിട്ട് പഠിയണില്ല, ഓന് വിചാരിച്ച മാർക്കും എനിക്ക് കിട്ടണില്ല, ഇതൊക്കെ കാരണം എന്താണ്? മൊബൈൽ ഫോൺ മുന്നിലുണ്ടായതുകൊണ്ടാണ്. അത് മനസ്സിലാക്കണം.
4: മൊബൈൽ ഫോണ് മുമ്പിൽ നല്ല രൂപത്തിലേക്ക് ഉപയോഗിക്കുന്ന ഒരു മേഖല ഉണ്ട്, നമ്മളെ സമ്മർ ക്വസ്റ്റ്.
5: സമ്മർ ക്വസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇപ്പോ കുട്ടികൾ സ്കൂൾക്ക് പഠിക്കാനുള്ള ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. പക്ഷെ എന്തറിയോ, ഇത് യൂട്യൂബിൽ ഇങ്ങനെ കാണേണ്ട ഇടയിൽ വേറെ എന്തെങ്കിലും വീഡിയോ ആകുമ്പോ അത് കണ്ട് രസിക്കാണ്. അവിടെ പ്രശ്നം വരുന്നത്.
4: അതുപോലെ പേരന്റ്സ് ആപ്പുകൾ ഉപയോഗിച്ച് ഏതൊക്കെ ആപ്പുകളാണ് അവർക്ക് അലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധിവരെ കുട്ടികളെ ദീനീപരമായി കൊണ്ടുപോകാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളും വീട്ടിൽ ദീനീപരമായിട്ട് കൊണ്ടുപോയാലേ വലുതാകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ, നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. മറ്റേത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒന്ന് അയിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ദീനീപരമായ സ്ട്രിക്ട്നെസ് കൊടുക്കാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വലുതാക്കും, അതിലേറെ അപകടത്തിലാണ് വരുന്നത്. അതാണ് നിങ്ങൾ നേരത്തെ ചോദിച്ചത്, എന്റെ കുട്ടി ഇങ്ങനെ ചെയ്യോ, കാരണം ഇങ്ങനെ ചെയ്യോ എന്ന് ചോദിക്കാൻ കാരണം ഞാൻ ഇങ്ങനൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇതിനെ ചെറുതല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ.
5: അതറിയാം, നമ്മൾ നന്മകൾക്ക് പ്രോത്സാഹിപ്പിക്കാത്തതിന്റെ പ്രശ്നമാണ് വരുന്നത്. ചെറുപ്പത്തില് നന്മകൾ കാണിച്ചു കൊടുക്കണം, പിന്നെ മാതാപിതാക്കളിൽ നിന്നും തിന്മ വരാതെ സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്.
4: എല്ലാവരേക്കും തിന്മ വരും, പക്ഷേ
5: മനുഷ്യനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞ കാര്യം തന്നെയാണ്, മനുഷ്യ അതൊക്കെ മനുഷ്യ സഹജമാണ് തിന്മ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറ്റില്ല, തിന്മകൾക്ക് അഡിക്റ്റ് ആവാനും ഒന്നും പാടില്ല. അതല്ലേ എനിക്ക് തോന്നുന്ന ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും.
4: നമ്മളെ ഇതിനെ മറുപടികൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കൺപൊള്ളയാകാനാണ് സാധ്യത എന്ന് പറഞ്ഞപ്പോ അതെ ഇമ്രാൻ എൻവി അദ്ദേഹല്ലേ ചോദ്യം അയച്ചത്, അതെ അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കൺപൊള എന്നുള്ളത്. യെസ്,
5: ഒരുപാട് ആളുകൾ ആദ്യ ഉത്തരം പറഞ്ഞാരാ, സുലൈഖ തിരുവാരിയാണ് ആദ്യ ഉത്തരം പറഞ്ഞത്. കൺ പിരിക എന്നൊക്കെ പറഞ്ഞെടുക്കാൻ അമീർ ടിയടത്തിനാട്ടുകര ഷംനാദ് ഖാൻ താഹിറ ടി കെ കാസർകോട്. പിന്നെ ഞങ്ങള് ചോദിച്ചിന്റെ ഉത്തരങ്ങൾ നഫീസ പി എ താമരശ്ശേരി, ആയിഷ ബിവി,
4: ആയിഷ
5: ബിവി അല്ലേ,
4: ആയിഷ റളിയല്ലാഹു അൻഹ,
5: ആയിഷ റളിയല്ലാഹു അൻഹ,
4: പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഫിയ
5: തിരുരങ്ങാടി, താഹിറ ടി കെ കാസർകോട്, മൈമൂന ഒളവണ്ണ, അമീർ ടി അടുത്തനാട്ടുകര, ഷംനാദ് ഖാൻ, അബൂറ പുരുഷന്മാരാണ് കേട്ടോ, പുരുഷന്മാരാണ്,
4: പുരുഷന്മാരുടെ കൂടെ
5: ഫൗസിയ മമ്മു, കാരുണ്യം കൊല്ലം കൊയിലാണ്ടി,
4: ഇമ്രാൻ എൻവി, അദ്ദേഹം ആയിഷ തന്നെ, അദ്ദേഹമാണ് ഫസ്റ്റ് ചോദിച്ചത്, ഇമ്രാൻ എൻവി അദ്ദേഹമാണ് നമ്മുടെ കുസൃതി ചോദ്യം ചോദിച്ചത്. മാഷാല്ലാ,
5: കൃഷ്ണമണി എന്നൊക്കെ, സൽമാൻ, ഷാദിയ ഒറ്റപ്പാലം, നഫീസ പി എ താമരശ്ശേരി, ആമീൻ യാ റബ്ബുൽ ആലമീൻ. ഇന്നത്തെ എല്ലാ പരിപാടികളും കേൾക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും അഹ്മദുള്ള, മോളെ ടെലിക്വിസിൽ പങ്കെടുപ്പിക്കുമെന്ന് എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നുള്ളത് അത് ഇവിടെ അറിയിക്കും.
4: നമ്മളെ ടെലിക്വിസ് ഉച്ചക്ക് 2:30 സ്റ്റാർട്ട് ചെയ്യാം. 2:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
5: 3:30
4: വരെ ഉണ്ടാവും. അപ്പോ നമ്മളെ നമ്പർ ഉണ്ടല്ലോ, എത്രയായിരുന്നു ടെലിക്വിസിന് വിളിക്കേണ്ട നമ്പർ? ഇതിലേക്ക് ഫീഡ്ബാക്കും കുട്ടികൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ അയക്കുന്ന അതേ നമ്പർ തന്നെയാണ് ഫാമിലി ടെലിക്വിസിന് വിളിക്കേണ്ട നമ്പർ.
5: പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അദ്ദേഹം പറഞ്ഞു, മാഷാല്ലാ ഇന്നത്തെ തലമുറക്ക് ഇല്ലാത്തത് അറിവല്ല, തിരിച്ചറിവ് ഇല്ല. വളരെ അതിനെ സംബന്ധിച്ച് എന്താണ്, അവരെ സംബന്ധിച്ച് ടൂറ് പോകണം, എൻജോയ് ചെയ്യണം, അടിച്ചു പൊളിക്കണം, അതിന് മാതാപിതാക്കൾ കൂട്ടും, പിന്നെ എങ്ങനെ നന്നാവും. നല്ലത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ആദ്യം തോഫിക്ക് നൽകുമാറാകട്ടെ. ഏതല്ലേ നമ്മുടെ ഈവൻ ലൈവ് അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്.
4: നമ്മളെ ടെലിക്വിസിന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ,
5: 90 20 480 480 അങ്ങനെ മാറിയിട്ടുണ്ടല്ലേ.
4: 90 20 480 480 ആണ് ഇന്നത്തെ നമ്പറിൽ കാണിച്ചത്. അപ്പോ അതിലേക്ക് വിളിച്ചാൽ മതി നിങ്ങൾ ആ ഒരു സമയത്ത്. ഇപ്പൊ ഒരു ആരോട് ചോദിച്ചാലോ എങ്ങനെയാണ് ടെലിക്വിസിലേക്ക് വിളിക്കുക എന്നുള്ളത്, അവർക്ക് വിളിക്കേണ്ടത് ഈ ഒരു സമയത്ത് 2:30 ശേഷം ലൈവ് യൂട്യൂബിൽ പോകുന്നുണ്ടാവും, എന്തൊക്കെയാന്നൊക്കെ നടക്കണം. അപ്പോ ആ സമയത്ത് വിളിച്ചുകൊണ്ടിരിക്കുക, 90 20 480 480 അതിലേക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴാണ് ഇതിൽ കിട്ടുള്ളൂ.
5: കുറേ
4: സാറുകൾ കുറേ കുട്ടികൾ ഒന്നിച്ച് വിളിക്കുന്ന ഒരു സമയമാണ്
5: ഇന്ന്. നിങ്ങളോടൊപ്പം പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
4: അത് പകരാം.
5: ഏതായാലും ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഈവനിംഗ് ലൈവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

പീസ് റേഡിയോ സ്വരം. ഹൃദയായി വരൂ സത്യസന്മാർഗമേ, ഭാവസൗന്ദര്യത്തിൻ്റെ വിസ്മയങ്ങൾ തീർക്കുന്ന അർത്ഥസമ്പുഷ്ടമായ മറ്റൊരു ഗാനം. പാടിയത് അബ്ദുൽ വഹാബ്.

0: റഹൂം കെ എം മൗലവി സാഹിബിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ഓർമ്മ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കെ എം മൗലവിയും ശബ്ദം നൽകുന്നത് നസ്റുല്ലാ സ്വലാഹി സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
1: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാ അല്ലാ നമ്മൾ കേൾക്കുകയാണ്. കെ എം മൗലവി സാഹിബും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും നെടുനായകത്വം വഹിച്ചിരുന്ന മഹാന്മാരായിരുന്ന പണ്ഡിതന്മാരടക്കമുള്ളവർ ഈ മുസ്ലിം കൈരളിക്ക് സംഭാവന അർപ്പിച്ചത് ചെറുതല്ലാത്ത കാര്യങ്ങളായിരുന്നു എന്ന് കേട്ട ചരിത്രങ്ങളിലൂടെ നാം മനസ്സിലാക്കി. കേട്ടതിനേക്കാൾ സംഭവബഹുലമായ ഒരുപാട് ചരിത്രങ്ങൾ ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സലഫി പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവന എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചെറിയൊരു ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടുകഴിഞ്ഞത്. എം എസ് എം സംസ്ഥാന സമ്മേളന സ്വാവനിയർ 96 റഹീം മേച്ചേരി എഴുതിയ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടത്. അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ ഇവിടെ നമുക്ക് കേൾക്കാം. കെ എം മൗലവിയുടെ ജീവിതയാത്രയിലൂടെ സാർത്ഥകമാകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കെ എം മൗലവിയും നമുക്ക് കേട്ടു തുടങ്ങാം.
2: അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. കോൺഗ്രസിലെ ചാലപ്പുറം ഗാങ് അദ്ദേഹത്തെ രാഷ്ട്രീയമായി നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ കഥകൾ വി എസ് കേരളീയൻ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവിതകഥയിൽ വിശദമായി വിവരിക്കുന്നുണ്ട്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിനും കോൺഗ്രസിനും ഇത്ര മഹത്തായ സേവനമർപ്പിച്ചിട്ടും അബ്ദുറഹ്മാൻ സാഹിബ്

പിന്നെ ഒരു ദേശീയ മുസ്ലിം മാത്രമായി ചുരുക്കിക്കാണാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ കെ പി സി സി സെക്രട്ടറിയായിരുന്ന EMS പോലും ശ്രമിക്കുന്നതും അങ്ങനെ തന്നെ. ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയായി മാത്രമേ EMS പോലും അബ്ദുറഹ്മാൻ സാഹിബിനെ കാണാൻ കഴിയുന്നുള്ളൂ. കേരളത്തിലെ മുസ്ലിങ്ങളെ നവോത്ഥാന പാതയിലേക്ക് നയിച്ച ഐക്യസംഘത്തിൻ്റെ പ്രമുഖ വക്താവും പ്രവർത്തകനുമായിരുന്ന അബ്ദുറഹ്മാൻ സാഹിബ് പരിഷ്കരണവാദിയും ഉൽപ്രതിഷ്ഠവുമായ ജനനായകൻ. ഐക്യസംഘം കേരള രാഷ്ട്രീയത്തിന് നൽകിയ മറ്റൊരു അതുല്യ സംഭാവനയാണ് KM സീദി സാഹിബ്. സ്വാതന്ത്ര്യസമരകാലത്ത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ രാഷ്ട്രീയ ധാര രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നതായി കാണാം. ആ രണ്ട് ധാരയിലും ഇസ്ലാഹി ചിന്താഗതിക്കാരുടെ സാന്നിധ്യവും സജീവമായിരുന്നു. ഈ രണ്ട് ധാരകളുടെയും ഉത്ഭവം ഒന്നിൽ നിന്നു തന്നെയായിരുന്നു താനും. അബ്ദുറഹ്മാൻ സാഹിബിനെപ്പോലും വെറുമൊരു ദേശീയ മുസ്ലിം നേതാവ് മാത്രമായി കാണുന്നവർ മുസ്ലിം ലീഗിൽ അണിനിരുന്നവരുടെ രണ്ടാമത്തെ ധാരയെ കാണുന്നതും ചിത്രീകരിക്കുന്നതും ദേശദ്രോഹികളോ വിഘടനവാദികളോ ഒക്കെ ആയാണ്. എന്നാൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ ദേശീയ രംഗത്ത് വന്നവർ തന്നെയായിരുന്നു പിൽക്കാലത്ത് മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നത് എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. അബ്ദുറഹ്മാൻ സാഹിബിനെയും സീദി സാഹിബിനെയും വിലയിരുത്തിക്കൊണ്ട് ആദ്യമായി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവിത ചരിത്രമെഴുതിയ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായിരുന്ന VS കേരളീയൻ പറഞ്ഞത് അബ്ദുറഹ്മാൻ സാഹിബും സീദി സാഹിബും ഒരേ ലക്ഷ്യത്തിലേക്ക് രണ്ട് പാതകളിലൂടെ സഞ്ചരിച്ചവരായിരുന്നു എന്നാണ്. മുസ്ലിം സമൂഹത്തിന് വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ മാർഗങ്ങളിലൂടെ ഉയർത്താൻ പ്രത്യേകമായൊരു രാഷ്ട്രീയ വേദി ആവശ്യമാണ് എന്ന് സീദി സാഹിബ് കണ്ടു. അബ്ദുറഹ്മാൻ സാഹിബ് കൂടുതൽ കാലം ജീവിച്ചിരുന്നെങ്കിൽ രണ്ടുപേരുടെയും മാർഗങ്ങൾ ഒന്നിക്കുമായിരുന്നു എന്നുവരെ VS എഴുതുകയുണ്ടായി. അബ്ദുറഹ്മാൻ സാഹിബിനെ ഏറെ ആദരിച്ച PK ബാലകൃഷ്ണനും പിൽക്കാലത്ത് എഴുതിയതും അതുതന്നെയാണ്. മുസ്ലിം സമൂഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ധാരയിൽ നിന്ന് മാറി നിന്ന സാഹചര്യത്തെ നിക്കലിടുന്ന കാലത്തെ കോൺഗ്രസ്സായ ബാലകൃഷ്ണനും ന്യായീകരിക്കുകയായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വീഥിയിലൂടെ സഞ്ചരിച്ചാണ് സീദി സാഹിബും മുസ്ലിം ലീഗിൽ എത്തിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ച മലയാള സാഹിത്യകാരനായ MN സത്യാർത്ഥി 30കളിൽ പഞ്ചാബിലായിരുന്നു. ഗാന്ധിജി, ഭഗത് സിംഗ്, ജിന്ന, ഇക്ബാൽ, ഖാസി നസറുൽ ഇസ്ലാം, മുസഫർ അഹമ്മദ് എന്നിവരെയെല്ലാം നേരിൽ കാണാൻ കഴിഞ്ഞ ആ മലയാളി എഴുത്തുകാരൻ സീദി സാഹിബിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, 1929 ലാഹോർ AICC പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുമ്പോൾ ആ AICC സമ്മേളനത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കാനെത്തിയത് രണ്ടുപേരായിരുന്നു. രണ്ടുപേരും ന്യൂനപക്ഷ സമുദായക്കാർ, സീദി സാഹിബും AB സേലവും. മുസ്ലിം ഐക്യസംഘത്തിൻ്റെ സന്ദേശം കേരളത്തിലുടനീളം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച സീദി സാഹിബാണ് ഫാറൂഖ് കോളേജിൻ്റെ മുഖ്യ ശില്പി. മലബാറിലെ അക്കാലത്തെ മിക്കവാറും എല്ലാ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളർന്നു വന്നത് ആ തണലിൽ ആയിരുന്നു. സീദി സാഹിബിൻ്റെ ജീവിതകാലം മലബാർ മുസ്ലിങ്ങളുടെ ചരിത്രഗാഥ തന്നെയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ ദേശീയ പ്രസ്ഥാനത്തിലേക്കും മുസ്ലിം ലീഗിലേക്കും കടന്നു വന്ന KM മൗലവി, EK മൗലവി എന്നിവർ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അർപ്പിച്ച സേവനങ്ങൾ വലുതാണ്. 40കളിൽ മുസ്ലിം ലീഗിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് മലബാറിലാകെ സഞ്ചരിച്ച ഇസ്ഹാഖ് മൗലവിയും KKM ജമാലുദ്ദീൻ മൗലവിയും ഇസ്ലാഹി കേരളത്തിൻ്റെ തലമുതിർന്ന നേതാക്കളായിരുന്നു. മലബാറിലെ മുസ്ലിങ്ങളുടെ മതപരവും രാഷ്ട്രീയവുമായ നവോത്ഥാനത്തിൻ്റെ മുഖ്യ ശില്പികളിൽ ഒരാളായ NV അബ്ദുസലാം മൗലവിയും മർഹൂം PV മുഹമ്മദ് മൗലവിയും ചന്ദ്രികയുടെ തുടക്കക്കാരിൽ പ്രമുഖനായിരുന്നു. അറബിക് കവി കൂടിയായ ഇസ്ലാഹി നേതാവായിരുന്നു PV. മലബാറിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ അദ്വിതീയ നാമമായിരുന്നു സത്താർ സാഹിബ്. അടിയുറച്ച ഇസ്ലാഹി ആശയക്കാരനായിരുന്നു അദ്ദേഹവും. കേരളത്തിലെ അനാഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് സലഫികളാണ് എന്നത് ഒരു ചരിത്ര സത്യം മാത്രം. കേരളത്തിലെ അനാഥ സംരക്ഷണ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനായ MK ഹാജിയുടെ പേർ മുസ്ലിം ലീഗ് ചരിത്രത്തിലും ഖിലാഫത്ത് പ്രസ്ഥാന ചരിത്രത്തിലും ഉജ്ജ്വല ശോഭ വിതറുന്ന ഒന്നാണ്. മലബാറിൽ ആദ്യമായി രൂപം കൊണ്ട മുസ്ലിം ലീഗ് കമ്മിറ്റികൾ തലശ്ശേരിയിലും തിരൂരങ്ങാടിയിലുമായിരുന്നു എന്ന് NV അബ്ദുസലാം

0: പഠനരംഗത്ത് അഴിമതിയുടെ കറ പുരളാത്ത മാതൃകകളായി അവരിന്നും ഓർമ്മിക്കപ്പെടുന്നു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, ഇ മൊയ്തു മൗലവി, കെ സി കോമക്കുട്ടി മൗലവി തുടങ്ങിയ കോൺഗ്രസിൻ്റെ രംഗത്തും തിളങ്ങിനിന്ന സ്വാതന്ത്ര്യസമര നായകന്മാരായിരുന്ന ഇസ്ലാഹി പ്രവർത്തകരെ കാണാൻ കഴിയും. ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നാടുകടത്തപ്പെട്ട എം അബ്ദുള്ളക്കുട്ടി മൗലവിയാണ് കുറ്റ്യാടി പ്രദേശങ്ങളിൽ മുസ്ലിം നവോത്ഥാന ചിന്താഗതിക്കും ആധുനിക വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും തിരികൊളുത്തിയത്. കുറ്റ്യാടി പ്രദേശത്തെ മുസ്ലിം ലീഗ് സ്ഥാപകനും മൗലവിയായിരുന്നു. പരേതരായ പെരൂൽ സാഹിബ്, എ എം കുഞ്ഞിപ്പെരി സാഹിബ്, മദ്രാസി നിയമസഭാംഗങ്ങളായിരുന്ന മുഹമ്മദ് ഷംനാട്, മാഹിൻ ഷംനാട്, കെ കെ മുഹമ്മദ് ഷാഫി, ടി ഉബൈദ്, എം ഭാവുട്ടി ഹാജി, പി സീതി ഹാജി, എം മൊയ്തീൻ കുട്ടി ഹാജി, ഇ എസ് എം ഹനീഫ് ഹാജി, നിലാംബ്ര മരക്കാർ ഹാജി, പി വി അലവിക്കുട്ടി സാഹിബ് നിലമ്പൂർ തുടങ്ങി സലഫി ചിന്താഗതിക്കാരായ നിരവധി വ്യക്തിത്വങ്ങൾ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നിട്ടുണ്ട്. ഇബ്രാഹിം സുലൈമാൻ സേട്ട്, സാലേ സേട്ട്, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, കെ സി അബൂബക്കർ മൗലവി, പി പി അബ്ദുൽ ഗഫൂർ മൗലവി, ഡോക്ടർ സി എം കുട്ടി, എ വി ഷംനാട്, സാവാൻകുട്ടി സാഹിബ്, സക്കരിയ സേട്ട് തുടങ്ങിയ രാഷ്ട്രീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഇസ്ലാഹി നേതാക്കന്മാരും ചിന്താഗതിക്കാരും അനവധിയാണ്. ഓർമ്മയിൽ പെട്ടെന്നുയർന്നു വന്ന കുറേ പേരുകൾ മാത്രമേ ഇവിടെ പകർത്തിയിട്ടുള്ളൂ. ഇസ്ലാഹി ചിന്താഗതിക്കാർ കേരളത്തിൻ്റെ ദേശീയ ജീവിതത്തിനർപ്പിച്ച സംഭാവനകളിലേക്ക് ഒരു ടോർച്ച് ലൈറ്റ് അടിക്കുക മാത്രമേ ഇവിടെ സാധ്യമായിട്ടുള്ളൂ.
1: മാഷാല്ലാ, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്ന നേതൃസ്ഥാനത്തുണ്ടായിരുന്ന മഹൽ വ്യക്തികളുടെ പേരുകൾ വായിക്കുകയാണെങ്കിൽ ഇനിയും എത്രയോ ഉണ്ട്. ഇളം തലമുറക്ക് ഓർത്തെടുക്കാൻ കഴിയാത്ത പല ചരിത്രങ്ങളും ഇങ്ങനെ ഓർമ്മയുടെ പിന്നാമ്പുറങ്ങളിൽ ഉറങ്ങിത്തന്നെ കഴിയുന്നുണ്ട്. ഇത്തരം എഴുത്തുകളിലൂടെയും കേൾവിയിലൂടെയുമാണ് പലപ്പോഴും നമുക്കതൊക്കെ ഒന്ന് കേൾക്കാനും അനുഭവിക്കാനുമുള്ള അവസരമുണ്ടാകുന്നത്. റഹീം മേച്ചേരി സാഹിബിൻ്റെ എഴുത്തുകൾ ചന്ദ്രിക ദിനപത്രത്തെ എത്രത്തോളം സാമൂഹിക ബന്ധമുള്ളവനാക്കിയിരുന്നു എന്ന് അത് മനസ്സിലാക്കിയവർക്ക് അറിയാം. ചന്ദ്രികാ ദിനപത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു അദ്ദേഹം. മലയാളത്തിൽ മുസ്ലിം ലീഗ് പക്ഷത്ത് നിന്നുകൊണ്ട് ഏറ്റവുമധികം രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയ പത്രപ്രവർത്തകൻ മേച്ചേരി സാഹിബായിരിക്കും. 1947 മലപ്പുറം ജില്ലയിലെ ഒളവട്ടൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കീഴ്ശൈലിയിലായിരുന്നു അദ്ദേഹം താമസിച്ചു വന്നിരുന്നത്. 2004 ഒരു വാഹനാപകടത്തിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിലെ കെ എം മൗലവിയുടെയും സതീർത്ഥരുടെയും ഇത്തരം ഓർമ്മകൾ ഇനിയും നമുക്ക് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കെ എം മൗലവിയും. രചനയ്ക്ക് ശബ്ദം നൽകിയത് നസറുല്ലാ സലാഹി, ഒപ്പം സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശ്രോതാക്കൾക്ക് ആരോഗ്യപൂർണമായ അവബോധം നൽകുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ആരോഗ്യ ചിന്തകളിൽ സ്ത്രീകളിലെ അസ്ഥിക്ഷയ രോഗം വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് തിരൂരാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. സ്ത്രീകൾക്ക് അസ്ഥിക്ഷയം, പ്രായമാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെൻസസ് അഥവാ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിലൊക്കെ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവ തടയാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായും ഭക്ഷണ കാര്യത്തിലുള്ള ഒരു ശ്രദ്ധ തന്നെയാണ് വേണ്ടത്. ആരോഗ്യകരമായ ഭക്ഷണം, കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം വളരെ അത്യാവശ്യമാണ്. പാല്, തൈര്, ചീസ്, ഇലക്കറികൾ, അണ്ടിപ്പരിപ്പ്, സോയ ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ കാൽസ്യം അടങ്ങിയ മികച്ച ഉറവിടങ്ങളാണ്. അപ്പോൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ മത്സ്യവും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കാൽസ്യം ധാരാളമായിക്കൊണ്ട് ലഭിക്കാൻ സഹായിക്കും. മറ്റൊന്ന് വൈറ്റമിൻ ഡി. കാൽസ്യം ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടാൻ വൈറ്റമിൻ ഡി ആവശ്യമാണ്. അപ്പം സൂര്യപ്രകാശത്തിൽ മുട്ടയുടെ മഞ്ഞ, മത്സ്യങ്ങൾ, പിന്നെ ചില പാലുൽപ്പന്നങ്ങൾ, ഇവയിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, വൈറ്റമിൻ ഡി ലഭിക്കും. ഇതോടൊപ്പം തന്നെ മറ്റു പോഷകങ്ങളായിട്ടുള്ള പ്രോട്ടീനും മഗ്നീഷ്യം, വൈറ്റമിൻ കെ തുടങ്ങിയ പോഷകങ്ങളും എല്ലുകളുടെ ആരോഗ്യത്തിന് പ്രധാനമാണ്. മറ്റൊന്ന് വ്യായാമം. ഭാരം താങ്ങിയുള്ള വ്യായാമങ്ങൾ, നടത്തം, ജോഗിങ്, ഒരു വ്യായാമം പ്രായമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന് പേശികളെ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങൾ, ഭാരമുയർത്തുക, അങ്ങനത്തെ ചെറിയ ചെറിയ രീതികൾ, പേശികൾക്കൊരു നമ്മൾ ശരീരം സ്ട്രെച്ച് ചെയ്യുക തുടങ്ങിയ രീതിയിലുള്ള ഒരു എക്സസൈസുകളും ഇതൊക്കെ അവർക്ക് ഇത്തരത്തിലുള്ള അസ്ഥിക്ഷയം കുറക്കാൻ വേണ്ടി സഹായിക്കും. അഥവാ പ്രായമായാൽ പൊതുവെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ഒരു ശൈലിയിലേക്ക് പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എക്സസൈസുകളും ചെറിയ ചെറിയ ജോലികളിലും നമ്മൾ വീടുകളിൽ ഏർപ്പെട്ട് ശരീരത്തിന് എപ്പോഴും ഒരു ബലക്ഷയം വരാതിരിക്കാനുള്ള ശ്രദ്ധ, ഭക്ഷണവും വ്യായാമവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരു പരിധിവരെ ഈ അസ്ഥിക്ഷയം തടയാൻ വേണ്ടി സഹായിക്കും. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ജോയിൻറ്റ് പെയിനുകളും മറ്റു കാര്യങ്ങളൊക്കെ സങ്കീർണമാകാതിരിക്കാൻ ഡോക്ടർമാരുടെ ഉപദേശവും കൃത്യമായ ഇടവേളകളിലുള്ള മരുന്നിൻ്റെ ഉപയോഗവും ഒക്കെ ആവശ്യം വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ വേദനകളൊക്കെ വരുമ്പോൾ ഡോക്ടർ പോയി കണ്ട് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ തേടാനും ആവശ്യമായ സമയത്ത് മരുന്നുകൾ ഉപയോഗിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. സ്ത്രീകളിലെ അസ്ഥിക്ഷയ രോഗം, ആരോഗ്യപൂർണമായ ജീവിതത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, വസ്തുതയെന്ത്? ഈ ഭാഗം വിശദീകരിക്കുന്നത് ഷമീർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സത്യസന്ധമായി അന്വേഷിച്ച് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, പകർത്താൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായും ആളുകൾക്കിടയിൽ ചർച്ചയായും സംശയമായും ഒക്കെ വരുന്ന സംഗതിയാണ്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മറ്റുള്ള സ്വഹാബത്തിനെ പോലെ അല്ലെങ്കിൽ വിശ്വാസികളെപ്പോലെ പൊതുവായി ഖബർസ്ഥാനിലല്ലാതെ പള്ളിയോട് ചേർന്ന് ഒരു പ്രത്യേകമായ റൂമിൽ ഖബർ വന്നത്? ഖബർ ആ രീതിയിൽ പടുത്തുയർത്തപ്പെട്ട ഒരു റൂമിൽ സെറ്റ് ചെയ്തതാണോ, അതല്ല ഖബറടക്കിയതിന് ശേഷം റൂമുണ്ടാക്കിയതാണോ, കെട്ടിടമുണ്ടാക്കിയതാണോ? ഇങ്ങനെ ആർക്കും സംശയിക്കാവുന്ന അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന, ജനിപ്പിക്കുന്ന പലതരത്തിലുള്ള ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും. ചില ആളുകൾ ഖബറിൻ്റെ വ്യവസായികളും അതിൻ്റെ പൂജകരും പ്രചാരകരുമൊക്കെയാകുമ്പോൾ അതിന് ഒരു ന്യായീകരണം, തെളിവ് എന്ന രീതിയിൽ അവർ ചൂണ്ടിക്കാണിക്കാറുള്ളത് മദീനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെയാണ്. അപ്പോൾ നമ്മൾ സത്യസന്ധമായി ആ വിഷയത്തെ പരിശോധിക്കുമ്പോൾ, സമീപിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ? ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പ്രവാചകനല്ലല്ലോ ഉണ്ടാക്കിയത്. ആ ഖബർ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് എങ്കിലും പുറത്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും അതേപോലെ ഗൗരവവും നമ്മൾ നൽകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബത്ത് വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുകളായി നമുക്കത് കാണാം. നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖുബൂർ, ഖബറുകൾ കുമ്മായമിടുന്നത്. അതേപോലെ തന്നെ വ അൻ യഖ്ഉദ അലൈഹി, ഖബറിന്മേൽ കയറി ഇരിക്കുന്നത്. വ അൻ യുബ്ന അലൈഹി, ഖബറിന്മേൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി. അതേപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ചയച്ചൊരു കാര്യം, അബുൽ ഹയ്യാജ് എന്ന് പറയുന്ന തൻ്റെ ഭൃത്യനോട്, തൻ്റെ അനുജരനോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തിയൊരു കാര്യത്തിന് ഞാൻ നിന്നെയും ചുമതലപ്പെടുത്തിട്ടയോ? അതായത് ഉയർന്നു നിൽക്കുന്ന, പൊങ്കി നിൽക്കുന്ന ഒരൊറ്റ ഖബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്, ഖബറിന്മേൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കരുത്, ആരാധനാലയങ്ങളാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച, ഉപദേശിച്ച കാര്യം. അപ്പം ഹദീസുകളിലൂടെ വ്യക്തമാണ്, ഖബർ കെട്ടി ഉണ്ടാക്കുന്നതും അവിടെ പൂജകളും ആരാധനകളും പ്രാർത്ഥനകളും സംഘടിപ്പിക്കുന്നതൊന്നും ഇസ്ലാമികമായി ശരിയല്ല എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എങ്ങനെ, എന്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു കെട്ടിടത്തിൻ്റെ ഒരു നാല് ചുമരുകൾക്കുള്ളിലായി എന്നത് സ്വാഭാവികമായും സംശയമുണ്ടാകുന്ന, അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. അത് ഹദീസുകളിലൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വമാമിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ബിന്നുബുവ, അള്ളാഹു പ്രവാചകത്വവും കൊടുത്തു നൽകി പറഞ്ഞയച്ച ഒരൊറ്റ പ്രവാചകനുമില്ല, ഇല്ലാ ഫിൽ മൗദിഇൽ ലദീ മാത്ത ഫീഹി, ആ പ്രവാചകൻ ഏതൊരു സ്ഥലത്താണോ മരണപ്പെട്ടു വീഴുന്നത്, മരിച്ചു പോകുന്നത്, അവിടെ തന്നെയായിട്ടായിരിക്കണം ഖബറടക്കുക എന്നത് അള്ളാഹു അയച്ച എല്ലാ പ്രവാചകന്മാരുടെയും രീതി എങ്ങനെയാണ് എന്ന്. അള്ളാഹു പ്രവാചകത്വം നൽകി അയച്ച ഏതൊരു പ്രവാചകനും ഖബറടക്കപ്പെടേണ്ടത് മരിച്ച സ്ഥലം എവിടെയാണോ അവിടെയായിരിക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്, മരണപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ കിടന്നുകൊണ്ടാണ്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഹുജറാത്ത്, പ്രവാചകന്റെ വീടുകൾ, റൂമുകൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ റൂമുകൾ പള്ളിയോട് ചേർന്നായിരുന്നു. ഇന്നത്തെ വിശാലമായൊരു വീട് എന്ന് പറയാൻ പറ്റാത്ത, എന്നാൽ ഓരോരുത്തർക്കുമുള്ള ഓരോ റൂമുകൾ, അതിനെയാണ് ഖുർആൻ ഹുജറാത്ത് എന്ന് പറഞ്ഞത്. ആ പള്ളിയോട് ചേർന്നുള്ള റൂമിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഊഴമനുസരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ഉള്ള ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ സ്വാഭാവികമായും മരണപ്പെട്ട സ്ഥലത്ത് തന്നെ കബറടക്കുക എന്നുള്ള നിയമം പാലിച്ച്, നിർദ്ദേശം പാലിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ റൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കബറടക്കി എന്നാണ്. ഹുജറത്തു ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുവാദപ്രകാരം പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതിനുശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കബറുകൂടി ആ റൂമിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിൻ്റെ അടുത്തേക്ക് വന്നു എന്നതാണ് ചരിത്രം. അത് കബറ് റൂമിന് ഉള്ളിൽ ആക്കാൻ വേണ്ടി പ്രത്യേകം ചെയ്തതോ, അതല്ലെങ്കിൽ കബറടക്കിയതിനു ശേഷം റൂമ് കെട്ടിപ്പൊന്തിച്ച് അല്ലെങ്കിൽ അവിടെ മതിലുകൾ തീർത്ത് ഒരു പ്രത്യേകമായ ജാറമോ മക്ബറയോ പോലെ ഇന്ന് നമ്മൾ കാണുന്ന കേൾക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജാറ വ്യവസായം തുടങ്ങിയതല്ല എന്നർത്ഥം. ഓൾറെഡി ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ചു കൊണ്ടിരുന്ന വീടിനകത്ത്, റൂമിനകത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറടക്കപ്പെട്ടത്. അതോടനുബന്ധിച്ച് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കബറുകൾ പ്രവാചകന്റെ കബറിനോടടുത്ത് ആകണമെന്ന അവരുടെ ആഗ്രഹവും പരിഗണിച്ചുകൊണ്ട് അങ്ങനെയാക്കി എന്നതാണ് ഹദീസുകളിലൂടെ, ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആ കബർ നാലു വശങ്ങളിലുമായി 6 മീറ്ററോളം ഉയരത്തിൽ ഭിത്തികൾ കെട്ടി, അതിനു പുറമെ 5 വശങ്ങളുള്ള ചുറ്റുമതിൽ, ഏകദേശം 6-6.5 മീറ്റർ ഉയരമുള്ള ഒരു ചുറ്റുമതിൽ, അതിനുശേഷം അതിന് പുറമെ വേറെയും വന്നു. പിന്നീട് 6 മീറ്ററോളം ചെമ്പ് ഭിത്തി ഭൂമിക്കടിയിലേക്കടക്കം ആഴത്തിൽ താഴ്ത്തി ചെമ്പുകൊണ്ടുള്ളൊരു ഭിത്തിയും നിർമ്മിച്ചു നൂറുദ്ദീൻ മഹ്മൂദ് സംഗിയുടെ കാലഘട്ടത്തിൽ. ഇതെന്തിനെന്ന് ചോദിച്ചാൽ, സമുദായത്തിൽ ശിർക്കൻ പ്രവണതകളും ആചാരങ്ങളും വരാതിരിക്കാൻ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളും പണ്ഡിതന്മാരുമൊക്കെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ജാഗ്രത കാണിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി. അതിനും അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആക്കുള്ള അള്ളാഹുവിൻ്റെ ഉത്തരം കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതിനെ അതിശക്തമായി വിലക്കിയ നിരവധി വചനങ്ങളുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ജൂത ക്രൈസ്തവരുടെ മേലുണ്ടാകട്ടെ, കാരണം അവർ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റി, അവരിലുണ്ടായിരുന്ന സജ്ജനങ്ങളുടെ ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയും ഉമ്മത്തിനെ ഉണർത്തുകയുമാണ് ചെയ്തത്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചറബിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, പടച്ചവനെ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ട് പിൽക്കാലത്ത് പലതരത്തിലുള്ള ചെറുക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ സമൂഹത്തിൽ, സമുദായത്തിൽ പടർന്നു പന്തലിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് കാണാൻ പറ്റാത്ത രീതിയിൽ ആളുകളുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കളയുന്നൊരവസ്ഥയിലേക്ക് അല്ലാഹു കൊണ്ടുവന്നു. ആ ഖബറ് ഇപ്പറഞ്ഞ നിരവധി ചുറ്റുമതിലുകൾക്കുള്ളിൽ ഇപ്പോഴുമുണ്ട്. ആ ഹുജറാത്തുകൾക്ക്, മുറികൾക്ക് തീപിടുത്തമുണ്ടായ ചരിത്ര സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. വഫാ ഉൽ വഫാ എന്ന് പറയുന്ന സംഹൂദിയുടെ ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്. മദീനയിലെ ആ തീപിടുത്തത്തെ സംബന്ധിച്ച് അദ്ദേഹം അതിൽ വിശദീകരിക്കുമ്പോൾ, പൊളിഞ്ഞു വീണ ഭാഗത്ത് അവിടെ കാണാനും ആ സ്ഥലം സന്ദർശിക്കുവാനും ഒക്കെ സാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് മണ്ണിൽ, ആ മണലിൽ ഒരു കൂന പോലെ, ഒരു വാരം പോലെ അങ്ങനെ ഒന്നും കെട്ടിപ്പൊന്തിക്കാതെ, അവിടെ കുമ്മായമിടാതെ, സിമെന്റ് ഇടാതെ, മാർബിൾ പതിപ്പിക്കാതെ മണ്ണിൽ തന്നെയുള്ള രംഗം അദ്ദേഹം കണ്ടത് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ സ്വഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് കണ്ട താബിഈങ്ങൾ, സഹാബികൾ അത് വിശദീകരിക്കുന്ന രംഗം ഹദീസിൽ കാണാം. കാന ഖബറുഹു മുസന്നമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് മണ്ണ് കൂട്ടിയിട്ടുള്ള, നിലത്ത് തന്നെയുള്ള ഒരു വാരം പോലെ, ഒരു കൂന പോലെയായിരുന്നു എന്ന് പറയുന്ന റിവായത്തുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പോൾ പ്രമാണങ്ങളിലൂടെ നോക്കിയാൽ ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതും അവിടെ ആരാധനകൾ നടത്തുന്നതുമൊക്കെ വിലക്കിയ നിരുത്സാഹപ്പെടുത്തിയ പാടില്ല എന്ന് പറഞ്ഞ നിരവധി ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നത് പ്രവാചകന്റെ അനുചരന്മാർ അല്ലെങ്കിൽ അനുചരന്മാരുടെ ശിഷ്യന്മാർ അതിനുശേഷം വന്ന പണ്ഡിതന്മാർ നേരിട്ട് കണ്ടവർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഖബർ കെട്ടിപ്പൊന്തിച്ചു, അവിടെ കുമ്മായമിട്ടു, അവിടെ മാർബിളും മൊസൈക്കും ഇട്ടു എന്നുള്ള ചരിത്രമോ രേഖകളോ അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്തുകൊണ്ട് ചുമരുകൾക്കുള്ളിലായി എന്നതിൻ്റെ മറുപടിയും ഉത്തരവും ഇപ്പറഞ്ഞ വിശദീകരണങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ കിടന്നു മരിച്ച വഫാത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകന്മാരെല്ലാം എവിടെ വെച്ചാണോ റൂഹ് പിടിക്കപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ അവിടെയായിരിക്കും അവരുടെ ഖബറിടം എന്നുള്ളതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും അങ്ങനെയായതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്തുകൊണ്ട് വെളിവാക്കിയില്ല, പരസ്യപ്പെടുത്തി പുറംലോകത്തേക്ക് കൊണ്ടുപോയില്ല എന്നതിലുള്ള മറുപടിയും അവർ നൽകുന്നുണ്ട്. പ്രവാചകന്മാർ മരണപ്പെട്ട സ്ഥലത്ത് തന്നെയായിരിക്കണം കബറടക്കേണ്ടത് എന്നുള്ളതുകൊണ്ടും ആളുകളിലേക്ക് മുൻ സമൂഹങ്ങൾക്ക് സമുദായങ്ങൾക്ക് സംഭവിച്ചതുപോലെ ശിർക്കൻ പ്രവണതകൾ കടന്നു വരാതെ അതിൻ്റെ വഴി അടച്ചുകൊണ്ട് സംരക്ഷിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിനെയും വാക്കുകളെയും കൂടി പരിഗണിച്ചുകൊണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളവരുടേതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും പരസ്യമാക്കി പൊതു ശ്മശാനത്തിൽ തന്നെയാകുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ചരിത്രങ്ങൾ കോട്ടിമാട്ടി തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളെ നാം തിരിച്ചറിയുകയും സത്യം സത്യമായി മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മഷാല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വസ്തുതയെന്ത് എന്ന ഭാഗം അവതരിപ്പിച്ചത് ഷമീർ മദീനി.
3: വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോൾ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കുകയാണ്, എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എന്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായൊരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിലുണ്ടാകും. പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത്. അച്ഛൻ്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ അങ്ങോട്ട് ചതൽ കയറി ഈ കറൻസി മുഴുവൻ ചതൽ പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കുണ്ടാകും, നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് ആവശ്യമുള്ളൊരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഇന്ന റജുലല യുസല്ലി സിത്തീന സന, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും. വമാ തുഖ്ബലുല്ലഹു സ്വലാത്തുൻ, പക്ഷെ അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകില്ല. അവൻ വിചാരിക്കുക അവന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിന്റെ കുറവാണോ? അല്ല. ലഅല്ലഹു യുതിമ്മു റുകുഅ വലാ യുതിമ്മു സുജൂദ, ചിലപ്പോൾ റുകുഉം സുജൂദും ഒന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിന്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിൻ്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ടു പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ലോഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും, അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്. വോയ്സ് ഓഫ്
1: സൂഫികളും പ്രമാണങ്ങളും എന്ന ഭാഗം വിശദീകരിക്കുന്നത് നാസർ സലാഹി.
6: ബിസ്മില്ലാ, അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഖുർആനും പ്രവാചക ചരിയുമാണ് വിശ്വാസികളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ. കൂടാതെ ഇവ രണ്ടും അടിസ്ഥാനപ്പെടുത്തി രൂപീകരിക്കപ്പെടുന്ന ഇജ്മാഉം ഖിയാസും വിശ്വാസികൾക്ക് പ്രമാണമാണ്. വിശ്വാസിയുടെ പ്രവർത്തനവും വിശ്വാസവും ക്രമീകരിക്കേണ്ടത് പ്രസ്തുത പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ്. മതരംഗത്തെ തർക്കങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് സ്വന്തം നിലപാടുകളെ മൂലപ്രമാണങ്ങളുമായി മാറ്റുരച്ചും കൊണ്ടാണ്. അല്ലാഹു പറയുന്നു, ഫഇൻ തനാസഅതും ഫീ ഷൈഇം ഫർദൂ ഇലല്ലാഹി വറസൂൽ ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ ദാലിക ഖൈറും വഅഹ്സനു തഅ്വീല. വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും. ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്ത് നിസാ ഇലെ 59-ാമത്തെ സൂക്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്ത നബിയിഹി. ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം വിട്ടേച്ചു പോകുന്നു. അത്, നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങളാരും വഴിതെറ്റുകയില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ പ്രവാചകന്റെ ചരിയുമാണ്. ഇമാം മാലിക്കിന്റെ മുവത്ത. എന്നാൽ സൂഫികളുടെ മൂലപ്രമാണങ്ങൾ ഇതിലും എത്രയോ അധികമാണ്. സ്വപ്നങ്ങൾ, ആത്മീയ വെളിപാടുകൾ, അള്ളാഹുമായിട്ടു നേരിട്ടുള്ള സംഭാഷണങ്ങൾ, മലക്കുകളുമായുള്ള സംസാരങ്ങൾ, ഖിദ്ർ നബി നേരിട്ട് നൽകുന്ന ഉപദേശങ്ങൾ, ലൗഹുൽ മഹ്ഫൂളിൽ അപ്പപ്പോൾ കുറിക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ, അശരീരിയുടെ സംസാരങ്ങൾ, പ്രവാചകന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ആത്മാക്കളുടെ ആകാശാരോഹണങ്ങൾ എല്ലാം അവർ മൂലപ്രമാണമായി അംഗീകരിക്കുകയും അവയുടെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. ഇതിനുവേണ്ടി സൂഫി ഷെയ്ഖന്മാർ ഇസ്മത്തുള്ളവരാണ്, അതായത് തെറ്റുപറ്റാത്തവരാണ് എന്ന കള്ളപ്രചാരണവും അവർ നടത്തുന്നു. സത്യത്തിൽ ഇസ്മത്ത് പ്രവാചകന്മാരുടെ സവിശേഷതയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പ്രവാചകന്മാരില്ല, അതുണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തെറ്റുപറ്റാൻ സാധ്യതയുള്ളവർക്കുണ്ടാകുന്ന തോന്നലുകളും വെളിപാടുകളും സ്വപ്നദർശനങ്ങളും ഒക്കെ ഇസ്ലാമിൽ ഒരു തെളിവോ അവലംബമോ അല്ല. ഇത് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയില്ലാത്ത കാര്യമാണ്. എന്നാൽ സൂഫിസമാകട്ടെ അതിൻ്റെ ഉത്ഭവവും വളർച്ചയും അതിലെ ആരാധനകളും ധ്യാനങ്ങളും മന്ത്രങ്ങളും എല്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ചിലരുടെയൊക്കെ തോന്നലുകളിലും, അതായത് ഇൽഹാമുകളിലും കശ്ഫുകളിലും വെളിപാടുകളിലുമാണ്. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനമോ അംഗീകാരമോ ഇല്ലാത്ത ഒരുപാട് ആരാധനകളും ജപങ്ങളും ധ്യാനങ്ങളും മേൽപ്പറഞ്ഞ രൂപത്തിലുള്ള ഇൽഹാമിലൂടെയും കശ്ഫുകളിലൂടെയുമാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വെളിപാടിലൂടെ സൂഫികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒന്നാണ് ദാനധർമ്മങ്ങളും ഖുർആൻ പാരായണവും ദിക്കറുകളുമൊക്കെ നടത്തി അതിൻ്റെ പ്രതിഫലം മരിച്ചവർക്ക് ഹദിയ ചെയ്യുക എന്നുള്ളത്. ഇത് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി കാണുന്ന ഒന്നാണ്. മരണപ്പെട്ട ആളുകളുടെ വീട്ടിൽ 7-ാം ദിവസം 70,000 ദിക്കുകൾ ചൊല്ലി ഹദിയ ചെയ്യുക എന്നുള്ളത്. ഖുർആനിലോ പ്രവാചകന്റെ ചരിയയിലോ സഹാബത്തിന്റെ അടുക്കലോ ഇങ്ങനെ ഹദിയ ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കയില്ല. മരണപ്പെട്ട വ്യക്തികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക യജ്ഞം എന്ന യജ്ഞമാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. എന്നാൽ തെളിവന്വേഷിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് സൂഫിയായ ഏതോ ഒരു യുവാവിന് വെളിപാടുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ആ കഥ നമുക്കിങ്ങനെ വായിക്കാം. അഷെയ്ഖ് അബൂ സൈദുൽ ഖുർത്തുബി വിവരിക്കുന്നു, ഒരാൾ 70,000 പ്രാവശ്യം ലാ ഇലാഹി ഇല്ലല്ലാ എന്ന ദിക്കർ ചൊല്ലിയാൽ അവന് നരകത്ത് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരു ഹിക്കായത്തിൽ റിപ്പോർട്ടിൽ എനിക്കറിയാൻ കഴിഞ്ഞു. അതനുസരിച്ച് 70,000 എന്റെ രക്ഷയ്ക്ക് വേണ്ടിയും മറ്റൊരു 70,000 എന്റെ കുടുംബത്തിന് വേണ്ടിയും ഞാൻ ചൊല്ലിത്തീർത്തു. അതിന് പുറമെ എനിക്ക് സ്വന്തമായി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി 3,000 ദിക്കറും ഞാൻ ചൊല്ലിത്തീർത്തു. അതിന്റെ ഫലം ഞാൻ ആർക്കും ദാനം ചെയ്തില്ല. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു യുവാവുണ്ടായിരുന്നു. തന്റെ വെളിപാട് സമയങ്ങളിൽ സ്വർഗവും നരകവും ഒക്കെ അദ്ദേഹം നേരിട്ട് കാണാറുണ്ടായിരുന്നു അത്രേ. ചെറുപ്പക്കാരനായിട്ടും സന്യാസ ജീവിതം നയിക്കുന്ന ആ യുവാവിനെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം വളരെ മതിപ്പും ബഹുമാനവും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ ഒരു സ്നേഹിതൻ ഞങ്ങളെ വിരുന്നിന് ക്ഷണിച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചും കൊണ്ടിരിക്കുന്നതിടയിൽ പ്രസ്തുത യുവാവ് ഭയങ്കരമായി നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയും എന്റെ ഉമ്മ നരകത്തിലാണ്, എന്റെ ഉപ്പ നരകത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിൽ പിടിക്കുകയും ഒക്കെ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്തു. യുവാവിന്റെ വേജാറും വെപ്രാളവും കണ്ടു. അയാൾ പറയുന്നത് ശരിയാണോ, നരകത്തിൽ ഉമ്മയെ കണ്ടതുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ പരീക്ഷിക്കുവാൻ വേണ്ടി ഞാൻ സ്റ്റോക്ക് ചെയ്ത 70,000 ദിക്കറിന്റെ പ്രതിഫലം യുവാവിന്റെ മാതാവിന് ഹദിയ ചെയ്തു. അങ്ങനെ ചെയ്യാൻ അള്ളാഹു എനിക്ക് തോന്നിച്ചു. എന്റെ മനസ്സിൽ മാത്രം നടന്ന ഈ കാര്യം ആരും അറിയുകയില്ല. ഏതായാലും ദിക്കറിന്റെ പ്രതിഫലം ഞാൻ ഹദിയ ചെയ്യലോടുകൂടി പ്രസ്തുത യുവാവ് സന്തോഷിക്കാതിക്കത്താൽ ചാടിക്കളിക്കാൻ തുടങ്ങി. ഹാവു, എന്റെ ഉമ്മ രക്ഷപ്പെട്ടു,
7: നരകത്തിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടു എന്നിങ്ങനെ വിളിച്ചു പറയുകയും ചെയ്തു. 70,000 ദിക്കർ ചൊല്ലി അതിന്റെ പ്രതിഫലം മതിയെ ചെയ്യുകയാണെങ്കിൽ നരകാവകാശികളായ പാപികളെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ കേട്ട ഹിക്കായത്ത് ശരിയാണെന്നും സ്വർഗവും നരകവും വെളിപാട് സമയങ്ങളിൽ ഞാൻ നേരിൽ കാണുന്നുണ്ടെന്ന യുവാവിന്റെ വാദവും സത്യമാണെന്നും ഈ സംഭവം മുഖേന എനിക്ക് ബോധ്യമായി.
8: സഹോദരന്മാരെ, ഇവിടെ ഒരു കർമ്മം ഇസ്ലാമിലേക്ക് സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം എന്താണ്? ഖുർആനിലും സുന്നത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഈ 70,000 ദിക്കറിന്റെ കഥ എവിടെ നിന്ന് വന്നു? നമുക്ക് തെളിവ് ഖുർആനിലും സുന്നത്തിലും കാണുവാൻ സാധിക്കുകയില്ല. അത് നമുക്ക് സൂഫി കഥകളിലാണ് കാണുവാൻ സാധിക്കുന്നത്. വെളിപാട് എന്നുപോലെ സൂഫികളുടെ അടിസ്ഥാന പ്രമാണമാണ് വിളിയാളം, അതായത് അശ്രീരി. സൂഫികളുടെ മാതൃകാ പുരുഷനായി അറിയപ്പെടുന്ന ഇബ്രാഹിം ബിൻ അദ്ഹം സൂഫിസത്തിൽ എത്തിച്ചേർന്നത് ഒരു അശ്രീരിയിലൂടെയാണ്. അദ്ദേഹം വേട്ടക്ക് പുറപ്പെട്ടപ്പോൾ ഒരു അശ്രീരിയുടെ സന്ദേശമുണ്ടായി. ഇതിനാണോ നിന്നെ സൃഷ്ടിക്കപ്പെട്ടത്? അപ്പോൾ തന്റെ വാഹനപ്പുറത്തുള്ള ജീനിയുടെ ചെരിഞ്ഞ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും കേട്ടു. ഇതിനു വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടത്, ഇതുകൊണ്ടല്ല കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം വാഹനപ്പുറത്ത് നിന്നിറങ്ങി സൂഫിയാകാൻ പുറപ്പെട്ടു. അപ്പോൾ തന്റെ പിതാവിന്റെ ആട്ടിടയൻ ആട് മേയ്ക്കുന്നത് കാണുകയും താൻ വാഹനമായി ഉപയോഗിച്ചിരുന്ന കുതിരയെയും മറ്റു വസ്തുക്കളെയും അദ്ദേഹത്തെ ഏൽപ്പിച്ച് അവന്റെ കരിമ്പട ജുബ്ബ വാങ്ങി അദ്ദേഹം ധരിക്കുകയും ചെയ്തു. അതായത് സൂഫികളുടെ പ്രമാണങ്ങളിൽ ഒന്ന് അശ്രീരിയാണ്. സൂഫികളുടെ മറ്റൊരു പ്രമാണമാണ് സ്വപ്നദർശനം. ഇസ്ലാമിൽ പ്രവാചകന്മാരുടെ സ്വപ്നം തെളിവുകളും യാഥാർത്ഥ്യവുമാണ്. കഴിഞ്ഞുപോയതോ വരാനിരിക്കുന്നതോ ആയ സംഭവങ്ങളെ കുറിക്കുന്ന മുന്നറിയിപ്പുകളാണല്ലോ സ്വപ്നങ്ങൾ. എന്നാൽ പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നങ്ങൾ രണ്ടു വിധമുണ്ട്. അള്ളാഹുവിങ്കിൽ നിന്നുണ്ടാകുന്ന സത്യങ്ങളും പിശാചുകളിൽ നിന്നുണ്ടാകുന്ന മിഥ്യകളും. അതുകൊണ്ട് പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നങ്ങൾ ദീനിൽ തെളിവല്ല. കാരണം ഏതാണ് ദൈവികം ഏതാണ് പൈശാചികം എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇമാം ഇബ്നു ഹജ്റൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ പറയുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. റുഇയൽ അംബിയായി വഹ്യൻ ബിഖിലാഫി ഗൈരിഹിം ഫൽ വഹ്യു ലാ യദഖുലു ഖിലലൻ ലിയന്നഹു മഹ്റൂസ് ബിഖിലാഫി ഗൈറൽ അംബിയായി ഫഇന്നഹ ഖദ യഹ്ളുറുഹ ശൈത്താൻ. നബിമാരുടെ സ്വപ്നം ദൈവസന്ദേശമാണ്. കാരണം ദൈവസന്ദേശം സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് അതിൽ കലർപ്പ് സംഭവിക്കുകയില്ല. എന്നാൽ പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നങ്ങൾ ആ നിലക്കാവുകയില്ല. അതിൽ പിശാചിന്റെ സാന്നിധ്യമുണ്ടായേക്കാം. അതുകൊണ്ട് പ്രവാചകന്മാരല്ലാത്തവരുടെ സ്വപ്നം പ്രമാണങ്ങളല്ലെന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. എന്നാൽ സൂഫി ഷെയ്ഖന്മാരുടെ സ്വപ്നങ്ങൾ പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ പോലെ തെളിവും പ്രമാണവുമായി അവർ അംഗീകരിക്കുന്നു. സൂഫി ഷെയ്ഖന്മാർ പ്രവാചകന്മാരെ പോലെ തെറ്റുപറ്റാത്തവരാണ്. അവർ വാദിക്കുന്നു അവർ മഹ്ഫൂദുകളാണ്, അതായത് ദോഷബാധയിൽ നിന്നും സുരക്ഷിതർ എന്നർത്ഥത്തിൽ അവർ ഇസ്മത്തുള്ളവരായി കാണുന്നു. പ്രവാചകന്മാരെ മഹ്സൂമുകൾ പാപ സുരക്ഷിതർ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ അവരെയും വിളിക്കുന്നു. സൂഫി ഷെയ്ഖന്മാരിൽ, അതായത് ഔലിയാക്കളിൽ, അവർക്കുണ്ടാകുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപാടുകളും തോന്നലുകളുമെല്ലാം മതത്തിൽ തെളിവും പ്രമാണവുമായി അവർ സ്വീകരിക്കുന്നു. ഓരോ സൂഫിയും തന്റെ സ്വപ്നത്തിൽ കാണുന്ന കൽപ്പനകളും നിരോധനകളും ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ ചേർക്കാൻ തുടങ്ങിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തീകരിക്കപ്പെട്ട ദീൻ അപൂർണമായി ഗണിക്കപ്പെടേണ്ടി വരും. മാത്രമല്ല അന്ത്യദിനത്തോടെ മാത്രമേ ദീൻ പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സൂഫിസം ഇസ്ലാമിനെ വികൃതമാക്കുകയും അതിലെ ബിദഅത്തുകൾ കൊണ്ട് അലങ്കോലപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുവാനുള്ള കാരണം. നമുക്കൊരു സൂഫി ആചാരത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ മരണപ്പെട്ടവർ അവരുടെ കബറുകളിൽ നിന്നും എഴുന്നേറ്റ് വന്നു എന്തോ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്നതായി ഒരാൾ സ്വപ്നം കണ്ടു. കൂട്ടത്തിൽ ഒരാൾ അതിലൊന്നും പങ്കെടുക്കാതെ സ്വസ്ഥമായിരിക്കുകയും ചെയ്യുന്നു. അയാളെ സമീപിച്ച് സ്വപ്നദർശകൻ അന്വേഷിച്ചു, ഇതൊക്കെ എന്താണ് പെറുക്കിക്കൂട്ടുന്നത്? മരിച്ചുപോയവർക്ക് വേണ്ടി അവരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ ഹദിയായി ഓതിയാഴ്ച ഖുർആനും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ് അയാൾ വിവരിച്ചു കൊടുത്തു. സ്വപ്നദർശി വീണ്ടും ചോദിച്ചു, എങ്കിൽ നിങ്ങളെന്താണ് ഒന്നും പെറുക്കിയെടുക്കാത്തത്? മറ്റൊന്നുമല്ല, എനിക്ക് വേണ്ടി എൻ്റെ മകൻ ഓരോ ദിവസവും ഓരോ ഹത്തം ഓതി ഹദിയായി അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ പെറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് അയാൾ പറഞ്ഞു. അദ്ദേഹം തുടർന്നു, എൻ്റെ മകൻ ഇന്ന് അങ്ങാടിയിൽ മധുര പലഹാരം കച്ചവടം നടത്തുകയാണ്. തുടർന്ന് നേരം പുലർന്നപ്പോൾ സ്വപ്നം കണ്ട ആൾ പ്രസ്തുത അങ്ങാടിയിൽ ചെല്ലുകയും പ്രസ്തുത യുവാവിനെ കാണുകയും ചെയ്തു. കച്ചവടത്തിനിടയിലും അയാൾ ചുണ്ടുകൾ സദാ ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ യുവാവ് പറഞ്ഞു, പിതാവിന് ഹദിയ ചെയ്യാൻ വേണ്ടി ഞാൻ ഹത്തം ഓതിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും അതേ സ്വപ്നം തന്നെ അദ്ദേഹം കണ്ടു. പക്ഷേ ഇക്കുറി ആദ്യ സ്വപ്നത്തിൽ സ്വസ്ഥമായിരിക്കുന്ന ആളും പെറുക്കിക്കൂട്ടുന്നതിൽ വ്യാപൃതനായിരിക്കുന്നതായി കണ്ടു. ഏതായാലും നേരം പുലർന്നപ്പോൾ നമ്മുടെ സ്വപ്നദർശി വീണ്ടും പ്രസ്തുത അങ്ങാടിയിൽ പോയി അന്വേഷിച്ചപ്പോൾ പ്രസ്തുത യുവാവ് മരിച്ചുപോയെന്ന വിവരം അറിഞ്ഞു. അതുകൊണ്ടാണ് യുവാവിന്റെ പിതാവിനും പെറുക്കിയെടുക്കേണ്ട ഗതികേടുണ്ടായത് എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ആ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച മറ്റൊരു സംഭവം നമുക്ക് ഇങ്ങനെ വായിക്കാം. ഒരു സ്ത്രീ മരിച്ചു. അവരുടെ പരിചയക്കാരി അവരെ സ്വപ്നത്തിൽ കണ്ടു. അവരിരിക്കുന്ന കട്ടിലിന്റെ അരികെ പ്രകാശത്തിന്റെ മൂടപ്പെട്ടൊരു പാത്രം ഇരിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മരിച്ച സ്ത്രീ പറഞ്ഞു, എന്റെ മക്കളുടെ ബാപ്പ ഇന്നലെ എനിക്കയച്ചു തന്ന ഹദിയാണ്. നേരം പുലർന്നപ്പോൾ ഭർത്താവിനെ കണ്ടു. സ്വപ്നകഥ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു,
7: ഞാൻ ഇന്നലെ രാത്രി ഖുർആനിന്റെ അഞ്ചിലൊരു ഭാഗം മോദി എന്റെ ഭാര്യയ്ക്ക് അതിയായി അയച്ചു കൊടുത്തിരിക്കുന്നു. അതായിരിക്കാം ആ പ്രകാശത്തിന്റെ പാത്രം. സഹോദരന്മാരെ, ഇത് രണ്ട് കഥകൾ ഒരു സൂഫി ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഈ രണ്ട് കഥകളും സ്വപ്നം തെളിവാണ്, ആ സ്വപ്നത്തിനെ തെളിവാക്കിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സൂഫി കഥകൾ പരിശോധിച്ചാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ഇനി മനസ്സിലാക്കും. അവരുടെ പ്രമാണങ്ങളായി അവർ കാണുന്നത് എന്തൊക്കെയാണെന്ന്. ഒരു സൂഫി ഏഴാകാശങ്ങളും ചുറ്റിക്കറങ്ങി മലക്കുകളെയും പ്രവാചകന്മാരെയും ഔലിയാക്കളെയും ഒക്കെ ആയി സംഭാഷണങ്ങൾ നടത്തുകയും എന്നിട്ട് തിരിച്ചുവന്ന് ഗ്രന്ഥങ്ങൾ വരെ രചിച്ച മായാവി കഥകൾ സൂഫിസത്തിലുണ്ട്. അതും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. സൂഫികൾക്കിടയിൽ വെള്ളിയാഴ്ച നമസ്കാരത്തിനു മുമ്പ് 1000 വട്ടം കണക്കാക്കി സ്വലാത്ത് ചൊല്ലുന്നത് പുണ്യകരമായ കർമ്മമായി കാണുന്നു. അതിനുള്ള തെളിവ് ഒരു സൂഫി വര്യന് ലഭിച്ച ഒരു ഊമക്കത്താണ്. കഥ ഇങ്ങനെ: ഹല്ലാൽ ബിനു കസീർ എന്നൊരാൾ മരണം ആസന്നമായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയുടെ അടിയിൽ നിന്നും ഒരു തുണ്ടം കടലാസ് കിട്ടി. ഹല്ലാദ് നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിലുള്ളത്. ഹല്ലാദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ നരകമോചനത്തിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഭാര്യ ഇങ്ങനെ പറഞ്ഞു: എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും 1000 വട്ടം സ്വലാത്തു ചൊല്ലാറുണ്ടായിരുന്നു. ഈ വാറോലയാണ് വെള്ളിയാഴ്ച 1000 പ്രാവശ്യം സ്വലാത്തു ചൊല്ലാനുള്ള തെളിവ്. ഇതുപോലെ ധാരാളം സ്വപ്നകഥകളും ഖബറുകളിൽ നിന്ന് കൈനീട്ടിയ കഥകളും ഔലിയാക്കളുടെ ദർശനങ്ങളും വാറോലകളിലെ കഥകളിലും നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ധാരാളം സ്വപ്നകഥകളും ഖബറുകളിൽ നിന്ന് കൈനീട്ടിയ കഥകളും ഔലിയാക്കന്മാരുടെ ദർശനങ്ങളും വാറോലകളിലെ കഥകളിലും പ്രവാചകന്റെ സാന്നിധ്യവുമൊക്കെ നാം ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തീകരിക്കപ്പെട്ട സുന്ദരമായ ഇസ്ലാമിന്റെ മുഖത്തെ വിദഅത്തുകൾ കൊണ്ട് വികൃതമാക്കുകയും ഇസ്ലാമിന്റെ മൂല പ്രമാണങ്ങളെ അവഗണിച്ച് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദീനിനെ ഉണ്ടാക്കുന്നവരാണ് സൂഫികൾ. വിദഅത്തിന്റെ കക്ഷികൾ എക്കാലത്തും കള്ളക്കഥകൾക്കും സ്വപ്നങ്ങൾക്കും കാലകീലകൾക്കും പ്രാധാന്യം നൽകി. എന്നാൽ ഇസ്ലാമിൽ യഥാർത്ഥ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്, അതിനെ അവഗണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സൂഫികളുടെ കഥകളും സ്വപ്നകഥകളും ഒക്കെ ഖുർആനിനും സുന്നത്തിനും എതിരായി നാം കേൾക്കുന്നു. അവർക്കുള്ള അവലംബങ്ങൾ ഇതുപോലത്തെ കാലകീലകളും സ്വപ്നങ്ങളും അതുപോലെ തന്നെ കഥകളും ഒക്കെയാണ്. അതുകൊണ്ട് സൂഫിസത്തെ നമ്മൾ തിരിച്ചറിയണം. അവർ ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക, അത് മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: മാഷാഅല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, സൂഫികളും പ്രമാണങ്ങളും. ക്ലാസ് എടുത്തത് നാസർ സുലാഹി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രമണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചം അണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് റിയാദു സ്വാലിഹീൻ. റിയാദു സ്വാലിഹീനിൽ അഷ്റഫ് സൽഫി വാണിയമ്പലം സംസാരിക്കുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസ്ല്ലി വഅസ്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള പ്രത്യേകം സൂറത്തുകളും ആയത്തുകളുടെയും മഹത്വങ്ങൾ വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ, ശ്രേഷ്ഠമായ, അഅ്ളമും അഫ്ദലുമായിട്ടുള്ള ആയത്ത് ആയത്തുൽ കുർസിയാണ്. അതിൻ്റെ പ്രത്യേകതയും മഹത്വങ്ങളും വിശദീകരിക്കുമ്പോൾ ആയത്തുൽ കുർസിയിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി 10 കാര്യങ്ങൾ ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ 5 കാര്യങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയുണ്ടായി. 6, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫുഹും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടേതായ പ്രത്യേകതകൾ, അവൻ്റെ സിഫാത്തുകൾ, അവന് മാത്രമായിട്ടുള്ള, അവനെക്കുറിച്ച് മാത്രം പരാമർശിക്കുന്ന കാര്യങ്ങളാണ് ആയത്തുൽ കുർസിയിലുള്ളത്. അതിൻ്റെ പേര് പോലെ തന്നെ അത് അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അവൻ്റെ അളമത്തിനെയും കുദറത്തിനെയും ഖുവ്വത്തിനെയും എല്ലാമാണ് അറിയിക്കുന്നത്. യഅലമു, അള്ളാഹു അറിയുന്നു, മാ ബൈന ഐദീഹിം വമാ ഖൽഫുഹും, അവരുടെ മുമ്പിലുള്ളതിനെയും പിമ്പിലുള്ളതിനെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. ഇത് ദലീലുൻ അലാ ഇഹാത്തി ഇൽമിഹി ബിജമീഇൽ കായിനാത്ത്. എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം, എല്ലാത്തിൻ്റെയും അറിവ്, ഇൽമ്, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലാണ്. മാളിഹ വ ഹാദിരിഹ ഇപ്പോൾ മുസ്തഖബിലിഹ, അതിൻ്റെ കഴിഞ്ഞതും അതിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നവരാണ്. അവർ ചെയ്യാൻ പോകുന്നത്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ചെയ്തു കഴിഞ്ഞത് മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഇൽമ് എന്നത്, സഹോദരങ്ങളെ, അത് വിശാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയാതെ ഇവിടെ ഈ ലോകത്ത് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നത് നാം മനസ്സിലാക്കണം. വഇന്ദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹ ഇല്ലാ ഹുവ. അദൃശ്യങ്ങളുടെ ഖജനാവുകൾ, താക്കോലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അള്ളാഹു അല്ലാതെ അത് മറ്റൊരാളും അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബരി വൽ ബഹർ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും എന്ന് പറയുന്നത് പോലെ തന്നെ കടലിലും കരയിലുമുള്ളതെല്ലാം, യഅലമു മാ ഫിൽ ബരി വൽ ബഹർ, സമുദ്രത്തിലും കരയിലുമുള്ളതും എല്ലാം അവനറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ. ഒരു ഇല പോലും ഒരു മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നില്ല അള്ളാഹു സുബ്ഹാനഹു വതാല അറിഞ്ഞിട്ടല്ലാതെ. വല ഹബ്ബത്തിൻ ഫീ ളുമാത്തിൽ അർദ്, ഭൂമിയുടെ ഇരുട്ടിൽ ഒരു ധാന്യവുമില്ല. വല റുത്ബിൻ വല യാബിസിൻ, പച്ചയായതോ ഉണങ്ങിയതോ ആയ യാതൊന്നുമില്ല. ഇല്ലാ ഫീ കിതാബി മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടില്ല എന്നത്. അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാതെ യാതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല, നടക്കുന്നില്ല. എല്ലാം അറിയുന്നവൻ അലീം എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകത. അവൻ്റെ ഇൽമ്, അത് എല്ലാം അറിയുന്നവനാണ്. മനുഷ്യന്മാർ അല്ലെങ്കിൽ അവൻ്റെ സൃഷ്ടികൾ, അവരുടെ അറിവ്, ഇൽമ്, അതിന് ലിമിറ്റുണ്ട്, പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എല്ലാം അറിയുന്നവനാണ്. അതാണ് അലീമാണ്, ആലിം, അല്ലാമ, അല്ലാമുൽ ഖുയൂബ്, അദൃശ്യങ്ങളൊക്കെ അറിയുന്നവൻ, ആലിമും അല്ലാമായിട്ടുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു. അത് നമ്മൾ പ്രത്യേകം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അള്ളാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെക്കുറിച്ചും അറിയുന്നവനാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. അള്ളാഹു യഅലമു മാ ഫീ സമാവാതി വമാ ഫീൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ അറിയും. അള്ളാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അല്ല എല്ലാം അറിയുന്നവനാണ്. വക്കുന്നാ ബിക്കുല്ലി ഷൈഇൻ അലിമീൻ, നമ്മളെല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാണ്. അത് ഡീറ്റെയിൽ ആയിട്ടും അതിൻ്റെ മൊത്തത്തിലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ. ഈ ഭൂമി ലോകത്ത് ഒരു ജീവിയുമില്ല, അതിൻ്റെ റിസ്ഖ് അള്ളാഹു ഏറ്റെടുത്തിട്ടല്ലാതെ. അതിൻ്റെ ചെന്നു ചേരുന്ന സ്ഥാനം, അത് എത്തിപ്പെടുന്ന സ്ഥാനം എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അള്ളാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസ വമാ തഗീദുൽ അർഹാം വമാ തസ്ദാദു വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. ഗർഭാശയങ്ങളിലുള്ളതിനെക്കുറിച്ച് എന്താണ് വഹിക്കുന്നത്? ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹു ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്നവനാണ്. ഒരു അണുമണി തൂക്കം ആകാശഭൂമികളിൽ എവിടെയായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല അതറിയുന്നു, അത് കൊണ്ടുവരുന്നു. അതാണ് അവൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ ഇൽമ്, അവൻ്റെ മഹത്വം. അലം തഅലം അന്നല്ലാഹു യഅലമു മാ ഫീ സമാഇ വൽ അർദ്, നിങ്ങൾക്കറിയില്ലേ അള്ളാഹു ആകാശഭൂമികളിലുള്ളതെല്ലാം അറിയുന്നു എന്ന്? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു യഅലമു മാ തുസിറുന വമാ തുഅലിനു, നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും ഒക്കെ അറിയാം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ, നടക്കാനിരിക്കുന്നതും വരാനിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും എല്ലാം. യഅലമു ഖായിനത്തുൽ അയുൻ വമാ തുഖ്ഫി സുദൂർ, അവരുടെ കട്ടുനോട്ടങ്ങൾ, കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. മനസ്സുകൾ മന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു എന്നാണ്. എല്ലാം അള്ളാഹുവിൻ്റെ ഖജനാവിൽ കൃത്യമായി ഉണ്ട് എല്ലാത്തിനെക്കുറിച്ചും അറിവ്. അലാ യഅലമു മൻ ഖലഖ വഹുവ ലത്തീഫുൽ ഖബീർ, എത്രത്തോളം ലത്തീഫുൽ ഖബീർ, സൂക്ഷ്മജ്ഞാനം. അള്ളാഹുവിൻ്റെ ഇൽമ് എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ്. യാതൊന്നും വിട്ടുപോകാത്ത വിധത്തിൽ പൂർണ്ണമായ ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം എങ്ങനെയാണോ ഉള്ളത്, അതേപോലെ ഇദ്റാക്കുഷൈ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളാഹി വിശദീകരിച്ചത് കാണാം. ഇൽമെന്ന് പറഞ്ഞാൽ ഇദ്റാക്കുഷൈ അലാമാ അലൈഹി ഇദ്റാക്കൻ ജാസിമൻ, ഒരു കാര്യം എങ്ങനെയാണുള്ളത് അത് പൂർണ്ണമായി ഗ്രഹിക്കുക, അതാണ് ഇൽമ്. ആ ഒരു പൂർണ്ണമായ അറിവ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലുണ്ട്. വല്ലാഹു യഅലമു അൻതും ലാ തഅലമു, അള്ളാഹുവിനെല്ലാം അറിയാം, നിങ്ങൾക്കറിയുകയില്ല. അതാണ്, നിങ്ങൾ വലിയ ആളുകളാവേണ്ടതില്ല. ഫലാ തുസക്കു അംഫുസക്കും, നിങ്ങൾ സ്വന്തത്തെ പുകഴ്ത്തേണ്ടതില്ല. വഹു ആയലം വിമാനിത്തക്ക, അള്ളാഹാണ് ആരാണ് തക്കയുള്ളവൻ, തക്കവയുള്ളവനെന്ന് കൃത്യമായി അറിയുന്നവൻ, അറിയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഈ ആയത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആറാമത്തത് അതാണ്. ഏഴാമത്തത് വലാ യുഹൈത്തു നബിഷൈ മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷ, അവൻ്റെ ഇൽമിൽ നിന്ന് അള്ള ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവർ ഉടമപ്പെടുത്തുകയില്ല. അതായത് ലാ യത്വലിയോ അഹദു മിൻ ഇൽമില്ലാഹി അലാ ഷെയ്ൻ, അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് ഒരാളും തന്നെ ഒരു കാര്യവും അത് അറിയുകയില്ല. ഇല്ലാ ബിമാ ആലമഹുല്ലാഹു അസ്സബജൽ വ അത്ലാഹു അലൈഹി, അള്ളാഹു അയാൾക്കത് കാണിച്ചു കൊടുക്കുകയോ അറിയിച്ചു കൊടുക്കുകയോ ചെയ്താലല്ലാതെ ഒരാളും തന്നെ യാതൊന്നും അറിയുകയില്ല, അത് എത്തി നോക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. അതാണ് വല യുഹീതു നബിഹി ഇൽമ, അള്ളാഹുവിൻ്റെ ഇൽമിനെക്കുറിച്ച് വലയം ചെയ്യുന്ന, അവൻ്റെ കാര്യങ്ങൾ അറിയുന്ന ആരുമില്ല. സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾക്കും ഒന്നുകൊണ്ടും, ഒരു സ്വാധീനം കൊണ്ടും, പണം കൊണ്ടോ, ശക്തി കൊണ്ടോ, പവർ കൊണ്ടോ ഒന്നും അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് നേടിയെടുക്കാനോ കരസ്ഥമാക്കാനോ സാധ്യമല്ല. ഒരാൾക്കും വല വല വല മലക്കുൻ മുഖറബു വല നബിയുൻ മുർസൽ, നിയോഗിക്കപ്പെട്ട പ്രവാചകനോ അള്ളാഹുവിൻ്റെ അടുത്ത മുഖറബീങ്ങളായ മലക്കുകൾക്കോ ഒരാൾക്കും തന്നെ സാധ്യമല്ല. അല്ല എന്താണോ അറിയിച്ചു കൊടുക്കുന്നത് അത് മാത്രമേ ഏതൊരാൾക്കും അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഏഴാമത്തേത്. എട്ടാമത്തെ ഇതിലെ വിശേഷണം, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കുർസി ആകാശഭൂമികളെ വിശാലമാക്കിയിരിക്കുന്നു എന്ന്. വിശാലമായിട്ടാണ് അള്ളാഹുവിൻ്റെ കുർസിയെ സംബന്ധിച്ച് ഈ ആയത്തുൽ കുർസി എന്ന് പേര് വരാൻ തന്നെ കാരണം ഇതിൽ ആ ഒരു പദം നമുക്കിവിടെ കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ കുർസിയെ സംബന്ധിച്ച്. സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൽ കുർസി മൗദി ഉൽ ഖദമൈൻ, അള്ളാഹുവിൻ്റെ പാദം വെക്കുന്ന സ്ഥലമാണ് കുർസി. വൽ അർശു ലാ യഖ്ദിറു അഹദുൻ ഖദറഹു, അർശിൻ്റെ ഖദറ് അത് കണക്കാക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് തന്നെ കാണാം, ലൗ അന്ന സമാവാതി സബ്അ വൽ അർദീന സബ്അ ബുസ്സിത്ന സുമ്മ ബുസ്സിൽന ബഅളഹുന്ന ഇലാ ബഅദ് മാ കുന്ന ഫീ സഅത്തിൽ കുർസി, ആകാശ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും എല്ലാം പരത്തി വെക്കപ്പെട്ടാലും ശരി, ആ ഒരു കുർസീനോളം എത്തുകയില്ല, എത്രത്തോളം എന്നല്ലാതെ, ഇല്ല ബി മൻസിലത്തിൽ ഹൽക്ക ഫിൽ മഫാസ, ഒരു മരുഭൂമിയിലൊരു ചെറിയ ഒരു റിങ്ങ്, ഒരു മോതിരം ഇട്ടാൽ എത്രത്തോളം ഉണ്ടാവും, അതേപോലെ ഉണ്ടാവുകയുള്ളൂ ഈ ഭൂമിയും ഏഴ് ഭൂമിയും ഏഴ് ആകാശമൊക്കെ. അത്രത്തോളം വിശാലമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കുർസി എന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കുർസീൻ്റെ മഹത്വം. വസി ആ കുർസിയുഹു സമാവാതി വല്ലത്, ഈ ഒരു ജുംലയാണ്, ഈ ഒരു വാക്കാണ് ഇങ്ങനെ ആയത്തുൽ കുർസി എന്ന് പേര് ലഭിക്കാൻ കാരണമായിട്ടുള്ളത് എന്ന്. അപ്പം അർഷ് എന്നുള്ളത് കുർസീനേക്കാളും വലുതാണ്. അർഷ് എന്നത് വിശുദ്ധ ഖുറാനിൽ 21 പ്രാവശ്യം വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വൽ അർഷു ലഹു ഹംലത്തുമിൽ മലായിക്ക, മലക്കുകൾ ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അർഷ്, അത്യുന്നതയിലാണ്. റഹ്മാനു അലൽ അർഷിസ്തവ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അർഷിലാണ്. അപ്പോൾ കുർസി എന്നുള്ളത് അള്ളാഹുവിൻ്റെ പാദങ്ങൾ വെക്കുന്ന സ്ഥലം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദുറിനോട് പറയുന്നുണ്ട്, മസ്സമാവാതു സബ്അ മഅൽ കുർസി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ബി അർളി ഫലാത്തിൻ, ഒരു മരുഭൂമിയിൽ ഒരിങ്ങനെ റിങ്ങ്, ഒരു മോതിരമിട്ടാൽ, ഏഴാകാശങ്ങളും കുർസിയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അത്രത്തോളമായിരിക്കും, ഒരു റിങ്ങിൻ്റെ, ഒരു മോതിരത്തിൻ്റെ അത്ര വലിപ്പേ ആകാശങ്ങൾക്ക് ഭൂമികൾക്ക് ഉണ്ടാവുകയുള്ളൂ. കുർസിയെ അതിനേക്കാളും ആ ഒരു മരുഭൂമി എത്ര വിശാലമാണോ അത്രത്തോളമാണ്. അതേപോലെ തന്നെ ഫദലുൽ അർശി അലൽ കുർസി, കുർസീനെയും അർശിനെയും തമ്മിൽ ആ അർശിൻ്റെ ശ്രേഷ്ഠത, കഫദലുൽ ഫലാത്ത് അലൽ ഹൽക്ക, ആ ഒരു ഒരു ഒരു റിങ്ങ് മോതിരം, അതും ആ മരുഭൂമിയും എത്രത്, ആ ഹൽക്ക ആ ഒരു റിങ്ങ്, അതാണ് കുർസീൻ്റെ വലിപ്പം. ആ മരുഭൂമി എത്രത്തോളമുണ്ടോ അത്രയാണ് അർശിൻ്റെ വലിപ്പം. അപ്പം അത്രത്തോളം സഹോദരങ്ങളെ വിശാലമായിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ അർശും കുർസിയുമെല്ലാം. ഒക്കെ വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല 9 വലായ ഊദുഹു ഹിഫ്ളുഹുമ, അതിൻ്റെ സംരക്ഷണം, ആ ആകാശഭൂമികളുടെ, ആ അർശിൻ്റെയും കുർസിയുടെയും ഒന്നും സംരക്ഷണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലാ യുസ്ഖിലുഹു, ഒരു പ്രയാസമുള്ള കാര്യമല്ല, ഭാരമുള്ള കാര്യമല്ല. ആകാശഭൂമികളുടെ ഹിഫ്ള്, അതിലുള്ളതിൻ്റെയും എല്ലാം അള്ളാഹുവിന് സഹിലാണ്, യസീറാണ്, എളുപ്പമാണ്. വഹുവൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വയം നിലനിൽക്കുന്നവനാണ്. റഖീബു അലാ ജമീഇൽ അഷ്യാ, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന, റഖീബായിട്ടുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നൊന്നും ഹൈഡായി പോവുകയില്ല, മറഞ്ഞു പോവുകയില്ല, മറന്നു പോവുകയില്ല. എല്ലാം അള്ളാഹുവിന് നിസ്സാരമായ കാര്യമാണ്. എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ മുത്തവാദിഅത്തുൻ ദലീലത്തുൻ സഗീറത്തുൻ, എല്ലാം ചെറുതാണ്, നിസ്സാരമാണ്. മുഹ്താജത്തുൻ ഫഖീറ, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എല്ലാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു അങ്ങേയറ്റത്തെ റിച്ച്, അള്ളാഹു ധന്യനാണ്, മാത്രമല്ല അവൻ സ്തുത്യർഹനാണ്. അൽ ഫഅലു ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നവൻ പ്രവർത്തിക്കുന്നവനാണ്. അല്ലാഹു അല്ലദീ ലാ യുസ്അലു അമ്മാ യഫ്അൽ, അള്ളാഹു എന്തൊന്ന് പ്രവർത്തിക്കുന്നു അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. വഹും യുസ്അലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്, സെറ്റികൾ. അള്ളാഹു എല്ലാത്തിനും ഉപരിയിലാണ്, അധികാരമുള്ളവനാണ്. വഹുൽ ഖാഹിറു ലികുല്ലി ഷൈൻ, എല്ലാത്തിൻ്റെയും കണക്ക് നോക്കുന്ന ഹസീബാണ് അള്ളാഹു. റഖീബുൻ അൽ അലിയുൽ അദീമാണ്, അവനല്ലാതെ ആരാധ്യനില്ല. സഹോദരങ്ങളെ, 10 വിശേഷണം, വഹുൽ അലിയുൽ അദീം, അള്ളാഹു സുബ്ഹാനഹു വതആല അത്യുന്നതനും മഹത്വമുള്ളവനുമാണ്. വഹുൽ കബീറുൽ മുഅ്താൽ, അള്ളാഹു വലിയവനാണ്, അത്യുന്നതനാണ്. അപ്പോൾ ഈ ആയത്തുകളിൽ ഇതിൻ്റെ മാനകൾ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ. 10 വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ ഈ 10 ജുമുലകളിൽ ഈ ആയത്തുൽ കുർസിയിൽ അടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വം

0: അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കി അവന് മാത്രം ഇബാദത്തുകൾ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദു സ്വാലിഹീൻ. അഷ്റഫ് സലഫി വാണിയമ്പലം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ ഈ എപ്പിസോഡിലൂടെ.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കുറച്ച് അകലെയുള്ള ബന്ധുവീട്ടിൽ വിവാഹത്തിന് ക്ഷണിക്കുകയുണ്ടായി. കുറേ യാത്ര ചെയ്യാനുണ്ട്. ശനി ഞായറാണ് കല്യാണം വരുന്നത്. യാത്രക്കുള്ള ടിക്കറ്റ് കിട്ടിയത് വെള്ളിയാഴ്ചയാണ്. ജുമാ നഷ്ടപ്പെടുന്ന രീതിയിലാണ് യാത്ര ചെയ്യാൻ കഴിയുക. വേറെ സമയങ്ങളിൽ ടിക്കറ്റ് കിട്ടുന്നില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് യാത്ര പോകാനുള്ളത്. വ്യാഴാഴ്ച യാത്ര പോകാൻ പറഞ്ഞെങ്കിലും വീട്ടുകാർ സമ്മതിച്ചില്ല. ബന്ധു വീട്ടിൽ കൂടുതൽ ദിവസം നിൽക്കേണ്ടി വരുമെന്നും അവർക്ക് ബുദ്ധിമുട്ടാകുമെന്നും പറഞ്ഞ് യാത്ര വെള്ളിയാഴ്ച തന്നെയാണ് ഉദ്ദേശിച്ചത്. ജുമാ നഷ്ടപ്പെടുത്തി ഇത്തരം യാത്ര ചെയ്യാമോ എന്നാണ്. ഇതേ വിഷയത്തിൽ മറ്റൊരു ശ്രോതാവ് ചോദിച്ച ചോദ്യം കൂടി പറയാം. അതിപ്രകാരമാണ്. നാട്ടിലേക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള ടിക്കറ്റ് എടുത്താൽ 10,000 രൂപ ലാഭമുണ്ട്. പക്ഷേ ജുമാ നഷ്ടപ്പെടും, എന്ത് ചെയ്യണം എന്നാണ്.
4: യാത്രക്കാരന് ജുമാ നമസ്കരിക്കുകയാണോ വേണ്ടത്, അതല്ല ആനുകൂല്യം ഉപയോഗിക്കുകയാണോ വേണ്ടത് എന്ന ഒരു മസ്അലയിൽ നിന്നാണ് ഇതിൻ്റെ മറുപടി നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് യാത്രക്കാരനാണ്, മറ്റൊന്ന് അദ്ദേഹം യാത്രയുടെ ആനുകൂല്യം ഉപയോഗിച്ച് ജുമാ നമസ്കരിക്കാതെ അയാൾ യാത്ര തുടരുകയാണ് എങ്കിൽ സാമ്പത്തികമായ ഒരു ലാഭവും അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാരൻ്റെ ആനുകൂല്യം സ്വീകരിക്കുകയാണ് അയാൾ വേണ്ടത്. യാത്രക്കാരന് ജുമാ നിർബന്ധമില്ല. അതിന് പകരമായി ളുഹർ സമയത്ത് അയാൾ നമസ്കരിച്ചാൽ മതിയാകും. ഇനി യാത്രാവേളയിൽ ളുഹർ കൃത്യമായ സമയത്ത് നിസ്കരിക്കുവാൻ പ്രയാസമാണ് എങ്കിൽ ഒന്നുകിൽ അസറിൻ്റെ സമയത്തേക്ക് നീട്ടിവെച്ചുകൊണ്ട് നിർവഹിക്കുകയാണ് വേണ്ടത്. തീർച്ചയായും യാത്രക്കാരൻ എന്നുള്ള നിലയിൽ ഇത്തരം ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും തൃപ്തികരം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക.
3: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഒരു മോട്ടോർ ഇൻഷുറൻസ് ഏജന്റാണ്. ഇതിൽ കിട്ടുന്ന കമ്മീഷനാണ് വരുമാനം. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
4: ഇൻഷുറൻസിൻ്റെ ഇസ്ലാമികമായ വിധി പല പ്രാവശ്യം നമ്മൾ അൽ ഇജാബയിലൂടെ ആവർത്തിച്ചതാണ്. അതിൽ മൈസിർ ചൂതാട്ട സമാനമായ ഒരു രംഗം കടന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ പണം തിരിച്ചു കിട്ടുന്നു, രിബ അതിൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരം ഇൻഷുറൻസ് ആണെങ്കിലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പലിശ കടന്നു വരുന്ന അതേ ഹുക്മ് ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കണം.

0: ഇപ്പോൾ നിർബന്ധ സാഹചര്യത്തിൽ വാഹനം നിർബന്ധമായി ഒന്ന് വാഹനം എടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മിക്ക രാജ്യങ്ങളിലും അതിന് സ്വാഭാവികമായും ചില കടമ്പകൾ കടക്കേണ്ടി വരും, ഇത്തരം ഇൻഷുറൻസുകൾ ചേരേണ്ടി വരും. അത്തരം വേളകളിലൊക്കെ ഇവിടെയുള്ള ചില നിയമങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ നിയമങ്ങളെ ഗൗനിക്കുവാൻ വേണ്ടി ആവശ്യമായ അത്ര അതിൽ പങ്കാളികളാകുക എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കാനുള്ളത്. അഥവാ ഗവൺമെൻറ് പറഞ്ഞ നിബന്ധന അത് പാലിക്കാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ രൂപത്തിൽ അതിൽ പങ്കാളികളാകുക. അതല്ല തനിക്കും വാഹനത്തിനും മറ്റുള്ളവരുടെ വാഹനത്തിനുമൊക്കെ വലിയൊരു സംഖ്യ കൊടുത്ത് താൻ വളരെ സുരക്ഷിതനാണ് എന്ന ബോധത്തോടു കൂടിയല്ല. കേവലം ഇനി ഒരു ചെറിയ സംഖ്യ അടച്ചാൽ, തേർഡ് പാർട്ട് അടച്ചാൽ രക്ഷപ്പെട്ടുവെങ്കിൽ അതെടുക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ മാഇദയിൽ നിർബന്ധ സാഹചര്യത്തിൽ നിഷിദ്ധമായത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ فَمَنِ اضْطُرَّ فِي مَخْمَصَةٍ غَيْرَ مُتَجَانِفٍ لِإِثْمٍ فَإِنَّ اللَّهَ غَفُورٌ رَّحِيمٌ എന്നാണ് പറഞ്ഞത്. ഒരു നിർബന്ധ സാഹചര്യത്തിൽ വിശപ്പടക്കുവാൻ വേണ്ടി അത്തരം നിഷിദ്ധങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാൽ അതിനോടൊരു ചായ്വില്ലാതെ, കിട്ടിയ അവസരമല്ലേ ഒന്ന് ഉപയോഗിക്കാം എന്ന് വിചാരിക്കാതെ ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ കുറ്റമില്ലാതെ പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞു. ഇതേപോലെ ആയിരിക്കണം ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടത്. ഏതായിരുന്നാലും ശരി, ഒരു ഭാഗത്ത് അങ്ങനെ. രണ്ടാമത്, ഈ ചോദ്യത്തിലുള്ളത് ഇത്തരം ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഇരിക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളം പ്രവൃത്തികൾ അവർക്കുണ്ട്. അത്തരം ജോലികൾ ചെയ്യുന്ന ആളുകൾ തനിക്കും തൻ്റെ ദീനിനും എതിരാകാത്ത എന്തെല്ലാം ജോലികൾ അതിൽ ചെയ്യാമോ അത് ചെയ്യുക. എന്നാൽ അത്തരം നിയമങ്ങൾ ബാധകമല്ലാത്ത, അത് നിഷിദ്ധമായി കാണാത്ത ആളുകളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, എല്ലാ പ്രവൃത്തിയും എല്ലാവരും ചെയ്യണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം നിഷിദ്ധമാണ് എന്നറിയുന്ന ഒരാൾ നിർബന്ധമായി, നിർബന്ധത്തിന് വഴങ്ങി ഒരു വാഹനം എടുക്കുമ്പോൾ ഇൻഷുറൻസിൽ ഭാഗമാകുന്നതും മറ്റൊരാൾ അതിൻ്റെ അപ്ലിക്കേഷൻ പൂരിപ്പിച്ചു കൊടുക്കുന്നതും രണ്ടും ഒരേപോലെ ആയിരിക്കുകയില്ല. അയാൾക്ക് അതല്ലാത്ത മറ്റ് സേവനങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ട്. ഈ സേവനങ്ങൾ പലിശ നിഷിദ്ധമായി കാണാത്ത, ഇൻഷുറൻസ് അനുവദീയമായി കാണുന്ന ആളുകൾക്ക് ചെയ്യുവാനുള്ള അവസരങ്ങളുമുണ്ടല്ലോ. അതാണ് പ്രസ്തുത വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: അശ്ലീല വീഡിയോ കാണുന്നതിൽ നിന്നും സ്വയംഭോഗം ചെയ്യുന്നതിൽ നിന്നും എങ്ങനെ ഒരു മോചനം നേടാൻ സാധിക്കും, വിശദീകരിക്കാമോ എന്നാണ്.
2: ഒരു വ്യക്തിക്ക് തെറ്റ് മനുഷ്യ സഹജമാണ്. തെറ്റുകൾ ചെയ്തേക്കാം, തെറ്റുകൾ വന്നു പോയേക്കാം. മൻ മിന്ന മസഅഖത് വമല്ലഹുൽ ഹുസ്ന ഫഖത്, ആർക്കാണ് യാതൊരു തെറ്റുമില്ലാത്ത ഒരവസ്ഥ ഉള്ളത്? നന്മ മാത്രം അവകാശപ്പെടാൻ ആരുമില്ല ഇവിടെ. ആരും നബിമാരല്ല, ആരും മലക്കുകളുമല്ല. മനുഷ്യർ തെറ്റ് വന്നു പോകുന്നവരാണ്. പക്ഷേ തെറ്റ് വന്നു പോകുന്നവരിൽ ഏറ്റവും ഉത്തമർ ആരാണ്? പശ്ചാത്തപിക്കുന്നവരാണ്. ഒരു മനുഷ്യന് പശ്ചാത്താപ ബോധം ഉദിക്കുക എന്നതും താൻ തെറ്റ് ചെയ്തു എന്ന ബോധം ഉദിക്കുക എന്നുള്ളതും ഏറ്റവും ഒരു നല്ല വിചാരമാണ്. ഒരു വ്യക്തി നല്ല വ്യക്തിയാണ് എന്നതിൻ്റെ തെളിവാണ് താൻ തെറ്റ് ചെയ്ത തെറ്റ് അംഗീകരിക്കുക എന്നുള്ളതും, തൻ്റെ അടുക്കൽ നിന്ന് തെറ്റ് വന്നു പോയി എന്നുള്ള ചിന്ത ഉണരുക എന്നുള്ളതും. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് നന്നാവാനും പൂർണ്ണത വരിക്കാനും സാധിക്കുള്ളൂ. തെറ്റ് ചെയ്തിട്ടും തെറ്റ് ചെയ്തവനെ പോലെയല്ല ഞാനൊരു തികഞ്ഞവനാണ്, എൻ്റെ അടുത്ത് ഒന്നും വന്നിട്ടില്ല എന്ന രീതിയിലാണ് എങ്കിൽ തെറ്റിൽ നിന്ന് വീണ്ടും തെറ്റിലേക്ക്, വീണ്ടും തെറ്റിലേക്ക്, അവസാന നാശകർത്തത്തിലേക്ക്, അങ്ങനെയാണ് വരിക. അതേസമയം ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു പോയി, ഞാൻ കണ്ടത് തെറ്റാണ്, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ അശ്ലീലതയാണ് ഈ കാണുന്നത്, ഇതെനിക്ക് ആപൽക്കരമാണ് എന്നൊരു വായന നടത്തുന്നുവെങ്കിൽ അത് അയാൾ നന്നാവാനുള്ളതിൻ്റെ അടയാളമാണ്. പിന്നെ കഴിവിൻപടി തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങാനുള്ള മുറകൾ പ്രയോഗിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഉണർത്തിയതുപോലെ നമസ്കാരം കൃത്യമാക്കുന്നു, അതേപോലെ നോമ്പെടുക്കുന്നു, അതേപോലെ ഇസ്ലാമികമായിട്ടുള്ളതായ സേവനങ്ങൾ, എഴുത്തുകുത്തുകളൊക്കെ നടത്തുന്നു എന്നാലും ചിലപ്പോഴൊക്കെ എന്നാണ്. അതൊരു ആത്മവിചാരണയുടെ വിഷയമാണ്. ആ ആത്മവിചാരണ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പറയപ്പെടുന്ന വഴുതൽ കൂടി, തെറ്റിലേക്കുള്ള ആ വഴുതൽ കൂടി ചികിത്സിക്കപ്പെടും. നമ്മൾ നമസ്കരിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നു, പക്ഷെ നമസ്കാരം കൃത്യമാണ് എങ്കിൽ ഇന്നസ്സലാത്ത് തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കർ, നമസ്കാരം മ്ലേച്ഛ കൃത്യങ്ങളിൽ നിന്നും ദുർവൃത്തികളിൽ നിന്നും മനുഷ്യനെ വിലക്കും, തടുക്കും. അപ്പോൾ നമസ്കാരം കൃത്യമാകുന്നുണ്ടോ എന്നുള്ള ഒരു പുനരാലോചന, ഒരു ആത്മവിചാരം, വിചാരണ, ഇത് നമ്മളിൽ വീണ്ടും സജീവമാകേണ്ടതുണ്ട്. ആ ഒരു സജീവതയിൽ നമ്മൾ ഇൻഷാല്ലാ പൂർണ്ണതയിലേക്ക്, കൂടുതൽ വീഴ്ചകളിൽ നിന്ന് ഒരു പൂർണ്ണതയിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരവസ്ഥ സംജാതമാകും. സഹോദരൻ കേൾക്കുന്ന പ്രഭാഷണങ്ങൾ തുടർത്തുക, ഉപദേശ നിർദ്ദേശങ്ങൾ തുടർത്തുക, കൂടുതൽ പുണ്യങ്ങളിൽ സജീവമാകുക, ഒപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കുക. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ നിയ്യത്ത് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉദവിയും തുറവിയും നൽകും. നമ്മൾ അള്ളാഹുവിനോട് ഒരു ചാണ് അടുക്കുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴമാണ് അടുക്കുക. നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു മുഴമെടുക്കുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് ഒരു മാറടുക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് ഓടി വരും. അങ്ങനെ നമ്മളുടെ നന്മയിൽ, നമ്മളുടെ ധാർമ്മികമായ ജീവിതത്തിൽ നമ്മൾ പശ്ചാത്തപിച്ചു കഴിയുന്നതിൽ ഏറെ സംതൃപ്തനാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വതആല. അതുകൊണ്ട് തന്നെ ആ ഒരു എയിമിൽ പ്രവർത്തനങ്ങളെ, കർമ്മങ്ങളെ സജീവമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ.
1: ചോദ്യം ഇതാണ്, ഇസ്ലാമിൽ അടിമത്തം അനുവദനീയമാണോ, അത് യുദ്ധ തടവുകാർ മാത്രമാണോ എന്നാണ്.
2: അടിമ സമ്പ്രദായം നിർത്തലാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ഇസ്ലാം പ്രായോഗികമതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായോഗികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളുമാണ് നൽകിയിട്ടുള്ളത്. അടിമകൾ വരുന്നത് യുദ്ധബന്ദികളായിട്ടാണ്. യുദ്ധത്തിൽ ബന്ദികളാക്കപ്പെടുന്നവരാണ് അടിമകളാവുക. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിമകൾ ഉണ്ടാകുമല്ലോ. ഇസ്ലാമിൽ സ്വതന്ത്രരായ ആളുകളെ അടിമകളാക്കി മാറ്റുന്നത് നിഷിദ്ധമാണ്, കൊടിയ പാപവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് അടിമ സമ്പ്രദായം സാർവത്രികമായിരുന്നു. മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയൊക്കെ ചരിത്രമെടുത്ത് വായിക്കുമ്പോൾ നമ്മൾ ആളുകളെ ആട്ടിപ്പിടിച്ച് അടിമകളാക്കുക, സ്വന്തം മക്കളെപ്പോലും അടിമച്ചന്തകളിൽ വിറ്റ് അടിമകളാക്കുക, മക്കളെ പോറ്റി വളർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അടിമകളാക്കി പ്രമാണിമാർക്ക് നൽകുക, നാടുകൾ കൊള്ള ചെയ്തും അക്രമിച്ചും അവിടെയുള്ള ആളുകളെ അടിമകളാക്കി പിടിച്ച് ദുരുപയോഗപ്പെടുത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്യുക, ഇതൊക്കെ നമ്മൾ സംസ്കാരങ്ങളിൽ വായിക്കുന്നുണ്ട്, ചരിത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, പല ജനവിഭാഗങ്ങളിലും വായിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിൽ ആ രീതിയിലൊക്കെയുള്ള അടിമ സമ്പ്രദായം വിലക്കുള്ള, വിരോധമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് അടിമകളെ ഇല്ലാതാക്കാൻ ഏവർക്കും പ്രായോഗികമായിട്ടുള്ളതായ നിയമങ്ങളെ നിശ്ചയിക്കുകയും അവസരങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടിമകൾ വന്നേക്കാവുന്ന വഴി ഒന്നാണ് എങ്കിൽ, യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അവസ്ഥയാണ് എങ്കിൽ, അടിമകൾക്ക് പുറത്തു പോകുവാനുള്ള വഴികൾ പലതാക്കി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചു. ആളുകൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾക്കും വലിയ തെറ്റുകൾക്കും പ്രായശ്ചിത്തങ്ങൾ വലുതും ചെറുതുമായി പറഞ്ഞിടത്തൊക്കെ അടിമയെ മോചിപ്പിച്ചാൽ അത് മതിയാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കേണ്ട ചില കുറ്റങ്ങളുണ്ട്. രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കേണ്ട ചില കുറ്റങ്ങൾ, അതിന് പകരം ഒരടിമയെ മോചിപ്പിച്ചാൽ മതി. ഈ കടുത്ത പ്രായശ്ചിത്തത്തിന് പകരം ഒരടിമ മതി. മൂന്ന് ദിവസം നോമ്പെടുക്കേണ്ട ചില കുറ്റകൃത്യങ്ങളുണ്ട്. മൂന്ന് ദിവസം നോമ്പെടുത്ത് പ്രായശ്ചിത്തം നൽകേണ്ട കുറ്റങ്ങൾ, അതിന് പകരവും ഒരടിമയെ മോചിപ്പിച്ചാൽ മതി. പ്രായശ്ചിത്തങ്ങൾ കടുത്തതായാലും കടുത്തതല്ലെങ്കിലും അടിമയെ മോചിപ്പിക്കുക എന്നാൽ പ്രായശ്ചിത്തം നൽകേണ്ടതില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാം അടിമമോചനത്തിന് നൽകുന്ന പ്രാധാന്യമാണത്. അടിമമോചനം ഇസ്ലാമിൽ വലിയ പുണ്യമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ധാരാളം ആയത്തുകൾ വായിക്കുന്നു അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ. ഫക്കു റഖബ, ഒരു മനുഷ്യൻ പുണ്യം നേടാൻ സാഹസപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ സാഹസം അത് അടിമമോചനമാണ് എന്നാണ് ഇസ്ലാം ഉണർത്തുന്നത്. പുണ്യാളന്മാർ സ്വർഗം അനന്തരമെടുക്കാൻ ചെയ്യേണ്ട പ്രവൃത്തികളെ പറഞ്ഞപ്പോൾ അടിമകൾക്ക് അന്നം നൽകലാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തി. സാമൂഹ്യ ശ്രേണിയിലുള്ള ആളുകൾ മുൻഗണനാക്രമത്തിൽ അവർക്കുള്ള സുഹൃതങ്ങളെ നന്മകളെ പഠിപ്പിച്ചപ്പോൾ വഅബ്ദുല്ലാഹ വലാ തുശ്രിക്കു ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങി. അള്ളാഹു പറയുന്നത് നോക്കൂ, വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബ്നി സബീൽ വമാ മലകത അയ്മാനുകും. ഇവിടെ നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാന തആല സുഹൃതം ചെയ്യേണ്ട ആളുകളെ എണ്ണിയപ്പോൾ അടിമകളെ എണ്ണുകയാണ്. ഇതേപോലെ ഇസ്ലാമിൽ രണ്ട് കൂലി ലഭിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വ്യക്തി അയാൾക്ക് കീഴിൽ അടിമകളുണ്ട് എങ്കിൽ ആ അടിമകൾക്ക് സംസ്കരണം നൽകി അവരെ മോചിപ്പിക്കുക, അവരെ വിവാഹം കഴിക്കുക, രണ്ട് കൂലി പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ്. ഇതേപോലെ അടിമമോചനത്തിൻ്റെ വിവിധ വഴികൾ, അതിന് പ്രതിഫലമേകുന്ന വിഷയങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്ര പറയുമ്പോൾ, ഈ ഭൗതിക ലോകത്തോട് യാത്ര പറയുമ്പോൾ, തൻ്റെ അവസാന നിശ്വാസങ്ങൾ വലിച്ചുവിടുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉപദേശം അന്നിസ വമാ മലകത്ത് അയ്മാനുകും എന്നാണ്. സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അടിമകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അടിമകളുടെ വിഷയത്തിൽ അള്ളാഹുവെ സൂക്ഷിക്കണം എന്ന തൻ്റെ അവസാനത്തെ വരി തിരുനബി പറഞ്ഞാണ് അന്ത്യശ്വാസം വലിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾ ആ വസീയത്ത് ശിരസ വഹിച്ചാണ് പ്രവർത്തിച്ചത്. അടിമകൾ മോചിപ്പിക്കപ്പെട്ടു, അടിമകൾ സ്വതന്ത്രരായി. സമൂഹത്തിൽ മൗലന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം സ്വാതന്ത്ര്യം നേടിയ അടിമകൾ അവർ ഉടമകളായി നേതാക്കന്മാരായി മാറുന്ന അവസ്ഥയിൽ ഉണ്ടായി. അവർ പണ്ഡിതന്മാരായി, അവർ പ്രാമാണികരായി, അവർ ഹദീസ് പണ്ഡിതന്മാരായി, അവർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായി, അവർ തഫ്സീർ പണ്ഡിതന്മാരായി, അവർ രാജാക്കന്മാരായി. അടിമകളുടെ ഭരണം, മൗലന്മാരുടെ ഭരണം നിലവിൽ വരുമാറ് സ്വാധീനം സിദ്ധിച്ച വിഭാഗമായി അടിമകൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്ത് പ്രകാരം മുസ്ലിമീങ്ങൾ പ്രവർത്തിച്ചതിനാലാണ്. അടിമകളുടെ ചരിത്രം നമ്മൾ മറ്റു സംസ്കാരങ്ങളിൽ വായിക്കുമ്പോൾ അടിമകളെക്കുറിച്ചുള്ള ചിത്രത എന്നും ഒരു അടിമ അടിമയായി ജീവിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. കഴുത്തിൽ ചങ്ങലകളായി, കൈകളിൽ വിലങ്ങുകളായി, ഭാരം പേറുന്നവനായി, കൃഷിയിടങ്ങളിൽ കാലികളെപ്പോലെ പണിയെടുക്കുന്നവനായി മാത്രമാണ് അടിമകളെ ഇതര സംസ്കാരങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഒരിക്കലും ഒരു അടിമക്ക് മോക്ഷമോ മോചനമോ ഇല്ലാതെ അടിമയായി തുടർന്ന് അടിമയായി കാലം കഴിയാനും മരണം വരിക്കാനും വിധിക്കപ്പെട്ട ജന്മമായിരുന്നു അടിമകളുടേത്. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ അടിമകൾ സ്വതന്ത്രരായ അടിമകൾ ഉടമകളായി. ബിലാൽ അടിമയായിരുന്നു. ഉമർ പറഞ്ഞത് ബിലാൽ സയ്യീദുന, ബിലാൽ നമ്മുടെ സയ്യീദാണ് എന്നാണ്. സയ്യീദ് എന്ന് പറഞ്ഞാൽ നേതാവ്, യജമാനൻ എന്നാണ്. അതാണ് ബിലാൽ. ഉദാഹരണം മാത്രം, ഇസ്ലാമിൽ പണ്ഡിതന്മാരിൽ, ഹദീസ് നിവേദകന്മാരിൽ, മുഹദ്ദിസീങ്ങളിൽ, ഫുഖഹാക്കളിൽ, മുഫസ്സിരീങ്ങളിൽ, സാഹിത്യകാരന്മാരിൽ, കവികളിൽ മൗലന്മാരുടെ നീണ്ട നിര കാണാം. നീണ്ട നിര. ആരാണ് ഈ മൗലന്മാർ? മോചനം ലഭിച്ച് സ്വാതന്ത്ര്യം നേടി പഠിച്ചു വളർന്നവർ, തങ്ങളുടെ വ്യക്തിത്വം വൈജ്ഞാനികമായി ആദർശരംഗത്ത് ഒക്കെ തെളിയിച്ച് ഉന്നതി പ്രാപിച്ച മഹത്തുക്കൾ. ബിലാൽ റളിയല്ലാഹു തആല അനു വിവാഹം കഴിച്ചത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് പേരിലൊരാളായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങളെയാണ്. ഇമാം അലി സൈനുൽ ആബിദീൻ്റെ ഉമ്മ ഹുസൈൻ റളിയല്ലാഹു തആലൻ്റെ ഭാര്യ അടിമസ്ത്രീയാണ്. ഒരു വ്യക്തി ഒരടിമസ്ത്രീ വിവാഹം കഴിച്ചാൽ ആ അടിമസ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടി പിന്നെ ആ അടിമസ്ത്രീ സ്വതന്ത്രയായി. അതിനെ അടിമയെന്ന് കാണാൻ പാടില്ല. പിന്നെയോ അത് തൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയാണെന്ന ആദരവിൽ ബഹുമാനത്തിൽ അവരെ സ്വീകരിക്കണമെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അടിമകൾക്ക് കൽപ്പിച്ച വിലയും അടിമകളുടെ വിഷയത്തിൽ ആവിഷ്കരിച്ച നിയമങ്ങളും ഏവർക്കും എപ്പോഴും ഏത് കാലക്കാർക്കും മാതൃകാപരം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയൊരു വിഷയമാണ്, പക്ഷേ ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയെന്ന് മാത്രം. അല്ലാഹു ആലം.
1: മരിച്ച വീട്ടിൽ നമ്മൾ പോയാൽ അവിടെ ഉസ്താദുമാർ വന്ന് ദുആ ചെയ്യുന്നത് കാണാം. ആ ദുആക്ക് നമ്മൾ ആമീൻ പറയാൻ പറ്റുമോ, അതോ നമ്മൾ തനിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണോ വേണ്ടത് എന്നാണ്.
3: ഇമാം മുസ്ലിം 919 നമ്പർ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിന്ന് അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹലർതുമുൽ മരീള അവിൽ മയ്യിത്ത ഫഖൂലു ഖൈറ, നിങ്ങൾ രോഗിയെയോ മയ്യത്തിനെയോ സന്ദർശിച്ചാൽ നല്ലത് പറയുക. ഫൈനൽ മലായിക്കത്തെ യുഅമ്മിനൂന അലാമ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ ചൊല്ലുന്നതാണ് എന്നാണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസിൻ്റെ നേരെ താഴെയായി ഇമാം മുസ്ലിം 920 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ സലമ മരണപ്പെട്ട സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു കിടന്നിരുന്നു അബൂ സലമയുടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കണ്ണ് അടച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ, റൂഹ് പിടിക്കപ്പെടുമ്പോൾ കണ്ണ് അതിനെ പിന്തുടരുന്നതാണ്. ഇത് കേട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ പലരും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദഉ അലാ അൻഫുസിക്കും ഇല്ലാ ബിഖൈർ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരുടെ കാര്യത്തിൽ നല്ലതല്ലാതെ പറയരുത്. ഫൈനൽ മലായിക്കത്ത യുഅമ്മിനൂന അലാമ തഖൂലുൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ ചൊല്ലുന്നതാണ് എന്ന്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർലി അബി സലമ വർഫ ദർജത്തുഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അള്ളാഹുവെ, അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ, സന്മാർഗികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പദവിയെ നീ ഉയർത്തണേ, അവശേഷിക്കുന്നവരിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാൽ അദ്ദേഹത്തിൻ്റെ അഭാവം നീ പരിഹരിക്കണമേ, സർവലോകരക്ഷിതാവേ ഞങ്ങൾക്കും അദ്ദേഹത്തിന് നീ പുറത്തു തരണേ, അദ്ദേഹത്തിൻ്റെ കബർ വിശാലാക്കണേ, അതിൽ പ്രകാശം നൽകണേ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതാണ് മരണവീട്ടിൽ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അങ്ങനെയായിരുന്നു. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമ്മളും സംഘടിതമല്ലാതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൂട്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നബി പ്രാർത്ഥിക്കുകയും അവിടെയുള്ളവരൊക്കെ ആമീൻ പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്കതൊരു മാതൃകയാക്കാമായിരുന്നു. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ച് സഹാബാക്കളത് കേട്ടു എന്നപോലെ നമ്മളും ഏത് മരണവീട്ടിൽ ചെല്ലുമ്പോഴും അവർക്ക് വേണ്ടി ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതിനൊരു ഉസ്താദിനെ വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഉസ്താദുമാർക്കതിൽ യാതൊരു പങ്കുമില്ല. ഓരോരുത്തരും ആ മരണപ്പെട്ട മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് സുന്നത്ത്. അല്ലാമ ഷെയ്ഖ് ഇബ്നു സൈമിൻ റഹ്മഹുള്ള പറഞ്ഞു, അവിടുന്ന് പറയുണ്ടായി, ലൈസ ഹാദാ മിൻ സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സംഘടിതമായി മയ്യത്തിന് വേണ്ടി ഇത്തരം പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പെട്ടതല്ല. വലാമിൻ സുന്നത്തുൽ ഖുലഫായി റാഷിദീന റളിയല്ലാഹു അൻഹും, അല്ലാഹു തൃപ്തിപ്പെട്ടവരായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയിൽ പെട്ടവരല്ല. ഇത്തരം ചര്യ അവരുടെ ചര്യയിലും പെട്ടതല്ല. ഒയിന്നമാക്കാൻ റസൂല് യുർഷിദുഹും ഇലാ യസ്തഗ്ഫിറുൽ മയ്യത്തി വയസ്സലു ലഹു തസ്ബീത്, മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാനും വിചാരണ വേളയിൽ അവർക്ക് സ്ഥൈര്യത്തിനുമായിട്ട് അള്ളാഹുവിനോട് തേടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിർദ്ദേശിച്ചിരുന്നത്. കുല്ലും ബി നഫ്സിഹി വലൈസ ജമാഅ, എല്ലാവരും സ്വന്തമായിട്ട് സംഘടിതമായിട്ടല്ല ഇങ്ങനെ ചെയ്യേണ്ടത് എന്നാണ് ഇബ്നു സൈമിയ റഹ്മഹുള്ള പറയുന്നത്. ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതും അതാണ്. അല്ലാഹു അഅലം.
1: തഹജ്ജുദ്, ളുഹ എന്നീ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം ദുആ ഉണ്ടോ എന്നാണ്.
4: സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായ ദിക്റുകൾ ഹദീസുകളിൽ പരാമർശിച്ചിട്ടുണ്ടോ എന്നാണ്. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ഫറള് നമസ്കാരങ്ങളെപ്പോലെ ദിക്റുകളും പ്രത്യേകമായി ഉള്ള വിറുദുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. വിറുദ് എന്ന് പറഞ്ഞാൽ ദിക്റുകൾ തന്നെയാണ്, പ്രാർത്ഥനകളടക്കമുള്ള ദിക്റുകൾക്കാണ് വിറുദ് എന്ന് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടില്ല. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകളായി ആകെ വന്നിട്ടുള്ളത് തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷമോ ഖിയാമുല്ലൈൽ നമസ്കാരത്തിന് ശേഷമോ അതേപോലെ തന്നെ തറാവീഹ് നമസ്കാരത്തിനൊക്കെ ശേഷം വിത്ര് നമസ്കരിച്ച ശേഷം ഇരിക്കുമ്പോൾ സലാം വീട്ടിയതിന് ശേഷം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞിരുന്നു എന്നും 3-ാമത്തെ തവണ ഒരൽപ്പം നീട്ടിയായിരുന്നു അത് ഉച്ചരിച്ചിരുന്നത് എന്നും ഹദീസുകളിൽ കാണാൻ കഴിയും. ഇതല്ലാത്ത മറ്റൊരു സുന്നത്ത് നമസ്കാരത്തിൻ്റെ ശേഷം പ്രത്യേകമായ ദിക്ര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം നമുക്ക് സമയമുണ്ട് എങ്കിൽ ഏത് ദിക്റുകളും എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ്. റസൂലുള്ള പ്രത്യേകമായി പഠിപ്പിച്ചതല്ല, നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ വേണമെങ്കിൽ ചൊല്ലാം. അതൊരു സുന്നത്താണ് എന്ന് വിചാരിച്ച് ചൊല്ലിയാൽ അത് ബിദ്അത്താകും, അല്ല എങ്കിൽ നമുക്കിഷ്ടമുള്ള അത്ര സ്വലാത്തുകൾ ചൊല്ലാവുന്നതാണ്.
5: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖരായ പണ്ഡിതന്മാരാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
6: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും 2 കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു, പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. 1 മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും, ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
7: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും ഇത്. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല.
8: ഇല്ല,
7: തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കഞ്ചസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലെ,
8: കോഴികളെ
7: ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആ ഒരു വീട്ടിൽ, ഇപ്പോൾ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മുടെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
8: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
7: യെസ്,
8: കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയണമെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ എന്താ, ഒരു കാലൊക്കെ ആകുമ്പോൾ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടോ കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തത് വലിയൊരവസ്ഥയാണ്. അത് മാത്രല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരും. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ. അതാണല്ലോ റിസർച്ചർ നല്ല സമയം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ളത്. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്നത ഇല്ലാതിരിക്കാൻ അതാണ്.
7: ഒരു
8: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്തറിയോ ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
7: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മൾ ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ,
8: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ. അവർ എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയും. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മൾ മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്.
7: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
8: ശ്രോതാക്കളാണ്
7: കമന്റ് ചെയ്യേണ്ടത്.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം എന്നത് ഹൃദയത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമാണ് നമ്മളെ ത്യാഗങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്, നമ്മുടെ സന്തോഷങ്ങൾ നിലനിർത്തുന്നത്. പല പ്രയോജനങ്ങളും നമുക്ക് കിട്ടുന്ന ഒന്നാണ് സ്നേഹമെന്ന് പറഞ്ഞാൽ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം അത് പാപമായിത്തീരുന്ന സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യുന്ന കണക്കൻ്റെ അനുഗ്രഹങ്ങളെ സന്ദർഭങ്ങളിലും സമയങ്ങളിലും നമ്മൾ ചോദിക്കാതെ ആവശ്യപ്പെടാതെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അളവറ്റ ദയാവരണും കരുണാവാരിധിയുമാണ് അള്ളാഹു. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു. ആ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം ശിർക്കാണ്, ബഹുദൈവത്വമാണ്, മഹാപാപമാണ്. സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സൃഷ്ടികളെ നമ്മൾ സ്നേഹിക്കുന്നു, ആ സ്നേഹം ഇബാദത്താണ്, ആരാധനയാണ്. അത് ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപമാണ്. മുഴുവൻ കർമ്മങ്ങളെയും നിഷ്ഫലമാക്കി കളയുന്ന പാപമാണത്. ഭൗതികതയ്ക്കപ്പുറത്തുള്ള അഭൗതികമായ നിലക്കുള്ള ഒരു സ്നേഹം, അത് അള്ളാഹുവോട് മാത്രമേ പറ്റൂന്നുള്ളതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സ്നേഹം പ്രതിഫലമായി തീരുന്ന ഘട്ടങ്ങളുണ്ട്. ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹം, അതായത് ഭൗതികമായ എന്തെങ്കിലും കാര്യ താല്പര്യങ്ങളോ ലാഭങ്ങളോ ഇല്ലാത്ത, നമ്മൾ ഏത് സ്നേഹത്തെ പരിശോധിച്ചാലും ആ സ്നേഹിക്കുന്നവർക്ക് സ്വാഭാവികമായും അതിലൊരു ലക്ഷ്യമുണ്ടാവും. സ്വന്തം മക്കളെ എത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എങ്കിൽ പോലും എനിക്ക് എൻ്റെ മക്കൾ നാളെ ഭാവിയിൽ എനിക്ക് ഉപകാരപ്പെടാം, എൻ്റെ ആൺകുട്ടി എനിക്ക് ഉപകാരപ്പെടാം, എൻ്റെ പെൺകുട്ടി എനിക്ക് ഉപകാരപ്പെടാം എന്നിരിക്കെ നമ്മൾ ആൺകുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കുന്നു, പെൺകുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കുന്നു. പല നിലക്കും നമുക്കെന്തെങ്കിലും സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുന്ന ആളെ നമ്മൾ സ്നേഹിക്കുന്നു. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കുന്നവരെയും സഹകരിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും ഒക്കെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏറ്റവും പ്രതിഫലാർഹമായ നാളെ പരലോകത്ത് അതിമഹത്തായ പ്രതിഫലം കിട്ടുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണത് അള്ളാഹുവിൻ്റെ കാര്യത്തിലുള്ള സ്നേഹം. ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അയാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ആത്മാർത്ഥമായും അതിന് കീഴ്പ്പെട്ടുകൊണ്ടും അത് അംഗീകരിച്ചുകൊണ്ടും അതിൻ്റെ നിയമങ്ങളെ കണിശമായും പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ മാത്രം മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് കിട്ടാനില്ല. അതുകൊണ്ട് മാത്രം ആ വ്യക്തിയെ സ്നേഹിക്കാം. അങ്ങനെ ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റിയാൽ അങ്ങനത്തെ എത്ര ബന്ധങ്ങൾ നമുക്ക് നമ്മുടെ ഫോണിൽ എത്ര കോണ്ടാക്ട്സ് ഉണ്ടാവും, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ, എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും. എന്നാൽ അവിടെ ബിസിനസ്സിൻ്റെ കാര്യത്തിലല്ല, മറ്റെന്തെങ്കിലും കാര്യത്തിലല്ല, നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു അടിമ, ഒരു ദാസൻ, ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്ന നിലക്കുള്ള ഒരു സ്നേഹം. അതിനെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അള്ളാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും കിട്ടാത്ത പരലോകത്ത് ഏഴ് പേർക്ക് തണൽ നൽകപ്പെടും. ആരൊക്കെയാണത്? ഇമാമുൻ ആദിൽ. യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ വളരെ പ്രയാസമുള്ള നല്ല ത്യാഗ മനസ്സും അതേപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള താല്പര്യവും ഉള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു സ്വാധീനമുള്ള അധികാരമുള്ള ഒരു വ്യക്തി, അയാൾ എപ്പോഴും അനീതിക്ക് മറ്റുള്ളവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അത്തരമൊരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞൊരു വ്യക്തി നീതിമാനായി നിലനിൽക്കുക കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അത് ഉഷാബുൻ ഷഫി ഇബാദത്തില്ല, യുവത്വത്തിൻ്റെ ഏറ്റവും പ്രസരിപ്പുള്ള സമയത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വിശ്വാസിയായി നിലകൊള്ള, ആ യുവത്വത്തിൻ്റെ സന്ദർഭത്തിൽ അങ്ങനെ സാധിക്കുക എന്നാണ് ത്യാഗാണത്. ഉറജുലും കൽബുഹും അല്ലക്കും ബിൽ മസാജിദ്, അള്ളാഹുവിൻ്റെ പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ട ഒരാൾ ഏത് സമയത്തും അള്ളാഹു ആരാധിക്കുക, അനുസ്കരിക്കാനും പള്ളിയിൽ പോകാനൊക്കെ ഉള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ആൾ. ഇനി പറയുന്ന നോക്കു, വറജുലാനി തഹബ്ബ ഫില്ലാഹി ഇജ്തമാ അലൈഹി വതഫറഖാനി. രണ്ടാളുകൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്നേഹിക്കാം, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരുമിക്കുക, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വേർപിരിയുക. അപ്പോൾ അവിടെ സ്നേഹം അള്ളാഹുവിൻ്റെ കാര്യത്തിലുള്ള സ്നേഹം, മതപരമായ ദീനിയായ ചിട്ടകളും കാര്യങ്ങളും പാലിക്കുന്ന ഒരാളെന്ന നിലക്ക് നമുക്കൊരു വ്യക്തിയോടുള്ള സ്നേഹം. വറജുലുൻ ദഅതുഹു ഇംറഅതുൻ ദാതു ഹുസ്നിൻ വ ജമാലിൻ. അതേപോലെ തന്നെ മറ്റൊരാൾ ആരാണ്? ഏഴ് കൂട്ടരിൽ ഒരു കൂട്ടരാരാണ്? ഒരു പുരുഷൻ അവനൊരു സ്ത്രീ ക്ഷണിക്കുന്നു, ഭംഗിയും തറവാടിത്വവും ഒക്കെയുള്ള ഒരു പെൺ ഒരു സ്ത്രീ ക്ഷണിക്കുന്നു. ആ പിന്നെ തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി തെറ്റായ ഒരു കാറ്റുമൻ ക്ഷണിക്കുന്നു. പോംപറണം എന്താ? ഇനി അഹാഫുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്ന ഒരാൾ. അതൊക്കെ എത്ര ത്യാഗമാരമായ പ്രവർത്തനങ്ങളാണ്. ആ കൂട്ടത്തിലാണ് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്വാഹ ഹത്താ ലാ തഅലമ ഷിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഒരു സദഖ കൊടുക്കുക, ഒരു ധർമ്മം കൊടുക്കുക, ആ ധർമ്മം വലത്തെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഇടത്തെ കൈ പോലും അറിയാത്ത രഹസ്യദാനം എന്തെങ്കിലും കൊടുത്ത നാലാൾ അറിയണമെന്നല്ലേ എപ്പോഴും ആഗ്രഹിക്കുക ആളുകൾ. അത്രയും ആത്മാർത്ഥത്തോട് കൊടുക്കുക. ഉറജുൻ ദക്കറല്ലാ ഹാലിയൻ, ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. വഫാദത്ത് അയിനാ കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക. ഇത്രയും ഭക്തിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമ. ഇവർക്കൊക്കെയാണ് ഈ ഏഴ് വിഭാഗമാണ്. അതിലൊന്നാണ് എന്ത്? അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള സ്നേഹം. സാധ്യമാവുകയാണെങ്കിൽ എത്ര ഉന്നതമായിരിക്കും നോക്കും നിങ്ങൾ. അല്പം ബോധപൂർവം കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് നാളെ പരലോകത്ത് തണൽ കിട്ടുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. മാത്രമല്ല അബൂ ഹുറൈറ എന്ന് പറയുന്ന മറ്റു ഹദീസിൽ കാണാൻ പറ്റും, ഇന്നല്ലാഹ തആല യഖൂലു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു പറയും, ഐനൽ മുതഹബ്ബൂന ബിജലാലി ജലാലിയൽ യൗം ഉലില്ലുഹും ഫീ ലില്ലി യൗമ ലാ ലില്ല ഇല്ലാ ലില്ലി. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, ഐനൽ മുതഹബ്ബൂന ബിജലാലി, എൻ്റെ മഹത്വത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ എവിടെയാണ്? എൻ്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിച്ചവർ എവിടെയാണ്? ഇന്ന് ഉലില്ലുഹും ഫിലില്ലി, എൻ്റെ തണലിൽ ഞാൻ അവർക്ക് തണൽ നൽകും. യൗമല ലില്ല ഇല്ലാ ലില്ലി, എൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഇന്ന് ഞാൻ അവർക്ക് തണൽ നൽകും എന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ, ഏറ്റവും നിസ്സഹായമായി മനുഷ്യൻ അങ്ങേറ്റത്തെ ആശങ്കകളോടുകൂടിയും ഭയത്തോടുകൂടിയും നിൽക്കുന്ന സമയത്ത് അള്ളാഹു വിളിച്ചു വരുത്തി തണൽ നൽകുന്ന ആളുകൾ ആരാണ്? അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മാത്രം പരസ്പരം സ്നേഹിച്ച വ്യക്തികളെയാണ്, ആ കൂട്ടായ്മയാണ്, ആ കൂട്ടുകെട്ടിനെയാണ് അവിടെ വരുന്നത്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്താ ചെയ്യുള്ളൂ? നല്ലതേ ചെയ്യാനുള്ളൂ. ആളുകൾക്ക് നന്മ വരുത്താനും ആളുകൾക്ക് നന്മകളെ പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള കൂട്ടായ്മകളാണ് എപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടിയും അതിൻ്റെ വ്യാപനത്തിന് വേണ്ടിയും അതിൻ്റെ മുന്നോട്ട് പോക്കിനും വേണ്ടി മാത്രം ഒരുമിച്ച് കൂടും, ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആളുകൾ. നാടിൻ്റെ ഏതോ മൂലയിൽ കിടക്കുന്ന ഒരു വ്യക്തി, എന്താണ് ആ വ്യക്തിയുമായി സ്നേഹബന്ധം? വിവാഹത്തിൻ്റെ പേരിലല്ല, കുടുംബബന്ധത്തിൻ്റെ പേരിലല്ല, മറിച്ച് എന്താണ്, അദ്ദേഹവും നമ്മളും ഉൾക്കൊള്ളുന്നത് ഒരേ വിശ്വാസമാണ്, ഒരേ ആദർശമാണ്. ആ നിലക്ക് അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്കുണ്ടായ ഒരു ബന്ധം, അങ്ങനെ താടുകളെ അവിടെ ഒന്നിച്ച് വിളിച്ചു ചേർക്കുമെന്നാണ്. മുആദ് ബിൻ ജബ്ർ റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് മറ്റൊരു ഹദീസ് കാണാൻ പറ്റും. സമിഅ്തു റസൂലല്ലാഹി അഖൂൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. വജബത്ത് മഹബ്ബത്തി ലിൽ മുതഹബ്ബീന ഫിയ, എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു എന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക്. വൽ മുതജാലിസീന ഫിയ, എന്റെ പേരിൽ പരസ്പരം സദസ്സു കൂടിയിരിക്കുന്നവർക്ക്. വൽ മുതസാവിരീന ഫിയ, എന്റെ പേരിൽ പരസ്പരം സന്ദർശിക്കുന്നവർക്ക്. വൽ മുതബാദിരീന ഫിയ, എന്റെ കാര്യത്തിൽ പരസ്പരം ചെലവഴിക്കുന്നവർക്ക് എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, എത്ര ഉന്നതമായിട്ടുള്ള കാര്യമാണ്! അതുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടുന്നു, അവൻ അനുസരിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു വ്യക്തിയുമായി ഉണ്ടാകുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഉദാത്തമായ ഉന്നതമായ ഒരു സൽപ്രവർത്തനമാണ്. ഇത് നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാകണം. മറ്റു ഭൗതിക താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിന് നാളെ മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ സ്നേഹം, അനേകം വ്യക്തികളുമായി അത്തരം സ്നേഹം സ്ഥാപിക്കുവാനും ഈ ഉന്നതമായ പ്രതിഫലങ്ങളെ പരലോകത്ത് കരസ്ഥമാക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
4: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
11: നമ്മുടെ ചിന്താ വോയിസ് ക്ലിപ്പാണ് ഇനി അല്ലേ.
12: മനുഷ്യൻ കുയിലിനെ കണ്ടപ്പോൾ കുയിലിനോട് പറഞ്ഞു, കുയിലെ, നിന്റെ പാട്ട് നല്ല അടിപൊളിയാണ്, പക്ഷേ നിന്റെ കളറുണ്ടല്ലോ അത് കറുപ്പായിപ്പോയി. റോസാപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, റോസാപ്പൂവെ, നിനക്ക് നല്ല ഭംഗിയാണ്, നല്ല മണവുമാണ്, പക്ഷേ നിനക്ക് ഭയങ്കര മുള്ളായിപ്പോയി. താമരപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് നല്ല ഭംഗിയുണ്ട്, പക്ഷേ നീ നിൽക്കുന്നത് ചെളിയിലാണ്. പക്ഷേ ചെടികളും ജീവികളും എല്ലാം കൂടി മനുഷ്യനെ കണ്ടു പറഞ്ഞു, മനുഷ്യ, നീ അടിപൊളിയാണ്, പക്ഷേ എന്ത് കാര്യം കണ്ടാലും അതിൻ്റെ കുറ്റവും കുറവും കണ്ടെത്താനുള്ള നിന്റെ ആ വാസനയുണ്ടല്ലോ, അതാണ് നിന്റെ കുഴപ്പം.
8: അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ഒരു ഒരു വലിയൊരു പ്രശ്നമാണ്. സാഹിൽ സാർ എന്താ പറയണേ?
11: എന്താ, ചെറിയ ഒരു ചിന്തിപ്പിക്കുന്ന വോയിസ് ക്ലിപ്പ് തന്നെയാണ് ഇതും.
8: അത് മനുഷ്യനെ എല്ലാറ്റിലും കുറവ് കണ്ടെത്തുക, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
11: പോരായ്മകളും ന്യൂനതകളും മാത്രം പോസിറ്റീവ്
8: കാണാതിരിക്കുക. അപ്പം നേരത്തെ നമ്മൾ നേരത്തെ ചിന്തയിൽ അല്ല കഥയിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കഴിവുകൾ കാണുകയും അവരവൻ്റെ കുറവ് മനസ്സിലാക്കുകയും ചെയ്താലാണ് ഒരുപാട് ഗുണം അതിനുള്ളത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടെ മനുഷ്യൻ കുയിലുകളോട് ഒക്കെ പറഞ്ഞിട്ടുള്ളതും അതുപോലെ പൂവിനോട് പറഞ്ഞൊക്കെ അതിൻ്റെ അതൊരു കഥ, അതൊരു ചിന്ത, ആസ്പദമായൊരു കഥയാണെങ്കിലും കുറവുകളെക്കുറിച്ച് വേഗം എടുത്തു പറയുന്നു. ചിലപ്പോൾ നമ്മളാൾ സംഗതി കുഴപ്പമില്ല, പക്ഷെ അവൻ പോക്കാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യും, എപ്പോഴും ആ നെഗറ്റീവുമെ പിടിച്ചിട്ട് പോസിറ്റീവ് ഒന്ന് പറഞ്ഞു വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, എന്നാലും അത് പോക്കാണ് എന്ന് പറയുന്ന കുറവുകളിൽ നിന്ന് അവൻ അവമതിക്കുന്ന അവസ്ഥ ഇത് മനുഷ്യനിൽ കാണും. അതുകൊണ്ടാണ് എല്ലാവരും തിരിച്ച് മനുഷ്യനോട് പറഞ്ഞു, എല്ലാറ്റിലും ആ കുറവ് കാണാനുള്ള ആ മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അതാണ് മനുഷ്യനെ ഇല്ലാതെയാക്കുന്നത്.
11: ശരിക്ക് അവന് പോക്കാണെന്ന് പറയുമ്പോൾ, ആ ഒരു പദം പറയുമ്പോൾ അവന് നല്ലതായിട്ട് അവന് ഉഷാറാണെന്ന് പറയാൻ പറ്റിയ ഒരുപാട് ഘടകങ്ങൾ അവനിലുണ്ട്. ശരിക്കും അതാണ് മുന്നിൽ കാണേണ്ടത്. ആ പോക്കാണെന്ന് പറയാൻ പറ്റുന്ന ആ കാര്യങ്ങൾ എന്താണോ അതാണ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് പിന്നെ പറഞ്ഞാൽ അതാ ആ വ്യക്തിക്കും പരസ്പരം ആ വ്യക്തിക്കുള്ള ഒരു ബന്ധം നിലനിർത്താനും ഒരു പരസ്പര സഹകരണ മനോഭാവം വളർത്താനൊക്കെ അതാണ് ശരിക്കും എന്ത് ചെയ്യുക, ആക്കം കൂട്ടുക.
8: എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും ഇതൊരു മനോഭാവം വളർത്തിയെടുക്കലാണല്ലോ, ആറ്റിറ്റ്യൂഡാണ്. ഇത് കുഞ്ഞുനാളിൽ നമ്മുടെ കുട്ടികളിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റണം. ഇത് പലപ്പോഴും ചില ആളുകൾ ജീവിതത്തിൽ കടന്നു വന്ന വഴികളിൽ ഇത്തരം കുറ്റങ്ങൾ കുറവുകൾ കേട്ടും അനുഭവിച്ചും വന്ന ആളുകൾ അങ്ങനെ തന്നെയായി പോവും. അവരെ ഈ ദോഷൈകതിർക്ക് എന്ന് പറയാന് ദോഷൈകതിർക്ക് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കുറ്റം നോക്കുക, അത് പോക്കാണ് അറിയും. അപ്പോൾ അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ.
12: എല്ലാ ഒരു വീടിൻ്റെ എല്ലാം സെറ്റപ്പായൊരു വീട്ടിൽ കൂടി അതിൽ കൂടി അതിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ മൊത്തം നോക്കിയിട്ട് കുറ്റം കാണാൻ കണ്ടില്ല എന്ന് പറഞ്ഞല്ലേ നമ്മൾ പറയുന്നത്. അവസാനം പറഞ്ഞ് വീട് പൊളിക്കാൻ കുറച്ച് പണിയാവും,
11: ഒന്നുമില്ലാത്തതുകൊണ്ട്
12: അപ്പോഴവിടെയാണ് അതാണ് കണ്ടെത്തിയത് എന്നതുപോലെയുള്ള മാനസികാവസ്ഥ മനുഷ്യന്മാരിലുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ അതിൻ്റെ വിഷമം അനുഭവിക്കുന്നത് കുടുംബത്തിലാണ്, വീട്ടിലാണെങ്കിൽ മകൻ്റെ ഒരു ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നം, അവരുടെ ഒരു ഗുണങ്ങൾ കാണാൻ കഴിയാത്തൊരു പാരൻ്റ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ആ മക്കൾ, അതുപോലെ ശരിയില്ല ശരിയില്ല എന്ന് പറയുന്ന എല്ലാ തെറ്റുകളും മാത്രം കണ്ട് അവർ ഡീമോട്ടിവേറ്റഡ് ആവാണ്. ഒരു മാർക്ക് മാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ശരികളൊന്നും കാണില്ല, തെറ്റ് മാത്രം കണ്ടത്. ഇതെന്താ ഇങ്ങനെ 50-ൽ 45 മാർക്ക് കിട്ടി, ഇതൊക്കെ തെറ്റാണല്ലോ അഞ്ചെണ്ണം. ആ 45 വില ഇല്ലാതെ ആയി.
11: ആ 45 മാർക്ക് വാങ്ങിയ കുട്ടിയെ ഒന്ന് അഭിനന്ദിക്കാനും അഭിനന്ദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓനെ നല്ലൊരു അപ്രീഷിയേഷൻ കൊടുത്ത ശേഷം പിന്നെ മോൾക്ക് ഏതാ തെറ്റിപ്പോ ആ നിലക്ക് ചോദ്യം കുഴപ്പമില്ല. പക്ഷേ അത് തീരെ പരിഗണിക്കാതെ എന്ത് ചെയ്യാണ്, ആ തെറ്റിയ ബാക്കി 5 മാർക്കിന് ഫയർ ചെയ്യുന്നത് മാത്രമാവുന്ന ഒരു സംഗതി ഇതെല്ലാ മേഖലയിലും ഉണ്ട്. ശരിക്കും
12: എല്ലാ മേഖലയും, മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഒരു സെയിൽസ്മാൻ അവിടുത്തെ പിന്നെ ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ, അതാ ഞാൻ പറഞ്ഞു സാമൂഹിക ജീവിയായ മനുഷ്യൻ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ബന്ധവും നല്ല ഒരു ഒരു ഊർജ്ജസ്വലമായ മൈൻഡും ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ്,
11: ശരിക്കും എനിക്ക് തോന്നുന്നു മനുഷ്യന് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ സംഗതി ഉണ്ട് എന്ന് തോന്നുന്നു. ശരിക്കും നമ്മൾ ബോധപൂർവം ഇത് മനസ്സിലാക്കി മാറ്റിയെടുത്താൽ തന്നെ ഈ ഒരു സ്വഭാവം നമ്മുടെ നിന്നും വിട്ടുപോകുള്ളൂ.
13: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കുറ്റമറ്റ ഹൃദയം എന്ന ഭാഗം ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
14: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുള്ള പരലോകം അവിടെ ദുനിയാവിലേതുപോലുള്ള വ്യവസ്ഥകളൊന്നും തന്നെയല്ല. ഇവിടെ ഒരു പക്ഷേ ഒരൽപ്പം സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരൽപ്പം പിടിപാടുള്ള ആളുകൾ, അവർക്കൊക്കെ അവരുടെ സമ്പത്ത് കൊണ്ട് അവരുടെ സ്ഥാനമാനങ്ങൾ കൊണ്ട് അവരുടെ പിടിപാടുകൊണ്ടൊക്കെ പല തെറ്റുകളിൽ നിന്നും പല കേസുകളിൽ നിന്നൊക്കെ ഊരിപ്പോരാൻ സാധിക്കും. എന്നാൽ പരലോകമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ രൂപത്തിലുള്ള ഒന്നല്ല. അവിടെ നമ്മുടെ സ്ഥാനമാനങ്ങൾക്കോ നമ്മുടെ സമ്പത്തിനോ ഒന്നും വില ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ശുഅറയുടെ 88-89 ആയത്തുകളിൽ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത് യൗമ ലാ യംഫഉ മാലുൻ വലാ ബനൂൻ. യൗമ ആ ദിവസം എന്ന് പറഞ്ഞാൽ ലാ യംഫഉ, അന്ന് പ്രയോജനപ്പെടുകയില്ല, അന്ന് ഉപകാരപ്പെടുകയില്ല. മാലുൻ സമ്പത്ത്, വലാ ബനൂൻ സന്താനങ്ങളും. അപ്പോൾ സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസമാണ് പരലോകത്തുള്ളത്, അഥവാ അങ്ങനത്തെ ഒരു ലോകമാണ് പരലോകം എന്ന് പറഞ്ഞാൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറയുന്ന കാര്യം അല്ലാഹു നമുക്കിങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ പറഞ്ഞു ഇല്ലാ മൻ, എന്നാൽ ഒരുവന് ഉപകാരപ്പെടും. അവൻ്റെ പ്രത്യേകത അത്തല്ലാഹ, അവൻ അല്ലാഹുവിലേക്ക് വന്നിട്ടുള്ളത് ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായിട്ടാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ലാ യഖിൽ മർആ മിൻ അദാബില്ലാഹി മാലുഹു, അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും ഒരാൾക്ക് തൻ്റെ സമ്പത്തുകൊണ്ട് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. സമ്പത്ത് നൽകിയിട്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക, അത് സംഭവിക്കുകയില്ല. ഭൂമി നിറയ സ്വർണം അതിനു വേണ്ടി ദണ്ഡമായി പ്രായശ്ചിത്തമായി അവൻ നൽകിയാലും ശരി സാധിക്കുകയില്ല. അപ്പൊ കോടീശ്വരനാണെങ്കിലും ശരി, മില്യണിയർ ആണെങ്കിലും ശരി, ലക്ഷപ്രഭു ആണെങ്കിലും ശരി, എത്ര വലിയ സമ്പന്നനായിക്കൊള്ളട്ടെ, ദുനിയാവിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോ അത് പരലോകത്തവന് ലഭിക്കും. അല്ല എങ്കിൽ അതുകൊണ്ട് അവന് പരലോകത്ത് ഉപകാരമൊന്നും ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മുഴുവൻ അവൻ നൽകിയാലും അവന് സാധിക്കുകയില്ല. അതേപോലെ തന്നെയാണ് സന്താനങ്ങളുടെ വിഷയവും. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ പകരമായി അവൻ പ്രായശ്ചിത്തമായി ദണ്ഡമായി നൽകിയാലും ശരി, അത് ഉപകാരപ്പെടുകയില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം, അതുപോലെ അള്ളാഹുവിൻ്റെ മതത്തിലുള്ള ഇഖ്ലാസ്, നിഷ്കളങ്കമായി ഈ മതത്തെ സ്വീകരിച്ച് അതിനുവേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ, ഷിർക്കിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ടുള്ള അവൻ്റെ ജീവിതം, ഇതാണ് പരലോകത്ത് ഉപകാരപ്പെടുക. അതാണ് അല്ലാഹ് പറഞ്ഞത്, മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം അഥവാ സാലിമിൻ മിനദ്ദനസി വശ്ശിരിക്കി, ഷിർക്കിൽ നിന്നും അഴുക്കുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട ഒരു ഹൃദയം. അങ്ങനെ പറയുമ്പോൾ അൽ ഖൽബു സലീം എന്ന് പറയുമ്പോൾ മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അൽ ഖൽബു സലീം കുറ്റമറ്റ ഹൃദയമെന്ന് പറഞ്ഞാൽ, അയ്യഅലമ ആ മനുഷ്യൻ അറിയലാണ്, അന്നല്ലാഹ ഹഖ്ഖുൻ തീർച്ചയായും അല്ലാഹു അവനാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്, അവന് പുറമെയുള്ളതെല്ലാം ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നതെല്ലാം ബാത്തിലാണ്, യഥാർത്ഥ ആരാധ്യനായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതല മാത്രമാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതല മാത്രമാണ്, എല്ലോറ്റിനും കഴിവുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതല മാത്രമാണ്, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അവൻ മാത്രമാണ്, അങ്ങനെ ഹക്കായിട്ടുള്ളത് അല്ലാഹു ആണ്. അവസാന നാൾ, അന്ത്യനാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും ഇല്ല. ഖബറുകളിൽ ഉള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിക്കും, അഥവാ മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഖബറിൽ ഉള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വതആല എഴുന്നേൽപ്പിക്കും. ഇതാണ് ഖൽബു സലീം എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതുപോലെ സഈദ് ഇബ്നുൽ മുസയ്യബ് റഹ്മഹുള്ള പറഞ്ഞത്, ഖൽബുൽ സലീം എന്ന് പറഞ്ഞാൽ വഹുവ ഖൽബുൽ മുഅ്മിനി, അതൊരു മുഅ്മിനിൻ്റെ ഹൃദയമാണ്. അത് ഹുവൽ ഖൽബു സ്വഹീഹ്, അത് സ്വഹീഹായ രോഗങ്ങളൊന്നുമില്ലാത്ത ശരിയായ ഒരു ഹൃദയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. لأن قلب الكافر والمنافق مريض. ഒരു കാഫിറിൻ്റെ ഹൃദയമാകട്ടെ, ഒരു മുനാഫിക്കിൻ്റെ അഥവാ കപടവിശ്വാസിയുടെ ഹൃദയമാകട്ടെ, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെല്ലാം രോഗമുള്ള ഹൃദയങ്ങളാണ് എന്ന് അദ്ദേഹം അതിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസം അത് നമ്മൾ ശരിയാക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള ഈമാൻ അത് നമ്മൾ ദൃഢമാക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് നമ്മൾ ഇഖ്ലാസ് ഉള്ളതാക്കുക, അപ്പോഴാണ് നമുക്ക് നാളെ പരലോകത്ത് എല്ലാം ഉപകാരപ്പെടുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
13: മാഷാല്ലാ, ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, കുറ്റമറ്റ ഹൃദയം. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
15: സ്നേഹം.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% ആണ് അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ

0: ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനം എന്ന എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. ഇന്ന് മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന ഭാഗം 10 ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ ബാക്കി ഭാഗമാണ്. മയ്യത്ത് നിസ്കാരത്തിൽ മൂന്നാമത്തെ തക്ബീറിൽ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇത്രയും ഭാഗമാണ് പഠിച്ചത്. അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഫീ ദിമ്മത്തിക്ക വഹബലി ജിവാരിക്ക. ഇന്ന് നമുക്ക് ഇത്രയും പഠിക്കാം. ഫഖീഹി മിൻ ഫിത്നത്തിൽ ഖബരി വഅദാബിൻ നാരി വഅൻത അഹ്ലുൽ വഫാഇ വൽ ഹഖ്. അത്രയും നമുക്ക് ഇന്ന് പഠിക്കാം. ഫഖീഹി ഫഖീഹി, അവിടെ ഖാഫാണ്, ഖാഫിന് കസ്ര. ഫഖീഹി മിൻ ഫിത്നത്തിൽ ഖബരി, ഖബരി ഖാഫാണ്, കുത്തുള്ള ഖാഫ്. ഖബരി വഅദാബിൽ അന്നാരി, വഅദാബി ഐനും കുത്തുള്ള ദാലും. വഅദാബിൻ നാരി വഅൻത അഹ്ലുൽ വഫാഇ വൽ ഹഖ്. ഖാഫാണ്, കുത്തുള്ള ഖാഫ്. ഖാഫിന് ഷദ്ദുണ്ട്, കസറുമാണ്. വൽ ഹഖ്, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഫഖീഹി മിൻ ഫിത്നത്തിൽ ഖബരി വഅദാബിന്നാർ, അതുകൊണ്ട് നീ നരകശിക്ഷയിൽ നിന്നും ഖബറിലെ പരീക്ഷണങ്ങളിൽ നിന്നും ഇയാളെ സംരക്ഷിക്കണമേ. വഅൻത, നീ അഹ്ലുൽ വഫാഇ വൽ ഹഖ്, അതിവിശ്വസ്തനും അത്യധികം സത്യസന്ധനുമാകുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥന മുഴുവനായൊന്ന് പറഞ്ഞു നോക്കാം. അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഫീ ദിമ്മത്തിക്ക വഹബലി ജിവാരിക്ക ഫഖീഹി മിൻ ഫിത്നത്തിൽ ഖബരി വഅദാബിൻ നാരി വഅൻത അഹ്ലുൽ വഫാഇ വൽ ഹഖ്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാനിൻ ഫീ ദിമ്മത്തിക്ക വഹബലി ജിവാരിക്ക ഫഖീഹി മിൻ ഫിത്നത്തിൽ ഖബരി വഅദാബിൻ നാരി വഅൻത അഹ്ലുൽ വഫാഇ വൽ ഹഖ്. ഈ പ്രാർത്ഥനയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അള്ളാ നമുക്കത് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ ഭാഗം 10, ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കുടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: തൊഴിലാളികളും AI കാലവും. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ. എഴുത്ത് ഹബീബ് റഹ്മാൻ, കരുവൻപൊയിൽ. തൊഴിലിൻ്റെയും തൊഴിലാളികളുടെയുമൊക്കെ രീതിയും രൂപവും മുച്ചൂടു മാറുകയാണ്. പഴയകാലത്തെ തൊഴിലോ തൊഴിലാളികളോ അല്ല ഇനി വരാൻ പോകുന്നത്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും സംവിധാനങ്ങളും തൊഴിൽ എന്ന വാക്കിനെപ്പോലും പുനർനിർവചിക്കുകയാണ്. കാലബന്ധിതമോ സമയബന്ധിതമോ സ്ഥലബന്ധിതമോ ആയ ജോലികൾ ഒരുപക്ഷേ ഇനി അപ്രസക്തവും അപ്രായോഗികവുമായിരിക്കും. പക്ഷെ തൊഴിലും തൊഴിലാളിയുമൊക്കെ വിഭിന്ന രൂപങ്ങളുടെയും ഭാവങ്ങളുടെയും അപ്പോഴും ലോകത്ത് നിലനിൽക്കും. അതിനനുസരിച്ച് സ്കില്ലുകളും അറിവുകളും നമുക്കുണ്ടാവണമെന്ന് മാത്രം. വിശേഷ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുത്തുന്ന സാധ്യതകളെയും സാധുതകളെയും ഉപയോഗിക്കാനുള്ള അറിവും കഴിവും നാം ആർജിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. 8 മണിക്കൂർ ജോലി എന്ന മുദ്രാവാക്യമുയർത്തി 1886 മെയ് 4 ചിക്കാഗോയിലെ ഹേം മാർക്കറ്റ് സ്ക്വയറിൽ നടന്ന റാലിയിലേക്ക് അജ്ഞാതരായ തൊഴിലാളി വിരുദ്ധർ ബോംബുകളും തോക്കുകളും വർഷിച്ച് ഏതാനും പേരെ രക്തസാക്ഷികളാക്കി. ലോകത്ത് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചപ്പോൾ മുഖ്യ വ്യാവസായിക രാജ്യങ്ങളായിരുന്ന ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളിലെ തൊഴിലാളികൾ 12 മുതൽ 15 വരെ മണിക്കൂർ നിരന്തരം ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു. പക്ഷേ ഇതിനു മുമ്പ് തന്നെ 1840കളിൽ ലോകമെങ്ങും ഫ്യൂഡൽ വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുകയും തുടർന്ന് ലണ്ടൻ ആസ്ഥാനമാക്കി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന നിലവിൽ വരികയും ചെയ്തു. 1848 കാർൽ മാർക്സ് എംഗൽസിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വ്യാവസായിക തൊഴിലാളികൾക്കിടയിൽ വമ്പിച്ച സ്വാധീനവും പ്രചാരവും നേടി. ഇതിൻ്റെ എല്ലാം അനുരണനമെന്നോണമാണ് മേൽപ്പറഞ്ഞ രക്തസാക്ഷിത്വം മെയ് 1 തൊഴിലാളി അവകാശ ദിനമായി ആചരിക്കാനായി പ്രേരണയായത്. ചരിത്രപ്രസിദ്ധമായ ഒക്ടോബർ വിപ്ലവത്തിനും 31 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ മെയ് ദിനം പിറന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ 1889 ജൂലൈ 14 പാരീസിൽ ചേർന്ന 2ാം ഇന്റർനാഷണലിലാണ് മെയ് ദിനം സർവ്വരാജ്യ തൊഴിലാളി ദിനമായി ആചരിക്കാനായി ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ ആഹ്വാനം ചെയ്തത്. ഔദ്യോഗികമായി 1927 ഡൽഹിയിൽ ചേർന്ന AITUC സമ്മേളനമാണ് മെയ് ദിനം ആചരിക്കാൻ ഇന്ത്യയിലെ തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തത്. 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കേരളത്തിൽ മെയ് ദിനം ഒഴിവ് ദിനമായി പ്രഖ്യാപിച്ചു. ലോക തൊഴിലാളി ഫെഡറേഷൻ 1945 പാരീസിൽ രൂപീകൃതമാകുന്നത് മെയ് ദിനാചരണങ്ങളുടെ കൂടി തുടർച്ചയാണ്. ലോകത്താകെ 2023 കണക്കനുസരിച്ച് 3.63 ബില്യൺ തൊഴിലാളികളാണുള്ളത്. അസംഘടിത മേഖലകളിലെ തൊഴിലാളികളെ കൂടി പരിഗണിക്കുമ്പോൾ ഇനിയും കൂടും. 21ാം നൂറ്റാണ്ട് ആരംഭിച്ച ശേഷം നമുക്കറിയാകുന്നത് സാമ്പത്തിക വ്യാവസായിക രംഗത്തിൻ്റെ വളർച്ച താഴോട്ടാണ്. 1ാം കിട രാജ്യങ്ങൾ മുതൽ പിന്നോക്ക രാജ്യങ്ങൾ വരെ ഇതിനപവാദമല്ല. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് തൊഴിൽ രഹിതരായിത്തീരുന്നത്. മിക്ക രാജ്യങ്ങളിലും തൊഴിൽ സുരക്ഷിതത്വമോ മാന്യമായ വേതനമോ ഇല്ലാതെ തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. ഇത് കൊറോണാനന്തരശേഷം തൊഴിലും തൊഴിലാളികളുമൊക്കെ സമൂല മാറ്റത്തിന് വിധേയമായി. ചെറുകിട സ്ഥാപനങ്ങൾ മുതൽ നമ്പർ 1 വലിയ കമ്പനികൾ വരെ 1000കണക്കിന് തൊഴിലാളികളെ നിഷ്കരണം പിരിച്ചുവിട്ടു. ഇന്ത്യയിലാകട്ടെ നിക്ഷേപത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും വളർച്ച ലക്ഷ്യമിടുന്ന പേരിൽ നടപ്പാക്കുന്ന നയങ്ങളൊക്കെയും തൊഴിലാളി വിരുദ്ധമാണ്. സ്മാർട്ട് സിറ്റികളെന്നും ഓട്ടോണമസ് വില്ലേജുകളെന്നും മറ്റുമുള്ള ഓമനപ്പേരുകളിട്ട് വിളിക്കുന്നിടന്നൊക്കെയും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന കേന്ദ്രമായി മാറുകയാണ്. 45 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണിപ്പോൾ ഇന്ത്യ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എക്കണോമിയുടെ താഴ്ചയും ഗവൺമെൻറ് പോളിസികളും ജലവൈദ്യുത ലഭ്യതയുടെ അപര്യാപ്തിയുമൊക്കെയായി 2016 ജൂൺ മുതൽ ബിസിനസ് വളർച്ച താഴ്ന്ന നിരക്കിലാണെന്ന് അടുത്തിടെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വകാര്യ മേഖലാ കമ്പനികളിൽ പോലും ഈ 5 വർഷത്തിനിടെ 5.8% വരെ താഴോട്ടു പോകുന്ന സാമ്പത്തിക വളർച്ചയാണ് കാണിക്കുന്നത്. ഇതിനേക്കാൾ എല്ലാം നമ്മെ ഭയപ്പെടുത്തുന്ന വസ്തുത മോദി ഗവൺമെന്റിന്റെ അമിതമായ കോർപ്പറേറ്റ് ആശ്രിതത്വം മൂലം ചുറ്റെടുക്കുന്ന പുത്തൻ തൊഴിൽ നിയമങ്ങളും നയങ്ങളുമാണ്. തൊഴിലിൻ്റെയും തൊഴിലാളികളുടെയും വളർച്ചയ്ക്കും സംരക്ഷണത്തിനുമായി നിലവിൽ വന്ന 44 തൊഴിൽ നിയമങ്ങളെ കൂലി, തൊഴിൽ സുരക്ഷിതത്വം, ആരോഗ്യവും തൊഴിൽ അവസ്ഥകളും വ്യാവസായിക ബന്ധങ്ങളും സാമൂഹിക സുരക്ഷിതത്വവും എന്നീ കേവലമായ 4 തൊഴിൽ കോഡുകളിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്നിരിക്കുന്നു. തൊഴിലാളികൾക്കിനി വളരെ കുറഞ്ഞ അവകാശങ്ങളുമായി വലിയ വലിയ ഉത്തരവാദിത്വവും ജോലിഭാരവും നിർവഹിക്കേണ്ടി വരും എന്നർത്ഥം. ചരിത്രപ്രസിദ്ധമായ തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ദിനമാണ് മെയ് 1. ത്യാഗവും സഹനവും ക്ലേശവും നിറഞ്ഞ തൊഴിലാളികളുടെ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും സമർപ്പണത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ചരിത്രം മെയ് ദിനങ്ങൾ ഉറപ്പെടുത്തുന്നു. മെയ് ദിനം ആഘോഷങ്ങളുടെ മാത്രം ദിനമല്ല, വരാൻ പോകുന്ന ശക്തവും തീവ്രവുമായ സമരങ്ങളിലേക്കുള്ള മുന്നൊരുക്കത്തിന് ഊർജം പകരുന്ന ദിനാചരണം കൂടിയാണ്. മെയ് ദിനത്തിന്റെ ഓർമ്മകൾ പഴയകാലത്തെക്കുറിച്ച് മാത്രമല്ല, പുതിയ കാല ദുരിതങ്ങളെക്കുറിച്ചും വിലയിരുത്താനും പുതിയ പോരാട്ടങ്ങൾക്ക് കരുത്തുപകരാനും പുതിയ സാധ്യതകൾക്കനുസരിച്ച് വളരാനും ഉള്ളതാണ്. ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്തിന്റെ 80% ആഗോള ജനസംഖ്യയുടെ 1% വരുന്ന ഒരുപിടി സമ്പന്നർ കൈയടക്കി വയ്ക്കുമ്പോൾ 450 കോടിയിലേറെ ജനങ്ങൾ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും പട്ടിണിയിലുമാണ് കഴിയുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. നാം ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് നമുക്കുകൂടി അവകാശപ്പെട്ടതാണെന്നും അനീതിയും അസമത്വവും അവസാനിപ്പിക്കണമെന്നും എന്നത്തേക്കാളും കൂടുതൽ ശക്തമായി ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ ആവശ്യപ്പെടേണ്ട സമയമാണിത്. മാത്രമല്ല, അത് നേടിയെടുക്കാനുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ കൂടുതൽ കരുത്തോടെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് തൊഴിലാളികൾക്കും അവരുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്കും കഴിയേണ്ടിയിരിക്കുന്നു. എല്ലാ തൊഴിലാളികളെയും നമുക്ക് അഭിവാദ്യം ചെയ്യാം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പണ്ട്
1: കേട്ടില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിസ്ഡം സ്പോട്ട് ലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി നാം പോകുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചില പ്രസ്താവനകൾ ഈയിടെ പുറത്തിറക്കിയിരുന്നു. വിഷയം മറ്റൊന്നുമല്ല, പശ്ചിമേഷ്യൻ ആ യുദ്ധ സാഹചര്യത്തിൽ രാജ്യത്ത് വ്യത്യസ്തമായ രൂപത്തിൽ വിലക്കയറ്റം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളായിരുന്നാലും പാചക വാതകമായിരുന്നാലും ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മെറ്റീരിയലുകളുടെ വിലക്കയറ്റമായിരുന്നാലും അങ്ങനെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പലതിൻ്റെയും വില വർധനവ് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ പ്രസ്താവനകളായി പുറത്തിറക്കിയിരുന്നു. സ്വർണം ഒരു വർഷത്തേക്ക് വാങ്ങിക്കരുത്, അതുപോലെ പരമാവധി വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉപയോഗപ്പെടുത്തണം, അതുപോലെ തന്നെ പെട്രോളിയം ഉപയോഗം കുറയ്ക്കണം, അങ്ങനെ ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു സർക്കാരിൻ്റെ, അത് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ് ആയിരുന്നാലും, ഇത്തരം സാഹചര്യങ്ങളിൽ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റത്തെ നിയന്ത്രിക്കാനുള്ള ഒരു ബാധ്യത കൂടി നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ് ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് മാത്രം ഇത് പരിമിതപ്പെടുത്തേണ്ടതാണോ എന്നത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വിലക്കയറ്റത്തിന് അത് പരിഹരിക്കുവാൻ, അതിനെ നേരിടുവാൻ എന്ന വണ്ണം ഈ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പരിഹാരമാണോ ഇത്?
1: അല്ല, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി മുന്നോട്ട് വെച്ച ഈ ആശയങ്ങൾ പലതും നല്ലതാണ്. മാത്രമല്ല, അതിനു വേണ്ടി പറഞ്ഞ കാരണങ്ങളാകട്ടെ, അതും സ്വീകാര്യമാണ് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല, നേരത്തെ ഈ സമാനമായ ഈ രീതിയിലുള്ള പല നിയന്ത്രണങ്ങളും മുൻപുള്ള ഭരണകൂടങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒരു 1968 ഒരു ഗോൾഡ് കൺട്രോൾ ആക്ട്, അന്ന് മൊറാർജി ദേശായിയാണ് ഫിനാൻസ് മിനിസ്റ്റർ എന്ന് എൻ്റെ ഓർമ്മ, ഗോൾഡ് കൺട്രോൾ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 1992 വരെ നിലനിന്നിരുന്നു അത്. ഇതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2008 മറ്റോ മൻമോഹൻ സിംഗ് എന്താണത്, നിങ്ങൾ ഉപഭോഗം കുറക്കുന്നത് രാജ്യസ്നേഹമാണ് എന്ന രീതിയിലുള്ള പ്രസ്താവന പോലും നടത്തിയിട്ടുണ്ട്. ഈ 1965 വലിയ ഭക്ഷ്യക്ഷാമുണ്ടായി. നമുക്കറിയാം, അമേരിക്കയിൽ നിന്നൊക്കെ ഗോതമ്പൊക്കെ ഇറക്കുമതി, അല്ലെങ്കിൽ അവർ നമുക്ക് സൗജന്യമായിട്ട് ഗോതമ്പൊക്കെ തന്ന സംഭവം ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹം ജനങ്ങളോട് ഒരു അഭ്യർത്ഥന പോലും നടത്തി, നിങ്ങൾ ആഴ്ചയിൽ ഒരു നേരം എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം. എന്നിട്ട് അദ്ദേഹം ആ ഒരു ശാസ്ത്രീയ വ്രതം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം അത് മാതൃക കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇത് മറ്റേ പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിനകത്തൂടെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, ഉപഭോഗം കുറയ്ക്കുക, അതിലൂടെ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ കൂട്ടുക. കാരണം ഇവിടെ ഈ പെട്രോളിയം പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, ഗോൾഡ് എന്ന് പറയുന്നതൊക്കെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തോതിൽ നമ്മളുടെ പിന്നെ ഡോളർ അതിനുവേണ്ടി എക്സ്ചേഞ്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ശരിയായ ഒരു നിലപാടൊക്കെ തന്നെയാണ്. മാത്രമല്ല, ലോകത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. $50 ബില്യൺ മറ്റോ തുല്യമായിട്ടുള്ള ഗോൾഡാണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അതൊരു ഉൽപ്പാദനക്ഷമമല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുമാണ്, അതിൽ നമുക്ക് വ്യത്യസ്തമില്ല. പക്ഷേ ഇവിടെ മറ്റു ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ചില, ഒന്നാമത് ഇത് ആരോടുള്ള അഭ്യർത്ഥനയാണെന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ ഇവിടുത്തെ കർഷകർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഇവരൊക്കെ തന്നെ അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അവരെ സംബന്ധിച്ചുള്ളവർ അനാവശ്യമായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുകയോ അനാവശ്യമായി ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കുകയോ ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ രണ്ട് വിഭാഗങ്ങളിലും, ഒന്നുകിൽ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ, പിന്നെയോ ഉന്നതരായിട്ടുള്ള ആളുകൾ, ഇവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഇതിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരോടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് മാത്രം കൊണ്ടായില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ഇതിന് തിരഞ്ഞെടുത്തൊരു സമയം, ഇതിപ്പോൾ നമുക്കറിയാം ഈ ക്രൈസിസ് രൂപപ്പെടുന്ന സമയത്ത് പലപ്പോഴും പത്രമാധ്യമങ്ങളൊക്കെ ഈ വിഷയം ഉന്നയിച്ചപ്പോഴെല്ലാം ഇന്ത്യക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് പൊതുവെ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ ഇറാനുമായി നല്ല ബന്ധമുള്ള രാജ്യമാണ്, അല്ലെങ്കിൽ ഹോർമോസിലുള്ള ഈ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇന്ത്യയെ ബാധിക്കില്ല, എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഇലക്ഷൻ കഴിയുന്നത് വരെ കാത്തു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളൊരു വഞ്ചിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരു പ്രവണത പൊതുവേ സർക്കാർ എല്ലാ കാലത്തും ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിയുന്നവരെ കാത്തു നിന്നു എന്നിട്ട് പ്രൈസ് കൂട്ടി, ഗ്യാസിൻ്റെ വില കൂട്ടി, ഡൊമസ്റ്റിക് ഗ്യാസിൻ്റെ വില കൂട്ടി, മറ്റ് കൊമേഴ്സ്യൽ ഗ്യാസിൻ്റെത് 1000 ചില്ലാൻ രൂപയ്ക്കാണെന്ന് വെച്ച് കൂട്ടിയത്. അപ്പോൾ വിലക്കയറ്റത്തിന് യഥാർത്ഥത്തിൽ കാരണമായി തീരുന്ന ഏറ്റവും വലിയ ഒരു ഹൈക്ക്, പ്രൈസ് ഹൈക്ക് നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ജനങ്ങളോട് പറയാണ് നിങ്ങൾ കുറച്ചുകൂടെ സഹിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റായിട്ട് ജനങ്ങളുടെ മുകളിൽ വീണ്ടും ഒരു ബാധ്യത അടിച്ചേൽപ്പിക്കുക, നിങ്ങളതിന് കാരണക്കാരനെന്ന് പറയുന്നത് പോലെ ആണ്. സത്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ കാലത്ത് ആലോചിച്ച് നോക്കൂ, എത്രയോ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും ബി ജെ പി സംബന്ധിച്ചോളം കോടിക്കണക്കിന് രൂപ അവർ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിരുന്നു. അപ്പോൾ ഈ സമയത്തൊന്നും ഇത് ഈ ബുദ്ധി തോന്നിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ചാണ്ടിയുമ്മൻ എന്ത് ചെയ്തു, അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു ഫ്ലക്സ് ഇല്ല, ബോർഡില്ല, മറ്റേ സൈക്കിളിൽ അദ്ദേഹം പ്രചരണത്തിന് പോയി. അദ്ദേഹം പറഞ്ഞ 78 ലക്ഷം രൂപ സേവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ ഈ പറയുന്ന ആയിരക്കണക്കിന് കാൻഡിഡേറ്റ്സ് എത്ര കോടി രൂപ സേവ് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആ സമയത്ത് ചെയ്തില്ല. ഇനി നമ്മുടെ ചോദ്യം, ആരാണ് ഇതിന് മാതൃക കാണിക്കേണ്ടതെന്നുള്ളതാണ്. ഒന്നാമത് മാതൃക കാണിക്കേണ്ടത് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ യാത്രകൾ കുറക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ പ്രത്യേകിച്ച് വിദേശ യാത്രകളും മറ്റൊക്കെ. നമുക്കറിയാം ഒരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ മന്ത്രിയോ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അകമ്പടി വാഹനങ്ങളുടെ ഒരു വലിയ നിരയുണ്ടാവും. അപ്പോൾ അവർ യാത്ര ചെയ്താത്തന്നൊരു ബാധ്യതയാണ്, ഉണ്ടാത്തൊരു ബാധ്യത നമുക്ക് അത്രയും നഷ്ടം കുറയുന്ന അർത്ഥം. അത് എത്രത്തോളം ഇത് കുറയ്ക്കും, ഒരു വലിയ ചോദ്യമാണല്ലോ. പിന്നൊന്നെന്ന് വെച്ചാൽ, ഈ ആരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഡംബര വിവാഹം നടത്തിയത്? അത് ഈ ഈ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് 5000 കോടി രൂപയുടെ വിവാഹധൂർത്ത് നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്തവരാണിവർ. അന്ന് ഇവർക്കാർക്കും ഒരു മനസാക്ഷിക്കുത്ത് തോന്നിയില്ല, ഈ സ്പെൻഡിങ് രാഷ്ട്ര താല്പര്യത്തിനെതിരാണ് എന്ന് തോന്നിയില്ല. സമാനമായ രീതിയിൽ നമുക്കറിയാം ഈ ഒരുപാട് മറ്റൊരു ഒരു ബി ജെ പി എം പി അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഫയർ വർക്കിന് മാത്രം 78 ലക്ഷമാണ് 80 ലക്ഷം രൂപ ചിലവാക്കി ഫയർ വർക്കിന് മാത്രം. അപ്പോൾ ആലോചിച്ച് നോക്കും മറ്റ് ആവശ്യങ്ങൾക്ക് എത്ര ചിലവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ധൂർത്തുകളുടെ മുകളിൽ ഒന്നും തന്നെ കൈവയ്ക്കാത്ത, അല്ലെങ്കിൽ അതൊന്നും തന്നെ നിയന്ത്രിക്കാൻ വേണ്ട ഒരു ഉപദേശം പോലും നൽകാതെ ജനങ്ങളോട് ഇത് പറയുന്നതിൽ ഏറ്റവും വലിയ ഒരിതുണ്ട്. ഇനി ഒന്നത്തെ വെച്ചപ്പോൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് അവിടുത്തെ. ഇപ്പോൾ ഈ അടുത്ത് നമുക്കറിയാം പാർലമെൻറ്റിൽ വന്നൊരു ബില്ല് എന്തായിരുന്നു, സ്ത്രീ സംവരണത്തോടൊപ്പം പാർലമെൻറ്റിലെ അംഗസംഖ്യ കൂട്ടുക. 1300 മെമ്പേഴ്സ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചിലവ് എത്രയാണ്? എം പിമാർക്കുള്ള ഈ ശമ്പളവും പത്തേയും മാത്രമല്ല, അവർക്കുള്ള സ്റ്റാഫുകൾ, അവർക്ക് താമസ സ്ഥലങ്ങൾ, അവരുടെ ട്രാവലിങ്, ഇതെല്ലാം കൂടെ ആകുമ്പോഴേക്ക് ഈ രാജ്യത്തിന് താങ്ങാൻ പറ്റാത്ത രൂപത്തിലൊരു ഇത് വരുന്നു. അപ്പോൾ അത് പാസ്സായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ആ രീതിയിലൊരു തീരുമാനത്തിലേക്ക് രാജ്യം പോവുകയാണെങ്കിലോ. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടമെടുക്കേണ്ട സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പുകൾക്ക് പകരം ഇത് ജനങ്ങളുടെ മുകളിൽ ബാധ്യതയാക്കുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ അതിൽ പിന്നെ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ ഭരണരംഗത്തുള്ള ചിലവുകൾ ഇത് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഭരണരംഗത്ത് ഇന്ന രീതിയിലുള്ള ചിലവുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മന്ത്രിമാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്, സ്റ്റാഫുകൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ധൂർത്ത് നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവർ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കൺട്രോൾ കൊണ്ടുവരാൻ തോന്നുന്നതാണ്. ഇപ്പോൾ ഈ 1968 പി ഗോൾഡ് ഇത് കൺട്രോൾ ആക്ട് കൊണ്ടുവന്നു, അത് 91 രണ്ടാമത് വേവർ ചെയ്തു. എന്ത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ, സ്മഗ്ലിംഗ് കൂടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ഈ നിയന്ത്രണങ്ങൾ വരുന്നതോടെ സംഭവിക്കാവുന്ന മറ്റ് അപകടങ്ങളുണ്ട്. മാത്രമല്ല ഒരുപാട് ആളുകളുടെ തൊഴിൽ ഇത് ചെയ്യും. ഇപ്പോഴും ഇപ്പോൾ ഗോൾഡ് മർച്ചൻസിൻ്റെയൊക്കെ അസോസിയേഷൻ എന്ത് ചെയ്തു, ഇത് പിന്നെ ഇതിനെതിരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചുള്ളത് വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഇതൊരു എസൻഷ്യൽ ഇൻഡസ്ട്രി പോലെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതിപ്പോൾ വെറും കുറച്ച് ജ്വല്ലറി മുതലാളിമാർക്ക് മാത്രം ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങളല്ല, മറിച്ച് ഓരോ ജ്വല്ലറിയിലും അതിൻ്റെ പണിശാലകളിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ തൊഴിലിനെ ഇത് ബാധിക്കാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു പ്രസ്താവനയിലൂടെ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എത്രമാത്രമായിരിക്കുമെന്നുള്ള പഠിക്കപ്പെടാതെ പോകാൻ പാടില്ല. ഇനി മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, ഇവിടെ ഇപ്പോൾ സാധാരണ ജനങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാറും ഉപയോഗിക്കില്ല. അപ്പോൾ അത് പൂളിംഗ് നടത്തണം എന്നാണ്. കാർ പൂളിംഗ് നടത്തണം എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ ആളുകൾ ഒരു കാറിൽ പോകുക എന്നർത്ഥം. ഇവിടെ കാറേ ഉപയോഗിക്കാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. അവർ ബസ്സൊക്കെ തന്നെ അല്ലെങ്കിൽ ട്രെയിനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ലക്ഷറി കാറുകൾ അനിയന്ത്രിതമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു, ഇമ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം കാറുകളുടെ ഉപഭോഗത്തിൻ്റെയും ഉപയോഗത്തിൻ്റെയും മേൽ നിയന്ത്രണം വേണ്ടേ? കാരണം ഈ കാറുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ ഇപ്പോൾ 4 കിലോമീറ്റർ അത് ഓടുള്ളൂ. അപ്പോൾ അവിടെ കൺസംഷനെ യഥാർത്ഥത്തിൽ ബാധിക്കുന്ന അത്തരത്തിലുള്ള മുകളിൽ നിയന്ത്രണം ആവശ്യമുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രയും ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്? അതിന് കാരണമുണ്ടല്ലോ. മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ പലപ്പോഴും സുരക്ഷിതമല്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ സർക്കാർ ഇപ്പോൾ സെബി പോലുള്ള മറ്റേ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഷെയർ മാർക്കറ്റും മറ്റുമൊക്കെ വളരെ എളുപ്പത്തിൽ കുലുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജനങ്ങൾക്ക് വമ്പൻ ലോസ് വരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കരമായിട്ട് താല്പര്യത്തോടെയിലേക്ക് വരികയായിരുന്നു. അതിൽ വമ്പൻ നഷ്ടങ്ങൾ പറ്റിയതോടെ ആളുകൾ വീണ്ടും പിൻവാങ്ങി, ഗോൾഡിലേക്ക് അവർ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ലാൻഡിലോ അല്ലെങ്കിൽ അത്തരം വിസിബിളായ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. കാരണം അതിൻ്റെ പിറകെ ഇടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ ഹിഡൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അവർ പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സർക്കാർ ആ രീതിയിൽ ജനങ്ങളുടെ മറ്റേ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടോടെയല്ല ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയൊരു രസം എന്താ വെച്ചാൽ, ഈ IIM അഹമ്മദാബാദിലെ IIM ഒരു പിന്നെ ഒരു പഠന റിപ്പോർട്ട് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പേരെന്ന് വെച്ചാൽ ദ ഗ്ലിറ്ററിംഗ് പാരഡോക്സ് അൺവെയിലിംഗ് ഇന്ത്യൻ ഗോൾഡ് പോളിസി ഇവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് എൻഡ്യൂറിംഗ് ഫ്ലോസ് എന്നാണ്. ഇതിൽ ഈ കാലാകാലങ്ങളിലുണ്ടായ പരാജയങ്ങളെ കൂടെ വിലയിരുത്തുന്നതാണ്. അത് ശരിക്കും അത് പഠിക്കപ്പെടേണ്ട ഒരു സാധനമാണ്. ഇതെല്ലാം ലയിക്കാൻ പോകുന്നില്ല. പിന്നെ നിലവിലുള്ള ഇറക്കുമതി പോളിസിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതും പലരെയും സഹായിക്കുന്ന രൂപത്തിലുള്ളതാണ്. സർക്കാരിന് അതിൻ്റെ മുകളിലൊരു നിയന്ത്രണം നേരത്തെ ഉണ്ടായിരുന്നു, അത് എടുത്തു കളയാണ് ചെയ്തിട്ടില്ല. അതിലൂടെ വേണമെങ്കിൽ കുറക്കാൻ പറ്റുന്നതാണ്. നമുക്കറിയാപ്പോൾ ഒരു RSS പ്രതിനിധി അമേരിക്കയിൽ പോയിട്ട് നടത്തിയൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മളൊക്കെ കേട്ടിരുന്നു. അതായത് അമേരിക്ക പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തു വെച്ചാൽ ഞങ്ങൾ കാലിൽ നക്കിക്കൊടുത്തിട്ടുണ്ട്, ഇനി എന്തിനാണ് നമ്മളോട് ഓരോന്ന് ആവശ്യപ്പെടുന്ന രീതിയിലാണ്. എന്നുവെച്ചാൽ ഈ സമയത്തുണ്ടായ നമ്മുടെ പോളിസികളിൽ പല പ്രശ്നങ്ങളുണ്ടാവുകയും അത് ഈ ഇറാനടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വലിയൊരെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു സാമ്പത്തിക മേഖല ഏതെങ്കിലും രീതിയിൽ തകരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തകർച്ചയെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് മോദി ഗവൺമെൻറ് നിലവിലുള്ള കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന ഇളവുകളാണ്. ഇപ്പോൾ ഈ 2019 കോർപ്പറേറ്റ് ടാക്സ് 30% നിന്ന് 22% കുറച്ചു. 1.45 ലക്ഷം കോടിയുടെ കുറവാണ് അതിലൂടെ പ്രതീക്ഷിക്കപ്പെട്ടത്. ഇതാലോചിച്ചു, ഇതേ സമയത്ത് ഫോറിൻ കമ്പനീസിൻ്റെ ടാക്സ് കുറച്ച് 35%. അതിലൂടെ ലോകത്തിലെ ഏറ്റവും കുറവ് ടാക്സ് ഫോറിൻ കമ്പനീസ് ടാക്സിൽ, കോർപ്പറേറ്റ് ടാക്സിലെ രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇതിന് പറയുന്ന കാരണം എന്താണ്? കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവൈറ്റ് ചെയ്യാനാണ്. പക്ഷെ ഒരു ഭാഗത്ത് രാജ്യ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ടാണ് അർത്ഥം. ഇപ്പം ഏറ്റവും പ്രാവശ്യം ഇപ്പോൾ ജാംനഗറിൽ അംബാനിയുടെ ഒരു പെട്രോളിയം മറ്റേ ഏവിയേഷൻ ഫ്യൂലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി, അതിന് മാത്രം, അതായത് സ്പെഷ്യൽ മറ്റേ എക്കണോമിക് സോണിലുള്ള ഒരു യൂണിറ്റ്, ഇതിന് മാത്രം കൊടുത്തൊരു വിളവ് ആലോചിച്ചു പോകും. ഇത് എക്സ്പോർട്ടിനുള്ളതാണ്, അതും ആലോചിക്കണം. ഇന്ത്യയിലെ പ്രൈസൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ലിറ്ററിൻ്റെ മുകളിൽ 21.5 രൂപയുടെ ഡിസ്കൗണ്ട് ഇതിന് ഡീസലിന്. ഇതുപോലെ തന്നെ ഏവിയേഷൻ ടെർബോ ഓയിലിന് 29.5 രൂപയുടെ. അപ്പോൾ ഇത്രയും ഭീമമായ ഒരു ഇളവ് അവർക്ക് ഒരു ഒരു ലിറ്റർ മേൽ വയ്ക്കണം. അപ്പോൾ കോടിക്കണക്കിന് ഈ ലിറ്റർ ഇത് എക്സ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്രയായിരിക്കും? അതിനകത്ത് വെച്ചാൽ 2014 മുതൽ 2024 വരെ 55 ലക്ഷം കോടിയുടെ നഷ്ടമാണ് ഇതിനകത്തോടെ സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു വർഷത്തെ ബജറ്റ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ 47 ലക്ഷം കോടിയുള്ള നമ്മൾ ആലോചിക്കണം. ഇവിടെ പിന്നെ ഇപ്പോൾ വൻതാരൊക്കെ കൊടുത്തതൊക്കെ പോട്ടെ, ഇതുപോലെ തന്നെ ഇതുകൊണ്ട് കഴിഞ്ഞില്ല. ലോണുകൾ, അതായത് എഴുതിത്തള്ളിയ ലോണുകൾ പിന്നെ 9 വർഷം കൊണ്ട് 25 ലക്ഷം കോടി രൂപയുടെ ലോണുകൾ എഴുതിത്തള്ളി. എൻ്റെയും നിങ്ങളുടെ ഒന്നുമല്ല, അത് ആരുടെയെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പുറമെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസും അത്തരത്തിലുള്ള ഇന്ത്യയുടെ അസറ്റ്സും പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. നമുക്കറിയാം എയർപോർട്ടുകൾ, അത് ഓയിൽ, ഓയിലാണ് നമുക്കറിയാം ഏറ്റവും വലിയൊരു സോഴ്സ് ഓഫ് ഇൻകമാണ് സർക്കാരിന്. പക്ഷേ അത് പ്രൈവറ്റൈസ് ചെയ്ത് വലിയൊരു വിഭാഗം ഇവർക്കൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് ഈവൻ ഇപ്പോൾ റഷ്യൻ കമ്പനിയായ നയാരോ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഒരു പ്ലെയറായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എയർപോർട്ടുകൾ, പിന്നെ നമ്മുടെ ടെലകോം, പോർട്ടുകൾ, റെയിൽവേയുടെ പാർഷ്യലായിട്ട്, അപ്പം ഇങ്ങനെ ഏറ്റവും വലിയ ഇൻഷുറൻസ്, ഇത് ഏറ്റവും വലിയ ഇന്ത്യയുടെ അസറ്റ് പോലും ഈ രീതിയിലുള്ള കമ്പനികൾക്ക് കൈമാറുകയും, അതും ടാറ്റയ്ക്ക് ആലോചിച്ചോ, ടാറ്റയ്ക്ക് നമ്മുടെ എയർ ഇന്ത്യ കൈമാറിയത് പ്രത്യക്ഷമായിട്ടുള്ളൊരു അഴിമതി എന്ന് പറയേണ്ട രൂപത്തിലാണ്. അപ്പോൾ ഭീമമായ രൂപത്തിൽ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ ഇവർക്കൊക്കെ അവസരം കൊടുത്ത്, അല്ലെങ്കിൽ അവരെയൊക്കെ അതിന് സഹായിച്ച് ഒരു വലിയ നഷ്ടം ഈ രാജ്യത്തിന് വരുത്തി വെച്ചിട്ട് ജനങ്ങളോട് പറയുകയാണ് നമ്മളെ സാമ്പത്തിക സ്ഥിതിയിൽ കുറച്ച് കുഴപ്പമുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹിക്കണമെന്ന്. പക്ഷെ ഞാൻ ഭയപ്പെടുന്നൊരു കാര്യം വെച്ചാൽ ഇത് ഇതിനേക്കാൾ ഭയാനകമായ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്കുള്ള തുടക്കമാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു തരത്തിലുള്ള പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോസിഷനായിട്ട് അത് മാറുമോ എന്നുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ ഈ രാജ്യം തീർച്ചയായിട്ടും വലിയ ക്രൈസിസിലേക്ക് പോകും. അത് എന്തായാലും ഒരു വലിയ പ്രതിസന്ധിയുടെ തുടക്കമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
0: സഫാൻ ബറാമിയിലേക്ക് വരുമ്പോൾ, സഫാൻ, ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടതുപോലെ തന്നെ വലിയ തോതിലുള്ള വിലവർദ്ധനവ് പല മേഖലകളിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പരിഹാരത്തിലേക്ക് പലപ്പോഴും എത്തുന്നില്ല എന്ന് വേണം നമ്മൾ പറയാൻ. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
2: ഇവിടെ ഇപ്പം പരാമർശിക്കപ്പെട്ടുള്ളതുപോലെ തന്നെ നമുക്ക് രാജ്യമൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അതിലെ ഓവർകം ചെയ്യാൻ ഭരണാധികാരികൾ വെക്കുന്ന നിർദ്ദേശങ്ങൾ, അത് ഈ പറയുന്ന പോലെ ഒരു കോമൺ സിറ്റിസൺ എന്ന നിലയ്ക്ക് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ എഫക്ട് ചെയ്യുന്ന പല കാര്യങ്ങളെയും കട്ട്ഷോട്ട് ചെയ്യാനും ഒക്കെ മുമ്പും നമ്മുടെ രാജ്യത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു സിറ്റുവേഷനെ നേരിടാൻ സ്വാഭാവികമായും അങ്ങനത്തെ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വരികയും ചെയ്യും. പക്ഷെ നമ്മളിവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സവിശേഷമായ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹമീദ് മാജ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം വർഷങ്ങളായി എടുത്തു വരുന്ന ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് ഉണ്ടായി. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒരു ചേരിചേര നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രങ്ങളോടും ഏറ്റവും നല്ല ബന്ധം പുലർത്താൻ നമുക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പരിധിവരെ നമ്മുടെ പിന്നെ നമ്മുടെ റിസോഴ്സിന് പുറത്തേക്ക് നമ്മുടെ ഒരു ബന്ധത്തെയും നമ്മുടെ ഒരു എക്കോണമിയെയും ഒക്കെ നിലനിർത്താൻ അത് സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ, ഇതൊരു പാൻഡമിക് സിറ്റുവേഷൻ അല്ലല്ലോ. ഇപ്പൊ ഒരു പിന്നെ വരൾച്ച പോലെ, അല്ലെങ്കിൽ പ്രളയം പോലെ, അതുമല്ലെങ്കിൽ വലിയ ഭൂകുലുക്കം പോലെയൊക്കെയുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷൻ അല്ല സത്യത്തിൽ നമ്മളിപ്പോൾ നേരിടുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. പക്ഷെ അതൊരു പാൻഡമിക് സിറ്റുവേഷൻ തന്നെ നമ്മുടെ രാജ്യത്തെ വളരെ പിന്നെ ഇത്തരം കൺസ്ട്രക്റ്റീവായി ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്ന രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനെ നോക്കി കാണുന്നവരൊക്കെ നമ്മുടെ രാജ്യം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ഈ പിന്നെ ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിൽ നമ്മൾ എടുക്കേണ്ട കുറെ മെഷേഴ്സ് ഉണ്ടായിരുന്നു. ഒരു പിന്നെ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളുമായി നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് നിലനിന്നു പോന്നിരുന്ന രാഷ്ട്രം, പക്ഷെ ആ സമയത്ത് നമ്മൾ എടുത്ത നിലപാട് എന്തായിരുന്നു എന്നത് വളരെ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. നമ്മൾ എന്ത് ഒരു രാജ്യം എന്ന നിലക്ക്, ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് അതിനെ ഓവർകം ചെയ്യാൻ ഇതൊക്കെ വരുമെന്ന് നേരത്തെ മനസ്സിലാക്കി ഓവർകം ചെയ്യാൻ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് എടുത്തിരുന്നു, അതൊക്കെ നമ്മൾ ചെയ്തിട്ടും വരുന്നൊരു കാര്യത്തെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഭരണാധികാരിയെ അവർ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ സാധാരണക്കാരൊക്കെ ഏറ്റെടുക്കുമെന്നത് തർക്കമല്ല. പക്ഷെ ഇവിടെ ഇപ്പോ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, ഭരണകൂടം അവർ അവരുടെ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ഭരണകൂടം എന്ന് പറയുന്നത് അവരുടെ പ്രാഥമികമായ ഉദ്ദേശവും ലക്ഷ്യവും ഒന്നും ഒരിക്കലും ജനക്ഷേമമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരിവിടെ പിന്നെ രാജ്യത്തെ പൊതുജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കി, അതുപോലെ തന്നെ വർഗീയതയുണ്ടാക്കി, വേർതിരിവുകൾ ഉണ്ടാക്കി, ആ വേർതിരിവ് കൊണ്ട് മനുഷ്യർ തമ്മിൽ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്നത് കണ്ട് ആസ്വദിച്ച് അതിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ നിലക്കുമുള്ള ബെനഫിറ്റുകളെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ ഭരണകൂടം എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പ്രയോറിറ്റി അതൊക്കെ ആയിരിക്കുകയും ജനത്തിന്റെ വിഷയത്തിൽ അവർക്ക് ആലോചനയോ പ്രയോറിറ്റി മുൻഗണനാ ക്രമങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഒരു ഭരണകൂടത്തിന്റെ ഒരു വീഴ്ചയാണ് അല്ലെങ്കിൽ അവരുടെ പിന്നെ ഒരു പിന്നെ തെറ്റായ നയങ്ങളാണ് ഈ അർത്ഥത്തിൽ ഇപ്പോ നമ്മൾ എടുക്കേണ്ട മെഷേഴ്സിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വന്നത്. സ്വാഭാവികമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും എന്നിട്ടും സ്ഥിതി നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും. എന്നാൽ ഇപ്പോൾ അതല്ല സിറ്റുവേഷൻ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു വാചകം കൂടെ പറഞ്ഞ് നമുക്ക് ഞാൻ ഈ ഒരു പോയിന്റ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ വിദ്വേഷവും വർഗീയതയും ഒക്കെ വമിപ്പിച്ച് അത് പുറത്തേക്ക് വിട്ട് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ച് രാജ്യത്തെ ഭരിക്കുക എന്നത് ഉണ്ടാകുമ്പോൾ അപ്പൊ അതിന്റെ ഒരു ബെനിഫിഷ്യറീസ് ഉണ്ടാവും. അപ്പുറത്ത് അതിന്റെ പീഡിത പിന്നെ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അരികവൽക്കരിക്കപ്പെടുന്ന മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയും ഉണ്ടാവും. അപ്പൊ നമ്മള് പൊതുവെ ഇത്തരം വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഒരു കൺസൾട്ടേഷൻ നടത്തി വിഭാഗീയത സൃഷ്ടിച്ച് ആളുകളുടെ മനസ്സുകൾ തമ്മിൽ അകലമുണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യുമ്പം ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും അവർ സന്തോഷിക്കുന്നുണ്ട്. അതെന്താണ്? അവരുടെ മനസ്സിനുള്ളിലുള്ള ഈ വിഭാഗീയതയും വർഗീയതയും വംശീയതയും ഒക്കെ ചെറിയ തോതിലെങ്കിലും നടപ്പിലാകുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർ അവരുടെ ജീവിത നിലവാരം കൊണ്ട് നേരത്തെ അവിടെ അമിത് മാഷ് സൂചിപ്പിച്ചതുപോലെ ആ വിഭാഗം ആളുകൾ എന്തായിക്കൊള്ളണമെന്നില്ല. അവർ പിന്നെ ഒരു മിഡിൽ ക്ലാസ് ആയിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ താഴെയുള്ളവരായിരിക്കും. അവർ സഫർ ചെയ്യും. അപ്പൊ ഈ വിഭാഗീയതയും അതുപോലെ തന്നെ വർഗീയതയും ഒക്കെ വെച്ച് രാജ്യത്തെ ഭരിക്കുമ്പോൾ അതിന്റെ അങ്ങനെ ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മാർജിനലൈസ്ഡ് ആയി നിൽക്കുന്ന ഒരു സമൂഹത്തെ മാത്രമായിരിക്കില്ല വരാം. പച്ചക്ക് പറഞ്ഞാൽ നമ്മുടെ രാജ്യം പട്ടിണിയിലേക്ക് പോയാൽ പട്ടിണി അനുഭവിക്കേണ്ടി വരിക അരികുവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രമായിരിക്കില്ല, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിനെ താഴേക്കുള്ള വിഭാഗക്കാരെല്ലാവരും അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഒരു നല്ല ഗവേണൻസ് ഇല്ല എന്ന് വന്നാൽ, നല്ല നയമുള്ള ഒരു ഭരണകൂടം ഇല്ലാതെ വന്നാൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അത് ജാതിയോ മതമോ ഒന്നും വേർതിരിച്ചല്ല മനുഷ്യരെ ബാധിക്കുക, അത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കും. അതുകൊണ്ട് വർഗീയതയും വിദ്വേഷവും ഒക്കെ ഇന്ധനമായി എടുത്ത് മുന്നോട്ട് പോകുന്ന ഭരണകൂടങ്ങൾ അത് കുറച്ചു കാലമെങ്കിലും ഒരു ബെനഫിറ്റ് കിട്ടുന്ന ഒരു സമൂഹം അതുകൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ വലിയ വേദനയും പ്രയാസവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും ഇത്തരം സിറ്റുവേഷനുകൾ. അതുകൂടെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കാൻ തോന്നും.
0: തീർച്ചയായും വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അടുത്ത ഒരു വിഷയത്തിലേക്ക് നാം വരികയാണ്. നമുക്കറിയാം കേരളത്തിൽ ചരിത്ര വിജയം നേടിക്കൊണ്ട് യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. റിസൾട്ട്, ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആരാകണം എന്ന തീരുമാനത്തിലേക്ക് മുന്നണിക്ക് കോൺഗ്രസ്സിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ, അതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേരത്തെയുള്ള വിജയങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വലിയ നേട്ടമാണ്, വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ വിജയം നേടിയെടുത്ത ആ ഒരു മുന്നണിക്ക്, അതല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ കോൺഗ്രസ്സിന് ഇതുവരെ മുഖ്യമന്ത്രി ആരാകണമെന്ന ആ ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വിഷമകരമായ അവസ്ഥയാണ് എന്ന് തീർച്ചയായും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ മുതലമേച്ചർ തൊട്ടടുത്ത് അധികാരമേറ്റ ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ കേരളത്തിൻ്റെ മുതലമേച്ചർ ഇതുവരെ തീരുമാനമാക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തീരുമാനമാകാതെ പോകുന്നതിന് പിന്നിൽ അർഹരും അനർഹരും തമ്മിലുള്ള ഒരു മത്സരം ഈ വിഷയത്തിലുണ്ടോ? എന്താണ് നമുക്കതിനോട് പ്രതികരിക്കാനുള്ളത്?
1: അല്ലെങ്കിൽ ഒരു കാലതാമസം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ മാത്രം കാലതാമസം ഉണ്ടായിട്ടില്ല. പക്ഷേ പറഞ്ഞു കേൾക്കുന്ന കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്. അപ്പം ഇത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചോളം, യു ഡി എഫിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ഒക്കെ വിഷയമാണ്, അവർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ജനങ്ങളെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജനപക്ഷത്ത് നിൽക്കുന്നവരെന്ന നിലയിൽ നമ്മുടെ സംഭവം കാണാനും കേൾക്കാനും പാടില്ലാത്ത ചിലത് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം മാത്രമാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ വെച്ചാൽ നമുക്ക് തോന്നുന്നു വെച്ചാൽ ജനങ്ങൾക്കില്ലാത്തൊരു സംശയം പാർട്ടിക്കുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ധാരണയുണ്ട് ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് സംശയം ഉണ്ടാകുന്നതെന്ന് ആണ് ഈ നമുക്ക് മനസ്സിലാവാത്തത്. പിന്നെ പലപ്പോഴും പറയാറുള്ളത് വെച്ചാൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളതിൽ നല്ല കവിഞ്ഞ ജനാധിപത്യം ഉള്ളതുകൊണ്ട് തന്നെ മറ്റേ ഈ കേഡർ പാർട്ടികളെ പോലെ എന്താണ് അങ്ങനെ ഉണ്ട് അടിച്ചേൽപ്പിക്കുന്ന പ്രവണതയൊന്നുമില്ല ചർച്ച ചെയ്താണ്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നീളുന്ന പാർട്ടിക്കൊരു നേതൃത്വമില്ലയോ എന്ന് സംശയം തോന്നിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തെയും അനുസരിക്കാത്ത നേതാക്കളുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മളതിൻ്റെ കോറിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ ഇങ്ങനെ മൂന്ന് പേരാണ് ഈ നേതൃത്വ സ്ഥാനത്തേക്ക് പിന്നെ മത്സരിക്കുന്നതായി അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന പേരുകളായിട്ട് കാണുന്നത്. ഇവിടെ ഞാൻ ആദ്യം പറയാൻ ബഷീർ സാറോട് വെച്ചാൽ വളരെ വ്യക്തിപരമായ ഒരു അനാലിസിസിലേക്കാണ് ഞാൻ എന്ത് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നമുക്ക് എൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ സതീശനാണ് വരേണ്ടത്. എൻ്റെ കാരണം മാത്രമേ ഞാൻ എന്തെന്ന് പറയുന്നുള്ളൂ. ഇപ്പോൾ രമേശ് ചെന്നിത്തല, അദ്ദേഹം നേരത്തെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. ചില അദ്ദേഹത്തിൻ്റെ ഭരണപാഠവും ഇത്തരത്തിലുള്ള ഒരു അവസരം ലഭിച്ചാൽ ഏത് രീതിയിലായിരിക്കും അദ്ദേഹം പിന്നെ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചരിത്രപരമായൊരറിവ് ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ആഭ്യന്തരം കൈകാര്യം ചെയ്ത സമയത്ത് ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ടി പി സെൻകുമാറുമായിക്ക് ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ അത്ര ഹൃദ്യമല്ലാത്തത് ആണ് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് പിന്നെ കഴിയാതെ പോയ ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇതിനേക്കാൾ ഇത്രയൊന്നും തന്നെ ഈ ബി ജെ പിയോ അല്ലെങ്കിൽ ഒന്നും രൂക്ഷമല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ സംഭവിച്ചാൽ പറയുന്നത്. പിന്നെ ഇപ്പോൾ കെ സി വേണുഗോപാലിനടുത്ത് ഇവരോടാരും നമുക്ക് വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് ഒരു ദേഷ്യവുമില്ല, ഇവരാരും നല്ല നേതാക്കളല്ല എന്നുള്ള അഭിപ്രായമില്ല, ആര് വന്നാലും നന്നായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. കെ സിയെ സംബന്ധിച്ചോളം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു നല്ല സ്ട്രാറ്റജിസ്റ്റാണ്, ഒരു വലിയ സ്ട്രാറ്റജിക് പ്ലെയറാണ് എന്നാണ് പറയുന്നത്. പലപ്പോഴും ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ പിന്നെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ദേശീയ തലത്തിൽ കൂടുതൽ വലിയ ക്രൈസിസുകൾ ഫേസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രൈസിസ് മാനേജറെ കേരളത്തിലാണോ ആവശ്യമുള്ളത് അതോ കേന്ദ്രത്തിലാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം കേന്ദ്രത്തിലുണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ചും രാഹുലിനൊരു വലങ്കൈയായിട്ട് അദ്ദേഹം നിൽക്കുന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ രാഹുൽ അശക്തനാകുന്ന രൂപത്തിൽ അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് പോരുന്നത് എന്തായാലും നല്ലതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രാറ്റജിക് ഇൻ്റലിജൻസ് പ്രയോഗിക്കപ്പെടേണ്ട സമയവും സന്ദർഭവും ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്, അദ്ദേഹം ഓർഗനൈസിങ് സെക്രട്ടറിയാണ്. പക്ഷേ നമ്മൾ കാണാൻ വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് എത്രത്തോളം വിജയിക്കാൻ പറ്റി. മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസ് എടുത്ത ചില നിലപാടുകൾ കാരണം, ഇപ്പോൾ സമാനമായ ചില നിലപാടുകൾ കാരണം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ പിൽക്കാലത്ത് അധികാരം നഷ്ടപ്പെടാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ചെറുപ്പം കേരളം പിടിച്ചതുകൊണ്ട് ഇന്ത്യ പിടിച്ചെടുക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കെ സിയെ പോലെയുള്ള ദേശീയ പ്രാധാന്യമുള്ള ഒരു നേതാവ് ശരിക്കും എന്താണ് ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടത് ദേശീയ തലത്തിലാണെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇനി ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തെടുത്തൊരു നിലപാടുണ്ട്, അതെന്താ വെച്ചാൽ എം പിമാരും മത്സരിക്കേണ്ടെന്നുള്ളത് അത് വ്യക്തമായിരുന്നല്ലോ. അതിനകത്തുള്ള വ്യക്തമായ സന്ദേശം എന്താണ്, അങ്ങനെ ആരെങ്കിലും ഇങ്ങോട്ട് എന്ത് ചെയ്യണ്ടെങ്കിൽ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ട്, വന്നാലോ ഇവിടെ ഒരേ സമയം എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും, ഒരു മത്സരം അതിൻ്റെ പേരുണ്ടാവും. ആരെങ്കിലും എം എൽ എ സ്ഥാനം രാജിവെക്കണം, അതിൻ്റെ പേരിൽ വേറൊരു മത്സരം ഉണ്ടാവും. അപ്പോൾ ഒരു രാജ്യത്തിന് ആവശ്യമില്ലാത്ത സാമ്പത്തിക ബാധ്യതകൾ വരുത്തുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അങ്ങനെ ഒന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് നമ്മൾ കരുതുന്നത്. പിന്നെ നമുക്കറിയാം ഇവരെല്ലാം പഴയ ഗ്രൂപ്പിൻ്റെ ആളുകളാണ്. തിരുത്തൽവാദികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ആളുകളാണ്. കെ സി ആണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും പഴയ കാർത്തികേയൻ ആണെങ്കിലും ഒക്കെ സതീശനൊക്കെ. പക്ഷേ നമ്മൾ പിൽക്കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ സതീശൻ എന്തായാലും ആ ഒരു ഗ്രൂപ്പിനു വേണ്ടി അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ വക്താവായി നിലകൊള്ളുന്നത് നമ്മൾ പിന്നീട് കണ്ടിട്ടില്ല. ആ ഒരു വലിയ മാറ്റമായിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്. പിന്നെ നമുക്ക് നോക്കിയറിയാം ജനങ്ങളുടെ മാൻഡേറ്റ് ആർക്കാം. ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കേരളം ഒട്ടുക്കും നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ കേരളത്തിലെല്ലാവരും പ്രതീക്ഷിച്ച ഒരു വ്യക്തി, മുഖ്യമന്ത്രിയാകുമെന്ന് കരുതപ്പെട്ട വ്യക്തി സതീശനാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല. മാത്രമല്ല അദ്ദേഹം കെ സി ഒക്കെ എന്താ വെച്ചാൽ ഞാനതിനില്ല എന്നിവരെ പ്രഖ്യാപിച്ചത് നമ്മൾ കാണാൻ പറ്റും. ഇവിടെ ഞാൻ പറയുന്ന പക്ഷേ ഇതൊക്കെ ഒരു നമ്മൾ എല്ലാവരും കാണേണ്ട കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഇതിനൊക്കെ പുറത്തുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്നുവെച്ചാൽ കോൺഗ്രസ് ഒരു ഐഡിയോളജിക്കൽ ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സി പി എം ഒരു ഒരു പ്രത്യേക ആശയധാരയിലെ അടിസ്ഥാനമാണ്. ബി ജെ പിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻപതിന് വേണ്ടി ഉണ്ടായ ഒരു പാർട്ടിയാണ്. പിന്നീട് അതിൻ്റെ ഐഡിയോളജി എന്താണ്? ഇവിടെ കോൺഗ്രസ് പിൽക്കാലത്ത് ഫേസ് ചെയ്ത ഏറ്റവും വലിയ ക്രൈസിസ് ഇപ്പറയുന്ന രൂപത്തിലുള്ള ഒരു ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ നെഹ്റുവിന് ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു, പട്ടേലിന് വേറൊരു രാഷ്ട്രീയം ഉണ്ടാകും, അല്ലെങ്കിൽ നിലപാടുകളിലുണ്ടായിരുന്ന അന്തരം കാരണം കോൺഗ്രസ്സിൽ മൂർച്ഛിച്ചു വന്ന ചില വിടവുകളുണ്ട്. ഈ വിടവുകളിലൂടെയാണ് ബി ജെ പി കയറി വന്നത്. നമ്മുടെ ഒരർത്ഥത്തിൽ മൃദു ഹിന്ദുത്വം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ടെയില് ആ ഒരു വാലിൽ പിടിച്ചുകൊണ്ടും എപ്പോഴും കളിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ സീതാറാം കേസരിയെ പോലെ നമ്മൾ നരസിംഹറാവുവിനെ പോലുള്ളവരൊക്കെ പ്രത്യക്ഷമായി തന്നെ ഈ ഗെയിമിൽ കുറച്ചുകൂടെ പിന്നെ ചാഞ്ഞു. ഈ കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ ഭരണം നഷ്ടപ്പെട്ടത് ഈ ഗെയിം പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ്സിൽ വിശ്വാസമർപ്പിച്ചിരുന്ന ജനങ്ങൾക്ക് കോൺഗ്രസ്സിൽ വിശ്വാസം നഷ്ടപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള ഈ ഒരു ഒരു സ്റ്റാൻഡില്ലാത്ത, കൃത്യതയില്ലാത്ത, ഒരു നിലപാടുകളില്ലാത്ത അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ്സിന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇപ്പറയുന്ന ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും അല്ലെങ്കിൽ അടിസ്ഥാന വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുകയും അവരുടെ വിശ്വാസ്യത നേടിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ വിശ്വാസ്യത നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ക്ലാരിറ്റിയോടെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയണം. നോർത്ത് ഇന്ത്യയിൽ ഇന്നും കോൺഗ്രസ്സിന് ഇല്ലാതെ പോകുന്നത് ഇതാണ്. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് പോലും ആ ആ അർത്ഥത്തിൽ പൂർണ്ണമായൊരു റെപ്രസെൻറ്റേഷൻ സാധ്യമാകുന്നുണ്ടോ എന്നാണ്. ഇവിടെയാണ് ഞാൻ സതീശൻ്റെ പ്രസക്തി പറയുന്നത്. നമ്മൾക്ക് സതീശൻ്റെ പാസ്റ്റൊന്നും അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അദ്ദേഹം ഒരു ഭയങ്കര ശുദ്ധ രാഷ്ട്രീയം ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കാണുന്ന, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സതീശനുണ്ട്, ഒരു വീഡിയോ സതീശനുണ്ട്. ആ സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക്, ശരീരഭാഷയ്ക്കൊക്കെ അത്രമേൽ ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയുണ്ട്, എടുക്കുന്ന സ്റ്റാൻഡുകളിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ദുരൂഹതകളൊന്നുമില്ല നമുക്ക്. മാത്രമല്ല അദ്ദേഹം നന്നായി വായിക്കുന്ന, നല്ല കാഴ്ചപ്പാടുള്ള, വ്യക്തമായ നയനിലപാടുകളുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ നമ്മൾ കേരളത്തിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഈ സമ്മർദ്ദ രാഷ്ട്രീയം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമുദായ സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നായർ സമുദായ എൻ എസ് എസ് ആണെങ്കിലും ശരി, എസ് എൻ ഡി പി ആണെങ്കിലും ശരി, എസ് ഡി പി ഐ ആണെങ്കിലും ശരി, ഒന്നിനും വഴിപ്പെട്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ശത്രുക്കളാണ്. വേറൊരു വാർത്തപ്പോൾ കാന്തപുരം അദ്ദേഹം എന്താണ് എതിരുന്നു. അപ്പോൾ വളരെ കൃത്യമാണ്, അത്തരത്തിലുള്ള സമ്മർദ്ദ ശക്തികൾ കടിപ്പെടാതിരുന്നു. അത് നമ്മൾ കാണിക്കുന്നൊരു ഇവരൊക്കെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ശത്രുക്കൾ പറയുന്നത് പോലെ ഈ മുസ്ലിം വോട്ടുകൾ കൺസോൾഡിയേറ്റ് പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ അല്ല. അത് ശരിക്കു പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇടയിലുള്ള, അല്ലെങ്കിൽ അവരിലെല്ലാമുള്ള സെക്യുലർ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടതാണ്. ആ കൺസോളിഡേഷന് കാരണമായത് ഈ കൃത്യതയാർന്ന നിലപാടുകളാണ്. അതിവിടെ വ്യക്തമായി പറഞ്ഞ രാഷ്ട്രീയക്കാരൻ വി ഡി സതീശനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം ആ അർത്ഥത്തിൽ ഇപ്പോൾ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, വ്യവസായത്തെക്കുറിച്ച്, ഒരു നവകേരളത്തെക്കുറിച്ച്, സെക്യുലറിസത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് നടത്തിയ ഇൻ്റർവ്യൂകളുണ്ട്. അങ്ങനെ ഒരു സാധനം നമുക്ക് ഈ മറ്റു നേതാക്കളിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? ചെന്നിത്തലയോ അല്ലെങ്കിൽ കെ സി ആരെങ്കിലും സംസാരിച്ചില്ല. അപ്പോൾ അവരുടെ നിലപാടുകൾ എന്താണെന്നുള്ളത് പോലും നമുക്ക് വ്യക്തമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പിന്തുണയ്ക്കുമ്പോൾ, നമ്മുടെ രാഷ്ട്രീയമായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, നമ്മൾ അത്രയൊരു നേതാവിനെ ഏറ്റെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ലാന്നർത്ഥം. അപ്പോൾ എന്തായാലും മറ്റെല്ലാവരും അധികാരത്തിൽ വരികയും ഏതെങ്കിലും രീതിയിൽ എന്താണ് പിന്നെ അവരുടെ ക്ഷമതയും ക്ഷമതയില്ലായ്മയൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷമായി ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്ന സതീഷിന് അധികാരത്തിൽ വരാനുള്ളൊരു അർഹതയുണ്ട്. ഈ അർഹത കോൺഗ്രസ് നേതൃത്വം വകവെച്ച് കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പം അദ്ദേഹം ഭയങ്കര കാപട്യ കാരണം വാചകടിൻ്റെ ആളോ മാത്രമാണെങ്കിൽ അതും നമുക്കറിയണമല്ലോ. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അത്രമേൽ ഇഫക്റ്റീവായിരുന്ന ഒരാളാണ്. അത് ഇത് നമ്മൾക്ക് ഒരു ഭരണപരിചയമായി അല്ലെങ്കിൽ ഇതേ ഒരു വ്യക്തതയോടെ ശുദ്ധതയോടെ ഈ കോൺഗ്രസിൻ്റെ ഉണ്ടാകേണ്ട ഒരു രാഷ്ട്രീയ നിലപാടോടെ അദ്ദേഹത്തിന് ഭരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവിക്ക് അതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഭാവിയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ജനങ്ങളോടുള്ള ഒരു മാൻഡേറ്റ് നൽകിയ ജനങ്ങളോട് അവർക്ക് ബാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹമാണ് വരേണ്ടത്. ഇത് മറ്റു ഈ കെ സിയോടോ ചെന്നിത്തലയോടോ ഉള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് പരീക്ഷിക്കപ്പെടാൻ ഒരവസരം നൽകപ്പെടാൻ അർഹത വി ഡി സതീഷിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്.
0: സഫാൻ പറമ്പിലേക്ക് വരുമ്പോൾ ഇവിടെ അയോഗ്യരായിട്ട് ആരുമില്ല, എന്നാൽ കൂടുതൽ യോഗ്യത ആർക്കാണ് എന്നതാണ് ചർച്ച. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
2: അമിത് മാഷ് പറഞ്ഞ ഒരു തുടക്കത്തിൽ പറഞ്ഞ ഒരു വാചകം മാത്രം അടിവരട്ടാനാണ് ഈ ഒരു ചർച്ചയിൽ എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ഈ കോൺഗ്രസിന്റെ ഒന്നാമത്തെ കാര്യം കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ഈ ചർച്ചയിൽ പൊതുവെ ഇടപെടുമ്പോൾ ഇത്തരം ആളുകൾ പറയുന്നത് കേൾക്കാറുള്ളത്. അതൊരു ഒരു എസ്കേപ്പിംഗ് പിന്നെ മെന്റാലിറ്റിയിൽ അവർ പറഞ്ഞു പോകുന്നതാണ്. സത്യത്തിൽ ഇപ്പോൾ ഒരു വലിയ സമയം എടുത്തോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു ഒറ്റവാക്കിൽ ഉത്തരം പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുക. കാരണം ഇപ്പോൾ ഒരാഴ്ചയാണല്ലായത്. ഇപ്പോൾ കഴിഞ്ഞ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ പിന്നെ അധികാരത്തിൽ വിജയിച്ച് കഴിഞ്ഞ് ഒരു മന്ത്രിസഭയിലെ മന്ത്രികളെയും ഒക്കെ പ്രഖ്യാപിച്ച് വരുമ്പോൾ സമയം ഏകദേശം 10-15 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. അപ്പൊ അത് ദിവസം ഒരു 7 ദിവസം ഒരു വലിയ നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ ഒരു വലിയ ദിവസം ഒരുപാട് ലേറ്റ് ആയി എന്ന് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷെ ഇതിന്റെ പ്രശ്നം അതെന്തുകൊണ്ട് ഈ 7 ദിവസം ആകുന്നു എന്നത് വോട്ട് ചെയ്ത ആളുകളെ കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു മറുപടി പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറ്റുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഒരു കോർ പ്രശ്നമായി തോന്നുന്നത്. അപ്പൊ ഈ ചർച്ചകളൊക്കെ കേൾക്കുമ്പം ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് എന്നും അതുപോലെ തന്നെ ഇത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര വിഷയമാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ആഭ്യന്തര വിഷയമാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സംഘടന ആര് നയിക്കണം അത് പൂർണ്ണമായും അവരുടെ ആഭ്യന്തര വിഷയമാണ്. പക്ഷെ ഞങ്ങളെ ആര് ഭരിക്കണം, ഞങ്ങളുടെ പിന്നെ ഗവൺമെന്റിനെ ആര് നയിക്കണം എന്നത് വോട്ട് ചെയ്തവന്റെയും അല്ലാത്തവന്റെയും ഒക്കെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ അവരൊക്കെ ബാധിക്കുന്ന വിഷയമാണ് സത്യത്തിൽ. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വോട്ടിംഗ് നടന്നപ്പോൾ ആളുകൾ വോട്ട് ചെയ്തത് കേവലം അവിടുത്തെ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല, ഇതിലൂടെ ആര് ഭരണത്തിൽ വരണം എന്നുകൂടെയാണ് ജനങ്ങൾ അതിലൂടെ മറുപടിയായി അല്ലെങ്കിൽ സന്ദേശമായി നൽകിയത്. അപ്പൊ വ്യക്തമായൊരു ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നിടത്ത് എന്താണ് തടസ്സം ടെക്നിക്കലി, അല്ലെങ്കിൽ ഞങ്ങളുടെ തടസ്സങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറയുകയും അത് വോട്ടർമാരായ ആളുകൾക്ക് കൺവിൻസ് 7 ദിവസം എന്ന് പറയുന്നത് ഒരു വലിയ നമ്പറല്ല. അതേസമയം ഇവിടെ നടക്കുന്ന ചർച്ചകളും അതൊക്കെ പിന്നെ സത്യമാണെങ്കിൽ ഇതിൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 15-20 കൊല്ലം മുമ്പെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എങ്കിൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയണമെങ്കിൽ ഇപ്പൊ ഇന്ന് രാവിലെ പത്രം വായിച്ചു കഴിഞ്ഞാൽ ഇനി നാളെ രാവിലെ പത്രം വായിക്കുമ്പോഴാണ് ഈ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണയും വിവരമൊക്കെ നമുക്ക് കിട്ടുക. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, ഇത് ഓരോ മിനിറ്റിലും വ്യത്യസ്തങ്ങളായ ചാനലുകൾ നൽകുന്ന വാർത്ത വ്യത്യസ്തമാണ്. ഇന്ന ആളിലേക്ക് ഏകദേശം ഉറപ്പായി, ഇനി പ്രഖ്യാപനം മാത്രമാണ് ബാക്കി. വേറെ ചാനൽ പറയുന്നുണ്ട് അല്ല ഈ ഡൽഹിയിൽ നിന്ന് ഇന്നെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്ന ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം പിന്നെ അപ്പുണ്ടാകുന്ന ഒരു ഉണർച്ചയാണ് സത്യത്തിൽ വലിയ ലേറ്റായി എന്ന് തോന്നുന്നു. അതേസമയം വളരെ കൺവിൻസിംഗ് ആയൊരു മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ അംഗീകരിക്കാൻ വോട്ടർമാർ തയ്യാറായിരിക്കും. അതോടൊപ്പം ഈ വലിയ ഭൂരിപക്ഷം ഇപ്പം 100 കടക്കുക എന്ന് പറഞ്ഞത് അത് ചില്ലറയായ ഉണ്ടല്ലോ. മാത്രമല്ല നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച സ്പോട്ട്ലൈറ്റിൽ നമ്മൾ തന്നെ വിലയിരുത്തുമ്പോൾ പറഞ്ഞു ഭരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം ഇവിടെ ഭരിച്ച LDF പിന്നെ ഭരണകൂടം എൽ ഡി എഫിന്റെ തന്നെ പാർട്ടി അംഗങ്ങളും ശക്തമായ അനുയായികളും തന്നെ മാറ്റി വോട്ട് ചെയ്താൽ മാത്രം ഭൂരിപക്ഷം കുറയും, എന്നാലും ഭൂരിപക്ഷം കുറയുള്ളൂ. പിന്നെയും കേഡർ പാർട്ടികൾ പിന്നെ അംഗങ്ങൾ പോലും മാറ്റി വോട്ട് ചെയ്താൽ മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ ജയിച്ചോളൂ. അപ്പൊ അത് ഭയങ്കരമായൊരു സന്ദേശം നൽകുന്നുണ്ട്. അതേ ആ സന്ദേശം സത്യത്തിൽ മാൻഡേറ്റ് കിട്ടി എന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് അഥവാ വോട്ടർമാരായ ഞങ്ങൾക്ക് നിങ്ങളുടെ നടപടികൾ ഇഷ്ടമല്ലെങ്കിൽ എത്ര കടുത്ത നടപടിയും ഞങ്ങൾ സ്വീകരിക്കുമെന്ന സന്ദേശമാണ്. അപ്പൊ ഇനിയും ആളുകളെ ബോറടിപ്പിച്ച് അവർക്കൊട്ടും താല്പര്യമില്ലാത്ത ചർച്ചകൾ വീണ്ടും അവരുടെ ഫീഡുകളിലേക്ക് കൊടുത്താൽ ഉണ്ടാകാവുന്നത് പിന്നെ നമുക്ക് ചിലപ്പം അതിന്റെ ഒരു പിന്നെ ഒരു ഭൂരിപക്ഷം കിട്ടിയ ഒരു മുന്നണി എന്ന നിലക്ക് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്നൊക്കെ പറയാം. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് വളരെ അടുത്തു തന്നെ അനുഭവിക്കേണ്ടി വരും എന്നത് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അതൊരു പൂർണ്ണമായും ഒരു ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞുകൂടാ. ഇത് നമ്മളൊക്കെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് എല്ലാവർക്കും അതിന് ആകാംക്ഷയുണ്ടാകും. അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു ഒരു ലീഡർ എന്ന നിലക്കും കൂടെ അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ അത് നമ്മുടെ അനുയായികളെ നമ്മൾ നമ്മുടെ ഭരണീയരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ വളരെ അടുത്ത സമയത്ത് തന്നെ ഇപ്പൊ എൽ ഡി എഫിന് സംഭവിച്ചിട്ടുള്ളതിനേക്കാൾ വലിയ ഒരു തിരിച്ചടി അവർക്ക് കിട്ടും എന്ന് നമുക്ക് നിസ്സംശയം പറയാം.
0: തീർച്ചയായും വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അടുത്ത ഒരു വിഷയത്തിലേക്ക് വരികയാണ്. തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ തമിഴ്നാട്ടിൽ ഈ കേരളത്തിൽ തന്നെ നടന്ന അതേസമയത്ത് സർക്കാർ രൂപീകരിക്കേണ്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഇപ്പോൾ സർക്കാർ രൂപീകരിച്ചൊരു ഘട്ടത്തിലാണുള്ളത്. വിജയ് അവിടെ ഭൂരിപക്ഷം നേടുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ വിജയുടെ ഒരു സർക്കാർ രൂപീകരണ ചർച്ചകളിൽ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷ സർക്കാരാണ് എന്ന നിലക്കുള്ള ചർച്ചകളാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയം നമ്മൾ ചർച്ചകെടുക്കുമ്പോൾ രണ്ടു നിലക്കാണ് ഇവിടെ ന്യൂനപക്ഷ സർക്കാർ എന്നത് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, പുറമേ നിന്നുള്ള പിന്തുണ കൊണ്ട് മാത്രം, കേവല ഭൂരിപക്ഷം നേടാത്തത് കൊണ്ട് തന്നെ പുറമേ നിന്നുള്ള പിന്തുണ കൊണ്ട് ഭരണത്തിലെത്തി എന്നതാണെങ്കിൽ, ഈ ഒരു വ്യക്തി അദ്ദേഹം ഒരു ന്യൂനപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ ചർച്ചയിലുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇതിനെ ഒരു ഭീതിതമായ രീതിയിൽ കാണുകയും ചെയ്യുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. എന്താണ് നമുക്ക് ഇതിനോട് പ്രതികരിക്കാനുള്ളത്?
1: അല്ല, അദ്ദേഹം ഒറ്റ കക്ഷി എന്ന നിലയിൽ ഭൂരിപക്ഷം നേടിയിട്ടില്ല എന്ന് നമുക്കറിയാം. അത് പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട്

പിളർപ്പിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഈ രണ്ടാമത് പറഞ്ഞ വിഷയം, ഇദ്ദേഹം ജോസഫ് വിജയിയാണ് എന്നുള്ള ഒരു ഇത് പെട്ടെന്ന് എന്താ വെച്ചാൽ ഇങ്ങോട്ട് പോപ്പപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ അദ്ദേഹത്തെ ആ ഒരു പിന്നെ ഇതൊക്കെ പറഞ്ഞിരുന്നു പേരിനെ കുറിച്ചുള്ള ഇതൊക്കെ. പക്ഷെ ഇവിടെ നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമൊന്നും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒന്നും ആകാൻ പാടില്ല എന്നുള്ളതാണോ? അല്ല, അങ്ങനെ സംഭവിച്ചാൽ ഈ രാജ്യത്തിന് മഹാ അപകടങ്ങൾ വല്ലതൊക്കെ സംഭവിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് അതായത് കാശ്മീർ നമ്മൾ മാറ്റി നിർത്തി പറയണം, ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ AR അന്തുലെ മുഖ്യമന്ത്രിയായി ദീർഘകാലം ഇരുന്നിട്ടുണ്ട്. രാജസ്ഥാനിൽ ബർക്കത്തുള്ളാക്കാൻ ഇരുന്നിട്ടുണ്ട്. ബീഹാറിൽ അബ്ദുൽ ഗഫൂർ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആസാമിൽ സയ്യിദ് അൻവാറ തൈമൂർ അദ്ദേഹം രണ്ട് ടേമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതുപോലെ മണിപ്പൂരിൽ മുഹമ്മദ് അലീമുദ്ദീന് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. കേരളത്തിൽ വളരെ ചെറിയൊരു കാലത്തേക്ക് CH മുഹമ്മദ് കോയ ചെയ്തിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ ദീർഘകാലം MOH ഫാറൂഖ് പിന്നെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളൊക്കെ ഇന്നും വളരെ സുഭദ്രമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ മണിപ്പൂർ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത് BJP ഭരണത്തിൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു സർക്കാരുണ്ടായതിന് ശേഷമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ക്രിസ്ത്യൻ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ മേഘാലയയിൽ കോൺറാഡ് സഗ്മ ഒക്കെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു. നെയ്പൂറിയോ എന്ന് പറയുന്ന നാഗാലാൻഡിൽ ക്രിസ്ത്യൻ ഇതുണ്ടായിട്ടുണ്ട്. മിസോറാമിൽ സൊറാമ തങ്ക എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആന്ധ്രയിൽ നമ്മളുടെ YS രാജശേഖർ റെഡ്ഡി, അദ്ദേഹം റെഡ്ഡിക്കായിരുന്നു, അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നു. കേരളത്തിൽ ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ട്, AK ആന്റണി വന്നിട്ടുണ്ട്, അജിത് ജോഗി മറ്റേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ധാരാളം ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരും ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്, അല്ലെ പല സംസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഇന്ത്യയുടെ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഈ ദേശരാഷ്ട്രത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ യൂണിറ്റിക്കോ ഒന്നും ഒരു പോറലും ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. മറിച്ച് അതിലൂടെയൊക്കെ തന്നെ ഈ രാജ്യത്തുള്ള വിവിധ ജനവിഭാഗങ്ങൾക്ക് ഈ രാജ്യത്തോടുള്ള കൂറും വിശ്വാസ്യതയും അതിനോടുള്ള സ്നേഹവും ഒക്കെ വർദ്ധിപ്പിക്കുക മാത്രമാണത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഇപ്പം എന്താ വെച്ചാൽ, ഇപ്പോൾ വിജയിൻ്റെ വിഷയം, ഇപ്പോൾ വിജയ ഇപ്പോൾ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം തൊഴാൻ പോയി. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്ന വെച്ചാൽ അവിടെ ഹിന്ദു ആണെന്ന് ഡിക്ലെയർ ചെയ്താലേ തൊഴാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. അപ്പോൾ സത്യത്തിൽ എന്ന് വെച്ചാൽ അദ്ദേഹം ഹിന്ദു ആണെന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറില്ലാത്ത ചിലർ ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളിപ്പോൾ അല്ലേ, നമ്മളിപ്പോൾ വരുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തല നിസാമുദ്ദീൻ ദർഗയിൽ പോയിട്ട് തൊപ്പിട്ടത് എന്ത് ചെയ്തു നമ്മൾ കണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യമാണ്, ഈ ഭരണാധികാരികൾക്ക് മതമുണ്ടാവുമോ? അപ്പോൾ മോദിക്കൊരു മതമുണ്ടാവുമോ? പാടില്ലല്ലോ. വ്യക്തിപരമായി അദ്ദേഹത്തിന് മതമുണ്ട്, വിശ്വാസമുണ്ട്, ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഇവിടുത്തെ എല്ലാ വിഭാഗങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന, ആ ഭാഷയിൽ മാത്രം സംസാരിക്കേണ്ട, അത്തരം നിലപാടുകൾ മാത്രം സ്വീകരിക്കേണ്ട ഒരാളാണ്. അത് വിജയിക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ഉള്ള എല്ലാവർക്കും ബാധകമായിട്ടൊരു കോമൺ പോളിസിയാണ്. അതാണ് ഭരണഘടന. അവരോട് പിന്നെ നമുക്കറിയാം, ഇപ്പോൾ അവർ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വായിക്കുന്ന വാചകങ്ങൾ അതുതന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം, ഇപ്പോൾ സോണിയാഗാന്ധി ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി ആകേണ്ടതായിരുന്നു. അതിന് വളരെ കണിഷമായ ചില പ്രചരണങ്ങളിലൂടെയാണ് അന്ന് തടഞ്ഞത്. അതിപ്പോൾ രാഹുലിൻ്റെയും മറ്റേ നേരത്തെ രാജീവിൻ്റെയൊക്കെ പിതൃത്വത്തിൻ്റെ പേരിൽ അദ്ദേഹം പലപ്പോഴും ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതൊരർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു മുൻകൂട്ടി ഒരു മുഴം നേരത്തെ ചിലത് എറിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ നടന്ന ചർച്ചകളുണ്ട്. എന്താ വെച്ചാൽ, ഒന്ന്, കേരളത്തിൽ ഈ ഇലക്ഷനിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചത് ക്രിസ്ത്യൻ സമുദായം ആണ് എന്നാണ് ഇത്. അത് ഒരു നേരിയ തോതിൽ ശരിയാണെന്ന് പറയാം. അതിപ്പോൾ ജനസംഖ്യ അനുപാതികമായിട്ടാണെങ്കിൽ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധത്തോളം 30% ഉണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് 42 സീറ്റ് എന്ത് ചെയ്യണം കിട്ടണം, 35 സീറ്റാണ് ഉള്ളത്. ഹിന്ദു വിഭാഗത്തെ സംബന്ധത്തോളം അവർ 51% 72 സീറ്റേ കിട്ടുന്നുള്ളൂ. 74 സീറ്റ് കിട്ടിയിട്ടുണ്ട്
ക്രിസ്ത്യൻ വിഭാഗം

0: ഇപ്പോഴത്തെ സമയത്തോളം 18% അത് 26 സീറ്റാണ് കിട്ടുന്നത്, 31 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനെയൊക്കെ വർഗീയമായി മാത്രം നോക്കിക്കാണുന്ന ഒരവസ്ഥ. ഇനി ഇത് സമുദായം തിരിച്ചുകൊണ്ട് ഇനി ഇപ്പോൾ മന്ത്രിമാരുടെ കണക്ക് വേറെ എന്താണ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉയർത്തി കൊണ്ടുവരുന്നതിൻ്റെ പിറകിലുള്ളത് നമ്മുടെ നാളിതുവരെ കാര്യങ്ങളെ കണ്ട ഒരു സെക്കുലർ ഫോർമാറ്റിൽ നിന്ന് അല്ലെങ്കിൽ സെക്കുലർ വിഷനിൽ നിന്ന് ആളുകളെ ബോധപൂർവം ഡൈവേർട്ട് ചെയ്യുകയും എന്നിട്ട് അവരെല്ലാത്തിനെയും ഈ മതത്തിൻ്റെ ജാതിയുടെ കണ്ണുകളിലൂടെ മാത്രം കാണണമെന്ന് വരുത്തി തീർക്കുകയാണ്. അപ്പോൾ ഒരു മെറിറ്റുള്ള ഒരാൾ, അതായത് ശരിക്കും കഴിവുള്ള അല്ലെങ്കിൽ ആ രംഗത്ത് ശോഭിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു ഭരണാധികാരിയെ അങ്ങനെ കയറി എന്ത് ചെയ്യണ്ട, വരണ്ട, മറിച്ച് നീ എന്ത് ചെയ്യണം, എൻ്റെ മതവും ജാതിയൊക്കെ ഞങ്ങൾ നോക്കുന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പിന്നെ പ്രചരണങ്ങൾ. ഇപ്പോൾ ഇവിടെ പോപ്പുലേഷനെ കുറിച്ചൊക്കെ ഇപ്പം നമ്മുടെ സെൻകുമാറൊക്കെ നടത്തുന്ന ഭയങ്കര പ്രവചനങ്ങളാണ് നടത്തുന്നത്. എന്തായാലും അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ എന്താച്ചാൽ ഇപ്പോൾ വിജയെക്കുറിച്ചിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടി ജി മോഹൻദാസിനെ പോലുള്ളവർ പറഞ്ഞാൽ അദ്ദേഹം ഇതൊരു ഇവാഞ്ചലിക്കൽ ഇന്ത്യ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഡി എം എക്ക് അങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ ഡി എം എക്ക് എന്ത് ചെയ്യില്ല, അത് കൊണ്ടുവന്നില്ല. അത് ഞാൻ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ തിരഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യില്ല, എവിടെയും കാണാൻ പറ്റില്ല. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു അന്തർധാര എന്ന് പറയുന്നത് പിന്നെ അത് പിന്നെ ഏതെങ്കിലും മതമില്ല, മതത്തിൻ്റെ അല്ല എന്ന് മാത്രമല്ല, ഹൈന്ദവമല്ല എന്ന് മാത്രമല്ല, അത് മതവിരുദ്ധമാണ്. അതിപ്പോൾ രാമസ്വാമി നായക്കൻ മറ്റേ ഇ വി രാമസ്വാമി ആണെങ്കിലും അല്ലെങ്കിൽ പെരിയൂർ ആണെങ്കിലും അവരൊക്കെ നാസ്തികരായിരുന്നു. അപ്പോൾ നാസ്തികവാദത്തിലൂടെ തന്നെ അതിനെ ശക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ അധികാരത്തിലേക്ക് വന്നവരാണവർ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള രാഷ്ട്രീയം കെട്ടിപ്പടുത്തവരാണ്. അത് സ്റ്റാലിനാണെങ്കിലൊക്കെ എന്താണ്, അവരവർ ആ നിലയ്ക്കുള്ള നമ്മൾ ഒരു മതതും കാണിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളൊരു സംസ്ഥാനത്ത് പെട്ടെന്നൊരാൾ വന്നിട്ട് ഞാൻ എന്താണ്, ഞാനിതിനെ ക്രിസ്ത്യൻ രാജ്യമാക്കും എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ ഫലിതമാണ്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഒരു വലിയ പ്രചരണം ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ കൂടെ ഉണ്ടാകുന്നുണ്ട്. എന്നുവെച്ചാൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നൊരു പ്രയോഗമാണ്. എന്നുവെച്ചാൽ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയൊരു വിഭാഗം തന്ത്രപരമായി ക്രിസ്തുമതം സ്വീകരിച്ചവരാണ്. തന്ത്രപരമായി എന്ന് പറയുക വെച്ചാൽ അവർക്ക് കിട്ടുന്ന സംവരണ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വിശ്വാസികൾ ക്രിസ്ത്യൻ വിശ്വാസികളായി നിൽക്കുകയും എന്നാൽ ഡോക്യുമെൻസിലൊക്കെ അവർ ഹിന്ദുവായി തന്നെ തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൂടെ ഇപ്പോൾ ഒരു പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്തീയ ഈ മറ്റേ പോപ്പുലേഷൻ 2.5 or 7% ഉള്ളൂ, പക്ഷേ യഥാർത്ഥത്തിൽ അവർ 10% or 14% ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇത് ഈ പ്രചരണത്തിലൂടെയൊക്കെ തന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സംശയദൃഷ്ടിയോടെ കാണേണ്ട, ക്രിസ്ത്യാനികളെ കാണേണ്ട, അല്ലെങ്കിൽ അവരെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധ മറ്റേ വിഭാഗങ്ങൾക്കെതിരെ എല്ലാം തന്നെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗൗരവം അതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു രാഷ്ട്രീയ അരികുവൽക്കരണം നടത്താൻ വേണ്ട പ്രചരണം. വേറൊരർത്ഥത്തിൽ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പ്രാതിനിധ്യം നടത്തരാൻ പറ്റൂല, ആ പ്രാതിനിധ്യം നഷ്ടമാക്കാനുള്ള, അധികാരത്തിലുള്ള പങ്കാളിത്തമില്ലാതെയാക്കാനുള്ള വിഭവങ്ങളിലും വികസനത്തിലുമൊക്കെ തന്നെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ട ഒരു രാഷ്ട്രീയ സമ്മർദ്ദം രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു മറ്റൊരു അടിമ സമൂഹത്തെ ഉണ്ടാക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അല്ല, നിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണ് അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ മറ്റേ പ്രകടമാക്കി മാത്രം നിൽക്കേണ്ട ആളുകളാണ്, ഞങ്ങൾ നിങ്ങളെ ഭരിച്ചോളാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാദത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അന്തരീക്ഷത്തെ വളരെ ബോധപൂർവം സൃഷ്ടിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളാണ് ഇത്. ഇത്തരം ഘട്ടങ്ങളിൽ ഈ ഒരു പക്ഷേ എന്താ വെച്ചാൽ ഒരു സമ്മർദ്ദത്തിന് വേണ്ടി കൂടിയാണ് പറയുന്നത്. അതിലൂടെ എന്ത് നിലപാടെടുക്കുമ്പോഴും ഇവരുടെ കൂടെ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. സ്വതന്ത്രമായി ഭരിക്കാൻ, സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അതൊരിക്കലും വിജയയെയോ അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന ഭരണകൂടത്തെയോ മറ്റെവിടെയും ബാധിക്കാതിരിക്കട്ടെ. സ്വതന്ത്രമായി രാഷ്ട്ര താല്പര്യങ്ങളനുസരിച്ച്, ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച്, നേട്ടത്തിനനുസരിച്ച് മാത്രം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാരുകൾക്ക് കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: യെസ്. ഈ ചർച്ച അതിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ സഫാൻ ബറാമി, അനാവശ്യമായ ചർച്ചകൾ ഇത്തരം ഘട്ടങ്ങളിൽ ആവർത്തിച്ച് ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടോ? എന്താണ് ആഡ് ചെയ്യാനുള്ളത്?
2: ഈ ന്യൂനപക്ഷ സർക്കാർ എന്നിപ്പോ വിജയന്റെ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ കേരളത്തിലും അത്തരം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആശങ്കകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു മാധ്യമത്തിൽ വന്ന ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വന്നത് ഒന്നൊരു കാർഡ് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ന്യൂനപക്ഷം ഭൂരിപക്ഷമായി എന്ന്. അഥവാ പിന്നെ നമ്മുടെ രാജ്യത്തെ 140 MLA കണക്കെടുത്താൽ ഹിന്ദുക്കൾ ഒഴികെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും, മുസ്ലിങ്ങളും ക്രിസ്ത്യനും അടക്കം ഒക്കെയുള്ള ന്യൂനപക്ഷമായി നമ്മൾ എണ്ണുന്നവർ എല്ലാവരും പിന്നെ ഇപ്പൊ കണക്കുണ്ട്. അഥവാ അവിടെ ഇപ്പൊ കണക്കുകൂട്ടുന്നത് ഏതർത്ഥത്തിൽ മാത്രമാണ്, പിന്നെ മൊത്തത്തിലാണ്, സമുദായ അടിസ്ഥാനത്തിലല്ല. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം, ബാക്കിയുള്ളവരെല്ലാവരും ന്യൂനപക്ഷം എന്ന കണക്കെടുത്തിട്ട് മറ്റെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പൊ ഹിന്ദുക്കളെക്കാൾ കൂടുതലായി എന്നാണ്. ഇനി അതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് എടുക്കണമല്ലോ. സത്യത്തിൽ സാമുദായികമായി വീണ്ടും നമ്മളൊരു സ്പ്ലിറ്റ് എടുത്താൽ ഇപ്പോഴും കേരളത്തിലെ അടക്കമുള്ള ഒരു ജന പ്രാതിനിധ്യം എന്ന് പറയുന്നത് അവരുടെ പിന്നെ ശതമാനം അനുസരിച്ച് എല്ലാ കൃത്യമായി അവകാശപ്പെടുന്നതിനനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യം അതാത് സമുദായ വിഭാഗങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മൾ പിന്നിലാണ് എന്നാണ് നമുക്ക് മറുപടി പറയേണ്ടി വരിക. വളരെ ചെറിയ ശതമാനം മാത്രമുള്ള എന്നാൽ സാമുദായികമായ മുന്നോക്കം കിട്ടുന്ന, ഇവിടെ സോഷ്യൽ സ്ട്രക്ചർ അനുസരിച്ച് കാലങ്ങളായി മുന്നോക്ക വിഭാഗങ്ങളായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ശതമാനത്തിന്റെ ഇരട്ടിയോകളോ വരുന്ന ജനപ്രതിനിധികൾ ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ആളുകൾക്ക് ഇപ്പോഴും അവരുടെ ഒരു ജനസംഖ്യയുടെ അത്ര തന്നെ പ്രാതിനിധ്യത്തിലേക്ക് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ എത്തുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ അതാണ് ശരിക്കും വസ്തുത. രാജ്യത്ത് ഇപ്പോഴും അവരുടെ ജനസംഖ്യക്ക് അനുസരിച്ചുള്ള ഒരു പ്രാതിനിധ്യത്തിലേക്ക് സമുദായ കണക്കിന് എത്തുന്നില്ല എന്നതാണ് ഇപ്പോഴും വസ്തുത. ഇനി ആ പറയുന്നതിൽ ഇതിൽ രണ്ട് ആംഗിളുകൾ ഉണ്ട്. ഒന്ന്, ഈ അർത്ഥത്തിൽ പ്രാതിനിധ്യത്തെ കുറിച്ചുള്ള ഒരു കൺസേണും, അതായത് ജനവിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടണം എന്നൊക്കെ പറയുന്നവർ വളരെ പിന്നെ നിഷ്കളങ്കമായാണ് ഈ ഒരു വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ലോക്സഭയിൽ, രാജ്യത്തിന്റെ മന്ത്രിസഭയിൽ ജനങ്ങൾക്കനുസരിച്ചുള്ള, ജനസംഖ്യക്കനുസരിച്ചിട്ടുള്ള സമുദായിക പിന്നെ പ്രാതിനിധ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വലിയ പിന്നെ അന്തരമാണ് ആ വിഷയത്തിൽ ഉണ്ടാവുക. അപ്പൊ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് മുസ്ലിം MP ലോക്സഭയിലോ രാജ്യസഭയിലോ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പ്രാതിനിധ്യത്തെ കുറിച്ച് വളരെ നിഷ്കളങ്കമായ ഒരു ഒരു പിന്നെ വിവാദം ഉയർത്തിക്കൊണ്ടുവരാണെങ്കിൽ അവർക്ക് അതിനുള്ളൊരു അർഹതയും ഇല്ല എന്നത് ഇപ്പൊ 15 മൂന്നാമത്തെ ടേമിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഗ്നമായ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല ഇവിടുത്തെ രണ്ടാമത്തെ ഒരു പ്രശ്നം അവർ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷം അധികാരത്തിലേക്ക് വന്നാൽ എന്തോ സംഭവിക്കും എന്നതാണ്. ഇപ്പൊ അവിടെ ഹമീദ് മാഷ് എണ്ണി എണ്ണി പറഞ്ഞ പോലെ രാജ്യത്തിന്റെ വിവിധ തസ്തികകളിൽ പിന്നെ ഉപരാഷ്ട്രപതി മുതൽ ഇങ്ങോട്ടേക്ക് വിവിധ തസ്തികകളിൽ ഈ പറയുന്ന വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ, ആ വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ രാജ്യവും രാഷ്ട്രവും ഭരിച്ചിട്ട്, സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ട് ഏതെങ്കിലും നിലക്ക് ഒരു സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രൂപത്തിൽ അവർ നിലപാടെടുത്തോ എങ്കിൽ അത്തരം ആളുകളെയും വിഭാഗങ്ങളെയും ഒക്കെ നമുക്ക് സംശയത്തിന്റെ മുന്നിൽ കാണാം. എന്നാൽ അങ്ങനെയൊന്നും പറയപ്പോ ഈ ആളുകൾ പിന്നെ അത്തരം ആളുകൾ രാജ്യത്തെ പിന്നെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഡിവൈഡും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന വിവാദങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ റിസൾട്ട് എന്താണ്? എൻഡ് ഓഫ് ദി ഡേ അത് കാണുന്ന ആളുകൾക്ക്, ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇത് 80-20 തമ്മിലുള്ള യുദ്ധമാണ് എന്ന്. അല്ല, അങ്ങനെ ആവർത്തിച്ച് പറയുന്ന പ്രയോഗങ്ങൾ വളരെ താഴെക്കിടയിൽ ഉണ്ടാക്കുന്ന ഡിവൈഡ് എന്താണ്? എന്റെ കൂടെ ജീവിക്കുന്ന ഇന്ത്യക്കാരനായ, എന്റെ കൂടെ സഹവർത്തിത്വത്തോടുകൂടെ ജീവിക്കേണ്ട മറ്റുള്ളവരെ സംശയത്തിന്റെ മുനയോടുകൂടി കാണേണ്ട, അവരധികാരത്തിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടും, ഞങ്ങൾ ആകെ തകർന്നു പോകും എന്ന് രാജ്യത്തിന്റെ ഇന്നുവരെയുള്ള ചരിത്രത്തിൽ ഒരു നിലക്കും നമുക്ക് സ്ഥാപിക്കാൻ ഗ്രൗണ്ട് ഇല്ലാത്തൊരു കാര്യത്തെ ഒരു ഫോബിയയായി സൃഷ്ടിക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ വളരെ ക്ഷണികമായ ചില പിന്നെ നേട്ടങ്ങളൊക്കെ കിട്ടിയേക്കാം, പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് ഒരിക്കലും അത് ഗുണകരമായ കാര്യമല്ല. അതിന് എന്തെങ്കിലും ഒരു നുരുമ്പെങ്കിലും ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമോ അധ്യാപനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിബേറ്റിനെങ്കിലും ഇവിടെ അവസരമുണ്ട്. എന്നാൽ ഈ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു പിന്നെ ഗ്രൗണ്ടും ഇല്ലാത്ത പിന്നെ സ്ഥിതിയിൽ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകണം എന്ന് മാത്രമല്ല, നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടെ അത്തരം കാര്യങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുകൂടെയാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെ പിന്നെ സംസ്ഥാനത്ത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അതിലെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ പറയാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്നത്. 27 സീറ്റിൽ മത്സരിച്ചു, 22 സീറ്റിൽ വിജയിച്ചു. അപ്പോ ആ അർത്ഥത്തിൽ പിന്നെ പുലർത്തി പോരുന്ന യു ഡി എഫിലെ ശക്തമായ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ വിജയിച്ച എം എൽ എമാരുടെ ഭൂരിപക്ഷ കണക്കെടുത്താൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച 10 ആളെടുത്താൽ 7 ആളുകൾ മുസ്ലിം ലീഗിന്റെ എം എൽ എമാരാണ്. അപ്പൊ ആ നിലക്ക് മുസ്ലിം ലീഗിന് സ്വാഭാവികമായും അധികാരത്തിൽ അവർ വരുമ്പോൾ മുഖ്യമായ വകുപ്പുകൾ കിട്ടുക എന്നത് അതിന്റെ സ്വാഭാവികതയാണ്. ഇപ്പൊ സി പി എം ഭരിക്കുമ്പോൾ, എൽ ഡി എഫ് ഭരിക്കുമ്പോൾ സ്വാഭാവികമായും അതിലെ ഒരു കക്ഷി എന്ന നിലക്ക് റവന്യൂ വകുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് രണ്ടാമത്തെ പിന്നെ കക്ഷി എന്ന നിലക്ക് സി പി ഐക്ക് കിട്ടി. അതിലാർക്കൊരു പ്രയാസം ഉണ്ടാകുന്നില്ല. അതേസമയം യു ഡി എഫ് ഭരണത്തിൽ വന്ന് വളരെ പ്രധാനപ്പെട്ട 1-2 വകുപ്പുകൾ ലീഗ് അധികാരത്തിന്റെ ഭാഗമായി അതിന്റെ പിന്നെ മുന്നണി സംവിധാനത്തിലുണ്ട് എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് എടുക്കുമ്പോഴേക്കും അതിനെ വലിയ പ്രശ്നവൽക്കരിച്ച് ഇതാ അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വിജയിച്ചു വന്നിട്ടുള്ള ഫാസിസ്റ്റ് പിന്നെ കോട്ടയിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള സീറ്റിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള എം എൽ എമാർ അവരിപ്പോൾ തന്നെ അത്തരം പ്രചാരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു വേള മുഖ്യമന്ത്രി ചർച്ചയിൽ പോലും അത്തരം കാര്യങ്ങളൊക്കെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് അർഹിക്കുന്നതായ ഭരണ പങ്കാളിത്തത്തെ പോലും പ്രശ്നവൽക്കരിക്കുന്നവർ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, അതിനെ കൂടെ അതിജയിച്ചിട്ടാണ് കേരള സമൂഹം അതുപോലെ തന്നെ നമ്മുടെ രാജ്യമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില ക്ഷണികമായ പിന്നെ നേട്ടങ്ങളൊക്കെ കിട്ടിയേക്ക. പക്ഷെ ഓർക്കുക, അവർ അത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നവർ അവരും ജീവിക്കുന്നതിന്റെ പരിസരത്ത് ഈ വിഭാഗങ്ങളൊക്കെ ഒന്നിച്ചു ചേർന്നാണ് താമസിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അപായമുണ്ടായി ആർത്തു വിളിച്ചാൽ അവരെ രക്ഷിക്കാൻ വരുന്നിടത്ത് ഈ രാജ്യത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം, സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സമുദായവും രക്തവും ജാതിയും ഒന്നും നോക്കിയല്ല നമ്മൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇടപെടുക. അതുകൊണ്ട് അങ്ങനത്തെ ഡയലോഗുകൾ അടിച്ച് മനുഷ്യരുടെ മനസ്സുകളെ തമ്മിൽ അകറ്റാൻ വേണ്ട പണിയെടുക്കുന്നവർ ഒരു വേള നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും സഹായിക്കാൻ വരുന്നവർ രാജ്യത്ത് പിന്നെ ഇത്തരം എണ്ണങ്ങളും കണക്കുകളൊന്നും നോക്കാറില്ല എന്നെങ്കിലും അവരോർത്താൽ നന്ന്. നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ എന്തെങ്കിലുമൊക്കെ പരിക്കേൽപ്പിച്ച് നിങ്ങൾ നേടുന്നത് അധികകാലം നിങ്ങൾക്കും നിങ്ങൾ നമ്മുടെ
3: ഉണ്ടെന്ന നിരീക്ഷണമുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കുക, അതാണ് തഖ്‌വ. അള്ളാഹുവിൻ്റെ തീരുമാനത്തിനും വിധിക്കും നിശ്ചയത്തിനും വിധേയപ്പെട്ടുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത്. നാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല. സഹോദരങ്ങളെ, വാക്കുകളും പ്രവൃത്തികളും അതാണ് നമ്മുടെ തിന്മകളെ നിയന്ത്രിക്കുന്നത്. അവ നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യ, അതനുസരിച്ച് ജീവിക്കുന്നതിലാണ് നമ്മുടെ ഭാഗ്യമുള്ളത്. ആ ജീവിതത്തിലാണ് വിശ്വാസികൾക്ക് ഇസ്സത്ത്, പ്രതാപമുണ്ടാകുക. ആ വിശ്വാസത്തിൽ കൂടി ജീവിക്കുമ്പോൾ മാത്രമാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നുമുള്ള രക്ഷ. ഇത് നാം ഒരിക്കലും മറന്നുപോകരുത്. വിശ്വാസികളെ, അള്ളാഹു നമ്മുടെ അകവും പുറവും അറിയുന്നുണ്ട്. ഒന്നും മറച്ചു വെക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ എപ്പോഴും നാം പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും കാത്തിരുന്നു കൊള്ളണം. ജനങ്ങളെ, അള്ളാഹു നമുക്ക് സത്യമാർഗം കാണിച്ചു തന്നു എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി നാം കാണേണ്ടത്. ആ സത്യമാർഗത്തിലെത്തിപ്പെടാൻ നമുക്ക് അള്ളാഹു തആല വഴിയൊരുക്കി തന്നു. പ്രതീക്ഷയുടെയും ആഗ്രഹത്തിൻ്റെയും വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു തന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ്. ഇതാ ഒരു ഹജ്ജിൻ്റെ മാസം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. വിശ്വാസികൾക്ക് ഒരു പുണ്യമാസം കഴിഞ്ഞാൽ മറ്റൊരു പുണ്യമാസം, അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിങ്കലേക്ക് അടുക്കാനും സ്വയം വിശുദ്ധരായി മാറാനും അവസരങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ സാക്ഷാത്കരിക്കണം നന്മകളായി. അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടം കൂട്ടമായി വിശ്വാസികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഉംറയും ഹജ്ജും നിർവഹിക്കാൻ വേണ്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മസ്ജിദ് സന്ദർശിക്കാൻ ആളുകൾ ആഗ്രഹിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും യാത്രയിലാണ്, പലരും എത്തിക്കഴിഞ്ഞു. അള്ളാഹു നമുക്കെല്ലാം ഒരു സ്വീകാര്യയോഗ്യമായ ഹജ്ജും ഉംറയും സ്വീകാര്യയോഗ്യമായ സൽക്കർമ്മങ്ങളും എല്ലാ നിലക്കും നല്ല ജീവിതവും നയിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ എന്നീ അവസരത്തിൽ നമുക്കൊന്നിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, അള്ളാഹു ജീവിതത്തിലൊരിക്കലാണ് ഹജ്ജും ഉംറയും നമുക്ക് നിർബന്ധമാക്കിയത്. കഴിവുണ്ടെങ്കിൽ സാമ്പത്തികമായും ശാരീരികമായും വരാനുള്ള മറ്റു വഴികളുമുണ്ടെങ്കിൽ വഴിയും ഒത്തുചേർന്നാൽ തീർച്ചയായും ആരും ഹജ്ജും ഉംറയും ഒഴിവാക്കാൻ പാടില്ല. ഉദ്ദേശശുദ്ധിയോടുകൂടി ഈ കഅബാലയത്തിങ്കൽ വന്ന് നമ്മൾ നിർവഹിക്കണം ആ കർമ്മം. ആ കർമ്മം വെറുതെ നിർവഹിച്ചാൽ പോരാ, ഹജ്ജിന് വന്നാൽ മാത്രം പോരാ. നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ചര്യപ്രകാരം തന്നെയായിരിക്കണം ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്യാനും കേട്ടറിഞ്ഞതുപോലെ നിർവഹിക്കാനുമല്ല ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ. ഖുദു അന്നീ മനാസിക്കക്കും, എന്നിൽ നിന്ന്, ഞാൻ ചെയ്യുന്ന രീതി ശൈലികളിൽ നിന്ന് നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രവാചക ചര്യയനുസരിച്ച് കൊണ്ട് ഈ കഅബാലയത്തിങ്കൽ വന്ന് എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കാൻ നാം പ്രത്യേകം ബദ്ധശ്രദ്ധരായിരിക്കുക. ഹലാലായ സമ്പത്തിൽ നിന്നാണ് നാം ഹജ്ജിന് ചെലവഴിക്കേണ്ടത്. അള്ളാഹു തആല നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു തയ്യിബാണ്, നല്ലവനാണ്. ആ നല്ല റബ്ബ് നമ്മിൽ നിന്ന് നന്മ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതിന് മാത്രമേ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയുമുള്ളൂ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയോടാണ് പറഞ്ഞത്, ഇന്ന ലക്കി മിനൽ അജ്രി അലാ ഖദരി നസബിക്കി വനഫഖതിക്കി. നീ എത്രത്തോളം ഇതിനു വേണ്ടി നല്ലത് ചെലവഴിച്ചിട്ടുണ്ടോ, എത്രത്തോളം ത്യാഗം ചെയ്തിട്ടുണ്ടോ, അതനുസരിച്ച് പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. പ്രത്യേകിച്ചും ഹാജിമാരെ, നാം ഹാജിമാരായി മാറാനല്ല, നേരെ മറിച്ച് പാപമോചനം നേടി വിശുദ്ധരാവാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ആത്മാർത്ഥത നാം കാണിക്കണം. അള്ളാഹുവിനോടല്ലാത്ത ഒരു ബന്ധവും നമുക്കുണ്ടായിക്കൂടാ. അള്ളാഹുവിങ്കിൽ നിന്നല്ലാതെ നമ്മുടെ ഒരു കാര്യവും നടക്കുകയില്ല, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയില്ല എന്ന ബോധ്യവും ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാ ആവശ്യങ്ങളും, അത് ചെറിയതാവട്ടെ വലിയതാവട്ടെ, നിർവഹിച്ചു തരുന്നവൻ അള്ളാഹു മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥന, അതിന് ഉത്തരം നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅഉ വയക്ഷിഫുസ്സൂ വയജഅലുക്കും ഖുലഫാഅൽ അർദ്. നിങ്ങൾ ഒരു ബുദ്ധിമുട്ടിയവൻ, കഷ്ടപ്പെടുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ, എല്ലാ വിഷമസന്ധികളിൽ നിന്നും മനുഷ്യന് മോചനം നൽകുന്നവൻ, ഭൂമിയിൽ പിൻഗാമികളായി വന്ന് ഈ സത്യസന്ദേശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവൻ അവനാണോ? അതല്ല. അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന നേർച്ചക്കാരും അള്ളാഹു അല്ലാത്ത വിളിച്ചു തേടപ്പെടുന്ന മഹാന്മാരുമാണോ നിങ്ങൾക്ക് വലിയത്? ഇലാഹുമ്മ അല്ലാഹി ഖലീലമ്മ തദക്കറൂൻ. അള്ളാഹുവിൻ്റെ കൂടെ ആരാധനക്കർഹരായി, പ്രാർത്ഥനക്കർഹരായി മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിങ്ങൾ കുറച്ചേ ആലോചിക്കുന്നുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. വഇൻ യംസസ്കല്ലാഹു ബിദുറ്രിം ഫലാ കാശിഫ ലഹു ഇല്ലാഹു. മനുഷ്യരെ, ഏത് തരത്തിലുള്ള ഒരു ചെറിയതോ വലിയതോ ആയ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ബാധിച്ചാലും അള്ളാഹുവല്ലാതെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ മോചനം നൽകാൻ നിങ്ങൾക്ക് മറ്റാരുമില്ല. വഈയുരിദുക ബിഖൈരിൻ. അള്ളാഹു നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിച്ചാൽ ഫലാ റാദ്ദ ലിഫളിഹി, അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യത്തെ തടുത്തു നിർത്താൻ ആർക്കും സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, ആ ഔദാര്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കും. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതുകൊണ്ട് ജനങ്ങളെ, വിശ്വാസികളെ, വിശിഷ്യ ഹാജിമാരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗേഹങ്ങൾ, വിശുദ്ധ കേന്ദ്രങ്ങൾ നിങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക. അള്ളാഹുവിൻ്റെ വീടിൻ്റെ അടുത്ത്, കഅബാലയത്തിൻ്റെ അടുത്ത് മര്യാദകളും അച്ചടക്കവും പാലിക്കുക. ഈ വിശുദ്ധ മണ്ണിലാണ് നിങ്ങളുള്ളത് ഹാജിമാരെ. ഈ നല്ല മണ്ണിൽ നിങ്ങൾ നല്ലവരായി ജീവിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ചു വളർന്ന് ഈ ദാഴ്വത്ത് പ്രയോഗവൽക്കരിച്ച ഈ വിശുദ്ധ മണ്ണിലാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ ഹജ്ജും കർമ്മങ്ങളുമെല്ലാം എന്നും ശുദ്ധമായിരിക്കണം. ഇഹലോകത്തും പരലോകത്തും അത് ഉപയോഗപ്പെടണം. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക, നല്ല വാക്കുകൾ പറയുക, നല്ല നിലയ്ക്ക് ജനങ്ങളുമായി അഭിമുഖീകരിക്കുക, സഹവസിക്കുക. സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രവാചകൻ്റെ ചര്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഹജ്ജും ഉംറയുടെയും കർമ്മങ്ങളും ഇവിടെയുള്ള എല്ലാ അമലുകളും നിർവഹിക്കുമെന്ന ആ ഒരു ബോധം നിങ്ങളെപ്പോഴും നിലനിർത്തുക. ജനങ്ങളെ, ഹജ്ജിനും ഉംറയ്ക്കും കുറേ നിബന്ധനകളുണ്ട്, അടിസ്ഥാനപരമായ ഘടകങ്ങളുണ്ട്, അതുപോലെ നിബന്ധനകളുണ്ട്, മര്യാദകളുണ്ട്, ചര്യ നബിചര്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ നാം നിർവഹിക്കണം. ഒരിക്കലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തെറ്റായ ഒരു കാര്യവും നമ്മിൽ നിന്ന് ഉണ്ടാവിക്കൂടാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് നമ്മൾ ഹജ്ജിൻ്റെ പാഠം പഠിച്ചത്. പ്രവാചകൻ വിശുദ്ധമായ സമ്പൂർണമായ ഒരു ഹജ്ജാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ പാഠം പൂർണ്ണമായും നാം ഉൾക്കൊള്ളുക. വിശുദ്ധ ഹർമിനെ ഈ ഹാജിമാർക്ക് വേണ്ടി തുറന്നുവെച്ച്, അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഹറമിനെ എല്ലാ നിലക്കും പരിപാലിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കും ഉത്തരവാദപ്പെട്ടവർക്കും ഈ ഹജ്ജ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കുമെല്ലാം നിങ്ങളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഓരോ സന്ദർഭങ്ങളിലും അവർ നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് നമുക്ക് ഗുണത്തിന് വേണ്ടിയാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ നാം സ്വീകരിച്ചു കൊണ്ടിരിക്കണം. ഈ ഇഹ്റാം ചെയ്തത് മുതൽ ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങളും മസ്ജിദുൻ നബവിയിലെ പുണ്യപ്രവർത്തനങ്ങളുമെല്ലാം ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവർ നമുക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ നാം പ്രയോജനപ്പെടുത്തുക. ഡിജിറ്റൽ സൗകര്യങ്ങൾ ധാരാളമായി നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തി എല്ലാ നിലക്കും അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ ഒരു ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നന്ദിപൂർവകമായി കർമ്മങ്ങൾ നിർവഹിച്ച് മടങ്ങി വരാൻ നമുക്ക് തൗഫീക്ക് വേണം. ആ തൗഫീക്കിന് വേണ്ടി നാം പ്രവർത്തിക്കണം. അൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഏറ്റവും പുണ്യകരമായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ്, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുകയും ഫലം യർഫുസ് വലം യഫ്സുഖ്, ഒരു കുറ്റങ്ങളും തെറ്റുകളും വരാതെ സൂക്ഷിച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചാൽ, റജാഅ യൗമി വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ തിരിച്ചു പോരാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഈ സന്ദർഭം ഹാജിമാരെ ഉപയോഗപ്പെടുത്തുക. വഴിയുകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന ഈ മണ്ണ്, ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ ഈ നിലം നിങ്ങൾ ആദരിക്കുക. ഇവിടെ ഖേദത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. കഴിഞ്ഞുപോയ ജീവിതത്തിലെ എല്ലാ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
4: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് യുഗചരിതം. ഫാദൽ ഹഖ് ഉമരി രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞപ്പോവ് എന്ന ഗ്രന്ഥത്തിലെ വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ ഭാഗം രണ്ട്, അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. അതിന്റെ തുടർച്ച കേൾക്കാം. അമ്പിയാക്കളുടെയും മഹത്തുക്കളുടെയും കാര്യത്തിൽ അതൊരു കവിയൽ നിഷിദ്ധമാണ്. കാരണം നൂഹ നബിയുടെ കാലം മുതലേ മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഒരു വിഷയമായിരുന്നു. അവർ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കരുത്. വദ്ദ്, സുവാ, യഹൂദ്, യഹൂക്ക്, നസർ എന്നിവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. സൂറത്തു നൂഹ് വചനം 23. നൂഹ നബിയുടെ സമുദായത്തിലെ മഹാത്മാക്കളായ ആളുകളായിരുന്നു വദ്ദും സുവാവുമെല്ലാം. ഈ ഒരു തലമുറയിൽ നിന്നാണ് പിൽക്കാലത്തുള്ള ആളുകളിലേക്ക് ശിർക്ക് വ്യാപിക്കുകയും പ്രചരിക്കുകയും ചെയ്തത്. അങ്ങനെ മുഹമ്മദ് നബിയുടെ സമുദായത്തിലേക്ക് വരെ അതിര് കവിയലിന്റെ അപകടം വന്നെത്തി. ഓരോ കാലഘട്ടത്തിലെയും അതിര് കവിയലുകൾ വ്യത്യസ്ത രീതിയിൽ ആയിരുന്നു. അള്ളാഹു തന്നെയാണ് ഏസബനു മറിയം എന്നു പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മറിയമിന്റെ മകൻ മസീഹ തന്നെയാണ് അള്ളാഹു എന്നു പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. നബിയെ പറയുക, മറിയമിന്റെ മകൻ മസീഹനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഭൂമിയിലുള്ള മുഴുവൻ പേരെയും അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ വല്ല നടപടിയിലും സ്വാധീനം ചെലുത്താൻ ആർക്കാണ് കഴിയുക? ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവർക്കിടയിലുള്ളതിൻറെയും എല്ലാം ആധിപത്യം അല്ലാഹുവിനത്രേ. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അല്ലാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. സൂറത്തു മാഇദ വചനം 17:72. ഈ അതിരുകവിയൽ പിന്നീട് പണ്ഡിത പുരോഹിതന്മാരിലേക്ക് മാറി. അതുകൊണ്ടുതന്നെ പണ്ഡിത പുരോഹിതന്മാരുടെ വാക്കുകൾ റബ്ബിന്റെ വാക്കുപോലെ സ്വീകരിച്ചു. അവരെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത് കാണുക, അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായ മസീഹനെയും അല്ലാഹുവിനു പുറമെ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചു. എന്നാൽ ഏകദൈവത്തെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത്. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അവനെത്രയോ പരിശുദ്ധൻ. സൂറത്തു തൗബ വചനം 31. മറിയമിന്റെ പുത്രൻ ഈസയുടെ കാര്യത്തിൽ നസാറാക്കൾ അതിര് കവിഞ്ഞതുപോലെ എന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുത് അഥവാ അമിത പ്രശംസ നടത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ബുഖാരി 3445 ഹദീസ്. നബിയുടെ കാര്യത്തിൽ കുഫ്റിലേക്ക് എത്തിച്ചേരുന്ന അതിര് കവിയൽ പ്രധാനമായും 6 എണ്ണമാണ്. 1. അള്ളാഹുവിന്റെ റസൂലെ സഹായിക്കണേ, അള്ളാഹുവിന്റെ റസൂലെ പാപം പൊറുക്കണേ എന്നിങ്ങനെ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കൽ. അള്ളാഹുവിന് പുറമെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെയും തനിക്ക് ഉത്തരം നൽകാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവൻ ആരുണ്ട്? അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെപ്പറ്റി ബോധമില്ലാത്തവരാകുന്നു. സൂറത്തുൽ അഹ്ഖാഫ് വചനം 5. 2. സൃഷ്ടിപ്പ്, ഉപജീവനം നൽകൽ, ലോകത്തിന്റെ നിയന്ത്രണം തുടങ്ങി അള്ളാഹുവിൽ മാത്രം പരിമിതമായ റുബൂബിയത്തിന്റെ ഏതെങ്കിലും അംശം പ്രവാചകന് ഉണ്ടെന്ന് വിശ്വസിക്കൽ. അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അവൻ. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. അവൻ സകല കാര്യങ്ങളുടെയും കൈകാര്യക്കാരനാകുന്നു. സൂറത്തുൽ അൻഹാം വചനം 102. 3. നബിയുടെ പേരിൽ ബലി നിർവഹിക്കാൻ പാടില്ല. ബലി ആരാധനയാണ്, അത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ പാടുള്ളൂ. അമ്പിയാക്കന്മാരുടെ പേരിൽ ബലികർമ്മം പാടില്ല. ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. സൂറത്തുൽ കൗസർ വചനം 2. 4. നബിയുടെ പേരിൽ നേർച്ച നേരാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം നിർവഹിക്കേണ്ട ആരാധനയാണ് നേർച്ച. സത്യവിശ്വാസികളെ, നിങ്ങൾ കുമ്പിടുകയും സാഷ്ടാംഗം ചെയ്യുകയും നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. സൂറത്തുൽ ഹജ്ജ് വചനം 77. 5. നബിയുടെ ഖബറിനു ചുറ്റും തവാഫ് ചെയ്യാൻ പാടില്ല. ഷിർക്കാണ്, കാരണം തവാഫ് ആരാധനയാണ്. അള്ളാഹു നിശ്ചയിച്ചു തന്ന കഅബക്ക് ചുറ്റുമല്ലാതെ ലോകത്ത് ഒരിടത്തും തവാഫ് ചെയ്യാൻ പാടില്ല. പിന്നീട് അവർ തങ്ങളുടെ അഴുക്ക് നീക്കിക്കളയുകയും തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുകയും പുരാതനമായ ആ ഭവനത്തെ പ്രദക്ഷിണം വെക്കുകയും ചെയ്തുകൊള്ളട്ടെ. സൂറത്തു ഹജ്ജ് വചനം 29. 6. മുഹമ്മദ് നബിക്ക് അദൃശ്യകാര്യങ്ങൾ അറിയും എന്നുള്ള വാദം. അദൃശ്യകാര്യങ്ങൾ അറിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹുവല്ലാത്ത മറ്റുള്ളവർക്ക് ഗൈബ് അറിയാമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണ്. അവന്റെ പക്കലാകുന്നു അദൃശ്യകാര്യത്തിന്റെ ഖജനാവുകൾ. അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാവില്ല. സൂറത്തുൽ അൻഹാം വചനം 53. നബിയുടെ കാര്യത്തിൽ ഷിർക്കിലേക്ക് എത്തിച്ചേരാത്ത അതിര് കവിയലുകൾ ഉണ്ട്. അത് 2 എണ്ണമാണ്. ബിദ്അത്തായ അതിര് കബീലുകൾ, രണ്ട് ബിദ്അത്തിലേക്ക് എത്തിച്ചേരാത്തതും എന്നാൽ മഹാപാപങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതുമായ കാര്യങ്ങൾ. ഇത് രണ്ടും ചെയ്യുന്നതിലൂടെ ഒരാൾ നബിയിലുള്ള വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല, പക്ഷേ അത് ഷിർക്കിലേക്കും കുഫറിലേക്കുമുള്ള വസീലകളാണ് അഥവാ മാർഗങ്ങളാണ്. ഷിർക്കിന്റെ ഹുക്കും ഹറാം എന്നുള്ളതാണല്ലോ, ഹറാമിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങളുടെ ഹുക്കുമും ഹറാം തന്നെയാണ്. ഇൻഷാല്ലാ വരുന്ന എപ്പിസോഡുകളിൽ പ്രവാചക ചരിത്രത്തിന്റെ മറ്റ് അധ്യായങ്ങൾ കേൾക്കാം.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് യുഗചരിതം, ഫദലുൽ ഹഖ് ഉമരി രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിലെ വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്നതിൻ്റെ ഭാഗം രണ്ട് ക്ലാസ് എടുത്തത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇന്ന് എണ്ണപ്പെട്ട ഏതാനും നാളുകൾ. സൂറത്ത് നൂറിലെ 16-ാം വചനം ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നോമ്പിൻ്റെ ആയത്തുമായി ബന്ധപ്പെട്ട വചനമാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ 184-ാം വചനമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നോമ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ തുടർ വചനങ്ങൾ. ഇന്ന് നമ്മുടെ വചനം അയ്യാമം മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون എന്നുള്ള വചനമാണ്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പിനെ നിർബന്ധമാക്കിയത് ഏതാനും നാളുകളാണ്. ആ നാളുകൾ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. രോഗികൾ, യാത്രയിലുള്ളവർ, അവർക്ക് നോമ്പിൽ ഇളവുണ്ട്, നോമ്പൊഴിവാക്കാം. തത്തുല്യമായത് പിന്നീട് നോറ്റി വീട്ടിയാൽ മതി. ക്ലേശപ്പെട്ട് നോമ്പെടുക്കേണ്ടി വരുന്നവർ, അവർക്കും നോമ്പിൽ ഇളവുണ്ട്. പകരം ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ ചെയ്താൽ മതി. ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പുമായി ബന്ധപ്പെട്ട അതിൽ ഇളവുകളും അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക റഹ്മത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പരിഗണനകളും പറയപ്പെട്ട ഒരു മഹൽ വചനമാണ് നമ്മൾ പഠിക്കുന്ന ഈ ഒരു വചനം. അതിൻ്റെ തുടക്കഭാഗം ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇന്ന് പഠിക്കാം. ബിഇദ്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അയ്യാമം മഅദൂദാത് എന്നാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? അയ്യാമൻ യൗമുൻ, അയ്യാം ദിനങ്ങൾ, മഅദൂദാത് അതിൽ നിന്നാണ്. അദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണി, മഅദൂദ് മഅദൂദത്ത് എണ്ണപ്പെട്ടത്, എണ്ണപ്പെട്ടവ. അയ്യാമം മഅദൂദാത് എന്ന് പറഞ്ഞാൽ സൂമു, നിങ്ങൾ നോമ്പെടുക്കുക. അയ്യാമം മഅദൂദാത്, എണ്ണപ്പെട്ട ഏതാനും നാളുകൾ, അല്ലെങ്കിൽ അസ്സിയാമു അയ്യാമം മഅദൂദാത്, നോമ്പെടുക്കൽ എണ്ണപ്പെട്ട ഏതാനും നാളുകൾ എന്നാണ്. മാസങ്ങൾ, വർഷങ്ങൾ, ആഴ്ചകൾ എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ല. അയ്യാമൻ എന്നാണ് പറഞ്ഞത്, ഏതാനും നാളുകൾ. ഇതിൽ അയ്യാം എന്നുള്ളത് അയ്യാമുൻ, വ്യാകരണ പ്രകാരം നഖിറ എന്ന് പറയും. ഈ അയ്യാമുൻ എന്നുള്ള നാമം, നഖിറ എന്ന് പറഞ്ഞാൽ സാമാന്യ നാമം. ഭാഷയിൽ ഇങ്ങനെ സാമാന്യ നാമം വന്നാൽ ഇത്തരം നാമങ്ങൾ അത് ഖില്ലത്തിനെ, അതേപോലെ കെസിറത്തിനെ, അതേപോലെ തഅലീം, അതേപോലെ അൽഹൂൻ, ഇതൊക്കെ ഈ നഖിറ സാമാന്യ നാമം അറിയിക്കും. വളരെ തുച്ഛം, കുറച്ച് എന്ന അർത്ഥത്തിൽ, നിസ്സാരം എന്ന അർത്ഥത്തിൽ, അതാണ് ഹൂൻ. തഅലീം മഹനീയം, ഗംഭീരം എന്ന അർത്ഥത്തിൽ. കെസറത്ത് ഏറെ കൂടുതൽ എന്ന അർത്ഥത്തിൽ. ഖില്ലത്ത് വളരെ കുറച്ച് എന്ന അർത്ഥത്തിൽ. ഇതൊക്കെ ഇത്തരം മാറിഫയല്ലാതെ നഖിറ സാമാന്യ നാമം അറിയിക്കുന്ന വിഷയമാണ്. ഇതൊക്കെ അറിയിക്കാനാണ് ഇങ്ങനത്തെ സാമാന്യ നാമം വരിക. ഇവിടെ ഇതിൽ ഏതിനെയാണ് അറിയിക്കുന്നത്? ഖില്ലത്തിനെയാണ് അറിയിക്കുന്നത്. വളരെ കുറച്ച്, അയ്യാമൻ ഖലാഇല, വളരെ കുറച്ച് നാളുകൾ എന്നതിനെയാണ് ആ പ്രയോഗം ദ്യോതിപ്പിക്കുന്നത്. കാരണം അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ വസ്ഫ് പറഞ്ഞു, വിശേഷണം. മഅദൂദാത്, മഅദൂദാത് എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താവുന്ന എന്നാണ്. കൂടുതൽ ഉള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, എന്നാൽ കുറച്ചുള്ളതാണ് എങ്കിൽ അതിനെ അദ് ചെയ്യാം, എണ്ണാം. കൂടുതലാണ് എങ്കിൽ ആളുകൾ സാഹസപ്പെടും, പ്രയാസപ്പെടും. ഒരു രസികൻ കഥയിൽ ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ ഒരു വലിയ ബാങ്ക് കൊള്ളയടിച്ചു. എന്നിട്ട് ബാങ്കിലെ പണം ഒന്നായിട്ട് കവർന്ന് കൊണ്ടുവന്ന് അവരെണ്ണുമ്പോൾ സാഹസപ്പെടുകയാണ്, എണ്ണാൻ കഴിയണില്ല, തീർക്കാൻ കഴിയണില്ല. അപ്പോൾ അതിലൊരു ആൾ പറഞ്ഞു എന്നാണ്, നമ്മളെന്തിനാണ് ഇത് തിട്ടപ്പെടുത്താൻ എണ്ണി പ്രയാസപ്പെടുന്നത്? നാളെ വാർത്ത വരുമ്പോൾ അറിയാം എത്ര കാശ് നഷ്ടമായി. അപ്പോൾ നമുക്ക് നമ്മൾ കൊള്ളയടിച്ചത് എത്രയെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എപ്പോഴും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കൽ കുറച്ചുള്ളതിനെയാണ്, കൂടുതലുള്ളത് എണ്ണാൻ പ്രയാസപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ മഅദൂദാത് എന്ന് പറഞ്ഞു, എണ്ണപ്പെടുന്ന. അപ്പോൾ അത് കുറച്ച് എന്നതിനെയാണ് അറിയിക്കുന്നത്. അയ്യാമം മഅദൂദാത് എന്നുള്ളത് ഖില്ലത്തിനെ, കുറച്ച് എന്നതിനെ അറിയിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട് എണ്ണപ്പെട്ട ഏതാനും നാളുകൾ അള്ളാഹുവിന്റെ ദിക്റിൽ കഴിയുക എന്ന് പറഞ്ഞു. അതേപോലെ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമം മഅദൂദ, ജൂദർ അതേപോലെ വിശ്വാസികൾ ഞങ്ങളെ നരകം തൊടുകയില്ല, ഞങ്ങൾ നരകത്തിൽ പോകേണ്ടി വന്നാൽ തന്നെയും അത് ഇല്ല അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും നാളുകളല്ലാതെ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖിസ്സ വായിക്കുമ്പോൾ വശറൌഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ എന്നാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വളരെ തുച്ഛമായ വിലക്കവർ വാങ്ങി മിസറിലെ മാർക്കറ്റിൽ, ആ വളരെ തുച്ഛം വില എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ദറാഹിമ മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും ദിർഹമുകൾ, നിർണിത നാണയങ്ങൾ അതിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വാങ്ങി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഈ മഅദൂദാത്ത് എന്ന് പ്രയോഗിച്ചതിൽ അതിൻ്റെ പൊരുൾ വളരെ കുറച്ച് എന്നുള്ളതാണ് അത് ദ്യോതിപ്പിക്കുന്നത്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി റംല ബിന്ത് അബി സുഫിയാൻ, അവരൊരിക്കൽ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ അംതിഅനി ബിസൗജി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബി അബി അബി സുഫിയാന വബി അഖി മുആവിയത എന്ന്. അള്ളാഹുവെ എൻ്റെ ഭർത്താവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾക്കും എൻ്റെ ഉപ്പ അബൂ സുഫിയാനും എൻ്റെ സഹോദരൻ മുആവിയക്കും ദീർഘായുസ് കനിഞ്ഞ് എനിക്ക് സൗഖ്യവും കുളിർമയും ഏകേണമേ എന്നാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ദുആ. അത് കേട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രതികരിക്കുന്നുണ്ട്, ഖദ് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ വ അയ്യാമിൻ മഅദൂദ വ അർസാഖിൻ മഖ്സൂമ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അജലുകൾ, മരണതീയതികൾ നിർണയിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. വ അയ്യാമിൻ മഅദൂദ, ദിനങ്ങൾ നിർണയിച്ചിട്ടുണ്ട്, എണ്ണിയിട്ടുണ്ട്, അത് ഈ ദുനിയാവിൽ ആഖിറത്തിനെ അപേക്ഷിച്ച് പരിമിതമായ ദിനങ്ങൾ. വ അർസാഖിൻ മഖ്സൂമ, ഉപജീവനം അത് വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിലാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്നിട്ട് ലൻ യുഅജ്ജിൽ അല്ലാഹു മിൻഹാ ഷൈഅൻ ഖബ്ല ഹില്ലിഹി ഔ യുഅഖ്ഖിറ മിൻഹാ ഷൈഅൻ ബഅദ ഹില്ലിഹി, ഒരു സംഗതിയും അത് സംഭവിക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല വേഗത്തിലാക്കൂല, സംഭവിക്കേണ്ടതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പിന്തിപ്പിക്കുകയില്ല. വലൗ കുൻതി സഅൽതില്ലാഹ അൻ യുആഫിയക മിൻ അദാബിൻ ഫിന്നാരി വ അദാബിൻ ഫിൽ ഖബർ കാന ഖൈറൻ ലക വ അഫ്ദൽ, നരക ശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് സൗഖ്യം നിങ്ങൾ തേടിയിരുന്നുവെങ്കിൽ അതായിരുന്നു ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞു എന്നാണ്. അവിടെ ഞാനത് കൊണ്ടുവന്നത് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ വ അയ്യാമിൻ മഅദൂദ വ അർസാഖിൻ മഖ്സൂമ. അവിടെ അയ്യാമിൻ മഅദൂദ, എണ്ണപ്പെട്ട നാളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ നാളുകൾ എന്ന ആശയത്തെ ദ്യോതിപ്പിക്കാനാണ് ഈ ഒരു പ്രയോഗം, അയ്യാമൻ മഅദൂദാത് എന്നുള്ള പ്രയോഗം. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത് എന്ന്. ഈ അയ്യാമൻ മഅദൂദാത് എന്ന് അതിനെ തുടർത്തി പറഞ്ഞത് അത് തസ്ഹീലിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, ആ നോമ്പ് ഏതാനും ദിനങ്ങളാണ്, നാളുകളാണ് എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിയാറുകൾക്ക്, വിശ്വാസികൾക്ക് അതിൽ എളുപ്പം അറിയിക്കുകയാണ്, അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അവർ താല്പര്യപൂർവ്വം, ആവേശപൂർവ്വം, ഞെരുക്കമോ പ്രയാസമോ പ്രകടിപ്പിക്കാത്ത വിധം അത് ഏൽക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. അതാണ് ഈ അയ്യാമം മഅദൂദാത് എന്ന ഈ അനുബന്ധത്തിൻ്റെ പൊരുളായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില തഫ്സീറുകളിൽ ഇമാമുൽ ഖഫ്ഫാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം എടുത്തു നൽകിയിട്ടുണ്ട്. അബൂബക്കർ അൽ ഖഫ്ഫാൽ എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കളിൽ, ഉലമാക്കളിൽ അതിശ്രേഷ്ഠരായ പണ്ഡിതനാണ്. ഖഫ്ഫാലുമാർ കുറേയുണ്ട്. അൽ ഖഫ്ഫാൽ അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ, അതേപോലെ അബൂബക്കർ അൽ മർവസി അൽ ഖഫ്ഫാൽ, അബൂബക്കർ അൽ ഫാരിഖി അൽ മുസ്തബഹിരി അൽ ഖഫ്ഫാൽ എന്നിവരൊക്കെ ഷാഫി മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. പക്ഷെ അതിൽ അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ ഹിജറയുടെ 365 മരണപ്പെട്ട അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ, അബൂബക്കർ അൽ മർവസി അൽ ഖഫ്ഫാൽ 417 അൽ മുസ്തബഹരി അബൂബക്കർ അൽ ഫാരിഖി അദ്ദേഹം ഹിജറയുടെ 507 ഏതായാലും ഈ അബൂബക്കർ അശാശി അൽ ഖഫ്ഫാൽ അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഉംദുറു ഇലാ അജീബി മാ നബ്ബഹ അല്ലാഹു അലൈഹി മിൻ സഅതി ഫദ്ലിഹി വറഹ്മതി ഫി ഹാദ തക്ലീഫ്, നോമ്പാകുന്ന ഈ കൽപ്പനയിൽ, ഈ വിധിയിൽ അള്ളാഹുവിൻ്റെ വിപുലവും വിശാലവുമായ റഹ്മത്തും ഔദാര്യവും അള്ളാഹു ഉണർത്തിയത് മഹാത്ഭുതം നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ, നോക്കൂ എന്നിട്ട് അദ്ദേഹം എണ്ണാണ് ഫഖദ് നബ്ബഹ അല്ലാഹു ഇലാ മയലി. അഞ്ച് കാര്യങ്ങൾ. ഒന്ന്, അന്ന ലിഹാദിഹിൽ ഉമ്മത്തി ഫീ ശരീഅത്തി സിയാമി ഉസ്വതും ബിൽ ഉമമിൽ മുതഖദ്ദിമ, നോമ്പ് നിയമമാക്കിയതിൽ പൂർവ്വ സമുദായങ്ങളുടെ മാതൃകയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്തി. രണ്ട്, അന്ന സൗം സബബുൻ ലിഹുസൂലി തഖ്വ, തഖ്വ സാക്ഷാത്കരിക്കാനും നേടാനും കാരണമാണ് നോമ്പ് എന്ന് അള്ളാഹു ഉണർത്തി. നോമ്പ് നിയമമാക്കിയില്ലായിരുന്നുവെങ്കിൽ, നിർബന്ധമാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു മഹനീയ ലക്ഷ്യം തഖ്വ സാക്ഷാത്കരിക്കുക എന്നുള്ളത് നഷ്ടപ്പെടും. മൂന്നാമത്തേത്, അന്നഹു മുഖ്തസും ബി അയ്യാമിൻ മഅദൂദാത്, ഈ നോമ്പ് അത് എണ്ണപ്പെട്ട ഏതാനും നാളുകൾക്ക് പ്രത്യേകമാക്കി. ഫൈനഹു ലൗ ജഅലഹു അബദൻ ലഹസലത്തിൽ മശഖത്തുൽ അദീമ, നോമ്പിനെ അള്ളാഹു സുബ്ഹാനഹു തആല നിസ്കാരം പോലെ നിത്യ കർമ്മമാക്കിയിരുന്നുവെങ്കിൽ വലിയ ക്ലേശം അതിനാൽ ഉണ്ടാകുമായിരുന്നു. പിന്നെ നാലാമത്തേത്, അന്നഹു ഖസ്സഹു മിൻ ബൈനി ശുഹൂരി ബിശഹരി അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ലികൗനിഹി അശ്റഫ ശുഹൂർ, നോമ്പിനെ അള്ളാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തെ അതിനുവേണ്ടി തെരഞ്ഞെടുത്തു. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം, അപ്പൊ ആ ശ്രേഷ്ഠ മാസത്തോടുള്ള ആദരവിനാൽ, ആഗ്രഹത്താൽ അതിൽ നോമ്പ് ആളുകൾക്ക് താല്പര്യവും ആവേശവും ഉള്ളതാക്കും. പിന്നെ അഞ്ചാമത്തേത്, ഇസാലത്തുൽ മശഖ ഫി ഇൽസാമിഹി, നോമ്പ് നിർബന്ധമാക്കുന്നതിൽ ക്ലേശം അള്ളാഹു സുബ്ഹാനഹു തആല ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ, ക്ലേശം അനുഭവിക്കുന്ന രോഗികൾ അതേപോലെ തന്നെ യാത്രികർ ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തു, നോമ്പ് ഒഴിവാക്കി. ഈ അഞ്ച് കാര്യങ്ങൾ എണ്ണിയിട്ട് അൽ ഖഫാൽ പറയുകയാണ് റഹ്മത്തുള്ളാഹി അലൈഹി, ഖദ് റാഅ ഫി ഫരീദത്തി സിയാമി ഹാദിഹിൽ വുജൂഹ് മിനർ റഹ്മ ഫലഹുൽ ഹംദു അലാ നിഅമിഹി അല്ലതീ ലാ തുഹ്സാ, നോമ്പ് നിർബന്ധമാക്കുന്നതിൽ ഇക്കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പരിഗണിച്ചു. ആ പരിഗണന അള്ളാഹുവിന്റെ റഹ്മത്താണ്, കാരുണ്യമാണ് എന്നാണ് അദ്ദേഹം അനുബന്ധമായിട്ട് പറഞ്ഞത്. അപ്പൊ നോക്കൂ, നിങ്ങൾ നോമ്പ് നിർബന്ധമാക്കിയതിലുള്ള അള്ളാഹുവിന്റെ റഹ്മത്തും ഔദാര്യവും ഈ ഉമ്മത്തികളോട്, ഇത് നിങ്ങൾക്ക് മാത്രമല്ല പൂർവികർക്കും നിയമമാണ്, നിർബന്ധമാണ്, തഖ്വ സാക്ഷാത്കരിക്കലാണ് ജീവിത ലക്ഷ്യം, അതിൻ്റെ ഒരു പ്രധാന കാരണം നോമ്പാണ്. പിന്നെ ഇത് ഏതാനും നാളുകൾ മാത്രം, ഈ നോമ്പ് നിർബന്ധമാക്കാൻ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തെ തിരഞ്ഞെടുത്തു. ക്ലേശപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, അവരുടെ മേൽ നോമ്പ് നിർബന്ധമല്ല, അവർക്ക് ഇളവുണ്ട്, ഇതൊക്കെ അറിയിച്ചു. അപ്പം എത്ര ഔദാര്യം, എത്ര അനുഗ്രഹം, എത്ര കാരുണ്യം! ഇതാണ് ഇമാമ്മാർ ഈ വിഷയത്തിൽ വായിച്ചത്, ഈ ഒരു പ്രയോഗം അയ്യാമം മഅദൂദാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇത് നമ്മളിവിടെ പ്രത്യേകം ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. മേലായവൻ്റെ റഹ്മത്തും അവൻ്റെ ഫദ്ലും ഔദാര്യവും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ, സൂമു അയ്യാമൻ മഅദൂദാത്ത്, നിങ്ങൾ എണ്ണപ്പെട്ട ഏതാനും ദിനങ്ങൾ, കുറഞ്ഞ ദിനങ്ങൾ നോമ്പെടുക്കൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശം, ഏത് നോമ്പാണ്, റമദാനിലെ നോമ്പാണോ, അതല്ല റമദാനിലെ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ട നോമ്പുണ്ട്, ആ നോമ്പുകളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് ഹിജറ വന്നു. റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ. ആ റബീഉൽ അവ്വൽ മാസം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നോമ്പെടുത്തിട്ടുണ്ട്. ഹിജറയുടെ ഒന്നാം വർഷമാണത്. പിന്നെ ഹിജറയുടെ രണ്ടാം വർഷം മുഹറം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തു. ഷാബാൻ മാസം വരെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്ര, റജബ്, ഷാബാൻ, എട്ട് മാസങ്ങൾ. ഹിജറയുടെ ഒന്നാം വർഷത്തിലോ റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്ര, റജബ്, ഷാബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, പത്ത് മാസം. വിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിനെട്ട് മാസം നോമ്പെടുത്തു. അതിൽ പിന്നെയാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിനെട്ട് മാസം നോമ്പെടുത്തതിനെ കുറിച്ച് പറയുന്നു.

0: ഒപ്പം
1: ആശൂറ നോമ്പും.
0: മാസത്തിലെ മൂന്ന് നോമ്പുകൾ
1: ആശൂറ നോമ്പ് ഇവയായിരുന്നു റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമായ നോമ്പുകൾ.
0: ആശൂറ മുഹറം പത്തിലാണ്. ഹിജറക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശൂറയിൽ നോമ്പെടുത്തു. അന്ന് നോമ്പ് നിർബന്ധമായിരുന്നു, ആശൂറ നോമ്പ്.
1: പിന്നെ എല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പ്
0: ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ ലാ അദഉഹുൻ ഫീ സഫറിൻ വലാ ഹദർ ഹത്ത അമൂത്ത്. അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എൻ്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മൂന്ന് കാര്യം കൽപ്പിച്ചു, അത് ഞാൻ ഒരിക്കലും കൈയൊഴിക്കൂല, യാത്രയിലായാലും നാട്ടിൽ താമസിക്കുന്ന അവസ്ഥയിലായാലും ഞാൻ മരിക്കുന്നത് വരെ.
1: എന്നോട് പറഞ്ഞു ഔസാനി ബി സലാസത്തി അയ്യാമി മിൻകുല്ലിഷ,
0: എല്ലാ മാസങ്ങളിലെയും മൂന്ന് ദിവസത്തെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. വറക്കഅത്തെ ദുഹ, ദുഹയിലെ രണ്ടരക്കാത്ത നിസ്കാരം, പിന്നെ വ അൻ ഊതർ ഊതിർ ഖബ്ലാൻ അനാം, ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൽപ്പിച്ചു എന്നാണ്. ഇതാണ് പിന്നെ മൂന്ന് കാര്യങ്ങൾ.
1: അതിൽ എല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന് മുമ്പ് തന്നെ നിർവഹിച്ചിരുന്ന വ്രതാനുഷ്ഠാനമാണ്. റമദാനിന് മുമ്പ് അത് നിർബന്ധമായിരുന്നു. ആ നോമ്പ് വളരെ ശ്രേഷ്ഠമായ നോമ്പാണ്.
0: അല ഉഖ്ബിറുക്കും ബിമാ യുദ്ഹിബു വഹറ സദർ, നെഞ്ചകത്തെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതേപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ എന്ന് പറയുന്ന ഈ പക, വിദ്വേഷം, ഇതൊക്കെ പോക്കുന്ന ഒരു കർമ്മം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെ എന്ന് ഇസ്ലാസ്ലം മതങ്ങൾ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു സൗമു സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷർ,
1: എല്ലാ മാസങ്ങളിലെയും മൂന്ന് ദിവസത്തെ നോമ്പ്, അത് നെഞ്ചകത്തെ വിദ്വേഷം, പക പോലുള്ള രോഗങ്ങളെ പോക്കും എന്നാണ്.
0: സൗമു ഷഹിരി സബരി, ക്ഷമയുടെ മാസമായ റമദാനിലെ നോമ്പും, വ സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷർ, എല്ലാ മാസത്തിലെയും മൂന്ന് നോമ്പും, യുദ്ഹിബിന വഹറ സദർ, നെഞ്ചകത്തെ പകയും വിദ്വേഷവും പോക്കും എന്ന് പറഞ്ഞ മറ്റൊരു നിവേദനവും കാണാൻ സാധിക്കും. ഈ നോമ്പ്, ഇത് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ട നോമ്പായിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 18 മാസം അനുഷ്ഠിച്ചതിനെ ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് നോമ്പ് അത് അയ്യാമുൽ ബീദിൻ്റെ നോമ്പാണ് എന്ന് ചില നിവേദനങ്ങൾ വെച്ചിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതല്ല മാസത്തിൽ ഏത് ദിവസവും ആകാം ആ മൂന്ന് നോമ്പുകൾ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഒരു അറാബി ഒരിക്കൽ ഒരു മുയലിനെ പാകം ചെയ്ത് പൊരിച്ച് പാകം ചെയ്ത് അതിൻ്റെ കറിയും അതിൻ്റെ ഉപയോഗിച്ച എണ്ണയും അടക്കം കൊണ്ടുവന്നു എന്നാണ് ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം. പിന്നെ അതാബി അർണബിൻ കദ് ഷവാഹ വ മഅഹ സിനാബുഹ വ അദ്മുഹ എന്നാണ്. എണ്ണയിലിട്ട് പൊരിച്ച് എന്നിട്ട് പിന്നെ അത് കറിയാക്കി, എന്നിട്ട് ആ സിനാബ് എന്ന് പറഞ്ഞാൽ അതാണ് മുയലിനെ പൊരിച്ച എണ്ണയും വ അദ്മുഹ അതിൻ്റെ കറിയും കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അയാൾ അത് വെച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നില്ല, സഹാബികളോട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അറാബി കഴിച്ചില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കില്ല, ഭക്ഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അറാബി കഴിച്ചില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു മാ യംനഉകാ അൻ തഅകുൽ, തിന്നാൻ എന്താ നിങ്ങൾക്ക് തടസ്സം? അപ്പോൾ അറാബി പറഞ്ഞു ഇന്നി അസൂമു സലാസത്ത അയ്യാമി മിന ഷഹർ, ഞാൻ മാസത്തിലെ മൂന്ന് നോമ്പുകൾ എടുക്കുന്ന മനുഷ്യനാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു ഇൻ കുന്ത സായിമൻ ഫസും അൽ അയ്യാമുൽ ഗുർ, താങ്കൾ അങ്ങനെ മാസത്തിൽ മൂന്ന് നോമ്പ് എടുക്കുന്ന ആളാണ് എങ്കിൽ അൽ അയ്യാമുൽ ഗുറിൽ നോമ്പെടുക്കാൻ പറഞ്ഞു. അയ്യാമുൽ ഗുർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അയ്യാമുൽ ബിയുമ്പ്, എല്ലാ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ, പൗർണമി, രാവുകൾ, അതിൽ നോമ്പെടുക്കാൻ പറഞ്ഞു. ഖതാദ ഇബ്നു മിൽഹാൻ അൽ ഖൈസിയിൽ നിന്നുള്ള ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കനയ ഉമുറുന ബിസൗമി അയ്യാമിൽ ലയാലി അൽ ഗുർ അൽ ബീദ് സലാസ അശറത വ അർബഅ അശറത വ ഖംസ അശറത, ഞങ്ങളോട് അയ്യാമുൽ ബീദിൽ 13, 14, 15 രാവുകളിൽ നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് തിരുനബി പറയും ഹുന്നക സൗമി ദഹർ, വർഷം മുഴുവൻ നോമ്പെടുക്കുന്നത് പോലെയാണ് അവ എടുത്താൽ അനുഷ്ഠിച്ചാൽ എന്ന് പറയുമായിരുന്നു എന്നാണ്. സഹിയായ നിവേദനങ്ങളാണ്. ഞാനിത് പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിലെ നോമ്പ് അത് നിർബന്ധമാക്കപ്പെടുകയും നിർബന്ധമായി അത് അനുഷ്ഠിക്കുകയും ചെയ്തതിന് മുമ്പ് നിർബന്ധം നോമ്പെടുത്തിട്ടുണ്ട്. 18 മാസക്കാലം, അതെല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പ്, അയ്യാമുൽ ബീദ് ആകാം അല്ലാതെ ആവാം, ഏറ്റവും ശ്രേഷ്ഠം അയ്യാമുൽ ബീദാണ്. പിന്നെ ആശൂറ നോമ്പ്. ഇവിടെ അയ്യാമൻ മഅദൂദാത്ത്, അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പ് നിർബന്ധമാക്കി, കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്ന ആ നിർബന്ധമാക്കിയ വിധി അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചു. എന്നിട്ട് നോമ്പെടുക്കാൻ കൽപ്പിച്ചു അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറഞ്ഞ നാളുകൾ. അതുകൊണ്ട് ഉദ്ദേശം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞത്, റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്ന നോമ്പുകളാണ് ഉദ്ദേശം. അത് ഏതാണ്? അത്
1: എല്ലാ മാസം

0: ഇത്രയും മൂന്ന് നോമ്പും ആശൂറാ നോമ്പും. ഇതാണ് ഒരു വിഭാഗം ഇവിടെ ഈ വിഷയത്തിൽ പറഞ്ഞത്. എന്നാൽ പ്രാമാണികരായ മറ്റു പല പണ്ഡിതന്മാരും കൂടുതൽ മുഫസ്സിറുകളും ഫുഖഹാക്കളും പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു തആല അയ്യാമം മഅദൂദാത്ത് എന്ന് വിശേഷിപ്പിച്ചത് വിശുദ്ധ റമദാൻ മാസത്തെയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞു എണ്ണപ്പെട്ട നാളുകൾ. എന്നിട്ട് ആ തുടർച്ചയിൽ ഈ എണ്ണപ്പെട്ട നാളുകൾ ഏത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചു. അത് അടുത്ത വചനം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചു. ഇവിടെ അയ്യാമം മഅദൂദാത്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ റമദാൻ മാസം, അത് 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പാണെങ്കിലും വിശ്വാസികൾ അത് വളരെ എളുപ്പമുള്ളതായി ഏൽക്കാനും അനുഷ്ഠിക്കാനും അള്ളാഹു സുബ്ഹാനഹു തആല അതിനെയാണ് അയ്യാമൻ മഅദൂദാത്ത്, വളരെ കുറഞ്ഞ നാളുകൾ എന്ന് വിശേഷിപ്പിച്ച് ഇവിടെ ഉണർത്തിയത്. റമദാൻ മാസം അതിലെ നോമ്പാണ് ഇവിടെ ഉദ്ദേശം. ഇമാം ഇബ്നു ജരീർ അത്തബരി പറഞ്ഞു, വഔലൽ അഖ്വാൽ ബിസ്സവാബ് ഇന്ദി, എൻ്റെ അടുക്കൽ ശരിയോട് ഏറ്റവും അടുത്ത അഭിപ്രായം ഖൗലു മൻ ഖാല അന ജല്ല വസനാഉഹു ബിഖൗലിഹി അയ്യാമൻ മഅദൂദാത്ത് അയ്യാമ ശഹ്റി റമദാൻ. അയ്യാമം മഅദൂദാത്ത് എന്ന ഈ വാക്കുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല റമദാൻ മാസത്തിലെ അയ്യാം ദിവസങ്ങളെയാണ് പരിഗണിച്ചത്, ഉദ്ദേശിച്ചത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെതായ കാരണങ്ങളൊക്കെ പിന്നെ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇവിടെ ഈ അയ്യാമം മഅദൂദാത്തിൻ്റെ ലക്ഷ്യം അയ്യാമു ശഹ്റി റമദാൻ, റമദാൻ മാസത്തിലെ ദിനങ്ങളാണ് എന്നാണ് അഭിപ്രായപ്പെട്ടുള്ളത്. എന്നാൽ റമദാൻ മാസത്തിൻ്റെ വിഷയവും വിധിയുമൊക്കെ ഇനി വരാനിരിക്കുന്നു. അടുത്ത വചനത്തിൽ 185 വചനത്തിൽ ഇവിടെ ഈ അയ്യാമം മഅദൂദാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണപ്പെട്ട ഏതായാലും കുറഞ്ഞ നാളുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നിർബന്ധമായിരുന്ന 4 നോമ്പുകൾ, എല്ലാ മാസത്തിലെയും 3 നോമ്പ് പിന്നെ ആശൂറ നോമ്പ് ഇതാണ് എന്നാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു, സൂമു അയ്യാമം മഅദൂദാത്ത്. ഇനിയും അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവിനെയും അതേപോലെ തന്നെ ഇതിൽ ഞെരുക്കവും പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല. വല്ലവരും ഞെരുക്കം കാണുന്നുവെങ്കിൽ അൽ മശക്കത്തു തജ്ലിബു തൈസീർ, അത് ഒരു തത്വമാണ്, പ്രയാസം അത് എളുപ്പത്തെ കൊണ്ടുവരും. അപ്പോൾ വല്ലവരും വ്രതാനുഷ്ഠാനത്തിൻ്റെ വിഷയത്തിൽ ഞെരുക്കവും പ്രയാസവും ഉള്ളവരാണ് എങ്കിൽ അവർക്ക് എളുപ്പമുണ്ട്. ആ വിഷയമാണ് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാ അത് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അന്നൂർ എന്ന ഭാഗം അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ക്ലാസ് 13, ചോദ്യം 1, നബിക്ക് 11 ഭാര്യമാരാണുള്ളത്, അതിൽ റംല എന്നറിയപ്പെടുന്ന ഭാര്യ ഏതാണ്? ഓപ്ഷൻ എ ഉമ്മു കുൽസും, ബി ഉമ്മു സലമ, സി ഉമ്മു ഹബീബ. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയാണല്ലോ ഉമ്മു ഹബീബ, അവരുടെ സഹോദരൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ മുആവിയ, ബി ഖാസിം, സി സുഫിയാൻ. ചോദ്യം 3, അബൂബക്കർ അശാഷി അൽ ഖഫാൽ എന്ന വ്യക്തി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്, ഏതാണ് ആ മദ്ഹബ്?
3: പീസ് റേഡിയോ സ്വരം കാണുന്ന കാഴ്ചകൾ, വായിക്കപ്പെടുന്ന വരികൾ, ആലപിക്കുന്ന ഈണങ്ങൾ, വിശ്വവിസ്മയ ഗ്രന്ഥത്തിൻ്റെ ഉൾത്തുടിപ്പുമായി മറ്റൊരു ഗാനം. രചന പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചുകിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. കബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
0: أعوذ بالله من الشيطان الرجيم.

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ ശ്രവിക്കുന്നു തിരുനബിയോടൊപ്പം. ആരാധനകളിൽ മക്കളെയും കൂടെ കൂട്ടുക എന്ന വിഷയത്തിൽ സെഹൽ അരിപ്രയുടെ ക്ലാസ് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅ്ദഹു വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅ്ദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് കൂടുതൽ പഠിക്കാനും ഉൾക്കൊണ്ടുകൂടി ജീവിക്കാനും നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ വന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്ദുൽ മലിക് ബിൻ റബീഉ ബിൻ സബറ അൻ അബീഹി അൻ ജദ്ദിഹി ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറു അസ്സബിയ്യ ബിസ്സലാ ഇദാ ബലഗ സബ്ഉ സിനീൻ ഫഇദാ ബലഗ അശ്റ സിനീന ഫദ്രിബൂഹു അലൈഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകൾക്കുള്ള പ്രോത്സാഹനവും പ്രേരണയും മക്കൾക്ക് നൽകണമെന്ന് സൂചിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒരു നബിവചനം കൂടെയാണ് ഇത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ മക്കളെ, കുട്ടികളെ, സബിയ എന്ന പദമാണ്, കുട്ടികളെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. അവർക്ക് 7 വയസ്സായാൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക, അഥവാ 10 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കുകയും ചെയ്യുക എന്നാണ് ഹദീസിൻ്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ ചിലതും കാണാം. അഥവാ ലുഖ്മാൻ അനുൽ ഹക്കീം തൻ്റെ കുഞ്ഞുമകന് യാ ബുനയ്യ, കുഞ്ഞുമകനേ എന്ന് വിളിച്ചുകൊണ്ട് ആ മക്കൾക്ക് നൽകിയ 10 ഉപദേശങ്ങൾ പറയുന്നിടത്ത് അവിടെ പ്രത്യേകം പറഞ്ഞതായി കാണാൻ പറ്റും. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത, എൻ്റെ കുഞ്ഞുമകനെ നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കണമെന്ന്. കുഞ്ഞുമകനെ എന്ന് വിളിക്കേണ്ട പ്രായത്തിൽ ആ സബിയ്യ, ആ കുട്ടിപ്രായത്തിൽ കുട്ടികളോട് നൽകുന്ന ഉപദേശത്തിൽ കാണാം. മാത്രമല്ല ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹത്തോട് ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പം, കുട്ടികളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പം അദ്ദേഹം കൊടുത്ത മറുപടി നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രമാത്രം നമ്മുടെ മക്കളെ, ചെറുപ്രായത്തിലുള്ള, പ്രായപൂർത്തി എത്താത്ത നമ്മുടെ കുട്ടികളെ ഈ ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് യദ്ഹബു ബിഹി, അഥവാ അവരെയും കൊണ്ട് പോകണമെന്നാണ്. ഇലൽ മസ്ജിദി ലിയുറബ്ബിയഹു അല സ്വലാത്തി വഅല ഖൈർ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവരെ പരിശീലിപ്പിക്കാനും അതിലൂടെ അവർക്ക് പരിശീലനം നൽകാനും തർബിയത്ത് അവരിൽ ഉണ്ടാക്കാനും അതുപോലെയുള്ള നന്മയുടെ കാര്യങ്ങളിലൊക്കെ അവരെ അതിലേക്കൊക്കെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഹാദിഹി തർബിയത്തു സ്വഹീഹ, ഇതാണ് ശരിക്ക് ശരിയായ മക്കൾക്കുള്ള പരിപാലനം തർബിയത്ത് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അഥവാ വീട്ടിലുള്ള മുതിർന്നവർ, പ്രായമായവർ ജമാഅത്തിന് സുബഹിക്കും മറ്റും പള്ളിയിലേക്ക് പോകുമ്പോൾ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാത്തവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് വലാ യത്രുഖുഹു ഫീ ഫിറാഷിഹി, ആ മക്കളെ അവരുടെ വിരിപ്പിൽ നിങ്ങൾ വിട്ടേച്ച് പോകരുത് എന്നാണ്. ഹാദിഹി തർബിയത്തുൻ സയ്യിഅ, ഇത് ചീത്തയായ തർബിയത്താണ്, മോശമായ പരിപാലനമാണ്. മാത്രമല്ല ഖദ് ഖഷ വലദഹു, അതായത് താൻ ബാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ, പ്രായമെത്തിയവർ പള്ളിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ബാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മക്കളെ പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകാത്തവർ, അതിന് പ്രേരണ നൽകാത്തവർ, അവർ ആ മക്കളെ, അവനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. വയുരീദു അർഫ്ഖ ബിഹി വയുരീദു റഹ്മ ഖഷഹു എന്നാണ്. പലപ്പോഴും പിതാവ് പള്ളിയിലേക്ക് പോകുമ്പോൾ ചെറിയ മക്കളെ മാതാക്കൾ, ഉമ്മമാർ വിളിക്കാൻ മടി കാണിക്കുന്നു, അവർക്ക് ഒഴിവ് കിട്ടിയതല്ലേ അവൻ ഉറങ്ങിക്കോട്ടെ, അവനൊന്ന് ശരിക്കും ഉറങ്ങിക്കോട്ടെ എന്ന് ചിലപ്പോൾ മനസ്സിൻ്റെ ദയ കൊണ്ട് എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ ഉദ്ദേശത്തോടുകൂടി കരുണയുടെ മനസ്സോടുകൂടി പലപ്പോഴും ചില മാതാക്കൾ ചില പിതാക്കളുമൊക്കെ ചിലപ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ നിലക്ക് കാരുണ്യവും സൗമ്യതയും വിചാരിച്ച് ശരിക്കും അവനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിലക്കുള്ള സാഹചര്യവും സന്ദർഭവും ഒക്കെ നമ്മുടെ വീടകങ്ങളിൽ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമ്മുടെ വീട്ടിൽ നടക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഈ നിലക്കുള്ള അവനൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ, അല്പം വിഷമിച്ചോട്ടെ എന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് പിതാവ് പോകുമ്പോൾ പിതാവിൻ്റെ കൂടെ ആ മകനെ വിളിച്ചുണർത്താതെ പറഞ്ഞയക്കാതെ ആ നിലക്കുള്ള സംസാരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ ശരിക്കും നാം അവനെ വഞ്ചിക്കുകയല്ലേ? നമുക്കും അതിൻ്റെ പാപം ലഭിക്കുകയില്ലേ എന്ന് നമ്മൾ ശരിക്കും ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. എന്ന് മാത്രവുമല്ല, മതത്തെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സന്ദർഭങ്ങളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് ഹയറിൻ്റെ അവസരങ്ങളിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതും മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട് എന്നും കാണാൻ പറ്റും. ഖാല ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ, ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പറഞ്ഞത് കാണാൻ പറ്റും. وقد كان السلف اذا نشا لاحدهم ولد شغلوه بحفظ القران وسماع الحديث فيثبت الايمان في قلبه. സ്വൈദുൽ ഖാത്തിർ എന്ന ഗദത്തിൽ കാണാൻ പറ്റും. അതിലെ പറയുന്നത്, ഒരു സലഫികളായ ആളുകൾ, സലഫുകളിൽ മുൻഗാമികളായ ആളുകളിൽ ഒരാൾക്ക് ഒരു കുട്ടി വളർന്നാൽ, ഒരു കുട്ടി ആ ശൈശവ പ്രായം കഴിഞ്ഞ് വളർന്നു വന്നാൽ, അവനെ ഹദീസ് കേൾക്കുന്നതിലും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിലും അവർ ആ കുട്ടിയെ വ്യാപൃതനാക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് അതിലൂടെ ഫയസ്ബുത്തുൽ ഈമാൻ ഫീ ഖൽബിഹി എന്നാണ്, അതിലൂടെ അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ സ്ഥിരപ്പെടുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബാദത്തുകൾ ചെയ്യാൻ, ആരാധനകൾ നിർവഹിക്കാൻ നമ്മളൊക്കെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അത് സമയത്ത് നിർവഹിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ നിലക്ക് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ആ സമയത്തുള്ള കുട്ടികളെ, എൽ പി തലത്തിലും യു പി തലത്തിലുമൊക്കെ പഠിക്കുന്ന, ഹൈസ്കൂൾ തലത്തിലുമൊക്കെ പഠിക്കുന്ന ആ എൽ പി യു പി തലത്തിൽ പഠിക്കുന്ന കുട്ടികളെ പ്രത്യേകിച്ചും നമ്മളതിലേക്ക് അവരെ എഴുന്നേൽപ്പിച്ച് അവരെയും ഉണർത്തേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ അവർക്ക് പ്രോത്സാഹനവും അതിലേക്കുള്ള താല്പര്യവും ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിശ്രമം മാതാവ് പിതാവ് എന്ന നിലക്ക് നാം നൽകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഹദീസ് പ്രവാചക വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പലപ്പോഴും പേരമക്കളെ വരെ പള്ളിയിലേക്ക്, അല്ലേ, കളിപ്രായത്തിലുള്ള പേരമക്കളെ വരെ കൂട്ടി പള്ളിയിലേക്ക് പോകുന്ന പോയ സംഭവം ഹദീസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് മക്കളെ അതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും അവരൊക്കെ കൂടെ കൊണ്ടുപോയി അതൊക്കെ അനുഭവിക്കുമ്പോഴാണ് അവർക്കും ഇത്തരം വിഭാഗത്തുകളിലേക്കുള്ള ആരാധനകൾ ചെയ്യാനുള്ളൊരു മനസ്ഥിതിയുമൊക്കെ അവർക്ക് ഇതിലൊക്കെ താല്പര്യവുമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ളൊരു ശ്രദ്ധ നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തോട് കാണിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിക്കാനും മക്കളെയും നമുക്കും ഒക്കെ ഈ രൂപത്തിൽ ശ്രദ്ധിച്ച് ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും മഹത്തായ ഭാഗ്യം ലഭിക്കുന്നവരെ കൂടുതലുമൊക്കെ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാ, ഇത്രയും നേരം നാം ശ്രവിച്ചത് തിരുനബിയോടൊപ്പം നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ആരാധനകളിൽ ഉണ്ടാവണം എന്ന വിഷയത്തിൽ നടത്തിയ സംസാരമാണ് തിരുനബിയിൽ നാം കേട്ടത്. നേതൃത്വം നൽകിയത് സഹൽ അരിപ്രാം.

0: പീസ് റേഡിയോ ശ്രോതാക്കളിൽ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 46-47 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 46-47 എന്നീ രണ്ടായത്തുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 45-ാമത്തെ വചനം ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 46-47 വചനങ്ങൾ ക്ലാസ് എടുത്തത് ജാഫർ സലഫി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് നുറുങ്ങുകൾ. പേന ഒരു ചെറിയ ഉപകരണമല്ല. ദുൽഖർ ഷാൻ അലിനല്ലൂർ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പേന ഒരു ചെറിയ ഉപകരണമല്ല. എഴുത്ത് ദുൽഖർ ഷാൻ അലിനല്ലൂർ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിലപിടിപ്പുള്ള പേനകളിൽ മുൻനിരയിലുള്ള പാർക്കർ പേനയോട് ഇഷ്ടം തോന്നിയത്. അന്ന് പക്ഷേ ആ പേന ക്യാഷ് കൊടുത്തു വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. ബുക്ക് സ്റ്റാളിലെ ക്യാഷ് കൗണ്ടറിൽ ഉയർന്ന ദർജയിൽ അങ്ങനെ ഇരിക്കുന്ന ആ പേനയുടെ വില കേട്ട് അത്ഭുതപ്പെട്ടിരുന്നു. ഇത്രയും വില കൊടുത്ത് ഈ പേന ആരെങ്കിലും വാങ്ങുമോ എന്ന് ചിന്തിച്ചിരുന്നു. പിന്നെ അല്പം കുശുമ്പോടെ ഇതൊന്നും ആരും വാങ്ങില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് തിരിച്ചു നടക്കും. എങ്കിലും എപ്പോഴൊക്കെയോ ആ ഷോപ്പിൽ കയറുന്നുവോ അപ്പോഴൊക്കെ കണ്ണുകൾ ആ പേനകളിൽ ഉടക്കി നിൽക്കും. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന കാലത്ത് കാലങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹം സഫലമാക്കി. സ്കൂൾ അവധിക്കാലത്ത് ചെറിയ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് കിട്ടിയ പൈസ സ്വരൂപിച്ചായിരുന്നു ആഗ്രഹം സഫലമാക്കിയത്. പഠനം കഴിഞ്ഞ് കാലം മുന്നോട്ടു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള മദ്രസയിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടത്. ഒരു ദിവസം എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ഗൾഫിലുള്ള അവളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി വന്നപ്പോൾ ഹദിയയായി എൻ്റെ നേരെ ഒരു ചെറിയ ബോക്സ് നീട്ടി. ഇത് ഉപ്പ് നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ ബോക്സ് തുറന്നു നോക്കി. എനിക്കെന്തെന്നില്ലാത്ത സന്തോഷം. ഒരു പാർക്കർ പേനയായിരുന്നു ആ ബോക്സിൽ. പിന്നീട് പല ജോലികളും ചെയ്തു. ഒടുവിൽ വിദേശത്തെത്തി. ഒരു കമ്പനിയിൽ ഓഫീസ് ലഭിച്ചു. ഓഫീസ് ആവശ്യങ്ങൾക്കും മറ്റും പുറത്തു പോകുമ്പോൾ വീണ്ടും ആ പഴയ ആഗ്രഹം മനസ്സിൽ കൂടി വന്നു. പക്ഷേ നാട്ടിലുള്ള വിലയുടെ ഇരട്ടി നൽകണം. ആഗ്രഹം നീട്ടി നീട്ടിക്കൊണ്ടുപോയി. പലയിടത്തും ഷോപ്പുകളിൽ കയറി വില ചോദിച്ചു. വില കേൾക്കുമ്പോൾ പിന്നെയാവാമെന്ന് വിചാരിക്കും. ജിദ്ദയിലെ ഷറഫിയയിൽ കൂടുതൽ കച്ചവടക്കാരും മലയാളികളാണ്. വ്യാഴം വെള്ളി തുടങ്ങിയ ഒഴിവ് ദിവസങ്ങളിൽ മലയാളികളാൽ നിബിഡമാണ് ഷറഫിയ. പരിചയമുള്ള ഒരു ഷോപ്പിൽ കയറി പേനയ്ക്ക് വില ചോദിച്ചു. വില കേട്ടപ്പോൾ ഞാൻ കടയിൽ നിന്നും പതുക്കെ ഇറങ്ങി നടന്നു. അവരുടെ തന്നെ മറ്റൊരു കടയിൽ കയറി വില ചോദിച്ചു. അവിടെ എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമുണ്ട്. ഞാൻ ആദ്യം കയറിയ കടയിലേതിനേക്കാൾ 15 റിയാൽ അധികം കൊടുക്കണം. ഇവിടെ മലയാളികൾ മലയാളികളെ തന്നെ ശരിയാക്കുന്ന ഒരു കാഴ്ച. ഒടുവിൽ ഗുലയിൽ എന്ന സ്ഥലത്ത് സ്കൂളിന് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ ഓഫീസ് ആവശ്യാർത്ഥം കയറിയപ്പോൾ അവിടെയും അതാ ക്യാഷ് കൗണ്ടറിന് മുകളിൽ നമ്മുടെ കക്ഷി. പോക്കറ്റിനിണങ്ങിയ ഒരു വില പറഞ്ഞപ്പോൾ അത് വാങ്ങി സ്വന്തമാക്കി. അമേരിക്കയിലെ വിസ്കോൺസിനിലെ ഷോൾസ്ബർഗിൽ ജനിച്ച ജോർജ് സാഫോർഡ് പാർക്കറാണ് 1888 പാർക്കർ പെൻ കമ്പനി സ്ഥാപിച്ചത്. ടെലിഗ്രാഫി അധ്യാപകനായ അദ്ദേഹം തുടക്കം കുറിച്ച ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ ശിഷ്യന്മാർ തന്നെയായിരുന്നു ഉപഭോക്താക്കൾ. പിന്നീട് ലോകത്തെമ്പാടുമുള്ള ഓഫീസ് ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പോക്കറ്റിൽ സ്ഥാനം പിടിക്കാൻ പാർക്കറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് ആകർഷകമായ അനേകം ഡിസൈനുകളിൽ വില കൂടിയതും കുറഞ്ഞതുമായ പേനകൾ ലഭ്യമാണ്. പേന എന്ന ചെറിയ ഒരു ഉപകരണം ലോകത്തുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചതും അവനാണ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. അധ്യായം 96, വചനം 14.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പേന ഒരു ചെറിയ ഉപകരണമല്ല. ദുൽഖർ ഷാൻ അലനല്ലൂരിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തുൽ ബക്കറയിലെ 26-27 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. أعوذ بالله من الشيطان الرجيم. إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وَمَا يُضِلُّ بِهِ إِلَّا الْفَاسِقِينَ الَّذِينَ يَنقُضُونَ عَهْدَ اللَّهِ مِن بَعْدِ مِيثَاقِهِ وَيَقْطَعُونَ مَا أَمَرَ اللَّهُ بِهِ أَن يُوصَلَ وَيُفْسِدُونَ فِي الْأَرْضِ أولئك هم الخاسرون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും രണ്ടാം അധ്യായമായ സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിയമങ്ങളെയും നിർദ്ദേശങ്ങളും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഇത്തരുണത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ തുറന്നു വച്ച് പാരായണം ചെയ്യുന്ന ഈയൊരു പ്രോഗ്രാമിലൂടെ പാരായണം ചെയ്യുന്ന ആയത്തുകൾ ശ്രദ്ധിച്ച് കേട്ടും അത് കണ്ടും അതിൻ്റെ കൂടെ പാരായണം ചെയ്തുമൊക്കെ ഒരുപാട് ശ്രോതാക്കൾ ഈ ക്ലാസ്സുകൾക്കുമ്പോൾ നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 26-27 വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് സത്യവിശ്വാസികളായ ആളുകൾക്ക്, സൽക്കർമ്മികളായ ആളുകൾക്ക് പരലോകത്ത് വെച്ച് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചും അവിടെ വെച്ച് ലഭിക്കുന്ന ഉപജീവനമായി ഭക്ഷണമായി അല്ലാഹു നൽകുന്ന പ്രത്യേകമായ കായ്ക്കനികളെ സംബന്ധിച്ചും എല്ലാം സൂചിപ്പിച്ചു. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഓതിയ രണ്ട് ആയത്തുകൾ ഒന്നുകൂടെ ഓതി കേൾപ്പിക്കാം. എല്ലാവരും കൂടെ പാരായണം ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
2: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون.
1: 26 ആയത്തിൽ പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പോകാം. ഇന്നല്ലാഹു ലാ യസ്തഹ്യി യാ ആണ്. യസ്തഹ്യിയുടെ മദ് മുൻഫസലാണ്, ഇപ്പം നീട്ടി ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ അയ്യദ്രിബ യദ്രിബ എന്ന് പറയൂല. അയ്യദ്രിബ മസലം മാ ബഊദത ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا بهذا مثلا എന്ന് പറയാൻ പാടില്ല. അലാമിന് ശേഷം അലിഫ് ഉള്ള പോലെയാണ് അലിഫിലാണ് വഖഫ് ചെയ്യേണ്ടത്, അഥവാ ല ല ആ നിലക്ക്. ബിഹാദ മസല മസല എന്ന് ഹാത്ത ഉള്ള പോലെ വഖഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വയഹ്ദി ബിഹി കസീറ എന്ന് പറയാൻ പാടില്ല. വയഹ്ദി ബിഹി കസീറോ റോ റോ അലിഫുള്ള പോലെയാണ് വഖഫ് ചെയ്യേണ്ടത്, അലിഫിലാണ് വഖഫ്. അതുപോലെ തന്നെ മിം ബഅദി മീസാഖി മിം ബഅദി ഇഖ്ലാബൻ 27-ാമത്തെ ആയത്തിലാണ് പറയുന്നത്. വയഖ്തഊന എന്ന് പറഞ്ഞാൽ പോരാ, വയഖ്തഊന യഖ്തഊന എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഹുറൂഫുൽ ഖൽഖലത്താണ്, ഖാഫ് സുക്കൂനായി കൊണ്ടുവരുമ്പം അതിനെ ശബ്ദിച്ച് ഉച്ചരിക്കണം. വയുഫ്സിദൂന ഫിൽ അർദ് ഫിൽ അർദ് എന്ന് പറയാൻ പാടില്ല. ഫിൽ അർദ് ആ നിലക്കാണ് അവിടെ പാരായണം ചെയ്യേണ്ട സ്ഥലങ്ങളായി പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതായി തോന്നിയത്. ഇൻഷാല്ലാ നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് ആശയതലത്തിലേക്ക് കടക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദാഹരണങ്ങൾ അഥവാ മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ച് രണ്ട് ഉദാഹരണങ്ങൾ കൃത്യമായി പറഞ്ഞു. ആ ഉദാഹരണങ്ങൾ പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഏത് ഉദാഹരണങ്ങളും അതത്ര ചെറുതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഉദാഹരണത്തിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന വചനമാണ് നമുക്കിനി പാരായണം ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലം മാ ബഊദത ഫമാ ഫൗഖഹ. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല ലാ യസ്തഹയി ഇസ്തഹയ ഹയ എന്ന് പറഞ്ഞാൽ ലജ്ജ, ഇസ്തഹയ എന്ന് പറഞ്ഞാൽ ലജ്ജിച്ചു എന്നാണ്. ലാ ഇസ്തഹയ എന്ന മുദാരിയാണ് യസ്തഹയി. ലാ യസ്തഹയി അവൻ ലജ്ജിക്കുകയില്ല, അള്ളാഹു തീർച്ചയായും അള്ളാഹു ലജ്ജിക്കുകയില്ല. എന്തിന്? അയ്യദ്രിബ ലറവ യദ്രിബ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, 30-ലേറെ അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇവിടെ അയ്യദ്രിബ എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ചു തരുവാൻ. അയ്യദ്രിബ മസലൻ, ലറബ മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു എന്ന. അയ്യദ്രിബ ആക്കുവാൻ, വിവരിക്കുന്നതിന്. മസലമ്മ എന്തൊരു ഉപമയും, മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം, മാ ഒന്ന്. അപ്പോൾ അയ്യദ്രിബ മസലൻ മാ, ഏതൊരു ഉപമയും വിവരിക്കുന്നതിന് അള്ളാഹുവിന് ലജ്ജയില്ല, അള്ളാഹു അവൻ ലജ്ജിക്കുകയില്ല എന്നാണ്. എന്നിട്ട് പറയാണ് എന്താണ്, ബഊദതൻ ബഊദതൻ എന്ന് പറഞ്ഞ കൊതുകൻ, ബഊദതൻ കൊതുക്, അതൊരു കൊതുകിനെയാവട്ടെ, ബഊദതൻ ഒരു കൊതുകിനെയാവട്ടെ. ഫമാ ഫൗഖഹ, ഇനി കൊതുകല്ല, ഫമാ ഫൗഖഹ, ഫൗഖ എന്ന് പറഞ്ഞാൽ മീതെ, മുകളിൽ, തഹ്ത താഴെ, തഹ്ത ഫൗഖ അത് ഓപ്പോസിറ്റ് വേർഡുകളാണ്. ഫമാ ഫൗഖഹ അതിന് മീതെയുള്ളതിനെയാവട്ടെ, ഒരു കൊതുകോ അതല്ലെങ്കിൽ അതിന് മീതെയുള്ള എന്തുമാവട്ടെ, ഉദാഹരണമായി വിവരിച്ചു തരുവാൻ അള്ളാഹുവിന് ലജ്ജയില്ല, അള്ളാഹു ലജ്ജിക്കുകയില്ല എന്ന്. ഫ അമ്മല്ലദീന ആമനു, അപ്പോൾ ഫ അമ്മ എന്നാൽ, ഫ അപ്പോൾ അമ്മ എന്നാൽ, അല്ലദീന ഒരു കൂട്ടർ, ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു, അല്ലദീന ആമനു വിശ്വസിച്ചവരായവർ. ഫ യഅലമൂന, ഫ അപ്പോൾ യഅലമൂന അവരറിയും, അന്നഹുൽ ഹഖു തീർച്ചയായും, അന്നഹു അൽ ഹഖ് തീർച്ചയായും അത് അൽ ഹഖ് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചവരായ ആളുകളറിയും. മിർ റബ്ബിഹിം എവിടുന്നുള്ള, മിർ റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചവരായ ആൾക്കാരറിയും. വഅമ്മല്ലദീന കഫറൂ, വഅമ്മ എന്നാലോ അല്ലദീന, ഒരു കൂട്ടർ, ഒരു വിഭാഗം ആളുകൾ, കഫറൂ, അവർ അവിശ്വസിച്ചിരിക്കുന്നു, അഥവാ അല്ലദീന കഫറൂ, വഅമ്മല്ലദീന കഫറൂ എന്നാൽ അവിശ്വസിച്ചവരായ ആളുകൾ. ഫയഖൂലൂന, ഫ അപ്പോൾ, യഖൂലൂന അവരിങ്ങനെ പറയും, അവരിങ്ങനെ ചോദിക്കും. കാല യഖൂലൂന പറയാന്നാണ് ഇവിടെ ചോദ്യമാണ്. അപ്പോൾ സന്ദർഭോചിതമായ അർത്ഥം പറയുമ്പോൾ ഫയഖൂലൂന അവരിങ്ങനെ പറയും, അവരിങ്ങനെ ചോദിക്കും. മാദാ അറാദല്ലാഹു ബിഹാദാ മസല, മാദാ, എന്താണ് അറാദല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്, അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചത് എന്താണ്, മാദാ അറാദല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് എന്തായിരിക്കും, എന്താണ് ബിഹാദ, ഇതുകൊണ്ട്, മസലൻ, ഉപമയായിട്ട്, മാദാ അറാദല്ലാഹു ബിഹാദ മസല, ഇതുകൊണ്ട് ഉപമയായിട്ട്, ഉദാഹരണമായിട്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് അവിശ്വാസികളായ ആളുകളിങ്ങനെ പറയുന്നതാണ്. യുദുല്ലു ബിഹി കസീറാ, യുദുല്ലു വഴികേടിലാക്കുന്നു, ബിഹി അതിലൂടെ, അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുന്നു, കസീറ, ധാരാളം ആളുകളെ. വയഹദി, അത് അവൻ നേർമാർഗത്തിലാക്കുന്നു, നേർവഴി കാണിക്കുന്നു, നേർവഴിയിലാക്കുന്നു, ബിഹി അതുകൊണ്ട്, അതുകൊണ്ട് അവൻ നേർമാർഗത്തിനുമാക്കുന്നു, കസീറ, ധാരാളം ആളുകളെ. ഒമാ യുദുല്ലു ബിഹി, എന്നാൽ ഒമാ യുദുല്ലു വഴിപിഴവിലാക്കുകയില്ല, ബിഹി അതുകൊണ്ട് വഴി അവൻ വഴിപിഴവിലാക്കുകയില്ല, വഴികേടിലാക്കുകയില്ല, ഇല്ലൽ ഫാസിഖീന, ഫാസിഖീങ്ങളെയല്ലാതെ, തോന്നിവാസികളെയല്ലാതെ, തമ്മാടികളെയല്ലാതെ അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിക്ക് ഇവിടെ വിശ്വാസികളായ ആളുകൾക്ക് ചെറിയ ഉദാഹരണമായാലും വലിയ ഉദാഹരണമായാലും അവരതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അവിശ്വാസികളായ, തോന്നിവാസികളായ, തമ്മാടികളായ ആളുകൾ അവരെന്തു തന്നെ ഉദാഹരണം പറഞ്ഞാലും എന്തു ചെയ്യും, അവരതിനെപ്പറ്റി ഇങ്ങനെ പരിഹസിച്ച് എന്താ പഠിച്ചതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അതിനെ ഉൾക്കൊള്ളാതിരിക്കാൻ മാത്രമുള്ള വർത്തമാനങ്ങളാണ് അവർ പറയുക എന്നാണ്. ഇവിടെ ഇന്നല്ലാഹലായ എസ്തഹയി, അല്ലെ, അള്ളാഹു ലജ്ജിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ലാ എസ്തഹയി മിനൽ ഹഖ് അൻ യദ്കുറ ശൈഅം മിമ്മാ ഖല്ല ഔ കസറ എന്നാണ്. ഒരു നിസാരമായ ഒരു വസ്തുവിനെ, അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, ഉദാഹരണമായി പറയാൻ, ആ സത്യത്തിൽ നിന്ന് അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അതിനുദാഹരണമായി പറയാൻ പഠിച്ചവൻ ലജ്ജിക്കുന്നില്ല എന്നാണ്. ഇന്നല്ലാഹു ഹൈന അദാക്കറ ഫീ കിതാബി, അള്ളാഹു ഗ്രന്ഥത്തിൽ ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട്. അത് ദുബാബ, ഈച്ചയെ ഉദാഹരണമാക്കി പറഞ്ഞിട്ടുണ്ട്. വല്ല അങ്കബൂത്ത്, എട്ടുകാലിയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഹ്ലു ദലാല, വഴികേടിൻ്റെ, വഴിപിഴവിൻ്റെ ആളുകൾ പറയും, മാതാ അള്ളാഹു മിൻ ദിക്രി ഹാദാ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് എന്ത്, ഇന്നല്ലാഹ ലാ യസ്തഹയി അൻ യദ്രിബ മസലം മാ ബഅദതം ഫമാ ഫൗഖഹ. അള്ളാഹു സുബ്ഹാനഹു വതആല സംബന്ധിച്ചിടത്തോളം ഒരു കൊതുകിനെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മീതയുള്ളതിനെയോ ഉദാഹരണം പറയാൻ അള്ളാഹുവിന് യാതൊരു ലജ്ജയുമില്ല. അത് വിശ്വസിക്കുന്ന ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ മാത്രം ആ ഉദാഹരണം തന്നെ മതിയാകുന്നതാണ് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ എന്തു ചെയ്യും, കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിലേത് ചെറിയ ഉദാഹരണമായാലും വലിയ ഉദാഹരണമായാലും, അല്ല അംസാലു സഗീറുഹ വ കബീറുഹ യുഅ്മിനു ബിഹൽ മുഅ്മിനൂൻ, ആ ഉദാഹരണങ്ങളൊക്കെ ചെറുതാവട്ടെ വലുതാവട്ടെ, വിശ്വസിക്കുന്ന ആളുകൾ എന്തു ചെയ്യും, അതിൽ വിശ്വസിക്കും. വയഅലമൂന അന്നഹൽ ഹഖ്ഖു മിർ റബ്ബിഹിം, ആ വിശ്വാസികളായ ആളുകൾ അത് തങ്ങളുടെ റബ്ബിങ്ങിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നവർ മനസ്സിലാക്കുകയും അവർ അറിയുകയും ചെയ്യും. വയഹദീഹിം അല്ലാഹു ബിഹാ, അതിലൂടെ അല്ലാഹു അവർക്ക് ഹിദായത്തിൻ്റെ വഴി, കൂടുതൽ നേർവഴി സന്മാർഗത്തിലാക്കുകയും അവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ യുദുല്ലു ബിഹി കസീറ, ധാരാളം ആളുകൾ അതുകൊണ്ട് വഴികേടിലാകുമെന്ന് പറഞ്ഞല്ലോ. യഅനി ബിഹി അൽ മുനാഫിഖൂൻ അൽ മുനാഫിഖീൻ എന്നാണ്. മുനാഫിക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഴികേടിലാകുക മുനാഫിക്കുകളാണ്, അവിടെ വിശ്വാസികളായ, അവിശ്വാസികളായ, തമ്മാടികളായ ആളുകളാണ്. എന്നാൽ വയഹദീ ബിഹിൽ മുഅ്മിനി, അതുകൊണ്ട് ധാരാളം ആളുകൾ, വയഹദീ ബിഹി കസീറ എന്ന് പറഞ്ഞല്ലോ, എന്താണ്, ധാരാളം ആളുകൾ അതുകൊണ്ട് നേർവഴിയിലാകും. അത് വിശ്വാസികളെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. അപ്പോൾ വയഹദി ബിഹി കസീറ അമിൻ അഹ്ലിൽ ഈമാനി വത്തസ്ദീഖ്, വിശ്വസിക്കുകയും അവിശ്വാസം മനസ്സിലുറപ്പിക്കുകയും ചെയ്ത ആളുകളാണ് എന്ത് ചെയ്യുക, അതിലൂടെ ആ ഉദാഹരണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ആലോചിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അവർ നേർമത്തിലാക്കുകയും ആകുകയും ചെയ്യുമെന്നാണ്. എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു, അമ്മാ യുദുല്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഐ ഹും അൽ മുനാഫിഖൂൻ, ഫാസിഖീൻ എന്ന് പറഞ്ഞാൽ

ساقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. ആരാണ് ഫാസിഖുകൾ? അള്ളാഹു പറഞ്ഞല്ലോ, തോന്നിവാസികളെയല്ലാതെ അതുകൊണ്ടവൻ വഴിവിലാക്കുകയില്ല. ഉദാഹരണങ്ങളിങ്ങനെ പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് ഉദാഹരണങ്ങളെപ്പറ്റി മനസ്സിലാക്കി ചിന്തിച്ചാലോചിച്ച് അതിലൂടെ നേർവഴി കണ്ടെത്തുമെന്നാണ്, അള്ളാഹുവിനെ കൂടുതൽ അടുക്കാനവർക്ക് കാരണമാവുന്നതാണ്. എന്നാൽ തോന്നിവാസികളായ ആളുകൾ ഇദുല്ലു ബിഹി കസീറ ആ നിലക്കുള്ള കപട വിശ്വാസികളായ മുനാഫിക്കുകളായ അവിശ്വാസികളായ ആളുകൾ അവരത് അതുകൊണ്ട് വഴി പിഴവിലാക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ആരാണ് ഈ തോന്നിവാസികൾ? അല്ലദീന, ഒരു കൂട്ടരാണ്. അള്ളാഹു വിശദീകരിക്കുകയാണ്, അല്ലദീന, അവരൊരു കൂട്ടരാണ്. യൻഖുദൂന, അവർ ലംഘിക്കുന്നവരാണ്. നഖദ യൻഖുദൂന, ലംഘിക്കുക. എന്തിനെ ലംഘിക്കുക? അഹ്ദല്ലാ, അള്ളാഹുവിൻ്റെ കരാറുകളെ ലംഘിക്കുന്നവരാണ്. മിംബാദി മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം, അള്ളാഹുവിൻ്റെ കരാറ് അത് പറഞ്ഞു ഉറപ്പിച്ച ശേഷം. മീസാഖ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നാണ്. മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം. മിംബാദി മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം. അള്ളാഹുവിൻ്റെ കരാർ ലംഘിക്കുന്നവരാണവർ. വയക്കത്തോഴൂല, അവർ മുറിക്കുന്നവരാണ്. ഖത്വാ, മുറിച്ചു. യക്കത്തോഴൂല, അവർ മുറിക്കുകയും ചെയ്യും. മാ അമറ, കൽപ്പിച്ചതിനെ, മാ ഒന്നിനെ, അമറ കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു, അള്ളാഹു സുബ്ഹാനഹു വതആല ബിഹി, അതിനെപ്പറ്റി. എന്തിന്? അയ്യോ, സ്വല ചേർക്കപ്പെടുവാൻ. അപ്പോൾ വയക്കത്തോഴൂല, അവർ മുറിച്ചു കളയുകയും ചെയ്യും. മാ അമറല്ലാഹു ബിഹി, അള്ളാഹു അതിനെപ്പറ്റി കൽപ്പിച്ചതെന്താ? അയ്യോസ്വല, ചേർക്കപ്പെടാനാണ്. അപ്പോൾ അള്ളാഹു ചേർക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ എന്തു ചെയ്യും? അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉത്തരവ്, അവനോടുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം അതിനെ അവർ ലംഘിക്കുകയും ചെയ്യുന്നു. വയുഫ്സിദൂന ഫിൽ അർളി, മാത്രമല്ല വയുഫ്സിദൂന, അവർ കുഴപ്പമുണ്ടാക്കുന്നു, നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഫസദ് യുഫ്സിദു, ഫസാദ്. ഫിൽ അർളി, ഭൂമിയിൽ. അപ്പോൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യും. ഉലായിക അക്കൂട്ടർഹും, അവർ തന്നെയാണ്. അൽ ഖാസിറൂന, യഥാർത്ഥ നഷ്ടക്കാർ, അവർ തന്നെയാണ് നഷ്ടക്കാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തു ചെയ്യണം? കൃത്യമായി പറഞ്ഞു തരും. അപ്പോൾ വൽ അഹദു അല്ലദീ വസഫഹ ഉലാഇൽ ഫാസിഖീന ബിനഖദിഹി, അള്ളാഹുമായി പറഞ്ഞുറപ്പിച്ച കരാറുകളെ ഈ തോന്നിവാസികളായ ആളുകൾ എന്തു ചെയ്യും? അതിനെ ലംഘിക്കുമെന്നാണ്. ഹുവ വസിയത്തുല്ലാഹി ഇലാ ഖൽഖിഹി, തൻ്റെ സൃഷ്ടികളിലേക്ക്, സൃഷ്ടികളോട് അള്ളാഹുവിൻ്റെ വസിയത്ത്, ഉപദേശങ്ങൾ. വഅംറുഹു ഇയ്യാഹും ബിമാ അമറഹും ബിഹി മിൻ തഅതിഹി, അള്ളാഹു തങ്ങളോട് അനുസരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്തു ചെയ്യും? അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ എന്തു ചെയ്യും? അവർ ധിക്കരിക്കും. അവരൊക്കെ എന്തു ചെയ്യും? അതിനൊക്കെ അനുസരണക്കേട് കാണിച്ച് അനുസരിക്കാതെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ മുനാഫിക്കുകളായ, അവിശ്വാസികളായ, നിഷേധികളായ ആളുകൾ, അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളൊക്കെ കരാറിൽ ലംഘിച്ച ആളുകളിൽപ്പെട്ട ആളുകളാണ് എന്നാണ് ഈ ആയത്ത് മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ കപടവിശ്വാസികളുടെ, അവളെപ്പറ്റിയുള്ള തീയിൻ്റെയും മഴയുടെയും ഉപമകളൊക്കെ വിവരിച്ച് കഴിഞ്ഞ ശേഷം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കപടവിശ്വാസി സത്യനിഷേധികളുമായുള്ളവർക്ക് അവരുടെ ദുർമാർഗവും നിഷേധവും വർദ്ധിക്കാനും, സത്യവിശ്വാസികളായുള്ള ആൾക്കാർക്ക് അവരുടെ സന്മാർഗവും വിശ്വാസവും വർദ്ധിക്കാനും ഈ അള്ളാഹു പറയുന്ന ഓരോ ഉപമകളും കാരണമായി തീരുമെന്നാണ്. ശരിക്ക് ഫാസിഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാർഗം വിട്ട് തെറ്റിപ്പോവുക, കൽപ്പന ധിക്കരിക്കുക, തോന്നിയവാസം, തമ്മാടിത്തം, ദുർനടപ്പ് എന്നൊക്കെ ഈ അർത്ഥങ്ങളൊക്കെ ഉള്ള വാക്കാണ് ശരിക്ക് ഫിസ്ഖ്. അതിൻ്റെ കർത്തൃനാമമാണ്, ഫാഇലാണെന്ത്? ഫാസിഖ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഷാർത്ഥം നോക്കുമ്പോൾ വിശ്വാസികളിലും അവിശ്വാസികളിലും കപടവിശ്വാസികളിലും ഒക്കെ ഫാസിഖുകളുണ്ടാവാം. എല്ലാവരെക്കുറിച്ചും ഖുർആനിൽ അത് ഉപയോഗിച്ച് കാണാവുന്നതുമാണ്. അഥവാ മതത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് മതത്തിൻ്റെ അച്ചടക്കം പാലിക്കാത്തവരെ പറ്റിയാണ് പൊതുവിൽ ഈ ഫാസിഖ് എന്നുള്ള ഉപയോഗം. അതുകൊണ്ട് തോന്നിവാസികളെ അല്ലാതെ അവൻ പിഴവിലാക്കുകയില്ല എന്ന് പറഞ്ഞത് അവിശ്വാസികൾ ഉദ്ദേശിച്ചാണെന്ന് ആണ് മുഫസ്സിറുകൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഇപ്പോൾ ഉലായിക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, സൂറത്ത് റഅദ് 25-ാമത്തെ ആയത്തിൽ കാണാം. അക്കൂട്ടർ, അവർക്ക് തന്നെയാണ് ശാപമുള്ളത്, അവർക്ക് തന്നെയാണ് ചീത്ത ഭവനവും,
അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന്

0: സൂറത്ത് റാദ് 75-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. അവിശ്വാസികളെ പറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തോന്നിവാസികളുടെ മൂന്ന് ദുസ്സമ്പ്രദായങ്ങളാണ് അള്ളാഹു വിവരിച്ചത്. ഒന്നെന്താണ്? ഈ 27-ാമത്തെ ആയത്തിൽ തോന്നിവാസികളായ ആൾക്കാരുടെ മൂന്ന് ദുസ്വഭാവങ്ങൾ, ദുസ്സമ്പ്രദായങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ ഉത്തരവെന്തിയും അവനോടുള്ള കരാറ് അത് ലംഘിക്കുക. രണ്ട്, ചേർക്കാൻ കൽപ്പിക്കപ്പെട്ട ബന്ധം അത് മുറിച്ചു കളയാം. മൂന്ന്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക, ഭൂമിയിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അഹദുള്ള, അള്ളാഹുവിൻ്റെ ഉത്തരവ്, അള്ളാഹുവിനോടുള്ള കരാർ, അത് രണ്ട് നിലക്കുണ്ട്. ഒന്ന്, മനുഷ്യരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള വിശേഷ ബുദ്ധിയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളും മുഖേനയുള്ള ഉത്തരവ്, അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, അതുപോലെ തന്നെ ആരാധ്യത മുതലായവ ഗ്രഹിക്കാനും അംഗീകരിക്കാനും മനുഷ്യൻ ഇത് മുഖേന സ്വയം ബാധ്യസ്ഥനാണ്. ഈ ബാധ്യത നിറവേറ്റാതാവുമ്പോൾ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് ലംഘിച്ചവനാകും, അവരോടുള്ള കടമ ലംഘിച്ചവനുമാകും. അപ്പോൾ എല്ലാത്തരം അവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവർ തന്നെയാണ്. രണ്ടാമത് അഹദുള്ളയെ പറ്റി, അള്ളാഹുവിൻ്റെ ഉത്തരവിനെ പറ്റി പറയുമ്പോൾ രണ്ടാമത്തെ സംഗതി, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അസാധാരണ ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസത്തുകൾ എന്നിവ മുഖേനയുള്ള ഉത്തരവ്. വേദക്കാരിലുള്ള അവിശ്വാസികളും കപടവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവരാണ്. കപടവിശ്വാസികൾ ആദ്യം ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം ഏറ്റുപറഞ്ഞതോടുകൂടി തൗഹീദും പ്രവാചകത്വവും തങ്ങൾ സ്വീകരിച്ചുവെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണല്ലോ അവർ ചെയ്യുക. ഇവിടെ അഹദുള്ള, അള്ളാഹുവിൻ്റെ ഉത്തരവ് കൊണ്ടുള്ള വിവക്ഷയെ പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. നമ്മുടെ സമയത്തിൻ്റെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു അവസാനം പറഞ്ഞു, ഉലാഇക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടക്കാർ, അവർക്ക് നഷ്ടം തന്നെ ബാധിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ സത്യവിശ്വാസികൾക്കാവട്ടെ ഇഹത്തിലും പരത്തിലും വിജയവും അക്കാലത്തുള്ളവരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളുടെ പ്രസ്താവന എന്ന് വെച്ച് പിന്നീടുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് നമ്മളാരും കരുതേണ്ടതില്ല. ഖുർആൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് ഖിയാമത്ത് നാൾ വരെ വിശ്വാസികളും അവിശ്വാസികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നവർക്ക് എന്ത് ചെയ്യാണ്, ബാധകമാണ്. എല്ലാ കാലത്തുമുള്ള അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും പൊതുനില ഇതേ പ്രകാരം തന്നെയാണ്. ചരിത്രവും അനുഭവവും വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, യഥാർത്ഥ ഇസ്ലാമതമനുസരിച്ച് മുസ്ലിങ്ങളായി ജീവിക്കുവാനും അതനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും, ഒരിക്കലും ഫിസ്ക് അഥവാ ദുർനടപ്പ്, തെമ്മാടിത്തം, തോന്നിവാസം അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാതെ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഉത്തരവ് കൃത്യമായി പാലിച്ചുകൊണ്ട് ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ വിളക്കി ചേർത്തുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഭൂമിയിൽ നാശമുണ്ടാക്കുന്ന ആളുകളായി മാറാതെ നമ്മൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ നമ്മെ സംബന്ധിച്ചും ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്തുൽ ബഖറയിലെ 26-27 വചനങ്ങളാണ് നാം പഠിച്ചത്. ഒരു കൊതുകിനെപ്പോലെ നിസ്സാരമായ വല്ല വസ്തുവിനെയോ അതിനേക്കാൾ വലിയ വസ്തുവിനെയോ ഉപമയായി എടുക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല. ആരാണ് ഫാസിക്കുകൾ? ഇതായിരുന്നു ഇന്നത്തെ ഖുർആൻ വചനത്തിലൂടെ നാം മനസ്സിലാക്കിയത്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
3: ഇനി നമ്മൾ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മധുരം ഖുർആൻ. അദ്ധ്യായം 8 സൂറ അൻഫാൽ 20 മുതൽ 30 വരെയുള്ള ആയത്തുകൾ, ഇസ്മായിൽ അൽ അസ്സിയുടെ ഖിറാഅത്ത് നമുക്ക് ശ്രദ്ധിക്കാം.

0: ഷെയ്ഖ് ഇസ്മായിലുൽ ഇസ്സിയുടെ പാരായണമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മധുരം ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള 8-ാം അധ്യായം സൂറ അൻഫാലിലെ 20 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് അദ്ദേഹം പാരായണം ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും നമ്മുടെ ഈ മധുരം ഖുർആൻ എന്ന സെഷൻ പലപ്പോഴും ആളുകൾക്ക് വളരെ ഹൃദ്യമായ അനുഭവം നൽകുന്ന ഒന്നാണ്. മധുരം ഖുർആനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, മധുരം ഖുർആൻ പോലെ ഖുർആൻ പാരായണങ്ങൾ, വ്യത്യസ്ത ഖാരികളുടെ പാരായണങ്ങൾ, ഖുർആൻ പഠനം, ഖുർആനിൻ്റെ ലഘുപഠനം, ഖുർആൻ ഹിഫ്ളാക്കുന്നതിൻ്റെ സഹായി എന്നതുമായി ബന്ധപ്പെട്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട അനേകം പ്രോഗ്രാമുകളുടെ ഒരു തുടർച്ചയാണ് പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് സമ്മാനിക്കുന്നത്. പീസ് റേഡിയോയും പീസ് ഖുർആൻ റേഡിയോയും രണ്ടു സ്റ്റേഷനുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പീസ് റേഡിയോ തുറക്കുന്ന സമയത്ത് ഏറ്റവും താഴെയുള്ള സ്റ്റേഷൻസ് എന്ന ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പീസ് ഖുർആൻ റേഡിയോ, പീസ് റേഡിയോ രണ്ട് സ്റ്റേഷനുകളിൽ പീസ് ഖുർആൻ റേഡിയോ ഖുർആനുമായി ബന്ധപ്പെട്ട പാരായണങ്ങളും ഖുർആനിക പഠനങ്ങളും മറ്റും നൽകുന്ന ഒന്നാണ്.
1: മാത്രമല്ല, പിന്നെ നമ്മളെ മധുരം ഖുർആനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഇന്ന് കേട്ട ആ സൂറത്തു അൻഫാൽ, പ്രിയപ്പെട്ടവരെ, 70 ചില്ലാനം ആയത്തുകളടങ്ങുന്ന ആ ഒരു അധ്യായം, അത് നമ്മളൊക്കെ ഒരു അർത്ഥസഹിതം വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു സൂറയാണ്.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയോ വർഷങ്ങളായി താൻ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ താൻ ദിനേനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ, അതിൽ സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങൾ, പ്രതിമകൾ, ആരാധ്യ വസ്തുക്കൾ, വർഷങ്ങളോളം അതെല്ലാം കണ്ടും കേട്ടും വളർന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു ദിവസം രാത്രി, നല്ല നിലാവുള്ള ഒരു രാത്രി, അന്ന് വെറുതെ തൻ്റെ ടെറസിന് മുകളിൽ കണ്ണ് തുറന്ന് ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു ചിന്ത തോന്നി. ആകാശത്തു കാണുന്ന ഭൂമിയെക്കാളും വിശാലവും വലുപ്പമുള്ളതുമായ ഈ നക്ഷത്രങ്ങളും ഭൂമിക്ക് മുഴുവനും പ്രകാശമായി നിൽക്കുന്ന ഈ ചന്ദ്രനും സൂര്യനുമെല്ലാം സൃഷ്ടിക്കുന്നതിലും അതവിടെ കൊണ്ടുപോയി നിശ്ചയിക്കുന്നതിലും അതിനെ നിലനിർത്തുന്നതിലുമൊന്നും ഈ ആരാധിക്കപ്പെടുന്ന പ്രതിരൂപങ്ങൾക്കോ ബിംബങ്ങൾക്കോ വല്ല പങ്കുമുണ്ടാകുമോ എന്ന് പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങളുണ്ടായി. ആ മാറ്റം അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ, സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിലേക്കും ഇസ്ലാമിൻ്റെ സുന്ദരമായ വെളിച്ചം സ്വീകരിക്കുന്നതിലേക്കും എത്തിച്ചു എന്നത് സത്യസന്ധമായും സംഭവിച്ച ഒരു സംഭവമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് ഈ സംഭവം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇന്നമാ അഅ്ലുക്കും ബിവാഹിദത്തിൻ, ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. എന്തു പറയണം ഒരാളോട് വിശ്വാസത്തെ സ്വീകരിക്കാത്ത, മനസ്സ് തുറക്കാത്ത, നന്മയിലേക്ക് ജീവിതത്തെ മാറ്റാൻ തയ്യാറല്ലാത്ത ഒരാളോട് എന്തു പറയണമെന്നാണ്? ഇന്നമാ അഅലുക്കും വിവാഹിത, നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ. ആരോടാണ് ഈ പറയണത്? വളരെ വ്യക്തമായ ഖുർആനിക സത്യവുമായി വന്ന് നല്ല ഒരു പവന്മാറ്റ ജീവിത മാതൃക കൂടെ ജീവിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്ത മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത തൻ്റെ അനുയായികളോട് പറയുകയാണ്, തൻ്റെ സമുദായത്തോട് പറയുകയാണ്, ഒരൊറ്റ കാര്യം അത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യൂ. എന്താണ് ആ കാര്യം? അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വ ഫുറാദാ സുമ്മ തതഫക്കറൂ. നിങ്ങൾ ഒരാളായിട്ടോ അല്ലെങ്കിൽ രണ്ടാളായിട്ടോ നിങ്ങളൊന്ന് തയ്യാറായി നിന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒന്ന് വേറിട്ട് നിന്ന് ചിന്തിക്കൂ. നിരന്തരമായി നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വാപ്പകാരണവന്മാർ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം അസത്യങ്ങളും അയാഥാർത്ഥ്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ വഴിതെറ്റിക്കുന്ന പല സംഗതികളുമുണ്ട്. പക്ഷെ അതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ഒഴുക്കിൻ്റെ ഭാഗമായി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നന്മയിലേക്ക് നമ്മളെ തിരിച്ചുവിടാൻ ഒരു സ്പാർക്ക്, ഒരു ചെറിയ തീപ്പൊരി നമ്മുടെ ചിന്തയിൽ എവിടെയെങ്കിലും ഒന്ന് തടഞ്ഞാൽ ഒരു വ്യക്തി അത്ഭുതകരമായി മാറും. അതാണ് മനുഷ്യെന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾ ചിന്തിക്കൂ, എന്നെക്കുറിച്ച് ഭ്രാന്തൻ എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുമ്പോൾ ഭ്രാന്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എന്നെയും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭ്രാന്തുള്ളവനാണോ എന്ന് നിങ്ങൾ സ്വന്തം ചിന്തിക്കൂ. നൂറാളുകൾ പറയുമ്പോൾ ഭ്രാന്തനായിരിക്കും എന്ന് വിചാരിക്കുന്നതിലുപരി ഭ്രാന്ത് എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ കൂടെയുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഉൾക്കൊണ്ട് എനിക്ക് ഭ്രാന്തുണ്ടോന്ന് നിങ്ങൾ നോക്കി. എന്നാണ് സൂറത്തു സബയിലെ 46-ാമത്തെ വചനത്തിൽ പറയുന്നത്. സുഹൃത്തുക്കളെ, സത്യത്തിൻ്റെ തീരത്തേക്ക് കടന്നു വരാൻ ഒരു ചിന്ത അനിവാര്യമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആലോചനകളുടെയും ചിന്തകളുടെയും മാത്രമേ നമുക്ക് മാറാൻ പറ്റൂ. അല്ലാത്തിടത്തോളം കാലം ശീലിച്ച് ജീവിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകും. അതെത്ര ബുദ്ധിശൂന്യമാണെങ്കിലും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ നിങ്ങൾ, തൊട്ടിപ്പുറത്ത് പാല് കിട്ടാഞ്ഞിട്ട് വിഷമിച്ച് കിടക്കുന്ന, വയറൊട്ടിക്കിടക്കുന്ന ഒരു പിഞ്ചു പൈതൽ തനി നിലത്ത് വിരിപ്പ് പോലും വിരിക്കാതെ കിടക്കുന്നു. തൊട്ടപ്പുറത്ത് വലിയ വലിയ കുടങ്ങളിലും ബക്കറ്റുകളിലും പാല് നിറച്ച് ആ പാലുകൊണ്ട് പൂജ നടത്തുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ബലിപീഠങ്ങളിൽ പാലൊഴിച്ചുകൊണ്ട് കഴിയുകയും പാലുകൊണ്ട് എന്തു ചെയ്യുന്നു, നേർച്ച നടത്തുകയും ചെയ്യുന്ന, ബലി നടത്തുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പൂജാകർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്ന രംഗങ്ങൾ. ഇവിടെ ചിന്തിപ്പോകുന്ന, കുടിക്കാൻ വേണ്ടി പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് തന്ന ആ പാല് വെറുതെ ഒരു സ്ഥലത്ത് ഒഴിച്ചു കളയുമ്പോൾ അതിലെന്തോ ഒരു യുക്തിഹീനത ഇല്ലേ എന്നു ചിന്തിക്കുവാൻ നമ്മുടെ മനസ്സ് പര്യാപ്തമാവാത്ത എന്താണ്, ചിന്താശേഷിയും ആലോചനാശേഷിയൊന്നും മനുഷ്യനില്ലാഞ്ഞിട്ടല്ല സുഹൃത്തുക്കളെ, പക്ഷെ ചിന്തിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആലോചനക്കും ചിന്തകൾക്കും വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒന്നാമതെന്താണ്, നമ്മൾ ജീവിക്കുന്ന അതിവിശാലമായ ഈ ലോകത്തെ, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാകുക. വമാ ഖദറുല്ലാഹു ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട വിധം കണക്കാക്കുന്നില്ല. അന്ത്യനാളിൽ വലത്തെ കയ്യിൽ ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും ചുരുട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഒരു മഹാശക്തിയാണവൻ. വസ്സമാവാത്തു മത്വവിയാത്തും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികുൻ. എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം, ഇതിൻ്റെ സൃഷ്ടി, ഇതിൻ്റെ മഹത്വം? സുഹൃത്തുക്കൾ, അത് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമുക്ക് ഓർമ്മ വരിക. ചിന്തിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച്, ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെല്ലാം ഉന്നതമായ സ്ഥാനങ്ങൾ, വലിയ വലിയ രാജാധികാരങ്ങൾ, സമൂഹത്തിൽ വലിയ ആദരവിൻ്റെ മഹത്വങ്ങൾ, വലിയ പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ എന്തെല്ലാം കഴിവുള്ള ആളുകളുടെ ചരിത്രങ്ങളും കഥകളും നമ്മൾ വായിക്കുന്നു. പക്ഷെ ഒരു നിമിഷം ആത്മാവ് വേർപെടുന്നതോടുകൂടെ അവരൊന്നുമല്ലാതാവുന്നു. ഈ ഭൗതിക ജീവിതത്തിൽ അവർ പടുത്തുയർത്തിയ എല്ലാ കോട്ടകളും നിമിഷങ്ങളെക്കൊണ്ട് തകർന്നു വീഴുന്നു. എന്ത് മനസ്സിലാക്കണം? ഈ ഭൗതിക ജീവിതത്തിൻ്റെ നിസ്സാരത. അപ്പോൾ എന്താണ് ചിന്തിക്കുക? എന്തിനാണ് ഈ ജീവിതം? എന്താണ് ഈ ജീവിതത്തിൻ്റെ പ്രയോജനം? അവിടെ ഒരു ആലോചന മനസ്സിക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി സമ്പാദിക്കുകയും ജീവിതത്തെ ആസ്വദിക്കുകയും അതിൻ്റെ ആസ്വാദനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിഷമിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഈ ദുരിയാവ് നൈമിഷികമാണെന്നും നിസ്സാരമാണെന്നും മനസ്സിലാക്കുമ്പോൾ ഈ ജീവിതം കൊണ്ട് എന്തു നേടണം, ഈ ജീവിതം കഴിഞ്ഞ് എവിടേക്ക് പോകും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു സ്വയം മാറ്റമുണ്ടാവുകയാണ്. ജീവിതം വലിയൊരു മാറ്റത്തിന് വിധേയമാകുന്നതായിട്ടാണ് നമുക്ക് ആ സന്ദർഭത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ ആലോചനകളും ചിന്തകളുമാണ് മനുഷ്യനെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ വഴിയിലേക്ക് അവനെ തിരിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ബുദ്ധിയോടുകൂടെ നല്ല വിവേകത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാകുന്നത് കൊണ്ട് സമർത്ഥൻ ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ കാര്യങ്ങളെ വളരെ പെട്ടെന്നും വളരെ പിന്നെ തന്ത്രപരമായും നേടാൻ പറ്റുന്ന ആൾക്കാണ് നമ്മൾ സമർത്ഥൻ എന്ന് പറയാം. തൻ്റെ ഭൗതികമായ ജീവിതങ്ങളെ, കാര്യലാഭങ്ങളെ, ദേഹേച്ഛകളെ. എന്നാൽ അൽ കയ്യീസ് മെൻ ദാൻ നഫ്സ. ആരാണ് സമർത്ഥൻ? എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും, എന്ത് പ്രലോഭനങ്ങളുണ്ടായാലും, എത്ര വലിയ സുഹൃവലയത്തിൽ പെട്ടാലും, തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യത്തെ ചെയ്യാതെ നിൽക്കാൻ പറ്റുന്ന ആത്മശക്തി ആർക്കുണ്ടോ അവനാ ബുദ്ധിമാൻ. കാരണം ഇപ്പൊ തൽക്കാലം അത് ചെയ്താൽ നാളെ അതുമൂലം വരാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഇപ്പത്തൊരു സുഖവും ഇപ്പത്തെ ചില ലാഭങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവൻ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവൻ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? അൽ കയ്യീസു മൻദാന നഫ്സ വഅമില ലിമ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷം ഉള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പൊ നമ്മൾ നോക്കുന്നു ധാരാളം ആളുകളെ കുറിച്ച്, എന്താണ് എന്തായാലും ബിസിനസ്, ലോകത്തുള്ള മുഴുവൻ ബിസിനസ് സ്ഥാപനങ്ങൾ, ലോകത്തുള്ള എല്ലാ രാജ്യത്തിലും അയാൾക്ക് വീടുകൾ, എന്തൊരു സമർത്ഥൻ, എന്തൊരു സമർത്ഥനായിട്ടുള്ള ജോലിക്കാരൻ, എന്തൊരു സമർത്ഥനായ സാങ്കേതിക വിദഗ്ധൻ എന്നൊക്കെ നമ്മൾ പറയും. സാമർത്ഥ്യമെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇത്തരം സാമർത്ഥ്യങ്ങളെല്ലാം കാണിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിജീവികൾക്കും മഹാന്മാർക്കും എല്ലാം സ്വന്തം ജീവിതത്തിൽ ഒരു സദാചാരബോധത്തോടുകൂടെ തൻ്റെ വ്യക്തിത്വത്തിനും മനസ്സിനും ശരീരത്തിനും പ്രതികൂലമായ തിന്മകളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ വൽ ആജിസ്, അവനാണ് അശക്തൻ. മൻ അത്ബ അനഫ്സഹു ഹവഹ, തൻ്റെ മനസ്സിൻ്റെ തേഹേച്ഛകൾ എന്തൊക്കെയുണ്ടോ, ഈ സമർത്ഥന്മാരൊക്കെ കള്ളുകുടിക്കുന്നു, ഈ സമർത്ഥന്മാരൊക്കെ അശ്ലീലങ്ങളെ കാണുന്നു, അങ്ങനത്തെ സമർത്ഥൻ സമർത്ഥനല്ല. തന്നെ നശിപ്പിക്കുന്ന നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും മാറി നിൽക്കാൻ പറ്റാത്ത ഒരുത്തൻ, എന്ത് ബുദ്ധിയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ ഇനിയും മാറ്റിപ്പണിയാൻ, ഇനിയും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുരോഗതികൾ ഉണ്ടാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആലോചിക്കാൻ, ചിന്തിക്കാൻ. നമ്മുടെ കണ്ണുകൾ എവിടെ തുറന്നു വെച്ചാലും പുതിയ ചിന്തകൾക്കുള്ള കാരണമാകട്ടെ ഓരോ നോട്ടവും. നമ്മുടെ കാതുകൾ എവിടെ തുറന്നു വെച്ചാലും കേൾക്കുന്ന ഓരോ വാക്കുകളും നമ്മളെ പരിവർത്തിപ്പിക്കുന്ന പുതിയ ആലോചനകൾക്ക് തീക്കൊളുത്തുന്നതായിരിക്കണം നമ്മുടെ കേൾവികൾ. നാം ജീവിതത്തിൽ എവിടെയിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ആലോചനകൾക്ക് പ്രേരിപ്പിക്കണം. അങ്ങനെ ദൈവാസ്തിത്വത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദുനിയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും എല്ലാം ചിന്തിച്ചും ആലോചിച്ചും സ്വയം ഒരു മാറ്റത്തിന് വിധേയനായി എന്നും പുതിയ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച് പുതിയ പുതിയ ഒരു വ്യക്തിയായി തീരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു കവർ സ്റ്റോറി. കേരളം ജയിക്കണം, വർഗീയത തുലയണം എന്ന വിഷയത്തിൽ സുഫിയാൻ അബ്ദുസലാം രചിച്ച രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: കേരളം ജയിക്കണം, വർഗീയത തുലയണം. എഴുത്ത് സുഫിയാൻ അബ്ദുസലാം. April 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഏകദേശം ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം പുറത്തു വന്നിരിക്കുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. 99 അംഗങ്ങളുണ്ടായിരുന്ന അവർക്ക് ഇപ്പോൾ ലഭിച്ചത് കേവലം 35 മാത്രമാണ്. 102 സീറ്റുകളാണ് ഐക്യ ജനാധിപത്യ മുന്നണി നേടിയത്. കേരള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം സീറ്റുകൾ ഒരു മുന്നണി നേടുന്നത്. അതോടൊപ്പം കേരളത്തിനൊട്ടും പരിചിതമല്ലാത്ത വിധത്തിൽ ഹിന്ദുത്വവർഗീയ പാർട്ടിയായ BJP 3 സീറ്റുകൾ നേടിയതും ഏവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് തോറ്റു? 10 വർഷം തുടർഭരണം നടത്തിവന്ന CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കനത്ത പരാജയം സംഭവിച്ചതെന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. കേരളത്തിൽ മുന്നണികൾ മാറി മാറി ഭരിച്ച ചരിത്രമാണുള്ളത്. എന്നാൽ മുന്നണികൾ മാറുമ്പോൾ കേവല ഭൂരിപക്ഷത്തിൽ നിന്നും ഏതാനും സീറ്റുകൾ മാത്രമാണ് കൂടുതലായി ജയിക്കുന്ന മുന്നണിക്ക് ലഭിക്കാറുള്ളത്. വർഗീയതയോടുള്ള മൃദുഭാവം, അഹന്തയും അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ സമീപനങ്ങൾ, അഴിമതിയോടുള്ള അയഞ്ഞ നിലപാട്, ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള കാർക്കശ്യം, അവകാശ സമരങ്ങളോടുള്ള അടിച്ചമർത്തൽ മനോഭാവം, മതനിരാസ ലിബറൽ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങളാണ് ഇടതുമുന്നണിയുടെ തകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കാരണങ്ങളെക്കുറിച്ചൊന്നും യഥാവിധി പഠനം നടത്താതെ തങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ലെന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനാണ് മുന്നണി നേതാക്കൾ ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നത് ഖേദകരമാണ്. തികച്ചും ഉദാസീനവും അരാഷ്ട്രീയവുമായ നിലപാടാണ് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് തുടങ്ങിയ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് മുതിർന്ന നേതാക്കളിൽ നിന്നും വന്നിട്ടുള്ളത്. ജനങ്ങളെ വെല്ലുവിളിക്കരുത്. ഏതൊരു സർക്കാരും കുറേ ശരികൾ ചെയ്തു കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ സർക്കാരിൻ്റെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണത്. എന്നാൽ തങ്ങൾ ചെയ്യുന്നതെന്തും ജനങ്ങൾക്കുള്ള തങ്ങളുടെ ഔദാര്യമായിട്ടാണ് ഇടതുമുന്നണി അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എതിരായി വന്നപ്പോൾ പെൻഷനും ആനുകൂല്യങ്ങളും വാങ്ങി ശാപ്പാടും കഴിച്ച് തങ്ങൾക്കെതിരെ വോട്ട് ചെയ്തത് നന്ദികേടാണ് എന്ന് മുന്നണിയുടെ ഒരു പ്രമുഖ നേതാവ് പ്രസ്താവിച്ചത് ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയതിൻ്റെ മകുടോദാഹരണമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരന്റെ ജീവിക്കാനുള്ള അവകാശം, ഭക്ഷണം, പാർപ്പിടം തുടങ്ങി ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ട അവകാശങ്ങൾ തുടങ്ങിയവയൊന്നും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളല്ല, മറിച്ച് സർക്കാർ ചെയ്തു കൊടുക്കേണ്ട കടമകളാണത്. കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. എന്നാൽ തങ്ങളുടെ തിണ്ണ നിരങ്ങുന്നവർക്കെന്തെങ്കിലുമൊക്കെ എറിഞ്ഞുകൊടുക്കുന്ന പഴയ ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിയിലെ ജന്മിമാരെപ്പോലെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരള സർക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഏകാധിപത്യ പ്രവണത ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമായിട്ടുള്ളതും മറ്റൊരാളെയും പരിഗണിക്കാത്തതുമായ രാഷ്ട്രീയം ഫാഷിസത്തിന് തുല്യമാണ്. പിണറായി സർക്കാരിൻ്റെ മുഖമുദ്രയായി പ്രധാനമായും വിമർശകർ ഉന്നയിച്ചിരുന്നത് പിണറായി എന്ന ബിംബത്തിലേക്ക് പാർട്ടിയെയും സർക്കാരിനെയും ഒതുക്കിക്കെട്ടി എന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൂടെ പ്രവർത്തിച്ചിരുന്ന മന്ത്രിമാരുടെ പോലും മുഖങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള മണ്ഡലങ്ങളിലുടനീളം മുഖ്യമന്ത്രിയുടെ തലയും ഫിഗറുമല്ലാതെ മറ്റൊരു മുഖവും കണ്ടില്ല എന്നത് എത്രമാത്രം ഏകാധിപത്യപരമായ സമീപനമാണ് സ്വീകരിക്കപ്പെട്ടിരുന്നത് എന്നത് വ്യക്തമാണ്. ഒരു ടീം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കേണ്ടിയിരുന്ന മന്ത്രിസഭയും സർക്കാരും ഒരു രാജ്യസഭയുടെ അവസ്ഥയിലേക്ക് മാറി. മന്ത്രിസഭ ഒരു രാജ്യസഭയുടെ അവസ്ഥയിലേക്ക് മാറി. മന്ത്രിസഭ ചേർന്ന് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ പോലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാക്കുന്ന തരത്തിൽ PM ശ്രീ പോലുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് മന്ത്രിസഭയോ ബന്ധപ്പെട്ട മന്ത്രിയെപ്പോലും അറിയാതെയായിരുന്നു എന്നത് എത്രമാത്രം ഞെട്ടിപ്പിക്കുന്നതാണ്. വർഗീയതയെ പേറി നടക്കരുത്. കേരളത്തിൽ വർഗീയത ഇത്രമാത്രം കൊടിയുയർത്തി പാറിപ്പറന്ന കാലം വേറെ ഉണ്ടായിട്ടില്ല. ന്യൂനപക്ഷമെന്ന് ഭൂരിപക്ഷമെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നീതി നടപ്പാക്കുക എന്നതാണ് ഒരു സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കടമ. ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാൻ ഭൂരിപക്ഷത്തെയോ ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടാൻ ന്യൂനപക്ഷത്തെയോ എതിർപക്ഷത്ത് നിർത്തുന്ന സമീപനം സംസ്ഥാനത്തിന്റെ സാമൂഹിക ഘടനയിൽ എത്രമാത്രം വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന ബോധം സർക്കാരുകൾക്കുണ്ടാകണം. മുസ്ലിം സമുദായത്തെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെയും മുസ്ലിം സംഘടനകളെയും നേതാക്കളെയുമെല്ലാം വർഗീയത പറഞ്ഞ് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ സാധിക്കാതിരുന്നതിൻ്റെ പിന്നിൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കൽ അല്ലാതെ മറ്റെന്താണുണ്ടായിരുന്നത്? വെള്ളാപ്പള്ളിയെ ശ്രീനാരായണ ഗുരുവിനോട് ഉപമിച്ചുകൊണ്ട് ഗുരുനിന്ദ നടത്തിയ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ ശ്രീനാരായണീയരുടെ കൂടെ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഹൈന്ദവ ജനതയുടെ മതേതര നിലപാട്. കേരളത്തിലെ ഹൈന്ദവ ഭൂരിപക്ഷത്തെ വർഗീയത കൊണ്ട് കൂട്ടിപ്പിടിക്കാമെന്ന് വിചാരിച്ചവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ്. മതനിരപേക്ഷതയെയും മതസൗഹാർദ്ദത്തെയും ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമുള്ള കേരളത്തിലെ ഹൈന്ദവ ജനത സർക്കാർ ഉയർത്തിപ്പിടിച്ച ഹൈന്ദവ പ്രീണനത്തെ അറപ്പോടും വെറുപ്പോടുമാണ് കണ്ടത്. രാജ്യത്ത് BJPയും സംഘപരിവാർ സംഘടനയും ഉയർത്തിപ്പിടിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളെ നെഞ്ചോട് ചേർത്തുപിടിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ഹൈന്ദവ കുടുംബങ്ങൾക്കുമുള്ളത്. അവർക്കിടയിൽ മുസ്ലിം വിരുദ്ധ മനോഭാവം സൃഷ്ടിച്ച് അതിലൂടെ വോട്ട് നേടി വീണ്ടും അധികാരത്തിലെത്താമെന്ന് വിചാരിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. സർക്കാരിന്റെ ദുഷ്ടലാക്ക് മനസ്സിലാക്കിയ അവരുടെ മറുപടി കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. കാര്യം തിരിച്ചറിഞ്ഞ ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിൽ സംഘപരിവാർ സൃഷ്ടിച്ച മുസ്ലിം ഭീതിയെയും ഈ തെരഞ്ഞെടുപ്പ് മറികടന്നു. മധ്യകേരളത്തിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ആട്ടിൻതോലണിന്ന ചെന്നായെപ്പോലെ കടന്നുവന്ന BJPക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷം കൃത്യമായ മറുപടി നൽകി. മതേതര മുഖത്തോടെ രാഷ്ട്രീയത്തിൽ ആവിർഭാവം നടത്തിയ 2020 ക്രൈസ്തവ ന്യൂനപക്ഷത്തെ BJPയുടെ ആലയിൽ എത്തിക്കാൻ ശ്രമിച്ചത് വലിയ ഭീതിയോടെയാണ് കേരളം കണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ NDAയുടെ ഭാഗമായ അവർക്കും കേരളത്തിലെ മതേതര ക്രൈസ്തവ സമൂഹം കൃത്യമായ മറുപടി നൽകി. ക്രൈസ്തവ സഭകൾക്കുള്ളിൽ PC ജോർജും മകൻ ഷോണും കിണഞ്ഞു ശ്രമിച്ചു നോക്കിയെങ്കിലും അവരുടെ ഉദ്ദേശത്തെ തിരിച്ചറിയാൻ സഭകൾക്കും കുഞ്ഞാടുകൾക്കും സാധിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയും സംഘപരിവാർ നടത്തിയ സമാനതകളില്ലാത്ത ക്രൂരതകളെ തിരിച്ചറിഞ്ഞ അവർ BJPയെ അകറ്റി നിർത്തി. ക്രൈസ്തവ മേഖലകളിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തുക എന്ന BJPയുടെ മോഹം വർഗീയതയെ കുഴിച്ചുമൂടാൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിച്ചുവെന്നത് വിലയിരുത്തുമ്പോൾ തന്നെയും കേരളത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന വിധം 3 സംഘപരിവാറുകാർ നിയമസഭയിൽ ഇടം പിടിച്ചിരിക്കുന്നു. വിജയിച്ച 3 ഇടങ്ങളിലും നേരിയ ഭൂരിപക്ഷമാണ് അവർക്ക് ലഭിച്ചതെങ്കിലും 3 അക്കം ആശങ്കപ്പെടുത്തുന്നതാണ്. 3 ഇടങ്ങളിലെയും അവരുടെ വിജയം മതനിരപേക്ഷ കക്ഷികളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ജാഗ്രതക്കുറവ് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച നേമം മണ്ഡലം നേരത്തെ 2016 ഒ രാജഗോപാൽ വിജയിച്ച മണ്ഡലമാണെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്കവിടെ വിജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. 2001 മുതൽ 2011 വരെ കോൺഗ്രസ് കൈപ്പിടിയിലൊതുക്കിയിരുന്ന മണ്ഡലം അവരുടെ ജാഗ്രത കുറവ് കൊണ്ടുമാത്രമാണ് BJPയുടെ കരങ്ങളിൽ എത്തിപ്പെട്ടത്. മതനിരപേക്ഷ കക്ഷികളിൽ ഏതെങ്കിലുമൊന്ന് വിജയിക്കട്ടെ എന്ന നിലയ്ക്കുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ വലിയ പരാജയമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. കഴക്കൂട്ടം നേരത്തെ BJPയുടെ A-ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ്. പക്ഷെ പലതവണ ശ്രമിച്ചിട്ടും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന ഭൂരിപക്ഷം നേടി അവർ ജയിച്ചു കയറിയിരിക്കുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പേരിൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കെ അതേ വ്യക്തിയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തിനുവേണ്ടിയായിരുന്നു എന്നറിയില്ല. ചാത്തന്നൂരിലെ പാഠം. ചാത്തന്നൂരിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 54,170 വോട്ടുകൾ ഇടതുമുന്നണി നേടിയപ്പോൾ 37,075 വോട്ടുകൾ മാത്രമാണ് 3 സ്ഥാനത്തെത്തിയ BJPക്കുണ്ടായിരുന്നത്. 42,000 വോട്ടുകൾ UDF നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇടതുമുന്നണി 47,525 വോട്ടും UDF 35,276 വോട്ടുമാണ് നേടിയിരിക്കുന്നത് എന്ന കാര്യം എല്ലാ മുന്നണികളും പരിശോധിക്കുന്ന ഒന്നായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 17,201 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ഇടതുമുന്നണിക്കുണ്ടായിരുന്നത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,571 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDF ഇവിടെ നേടിയിട്ടുണ്ട്. 4 മാസം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 11,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇടതുമുന്നണി നേടിയത്. ഇങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 4,398 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിച്ചത് എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെയുണ്ട്. വീതം വെപ്പുകളും ഡീലുകളും ആരോപണങ്ങളുമായി മാത്രം നിലനിന്നാൽ പോരാ, മറിച്ച് കൃത്യമായ പ്രതിവിധികൾ കണ്ടെത്തി അതിനെ പ്രതിരോധിക്കുകയും വേണം. ബംഗാൾ പാഠമാവട്ടെ. ബി ജെ പി കേവലം 3 സീറ്റല്ലേ നേടിയിട്ടുള്ളൂ എന്ന ആശ്വാസത്തിൽ നിൽക്കുന്നത് ഭൂഷണമല്ല. 2016 തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ 3 സീറ്റ് നേടിക്കൊണ്ടാണ് ബി ജെ പി അവിടെ അക്കൗണ്ട് തുറന്നത്. എന്നാൽ 2021 അത് 77 വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. 2026 അത് 206 മൂന്നിൽ 2 ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചുവെങ്കിൽ കേരളത്തിലെ അവരുടെ 3 സീറ്റിനെക്കുറിച്ച് പഠിക്കുകയും വരും നാളുകളിലെ അവരുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കേരളം ബി ജെ പിക്ക് അസാധ്യം എന്ന ധാരണ പിഴുതെറിയപ്പെടും. ഇടതുമുന്നണി നിലനിൽക്കണം. ഇടതുമുന്നണി തകരാൻ പാടില്ല. കേരളത്തിലെ നിലവിലുള്ള ഏതെങ്കിലും ഒരു മുന്നണിയുടെ സമ്പൂർണ്ണ തകർച്ച വർഗീയ വിധ്വംസക വിഭാഗങ്ങൾക്ക് തലപൊക്കാനുള്ള അവസരം സൃഷ്ടിക്കും. ഭൂരിപക്ഷ വർഗീയതയുടെ വക്താക്കളായ ബി ജെ പി കേരളത്തിലെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ തകർച്ച പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ ഉജ്ജീവനം സാധ്യമാകണമെങ്കിൽ മുന്നണികൾ തകരണം. അതുകൊണ്ടുതന്നെ ഇടതുമുന്നണി തെറ്റുകൾ തിരുത്തി കേരള രാഷ്ട്രീയത്തിൽ പക്വമായ ഇടപെടലോടെ സജീവമായി നിലനിൽക്കണം. സാമ്പ്രദായികമായ പ്രതിപക്ഷ സമരങ്ങളെക്കാൾ സംസ്ഥാനം നേരിടുന്ന കടുത്ത പ്രതിസന്ധികളിൽ പുതിയ സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. ക്രിയാത്മക പ്രതിപക്ഷമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് അവർ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടണം. അരാഷ്ട്രീയത സംസ്ഥാനത്ത് വർഗീയ സംഘടനകൾക്ക് ആക്കം കൂട്ടും. യു ഡി എഫ് ജനഹിതമനുസരിക്കണം. സംസ്ഥാനത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ജനം നൽകിയ അധികാരമാണിത്. സംസ്ഥാനത്തെ സത്യസന്ധമായും നീതിയുക്തമായും പക്ഷപാതമില്ലാതെയും ഭരിക്കുന്നതിനു വേണ്ടിയാണ് ജനങ്ങൾ ഈ അധികാരം അവർക്ക് നൽകിയത്. ഇടതുപക്ഷ സർക്കാരിനുണ്ടായിരുന്ന മേൽപ്പറഞ്ഞ നിരവധി അപജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ യു ഡി എഫ് സർക്കാരും തയ്യാറാകണം. യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ പൊതുവിലുണ്ടാകുന്ന പ്രശ്നം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കുകളും താൻ പോരുമുകയുമാണ്. ആരായിരിക്കും യു ഡി എഫിന്റെ മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചുള്ള പരസ്യമായ ചർച്ചകൾ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ജനങ്ങളാണ് അധികാരം നൽകിയത് എന്ന തിരിച്ചറിവ് യു ഡി എഫിന് നഷ്ടപ്പെട്ടുകൂടാ. വികസനം, ധനസ്ഥിതിയുടെ കെട്ടുറപ്പ്, ആഭ്യന്തര സുരക്ഷിതത്വം, വിദ്യാഭ്യാസ വികാസത്തിന് കൃത്യമായ കാഴ്ചപ്പാട്, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള കണിശ്ചത തുടങ്ങിയ സർക്കാർ പ്രതിബദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉദാസീനതകളില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. വിജയം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയല്ല. യു ഡി എഫ് നേടിയ തിളക്കമാർന്ന വിജയത്തെ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെയോ ന്യൂനപക്ഷ സമുദായങ്ങളുടെയോ വിജയമായി കാണുന്നവരുണ്ട്. അതൊട്ടും ശരിയല്ല. ഇത് കേരള ജനത ഒറ്റക്കെട്ടായി കൈകോർത്തുപിടിച്ച വിജയമാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളും മതവിശ്വാസങ്ങളും മതബോധമില്ലാത്തവരും ഇടതു രാഷ്ട്രീയത്തെ നെഞ്ചേറ്റിയവരുമെല്ലാം ഒരുമിച്ച് നേടിയ വിജയമാണ്. ഭൂരിപക്ഷ വർഗീയതയോട് സന്ധി ചേരില്ലെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും ന്യൂനപക്ഷ വർഗീയതയോടും രാജിയാകില്ലെന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവവും കാണിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പല അഭിമുഖങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞ പോലെ, ഞാനും മുഖ്യമന്ത്രിയുമെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. ഞങ്ങൾ പോയാലും ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട്. ജനങ്ങൾ മതത്തിന്റെ പേരിൽ പരസ്പരം കഴുത്തറക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ബോധം കേരളീയ സമൂഹത്തിന് പകർന്നു നൽകുന്ന തരത്തിലുള്ള സഹിഷ്ണുതയുടെ ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ പുതിയ യു ഡി എഫ് സർക്കാരിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
0: മാഷാല്ലാ, ആനുകാലിക വിഷയങ്ങളിൽ വഴികാണിക്കുന്ന ഒരു രചനയായിരുന്നു ഇന്ന് നാം കവർ സ്റ്റോറിയിലൂടെ കേട്ടത്. കേരളം ജയിക്കണം, വർഗീയത തുലയണം എന്ന വിഷയത്തിൽ രചന നിർവഹിച്ച് സുഫിയൻ അബ്ദുസലാം, ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റേഡിയോ വൈബ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്.
1: ഞാൻ അബ്ദുൽ ഷുക്കൂർ വളാഞ്ചേരി.
0: ഇൻഷാല്ലാ, റേഡിയോ വൈബ്സിൽ നമുക്ക് ഒട്ടനവധി പ്രോഗ്രാമുകളിലൂടെ കടന്നു പോകാനുണ്ട്. ആദ്യമായി നമ്മൾ ഇൻസൈറ്റിലേക്ക്.
1: ഇൻസൈറ്റിൽ ഇന്ന് ഇമാം ബുഖാരി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഹദീസുകളൊക്കെ ഉണ്ടാകുമായിരുന്നോ എന്ന വിഷയത്തിലാണ് ആര് ചേരുന്നത്?
0: അജ്മൽ ഫൗസാൻ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സമൂഹമധ്യത്തിൽ താറടിച്ചു കാണിക്കാനും ആ ഹദീസുകൾ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായ ആ ഹദീസുകളെ തീർത്തും വ്യാജമായ ദുരാരോപണങ്ങളുടെ അതിനെതിരെ വിമർശനത്തിന്റെ കൂരമ്പുകളും നെയ്ത് അതിനുള്ള സ്ഥാനവും മഹത്വവും ഒക്കെ ജനമനസ്സുകളിൽ നിന്ന് പിഴുതെറിയാനും ശ്രമിക്കുന്ന നിരവധി ഇസ്ലാം വിമർശകരുണ്ട്, ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ട്. വിശുദ്ധ ഖുർആനെ തൊടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയൊരു ആരോപണം നേരിട്ട് ഉന്നയിക്കുമ്പോൾ ജനങ്ങളിൽ അത് യേശുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, പ്രവാചകന്റെ ഹദീസുകൾ അത് കുറേ കാലം കഴിഞ്ഞിട്ട് രേഖപ്പെടുത്തപ്പെട്ടതാണ്, അതിലൊരു ആധികാരികതയൊന്നുമില്ല, ഒരു ചരിത്രപരതയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഹദീസുകളെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ചാക്കിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതിൽ പെട്ട പല ആരോപണങ്ങളുടെയും മറുപടികൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ മനസ്സിലാക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിച്ചത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് എന്നാണ് നിരവധി ഇസ്ലാം വിമർശകരുടെ, യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ആരോപണങ്ങളിൽ ഒന്ന്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ക്രോഡീകരിച്ചിട്ടില്ല എന്നതിന് നമ്മൾ മറുപടി പറഞ്ഞിരുന്നു. സ്വഹാബിയുടെ കാലത്ത് ഇമാം സുഹരിയാണ് ആദ്യമായി ക്രോഡീകരിച്ചത് എന്നതിന് ഇമാം സുഹരിക്ക് മുമ്പ് ജീവിച്ച എത്രയോ സ്വഹാബിമാർ, അവരുടെ ക്രോഡീകരണങ്ങളെക്കുറിച്ച് നമ്മൾ അതിനുശേഷം വിശദീകരിച്ചിരുന്നു. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ചില ആളുകളുടെ ഒരാരോപണം. ഇമാം ബുഖാരിയാണ് നേരത്തെ പറഞ്ഞ ആരോപണങ്ങളൊന്നും തികയില്ല എന്ന് വന്നപ്പോൾ, പിന്നെയും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹിജ്റ 256 മരണപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയാണ് ആദ്യമായി ഈ ഹദീസുകളൊക്കെ ഒന്ന് ക്രോഡീകരിച്ചത്. അപ്പോൾ അതുവരെയും ആദ്യത്തെ ഒരു 2.5 നൂറ്റാണ്ടോളം ആരും ഇങ്ങനെ ഹദീസുകളൊന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹദീസുകൾക്കൊക്കെ എന്ത് അടിസ്ഥാനമാണുള്ളത്, ഇതിനൊക്കെ എന്ത് ആധികാരികതയാണുള്ളത്, വലിയ പ്രമാണമായി നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഹിജറ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ച നിരവധി സ്വഹാബിമാർ, പണ്ഡിതന്മാർ, ഇവരുടെ ക്രോഡീകരണങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ഇനി ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരും അവരുടെ ക്രോഡീകരണം, സ്വഹാബിമാരിൽ നിന്ന് പഠിച്ച ഹദീസുകൾ പ്രവാചകൾ നേരിട്ട് കേട്ട സ്വഹാബിമാരിൽ നിന്ന് പഠിച്ച ആളുകളുണ്ടോ താബ ഈ പണ്ഡിതന്മാർ, അവർ നിരവധി പേർ അവർ ഹദീസുകൾ രേഖപ്പെടുത്തിയിരുന്നു. അവർക്ക് ഹദീസുകളുടെ ക്രോഡീകരണങ്ങളും സമാഹാരങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സയ്യിദ് ഇബ്നു ജുബൈർ, അതുപോലെ തന്നെ സയ്യിദ് ഇബ്നു മുസയ്യബ്, രണ്ട് സയ്യിദുമാർ ചരിത്രത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. അവർ രണ്ടുപേരും മരണപ്പെടുന്നത് ഹിജ്റ 94 ഹിജ്റ 94 മുതൽ. ഇമാം ഇബ്നു ശിഹാബ് സുഹരി റഹ്മത്തുള്ളാഹി മരണപ്പെടുന്നത് ഹിജ്റ 124. അതിനു മുൻപേ തന്നെ മരണപ്പെട്ട താബിഈ പണ്ഡിതന്മാർ, നമ്മൾ സ്വഹാബികൾ ദീനു പഠിച്ച താബിഈകളെ കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്, അവർ മുതൽ ഈ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇമാം ഷാബി, അതുപോലെ തന്നെ ഇമാം ളഹാഖ് ഇബ്നു മുസാഹിം, ഇവരൊക്കെ മരണപ്പെടുന്നത് ഹിജ്റ 105. അങ്ങനെ ഹിജ്റ 110 മരണപ്പെടുന്ന ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, 103 മരണപ്പെടുന്ന ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വിഖ്യാതന ശിഷ്യനാണ് അദ്ദേഹം. 112 മരണപ്പെടുന്ന റജാ ഇബ്നു ഹൈവ റഹ്മത്തുള്ളാഹി അലൈഹി. 114 മരണപ്പെടുന്ന അതാ ഇബ്നു അബി റബാഹ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് താബിഈ പണ്ഡിതന്മാർ, സ്വഹാബികളുടെ ആ ഒരു അടുത്ത തലമുറ ഹദീസുകൾ രേഖപ്പെടുത്തുന്നതിലും ഹദീസുകൾ സൂക്ഷിക്കുന്നതിലും എത്രമാത്രം ബദ്ധശ്രദ്ധരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുബൈർ ഇബ്നു അദി അൽ ഹംദാനി അൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജ്റ 131 മരണപ്പെടുന്ന പണ്ഡിതനാണ്. അങ്ങനെ തുടങ്ങി നിരവധി പണ്ഡിതന്മാർ, നമുക്ക് ആ ഒരു ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് എണ്ണിയാൽ തന്നെ ആ കാലത്ത് ഹദീസ് ക്രോഡീകരണത്തിൽ ഏർപ്പെട്ട പണ്ഡിതന്മാർ എത്രയാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത രൂപത്തിൽ സമൃദ്ധമാണ്, സമ്പന്നമാണ് ഇസ്ലാമിക ചരിത്രം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും നമുക്ക് ഒരുപാട് പണ്ഡിതന്മാരെ എണ്ണാൻ കഴിയും. ഇമാം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ചരിത്രത്തിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. മദീനയിൽ ജീവിച്ച അദ്ദേഹം ഹിജ്റ 151 മരണപ്പെട്ട അദ്ദേഹം ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇമാം മഅ്മർ ബിൻ റാഷിദ് യമനിൽ ജീവിച്ച അദ്ദേഹം, യമനിൽ മരണപ്പെട്ട അദ്ദേഹം ഹിജ്റ 153 വരെ ജീവിച്ച പണ്ഡിതനാണ്. സയ്യിദ് ബിൻ അബി അറൂബ, അബു അമർ അബ്ദുറഹ്മാൻ ബിൻ ഉമർ ഇബ്നു അമർ അൽ ഔസായി, ചരിത്രത്തിൽ ഔസായി എന്നറിയപ്പെട്ട വലിയ പണ്ഡിതൻ. റബിയ ഇബ്നു സുബൈഹ് എന്ന ബസറയിൽ മരണപ്പെട്ട, ഹിജ്റ 160 മരണപ്പെട്ട പണ്ഡിതൻ. അതുപോലെ തന്നെ സുഫിയാൻ ഉസ്തൗരി, ചരിത്രത്തിൽ വിഖ്യാതനായ പണ്ഡിതനാണ്. 161 അദ്ദേഹം മരണപ്പെടുന്നത്. അതുപോലെ തന്നെ ഹമ്മാദ് ബിൻ സലമത്ത് ബിൻ ദീനാർ, 176 ഹിജ്റ 176 അദ്ദേഹം മരണപ്പെടുന്നത്. ഇവരൊക്കെ ഹദീസ് നിവേദകന്മാരായി, ഹദീസ് പണ്ഡിതന്മാരായി അറിയപ്പെട്ട വലിയ പണ്ഡിതന്മാരാണ്. ഇവരൊക്കെ ഹദീസുകൾ രേഖപ്പെടുത്തിയിരുന്നു, എഴുതിയിരുന്നു, സൂക്ഷിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. സുഫിയാൻ ബിൻ ഉയൈന 198 ഹിജ്റ 198 അദ്ദേഹം മരണപ്പെടുന്നത്. അതുപോലെ തന്നെ അബ്ദുറസാഖ് ബിൻ ഹമ്മാം സ്വനാനി, വിഖ്യാതമായ മുസന്നഫ് എന്ന, മുസന്നഫ് അബ്ദുറസാഖ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ഹിജ്റ 211 അദ്ദേഹം മരണപ്പെടുന്നത്. ഇബിൻ അബി ഷൈബ, അദ്ദേഹത്തിന് മുസന്നഫ് ഉണ്ട്, മുസന്നഫ് ഇബിൻ അബി ഷൈബ ഇന്നും നമുക്ക് ലഭ്യമാണ്. സയ്യിദ് ബിൻ മൻസൂർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് സുനനു സയ്യിദ് ബിൻ മൻസൂർ നമുക്ക് ചരിത്രത്തിൽ അറിയപ്പെട്ട ഹദീസ് ക്രോഡീകരിച്ച ഗ്രന്ഥമാണ്. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി, അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 256. അതിനു മുൻപ് ഹിജ്റ 250, ഹിജ്റ 40, ഹിജ്റ 230 ഒക്കെ ഹദീസുകൾ രേഖപ്പെടുത്തിയ നിരവധി പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദുമാരെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിന് മുസ്നദുണ്ട്. 29,000 ഹദീസുകളുള്ള, അല്ലെങ്കിൽ അതിലേറെ ഹദീസുകളുള്ള ബൃഹത് ഗ്രന്ഥമാണ് മുസ്നദ് അഹമ്മദ്. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ഇമാം ബുഖാരി ഒരു പക്ഷേ ചരിത്രത്തിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇമാം അഹമ്മദിന്റെ മുസ്നദ് നമുക്ക് ഇന്നും ലഭ്യമാണ്. ഇന്നും ഇസ്ലാമിക ലൈബ്രറികൾ നമുക്ക് അതിന്റെ കോപ്പികൾ വിശാലമായി തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി റഹ്മത്തുള്ളാഹി അലൈഹി, ചരിത്രത്തിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ്. ഇമാം ദാരിമി അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ അദ്ദാരിമി, ഹിജ്റ 255 മരണപ്പെട്ട പണ്ഡിതനാണ്. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി മരണപ്പെടുന്നതിന് മുൻപുള്ള, അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പുള്ള, മരണപ്പെടുന്നതിന് മുൻപുള്ള പണ്ഡിതന്മാരെ ഒരുപാട് പേരെ നമ്മളോട് സൂചിപ്പിക്കുകയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരടക്കം. അങ്ങനെ ഇമാം ബുഖാരി ഒരു തരത്തിൽ ഒന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് നമ്മൾ സങ്കല്പിക്കുക. എങ്കിൽ തന്നെയും ഇമാം ബുഖാരിയിലൂടെ നമുക്ക് ലഭിച്ച ഒരു ഹദീസുകളും നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. അത്രമാത്രം ഓരോ പണ്ഡിതന്മാർക്കും ഹദീസ് ക്രോഡീകരണങ്ങൾ ഉണ്ടായിരുന്നു, ഹദീസ് ശേഖരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ ഇമാം ബുഖാരിയാണ് ആദ്യമായി ഈ ഹദീസ് ക്രോഡീകരണം നടത്തിയത്. ഈ ഹദീസുകളൊക്കെ ആദ്യമായി ക്രോഡീകരിച്ച ഇമാം ബുഖാരിയാണ് എന്നൊരു വാദം ഇത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അത് തീർത്തും വസ്തുതാ വിരുദ്ധമായ ചരിത്രം പരിശോധിക്കുമ്പോൾ, പണ്ഡിതന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ, ഹദീസ് ക്രോഡീകരണത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ അഹ്ലുസുന്നയുടെ വലിയ മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാരുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ഈ ഒരു ആരോപണത്തിന്റെ മുനകൂടി ഇവിടെ ഒടിയുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല ശരി ശരിയായി തന്നെ മനസ്സിലാക്കാനും തെറ്റിനെ തിരിച്ചറിയാനും ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളിൽ വഞ്ചിതരാവാതെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായ ഹദീസുകളെ ശരിയായ രൂപത്തിൽ സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
1: മാഷാ അല്ലാ, അജ്മൽ ഫൗസാന്റെ ഈ വിഷയാവതരണെ സത്യത്തിൽ നമ്മൾ കേൾക്കാത്ത ചില മേഖലകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ഹദീസിന്റെ രംഗത്ത് പിന്നെ അവർ സഹിച്ച ത്യാഗങ്ങളിലേക്കൊക്കെ നമ്മളെത്തി അദ്ദേഹത്തിൻ്റെ സംസാരം. പിന്നെ അതുമാത്രമല്ല, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള കൃത്യമായൊരു മറുപടി നാസ്തികരും അതുപോലെയുള്ള ആളുകളൊക്കെ ഉള്ള പല ചോദ്യങ്ങളുടെ ഇത്തരത്തിൽ അതിനുള്ളൊരു മറുപടി കൂടിയായിരുന്നു ഇന്നത്തെ ക്ലാസ്. ഇൻഷാല്ലാ
0: ഒരുപാട് വിജ്ഞാനപ്രദമായ സമയമാണ് റേഡിയോ വൈബ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഏതായിരുന്നാലും ഇനി നമ്മൾ സ്വരത്തിലേക്കാണ്. സ്വരത്തിൽ ഇന്ന് നമ്മോടൊപ്പം അബ്ദുള്ള.
1: 6 മണ്ണിൽ എനിക്കൊരു വീടുണ്ട് എന്ന ഗാനവുമായാണ് അദ്ദേഹം നമ്മോടു കൂടെ ചേരുന്നത്.

0: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരുപാട് ചിന്തകൾക്കും ആലോചനകൾക്കും വഴിയൊരുക്കിയ ഒരു ഗാനമാണ് നാം ഇതുവരെ കേട്ടത്.
1: മരണത്തെങ്ങനെ ഓർമ്മിപ്പിച്ച് പോകുന്നൊരു ഗാനമായിരുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും.
1: ഇനി നമ്മൾ പിന്നെ ചില വീണ്ടു വിചാരങ്ങൾ ആവശ്യമുള്ള പ്രോഗ്രാമിലേക്കാണ്. ആരോഗ്യ വിചാരം.
0: ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ അബ്ദുറസാഖ് വല്ലാഞ്ചിറ ആൻഡ് പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.
1: നടുവേദന എപ്പോൾ ചികിത്സിക്കണം എന്ന വിഷയത്തിലാണ് ഈ അഭിമുഖം നടക്കുന്നത്.
0: ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം നടുവേദന ഈ സംസാരിക്കുന്ന ഞാനടക്കം ഒരുപാട് പ്രയാസപ്പെട്ട് അതിൻ്റെ ഒരു സർജറി, എന്താ പറയുക, നമ്മുടെ നട്ടലിൻ്റെ സർജറി പോലും കഴിഞ്ഞ അനുഭവം ഉള്ള ഒരാളെന്ന നിലക്ക് ഇത് വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കേൾക്കാൻ വേണ്ടി പ്രിയ ശ്രോതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആരോഗ്യ വിചാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ വിചാരം പരിപാടിയുടെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഈ പരിപാടിയുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് മഞ്ചേരി വല്ലാഞ്ചിറ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡോക്ടർ അബ്ദുറസാഖ് വല്ലാഞ്ചിറയാണ്. ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ സ്ത്രീ പുരുഷ ഭേദമന്യേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ നടുവേദന, അല്ലെങ്കിൽ ഉരവേദന. ഈ ഒരു പ്രശ്നം പ്രായഭേദമന്യേ തന്നെ കാണാറുണ്ട് അല്ലേ? സത്യത്തിൽ ഈ ഒരു ഉരവേദനൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്?
3: അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഉരവേദന എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഒരു 95% ആളുകൾക്കും ഉരവേദന അനുഭവിക്കുന്ന ആളുകളാണ്. ഇനി ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു സമയത്ത് ഉണ്ടായിണ്ടാവും. അപ്പോൾ ഉരവേദന വരുമ്പോൾ നമ്മളത് സാധാരണ ഇപ്പോൾ ഉരവേദന എന്തും ചോദിച്ചാൽ ഒരു രണ്ട് കാറ്റഗറി ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് അക്യൂട്ട്, പെട്ടെന്നുണ്ടായ സാഹചര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം, ഒരാളൊരു വെയിറ്റ് എടുത്ത് വെച്ചു, അപ്പോൾ ഊര ഞെട്ടി എന്നൊക്കെ പറയാം നമ്മളെ കോമൺ തീര് പറയുകയാണെങ്കിൽ. രണ്ടാമത്തത് ഒരു വീഴ്ച, ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ തട്ടി വീണു
2: അല്ലെങ്കിൽ
3: ആക്സിഡൻ്റലായിട്ടുള്ള, അതാണ് അക്യൂട്ട്, പെട്ടെന്നുള്ള ശക്തിയായ വേദന. രണ്ടാമത്തെ ടൈപ്പ് ക്രോണിക്കാണ്. അപ്പോൾ ഇതിൽ ക്രോണിക് ടൈപ്പിൽ അയാൾക്ക് എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടാവാം, അത് ഗ്രാജ്വലി കൂടിക്കൂടി വന്ന് ഒരു സിവിയർ, ഒരു പിന്നെ പ്രയാസമുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതാണ് ക്രോണിക് ടൈപ്പ് എന്ന് പറയുക. അതായത് ക്രമേണ കൂടിക്കൂടി വരുന്ന രോഗങ്ങൾ. പിന്നെ ഒരു കാറ്റഗറി ഉള്ളത് ഒരു ഉരവേദന ഈ നട്ടലിൻ്റെ ആ ഭാഗത്തുള്ള ഒരു കാരണം കൊണ്ടുള്ള ഉരവേദന. രണ്ടാമത്തത് മറ്റെവിടെയെങ്കിലുള്ള ഒരു കാരണം കൊണ്ട് നടുവിന് വേദന വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ വെയിറ്റ് എടുത്തു ആദ്യം പറഞ്ഞ പോലെ, അയാളെ ഡിസ്കിൽ നീർക്കട്ടോ അല്ലെങ്കിൽ ഡിസ്ക് സ്ലിപ്പോ വന്നു കഴിഞ്ഞാൽ ആ കാരണം അവിടെ തന്നെയാണ്, ഊരയിൽ തന്നെയാണ്, അതുകൊണ്ട് അവിടെ വേദന വന്നു. രണ്ടാമത്തത് ഇനി അതർ റെഫേർഡ് പെയിൻ എന്നാണ് നമ്മൾ പറയാം. ഇപ്പോൾ ഉദാഹരണം ഒരു മൂത്രക്കല്ല്, കിഡ്നി സ്റ്റോണിലുണ്ട ആളുകൾക്ക് പെയിൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ നടുവേദന ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ ക്യാൻസർ പേഷ്യൻസിന് സെക്കൻഡറി ആയിട്ട് ഉരവേദന വരാം. അപ്പോൾ അത് ഉരവേദനയാണ്.

0: സ്ട്രക്ചർ കൂടുതലുള്ള ആളാണ്. സ്ത്രീകൾ പൊതുവെ മസിൽ സ്ട്രക്ചർ കുറവായിരിക്കാം. പിന്നെ ഡെലിവറി അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് പിന്നീട് മസിൽ വീക്ക്നെസ് വരാം. അതുകൊണ്ട് കൂടുതൽ സ്ത്രീകളിൽ കൂടുതലിനെ കണ്ടു വരാറുണ്ട്. പക്ഷേ ഇൻറ്റേണലി നട്ടലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടു പേർക്കും ഏകദേശം സെയിമാണ് അതിൻ്റെ സ്ട്രെങ്ത്തും. മസിൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ പുരുഷൻ കമ്പാരിറ്റീവ്ലി സ്ത്രീനേക്കാളും കുറച്ച് സ്ട്രോങ്സ്റ്റ് ആണ്. കാരണം അത് ജോലി ചെയ്യേണ്ട ആൾ പുരുഷനായതുകൊണ്ട് അവർക്ക് പരിഗണന പ്രത്യേകം കിട്ടിയൊരു വിഭാഗമാണ്.
1: സാധാരണ ഡോക്ടർ ഒ പികളിൽ കാണുന്ന ഒരു അനുഭവം കൂടിയും ഈ കൂട്ടത്തിൽ പ്രേക്ഷകരുമായിട്ട് പങ്കിടുകയാണ്. നമ്മുടെ സ്ത്രീകൾക്ക് പിന്നെ അടുക്കള ജോലി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഊരവേദന ഉണ്ടാവാറുണ്ടോ? അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഊരവേദനക്ക് വേണ്ടിയിട്ട് ഓരോന്നിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ എന്തെങ്കിലും അങ്ങനെ പറയപ്പെടാറുണ്ടല്ലോ, ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ?
0: അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ സ്ത്രീകൾ പുരുഷൻ എന്നുള്ളവർക്ക് ഊരവേദന രണ്ടു പേർക്കും ഞാൻ പറഞ്ഞ പോലെ ഒരേപോലെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ബിഹൈൻഡ് ഊരവേദന എന്നുള്ളതൊരു സിംപ്റ്റാണ്, എപ്പോഴും അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. അത് പുരുഷനും സ്ത്രീക്കും ഏകദേശം സെയിം ആണെങ്കിലും സ്ത്രീകൾക്ക് നമ്മൾ ചില അവരെ ജോലിൻ്റെ ഇത് കാരണം അവർക്ക് കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു എന്തുകൊണ്ട് ഊരവേദന എന്ന് തിരിച്ചറിയുമ്പോൾ രണ്ടുപേർക്കും കോമൺ ആണ്, സ്ത്രീകൾക്ക് പ്രത്യേകമല്ല. എന്തുകൊണ്ട് ഊരവേദന ഇതൊരു കാരണം പറയുമ്പോൾ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ മസിൽ ലിഗമെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അത് സ്ത്രീകൾക്ക് കൂടുതൽ വരാം. അവരെ മസിലും ലിഗമെൻറ്റും കമ്പാരിറ്റീവ്ലി വീക്കാണ്. അപ്പോൾ അവർക്ക് കുനിഞ്ഞ് വെയിറ്റ് എടുക്കുന്ന ആളുകൾ, കൂടുതൽ സ്റ്റെപ്പ് കയറുന്ന ആളുകൾ, നമ്മളെ ഹൗസ് ഹോൾഡ് വർക്ക് അതധികം കുനിഞ്ഞ് ചെയ്യുന്ന, അപ്പോൾ മുറ്റം വൃത്തിയാക്കുന്നതാണെങ്കിലും വാഷ് ചെയ്യുന്നതാണെങ്കിലും അപ്പോൾ കുട്ടികളെടുക്കുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർക്ക് എക്സ്ട്രാ ഫ്ലെക്സ്ഡ് വർക്ക് കുനിഞ്ഞ് ചെയ്യേണ്ട കുറേ വർക്ക് വരുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ സാധ്യത ഉണ്ട്. അപ്പോൾ ആ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ മസിൽ ലിഗമെൻ്റ് റിലേറ്റഡ് പെയിൻ എന്ന് പറയാം. ഊരൻ്റെ മസിലിൻ്റെ ബലക്കുറവോ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ്. അപ്പോൾ അതിന് അവർ അനുഭവിക്കുന്ന പ്രശ്നം എപ്പോഴും ഊര ഒരു സ്പാസ് എന്നാണ് പറയുക, ഊരങ്ങനെ ഞെട്ടി അല്ലെങ്കിൽ വിലങ്ങി എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരു ഊരങ്ങനെ സ്റ്റിഫായ പോലെ ഉണ്ടാവും. അത് യൂഷ്വലി നമുക്കൊരു പിന്നെ ജസ്റ്റ് ഒരു എന്തെങ്കിലും ബാം അപ്ലൈ ചെയ്യുക, ഒരു ചൂട് ഹോട്ട് ബാഗ് അപ്ലൈ ചെയ്യുക, ചൂടുവെള്ളം പിടിക്കുക ചെയ്താൽ സംഗതി ഓക്കെ റിലീഫാവും. ചിലപ്പോൾ അതിൻ്റെ കൂടെ റെസ്റ്റ് നിർബന്ധമെന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയുക പെയിന് കുറയണമെങ്കിൽ. പിന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പ് പെയിന് ബോൺ റിലേറ്റഡ് ആണ്. അപ്പം നമ്മൾ ആദ്യം മസിൽ പറഞ്ഞ രണ്ടാമത് ബോൺ എല്ലായിട്ട് ബന്ധപ്പെട്ടുള്ള വേദനകൾ, അത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. ഇപ്പോൾ ബോണിൻ്റെ ബലക്കുറവ് വരെ അപ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാധനമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടുതലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വെയിൽ എക്സ്പോസ് ചെയ്യാത്ത ആളുകൾ, ഇപ്പോൾ വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ വെയിലത്ത് നമ്മൾ എന്തെങ്കിലും എക്സ്പോസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ പൊതുവെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ എക്സ്പോഷർ കുറവാകുമ്പോൾ വൈറ്റമിൻ ഡി കുറയും. വൈറ്റമിൻ ഡി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടുപ്പല്ലിലും നമ്മളെ നട്ടലിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കാൽസ്യം ഡെഫിഷ്യൻസി വരും. അതുകൊണ്ട് അവിടെ വീക്ക്നെസ് വരും. അപ്പോൾ അതുകൊണ്ട് പെയിൻ ഉണ്ടാവും. അതും കമ്പാരിറ്റീവ്ലി പുരുഷനേക്കാളും സ്ത്രീകളിലാണ് കൂടുതലുണ്ടാവുക. പക്ഷേ പുരുഷനുണ്ടാവുന്നത് എപ്പോഴും ഈ ബോൺ ടൈപ്പ് പെയിൻ വരുന്നത് അവരെ ജോലി കാരണം ഹാർഡ് വർക്ക് പല ടൈപ്പ്, ഇപ്പോൾ കൃഷിക്കാരാണെങ്കിലും ഒരു സെൻറ്ററിങ് വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും ആ പെയിന് പുരുഷനിൽ വരാം. സ്ത്രീകളെ സംബന്ധിച്ച് ബലക്കുറവുകൊണ്ടും വരാം. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസിയേഷൻ ഉള്ളത്. മൂന്നാമത്തെ ടൈപ്പ് പെയിൻ എന്നുള്ളത് ഡിസ്ക് റിലേറ്റഡ് ആണ്. ഈ ഡിസ്ക് റിലേറ്റഡ് ആയിരിക്കാം എല്ലാവരും എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിസ്ക് പെയിൻ. അപ്പോൾ അത് അതിൻ്റെ കാരണം എപ്പോഴും അതും സ്ത്രീയും പുരുഷനും വ്യത്യാസമല്ല, പക്ഷേ ഒരു സിസേറിയൻ കഴിഞ്ഞ സ്ത്രീ ആണെങ്കിൽ എപ്പോഴും അവർ പിന്നെ നമ്മൾ പിന്നെ അനസ്തീഷ കൊടുക്കുമല്ലോ ലോക്കൽ, അത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ സ്പൈനൽ അനസ്തീഷ കൊടുക്കുമ്പോൾ അവിടെ ഒരു നീർക്കട്ടോ വീക്ക്നെസ്സോ വരാം. അതുകൊണ്ട് പിന്നീട് പെയിൻ വരാൻ സാധ്യത കൂടുതലാണ് ഒന്ന്. രണ്ടാമത്തത് ആദ്യം പറഞ്ഞ മസിൽ വീക്ക്നെസ് സ്ത്രീകൾക്കായതുകൊണ്ട് അവർക്ക് ഡിസ്ക് സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതലാണ് അവർ എപ്പോഴും അവർ വിലക്കുറവാണ്. ഇതേ ഡിസ്ക് സ്ലിപ്പിംഗ് പുരുഷനിൽ വരാനുള്ള കാരണം അവരെ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ വീഴ്ച ആയിരിക്കാം, വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരിക്കാം. അപ്പോൾ ആ ഇൻ ബിറ്റ്വീൻ, ഇപ്പോൾ നമുക്ക് 33 സ്പൈ നട്ടല് 33 പീസാണ് ഒരു നട്ടല്, നമുക്ക് ഒരൊറ്റ ഇതല്ല, അതിങ്ങനെ 33 പീസ് പോലെ എല്ലാത്തിൻ്റെ ഇടയിലും ഡിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞത് ഒരു കുഷ്യനാണ്, അടിയിലും മേലെയുള്ള ബോണ് തമ്മിലുള്ള ഒരു ലൂബ്രിക്കേഷനും മൂവ്മെൻറ്റും ആ ഒരു കുഷ്യൻ എഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഓവർ വെയ്റ്റും ഓവർ ലോഡും വരുമ്പോൾ അതിന് സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടും. ഇപ്പോൾ നോർമൽ ഒരാൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ ഡിസ്ക് 1 സെൻറ്റിമീറ്റർ തിക്നെസ് ഉണ്ടാവും. അത് അയാൾ വൈകുന്നേരം ആകുമ്പോൾ ഇരിക്കുക നിൽക്കുക ചെയ്ത് അതിൻ്റെ തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു അതിൻ്റെ ഫ്ലൂയിഡ് കുറയും, ഒരു 3 മില്ലിമീറ്ററൊക്കെ ആയി ചുരുങ്ങും. പിന്നെ അയാൾ റെസ്റ്റ് എടുത്ത് രാവിലേക്ക് വീണ്ടും അത് നോർമൽ ഹൈറ്റിലേക്ക് എത്തും. അപ്പോൾ എപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ, റെസ്റ്റ് കുറഞ്ഞ ആളുകൾക്കൊക്കെ ആ സമയം കിട്ടില്ല. അപ്പോൾ എന്താവും, ഡിസ്ക് ഗ്രാജുവലി അതിൻ്റെ ഉള്ളത്തെ ഫ്ലൂയിഡ് കുറഞ്ഞ് തിന്നായി പോകാന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. അത് സ്ത്രീകൾക്കും വരാം പുരുഷനും വരാം. പിന്നെ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു മസിൽ റിലേറ്റഡ് പറഞ്ഞു.

0: രണ്ടാമത് ബോൺ, ഇപ്പൊ പറഞ്ഞ ഡിസ്കിന്റെ. ഇനി മൂന്നാമത്തെ ഒരു പെയിന് നെർവ് റിലേറ്റഡ് ആണ്. അപ്പൊ ഈ നമ്മളെ നട്ടലിന്റെ ധർമ്മം തന്നെ ബ്രെയിനിന്റെ കണ്ടിന്യൂഷൻ ആണ് സ്പൈനൽ കോഡ്, സുഷുപ്ന നാഡി എന്ന് പറയും. അപ്പൊ അതിനെ ആ മെയിൻ ഞരമ്പ് പോകുന്ന നട്ടലിന്റെ ഉള്ളിലൂടെയാണ്, സ്പൈനൽ കനാൽ എന്ന് പറയും. അപ്പൊ നമ്മൾ നട്ടലിങ്ങനെ ഓരോ പീസ് പീസ് അട്ടിക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലൂടെ മേലെന്ന് ഒരു ഹോള് പോലെ, അതിലാണ് നമ്മൾ മെയിൻ നെർവ് പോകുന്നത്. അതിന്റെ ബ്രാഞ്ചസ് സൈഡിലൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഡിസ്ക് സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ പോകുന്ന മെയിൻ നെർവിന് ചെറിയ കംപ്രഷൻ വരും. അപ്പോൾ അവിടുന്ന് താഴോട്ട് പെയിന് വരും. അതും ആക്സിഡൻ്റൽ വരാം, അല്ലെങ്കിൽ നമ്മൾ വീക്ക്നെസ് കൊണ്ട് വരാം. എല്ലാത്തിനും കാരണം ഫസ്റ്റ് വീക്ക്നെസ് തന്നെ ആവാം. നമ്മളെ ഭക്ഷണത്തിൻ്റെ വ്യത്യാസം കൊണ്ടുള്ള വീക്ക്നെസ് വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറ്റമിൻ ഡി അഭാവം കൊണ്ട് ഏതായാലും വരും. ഒരു മെനോപോസ് വരും. ഇപ്പോൾ സ്ത്രീകളെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ബോണിൻ്റെ ശക്തി കുറയും, സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ അതുകൊണ്ട് പെയിൻ വരാറുണ്ട്. അപ്പോൾ അത് നെർവ് റിലേറ്റഡ് പെയിൻ എന്നാണ് പറയാം. പിന്നെ ഓരോ പെയിനും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളൊരു പേഷ്യൻ്റ് ഒരു പേര് വേദനയായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു ഡോക്ടർക്ക് സ്ഥിരമായിട്ട് ഉരുവേന കാണുന്ന ഡോക്ടർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അത് നെർവാണോ മസിലാണോ പിന്നെ എമർജൻസി ആണോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആക്ഷൻ വേണോ അല്ലെങ്കിൽ നല്ല റെസ്റ്റ് എടുത്താൽ മാറുമോ എന്നൊക്കെ പലപ്പോഴും ഒരു ഒരു പിന്നെ ഉരവേദന പിന്നെ സ്ഥിരമായി കാണുന്ന ഡോക്ടർ മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ അവരെ സിംറ്റംസ് നോക്കി പറയാന്നുള്ളതാണ്. പിന്നെ സ്ത്രീകൾക്ക് നമ്മളിപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ അവർക്ക് ഒരു പ്രത്യേക ഇതുള്ളത് കിച്ചണിലുള്ള നമ്മളെ അറേഞ്ച്മെൻ്റ് എന്ന് പറയും. ഇപ്പോൾ ഫ്രിഡ്ജ് പിന്നെ അതുപോലെ നമ്മൾ മറ്റുള്ള വെസൽസൊക്കെ ഒരു കറക്റ്റ് പ്രോപ്പർ ഹൈറ്റിൽ മാനേജ് ചെയ്യുന്നത് എപ്പോഴും അവർക്ക് നല്ലതായിരിക്കാം. പിന്നെ സ്കിഡ് ചെയ്യുന്നതാണ് എപ്പോഴും ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം. എല്ലാ ആളുകൾക്കും ഉരവേന വരുന്ന ഒരു ഓൺസെറ്റ് നമ്മൾ ചോദിച്ചാൽ പറയും 3 വർഷം മുമ്പ് വീണിരുന്നു എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫ്ലോർ എപ്പോഴും പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ നമ്മൾ പെർഫെക്റ്റ് ആക്കും, കിച്ചൺ ഏരിയയിൽ നമ്മളൊന്ന് ഒരു കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ അവിടെയാണ് നമ്മളെ വീടിൻ്റെ മെയിൻ ആള്
1: ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും.
0: വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവർക്ക് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡറേഷൻ. അവിടെയാണ് നമ്മൾ ആ വർക്കിംഗ് ഫീൽഡ് പെർഫെക്റ്റ് ആക്കുക എന്ന് പറയാം. കാരണം അവർ 7 x 24 work 7 days വർക്ക് ചെയ്യുന്ന ആളുകളാണ്, അവരെയുള്ള കൂടുതൽ കണ്ടത്.
1: സ്വാഭാവികമായിട്ടും അവരും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് പിന്നെ ഒരുപാട് മനസ്സിലെ ആശങ്കകൾക്ക് പരിഹാരമാണ് ഒരു പക്ഷേ ഡോക്ടറുടെ സംസാരം. ഡോക്ടർ ഒ പിയിൽ വരുന്ന ഒരുപാട് പേഷ്യൻസുകൾക്കിടയിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ഡോക്ടർ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇനി ഡോക്ടർ ഇപ്പോൾ കാരണങ്ങളെക്കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി നമുക്കറിയേണ്ടത് നമുക്കൊരാൾക്ക് ഒരു ഊരവേദന വന്നു കഴിഞ്ഞാൽ, നടുവേദന വന്നു കഴിഞ്ഞാൽ, അത് നമ്മൾ എല്ലാ നടുവേദനയും ഒരു പക്ഷേ ഗൗരവമാക്കി എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, നിസ്സാരമായി കാണേണ്ടതുണ്ടാവും. എങ്ങനെയാണ് നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്യുക? എങ്ങനെയാണ് പിന്നെ ഇത് ഡോക്ടറെ കാണിക്കണം എന്നും അല്ലെങ്കിൽ അതങ്ങനെ മാറിപ്പോവും, അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ?
0: എപ്പോഴും ഇപ്പോൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഡയഗ്നോസിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് പറയാം. നമ്മൾ അസസ് ചെയ്യുക, അതിനാണ് ഡോക്ടേഴ്സ് എന്നുള്ള ഒരു ടീം ഉള്ളത് തന്നെ. അപ്പോൾ ഒരു പേഷ്യൻ്റ് ലേമാനാണല്ലോ. അപ്പോൾ അയാൾക്ക് എന്തുകൊണ്ട് പെയിൻ എന്ന് അറിയില്ല, അറിയുന്ന ആളുകളുണ്ടാവാം. പക്ഷേ നമ്മളാണ് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് എമർജൻസി ആണോ അല്ലോ പതുക്കെ ട്രീറ്റ് ചെയ്താൽ മതി റെസ്റ്റ് എടുത്താൽ മാറുമോ എന്നൊക്കെയുള്ള ഒരു ഒരു ഫസ്റ്റ് നമ്മളാണല്ലോ പറയേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് സിംറ്റംസ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഒരു പേഷ്യൻറ്റ് നടന്നു വരുന്ന നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡിസ്ക് ബൾജാണോ നെർവ് കംപ്രഷൻ ഉണ്ടോ. അതിൽ ഒരുപാട് സിംറ്റംസ് അവർ തന്നെ അവരെ മൂവ്മെൻറ്റിൽ കാണിക്കും. അപ്പോൾ എക്സാമിനേഷൻ പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാധനം ഏറ്റവും സിമ്പിൾ, ഇപ്പോൾ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ നടുവേന ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ടെസ്റ്റാണ് SLR എന്ന് പറയും. അയാളെ ഒരു ടേബിളിലോ അല്ലെങ്കിൽ ബെഡിലോ നേരെ സുപ്പൈൻ മലർത്തി കിടത്തിയിട്ട് ആദ്യം റൈറ്റ് ലെഗ് വലത്തെ കാല് മുട്ടുമടക്കാതെ നേരെ ഉയർത്തി നോക്കുക. ശക്തിയിൽ ഉയർത്തരുത്, ജസ്റ്റ് നമ്മളൊരു സപ്പോർട്ടേ പാടുള്ളൂ. ആ പേഷ്യൻറ്റിൻ്റെ വോയിസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇടിച്ചിട്ട് നേരെ പൊക്കി കൊടുക്കാൻ പാടില്ല, ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അയാൾക്ക് ഊരൻ്റെ പുറകിലൂടെ തൊടൻ്റെ ബാക്കിലൂടെ കാഫ് മസിൽസ് അല്ലെങ്കിൽ ഒരു വലിച്ചിൽ പുള്ളിങ് എഫക്റ്റ് എന്ന് പറയും ഒരു പ്രയാസം വരികയാണെങ്കിൽ ഡിസ്ക് ബൾജ് ഉണ്ട്. പിന്നീട് നമ്മൾ കൂടുതൽ അതിനെ പ്രയാസപ്പെടുത്താനോ അമർത്തി തീരുമാനോ അധികം ചൂട് പിടിക്കാനൊന്നും പാടില്ല. അവർക്ക് വേണ്ടത് ഇമ്മീഡിയറ്റ് വേണ്ട റെസ്റ്റാണ്, കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുക സ്ത്രീകളാവുമ്പോൾ ആ വർക്കും കൂടി തീർത്തിട്ട് പിന്നെ കുട്ടികൾ വരുന്നതിന് മുമ്പ് ഈ വർക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സിംറ്റം തോന്നിക്കഴിഞ്ഞാൽ വേറൊന്നും നോക്കാതെ റെസ്റ്റ് എടുക്കുക തന്നെയാണ് വേണ്ടത്.
1: വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്തത്. അടുക്കളയിലെ ജോലി തിരക്കുകൾക്കിടയിൽ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണിത്. ഇനി ഇതാണ് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കുക എന്നുള്ള നിലക്ക്. അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
0: അപ്പോൾ ഇപ്പോൾ ഒരു ഒരാൾക്ക് ഒരു നടുവേദന ഫീൽ ചെയ്യുന്ന കൂട്ടുക, അതൊരു വീട്ടമ്മയാവട്ടെ വീട്ടിലെ ആളാവട്ടെ ആരായാലും ഒരു നടുവേദന അയാൾ ഫീൽ ചെയ്താൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഏറ്റവും സിമ്പിൾ മെത്തേഡ്, അതിനൊരു ഡോക്ടറെ ആവശ്യമില്ലാത്തൊരു മെത്തേഡാണ് എസ് എൽ ആർ ടെസ്റ്റ് എന്ന് പറയും. അയാളൊരു ബെഡിലോ അല്ലെങ്കിൽ ഒരു നിരന്ന സ്ഥലത്തോ കിടന്നിട്ട് അയാളെ ആദ്യം വലത്തെ കാല് മുട്ടുമടക്കാതെ സ്ട്രൈറ്റ് റൈസ് ചെയ്യാം, നേരെ മേലോട്ട് പൊക്കുക. അപ്പോൾ അയാൾക്ക് ഊരൻ്റെ ആ ഭാഗത്തുനിന്ന് കാലിൻ്റെ പുറകിലൂടെ തുടയിൻ്റെ പുറകിലൂടെ കഫ് മസിൽ അതിലൂടെ ഒരു വലിച്ചിൽ പോലത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എസ് എൽ ആർ പോസിറ്റീവ് എന്നാണ് പറയാം. ആ സമയത്ത് അതിൻ്റെ സിംപ്റ്റംസ് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ബൾജിന് സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ അബ്സല്യൂട്ട് റെസ്റ്റ് എടുക്കുക വേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എന്ത് ചോദിച്ചാൽ ഈ വർക്ക് കൂടി തീർക്കും എന്നിട്ട് വൈകുന്നേരം പോയിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിക്കാൻ പാടില്ല. അത് ഡിസ്കിൻ്റെ ഒരു ബൾജ് സിംപ്റ്റംസ് ആയതുകൊണ്ട് ഉടനെ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. പിന്നീട് അത് ചൂടുപിടിക്കുക, അങ്ങനെ ചെറിയ എന്തെങ്കിലും ട്രീറ്റ്മെൻറ് ചെയ്താൽ പെയിന് കുറയും. എപ്പോഴും ഈ മസിൽ സ്പേസ് എന്നാണ് നമ്മൾ പിന്നെ പേഷ്യൻ്റ് ഫീൽ ചെയ്യുക ഊരവേദനയാണെങ്കിലും അതിന് ബിഹൈൻഡ് ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ അതിലേറ്റവും എപ്പോഴും സംഭവിക്കുന്ന ഒരു കാരണം ഡിസ്ക് പ്രോബ്ലം തന്നെയാണ്. രണ്ടാമത്തത് എങ്ങനെ കണ്ടെത്താം എന്നുള്ള പോയിന്റാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരാൾ വരുമ്പോൾ അയാൾക്ക് എന്ത് എമർജൻസി ആണോ അതോ വളരെ സിമ്പിളാണോ എന്നുള്ളത് നമ്മൾ റെഫർ ചെയ്യണോ അത് വലിയ ട്രീറ്റ്മെൻറ്റൊക്കെ പോകണോ എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച. അപ്പോൾ അതിൽ ഒന്ന് ഏറ്റവും സിമ്പിൾ പറഞ്ഞു, സാധാ ഒരു നടുവേദന വന്നു, നമ്മൾ എസ് എൽ ആർ നോക്കി പോസിറ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു ആളെ കാണിക്കണം, ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യണം. അപ്പോൾ എപ്പോഴും ഞാനത് തമാശ രൂപേണ പറയും, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആരോടും പറയരുതെന്ന് പറയാം. കാരണം പിന്നെ ഹസ്ബൻഡും ഭാര്യയും അങ്ങനെ വീട്ടുകാരോട് പറയാം, അപ്പം തന്നെ പല ആളുകളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഐഡിയാസ് ഷെയർ ചെയ്യാൻ കുറേ ആളുകളുണ്ടാവും, അത് നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് റൂട്ടിൽ പോകണം എന്നുള്ള കൺഫ്യൂഷൻ വരും. അവരൊന്നും എക്സ്പേർട്സ് അല്ല, അവരൊക്കെ ഉണ്ടാവുക, അവർ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും, ആ എക്സ്പീരിയൻസോ ഇത് ചിലപ്പോൾ മാച്ചിങ് ആവില്ല. അപ്പോൾ അവർ
1: പറയും
0: ആ അറിയാത്ത, അപ്പോൾ ഈ അഭിപ്രായം പറയാൻ എളുപ്പമുണ്ട്. അപ്പോൾ ആ അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ അതിനനുസരിച്ച് പല പരിപാടിയും ചെയ്യാതെ എക്സ്പേർട്സ് എപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഡോക്ടേഴ്സ് എന്നുള്ള സാധനം അവരിത് പഠിച്ച് ഇത് ഇതിനെക്കുറിച്ച് എക്സ്പേർട്സാണ്. അപ്പം നമ്മൾ പിന്നെ അവരൊരു സജഷൻ ചോദിക്കുക എങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ അവരതിൻ്റെ ബാക്കി ഫർദർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് എമർജൻസി മനസ്സിലാക്കാൻ പറ്റും. അത് രണ്ടാമത്തെ ഇതിപ്പോൾ പറഞ്ഞു ഏറ്റവും സിമ്പിൾ എസ് എൽ ആർ ടെസ്റ്റ്. രണ്ടാമത്തത് അയാൾക്ക് പെയിൻ ഉണ്ട്, അത് റേഡിയേറ്റിംഗ് പെയിൻ ആണ്, അത് ഊരമെന്ന് കാലിലേക്ക് ഇറങ്ങുന്നൊരു വേദനയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മളതിന് റെസ്റ്റ് എടുക്കണം ഫസ്റ്റ്, പിന്നെ ഒരു നെക്സ്റ്റ് ലെവൽ നോക്കേണ്ട വേണം. ഏറ്റവും എമർജൻസി ഉള്ളൊരു സംഗതി വെച്ചാൽ അയാൾക്ക് ഊരവേദന ഉണ്ട്, അതിൻ്റെ കൂടെ ഫുഡ് ഡ്രോപ്പ് എന്ന് പറയും, കാലിൻ്റെ പാദം ഇങ്ങനെ ചവിട്ടാൻ കഴിയാതിരിക്കുക, ചെരുപ്പിടാൻ കഴിയാതിരിക്കുക, അത് നെർവ് ബ്ലോക്കിൻ്റെ സിംപ്റ്റംസ് ആണ്. അത് എമർജൻസിയാണ്, ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോയി തന്നെ വേണം. അതും ഒരു സ്ട്രെച്ചറിൽ കൊണ്ടുപോകണം ഏറ്റവും ബെസ്റ്റ്. ഇനി അതുപോലെ അതിലും മേലൊരു സിംപ്റ്റാണ് യൂറിൻ സ്റ്റൂളും മലം മൂത്രം പോവാൻ തടസ്സം അല്ലെങ്കിൽ ഓവർഫ്ലോ അറിയാതെ പോവാം, അതും ഇതിൻ്റെ മേലെ എമർജൻസി. ക്വാഡക്യുന സിംറ്റം എന്നാണ് പറയുക, അത് നെർവ് റൂട്ട് കംപ്രഷൻ തന്നെയാണ്, അതും വളരെ എമർജൻസിയാണ്, ചിലപ്പോൾ സർജറി വേണ്ടൊരു അവസ്ഥ ഉണ്ടാവാം. ഒന്നും പെട്ടെന്ന് ചെയ്യരുത്, നമ്മളതിനെക്കുറിച്ച് വെയിറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഇത്തരം സിംറ്റംസാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മൾ ആ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പേഷ്യൻസിനെ ഏത് ട്രീറ്റ്മെൻറ്റൊക്കെ പോകണം തീരുമാനിക്കുക. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിൽ ഒരു പിന്നെ പല ആളുകളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു വിഷയമാണ് നമ്മൾ ഏത് ഡോക്ടറെ അടുത്ത് പോകുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ന്യൂറോ ഓർത്തോ പല ആളുകളുണ്ട്, ആയുർവേദം ഉണ്ട്, ഹോമിയോ ഉണ്ട്. അപ്പോൾ അതിൽ ആകെ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാളെ കാണിക്കുക എന്നുള്ളതാണ് ഡോക്ടേഴ്സ് തന്നെ. അപ്പോൾ പിന്നെ അതിലേറെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മളൊരു ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് എപ്പോഴും വേണം. അപ്പൊ എന്താവും, അപ്പൊ ഈ ഫാമിലി ഡോക്ടർക്ക് എപ്പോഴും ഒരു കമ്മിറ്റ്മെന്റ് കൂടുതലുണ്ടാവും, അറിയാൻ പറ്റും ആ ഫാമിലിനെ കുറിച്ച്, അറിയാൻ പറ്റും അയാളെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അയാളെ ജോബ്, ഒരുവിധമൊക്കെ ഇയാൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഈ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞത് നമ്മൾ കണ്ണും മൂക്കൊക്കെ കൂടിയുള്ള ഒരു ഒരു കോംപ്ലക്സ് സാധനമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ചികിത്സ വളരെ വികസിച്ചതുകൊണ്ട് എന്താവും, ഓരോ പാർട്ടാണ് ഊരം അദ്ദേഹം ട്രീറ്റ് ചെയ്യുക, കണ്ണ് വേറെ ആൾ ട്രീറ്റ് ചെയ്യുക, അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓവറോൾ ഇയാൾ മനസ്സിലാക്കുന്നൊരു ഡോക്ടർ വേണം. അപ്പോൾ അയാളാണ് ഇയാളെ അസസ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെയാണ്, അയാൾ എക്സ്പേർട്ടും ആണ്, ഇയാളുടെ അഫെക്ഷനേറ്റ് ഉള്ള ആളുമാണ്, അയാൾ എഡ്യൂക്കേറ്റഡും ആണ്, അപ്പോൾ അയാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും അതാ ഈ ഈ പ്രശ്നമുണ്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. എന്നിട്ടാണ് നമ്മൾ ഫർദർ എക്സ്പേർട്സിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യം സാധാരണഗതിയിലുള്ളൂ. ഈ ഫാമിലി ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നു, വീണ്ടും അത് കുറഞ്ഞിരുന്നു, ഇപ്പോൾ വീണ്ടും അതിലേക്ക് വരുന്നുണ്ട് പല ഏരിയയിലും, പ്രത്യേകിച്ച് മോഡേൺ കൺട്രിയിലൊക്കെ അത് വരുന്നുണ്ട്. കാരണം ഈ കൺഫ്യൂഷൻ വരുന്ന ആളുകൾക്ക് എപ്പോഴും ചികിത്സ ഒരു ബിസിനസ് എന്നുള്ള രീതി വന്നോട് കൂടിയിട്ട് ആ എത്തിക്സ് കുറഞ്ഞതുകൊണ്ട് കൂടി ഈ ഡോക്ടേഴ്സിന് വീണ്ടും പ്രസക്തി നന്നായിട്ട് വന്നിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നടുവേദന മാത്രമല്ല ഏത് രോഗത്തിലാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു പ്രൈമറി കൺസേൺ ഒരു ഡോക്ടർ, ഇങ്ങനത്തെ ഒരു ഡോക്ടർ,
1: ഒരു ഫിസിഷ്യൻ ഡോക്ടറെ കാണിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക. സാധാരണ നമ്മൾ സ്വയം ആ ഇതിപ്പോൾ ഒരു നരമ്പിൻ്റെ പ്രശ്നമായിരിക്കും അങ്ങനെയാണല്ലോ അതിന് ഒറ്റക്കൊരു വിലയിരുത്തൽ. അപ്പോൾ അതിന് പകരം ഒരു ഡോക്ടറെ കണ്ട് ആ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് ഡോക്ടർ പറഞ്ഞ ഈ കാറ്റഗറിയിലുള്ള പ്രശ്നങ്ങൾ ഏതാണ്, ഡിസ്കിൻ്റെ പ്രശ്നമാണോ അതല്ലെങ്കിൽ നെർവിൻ്റെ പ്രശ്നങ്ങളാണോ, ഇങ്ങനത്തെ കാറ്റഗറൈസേഷൻ ആ ഡോക്ടർ വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ അസുഖത്തിനെ നമ്മൾ കാണേണ്ടത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു വിഷയം നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതിന് പരിഹാരങ്ങളുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്, അതിന് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ശ്രോതാക്കൾക്ക് അത് കേൾക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. നമ്മളോട് ഇത്രയും നേരം സംസാരിച്ച മഞ്ചേരി വല്ലാഞ്ചിറ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡോക്ടർ അബ്ദുർ റസാഖ് വല്ലാഞ്ചിറക്ക് പീസ് ടീം പീസ് റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു.
2: നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഉപകാരപ്പെടുന്നൊരു പ്രോഗ്രാമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. കാരണം ആളുകൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പൊതുവെ നിങ്ങൾ പറഞ്ഞതുപോലെ ചെറുപ്പക്കാർക്ക് ഇൻ കേസ് വരുന്ന കേസ് അപ്പുറത്തേക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ കാണാവുന്ന വേദനകളാണ് നടുവേദന, മുട്ടുവേദന, കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേദനകൾ. അപ്പോൾ അതാണെങ്കിലോ പുറത്തേക്കൊന്നുമില്ല, ആ പറയുന്ന ആൾക്ക് അതിൻ്റെ പ്രയാസം അല്ലെങ്കിൽ ഉള്ള ആൾക്ക് അതിൻ്റെ പ്രയാസം അറിയുള്ളൂ. അപ്പോൾ അതിനുള്ള കൃത്യമായ ചികിത്സകൾ നൽകിയാൽ അതിലെന്ത് കിട്ടും, ശമനം കിട്ടും. എപ്പോഴും ഒരു നടുവേദനക്കാരനെ അങ്ങനെയല്ലോ ചില ആളുകൾ, എപ്പോഴും തലവേദനയാണ്, എപ്പോഴും മുട്ടുവേദനയാണ്, അതൊക്കെ ചികിത്സിക്കേണ്ട സമയത്ത് ചികിത്സിച്ചാൽ യഥാർത്ഥ ചികിത്സ നൽകിയാൽ എന്ത് ചെയ്യും,
3: ഭേദമാകും.
2: അതല്ലേ നിങ്ങളുടെ അനുഭവം?
3: തീർച്ചയായും എനിക്ക് ഇത് വൈകിപ്പിച്ചത് കാരണം കുറേ പ്രയാസങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് സർജറിയിലേക്ക് എത്തിയത്. നമ്മൾ എന്തും സഹിച്ചു പോകുന്നത് പോലെ ചില വേദനകളെ നമുക്ക് അങ്ങനെ പോകാൻ പാടില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം.
2: ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇനി നമുക്ക് ചില പഠനം പ്രവർത്തനങ്ങളിലേക്ക് പോകാം.
3: യെസ്, ഓക്കെ. പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് ഇനി നമ്മൾ റേഡിയോ വൈബ്സിൽ സഞ്ചരിക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ എന്ന പ്രാർത്ഥനയുമായി അതിൻ്റെ അഞ്ചാമത്തെ ഭാഗവുമായി കൊണ്ടാണ് സഫീർ അൽ ഹിക്കമി നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ചില പ്രാർത്ഥനകളാണ് റസൂലുള്ളാഹി സ്വല്ലം നമ്മളെ പഠിപ്പിച്ച ചില പ്രാർത്ഥനകളാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി പറഞ്ഞു വരുന്നത്. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു തവണയാണ് ഈ പ്രാർത്ഥന നമ്മൾ പറയേണ്ടത്. പ്രാർത്ഥന വാചകം ഇപ്രകാരമാണ്. അതിൻ്റെ ആദ്യ ഭാഗം ഇൻഷാല്ലാ നമുക്ക് ഇന്ന് പഠിക്കാം. അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വകഫാന. അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വകഫാന. ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് അക്ഷരങ്ങളുണ്ട്. ഒന്ന് അൽഹംദു, അവിടെ ഹ. സാധാരണ നമ്മൾ നമസ്കാരങ്ങളിൽ 17 തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാറുണ്ട്. ആ അൽഹംദു എന്നത് ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. അൽഹംദു എന്ന് ഹ ആയി ഉച്ചരിച്ചാൽ തെറ്റാകും എന്ന് മനസ്സിലാക്കുക. അൽഹംദു ലില്ലാഹില്ലദി അത്അമന. അത്അമന എന്നിടത്ത് ത, തഇന് സുക്കൂനാണ്. അത്അമന, പിന്നീട് ഐനാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരേണ്ടത്. ത എന്ന അക്ഷരം വായ നിറച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. ത എന്ന് വായ നമ്മൾ പരത്തി ഉച്ചരിക്കുന്ന സാധാരണ ത അല്ല, അതിലേക്ക് വാവ് ചേർത്ത് ത്വ എന്ന് ഉച്ചരിച്ചാലും തെറ്റാകും. ത എന്നത് നമ്മൾ സാധാരണ ത പറയുന്ന ഇടത്ത് തന്നെ നാവ് വെച്ച് വായ നിറച്ച് ഉച്ചരിക്കുന്ന അക്ഷരമാണ് ത. അത്വാമന വ സഖാന വ സഖാന. സഖാന എന്നത് കാഫാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട അക്ഷരം മണ്ണാക്കിൽ തട്ടിക്കൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വ സഖാന വ കഫാന. അവിടെയൊക്കെ സാധാരണ ഇംഗ്ലീഷിലേക്ക് മലയാളത്തിലേക്ക് ആ അക്ഷരം തന്നെയാണ് വ കഫാന എന്നത്. അൽഹംദുലില്ലാഹില്ലദീ അത്വഅമന വ സഖാന വ കഫാന എന്നതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദി, അവനെങ്ങനെയുള്ളവനാണ്? അത്വഅമന, ഞങ്ങളെ ഭക്ഷിപ്പിച്ചവനാണ്, ഭക്ഷിക്കുവാനായി ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവനാണ്. വ സഖാന, ഞങ്ങളെ കുടിപ്പിച്ചവനാണ്, ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തവനാണ്. വ കഫാന, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് സ്വൈര്യമായ വാസസ്ഥലം നമുക്ക് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് മതിയാകുന്നവനാണ്. നമ്മൾക്ക് ഭക്ഷണം നൽകുകയും നമുക്ക് പാനീയം നൽകുകയും ആ വ കഫാന, അത് ഭക്ഷണവും പാനീയവും നമുക്ക് മതിയാക്കിയവരും സംതൃപ്തിയാക്കി തന്നവരുമായ അള്ളാഹുവിനാകുന്നു സകല സ്തുതിയും എന്നാണ് ഈ പ്രാർത്ഥനാ വാചകത്തിൻ്റെ അർത്ഥം. നമ്മളെ ഭക്ഷിപ്പിക്കുകയും വെള്ളം കുടിപ്പിക്കുകയും ആ ഭക്ഷണവും വെള്ളവും നമുക്ക് മതിയാകുകയും സംതൃപ്തമാക്കി തരികയും ചെയ്തവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന ഈ പ്രാർത്ഥന നമ്മൾ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഒരിക്കൽ പറഞ്ഞുതരാം, നിങ്ങളെൻ്റെ കൂടെ ഉച്ചരിക്കണം. അൽഹംദുലില്ലാഹില്ലദി അത്വഅമന വ സഖാന വ കഫാന. അൽഹംദുലില്ലാഹില്ലദി അത്വഅമന വ സഖാന വ കഫാന. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, കുറേ ദിവസങ്ങളായി എന്ത് ചെയ്തു, ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ചർച്ച പ്രാർത്ഥനാ പഠനത്തിൽ. അത് പ്രത്യേകിച്ച് ഒരു തവണ ചെല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്. ഇപ്പോൾ ബിസ്മിക്ക റബ്ബി വലഅതു ജംബി, കുട്ടികൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് അൽഫിത്ർ പോകണമെങ്കിൽ അങ്ങനെ ചെല്ലുക. അതിങ്ങനെ വീട്ടിലേക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പിന്നെ മോനോട് മോളോടൊക്കെ ബിസ്മിക്ക റബ്ബി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഒരു ബിസ്മിക്ക റബ്ബി അറിയില്ല, വലഅതു ജംബി പിന്നെ നമ്മൾ വബിക്കാർപ്പോ പറയണം
3: ബാക്കി.
2: അപ്പോൾ പിന്നെ അങ്ങനെ അല്ലാഹുമ്മ അസ്സലമത്തു നഫ്സി, ബിസ്മിക്ക അല്ലാഹുമ്മ അഹിയ വമൂത്തു അമൂത്തു അഹിയ, വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ചില പ്രാർത്ഥനകളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മൂന്ന് തവണ ചെല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും 33 തവണ ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ വ്യത്യസ്തമായതുണ്ട്. അപ്പോൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മളെ കൂട്ടുകാരെ കാത്തിരിക്കുന്നൊരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ.
3: പൂമരത്തണലിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിസ്കാരം നിലനിർത്താം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ജൗഹർ ഒഴുകൂരിൻ്റെ സംസാരമാണ് പൂമരത്തണലിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പീസ് റേഡിയോയുടെ പൂമരത്തണൽ ആരംഭിക്കുമ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു നിങ്ങളുടെ സുഹൃത്ത് ജൗഹർ. എല്ലാവർക്കും കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ള എല്ലാ കൂട്ടുകാർക്കും, പൂമരത്തണൽ ശ്രദ്ധിച്ച് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പൂമരത്തണലിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ, കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ 5 വക്ത് നമസ്കാരത്തെക്കുറിച്ചാണ്. നമ്മുടെ 5 വക്ത് നമസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഒരു പാട്ട് പാടി അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അന്ന് നമ്മൾക്ക് ആ പാട്ടിൻ്റെ മുഴുവൻ രൂപം പാടാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ സമയം വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആ പാട്ടിൻ്റെ മനോഹരമായ, കേൾക്കാൻ നല്ല മാധുര്യമുള്ള ആ പാട്ടിൻ്റെ ബാക്കി വരികളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ പൂമരത്തണൽ പ്രോഗ്രാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം. കഴിഞ്ഞ എപ്പിസോഡ് കേട്ട എല്ലാ കുട്ടികൾക്കും അറിയാം, നമ്മൾ പാടിയ ആ പാട്ട് വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു. ആ പാട്ട് നമ്മൾ ആദ്യമൊന്ന് അന്ന് നമ്മൾ പാടി വെച്ച ചില വരികൾ നമ്മൾ പാടും. എന്നിട്ട് അന്ന് നമ്മൾക്ക് പാടാൻ സമയം കിട്ടാതെ നമ്മൾ മാറ്റിവെച്ച ചില വരികളുണ്ട്, അതുകൂടെ നമ്മൾ ഈ ഒരു പൂമരത്തണലിൽ വിശദീകരിക്കും ഇൻഷാ അല്ലാ. എല്ലാ കൂട്ടുകാരും വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. നിങ്ങൾ റെഡിയാണോ കൂട്ടുകാരെ? വെരി ഗുഡ്.

ചെയ്യണം അല്ലേ? അഞ്ചു നേരം നമസ്കാരം രാവും പകലും ചെയ്യണം. അത് ആർക്കൊക്കെ നിർബന്ധമാണ്, ആരൊക്കെ നമസ്കരിക്കേണ്ട എന്നുള്ളതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 7 വയസ്സായാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണമെന്നും റസൂലുള്ള പറഞ്ഞത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന കൃത്യനിഷ്ഠയും അവർക്കുണ്ടാവുന്ന ക്ഷമയും, നമസ്കരിക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന കൃത്യനിഷ്ഠയും ക്ഷമയും, അതുപോലെ തന്നെ അവർക്ക് പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ വരിയാണ് ഈ പാട്ടിലെ ഒരു പുതിയ വരിയാണ്. നമ്മൾക്കത് ശ്രദ്ധിക്കാം അല്ലേ കൂട്ടുകാരെ? വെരി ഗുഡ്.

0: ഉണ്ടാകും.
1: കൂട്ടുകാർ ഈ വരി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്താ പറഞ്ഞതെന്നറിയോ? സുന്നത്തോടെ തുടങ്ങണം. നമ്മൾ മുൻപ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ച്. റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് റസൂലുള്ള പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരിയിൽ ശ്രദ്ധിച്ചോളൂ.
0: സുന്നത്തോടെ തുടങ്ങണം, സുബഹിനു പള്ളിയിലെത്തേണം. അല്ലേ,
1: സുന്നത്തോടുകൂടി തുടങ്ങണം. നമ്മുടെ നമസ്കാരം എങ്ങനെ തുടങ്ങണം? സുന്നത്ത് നമസ്കാരം കൊണ്ട് തുടങ്ങണം. സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ല. കാരണം അതിന് അത്രയും അധികം പ്രതിഫലമുണ്ട്, അതിന് അത്രയും വമ്പിച്ച പ്രതിഫലമുണ്ട്. റസൂലുള്ള പഠിപ്പിക്കുകയാണ് എന്താണെന്നറിയോ? സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം നമസ്കരിച്ച ഒരാൾക്ക് ആകാശഭൂമികൾക്കിടയിലുള്ളത് എല്ലാം കിട്ടിയാലും, ശ്രദ്ധിക്കണം കൂട്ടുകാരെ, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ വസ്തുക്കളും, അത് സ്വർണമാവട്ടെ, പൈസയാവട്ടെ, സമ്പത്താവട്ടെ, വലിയ വലിയ ഫ്ലാറ്റുകളാകട്ടെ, വീടുകളാകട്ടെ, വലിയ കാറുകളാവട്ടെ, എല്ലാ കാര്യങ്ങളും എന്തെല്ലാം നമുക്ക് കിട്ടിയാലും അതിനേക്കാളൊക്കെ നമുക്ക് വലുതാണ് എന്ത്? ഈ രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം നമുക്ക് കിട്ടുക എന്നുള്ളത് അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ്. അതാണ് ഈ വരിയിലൂടെ നമ്മൾ പഠിച്ചത്.
0: സുന്നത്തോടെ തുടങ്ങണം, സുബഹിനു പള്ളിയിലെത്തേണം.
1: അല്ലേ, നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ മടിയന്മാരായിട്ട് ഉമ്മ വിളിക്കുമ്പോൾ, മോനെ എഴുന്നേൽക്കി എന്ന് പറഞ്ഞ് ഉമ്മ നമ്മെ വിളിക്കുമ്പോൾ ഞാനും എണീക്കൂല എന്ന് പറഞ്ഞ് മടിയന്മാരായിട്ട് കിടക്കാതെ നല്ല ഉന്മേഷമുള്ള മക്കളായി ചാടി എഴുന്നേറ്റ് പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ അവനെന്താ കിട്ടുക? അടുത്ത വരി അതാ പറയണത്. അവനെന്താ കിട്ടുക?
0: എന്നാൽ ദിനവും നന്നാവും, റബ്ബിൻ കാവലതുണ്ടാകും.
1: അല്ലേ, നമ്മുടെ ആ ദിവസം നമ്മൾ എഴുന്നേറ്റ് ഉളു ചെയ്ത് കൃത്യമായി രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് സുബഹി നമസ്കരിച്ചാൽ അവന് കിട്ടാൻ പോണത്,
0: എന്നാൽ ദിനവും നന്നാവും, റബ്ബിൻ കാവലതുണ്ടാകും.
1: നമ്മുടെ അന്നത്തെ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, അന്നത്തെ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക ഉന്മേഷം നമുക്ക് തോന്നും. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഒന്ന് പരീക്ഷിക്കുക, ഒന്ന് പരീക്ഷിക്കണം. ഒരു ദിവസം നമ്മൾ എന്നും നമസ്കരിക്കുന്നവരാണ്, പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിച്ച ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കിത്തരും. അതാണ് പറയുന്നത്, എന്നാൽ ദിനവും നന്നാവും, അതോടൊപ്പം തന്നെ റബ്ബിൻ്റെ കാവലതുണ്ടാകും. റബ്ബിൻ്റെ കാവലുണ്ടാകും. നമുക്ക് എവിടെ പോകുമ്പോഴും അള്ളാഹുവിൻ്റെ കാവലില്ലാഞ്ഞാൽ നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടു പോകും. എന്നാൽ സുബഹി നമസ്കരിച്ച് നല്ല കുട്ടിയായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് എന്തുണ്ടാകും? റബ്ബിൻ്റെ കാവൽ ഉണ്ടാകും. ഈ വരി നമ്മൾ ഒന്നുകൂടെ പാടുകയാണ്.

ചെയ്യണം അല്ലേ? നമ്മൾ കൃത്യമായിട്ട് 5 വക്ത് നമസ്കരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ നമ്മൾ എന്ത് തന്നെയായാലും നേടിയെടുക്കണം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പാട്ടിൻ്റെ അടുത്ത ഒരു വരി, നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ് നമ്മൾ അടുത്ത വരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുബഹ് എത്ര റക്കാത്താണ്, ലുഹർ എത്ര റക്കാത്താണ്, അസർ എത്ര റക്കാത്താണ് എന്നുള്ള ചില സംശയങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ ഒരു വരി കേൾക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, പൂമരത്തണലിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും 5 വക്ത് നമസ്കാരങ്ങളിൽ എത്ര റക്കാത്തുകൾ ഉണ്ട് എന്ന് ഇനി സംശയമുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഈ വരികൾ ശ്രദ്ധിക്കണം.

വേണം അല്ലേ? സുബഹ് രണ്ട് റക്കാത്താണ്, അസ്റോ നാല് റക്കാത്താണ്, ളുഹറും അതുപോലെ നാല് റക്കാത്താണ്, മഗരിബ് മൂന്ന് റക്കാത്താണ്, അശാവും നാല് റക്കാത്താണ്. അപ്പോൾ നാല് റക്കാത്തുള്ള മൂന്ന് നമസ്കാരവും മൂന്ന് റക്കാത്തുള്ള ഒരു നമസ്കാരവും രണ്ട് റക്കാത്തുള്ള മറ്റൊരു നമസ്കാരവും, ഇതാണ് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു വെച്ച മാർഗങ്ങളിലൊന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ എത്രയാന്ന് നമ്മളിങ്ങനെ ഒരു പേനെടുത്തിട്ട് ഒന്ന് എഴുതാനിരുന്നാൽ, നമ്മുടെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തുതന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എഴുതിയാൽ തീരൂല. അത്രയും അനുഗ്രഹങ്ങൾ, അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുക്കി വച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് വളരെ കുറഞ്ഞ റക്അത്തുകളുള്ള അഞ്ച് വക്ത് നമസ്കാരം മാത്രം ചെയ്താൽ നമ്മളെന്ത് ചെയ്യും? സ്വർഗത്തിൽ പോകും. അഞ്ച് റക്അത്ത് അഞ്ച് വക്ത് നമസ്കാരം മാത്രമല്ല, അതോടുകൂടെ ചില കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇത് പ്രത്യേകമായിട്ട് ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു പാട്ട് നമ്മൾ മുമ്പ് പഠിച്ചത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? മുമ്പ് നമ്മൾ പഠിച്ച ഒരു പാട്ടുണ്ട്, എന്താണെന്നറിയോ? നമ്മളൊക്കെ പഠിച്ച പാട്ടാണ്,

ഈ പാട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ട് പഠിച്ചതാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ ചിലത് മാത്രമാണ് നമ്മൾ ഈ പാട്ടിലൂടെ പാടിയിട്ടുള്ളത്. അതിനു പുറമേ ഈ പാട്ടിൽ വരാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ തിരിച്ചു നന്ദി ചെയ്യാൻ നിന്നാൽ ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കാത്ത അത്രയുമുണ്ട്. എന്നാൽ അള്ളാഹ് നമ്മോട് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതിലൊന്നാണ് നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം. ഇനി നമ്മൾ ആദ്യം പാടിയ പാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമുക്ക് നമസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഒരു വരി ശ്രദ്ധിക്കാം. അടുത്ത ഒരു വരിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എല്ലാവരും ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിയും ഭൂമിലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവികളും എല്ലാ മനുഷ്യന്മാരും മരണപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഖുർആൻ പറഞ്ഞു, എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്നാൽ എവിടെ വെച്ച് എപ്പോഴാണ് മരിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ വെച്ചാണോ, നമ്മൾ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണോ, നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണോ, നമ്മുടെ നാട്ടിൽ വെച്ചാണോ, മറ്റേതെങ്കിലും നാട്ടിൽ വെച്ചാണോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഖബർ ജീവിതവും കഴിഞ്ഞ് ഖിയാമത്ത് നാളിൽ നമ്മെ അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. നമ്മെ അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ച് നമ്മോട് ആദ്യം ചോദ്യം ചെയ്യുന്ന കർമ്മമാണ് ഏത്? നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം. കൂട്ടുകാരെ ശ്രദ്ധിക്കണം, നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരമാണ് അവിടെ വെച്ച് ആദ്യമായിട്ട് അള്ളാഹു നമ്മോട് ചോദിക്കുക. ആദ്യമായിട്ട് നമ്മോട് അത് ചോദിക്കുമ്പോൾ അതിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള കർമ്മങ്ങളൊന്നും നമുക്ക് ഉപകാരപ്പെടാതെ പോകും. ബാക്കിയുള്ള കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരിയിൽ കേട്ടോളൂ,

നമസ്കാരം. കൂട്ടുകാരെ ശ്രദ്ധിക്കണം, നമ്മളോട് അള്ളാഹു ആദ്യമായിട്ട് ചോദ്യം ചെയ്യുക നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരത്തെ കുറിച്ചാണ്. ഈ ഒരു പരീക്ഷയിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിലോ, നേരത്തെ നമ്മൾ പറഞ്ഞ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ വളരെ ഭയാനകമായ, പേടിപ്പെടുത്തുന്ന, വളരെ കറുത്തിരണ്ട പുകകളുള്ള, തീയിനാൽ ചുറ്റപ്പെട്ട, ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാത്രമുള്ള നരകത്തിലേക്ക് നമ്മൾ പോവേണ്ടി വരും. നമ്മൾ ആരും തന്നെ നരകത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, ആരും ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് പൂമരത്തണൽ കേൾക്കുന്ന നല്ല കുട്ടികൾ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളിൽ ചില ശ്രദ്ധകൾ നമ്മൾ ഇപ്പോൾ തന്നെ എടുത്തേ പറ്റൂ. നമ്മുടെ ഉപ്പ നമസ്കരിക്കുന്നുണ്ട്, ഉമ്മ നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ജ്യേഷ്ഠൻ നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ഇത്താത്ത നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ വല്യപ്പയും വല്യമ്മയും എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്. അതേപോലെ പീസ് റേഡിയോയുടെ പൂമരത്താൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും അവരുടേത് മാതൃകയായി കണ്ടുകൊണ്ട് കൃത്യമായി പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന നല്ല മക്കളായിട്ട് മാറണം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പീസ് റേഡിയോയുടെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ അവസാനമായിട്ട് നമ്മൾ ഈ ഒരു പാട്ടുകൂടെ നമ്മൾ പാടുകയാണ്. എല്ലാ കുട്ടികളും മറ്റുള്ള കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ എല്ലാ കുട്ടികളും, പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു പാട്ട് ബൈഹാട്ടാക്കണം, കാണാതെ പഠിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത്. എല്ലാ കുട്ടികളും എൻ്റെ കൂടെ പാടണം, എല്ലാ കൂട്ടുകാരും പാടുമെന്ന് വിശ്വസിക്കുന്നു.

കൂട്ടുകാർ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട്, ചില കൂട്ടുകാർ നമ്മോടൊപ്പം പാടിയിട്ടുണ്ട്, മറ്റു ചില കൂട്ടുകാർ പെട്ടെന്ന് ഇത് കാണാതെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മളിന്ന് പീസ് റേഡിയോയിലൂടെ കേട്ട ഈ പാട്ട് നമ്മൾ പാടിക്കൊടുക്കും, നമ്മുടെ കൂട്ടുകാർക്ക് പാടിക്കൊടുക്കും, സുഹൃത്തുക്കൾക്ക് പാടിക്കൊടുക്കും. ഈ പാട്ട് പാടിക്കൊടുത്ത് അവരെയും നമ്മെപ്പോലെ നമസ്കരിക്കുന്ന നല്ല കൂട്ടുകാരാക്കി മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ പഠിച്ച നമസ്കാരമെന്ന നിർബന്ധമായ ബാധ്യത നമ്മുടെ മേൽ അല്ലാഹു കിതാബൻ മൗഖൂത, സമയബന്ധിതമായി അല്ലാഹു നിർബന്ധമാക്കിയ കാര്യമാണ് നമസ്കാരം. അത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പരലോകത്ത് ഒരുക്കി വച്ചിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതിക ലോകത്ത്, ഈ ലോകത്ത് നമസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ചില പ്രയോജനങ്ങൾ, കൃത്യനിഷ്ഠ, ക്ഷമ, അതോടൊപ്പം തന്നെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കഴിവ്, ഇതെല്ലാം നമസ്കരിക്കുന്ന ആളുകൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പാട്ടിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു തിന്മയെ തടയും, അതോടൊപ്പം തന്നെ ഒരുപാട് നന്മകൾ നേടാൻ പറ്റും. കൃത്യമായിട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ സുന്നത്തോടുകൂടി തുടങ്ങണം. അതോടൊപ്പം തന്നെ സുബഹ് മുതൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മടിയൊന്നും കൂടാതെ നല്ല തണുത്ത് വിറച്ചു നിൽക്കുന്ന സന്ദർഭത്തിലായാൽ പോലും നമ്മൾ ചാടി എഴുന്നേറ്റ് നല്ല കുട്ടിയായി പള്ളിയിൽ പോയിട്ട് സുന്നത്ത് നമസ്കരിച്ച് ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും വണ്ണമുള്ള പ്രതിഫലം നേടിയെടുത്ത് നമ്മുടെ ദിവസങ്ങൾ നന്നാക്കി റബ്ബിൻ്റെ കാവൽ നമ്മളിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമസ്കരിക്കുക. അതോടൊപ്പം തന്നെ ളുഹറിൻ്റെ റക്കാത്തുകളുടെ എണ്ണവും സുബഹിൻ്റെ റക്കാത്തുകളുടെ എണ്ണവും അഷാഇൻ്റെയും മഗ്രിബിൻ്റെയും അസറിൻ്റെയും റക്കാത്തുകളുടെ എണ്ണങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചുകൊണ്ട് അതനുസരിച്ച് നമസ്കരിച്ചുകൊണ്ട് സ്വർഗം നേടണം. അതോടൊപ്പം തന്നെ മഹ്ശറയിൽ നമ്മളെത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സൂര്യൻ നമ്മുടെ തലക്ക് മുകളിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ആദ്യം അല്ലാഹു ചോദ്യം ചെയ്യുക നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചാണ്. ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ച് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രം നമ്മൾ ചെയ്യണം. മറ്റാരെങ്കിലും കാണാനോ, അതല്ലെങ്കിൽ ഞാൻ വലിയ നമസ്കാരക്കാരനാണെന്ന് മറ്റാരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കാനോ വേണ്ടിയല്ല അല്ലാഹു നമുക്ക് ഒരുക്കി വെച്ച വണ്ണമായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അവസാനമായിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പാട്ടുപാടുകയാണ്.

0: കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഇതുപോലുള്ള അവസരങ്ങളിൽ നിങ്ങളുമായി സംവദിക്കാമെന്ന വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ജൗഹർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ, പൂമരത്തണലിൽ നാം ഇതുവരെ കേട്ടത് കൂട്ടുകാർക്ക് വളരെ ഹൃദ്യമായ, വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരമായിരുന്നു. നിസ്കാരം നിലനിർത്താം എന്ന വിഷയത്തിൽ ജൗഹർ ഒഴുകൂരാണ് ഇത്രയും സമയം നമ്മോടൊപ്പം ചേർന്നത്.
2: നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഹൃദ്യമാണ് അല്ലേ?
1: തീർച്ചയായിട്ടും.
2: ആ അവതരണം,
1: അതെ,
2: മാഷാല്ലാ, അല്ലാഹു തആല നമ്മുടെ മക്കളിൽ നിന്ന് അത്തരം അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മക്കളെ നിലനിർത്തി തരുമാറാകട്ടെ.
1: ആമീൻ.
3: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
1: റേഡിയോ വൈബ്സിൽ നമ്മൾ വളരെ വിജ്ഞാനപ്രദമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. കുഞ്ഞുങ്ങളിലെ ദന്ത സംരക്ഷണം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന ഒരു ലേഖനമാണ് നുറുങ്ങുകളിൽ നമ്മൾ നബീൽ സുലാഹിയുടെ ശബ്ദത്തിലൂടെ കേൾക്കാൻ പോകുന്നത്.
2: ആരാണ് ആ രചന നിർവഹിച്ചത്?
1: ഡോക്ടർ സഫ ഹിഷാമാണ് ഈ രചനയുടെ രചയിതാവ്.
4: കുഞ്ഞുങ്ങളിലെ ദന്ത സംരക്ഷണം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. രചന ഡോക്ടർ സഫ ഹിഷാം. ആകർഷകമായ പുഞ്ചിരിയാൽ ആരുടെയും മനസ്സ് കീഴടക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ. ഈ പുഞ്ചിരി എന്നും നിലനിർത്താൻ കുഞ്ഞുദന്തങ്ങളുടെ കാര്യത്തിൽ നാം ഇത്തിരി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പാൽപ്പല്ലുകൾ കേടുവന്നാൽ, പാൽപ്പല്ലല്ലേ, കൊഴിഞ്ഞുപോയി അവിടെ സ്ഥിരം പല്ലുകൾ വരുമല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നൊരു ധാരണ പൊതുവെയുണ്ട്. എന്നാൽ പാൽപ്പല്ലുകൾ കേടുകൂടാതെയും അവയുടെ സ്വാഭാവികമായ കൊഴിഞ്ഞുപോക്ക് വരെ നഷ്ടപ്പെടാതെയും സംരക്ഷിച്ചു നിർത്തേണ്ടത് സ്ഥിര ദന്തരോഗങ്ങളുടെ മുക്തിക്കും കുഞ്ഞിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. പാൽപ്പല്ലുകളെന്നറിയപ്പെടുന്ന ഈ 20 എണ്ണം വരുന്ന ഇത്തിരി കുഞ്ഞന്മാർ ഏകദേശം 6 മാസത്തിൽ വരാൻ തുടങ്ങി 2.5 വയസ്സോടെ മുഴുവൻ പല്ലുകളും മുളച്ചു വരുന്നു. ചില കുഞ്ഞുങ്ങളിൽ 6 മാസത്തിനു മുമ്പേ വരാൻ തുടങ്ങും. ചില കുഞ്ഞുങ്ങളിൽ 5-6 മാസം താമസിച്ചു വരികയും ചെയ്യുന്നു. ഇതൊരു പ്രശ്നമായി കാണേണ്ടതില്ല, സ്വാഭാവികം മാത്രം. അപൂർവം ചില കുഞ്ഞുങ്ങളുടെ വായിൽ ജനിക്കുമ്പോൾ തന്നെ പല്ല് കാണപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ജനിച്ച് 1 മാസത്തിനുള്ളിലും പല്ല് മുളക്കുന്നു. ജന്മനാ കാണപ്പെടുന്ന ഇത്തരം പല്ലുകൾക്ക് ചെറുതായി ഇളക്കം തോന്നുന്നുവെങ്കിൽ അബദ്ധത്തിൽ കുഞ്ഞ് വിഴുങ്ങിപ്പോകാൻ ഇടയുള്ളതിനാലും അതുപോലെ കൂർത്ത അഗ്രങ്ങളോ മറ്റോ കാരണം മുലയൂട്ടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്നതിനാലും പറിച്ചു കളയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പല്ലുകൾ മുളച്ചു വരുന്ന സമയത്ത് കുട്ടികളിൽ പനി, വയറിളക്കം, വിശപ്പില്ലായ്മ, നിർത്താതെയുള്ള കരച്ചിൽ മുതലായ ലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട്. വായിൽ പല്ലിൻ്റെ മുളപൊട്ടുന്നതോടുകൂടി ഈ അസ്വസ്ഥതകൾ മാറിവരും. ശേഷം ഏകദേശം 6 വയസ്സോടുകൂടി പാൽപ്പല്ലുകൾ ഓരോന്നായി ഇളകാൻ തുടങ്ങുന്നു. പാൽപ്പല്ലിനു താഴെയായി സ്ഥിരമായുള്ള പല്ലുകൾ മുളച്ചു തുടങ്ങുമ്പോഴാണ് പാൽപ്പല്ലുകൾക്ക് ഇളക്കം തുടങ്ങുന്നത്. ഏകദേശം 12-13 വയസ്സോടുകൂടിയേ മുഴുവൻ സ്ഥിരമായുള്ള പല്ലുകളും വന്ന് കഴിയുകയുള്ളൂ. ഈ കാലയളവിനിടയിൽ ഏകദേശം 9 വയസ്സുമുതൽ 12 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികളുടെ വായിലെ പല്ലിൻ്റെ ക്രമീകരണം കാണുമ്പോൾ ചെറിയ അഭംഗി തോന്നിയേക്കാം. പല്ലുകൾ തമ്മിൽ അസ്വാഭാവികമായ അകലങ്ങളോ അല്ലെങ്കിൽ തീരെ സ്ഥലമില്ലാത്ത പോലെയോ പല്ലുകൾക്ക് ഇത്തിരി ചെരിവോ ഒക്കെ തോന്നിയേക്കാം. സ്ഥിരമായി വന്ന പല്ലുകൾക്ക് കുറച്ച് വലിപ്പക്കൂടുതൽ ഉണ്ടോ എന്നും തോന്നാനിടയുണ്ട്. എന്നാൽ കുട്ടികളിൽ ഗണ്യമായ വളർച്ച നടക്കുന്ന ഘട്ടമായതിനാൽ താടിയെല്ലുകൾ ആനുപാതികമായി വളരുന്നതുകൊണ്ട് കുറച്ചു കാലങ്ങൾക്കുള്ളിൽ ഈ അഭംഗി മാറിക്കിട്ടും. ഈ ഘട്ടത്തെ അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്നാണ് വിളിക്കാറുള്ളത്. ഈ അവസ്ഥയ്ക്ക് പ്രത്യേക ചികിത്സ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടി വളരുമ്പോൾ സ്വാഭാവികമായി തന്നെ മാറി വരുന്നതാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏകദേശം 90% ആളുകളും ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദന്തരോഗം ഉള്ളവരാണ്. ഇതിൽ കുട്ടികൾ കുറച്ചു മുന്നിലാണെന്ന് മാത്രം. മിക്ക കുട്ടികളിലും നാം സാധാരണയായി കാണാറുള്ളതാണ് പുഴുപ്പല്ലുകൾ. കറുപ്പോ കാപ്പിയോ മഞ്ഞയോ നിറത്തിൽ നാം കാണുന്ന ഈ കേടുകളെ അത് തുടങ്ങുമ്പോൾ തന്നെ ഒരു ദന്ത ഡോക്ടറെ കണ്ടാൽ ആ കേട് സാധാരണ രീതിയിൽ അടക്കാവുന്നതേയുള്ളൂ. എന്നാൽ ആ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ആ കേട് പല്ലിൻ്റെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുകയും പല്ലിൻ്റെ രക്തയോട്ടം നടക്കുന്ന ഭാഗത്തേക്ക് എത്തുകയും കുഞ്ഞുങ്ങൾക്ക് പല്ലിന് വേദനയും മോണയിലും മുഖത്തും വീക്കം കാണപ്പെടുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലെത്തിയാൽ മുതിർന്നവരിൽ നാം ചെയ്യുന്ന പോലെ കുഞ്ഞുങ്ങളിലും വേരു ചികിത്സ അഥവാ റൂട്ട് കനാൽ ചികിത്സ ചെയ്യണം. കൊഴിഞ്ഞു പോകുന്ന പല്ലല്ലേ, അതിന് എന്തിന് വേരു ചികിത്സ? അതങ്ങ് പറിച്ചു കളഞ്ഞാൽ പോരെ എന്നു തോന്നിയേക്കാം. പക്ഷേ ഒരു പല്ല് അതിൻ്റെ സ്വാഭാവികമായ ഇളക്കം വന്ന് പറിഞ്ഞു പോകേണ്ട കാലത്തിനു മുന്നേ തന്നെ പറിച്ച് ഒഴിവാക്കിയാൽ അതിൻ്റെ പിറകിൽ വരുന്ന സ്ഥിരദന്തങ്ങളുടെ വളർച്ചയെയും ക്രമീകരണത്തെയും പ്രതികൂലമായി ബാധിക്കും. അതുപോലെ താടിയല്ലിൻ്റെ ശരിയായ വലിപ്പവും വളർച്ചയും നടക്കുന്നതും പാൽപ്പല്ലുകളുടെ സാന്നിധ്യം കാരണമാണ്. അതിനാൽ പഴുപ്പും വേദനയും വന്ന പല്ല് വേര് ചികിത്സ ചെയ്ത് നിലനിർത്തൽ അത്യാവശ്യമാണ്. പല്ലിലെ കേട് കാരണമുള്ള നിറഭേദങ്ങളും പല്ല് പറിച്ച വിടവുകളും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളിൽ അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാനും ഇടയുണ്ട്. ഇത്തരം കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ അവയുടെ കേടുകൂടാതെയുള്ള സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നതാണ്.
2: മാഷാ, ഇന്നത്തെ നുറുകുകൾ പ്രത്യേകിച്ച് നല്ല ഉപകാരപ്പെടുന്ന അല്ലേ ഒരു രചനയുടെ ശബ്ദാവിഷ്കാരമായിരുന്നു. ഡോക്ടർ സഫ ഹിഷാം എഴുതിയ കുഞ്ഞുങ്ങളിലെ ദന്ത സംരക്ഷണം ശ്രദ്ധിക്കേണ്ട ചില കാര്യം. തീരെ ശ്രദ്ധിക്കൂല
1: അല്ലേ,
2: കുട്ടികൾ ഇങ്ങനെ അവര് നോക്കണ്ടാവും എന്നു വിചാരിച്ച് പല്ലയച്ചില്ല, പിന്നെ ടൂത്ത് പേസ്റ്റ് എടുത്തോ ആണെങ്കിൽ നമ്മൾ എടുത്തെടുത്തോ പോരും. പക്ഷേ അവര് പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഒക്കെ നന്നായി കഴിക്കണോണ്ട് പല്ല് പെട്ടെന്ന് കേടുന്നു പോകും. വളരെ ഉപകാരമുള്ള ചില സന്ദേശങ്ങളാണ് കിട്ടിയത്. ബറക്കല്ലാഹു ഫീ.
1: റേഡിയോ വൈബ്സിൽ ഈ യാത്ര തുടരുമ്പോൾ ചില പ്രോഗ്രാമുകളും വിഷയങ്ങളും വളരെ ഗൗരവവും അതിലേറെ എൽമിയായിട്ടുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പകർന്നു തരുന്നതുമാണ്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്.
2: അബ്ദുറൌഫ് അലി കമിയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് അസ്മാഉൽ ഹുസ്നക്ക് നേതൃത്വം കൊടുക്കുന്നത്. അൽ ഗഫൂർ, അൽ ഗാഫിർ, അൽ ഗഫ്ഫാർ എന്നീ മൂന്ന് നാമങ്ങളാണ് അദ്ദേഹം ഇന്ന് പഠനവിധേയമാക്കുന്നത്. നമുക്ക് ക്ലാസ് കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹസ്നയാണ് എന്നും അത് പഠിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ എളുപ്പമാകുമെന്നും അത് പഠിക്കൽ ഒരു വിശ്വാസിയുടെ ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണെന്നുമെല്ലാം നമ്മൾ പഠിച്ചു വരികയാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഗഫ്ഫാർ, അൽ ഗാഫിർ, അൽ ഗഫൂർ എന്നീ മൂന്ന് നാമങ്ങൾ, സമാനമായ അർത്ഥങ്ങൾ വരുന്ന മൂന്ന് നാമങ്ങളെ ഒരുമിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടം, ഇതിലൂടെ നാം ഉൾക്കൊള്ളേണ്ട ചില വിശ്വാസ മേഖലയിലെ സംഭവങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ അർത്ഥവും തേട്ടവും അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായി ഈ നാമത്തിൻ്റെ അർത്ഥമെന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ധാരാളമായി വന്ന നാമങ്ങളാണ് ഈ മൂന്ന് നാമങ്ങൾ. പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽ അധികരിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പോലും അവൻ്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അൽ ഗാഫിർ എന്നും ഗഫ്ഫാർ എന്നും ഗഫൂർ എന്നും ഒക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അള്ളാഹു സുബ്ഹാനഹു വതാല വിശാലമായി മഗ്ഫിറത്ത് നൽകുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, എല്ലാ ആളുകളും എല്ലാ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും ഫിത്രത്തിലായിക്കൊണ്ട് ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. പിന്നെ അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ മാതാപിതാക്കൾ അവരെ തെറ്റിലേക്ക് അല്ലെങ്കിൽ ഷിർക്കിലേക്ക് കുഫറിലേക്ക് കൊണ്ടെത്തിക്കുന്നു, അതിലൂടെ ആ ശുദ്ധ പ്രകൃതിയിൽ അശുദ്ധി കലരുന്നു, അവർ തെറ്റിലേക്ക് ചായുന്നു, അവരുടെ ശുദ്ധ പ്രകൃതിയിൽ അത് മലീമസമാകുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു, എന്നിട്ട് ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു ഥുമ്മ യസ്തഗ്ഫിറില്ലാഹ് യജ്ദില്ലാഹ ഗഫൂറർ റഹീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആരെങ്കിലും തെറ്റ് ചെയ്തു എന്നിട്ട് സ്വന്തത്തിനോട് അക്രമം പ്രവർത്തിച്ചതിന് ശേഷം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി

സാധിക്കും. ഖാല റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവേ, നമ്മൾ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി. അള്ളാഹുവേ, നിൻ്റെ മഗ്ഫിറത്തില്ലെങ്കിൽ, നിൻ്റെ കാരുണ്യമില്ലെങ്കിൽ നമ്മൾ തീരാ നഷ്ടത്തിലായി പോകും എന്നവർ പറഞ്ഞു പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് തെറ്റുകൾ ഏറ്റുപറഞ്ഞ സംഭവം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിന് നിസ്കാര സമയത്ത് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ചോദിച്ചു വന്ന സമയം, പ്രവാചകൻ്റെ അടുക്കലേക്ക് അബൂബക്കർ റളിയല്ലാഹു വരെയാണ് വന്നിട്ട് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാൻ പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി ളലം തു നഫ്സി ളുൽമൻ കസീറ ولا يغفر الذنوب الا انت فاغفر لي مغفره من عندك وارحمني انك انت الغفور الرحيم. അവിടെയും ആ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഈ തേട്ടത്തിൽ അല്ലാഹു ഗഫൂറാണ് എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ്. അപ്പോൾ അല്ലാഹു ഗഫൂർ എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റുകൾ അത് എത്ര വലുതാണെങ്കിലും എത്ര നിറഞ്ഞതാണെങ്കിലും ശരി, ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ രണ്ട് നാമങ്ങൾ, അല്ലാഹു പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്താൽ അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു നൽകുന്നു. അങ്ങനെയുള്ളവനാണ് അൽ ഗഫൂർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോൾ മനുഷ്യൻ തങ്ങളോട് അന്യായം ചെയ്താലും ശരി, അതിനുശേഷം അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, യജിദില്ലാഹ ഗഫൂർ റഹീമ, അള്ളാഹു ഗഫൂറാണ്, അവനെ ഗഫൂറായിക്കൊണ്ട് റഹീമായിക്കൊണ്ട് ആ മനുഷ്യന് തെറ്റു ചെയ്ത മനുഷ്യന് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അവന് കാണാൻ സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ തിന്മ ചെയ്താലും ശരി, എത്ര വലിയ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, അത് എത്ര എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യരോട് പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ എന്തു ചെയ്യേണ്ട, നിരാശനാകേണ്ടതില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു തരും എന്ന് പറഞ്ഞിട്ട് അതിനെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്, ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. ഇവിടെ എല്ലാം അല്ലാഹു പറഞ്ഞപ്പോൾ ഗഫൂർ റഹീം എന്ന് രണ്ട് നാമങ്ങൾ എടുത്തു പറഞ്ഞു. അതിലാദ്യം പറഞ്ഞത് ഗഫൂറാണ്, അല്ലാഹു പുറത്തു തരും, കരുണ കാണിക്കും. അപ്പോൾ അല്ലാഹുവിൻ്റെ കരുണയും അല്ലാഹുവിൻ്റെ പൊറുക്കലും എത്ര വിശാലമാണ്! എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു തരും എന്നതിന് ആയത്തുകളും ഹദീസുകളും തെളിവ് ധാരാളമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു മനുഷ്യൻ്റെ സംഭവം പറയുന്നുണ്ട്. ആ മനുഷ്യൻ അദ്നബ അബ്ദുൻ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു, ദമ്പൻ ഒരു തെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു മഗ്ഫിർലി ദംബി, അല്ലാഹു എന്നീ എൻ്റെ പാപത്തെ പൊറുക്കൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അല്ലാഹു പറയാണ്, ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയാണ്, അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ ഒരു തെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദുനൂബ വ യഖുദു ബിദ്ദംബി, തിന്മകൾ ചെയ്താൽ ആ തിന്മകൾ കാരണം ശിക്ഷിക്കുന്ന ഒരു റബ്ബ് എനിക്കുണ്ട് എന്നും, പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ പുറത്തു കൊടുക്കുന്ന, മഗ്ഫിറത്ത് നൽകുന്ന ഒരു റബ്ബ് എനിക്കുണ്ട് എന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവനിതാ പുറത്തു കൊടുക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. അങ്ങനെ ആ മനുഷ്യന് അവൻ്റെ ചെയ്ത പാപത്തെ പുറത്തു കൊടുക്കുന്നു, വീണ്ടും ആ തെറ്റിലേക്ക് മടങ്ങുന്നു. അങ്ങനെ ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം ചെയ്തു. മൂന്ന് പ്രാവശ്യവും ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുത്തു എന്നാണ് ആ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തെറ്റുകളിൽ പിടികൂടുന്ന റബ്ബുണ്ട് എന്ന് തിരിച്ചറിയണം. തെറ്റുകൾ ചെയ്താൽ ആ തെറ്റുകളിൽ അല്ലാഹു നമ്മെ പിടികൂടുമെന്നും, അതുപോലെ തന്നെ ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് പുറത്തു തരും എന്നുമാണ് ഗഫൂർ, ഗഫാർ, ഗാഫിർ എന്നീ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു ഗാഫിറാണ്, അല്ലാഹു ഗഫാറാണ്, പാപങ്ങൾ പുറത്തു തരുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു മാപ്പരുളുന്നവനാണ്, അല്ലാഹു പുറത്തു നൽകുന്നവനാണ്, അല്ലാഹു മറച്ചു വയ്ക്കുന്നവനാണ്, അല്ലാഹു നമ്മുടെ തെറ്റുകളെ മായ്ച്ചു കളഞ്ഞ് മറച്ചു വെച്ച് നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ ഏടുകൾ മറ്റുള്ളവർക്ക് കാണിക്കൂല. അല്ലാഹു മറച്ചു വയ്ക്കും, മായ്ച്ചു കളയും, പുറത്തു നൽകും. മായ്ച്ചു കളയുകയും പുറത്തു കളയുകയും മറന്നു കളയുകയും ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ തെറ്റുകളെ എന്ന് പറയുമ്പോൾ. അല്ലാഹു ഗഫൂറാണ്,
അള്ളാഹു ഗാഫിറാണ്, അള്ളാഹു ഗഫ്ഫാറാണ് എന്ന് നമ്മൾ തിരിച്ചറിയും.

0: ചെയ്യണം. നമ്മുടെ തെറ്റുകൾ, ആ തെറ്റുകളെല്ലാം പുറത്തു നൽകാൻ അള്ളാഹു തയ്യാറാണ്. പിശാജ് നമ്മെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഈ പിശാജ് എന്നത്. പിശാജ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പിന്നാലെ നടക്കും. അള്ളാഹുവിലേക്ക് ശപഥം ചെയ്തതാണ് പിശാജ്. ഇന്ന ഷെയ്ത്താന ഖാല വഇസ്സതിക്, പിശാജ് പറയുകയാണ് വഇസ്സതിക്, യാ റബ്ബി ലാ അബ്റഹു ഉഗ്വി ഇബാദക് മാദാമത്തി അർവാഹുഹും ഫി അജ്സാദിഹിം, നിൻ്റെ അടിമകളിൽ അവരുടെ ജസദുകളിൽ ശരീരത്തിൽ റൂഹുകൾ ഉള്ള കാലത്തോളം ഞാനതിനെ വഴിതെറ്റിക്കാൻ, പിന്തിരിപ്പിക്കാൻ, നേരായ പാതയിൽ നിന്ന് തെറ്റിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ ശപഥം ചെയ്തുകൊണ്ട് ആ പിശാജ് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. പക്ഷേ ആ കരുണാനിധിയായ അള്ളാഹു, ഗഫൂറായ അള്ളാഹു, ഗാഫിറായ അള്ളാഹു മറുപടി പറഞ്ഞെന്തെന്നറിയോ? ഖാല റബ്ബു, നമ്മുടെ റബ്ബ് ആ പിശാജിനോട് തിരിച്ചു മറുപടി പറഞ്ഞത് വഇസ്സതി വജലാലി, എൻ്റെ പ്രതാപം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയാണ് ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, എന്നോട് പാപമോചനം തേടുന്നതിനത്രയും ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പാപമോചനത്തിൻ്റെ വിശാലതയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഇങ്ങനെ പാപമോചന തേട്ടത്തിലൂടെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അതുപോലെ തന്നെ മഗ്ഫിറത്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നും പിശാജിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യബ്ന ആദം, ആദം സന്തതിയെ, ലൗ ബലഗത്തി ദുനൂബക് അനാനസ്സമാഇ ഥുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക്, ആകാശം മുട്ടുവോളം നിങ്ങൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ആ തിന്മകൾ നിങ്ങൾ എന്നോട് പാപമോചനം തേടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പാപമോചനം നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, യബ്ന ആദം, ആദം സന്തതിയെ, ലൗ അതൈതനി ബി ഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ഷൈആ, നിങ്ങൾ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത വിധത്തിൽ ഭൂമി നിറയെ തിന്മകൾ ചെയ്തിട്ടാണ്, ശിർക്കല്ലാത്ത മറ്റു തിന്മകൾ ഭൂമി നിറയും അത്രയും എണ്ണം തിന്മകൾ ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ, ല അതൈതുക ബി ഖുറാബിഹ മഗ്ഫിറ, അത്ര തന്നെയും മഗ്ഫിറത്ത് ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദുസിയായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് എത്ര വിശാലമാണ്! അള്ളാഹു ഗാഫിറാണ് എന്നും അള്ളാഹു ഗഫൂറാണ് എന്നും അള്ളാഹു ഗഫ്ഫാറാണ് എന്നും പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. തെറ്റുകൾ ചെയ്തവർക്ക് അള്ളാഹു വിശാലമായ മഗ്ഫിറത്ത് നൽകുന്നു എന്ന് പറയുമ്പോൾ, 100 ആളുകളെ കൊന്ന വ്യക്തിക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വതാല മഗ്ഫിറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, 70 വർഷം തിന്മകളിൽ മുഴുകിയ വ്യക്തിയോട് ഒരു പണ്ഡിതൻ പറയാണ്, നിനക്ക് അള്ളാഹു ഇനി ഒരിക്കലും പുറത്തു കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ആ പറഞ്ഞ വ്യക്തിയെ അള്ളാഹു ശിക്ഷിക്കുകയും 70 വർഷം തിന്മയിൽ കഴിഞ്ഞ വ്യക്തി തൗബ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു മഗ്ഫിറത്ത് നൽകി പാപമോചനം ചെയ്തു എന്ന് ഹദീസുകളിൽ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും എന്നത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും ചില സംഭവങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ, അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകുന്നവൻ എന്ന് പ്രത്യേകമായി ഊന്നി പറയുകയാണ്. നബ്യ ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം, എൻ്റെ അടിമകളോട് നിങ്ങൾ അറിയിച്ചു കൊടുക്കൂ, ഞാൻ ഗഫൂറാണ്, ഞാൻ പാപമോചനം നൽകുന്നവനാണ്. അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം ഈ രൂപത്തിൽ അടിമകളോട് പറയാൻ പറഞ്ഞപ്പോൾ, ആ അടിമകൾ നിരാശപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, ചെയ്തു പോയ തെറ്റിനെ ആലോചിച്ച് സ്വന്തത്തെ നശിപ്പിക്കേണ്ടതില്ല, മറിച്ച് പാപങ്ങൾ പുറത്തു തരുന്ന ഒരു റബ്ബ് നിങ്ങൾക്കുണ്ട് എന്ന ആശ്വാസ വചനങ്ങളാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഗാഫിരിദ്ദംബ് വഖാബിലിത്തൗബ, അള്ളാഹു പാപങ്ങളെ പുറത്തു നൽകുന്ന, അതുപോലെ തന്നെ തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞതിന് ശേഷമാണ്, അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നത് ഷദീദുൽ ഇഖാബ്, ശക്തമായി പിടികൂടുകയും ചെയ്യുന്നവൻ അവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല വിശാലമായ പാപമോചനം നൽകുന്നവനാണ്. അങ്ങനെയുള്ള നല്ല വിചാരം നമുക്കുണ്ടാകണമെന്നാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾ അവർ ത്രിയേകത്വം വാദിച്ചവരാണ്. ദൈവം എന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്നും ചേർന്നതാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ ഒരു ട്രിനിറ്റി പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അവരെക്കുറിച്ച് അവർ കുഫ്ഫാറുകളാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ക്ഷണിക്കുന്നതെന്നറിയോ? അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് തിരിച്ചു മടങ്ങുന്നില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നിറകുടം, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വിശാലത അവർക്ക് മുമ്പിൽ വിരിച്ചു കാണിക്കുകയാണ്. അത്രയും റബ്ബിനെ പങ്കുചേർക്കുന്ന വിഷയത്തിൽ പോലും അവർ ആ തെറ്റിൽ മുഴുകിയിട്ട് അള്ളാഹു അവരെ ക്ഷണിക്കുന്നത് അള്ളാഹുവിൻ്റെ പാപമോചനത്തിൻ്റെ വിശാലതയിലേക്കാണ് എന്ന് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ പാപമോചനം എന്നത് ഗാഫിർ എന്ന നാമം പഠിക്കുമ്പോൾ, ഗഫൂർ എന്ന നാമം പഠിക്കുമ്പോൾ, ഗഫാർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും വിശാലത എത്രയുണ്ട് എന്ന് നമുക്ക് അളക്കാൻ സാധിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയം, നമ്മുടെ വിശ്വാസരംഗത്ത് ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു വിശാലമായി പൊറുക്കുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത്, അള്ളാഹുവിൽ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നിരാശരാകരുത്. അങ്ങനെ നിരാശപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശരാകരുത് എന്ന് അള്ളാഹു ഒന്നാമതായി ഓർമ്മപ്പെടുത്തി. ഇനി രണ്ടാമത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ, അമിതമായ പ്രതീക്ഷയുണ്ടാകാൻ പാടില്ല. അമിതമായ പ്രതീക്ഷ ഉണ്ടായിട്ട് എല്ലാ തെറ്റിലും മുഴുകി ജീവിച്ച് അവസാനം നശിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഒന്ന്, നിരാശപ്പെടാൻ പാടില്ല. രണ്ട്, അമിത പ്രതീക്ഷ കൊണ്ട് തിന്മകളിൽ മുഴുകാനും പാടില്ല. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് എന്നതുകൊണ്ട് തോന്നിവാസിയായി ജീവിക്കാം, എന്തും ചെയ്ത് ജീവിക്കാം, എങ്ങനെയും ജീവിക്കാം എന്നതൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ പൊറുക്കലിനെ തേടാൻ നമുക്ക് സാധിക്കണം. നമ്മൾ സ്വാഭാവികമായി മനുഷ്യരാണ്, തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകും. ആ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പൊറുക്കലിനെ തേടുക എന്നത്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, വിശാലമായ ആ അള്ളാഹുവിൻ്റെ പൊറുക്കൽ, അതിനെ തേടുക എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് വിശ്വാസം ക്ലിയറാകണം. രണ്ടാമത്തത് സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. മൂന്നാമത്തത് തൗബ ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വ ഇന്നി ലഗഫാറുൻ, ഞാൻ ഗഫാറാണ് എന്നിട്ട് പറഞ്ഞത് ലിമൻ താബ, ആർക്കാണത്? ഒന്ന്, തൗബ ചെയ്തവർക്കാണ്. വ ആമന, രണ്ടാമത്തത് വിശ്വാസം ക്ലിയറാക്കിയവർക്കാണ്. വ ആമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കാണ്. അപ്പം വിശ്വാസം ക്ലിയറാകണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, തൗബ ചെയ്യുകയും വേണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫ്ഫാറാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു ആവർത്തി ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരുപാട് ആയത്തുകൾ, സമാനമായ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. തൗബയിൽ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, തെറ്റിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കണം. രണ്ടാമത്തേത്, ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാകണം. മൂന്നാമത്തത്, ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയവും ഉണ്ടാകണം. ഈ രൂപത്തിൽ തൗബ ചെയ്തു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ക്ഷണിച്ചത് യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹ, നാസിഹായ, നിഷ്കളങ്കമായ തൗബ ചെയ്യൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ആ നിഷ്കളങ്കമായ തൗബ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ്. നാലാമത്തത്, മനുഷ്യനുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണെങ്കിൽ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണെങ്കിൽ അവരിൽ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് തൗബ ചെയ്യുക എന്നതാണ് നാലാമത്തെ ഷർത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫാറാണ്, അള്ളാഹു ഗാഫിറാണ്, അള്ളാഹു എല്ലാം പുറത്തു നൽകുന്നവനാണ് എന്നൊക്കെ പഠിക്കുമ്പോൾ ആ പൊറുക്കലിന് ചില കാരണങ്ങൾ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ മനസ്സിലാക്കി അത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ കാര്യങ്ങൾ എളുപ്പമാകും. അതിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തത്, വിശ്വാസം ശരിയാക്കുക എന്നത് തന്നെയാണ്. വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ലനുകഫ്ഫിറന്ന അൻഹും സയ്യിആത്തിഹിം വലനജ്സിയന്നഹും അഹ്സനല്ലദീ കാനൂ യഅമലൂൻ. അള്ളാഹു പറഞ്ഞത് വിശ്വാസം ക്ലിയറാക്കി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പാപങ്ങളെ അതിനെ നശിപ്പിച്ചു കളയും എന്നാണ്. അള്ളാഹു സുബ്ഹാനു തആല ആ പാപങ്ങളെ അള്ളാഹു പുറത്തു നൽകും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേത് നന്മകൾ പ്രവർത്തിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, വ അഖിമിസ് സ്വലാത്ത തറഫൈ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത് യുദ്ഹിബുന സയ്യിആത്ത്. അള്ളാഹു പറയുന്നു നന്മകൾ കൊണ്ട് തിന്മകളെ പോക്കിക്കളയാൻ സാധിക്കും. അതിന് തുടക്കത്തിൽ പറഞ്ഞത് നിസ്കാരമാണ്. ആ നിസ്കരിക്കുന്നതിലൂടെ, അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ, നന്മകൾ പ്രവർത്തിക്കുന്നതിലൂടെ തെറ്റുകളെ മായ്ച്ചു കളയാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅത്ബി അസ്സയ്യിഅത്തൽ ഹസന തംഹുഹ. ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റ് അറിയാതെ ചെയ്തു പോയതാണ്, ആ തെറ്റിന് പുറമെ അതിൻ്റെ പിന്നാലെയായിക്കൊണ്ട് ഉടനെ തന്നെ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ മായ്ച്ചു കളയാൻ സാധിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഇതല്ലാത്ത മറ്റു പല കാര്യങ്ങളും ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലും കാണാൻ സാധിക്കും. ഹജ്ജും ഉംറയും ചെയ്യുന്നവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നും, അതുപോലെ തന്നെ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ അതിനിടയിലുള്ള പാപങ്ങൾ ആ മനുഷ്യന് പുറത്തു കിട്ടുമെന്നും, അഞ്ചു നേരത്തെ നിസ്കാരം പോലും അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ് എന്നും, ആ നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതും ആ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നെടുക്കുന്നതും ഇങ്ങനെയുള്ള ഒതുവെടുക്കുന്നത് പോലും അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണങ്ങളാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു സ്വലാത്ത് ചൊല്ലുന്നതിൽ പോലും 10 തിന്മകളെ മായ്ച്ചു കളയുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു മാപ്പാക്കും, അള്ളാഹു പൊറുക്കും. ഒരു സമുദ്രത്തിൻ്റെ നുരയോളമോ പതയോളമോ തെറ്റുകളുണ്ടെങ്കിലും അള്ളാഹു മാപ്പാക്കും പൊറുക്കുമെന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തിന്മകൾ കടലിൻ്റെ നുരയോളമോ പതയോളമോ ഉണ്ടെങ്കിൽ പോലും അവന് പുറത്തു കിട്ടുമെന്നാണ്. അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ തൻ്റെ ഫിറാഷിൽ, അതായത് കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നൊരു ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ ഒരു കടലിൻ്റെ നുരയോളമോ പതയോളമോ ഉണ്ടെങ്കിൽ പോലും അവന് പുറത്തു കിട്ടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിസ്കാരത്തിന് ശേഷം നമ്മളെപ്പോഴും ചെയ്യുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ ഇതെല്ലാം 33 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം നൂറ് തികയ്ക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ കടലിൻ്റെ നുരയോളമോ പതയോളമോ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫാറാണ്, അള്ളാഹു ഗാഫിറാണ്, അവൻ്റെ പാപങ്ങൾ മുഴുവൻ പുറത്തു നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ പോലും ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോഴേക്ക് 70-100 പ്രാവശ്യം റബ്ബി ഗഫുർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങാൻ, റബ്ബിൻ്റെ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ ഇത്തരം നന്മകളിൽ മുന്നേറുക. അതോടൊപ്പം അള്ളാഹു പൊറുക്കുന്നവനാണ്, പുറത്തു നൽകുന്നവനാണ്, അവൻ്റെ മഗ്ഫിറത്ത് വിശാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം അവൻ തെറ്റുകളെ പിടികൂടുന്നവനുമാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് അള്ളാഹു ഗഫൂറാണ് എന്നതുകൊണ്ട് തെറ്റുകൾ ചെയ്യാനുള്ള ലൈസൻസ് ഒരിക്കലും അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. തെറ്റുകൾ വന്നുപോയി കഴിഞ്ഞാൽ ആ തെറ്റുകളെ തിരുത്തി നന്മകളിൽ മുന്നേറി അങ്ങനെ റബ്ബിൻ്റെ പാപമോചനം തേടിയെടുക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൂടുതൽ ആഴത്തിലറിയാൻ പരിശ്രമിക്കുക. അതോടൊപ്പം ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, അസ്മാഉൽ ഹുസ്നയിൽ നാം ഇതുവരെ കേട്ടത് അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങളെക്കുറിച്ചുള്ള പഠനാർഹമായ സെഷനായിരുന്നു. അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരമാണ് നമുക്ക് മുമ്പിൽ ഇന്നത്തെ ഈ വിഷയം അവതരിപ്പിച്ചത്. ഗഫൂറും ഗാഫിറും ഗഫാറുമായ അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ള ആഴത്തിലുള്ള പഠനമാണ് നാം അസ്മാഉൽ ഹുസ്നയിൽ ഇതുവരെ കേട്ടത്.
2: ഇനി നമുക്ക് നമ്മുടെ മക്കൾ അതെല്ലാം മുതിർന്നവരെല്ലാം കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അതേതാണ്?
1: നമ്മുടെ കഥ പറയാം എന്ന പ്രോഗ്രാം.
2: ഓക്കേ, എന്നും കഥ പറയാം എന്ന പ്രോഗ്രാമിൽ നമുക്ക് കഥ പറഞ്ഞു തരുന്നൊരു അങ്കിളുണ്ട്.
1: യെസ്, നമ്മുടെ വീട്ടി അങ്കിൾ എന്നറിയപ്പെടുന്ന അബ്ദുസ്സലാം വീട്ടി.
2: ഓക്കേ, അദ്ദേഹത്തിൻ്റെ കഥ കേട്ടിരിക്കാൻ നല്ല ചന്തമാണ്, രസമാണ്. ഇൻഷാ അല്ലാ, ഇന്നത്തെ കഥ ഏതാണ് മുസ്തഫ മാഷേ?
1: വഞ്ചന പാടില്ല വീട്ടിലെ സ്വർഗ കവാടങ്ങൾ.
2: ഓക്കെ, വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ മക്കളോട് പറയാനുള്ള കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നുമാണ് ഇന്നത്തെ കഥ. പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചത് ആരായിരുന്നു? അർഷദ് അൽ ഹിക്കമിയാണ്.
1: കഥ പറയാം പങ്ക്തിയിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ട കഥ കൂട്ടുകാരുടെ മനസ്സിൽ ഓർമ്മയില്ലേ? ശരി, ഇന്ന് നമ്മൾ രണ്ട് കഥകളാണ് കേൾക്കുന്നത്. ഒന്നാമത്തെ കഥ വഞ്ചന പാടില്ല. കഥ എന്താണെന്നോ, തിരക്ക് പിടിച്ച മദീന പട്ടണമാണ്. ആളുകൾ കച്ചവടത്തിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ഒരൽപ്പസമയം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടണത്തിലേക്ക് വന്നു. ഒരു കച്ചവടക്കാരന് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പാത്രം നിറയെ ധാന്യം നിറച്ചുവെച്ച് അയാൾ കച്ചവടം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി തൻ്റെ കൈകൾ ആ പാത്രത്തിലേക്കൊന്നിങ്ങനെ ഇറക്കി. പാത്രത്തിലെ താഴ്ഭാഗത്തുള്ള ധാന്യങ്ങൾക്ക് നനവ് പറ്റിയിരിക്കുന്നു. നബിക്ക് കോപം വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടക്കാരനോട് ചോദിച്ചു. അപ്പം നമ്മുടെ കച്ചവടക്കാരൻ പറയണേ, ഇന്നലെ രാത്രിയിൽ മഴ പെയ്തപ്പോൾ സംഭവിച്ചതാണ് എന്ന്. അപ്പം നബി പറഞ്ഞു, എങ്കിൽ ജനങ്ങൾ കാണുന്ന രൂപത്തിൽ അത് പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാക്കുക. തീർച്ചയായും വഞ്ചിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടക്കാരനോട് പറഞ്ഞു. നമുക്ക് എന്താ മനസ്സിലായത്? ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി അവരെ കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ കാര്യം പോലും എത്ര ഗൗരവത്തിലാണ് നബി പഠിപ്പിച്ചല്ലേ. അപ്പം ആ കച്ചവടക്കാരൻ നനഞ്ഞുപോയ ഭാഗം ആളുകൾ അറിയാതിരിക്കാൻ ഉണങ്ങിയ അരി മുകൾ ധാന്യം മുകളിൽ വെച്ചു. അപ്പം അതൊരു പൂഴ്ത്തിവെപ്പാണ്, ഒരു വഞ്ചനയാണ്. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ കാര്യങ്ങളിലാണ് ആളുകൾ വഞ്ചിക്കുന്നത്? ഇത്ര നമുക്ക് ഇന്നത്തെ കാര്യം ആലോചിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യം എത്ര നിസ്സാരമാണ്. അപ്പം എത്ര ഗൗരവമുള്ളതാണ് ശരിക്കും വഞ്ചന എന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കഥയാണ് വീട്ടിലെ സ്വർഗ കവാടങ്ങൾ. അതുകൂടി കേട്ടാലോ? ഒരു കുഞ്ഞു കഥയാണ്. അലിയു ബിൻ ഹുസൈൻ റഹ്മഹുല്ലാ വലിയ താബിഈ പണ്ഡിതനാണ്. മാതാപിതാക്കളെ വളരെയേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അക്കാലത്ത് വീട്ടുകാർ എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഉമ്മയുടെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ മടിച്ചു എന്നാണ്. ഈ വിവരം ജനങ്ങൾ അറിഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന അലി ഇബ്നു ഹുസൈൻ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നില്ലെന്നോ? ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി. അവർ ചോദിച്ചു, താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന വ്യക്തിയാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഉമ്മ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തത്? മഹാനായ അലി ഇബ്നു ഹുസൈൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു. ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ ഇഷ്ടപ്പെട്ട വിഭവത്തിലേക്ക് എൻ്റെ കൈകൾ മുൻകടക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ടാണ് ഉമ്മയുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കാത്തത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒന്നോർത്തു നോക്കൂ കുഞ്ഞുമക്കളെ, നമ്മുടെ മാതാപിതാക്കളെ എത്രമാത്രം ആദരവും ബഹുമാനവും അവർക്ക് കൊടുക്കണമെന്നത് ഉമ്മയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? അപ്പോ ഇന്നത്തെ കഥയിൽ രണ്ട് കഥകളാണ് നമ്മൾ കേട്ടത്. ഒന്ന്, വഞ്ചന പാടില്ല. മറ്റേതോ, വീട്ടിൽ സ്വർഗ കവാടങ്ങൾ. ഈ രണ്ട് കഥയിൽ നിന്നും നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവണം കേട്ടോ. അപ്പോ അടുത്ത എപ്പിസോഡിൽ പുതിയ മറ്റൊരു സംഭവ കഥയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നല്ല ഒരു കഥയാണ് നമ്മുടെ വീട്ടിയങ്ങൾ പറഞ്ഞത് അല്ലേ. വഞ്ചന പാടില്ല, നമ്മൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നമ്മൾ ഒരാളെയും വഞ്ചിക്കരുത്. അങ്ങനെ നമ്മൾ മുത്തറസൂൽ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അൽ അമീൻ, വിശ്വസ്തൻ എന്ന ഓമന പേര് എന്ത് ചെയ്തത് വന്നത്. അതുകൊണ്ട് ഈ കഥയുടെ ഗുണപാഠം ഒരിക്കലും എന്ത് ചെയ്ത് മറക്കരുത്. ഇൻഷാ അല്ലാ.
1: ഓക്കെ, അപ്പം നമ്മൾ നല്ല കഥ കേട്ടു, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിച്ചു, അങ്ങനെ ഒരുപാട് വിജ്ഞാനപ്രദമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. റേഡിയോ വൈബ്സിലിൽ നമ്മൾ പോകുന്നത് ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ്. ജനക്ഷേമത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഷാജി വയനാട് ആൻഡ് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പ്രവാസത്തിനിടയിൽ മരണം പിടികൂടിയാൽ എന്നതാണ് വിഷയം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ ജനക്ഷേമം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, മരണം നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ് നമ്മോട് സ്ഥിതി ചെയ്യുന്നത്. പ്രവാസികളായ നമ്മൾ കുടുംബസമേതമായിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കായിട്ടോ ഇവിടെ താമസിക്കുന്നതിനിടയിൽ നമ്മെ മരണം പിടികൂടുകയാണെങ്കിൽ, നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ ബന്ധുക്കൾ ഇല്ലാതിരിക്കാം, സുഹൃത്തുക്കൾ, ഇവർ നമ്മുടെ മയ്യത്ത് പരിപാലനവുമായി എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഇസ്ലാമികപരമായി പറയുകയാണെങ്കിൽ, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കബറടക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. എന്നാൽ നമ്മൾ കാണുന്നതാണ്, ചിലരെങ്കിലും മയ്യത്ത് സ്വന്തം നാട്ടിലേക്ക് ബന്ധുക്കൾക്ക് കാണാനായി കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് മനസ്സിലാക്കാനായി ഇന്ന് ദമാം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഷാജി സാറാണ്. ഷാജി വയനാട്, വയനാട്ടിലെ മാനന്തവാടി സ്വദേശിയായ ഷാജി സാർ ഏകദേശം 24 വർഷമായി ദമാമിൽ കുടുംബസമേതം താമസിക്കുന്നു. 13 വർഷത്തോളമായി ജനക്ഷേമപരമായ കാര്യങ്ങളിൽ, ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പീസ് റേഡിയോയിലേക്ക് ഷാജി സാറിനെ സ്വാഗതം ചെയ്യാം.
5: അസ്സലാമു അലൈക്കും. ആദ്യം തന്നെ പീസ് റേഡിയോയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതിൻ്റെ അവതാരകനും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഈ റേഡിയോയിലൂടെ ജനക്ഷേമം എന്നൊരു പരിപാടിയിൽ സാധാരണക്കാരായ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതുകൊണ്ട് വളരെ സന്തോഷം തോന്നി. ഏത് പ്രവാസിക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ വിഷയം ഡെഡ് ബോഡിയെക്കുറിച്ചുള്ള വിഷയങ്ങളാണ്. അത് നമുക്ക് ചർച്ചയിലൂടെ നമുക്ക് വിശദമായി പ്രേക്ഷകരിലെത്തിക്കാമെന്നുള്ളതിൽ.
4: താങ്ക് യു ഷാജി സാർ. ആദ്യമായി നമ്മൾ ഒരു സ്വാഭാവിക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രാഥമികമായി മറ്റുള്ളവർ ചെയ്യേണ്ടത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
5: അതായത് ഒരു ആൾ സ്വാഭാവിക മരണത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ആദ്യ ഘട്ടം എന്ന നിലക്ക് തന്നെ നമ്മൾ മരിച്ച ആളുടെ സ്പോൺസർ വിവരം ഔദ്യോഗികമായി ഉടൻ തന്നെ അറിയിക്കുക. തൊട്ടടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൺട്രോൾ റൂമിലേക്ക് 999 ഈ വിവരം നമ്മൾ കൈമാറണം. നമ്മുടെ ലൊക്കേഷൻ, നമ്മൾ ഏത് ഏരിയയിലുള്ളതെന്നുള്ളത് വിവരം നമ്മൾ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇവിടുത്തെ സൗദി പോലീസ് ഇവിടെ നമ്മുടെ പരിസരത്ത് റൂമിലേക്ക് എത്തും. പിന്നീടുള്ള ക്രമങ്ങൾ ഘട്ടംഘട്ടമായി ഉള്ളതാണ്. അതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള നിലക്കാണ് സ്പോൺസർ അറിയിക്കുന്നതും, രണ്ടാമത്തെ ഘട്ടമാണ് പോലീസിലേക്ക് വിവരം അറിയിക്കുന്നതും.
4: ശരി, നമുക്കറിയാം ഇന്ന് പ്രവാസികളിൽ ഒട്ടുമിക്ക ആളുകളും ബാച്ചിലേഴ്സ് ആയിട്ടാണ്, കുടുംബങ്ങളായി താമസിക്കുന്നത് വളരെ ഒരു കുറഞ്ഞ ശതമാനമേ ഉള്ളൂ. അപ്പോൾ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുമ്പോൾ കൂടുതൽ ചില വ്യക്തികൾ കൂടുതലായി മറ്റുള്ള ആളുകളായിട്ട് ബന്ധമില്ലാതെ ഈ ജോലിയുടെ പ്രയാസത്തിൽ അങ്ങനെ കഴിയുന്നവരുണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിയുടെ കുടുംബം നാട്ടിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് അദ്ദേഹം മരണപ്പെടുന്നതെങ്കിൽ എന്തൊക്കെയാണ് നാട്ടിലുള്ള ആളുകളെ എങ്ങനെയാണിത് അറിയിക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകളാണ് ചെയ്യേണ്ടത്?
5: ഓക്കെ, അതായത് നാട്ടിലേക്ക് നമ്മൾ ഈ മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് ഉടൻ തന്നെ വിവരം കൈമാറുകയാണ്. ഒരു സ്വാഭാവിക മരണമാണെങ്കിൽ നമ്മൾ ആദ്യത്തിൽ പ്രാഥമികഘട്ടം എന്ന കാര്യത്തിൽ തന്നെ ഏറ്റവും വളരെ അടിയന്തരമായി ചെയ്യേണ്ടത് നാട്ടിലെ ബന്ധുക്കൾക്ക് പവർ ഓഫ് അറ്റോണി തയ്യാറാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. പവർ ഓഫ് അറ്റോണി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മരിച്ച കക്ഷിയുടെ ഭാര്യയാണ് ഇതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വം. ഭാര്യ, പിന്നെ രണ്ടാം കിടക്കുന്ന ഉമ്മയാണ്, മൂന്നാം സ്ഥാനത്താണ് പിതാവ് കിടക്കുന്നത്. ഭാര്യ, മാതാവ്, പിതാവ്. മക്കൾക്ക് ചെറിയ മക്കളാണെങ്കിൽ ഇതിലെ ഇടപെടൽ ആവശ്യമില്ല. അതായത് നോട്ടറി അറ്റസ്റ്റ് ചെയ്യുക എന്നാണ് പറയുക. മുദ്രക്കടലാസിൽ, ഒന്നോ രണ്ടോ മുദ്രക്കടലാസിൽ ഈ മരിച്ച കക്ഷിയുടെ പൂർണ്ണ വിവരങ്ങളും മരിച്ച കക്ഷിയുടെ കമ്പനിയുടെ പേര്, മരണത്തിൻ്റെ സ്വഭാവം എന്താണ്, ആ സ്വഭാവത്തിൻ്റെ രീതി, പിന്നെ ബോഡി ഇവിടെയാണോ മറവാടുന്നത്, നാട്ടിലാണോ മറവാടുന്നത്, പിന്നെ പോസ്റ്റ്മോർട്ടം വേണോ വേണ്ടോ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നാട്ടിലെ ഭാര്യയാണ്. മരണത്തിൽ അസ്വാഭാവികമൊന്നും അവർക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അവരറിഞ്ഞ പ്രകാരം അവർക്ക് ധൈര്യസമേതം പവർ ഓഫ് അറ്റോർണി രേഖപ്പെടുത്താൻ കഴിയും. മരിച്ച ആളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല, ഈ ബോഡി നാട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവിടെ മറവാടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം കൂടാതെ ഇന്നയാൾക്ക് ഓതറിച്ച്, അതിവിടെ ഏതെങ്കിലും ഒരു ആളുടെ പേര്, ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ പേരിലോ അല്ലെങ്കിൽ കമ്പനീൻ്റെ വക്കീലിൻ്റെ പേരിലോ ഓതറിച്ച് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഐ ഡി നമ്പറും അദ്ദേഹത്തിൻ്റെ പേരും നമ്മൾ നാട്ടിൽ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ ഇത്രയും സാധനങ്ങൾ നാട്ടിലെത്തിയ ഉടൻ തന്നെ ഇവർ സ്വാഭാവികമായിട്ടും ഇവർ വക്കീലിനെ കണ്ട് എത്രയും പെട്ടെന്ന് ഈ രേഖകൾ തയ്യാറാക്കുകയാണ് ഏറ്റവും വളരെ അത്യാവശ്യം ഉള്ള ഒരു വർക്ക്.
4: നമുക്കറിയാം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വാർത്തകൾ പെട്ടെന്ന് കൈമാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരവസ്ഥയിൽ. എന്നാൽ കുറച്ച് മുന്നേ നമുക്ക് ഈ ആളിൻ്റെ നാട്ടിലെ ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങളോ ഒന്നും കിട്ടാത്തൊരവസ്ഥയിൽ, ഉദാഹരണത്തിന് ഭാര്യയില്ല, മകൻ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ്, ഉമ്മയെ അല്ലെങ്കിൽ ബന്ധുക്കളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ഒരു കേസ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്?
5: അതിന് കാലതാമസം വരും. അതൊരു വലിയ ചോദ്യം തന്നെയാണത്. അങ്ങനെയുള്ള കേസിന് ഇവിടെ നിരവധി നമ്മൾക്ക് അനുഭവമുള്ളതാണ്. അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം വരാറില്ല. കാരണം എന്ത് തന്നെയാണെങ്കിൽ ഒരാളെങ്കിലും ഒരു പരിചയത്തിലുള്ള ഉണ്ടാവുമല്ലോ. അവരെ കേന്ദ്രീകരിച്ച് പിന്നീടുള്ള അന്വേഷണത്തിൽ അവരുടെ വീടിലെ അഡ്രസ്സ് കണ്ടെത്തുകയും നാട്ടിൽ വിവരം അറിയിച്ച് ഈ രേഖകൾ കണ്ടെത്തുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്.
4: നമുക്ക് അറിയാം നമ്മുടെ ഇന്ത്യൻ എംബസി ഈ കാര്യത്തിൽ നല്ല ഒരു നിലപാടായിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് എംബസിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
5: എംബസിക്ക് ആവശ്യമുള്ള ഡോക്യുമെന്ററി നമ്മൾ ഒന്ന് നോട്ട് ചെയ്യേണ്ടതിനാണ്. മരിച്ച ആളുടെ നാട്ടിലുള്ള പവർ ഓഫ് അറ്റോണി പത്രം, ഭാര്യയുടെ, അതായത് ഭാര്യയുടെ സമ്മതപത്രം. ഒരു പ്രത്യേക കാര്യം ഓർമ്മിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഉമ്മയോ ഉപ്പയോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ ഹാജരാക്കേണ്ടതാണ്. അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഈ ഒരു അടുത്ത കാലത്ത് വന്നിരിക്കുന്ന നിയമത്തിൽപ്പെട്ടതാണത്, ഇന്ത്യൻ എംബസീൻ്റെ. അപ്പോൾ നമ്മൾ ഈ എംബസിക്ക് കൊടുക്കേണ്ട രേഖകൾ ഈ പവർ ഓഫ് അറ്റോണിയുടെ പകർപ്പ് കോപ്പി, എല്ലാം കോപ്പി കൊടുത്താൽ മതിയിട്ട്, എംബസിക്ക് ഒന്നും ഒറിജിനൽ ആവശ്യമില്ല. പവർ ഓഫ് അറ്റോണിയുടെ കോപ്പി, ഈ ഓതറൈസ് ചെയ്ത വ്യക്തിയുടെ ഐ ഡി കോപ്പി, പിന്നെ മരിച്ച ആളുടെ പാസ്പോർട്ട് കോപ്പി, ഐ ഡി കോപ്പി. പിന്നെ ഒരു വലിയൊരു കൺഫ്യൂഷൻ കിടക്കുന്നത് വെച്ചാൽ, ഈ മരിച്ച ആൾക്ക് സെറ്റിൽമെൻറ്റ് കിട്ടാനുണ്ടോ എന്നുള്ളതാണ്. ഭാര്യ നിർബന്ധമായിട്ട് എഴുതി ചേർക്കേണ്ട ഒരു വിഷയമുണ്ട്. ഭർത്താവിന് സെറ്റിൽമെൻ്റ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ, കിട്ടാനുണ്ടെന്നും കിട്ടാനുള്ളത് എൻ്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ് അവരെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കും എംബസിക്കും ഈ കാര്യത്തിൽ വളരെ വിഷയങ്ങൾ എളുപ്പമായി കൈകാര്യം ചെയ്യാൻ കഴിയും. കാരണം ആ അക്കൗണ്ടിലേക്ക് ഇവരുടെ സെറ്റിൽമെൻറ്റ് തുക ഉണ്ടെങ്കിൽ അത് കമ്പനി രേഖാമൂലം അതിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വലിയൊരു കടമ്പ കഴിഞ്ഞിട്ടും, അതൊരു വലിയൊരു കടമ്പ തന്നെയാണത്. കൂടാതെ ഇവിടുന്ന് കിട്ടുന്ന ഹോസ്പിറ്റൽ, നമുക്ക് ഫസ്റ്റ് തെഗ്രീർ കിട്ടും, ഹോസ്പിറ്റൽ റിപ്പോർട്ട്, മരിച്ച ആളുടെ റിപ്പോർട്ട്. അത് അറബിയിലായിരിക്കും ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും കിട്ടുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ഉടൻ തന്നെ ചെയ്ത് അത് നമ്മൾ എംബസിയിലേക്ക് ഇത്രയും രേഖ ഹാജരാക്കുന്ന കൂട്ടത്തിൽ ഇത്രയും രേഖ ഹാജരാക്കണം. പിന്നെ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ ഇന്ത്യൻ എംബസിക്ക് ഔദ്യോഗികമായിട്ട് ലെറ്റർ കൊടുക്കണം. അതായത് ഞങ്ങളുടെ സ്റ്റാഫ് ഇന്നേതുപോലെ ഇന്ന സ്ഥലത്ത് മരണപ്പെട്ടിട്ടുണ്ട്, അത് ഞങ്ങൾ എംബസിയെ രേഖാമൂലം അറിയിക്കുന്നു. അതിൽ കൂടുതൽ തെളിവുകളോ മറ്റുള്ളൊന്നും ഹാജരാക്കണം, എംബസിക്ക് ഔദ്യോഗികമായിട്ടിവർ ഒരു അറിയിപ്പ് കൊടുക്കുന്നതെന്ന് മാത്രം. ഇത്രയും
4: ആണ് നമ്മൾ എംബസിയിൽ നിന്ന്
5: എംബസിക്ക് അയച്ചു കൊടുക്കേണ്ട സാധനങ്ങൾ. അത് ഫാക്സോ ഇപ്പോൾ ഇമെയിലാണ്, ഇമെയിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, എൻ ഒ സി ഇഷ്യൂ ചെയ്യും. രണ്ടാമത്തെ നടപടി എൻ ഒ സി ആണ്. നമ്മൾ ഈ എൻ ഒ സി കൈപ്പറ്റുന്നതോടുകൂടി ഞങ്ങൾ നമുക്ക് വീണ്ടും ഈ ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, സൗദി പോലീസിൻ്റെ ഭാഗത്തുനിന്നും സൗദി ഹോസ്പിറ്റലിൽ വളരെ നമ്മൾക്കൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം സഹകരണം ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്ക് അവരോടൊക്കെ അത്രയും കടപ്പാടുണ്ട് ഈ വിഷയത്തിൽ. സൗദി ഈ പോലീസ് സ്റ്റേഷനായിക്കോട്ടെ, ഏത് ഔദ്യോഗിക ഓഫീസുകളായിക്കോട്ടെ, ഈ വിഷയത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വേഗതയിലാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
4: ഷാജി സാർ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആളുകൾ പറഞ്ഞ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു ഊഹാപോഹം മാത്രമാണ്. കാരണം സൗദിയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല അല്ലേ?
5: ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതായത് നമ്മൾ അടുത്തറിയുമ്പോഴാണ് കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഇതൊക്കെ അജ്ഞത മൂലവും ഈ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വശങ്ങളും അറിയാത്ത ആളുകൾ ചെയ്യുന്നത് കൊണ്ടാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ അവധി ദിവസം അല്ലാത്തതാണെങ്കിൽ മാക്സിമം നമ്മൾ പണിയെടുത്ത് രണ്ട് ദിവസം ആത്മാർത്ഥമായി അതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം ബോഡി ഇവിടെ മറവാടുകയോ അല്ലെങ്കിൽ രണ്ടര ദിവസം കൊണ്ട് ബോഡി നാട്ടിലെത്തുകയോ ചെയ്യും. എൻ്റെ അനുഭവത്തിൽ നിരവധി അവസ്ഥ അനുഭവങ്ങളുണ്ട്. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത്.
4: ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, നമ്മുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ തന്നെയാണ് മറവ് ചെയ്യേണ്ടത് എന്നുള്ളത്. എങ്കിലും പല ഘട്ടങ്ങളിലും നാട്ടിലേക്ക് മയ്യത്തുകൾ കൊണ്ടുപോകുന്ന നമ്മൾ കാണുന്നതാണ്, പേപ്പറിലൂടെ വായിച്ചതാണ്, ഇതിൻ്റെ കാലതാമസങ്ങളൊക്കെ. ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ മറവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ മറവ് ചെയ്യുകയാണെങ്കിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? എത്ര ദിവസത്തെ വ്യത്യാസമുണ്ട്?
5: ഇതിൻ്റെ പേപ്പർ വർക്കിന് ഒരു വ്യത്യാസമില്ല, ഒരു എല്ലാം ഒരുപോലെയാണ്. ആകെ കാലതാമസം വരുന്നത് നമ്മൾ കാർഗോയിൽ അയക്കാനുള്ള ഒരു 6 മണിക്കൂർ, എയർപോർട്ടിലേക്ക് ഒരു 6 മണിക്കൂർ മുമ്പ് ബോഡി എത്തണം. അപ്പം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വൈകുന്നേരം ഫ്ലൈറ്റ് ഉണ്ടാവാറില്ല. മിക്ക ഫ്ലൈറ്റുകളും രാത്രിയാണ് പോകുന്നത്. മിക്കവാറും ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ഇതിന് സെലക്ട് ചെയ്യുന്നത്, കാരണം മറ്റുള്ളൊരു ബുദ്ധിമുട്ടൊന്നും വരണ്ട എന്നുള്ള നിലക്ക് തന്നെ. അതുകൊണ്ട് തന്നെ ഈ രാത്രി, അതായത് നമ്മൾ ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് മറവാടേണ്ട ബോഡിയാണെങ്കിൽ, ഇന്ന് ദുഹറിനോ അസറിനോ അല്ലെങ്കിൽ ഇവിടുന്ന് മകരിവിന് മറവാടുന്ന ഒരു മയ്യത്താണെങ്കിൽ നമുക്കത് നാട്ടിൽ പിറ്റേ ദിവസം 10 മണിക്ക് മറവാടാൻ കഴിയും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.
4: പേപ്പർ വർക്ക്സ് എല്ലാം ഒരുപോലെയാണോ?
5: എല്ലാം ഒരുപോലെയാണ്.
4: ഇനി ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്?
5: അതായത് ഇവിടെ അതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ആർക്കും വേണ്ട. അതായത് ഈ മരിച്ച ആളുടെ ഇക്കാമ നമ്മുടെ ലേബർ ഓഫീസിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു പ്രിന്റൌട്ട് തരും, ഇയാൾ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സെറ്റിൽമെൻറ്റ് ഹുക്കൂക്ക് എന്ന് പറയും അറബിയിൽ. ഈ സെറ്റിൽമെൻറ്റ് അവർ പ്രിന്റൌട്ട് തരും, അതിൽ കറക്റ്റ് വ്യക്തമായിട്ടുണ്ടാവും സൗദി ഗവൺമെൻറ് ഇത്ര സാലറി ഉള്ള ആൾക്ക് ഇത്ര സെറ്റിൽമെൻറ്റ് നിർബന്ധമായി കൊടുത്തിരിക്കണം എന്നുള്ള ഒരു പ്രിന്റൌട്ട് നമുക്ക് ലഭിക്കും, കമ്പനിക്ക് ലഭിക്കും. ആ പ്രിന്റൌട്ടാണ് ഇവിടെ എംബസിക്ക് സാധാരണ നമ്മൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യുന്നത്.
4: ഈ ബോഡി നാട്ടിലേക്ക് അയക്കാനുള്ള ചെലവുകൾ ഇതൊക്കെ ആരാണ് എങ്ങനെയാണ് വഹിക്കേണ്ടത്?
5: ഇതിൻ്റെ ചെലവ് എന്ന് വെച്ചാൽ ഇപ്പോഴും അതും വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. കാരണം വെച്ചാൽ പണ്ടത്തെ പോലെ നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയില്ല. അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ഈ മരിച്ച ആളുടെ എല്ലാ ഡോക്യുമെൻറ്റും നമ്മളടുത്ത് മുൻകരുതലായിട്ട് ആദ്യം പൈസ ഇതിന് വേണമെന്നുള്ളൂ. അതായത് ഇവിടുത്തെ ശരാശരി ഒരു ബോഡി, ഇപ്പം ദമാം എന്നുള്ള കാര്യം ഞാൻ പറയാം, ദമാമെന്ന് ആദ്യം 1000 റിയാലായിരുന്നു എംബോം ചെയ്യുന്ന ചാർജ് ഈടാക്കിയെന്ന്. അത് പെട്ടെന്ന് പല ഘട്ടങ്ങളിലായി ഗവൺമെൻറ് മാറ്റം വരുത്തി. ഇപ്പം സെൻട്രൽ ഹോസ്പിറ്റലിൽ അതിന് 5000 റിയാലാണ് ബോക്സിന് ഫീസ് ഈടാക്കുന്നത്. ബോഡീൻ്റെ ചാർജ് വെച്ചാൽ കൊച്ചിക്കുള്ളത് വേറെയാണ്, കാസർഗോഡ് പല സ്ഥലങ്ങളിൽ ഇതാണ്. അതായത് 3000 2500 ഇടയിലാണ് കാർഗോ ചാർജ് വരുന്നത്. തുക പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ എസ്കോർട്ട് പോകേണ്ട ഒരു വ്യക്തിക്കുള്ള ടിക്കറ്റ് സഹിതമാണ് നമ്മൾക്ക് ഈ ഇൻഷുറൻസ് കമ്പനി പിന്നീട് പാസ്സാക്കുന്നത്. കാരണം നമ്മളത് ഇതിൻ്റെ തുടർച്ച പറഞ്ഞു പോകുന്നതാണ് നല്ലത്, കാരണം ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഇൻഷുറൻസിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട രേഖകൾ, ഇയാൾ മരിച്ച ഡെത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി അങ്ങനെയുള്ള എല്ലാ രേഖകളും, ഹോസ്പിറ്റലിൽ നിന്ന് ഈ ബോഡി പോയതിൻ്റെ ഇതിൻ്റെ കാർഗോൻ്റെ പേപ്പർ ഇതെല്ലാം സബ്മിറ്റ് കഴിഞ്ഞാൽ 10,000 റിയാൽ ഇൻഷുറൻസ് കമ്പനി ഈ ബോഡി അയച്ച ടീമിന് സ്പോൺസർക്കോ ആരാണോ ഇത് ചെലവഴിച്ച് അവർക്ക് ഇതിന്റെ രേഖാമൂലം ഇവരെ ചെക്ക് കൊടുക്കും ഇൻഷുറൻസ് കമ്പനി.
4: തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ അത്
5: ആ തുക ഒരു 8,000 റിയാലോളം നമ്മുടെ കയ്യിൽ വേണമെന്നുള്ളൂ.
4: അപ്പോൾ നമ്മുടെ ബോഡി നാട്ടിലെത്തുമ്പോൾ അവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്യണം അതിന്?
5: ഈ ചോദ്യം വളരെ പ്രശസ്തമാണ്. കാരണം എന്താ വെച്ചാല് പലർക്കും അറിയാത്ത ഒരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ബോഡി എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ഈ ബോഡി കുളിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം പലരും പല ചിന്താഗതിയും പല ആശയങ്ങളിലെ ആൾക്കാരായിരിക്കും. ഇവിടുന്ന് നല്ലവണ്ണം കുളിപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ ഇസ്ലാമിക പ്രകാരം തന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ടാണ് ഈ എംബോം ചെയ്യുന്നത്. അത് അതിൻ്റേതായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ആളുണ്ടെങ്കിൽ, കൂടത്തിൽ ആളുകളുണ്ടെങ്കിൽ ഇവിടെ എംബോം ചെയ്യാൻ നിൽക്കുമ്പോൾ കുളിപ്പിക്കാൻ വേണമെങ്കിൽ ബന്ധുക്കൾക്കോ രണ്ടു പേർക്കോ അതിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ അനുവാദമുണ്ട്. അതുകൂടാതെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന മരുന്ന് വളരെ കടുപ്പം കൂടിയൊരു മരുന്നാണിത്. കാരണം ഈ ബോഡി നമ്മൾ ഫ്രീസറിൽ പിന്നെ എത്ര ദിവസം വെച്ചില്ലെങ്കിലും വർഷങ്ങളോളം ഇതിന് കപ്പാസിറ്റി ഉണ്ടെന്നാണ് ആ മരുന്നിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ എംബോം ചെയ്യുന്നൊരു ബോഡി നാട്ടിലെത്തുമ്പം വീട്ടിൽ ഈ മരിച്ച ആളുടെ മൃതദേഹം അവിടെ എത്തുന്ന മുമ്പായിട്ട് തന്നെ തുറന്ന സ്ഥലങ്ങളിൽ വെച്ച് ഈ ബോഡി ഓപ്പൺ ചെയ്യണം. ഈ പെട്ടി ഓപ്പൺ ചെയ്തിട്ട് പെട്ടിയിൽ നിന്ന് മയ്യത്ത് സ്ട്രക്ചറിലേക്ക് മാറ്റി അതിലൊരു പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറുണ്ടാവും, ഒരു സിബിട്ട കവറാണ്, അതൊക്കെ മാറ്റി ഇദ്ദേഹത്തിൻ്റെ ഈ കഫം തുണി മാത്രം അതിൽ വെച്ചുകൊണ്ട് തന്നെ സാധാരണ മയ്യത്ത് കൊണ്ടുപോകുന്നത് പോലെ ഈ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഇത് ശ്വസിച്ചു കഴിഞ്ഞാലും അലർജി അതുപോലെ തന്നെ ഛർദി വയറിളക്കം അതുപോലെ തന്നെ വലിയ അസുഖങ്ങൾ പലർക്കും പിടിപെട്ടിട്ടുണ്ട്. അത് ബോധക്ഷയം വരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഈ മരുന്നുകളാണ് അതിൽ തളിക്കുന്നത്. കാരണം അത്രയും വളരെ കടുപ്പമേറിയ മരുന്നാണ് എംബോം ചെയ്താൽ അതിലേക്ക് ഉപയോഗിക്കുന്നത്.
4: കേടുകൂടാതിരിക്കാൻ ഓക്കെ. അപ്പോൾ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോയി കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്?
5: അല്ല, ബോഡി കാണാൻ പറ്റും. ഞാൻ പറയുന്നത് കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഈ ബോഡി പുറത്ത് വെച്ചിട്ട് എടുത്തിട്ട് നമ്മൾ മയ്യത്ത് അവിടെ വെക്കണം എന്നാ പറയുന്നത്.
4: വീട്ടിലെത്തുന്നതിന് മുന്നേ വഴിയിൽ വെച്ചിട്ട്. ഇനി നമ്മൾ പലപ്പോഴും പല വാർത്തകൾ കേട്ടതാണ്, ഇവിടെ മിക്കവാറും അപകട മരണങ്ങൾ ഒരുപാട് സംഭവിക്കാറുണ്ട്. അള്ളാഹു നമ്മൾ എല്ലാവരെയും അപകട മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ അപകട മരണം സംഭവിക്കുമ്പോൾ അതും സ്വാഭാവിക മരണവും തമ്മിൽ വ്യത്യാസമുണ്ടാവുമല്ലോ, അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ്?
5: ഈ അപകട മരണം ഈ സംഭവിക്കുമ്പോൾ അത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് കൈകാര്യം ചെയ്തത്, പോലീസ് എന്നല്ല. പിന്നെ അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ ഒരു വിഷയം കിടക്കുന്നത്. ഇൻഷുറൻസിൻ്റെ ക്ലെയിമും ഈ അപകടം സംഭവിച്ചിരിക്കുന്ന ഏത് വാഹനം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ പേപ്പർ വർക്കുകളൊക്കെ ഏതാണ്ട് ഒരേ രീതി തന്നെ, പോലീസ് എന്നുള്ളത് ട്രാഫിക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന് പിന്നീടുള്ള വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ അപകടത്തിൻ്റെ നടന്ന കാരണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് ഇൻഷുറൻസ് ലഭിക്കുമല്ലോ, ഗോസി അതുപോലെ തന്നെ പല ഇൻഷുറൻസും ഉണ്ട്. അത് വേണ്ടിയാണ് നമ്മൾ പേപ്പർ വർക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ, അത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
4: മിക്കവാറും അപകട മരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ബോഡി വേറെ എവിടെയെങ്കിലും നമ്മളറിയാത്ത, ഉദാഹരണത്തിന് ദമാമിലുള്ള ഒരു വ്യക്തി യാത്രയിലായിരിക്കെ റിയാദിലോ അങ്ങനെ വേറെ വഴിയിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ എങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കും?
5: അത് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ ഇദ്ദേഹം വിളിച്ചിരിക്കുന്ന അവസാന കോളിലേക്കാണ് അവിടുത്തെ ട്രാഫിക് പോലീസ് ഫോൺ ഓപ്പൺ ചെയ്തിട്ട്, അതാണ് ഫോണ് ലോക്ക് ചെയ്യരുതെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഏറ്റവും പെട്ടെന്ന്. കാരണം അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തുറക്കാൻ പറ്റണം പെട്ടെന്ന് ഫോൺ. ഇത് തുറന്നു കഴിഞ്ഞാൽ അതിൽ കാണുന്ന നമ്പറിലേക്കാണ് ആദ്യം തിരിച്ച് കോള് വരിക. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വിവരം കൈമാറുകയാണ് ഇന്നയാൾ ഇന്നേതുപോലെ സ്ഥലത്ത്. അതാണ് അപകടങ്ങൾ പെട്ടെന്ന് അറിയാൻ കഴിയുന്നത്. പിന്നെ ആ പരിധിയുള്ള പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാത്രമേ നമുക്ക് എന്തെങ്കിലും പേപ്പർ വർക്ക് ചെയ്യാൻ പറ്റൂ. എവിടെയാണോ മരണപ്പെടുന്നത് ആ പരിധി ഉണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് പേപ്പർ വർക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയും.
4: ഇന്ന് അൽഹംദുലില്ലാ സൗദിയിലെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങളെപ്പോലുള്ള പൊതു സാമൂഹിക പ്രവർത്തകരുണ്ടല്ലോ, അവരുടെ സഹായങ്ങൾ കിട്ടുമായിരിക്കും അല്ലേ?
5: എല്ലാവരും ഉണ്ട് എല്ലാം ഇവിടെ. പിന്നെ സാമൂഹിക പ്രവർത്തകർ പ്രത്യേകിച്ച് നമ്മുടെ ദമാമിൻ്റെ ഒരു വലിയൊരു സമ്പത്താണ് നമ്മുടെ നാസ് വഖം എന്ന് പറയുന്നത്. അദ്ദേഹമാണ് അദ്ദേഹം ചെയ്ത ബോഡികൾക്ക് കയ്യും കണക്കുമില്ല എന്ന് പറയാം. നാസ്വക്കത്തിൻ്റെ കെയർഓഫിൽ നമ്മളെപ്പോലെ മലയാളികൾ മാത്രമല്ല, ജയിലിൽ കിടക്കുന്നതും അജ്ഞാത മൃതയും അതുപോലെ ഒരുപാട് കേസുകളും അദ്ദേഹം വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ സ്വന്തം റിസ്കിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മളൊരു ഗുരുതുല്യനായ ഒരു വ്യക്തിയാണ്, ഇവിടുത്തെ സൗദിയിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് ഞാൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. ഒരുപാട് പ്രവർത്തകരുണ്ട്, ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്ത ഡെഡ് ബോഡീൻ്റെ വർക്ക് എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യയിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ്.
4: സന്ദർഭത്തിൽ ഞാൻ പറയാം, ഞങ്ങൾ നാസ്വക്കത്തെ പി സി റേഡിയോയിൽ ക്ഷണിച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണമാണ് ഈ ഒരു പ്രോഗ്രാമിന് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല, കുറേ മുന്നേ ക്ഷണിച്ചതായിരുന്നു. ഇനി നമ്മൾ മരണത്തിൽ പല വളരെ റെയർ കേസിലെങ്കിലും സൗദി അറേബ്യയിൽ ആത്മഹത്യ ചെയ്യുന്നവരെ കാണാറുണ്ട്. അങ്ങനെ ആത്മഹത്യ മരണങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് നിയമത്തിൻ്റെ ഒരുപാട് കുരുക്കുകളുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ?
5: ആത്മഹത്യ കഴിഞ്ഞ ഈ റേഡിയോയിലൂടെ എനിക്ക് ഒരു ചെറിയൊരു ഉപദേശം പോലെ പറയാനുള്ളത്, എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അത് തരണം ചെയ്യുക, അത് ഏത് മതക്കാരായിക്കോട്ടെ, ഒരിക്കലും ആത്മഹത്യക്ക് മുതിരരുതെന്നാണ് എനിക്കൊന്ന് പറയാനുള്ളത്. അത് നിമിഷ നേരങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരസ്പരം കൈമാറിയാൽ തന്നെ സൗഹൃദങ്ങൾ കൂടെ തന്നെ ഒരുപാട് മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ചെറിയ കൗൺസിലിങ്ങിൻ്റെ കുറവൊക്കെ ഉണ്ട് ഇവർക്ക്. ചെറിയ നാട്ടിലുള്ള പ്രവാസി ബന്ധുക്കൾ പോലും ഈ ആത്മഹത്യക്ക് ഒരു കാരണക്കാരനാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രവാസികൾ ഈയിടെ അടുത്ത കാലങ്ങളിൽ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ്. ഒന്ന് മുഖ്യമായിട്ട് നമ്മുടെ ആർഭാട ജീവിതവും സാമ്പത്തികമാണ് ഇതിൽ മുഖ്യ വില്ലൻ. ഇതിൽ നമുക്ക് പറയാനുള്ള ചില, ആത്മഹത്യ ചെയ്താൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. മറ്റുള്ള കാര്യങ്ങൾ ഓരോ മതത്തിൽപ്പെട്ട ഓരോ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതവിടെ കിടക്കട്ടെ. എനിക്ക് ഈ വിഷയം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട് നാട്ടിൽ ബന്ധുക്കൾ, അതായത് ഭാര്യ, അമ്മ, അച്ഛൻ, കുട്ടികളെന്നൊക്കെ. ഇവർക്ക് ഈ ബോഡി അവിടെ കിട്ടുമ്പോഴത്തേക്ക് ഏതാണ്ട് 45 ദിവസം ഈ ഫോറൻസിക് റിപ്പോർട്ട് ചെയ്ത് ഏത് ആത്മഹത്യയായിക്കോട്ടെ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി ആരിടപെട്ട് കഴിഞ്ഞാലും ഇവിടുന്ന് വിട്ടുതരില്ല. അത് ഇവിടുത്തെ ഒരു നിയമത്തിൻ്റെ ഒരു നിർബന്ധമാണത്. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം കൂടാതെ വിട്ടുകിടില്ല. ഈ ഫോറൻസിക് ലാബ് റിപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 40-45 ദിവസമാകും ആ ബോഡി പോകാനും. ആ 45 ദിവസം ഒരാൾ മോർച്ചറിയിൽ കിടക്കുക എന്ന് പറയുന്നത് ആ മനുഷ്യൻ വികൃതനാകുകയാണ്. സ്വന്തം ഭാര്യക്കൊന്ന് അവസാനമായി ചുംബിക്കാൻ പോലും സാധിക്കാത്തൊരു അവസ്ഥയാണത്. വലിയ ദയനീയമാണത്. കാരണം നമ്മൾ നിരവധി കണ്ട ഇതുകൊണ്ട്, മനസ്സിൻ്റെ പ്രയാസം കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനത്തെ ഒരു റേഡിയോയിലൂടെ ഇങ്ങനൊരു വിഷയം പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ സ്വന്തത്തെക്കുറിച്ചല്ല, ആ നാട്ടിലുള്ള ബന്ധുക്കളെക്കുറിച്ചെങ്കിലും ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് ഇതിലൂടെ നമ്മൾ ഒന്ന് ചെറിയ ഒരു ഉണർത്താനുള്ളത്.
4: വളരെ നല്ല ഒരു ഉപദേശമാണ്. ആത്മഹത്യ വളരെയൊരു വലിയൊരു തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ആണെങ്കിലും ഇവിടെ നമ്മൾ ചില ആത്മഹത്യകൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഈ ഒരു അവസരത്തിൽ ആ നിയമ കുരുക്കുകൾ കുറച്ചധികമാണെന്ന് നമുക്കറിയാമല്ലോ. എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടത്? എന്താണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
5: എംബാമിനെ പറ്റി പലർക്കും ഒരു ചെറിയ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. അതൊക്കെ എവിടെയൊക്കെയോ തട്ടിമുട്ടൊക്കെ മുറിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ചെറിയ ധാരണയൊക്കെ ഉണ്ട്. സത്യത്തിൽ എംബാം ചെയ്യുന്നത് വളരെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ അവരുടെ കുടൽ നീക്കം ചെയ്യുന്നുണ്ട്. അവിടെ ഒരുതരം ഒരു ഇറച്ചപ്പൊടി ഒരു പൊടി നിറയ്ക്കുകയാണത്. കാരണം അത് വയറ് വീർത്ത് പൊട്ടാതിരിക്കാൻ വേണ്ടി. വേറൊന്നും ചെയ്യുന്നില്ല. അവിടെ ചെറിയൊരു ഇത് കട്ട് ചെയ്തിട്ട് അതെടുത്ത് കളയും. ഈ അഴുക്ക് മാത്രം എടുത്ത് ഒഴിവാക്കിയിട്ട് കുടൽ ഇതെടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എംബം ചെയ്യുന്നത് വെച്ചാൽ സാധാരണ നമ്മൾ ബോക്സ് അറിയാലോ, അതിലേക്ക് ഇതിൻ്റെ മരുന്നുകളും തയ്യാറാക്കി ആദ്യം ബോഡി അതിലേക്ക് വെക്കുന്നു. ഇതിൽ മരുന്നുകൾ തളിച്ച് അത് സിബിട്ട് കവർ ചെയ്തോട് കൂടിയിട്ട് വളരെ ലളിതമായിട്ടുള്ള പരിപാടികളാണത്. പക്ഷെ അതിന് ഗൗരവമുണ്ട്, ആ മരുന്നുകൾക്കെല്ലാമുള്ള പ്രാധാന്യമുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ ലളിതം തന്നെയാണത്. അതാണ് എംബം ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ബോക്സിലേക്ക് ആളെ മാറ്റുന്നത് മാത്രം, അത് അടച്ചുറപ്പുള്ള ബോക്സ് ആയിരിക്കും, വളരെ സേഫ്റ്റി ആയിരിക്കും അത്.
4: ഇനി പണ്ട് വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്, അതായത് കുറേ കാലം പഴക്കം ചെന്ന ബോഡി അത് മാറി ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ശരിയായ ബന്ധുക്കൾ ഇവിടെ ഇല്ല, നിങ്ങളെ പോലെ ആളുകളാണല്ലോ അത് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ഇത് ഉറപ്പുവരുത്തുന്നത്?
5: അതിലേക്ക് വരാം. അതായത് ഈ മരിച്ച ആളുകളെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് അവർക്ക് ടാഗ് ഫിറ്റ് ചെയ്യുന്നുണ്ട് കയ്യിൽ. നല്ല ഒരു പ്രിന്റാണത്, അത് ദ്രവിച്ചൊന്നും പോകില്ല. അതിൽ ഈ ഐ ഡി, ഇതിൽ അയാളെ വ്യക്തമായ ഐ ഡി അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഐ ഡി നമ്പറും അയാളുടെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇപ്പം ഇനി ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാലും ആ രേഖ അവിടെ കിടക്കുന്നുണ്ടാവും. ഇപ്പം ഇപ്പം ഇവിടെ കണക്ക് 2 മാസത്തിൽ കൂടുതൽ ബോഡി വെക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഫൈൻ ഈടാക്കുന്നുണ്ട് ഇപ്പോഴും, കാരണം ചില ആളുകൾ കാലതാമസം സംഭവിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറെ പ്രയാസങ്ങളൊന്നുമില്ല. പിന്നീട് മുഖം ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് അസാധ്യമാണ്. കാരണം ഈ മരിച്ച ആളുകൾ ഈ മോർച്ചറി കിടക്കുന്നതോടെ അവരുടെ കണ്ണുകളൊക്കെ കുഴിഞ്ഞ് മുഖമൊക്കെ ഒരു വികൃത രൂപത്തിലേക്ക് മാറുന്നുണ്ട്. കളറ് മാറും. പിന്നെ ആള് നമ്മൾ കണ്ടതിലൊക്കെ 1000 അടങ്ങെന്ന് പറയാം, മടങ്ങ് ഒരു വ്യത്യാസത്തിലാണ് ഈ ബോഡി നമുക്ക് പിന്നെ കാണാൻ. ഒരു എത്രയോ എനിക്ക് അറിയാം, അനുഭവത്തിൽ തന്നെ ഉണ്ട്. നേപ്പാൾ സ്വദേശി സ്വന്തം അനുജനല്ല എന്ന് പറഞ്ഞതുപോലുണ്ട്. അവസാനം പറഞ്ഞെന്നാൽ ബോഡി വിട്ടിരുന്നില്ല, നമുക്കിത് കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് ഇയാൾ സംഭവിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ അയാൾ കാണുന്നത്, സഹോദരനെ കാണുന്നത് വെളുത്ത് സുന്ദരനായ ഒരു മനുഷ്യനാണ്. പക്ഷെ അത് ചെറിയ ഈ സ്പോൺസർ ലഭിക്കാത്തതും ഈ പാസ്പോർട്ട് ഉറവും അങ്ങനെ ഒരുപാട് കാല പ്രശ്നങ്ങൾ വന്നിട്ട് കാലതാമസം 2 മാസത്തിൻ്റെ മുകളിൽ മോർച്ചറി കിടന്നു. അപ്പോൾ ആ ബോഡി സഹോദരൻ പറയുന്നത് ഇതെൻ്റെ സഹോദരനല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടപെട്ടൊരു വിഷയമാണ് നേരിട്ട് കാണുന്നത്. അതുപോലത്തെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
4: ഇനി നമുക്ക് അറിയാം, സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാതെ അമുസ്ലിങ്ങളെല്ലാം ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഒരു അമുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ബോഡി ഇവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുപോവാം. ഇൻ കേസ് അവർ ബോഡി കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ അങ്ങനെയുള്ള ബോഡികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്?
5: ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു വളരെ ഉപകാരപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഈ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഇവിടെ. തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില ഒരു സൗദി അറേബ്യയെ പറ്റി ഒരു മോശമായിട്ടൊരു ചിത്രം ആളുകളെ മുമ്പിൽ എത്തിക്കാന്നുള്ളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്.
4: നിഗൂഢ
5: ഒരു ഒരു ചില ശക്തികൾ അതിൻ്റെ പിന്നെ, അത് ഇവിടെ നിന്ന് ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, പുറത്തുള്ള ശക്തികളുമുണ്ട്. അവർക്കൊക്കെ എങ്ങനെയെങ്കിലും സൗദി അറേബ്യനെ മോശമാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അവർക്ക് വേറെ ഇതൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ, അവൻ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നൊന്നും ഒരു നോട്ടമില്ല. അവർ പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോവുക, മറവാടുക എന്ന് പറയുന്നത്. അവരുടെ ഭാഗത്ത് കിട്ടുന്ന ഈ ഉണ്ടല്ലോ നോൺ മുസ്ലിംസിനെ സംബന്ധിച്ചിട്ട് അവർക്ക് അപൂർവം ആളുകളെ ഇവിടെ നമ്മൾ മറവാടേണ്ടി വരുന്നുള്ളൂ. അൽഖർജ് ഭാഗത്ത് അവർക്ക് ഒരു നോൺ മുസ്ലിംസിന് തന്നെ ഒരു എന്താണ് ശ്മശാനം തന്നെ ഉണ്ട്. പിന്നെ നജറാൻ ഭാഗത്തുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് സൗദിയിൽ. മൂന്ന് ഭാഗത്ത് തന്നെ, മൂന്നോ നാലോ ഭാഗത്ത് ഈ നോൺ മുസ്ലിംസ് തന്നെയായിട്ട് ഈ ശ്മശാനം പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുണ്ട്. കെട്ടറപ്പുള്ള, അതായത് ചുറ്റുമതിലൊക്കെയുള്ള, വളരെ സജ്ജീകരിച്ച, അതായത് നമ്മൾക്ക് സാധാരണ ഒരു മുസ്ലിംസിന് എങ്ങനെയാണോ കൊടുക്കുന്നത് അതേ ശ്മശാനം തന്നെ അവിടെയും അവർക്കും കൊടുത്തിട്ടുണ്ട്. അതിലൊരു യാതൊരു വേർതിരിവില്ല. അത് നമ്മളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് അത് തറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അവർക്ക് യാതൊരുവിധ അവഗണനയും ഇവിടെ ഇല്ല.
4: ഷാജി സാർ, നമ്മുടെ എയർ ടൈമിന്റെ സമയം ഏകദേശം കഴിയാറായി എങ്കിലും ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇവിടെ സംഭവിച്ച ഒരു മരണം, അതായത് കാര്യമായ രേഖകളില്ലാതെ സംഭവിച്ച ഒരു മരണം, അതില് താങ്കളുടെ അനുഭവത്തിൽ എന്തെങ്കിലും ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്
5: പറയാം. പേരും നാടൊന്നും പറയുന്നില്ല, കാരണം അത് അവരുടെ ബന്ധുക്കൾക്കത് പ്രയാസം തോന്നിയാൽ. നാട്ടിൽ ജപ്തി ഭീഷണി വന്ന് കഴിയുന്ന ഒരു വ്യക്തി, ഇവിടെ ഹുറൂബ് അതായത് സ്പോൺസറിൽ നിന്ന് വിളിച്ചോടിയ ഒരു ആള് ഇവിടെ ടോയ്ലറ്റിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. പക്ഷെ അതിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ സംയോജനമായ ഇടപെടൽ മൂലം ആ ബോഡി എൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്. അത് പിന്നെ അവരുടെ ഭാര്യയുടെ നിർബന്ധപ്രകാരം, കാരണം ഇവിടുത്തെ രേഖകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കുഴഞ്ഞു മറിയേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. അയാളുടെ രേഖ ശരിയാക്കാൻ വേണ്ടി അവസാനം അദ്ദേഹത്തിൻ്റെ പഴയ ഫ്ളാറ്റിൽ നിന്ന് പാസ്പോർട്ട് ലഭിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി എൻ്റെ ഓതറൈസോട് കൂടി തന്നെ ഞാനിവിടെ മറവാടിയിട്ടുണ്ട്. അതൊക്കെ ഒരു വേദന എന്നും മനസ്സിൽ ഓർമ്മയിലുണ്ടാവുന്ന മരണങ്ങളാണ്.
4: ഷാജി സാറിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ പീസ് റേഡിയോയിൽ വരാനും നമ്മോട് ഈ വിവരങ്ങൾ കൈമാറാനും കാണിച്ച ഈ മനസ്സിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മുസ്തമാഷേ, ചില വിഷയങ്ങൾ അറിവില്ലാത്തത് കൊണ്ട് കുറേ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. ആ ഒരു വിഷയം നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടെങ്കിൽ കുറേ സമയലാഭം, കുറേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഊരവേദന നേരത്തെ ചികിത്സിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ, നമുക്ക് അതിന് നിങ്ങൾക്ക് ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും, സാമ്പത്തിക നഷ്ടം നിങ്ങൾക്കുമല്ല പൊതുവേ നമുക്ക് പലർക്കും സംഭവിക്കും. അതിനുള്ള ഒരു പരിഹാരമാണെന്ത്, പൊതുവേ നമ്മളെ ഈ പിന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പൊതു വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജനക്ഷേമം. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫിൽ ഇത്തരം മരണങ്ങൾ അള്ളാഹു തആല നമുക്കൊക്കെ ദീർഘായുസ് നൽകുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ എന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപകട മരണങ്ങൾ എന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഗൾഫിൽ പ്രവാസി മരിച്ചാൽ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ഒരു നെട്ടോട്ടേക്കാരും, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ കെ എം സി സി പോലെയുള്ള സംഘടനകളുള്ളത് കൊണ്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. വളരെ ഒരു വിഷയത്തിന് ചെന്നാൽ, ഇപ്പോൾ നമ്മളെ ഹനീഫ് കണ്ടല്ലോ, ഉമ്രക്ക് പോയപ്പോൾ ഒരാൾ മരിച്ചു പറഞ്ഞു. അപ്പോൾ ഉമ്രേൻ്റെ ഇടയിലാണ്. അപ്പോൾ മൂപ്പര് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു അവിടെ കെ എം സി സിൻ്റെ കെയറോഫിൽ ചെയ്യാൻ അവരുടെ. അപ്പോൾ പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലുമായി ബന്ധം. നമ്മളെ നാട്ടിലത്തെ സിസ്റ്റം അല്ല അവിടെ. പിന്നെ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ജനക്ഷേമ പ്രോഗ്രാം എന്താണ് ഉപകാരപ്പെടുന്നതാണ്. അത് നമുക്ക് പിന്നെ ഇതിൻ്റെ റിവൈൻഡ് ലിങ്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കാവുന്നതുമാണ്. ഇത് പിന്നെ യൂട്യൂബ് ചാനൽ കാണാവുന്നതുമാണ്. ഓക്കെ,
1: അപ്പോൾ റേഡിയോ വൈബ്സിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് ജനക്ഷേമമായിട്ടും മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾക്കുമൊക്കെ വലിയ ആശ്വാസം പകർന്നു നൽകുന്ന പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുമ്പോൾ
6: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്തുപോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
9: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
10: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
8: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
1: ഇനി വളരെ സുപ്രധാനമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു, സ്നേഹക്കൂട്.
2: സ്നേഹക്കൂടിൽ ഇന്ന് എന്നത്തെയും പോലെ ആരായിരിക്കും?
1: ഹാരിസ് ബിൻ സലീം ആൻഡ് താജുദ്ദീൻ സ്വലാഹി.
2: ഓക്കെ. കളിയല്ലേ വിവാഹം,
1: യെസ്
2: എന്ന വിഷയത്തിലാണ് ഇന്ന് ഗൗരവമായ ചില ചർച്ചകൾ നടക്കുന്നത്. നമുക്ക് കേൾക്കാം.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഏറെ സാമൂഹ്യ പ്രസക്തിയുള്ള മറ്റൊരു വിഷയത്തെ സംബന്ധിച്ചാണ്. പലപ്പോഴും നമ്മുടെ പുതിയ കാലത്ത് ഏത് വിഷയത്തോടും ഒരു ഗൗരവഭാവം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തുടർച്ചയായി സ്വന്തം ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇണയുടെ കൂടെയുള്ള ജീവിതവും അവർക്ക് നൽകേണ്ട പരിരക്ഷയും അവർക്ക് നൽകേണ്ട സൂക്ഷ്മമായ ശ്രദ്ധയും ഒന്നും നൽകപ്പെടാതിരിക്കുകയും തൊഴിലുമില്ല, കൂലിയുമില്ല, ജോലിയുമില്ല, അങ്ങനെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇയാളെ വിവാഹം കഴിച്ചതുകൊണ്ട് ഒരു കുടുംബിനി, ഒരു പെൺകുട്ടി, ഒരു ഇണ അങ്ങനെ കരഞ്ഞു തീരുന്ന ഒരു സാഹചര്യം നമുക്കിടയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒന്നിലും ഒരു സീരിയസ്നെസ് കാണിക്കാത്ത ഭർത്താവ് എന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കളിയല്ല വിവാഹം എന്ന ടൈറ്റിൽ നിന്നുകൊണ്ടാണ്. അരിസ്ക, വ്യാപകമായ രീതിയിൽ തന്നെ ഉള്ളൊരു വിഷയമാണിത്. പലപ്പോഴും കുട്ടികൾ അവർ വിചാരിക്കുന്നൊരു വ്യക്തിയെ കിട്ടിയില്ല, ശ്രദ്ധ ലഭിക്കുന്നില്ല, പരിഗണന ലഭിക്കുന്നില്ല, ഒരു കെയറിങ് അല്ല, ഒരു സെൽഫ്

0: ക്കളും ഒരുപോലെ പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യമാണ്. വിവാഹം വിജയിക്കാതെ വരുമ്പോൾ അതൊരു പെൺകുട്ടിയെയോ അവളുടെ മാതാപിതാക്കളെയോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, രണ്ടുപേരെയും ബാധിക്കും എന്നുള്ളതാണ് സത്യത്തിൽ. എന്തുകൊണ്ടാണ് പുതിയ തലമുറയിൽ ഇത്തരം ഭർത്താക്കന്മാരുടെ എണ്ണം കൂടി വരുന്നത്, എന്താണതിൻ്റെ കാരണമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഒരു ഉത്തരവാദിത്തങ്ങളും അറിയാതെ ജീവിതത്തിലെല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രൂപമാണെന്ന് കുട്ടികളെ പൊതുവെയുള്ളത്. അപ്പം അതങ്ങനെ തന്നെ അവർക്ക് ഡിഗ്രി വാങ്ങിക്കൊടുത്ത പോലെ, അവർക്ക് പലതും ചെയ്തു കൊടുത്ത പോലെ തന്നെ അവനുടെ മഹറും എല്ലാ സംഗതികളും മാതാപിതാക്കൾ തന്നെ കണ്ടെത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുക, അവൻ്റെ ഭാര്യയെയും അവർ സംരക്ഷിക്കുക, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ഒരു ഉത്തരവാദിത്തത്തിൻ്റെ തൻ്റെ ഭർത്താവ് തൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കുന്നു എന്നുള്ള തോന്നലിനെ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. അതോടുകൂടെ തന്നെ അവൾ വിവാഹത്തിൽ നിരാശപ്പെട്ടു പോണ ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, വിവാഹം ആവശ്യമില്ലാത്ത ചിലർ വിവാഹം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലൈംഗിക വൈകൃതങ്ങളൊക്കെ ഉള്ള പല ആളുകളുണ്ടാകും, അവർക്കൊന്നൊരു ഭാര്യ എന്താവില്ല, ആവശ്യമായി വരൂല. പക്ഷെ അവർ വിവാഹം കഴിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യില്ല, ഒരു വൈഫ് എന്നുള്ള നിലക്ക് ഇവളെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇവൾക്കൊരിക്കലും ഒരു ഭർത്താവുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ 30 വർഷമായി ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കണതാണ്. അപ്പോൾ അവർ പറയണത് അയാൾ ഹോമോസെക്സിൻ്റെ ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാർ ചാറ്റ് ചെയ്യണ പോലെ തന്നെ ധാരാളം ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, ചാറ്റ് ചെയ്യുക. അപ്പോൾ അവർ പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ചിത്രങ്ങൾ, ഫോട്ടോകൾ, ഇതൊക്കെയാണ് അയാളുടെ ഇതിൽ മുഴുവൻ നിറഞ്ഞു നിറക്കുന്നത്. അപ്പോൾ അയാൾക്കൊരു ഭാര്യ ആവശ്യമില്ല, പക്ഷെ അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ സ്ത്രീ എന്ത് ചെയ്യാണ്, കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ കാണുന്നു. ഇങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളെ കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. ഇപ്പം ഇതിൽ എല്ലാം നമ്മൾ സൂക്ഷിച്ചത് കൊണ്ട് 100% നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാകുമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ഇതിൻ്റെ അന്വേഷണങ്ങളിൽ ചില കാര്യങ്ങൾ പറയും. ഈ അന്വേഷണങ്ങളിൽ എന്താ വെച്ചാൽ പലപ്പോഴും എന്ത് ചെയ്യുന്നവരോ, യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ആരും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. അവന് ജോലിയില്ല, അല്ലെങ്കിൽ അവന് അവർ പക്വതയില്ലാത്ത ഒരു കാര്യബോധമില്ലാത്ത ഒരാളാണ് എന്നൊക്കെ അന്വേഷിച്ച് മനസ്സിലായാൽ വിവാഹങ്ങൾ നടക്കില്ല. അപ്പോൾ ഇവരൊക്കെ അന്വേഷിക്കുമ്പോൾ ധാരാളം വിവാഹങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യില്ല, നടക്കാതെ പോകും. അവസാനം പല ആളുകളും എന്ത് ചെയ്യും വിചാരിച്ചാൽ കളവ് പറഞ്ഞ് അവർ വളരെ ദീനിയായ നല്ല ആളുകളാന്ന് പറയും, അവർ ചെയ്യാത്ത കോഴ്സുകൾ പറഞ്ഞ് അവരെ പ്രായം മാറ്റി പറഞ്ഞ് അങ്ങനെ പലതും, എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യാണ്, തെറ്റായി പറഞ്ഞുകൊണ്ട്. കാരണം വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി അകപ്പെട്ടല്ലോ, പിന്നെ അവൾ നിന്ന് പോയിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള ചില ശ്രമങ്ങളാണ് പലപ്പോഴും എന്താകുന്നത്, ഇത്തരം വിവാഹങ്ങളായിട്ട് കലാശിക്കുന്നത്. പക്ഷെ കുറേയൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കൊരു ഒരു അന്വേഷണം വരുമ്പോൾ ആ പയ്യൻ്റെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒന്ന് വെറുതെ ചെക്ക് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടും. ഇന്നൊരാളെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ഇത് അങ്ങനെ ഒരു അന്വേഷണം നമ്മൾ നടത്തി കഴിയുമ്പോൾ, ഒരു പക്ഷെ നമ്മൾ നല്ലൊരു ദീനി കുടുംബത്തിൽ നിന്ന് ഒരു പയ്യനാകുമ്പോൾ ദീൻ ഉണ്ടാവും നമ്മൾ വിചാരിക്കുകയാണ്, പക്ഷെ അവനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പേഴ്സണലായിട്ട് നമ്മൾ അവനെ ചെക്ക് ചെയ്യണില്ല. ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി അവർ പറയും, അല്ലെങ്കിൽ ഒരു ഡിഗ്രി അവർ പറയും, അത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ തൽക്കാലം ആര് പരീക്ഷ എഴുതിയാലും കിട്ടുന്ന ചില ഡിഗ്രികളുണ്ട്, അതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊന്നൊരു ജോലി സാധ്യത എവിടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്താണ് കബളിപ്പിക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ അന്വേഷിക്കാതെ പോകുന്നതോ ആയ കാര്യങ്ങളുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ ഫൽഫുർബിദാത്തിനല്ല, ദീനിനല്ലേ മുൻഗണന, അപ്പോൾ അയാൾ ഇന്നൊരു സംഘടനയുടെ ഭാരവാഹിയാണ്, അല്ലെങ്കിൽ വേഷത്തിൽ അദ്ദേഹം ഒരു ഇസ്ലാമിക ഷിആറുകൾ പാലിക്കുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ ചില പോയിന്റുകളിൽ മാത്രം വഞ്ചിതരായി പോകുന്ന ആളുകളുണ്ട്. അവിടെ ദീനഹു വഹുലുഖഹു എന്ന് പറയുന്നത്
1: രണ്ടും രണ്ടായി തന്നെ
0: പറയണതുകൊണ്ട് എന്തായിരുന്നാലും അവരുടെ സുഹൃത്തുക്കളോടും നാട്ടിലൊക്കെ എന്ത് ചെയ്യണം, ശരിക്കും അന്വേഷിച്ചുകൊണ്ട്. അത് വിവാഹത്തിൻ്റെ ഒരു പ്രധാന കാര്യമല്ലോ, ഒരു ജീവിതമാണല്ലോ, അത് അന്വേഷിച്ച് തന്നെ എന്ത് ചെയ്യണം, ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പരിധിവരെ സുരക്ഷിതം.
1: നല്ല പ്രാർത്ഥനയും നല്ല സൂക്ഷ്മമായ അന്വേഷണങ്ങളും, ധൃതിയില്ലാതെ അന്വേഷിക്കുക അല്ലേ. ഒരു ചില ആളുകളൊക്കെ ഒരു ഗൾഫിൽ നിന്ന് ഒരു 4 ദിവസത്തിന് വരും, ഇങ്ങനത്തെ ചില സമ്മർദ്ദങ്ങൾ പോയിന്റിലിട്ടിട്ടായിരിക്കും പലപ്പോഴും അന്വേഷിക്കുക. അപ്പം ഒരു കുട്ടിയുടെ ഒരു രണ്ടു ലോകത്തെയും ജീവിതമാണ് ഒരാളെ ഏൽപ്പിക്കുന്നത്.

0: ഉള്ള ബോധ്യത്തോടു കൂടെ കുറച്ച് സമയമെടുത്ത് ശ്രദ്ധിച്ച് ചെയ്യുക എന്നൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. ഇനി ഇതിൻ്റെ ഒരു വിഷയം, ഇങ്ങനെ ഒരു ബോധ്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധ അല്ലാത്ത സീരിയസ് അല്ലാത്ത ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് എടുക്കുന്ന ഒരു കുട്ടി അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളുണ്ടല്ലോ. ആ പ്രത്യാഘാതങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായും പാരൻസിന് കണ്ണു തുറക്കാനുള്ള കാരണങ്ങളാകും തോന്നുന്നുണ്ട്.
1: ഒന്നാമത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു വിവാഹം കഴിയുന്ന ഒരു പെൺകുട്ടി എപ്പോഴും തൻ്റെ എല്ലാ കാര്യങ്ങളും ഭർത്താവ് നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുക. അപ്പോൾ അയാളിൽ നിന്നൊരു പരിഗണനയോ അയാളിൽ നിന്ന് എന്ത് ചെയ്യാണ് ഇവൾക്കുള്ള ചിലവുകളോ കാര്യങ്ങളോ ഒക്കെ കിട്ടാതെ വരുമ്പോഴും അവൾ വല്ലാതെ മാനസികമായ വിഷമത്തിലകപ്പെട്ടു. അതുകൊണ്ടാണ് പല പെൺകുട്ടികളും ഡിപ്രഷനിലേക്ക് പോകുന്നത്. കാരണം അവർക്ക് അപ്പോഴും വീണ്ടും അവരുടെ മാതാപിതാക്കളെ ആശ്രയിക്കണം, ഒരിക്കലും അവർക്ക് ഇഷ്ടമല്ല പിന്നെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ്. മറ്റൊന്ന് എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹമാണല്ലോ ശരിക്കും ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ. അവിടെ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ, ഈ പയ്യനും ഒരു ജീവിതം കിട്ടാതെ പോവുകയാണ്, അതേപോലെ തന്നെ ഈ പെൺകുട്ടിക്കും ഒരു ജീവിതം കിട്ടാതെ പോവുകയാണ്. പലപ്പോഴും ഇതിൽ നമ്മൾ കാണുന്നൊരു വലിയ ദുരന്തം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ മേൽ പിന്നെ അവളുടെ ഉടമസ്ഥാവകാശവും അതേപോലെ തന്നെ അവളുടെ സംരക്ഷണ ചുമതലയും ഒരു രക്ഷകർത്തൃത്വമൊക്കെ അയാൾക്ക് കിട്ടുന്നത്, ആ ഒരു പവർ ഉണ്ടല്ലോ, അത് അയാൾക്ക് കിട്ടുന്നത് വബിമാ അംഫക്കും പിന്നെ അംവാലിക്കുന്നതാണ്. അയാളുടെ സമ്പത്ത് ചെലവഴിച്ചിട്ടാണല്ലോ. ഇപ്പം ഈ കയ്യിൽ പണമൊന്നും ഇല്ലാത്തവന് ഒരു വിലയും ഭാര്യമാർ കൽപ്പിക്കൂല. അപ്പോൾ ഇവരെന്താ ചെയ്യാച്ചാൽ, ഇവളുടെ മേലെ ഈ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഭർത്താവ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഭർത്താവിനനുസരിക്കണം, ഞാൻ ഭർത്താവാണ്, ഞാൻ പറയുന്നത് കേൾക്കണം, എന്നോട് എതിര് പറയാൻ പാടില്ല, എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ ചില ബേസുകളിൽ നിന്നിട്ട് എന്ത് ചെയ്യും, ഇവളെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ഈ ദ്രോഹങ്ങളിലൂടെയും ഈ വഴക്കിലൂടെയും പ്രശ്നങ്ങളിലൂടെയും അയാൾ ആഗ്രഹിക്കണം എന്താ വെച്ചാൽ, അയാൾക്കൊരു ഒരു ഭർത്താവ് എന്നുള്ളൊരു പദവി ഉണ്ടല്ലോ, അത് നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു മനഃശാസ്ത്രപരമായ ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, യാതൊന്നും ചെയ്യാത്ത ഒരുത്തൻ ഞാൻ ഭർത്താവാണെന്ന് പറഞ്ഞ് ചമയാൻ ശ്രമിക്കുമ്പോൾ ഉള്ള വിലയും കൂടെ അയാൾക്ക് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടാവുന്നത്. ഇതിൽ ഈ മക്കളും കൂടി ഉണ്ടെങ്കിലാണ് ഏറ്റവും വലിയ ദുരന്തം. മക്കളുണ്ടെങ്കിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവ് നിലക്ക് അവർ പല ആഗ്രഹങ്ങളുണ്ടല്ലോ, അവിടെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, പൊതുവെ അവരെന്ത് ചെയ്യും, ഈ ഉമ്മൻ്റെ പ്രയാസങ്ങൾ ഉമ്മൻ്റെ വിഷമങ്ങൾ ഈ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുകയും ഇവർ ക്രമേണ ഇയാളുടെ ഒരു ശത്രുവായി മാറുകയും ഭാവിയിൽ എന്താണ് ഒരു വലിയ ശത്രുവിനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ദുരന്തപൂർണമായിട്ടുള്ള വിവാഹങ്ങളുടെ അനന്തര ഫലങ്ങൾ. അതുകൊണ്ട് എപ്പോഴും ഒരു പുരുഷൻ എന്ത് ചെയ്യാണ്, മനിസ്തതാ മിൻകുമുൽ ബാഅത്ത് എന്ന് പറയണ്ടല്ലോ, ബാഅത്തുള്ളതിന് ശാരീരികമായ സാമ്പത്തികമായ ശേഷി എന്നും അല്ലെങ്കിൽ പിന്നെ വൈകാരികമായ ശേഷി എന്നും ഒക്കെ നമ്മൾ വ്യാഖ്യാനങ്ങൾ പറയുമ്പോഴും ആ ശേഷി ഒരു പ്രധാനമാണ്. അതൊരു വിവാഹത്തിലില്ലെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായും ഒരു കുടുംബം, ഒരു നല്ല സമാധാനമുള്ളൊരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ വിവാഹം കഴിഞ്ഞ പെൺകുട്ടിക്ക് ഒരു വിവാഹത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവാനുമൊക്കെ അത് വളരെ അനിവാര്യമായ കാര്യം.
0: ഇതിലിപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പൊതുവെ എൻ്റെ ഭർത്താവ് എങ്ങനെയാണ്, എൻ്റെ ഭാര്യ എങ്ങനെയാണെന്നൊക്കെയുള്ളൊരു ധാരണ കിട്ടുമല്ലോ. അപ്പോൾ ആ ധാരണ ഒരു അതിൻ്റെ ഒരു സൂചന, ഇതൊരു കുടുങ്ങാൻ പോവാണ്, പ്രയാസത്തിലാകാൻ പോവാണ് എന്നൊരു കുട്ടിക്ക് മനസ്സിലായാൽ അവിടെ ആ കുട്ടി ചെയ്യേണ്ട ഒരു ദൗത്യം എന്താണ്?
1: അവിടെ പലപ്പോഴും ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താ വെച്ചാൽ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ അവരങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവും. അപ്പോൾ അവർ ഒരു മദ്യപാനിയാണെന്ന് തോന്നിയാൽ പോലും അവരെന്താ പറയുക, പ്രതീക്ഷ ഉണ്ടാവും അവർക്ക്, എന്ത്
0: ശരിയാവും
1: ശരിയാവും. അങ്ങനെയാണ് ഈ 20-30 വർഷമൊക്കെ ഇവരെന്ത് ചെയ്യണത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും അവൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും, അത് വളരെ രഹസ്യമാക്കി വെച്ച് മാതാപിതാക്കളെ അറിയിക്കാതെ എൻ്റെ അഭിമാനം സംരക്ഷിച്ച് കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇവരൊന്നും മാറാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എനിക്കൊരു ലൈഫ് വേണം, അതിലൊരു നോ കോംപ്രമൈസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മനസ്ഥിതി യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികൾക്ക് വേണം. അപ്പോൾ മാറാൻ വല്ല സാധ്യതയും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ എത്രയും പെട്ടെന്ന് പരീക്ഷിച്ച് അറിയണം അയാൾ മാറുമോ മാറൂലേ എന്നുള്ളത്. അതിന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ അതിനെന്താ വെച്ചാൽ, ആദ്യം ഒന്ന് വാൺ ചെയ്യാം, ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയൂല എന്നാണ് തോന്നുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതുവരെയും എൻ്റെ പാരൻസിനൊന്നും അറിയിച്ചിട്ടില്ല, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ വിവാഹത്തിന് ശേഷം അനുഭവിക്കുന്നുണ്ട്, എന്റെ മിനിമം കാര്യങ്ങളെങ്കിലും നിങ്ങൾ തന്നെ നിർവഹിച്ച് തരണം, അതെനിക്ക് സാധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു സംരക്ഷണവും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ ഒരു ഭർത്താവിൻ്റെ ഒരു കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു തീരുമാനത്തിലേക്ക് പോകും. അപ്പോൾ ഇപ്പം ഞാൻ പാരൻസിനോട് സംസാരിക്കണില്ല, നിങ്ങളങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ നമുക്കങ്ങനെ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതറിയിക്കേണ്ടവരെ അറിയിച്ചൊരു പരിഹാരമുണ്ടാക്കും എന്ന് വളരെ ഗട്സോടുകൂടെ എന്ത് ചെയ്യണം, പറയണം. അത് പറയാൻ നമ്മൾ മടിക്കരുത്. പറയാൻ മടിക്കുമ്പോൾ എന്തായിരിക്കും വെച്ചാൽ, ഇവളിങ്ങനൊരു ടൈപ്പാണ്, അവളെ കുറച്ച് ഭീഷണിപ്പെടുത്തിയും കുറച്ച് പ്രലോഭിപ്പിച്ചും നാല് നുണ പറഞ്ഞുമൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു ധാരണയിലേക്ക് പുരുഷന്മാരെത്തുമ്പോഴാണ് പലപ്പോഴും ഈ സ്ത്രീകൾ ജീവിതകാലം മുഴുവനും അവർ കഷ്ടപ്പെടേണ്ടി വരുന്നത്. അങ്ങനെ അതാണല്ലോ എൻ്റെ ഇസ്ലാമിക പരിഹാരം. അത് പിന്നെ അവരറിയിക്കേണ്ടവരെ അറിയിച്ചൊരു പരിഹാരത്തിലേക്ക് നീങ്ങാണ് വേണ്ടത്. ഇതാണത് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ തർക്കിക്കുന്ന സമയത്ത് അയാളെ നമ്മൾ പിന്നെ മറുപടി പറഞ്ഞ നിങ്ങൾക്ക് ഒരു ജോലിയില്ലല്ലോ, തൊഴിലില്ലല്ലോ, നിങ്ങൾ വെറുതെ നടക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയണത് കൊണ്ട് അതൊരു അനുസരണക്കേടും ധിക്കാരവുമായിട്ടേ പറയുള്ളൂ. പക്ഷെ നമ്മൾ വളരെ ഇമോഷണലായി നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ കുട്ടികളുടെ വിഷമങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, അയാളിൽ നിന്നൊന്നും ഇങ്ങോട്ട് വരാതെ തന്നെ നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ അയാളോട് പറയുന്നൊരു രൂപം, അതും പല ആളുകളുടെയും മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ കാര്യങ്ങൾ അയാളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരാളുടെ മുമ്പിൽ അയാളെ എത്തിക്കാനെങ്കിലും കഴിയണം. നമുക്കൊരു അവൾക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷനും വിഷമങ്ങളൊക്കെ ഉണ്ട്, ഇപ്പം എനിക്കൊരു ചെറിയൊരു കൗൺസിലിംഗ് കിട്ടിയില്ലെങ്കിൽ ഞാൻ മാനസികമായി തളർന്നു പോകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികം അവൾക്കൊരു കൗൺസിലിംഗ് കിട്ടുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അയാളിലേക്ക് എത്തുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കൗൺസിലർ അയാളോട് സംസാരിക്കും. അപ്പോൾ ചിലപ്പോൾ അതൊരു ശാശ്വതമായ പരിഹാരങ്ങളിലേക്ക് നീങ്ങാൻ കാരണമുണ്ടാകും. ഇതിലേതെങ്കിലും ഒരു മാർഗത്തേക്ക് നീങ്ങാതെ ഇതെൻ്റെ ഒരു വിധിയാണെന്നും ഞാനിങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും അതൊക്കെ ഭാവിയിൽ പിന്നീട് ശരിയായിക്കോളും, അല്ലെങ്കിൽ കുട്ടികൾ വലുതാകുമ്പോൾ അവരെ സംരക്ഷണത്തിൽ ജീവിക്കാം എന്നൊക്കെയുള്ള വിദൂര പ്രതീക്ഷകളുമായി എന്താണ് നല്ലൊരു ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതിൽ അർത്ഥമില്ല എന്നാണ് മനസ്സിലാവുന്നത്.
0: അതെ. അപ്പോൾ അതിൽ പിന്നെ ഒരു ഒരു അഡീഷണൽ ഒരു ഇതുകൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ജീവിച്ച് തുടങ്ങിയവരെ കുറിച്ചല്ല ഞാൻ പറയണത്, നേരെ മറിച്ച് ജസ്റ്റ് കല്യാണത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ ഉത്തരം നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന കുട്ടികളെ, വിവാഹം കഴിഞ്ഞ് ജസ്റ്റ് ഒരു കുട്ടികളൊന്നും ആവാത്ത ആളുകളൊക്കെയാണ്. അപ്പോൾ അവരിങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇത് ഈ പ്രശ്നം അപഗ്രഥിക്കാവുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ പൂർണ്ണമായും അപഗ്രഥിച്ച് നല്ലൊരു കൗൺസിലറോട് കൃത്യമായി സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി പോകുന്ന ഒരു രൂപത്തേക്ക് പ്ലാൻ ചെയ്തൂടെ?
1: അവിടെ രണ്ട് വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ വിവാഹത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് അത്ര കറക്റ്റ് ആയിക്കോളന്നില്ല, മനസ്സിലായി? നമുക്ക് ഒരു ആളെ മനസ്സിലാക്കുന്നിടത്തൊക്കെ ചില പരിമിതികളിലായിരിക്കും. ഒരു നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ ഒരു ചെടി എന്ത് ചെയ്യാണ്, പറിച്ചെടുത്ത ശേഷം പിന്നെ നടുകയാണല്ലോ. അപ്പോൾ അതിന് വേര് പിടിക്കാൻ സമയമെടുക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന് ചില താമസങ്ങൾ, ആ താമസത്തെ നമ്മൾ ഇതായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. അതൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ തുടക്കത്തിൽ നമുക്ക് തെളിവുകൾ കിട്ടൂല. അപ്പോൾ ഇവളൊരാളെ മുന്നിൽ ഇവൾ എത്തുമ്പോൾ ഇയാളിങ്ങനെ ഒരു നിരുത്തരവാദപരമായി പെരുമാറുന്നവനാണ് എന്നതിന് എന്ത് വേണം, ചില സംഭവങ്ങളും ചില തെളിവുകളും എവിഡൻസുകളും വേണമല്ലോ. അതിപ്പോൾ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ, തുടക്കത്തിൽ കാണുമ്പോൾ വളരെ വൈകാതെ പരിഹരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇവൾക്ക് ചില ആശയക്കുഴപ്പങ്ങളുണ്ട്, ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യണം, ഒന്ന് അവൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. വിവാഹത്തിൻ്റെ തുടക്കത്തിൽ ഒരു പ്രീമെരിറ്റൽ കൗൺസിലിംഗ് ഒന്നും ഇല്ലാഞ്ഞിട്ടാവും. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം, വിവാഹത്തെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു, ചില കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, പാരൻസിന് വേണമെങ്കിൽ പറയാം, അറിയുകയാണെങ്കിൽ. അതല്ലെങ്കിൽ അവൾക്ക് സ്വയമേ പറയാം എന്ത് ഇതിനെപ്പറ്റി, അവൾക്ക് അത്ര പിടുത്തം കിട്ടണില്ലെങ്കിൽ നല്ലൊരു കൗൺസിലറെടുത്ത് പോയാൽ എന്ത് ചെയ്യും, അയാൾ ശരിക്കും ഇയാളെ കുറിച്ച് പഠിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞു കൊടുക്കും. അതിന് അയാളടുത്തേക്ക് എത്തിക്കുന്ന ഒരു പണിയൊന്നും തുടക്കത്തിൽ തന്നെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ, നമ്മൾ വീട്ടിൽ പോയി ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കൺഫ്യൂഷൻസൊക്കെ ഒന്ന് തീർന്നിട്ട് പോവാം എന്ന നിലക്കൊന്ന് പെൻഡിങ് നിർത്തിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലേക്കും വേണമെങ്കിൽ എത്തിക്കാം. ആ തുടക്കം തന്നെയാണ് നല്ലത്. പക്ഷെ തുടക്കത്തിൽ ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും ശ്രദ്ധിക്കുന്നത് തന്നെയാണ്.
0: വളരെ തുടക്കാവാതിരിക്കുക.
1: അതെ അതെ അതെ അതെ.
0: ഇതില് ഇപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ അനുഭവിക്കുന്നു,
1: അതെ,
0: അവളത് വീട്ടിൽ പറയുന്നു, അല്ലെങ്കിൽ വീട്ടുകാരറിയുന്നു. അപ്പോൾ പൊതുവേ നമ്മുടെ ആളുകളുടെ ഒരു പാരൻസിൻ്റെ ഒക്കെ രക്ഷിതാക്കളുടെ ഒരു പൊതുവെ പ്രതികരണം ക്ഷമിച്ച് അവിടെ നിൽക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു കുട്ടി ഇത്തരം ഒരു വിഷയം പറയുമ്പോൾ പാരൻസ് രക്ഷിതാക്കൾ എടുക്കേണ്ട സമീപനങ്ങൾ എന്താണ്?
1: അത് വളരെ പ്രധാനം. അങ്ങനെ ഒരു കുട്ടി പറയാന്ന് പറഞ്ഞാൽ അതിന് നല്ല കാരണങ്ങളുണ്ടാവും. കാരണം പെൺകുട്ടികൾ പൊതുവെ അത് പറയില്ല, രക്ഷിതാക്കൾ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അത് പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ മുന്നോട്ട് പോകും, ക്ഷമിക്ക്, ശരിയാവും, ശരി, ഇത് ശരിയായൊരു മറുപടിയല്ല. കാരണം അത് ചിലപ്പോൾ ആ കുട്ടിയെ വലിയ വിഷാദ രോഗങ്ങളിലേക്ക് നയിക്കാം. ചിലപ്പോൾ കുട്ടി സൂയിസൈഡ് ചെയ്യാം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഒരു പക്ഷേ ആ കുട്ടി ആ വീട്ടിൽ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ അപകടകരമായ അവസ്ഥ ഉണ്ടാവാം. കാരണം ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള അത്രയും വിശ്വാസമില്ലാത്ത പ്രവർത്തനങ്ങളെ കൊണ്ടായിരിക്കും പറയേണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവളുടെ ജീവൻ പോലും അവിടെ എന്താവില്ല, സുരക്ഷിതമാവില്ല. അപ്പോൾ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും തുടക്കത്തിൽ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ പാരൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാൻ അത്രയും പ്രശ്നമില്ലേ പറയുള്ളൂ. അപ്പോൾ പറഞ്ഞു എന്നുള്ളത് തന്നെ അവിടെ എന്തോ മേജർ പ്രോബ്ലം ഉണ്ടെന്നതിൻ്റെ തെളിവാണ്. അത് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാച്ചാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്തിനാ എടുക്കണം. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്, എന്താണ്, അത് കേൾക്കണം. അതിനൊന്നും മറുപടി പറയരുത്. മറുപടി പറയുമ്പോൾ ഇത് അംഗീകരിക്കാത്തവരോട് വിഷയങ്ങൾ പറയാൻ പൊതുവേ താല്പര്യം ഉണ്ടാവില്ല. ഏപ്പം എന്തെങ്കിലും അതിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെയെന്നൊക്കെ അമ്മ പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യില്ല, അവൾക്ക് പറയാൻ അവൾ അംഗീകരിക്കില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ പറയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടും നമ്മൾ കേൾക്കണം. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ പൊതുവേ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്ന്. അപ്പോൾ ചിലപ്പോൾ അവർ ഉള്ള കാരണങ്ങളാവില്ല പറയണത്, കാരണം അത് പറയാൻ മാത്രം അവർ പേടിക്കണ്ടായിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഊഹിക്കണം, ഇവരീ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. അത് സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം പല പെൺകുട്ടികളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഭർത്തൃ വീട്ടിൽ നിന്നുള്ള പല റിപ്പോർട്ടുകളും പാരൻസ് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടെ പരിഗണിക്കാത്തത് കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് കേട്ടു. പക്ഷേ പൊതുവേ എന്താണെന്ന് വിചാരിച്ചാൽ അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ അവൾക്കൊരു പ്രശ്നമില്ല എന്ന പാരൻസ് വേണത്. ഒരു പ്രശ്നമില്ലാതെ എന്ത് ചെയ്യൂല, അവൾ കൊല്ലപ്പെടൂലല്ലോ. അപ്പം ആ പ്രശ്നങ്ങൾ എന്താണെന്ന് അവളുടെ പാരൻസിന് അറിയില്ല എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ടും എന്തില്ല, അവളുടെ ഒരു പ്രശ്നം അവൾ പറയണില്ല. അപ്പം അവിടെ വളരെ സമാധാനവും സന്തോഷവുമാണെന്ന് മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ കുട്ടി നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഇത്രയും വലിയ പ്രശ്നങ്ങളിലായിരുന്നോ ജീവിച്ചിരുന്നത് എന്ന് ചിന്തിക്കണത്. അപ്പം അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളതാണ്
0: ഇത് പറഞ്ഞപ്പോൾ തോന്നിയതാണ്. ഇപ്പം സ്വന്തം ഇണയെ, ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഇണയെ കൊല്ലുക എന്നുള്ളൊരു പ്രതിഭാസം, അത് വെറൈറ്റി വഴികൾ ഉപയോഗിച്ച് പാമ്പിനെ കൊത്തിച്ചിട്ടും അല്ലാതെയൊക്കെ കൊല്ലുക എന്നുള്ളൊരു പ്രതിഭാസം ഇന്ന് ഭയങ്കര വ്യാപകമാണ്. അതും അത് ഭർത്താക്കന്മാരുടെ ഭാഗത്താണ് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. സ്ത്രീകൾ ചെയ്യണതൊക്കെ ഉണ്ട്, പക്ഷേ അത് പുതിയ കാലത്ത് അതൊരു പുതിയ ട്രെൻഡായി രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു
1: അല്ല, അതിൻ്റെ ഒരു കാരണം പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഉമ്മ വാപ്പ പെങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രക്തബന്ധങ്ങളല്ലേ, ഇത് വിവാഹബന്ധമാണ്. വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, വിവാഹത്തിലൂടെ മാത്രമാണ് ആ ബന്ധമുണ്ടാകുന്നത്. വിവാഹം വേർപെടുന്നതോടുകൂടെ നമ്മൾ അന്യരാണല്ലോ. അപ്പോൾ സത്യത്തിൽ ഈ ഔപചാരികമായ വിവാഹങ്ങൾ നടക്കുന്നുണ്ടാകും, പക്ഷെ മനസ്സുകൊണ്ട് അവരെന്തായിട്ടുണ്ടാവില്ല, സ്നേഹിക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ സ്നേഹിക്കണില്ലെങ്കിൽ, സ്നേഹിക്കുന്ന ഒരു ഭർത്താവിൻ്റെ അടുത്ത് എത്രമാത്രം ഒരു പെണ്ണ് സുരക്ഷിതയാണോ, അതേപോലെ തന്നെ സ്നേഹിക്കാത്ത ഒരു ഭർത്താവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ തീർത്തും അപകടാവസ്ഥയിലാണ്. അപ്പോൾ ആ സ്നേഹിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചത് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രധാനമായും അവർക്ക് അവിഹിത ബന്ധങ്ങളുണ്ടാവും.
0: യെസ്.
1: അതേപോലെ ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, വിവാഹം എന്ന അടിസ്ഥാനപരമായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹമോ ഇഷ്ടമോ ഇല്ലാത്ത കാരണങ്ങളോ കൊണ്ട് വിവാഹം കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഇവർക്ക് ഇവളൊരു ഭാരമായിരിക്കും. അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് എന്ത് ചെയ്യണത്, ഇവരെ നഷ്ടപ്പെടുത്താനും ഇവരെ കൊല ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ പെൺകുട്ടികൾക്കും ഉണ്ടാവണം, പാരൻസിനും ഉണ്ടാവണം. കാരണം ഈ കലഹങ്ങളുണ്ടായിക്കോട്ടെ, പക്ഷേ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇഷ്ടമില്ലെങ്കിൽ എന്താ, ഒരു ഇഷ്ടം മാത്രമാണ് അയാളെ ഇവളുടെ സംരക്ഷകനാക്കണത്. ഇഷ്ടമില്ലെങ്കിൽ ഒരന്യപുരുഷനേക്കാളും ഡേഞ്ചറാണ് ആര്?
0: ഭർത്താവ്.
1: അന്യപുരുഷന് വരണമെങ്കിൽ കുറെ പ്രയാസങ്ങളുണ്ട്. ഭർത്താവ് പറഞ്ഞ കൂടെ ഉറങ്ങുന്ന ആളല്ലേ. അതുകൊണ്ട് എന്താ വെച്ചാൽ വളരെ ഡേഞ്ചറാണ്. ഇതിനെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളും മാതാപിതാക്കളും അത്ര അത്ര ബോധവാന്മാരല്ല എന്നാണ് മനസ്സിലാവുക.
0: ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ശരിക്കും നമുക്കൊരു നല്ലൊരു വ്യക്തത കൊടുക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടു. ആ കല്യാണം കഴിക്കുന്ന വീട്ടിൽ അവൾക്ക് ആങ്ങളമാരുണ്ട്, വാപ്പുണ്ട്, ഉമ്മുണ്ട്, ഇത്താത്തമാരുണ്ട്, എല്ലാവരെ കുറിച്ചുമല്ല ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങിയ, ട്രാക്കിൽ ഓടിത്തുടങ്ങിയ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ നമ്മളെ പുതിയ കാലത്തെ സാഹചര്യത്തിൽ കുറേയധികം നിരീക്ഷണങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. വിവാഹവും ബന്ധങ്ങളൊക്കെ ആകെ വേറൊരു തലത്തിലേക്ക് മാറിയ കാലത്ത് അപ്പം ഏത് രീതിയിലുള്ള അന്വേഷണങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ശ്രദ്ധയാണ്, അല്ലെങ്കിൽ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ നിരീക്ഷണമാണ് ഈ പറയുന്ന അവളുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരടുത്തുനിന്ന് വരേണ്ടത്. ആ നിരീക്ഷണം അവരുടെ രണ്ടാളുടെയും പ്രൈവസിയെയോ അല്ലെങ്കിൽ ജീവിതത്തെയോ ബാധിച്ചുകൂടാ. എന്നാൽ അവളടുത്ത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലുള്ള നിരീക്ഷണമാണ്, അല്ലെങ്കിൽ അത് അവളുടെ ഉള്ളിൽ അവളത് ഒളിപ്പിച്ചു വെക്കും. പൊതുവെ 99% പെൺകുട്ടികളും പറയാതിരിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു ഇത്. അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ഗൈഡൻസാണ് കൊടുക്കാൻ പറ്റുക?
1: അതായത് നമുക്ക് അവരുടെ അവസ്ഥ ശരിക്കും മനസ്സിലാവുക എന്നുള്ളത് പ്രധാനമാണ്. എന്താണ് അവളുടെ പ്രോബ്ലം? അത് അവളുടെ ചില തെറ്റിദ്ധാരണകളാണോ അതോ യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് ശരിക്കും അറിയണം. അപ്പം അതിനെന്താന്ന് വിചാരിച്ചാൽ സാധാരണ ഏതൊരു മനുഷ്യനും അവന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ചില പെൺകുട്ടികൾക്ക് അവരുടെ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള വേറെ പെൺകുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ താത്തമാരുണ്ടാവും, ജ്യേഷ്ഠൻ്റെ ഭാര്യമാരുണ്ടാവും. അവളുമായിട്ട് ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാൾ എന്ത് ചെയ്യണം, വളരെ ഫ്രണ്ട്ലി എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് നമ്മൾ വീട്ടിലൊന്നും അറിയിക്കണ്ട, എന്തോ ഒരു മൂഡ് ഓഫ് ഞാൻ നിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, എന്താണ് നീ ഒന്ന് പറയേ എന്ന് പറയാം. ചിലതൊക്കെ ചിലപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞാൽ ശരിയാവും എന്ന് പറയാം. ചിലപ്പോൾ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരിക്കും. അതെന്ത് ചെയ്യാം, അവരോട് സംസാരിക്കണം. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ കൗൺസിലർമാർക്കുള്ളൊരു സൗകര്യം എന്താ വെച്ചാൽ അയാൾ പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണല്ലോ. അപ്പം അയാളോട് എന്ത് ചെയ്യാം, എന്തും പറയാലും. പിന്നെ കൗൺസിലിംഗ് വളരെ കോൺഫിഡൻഷ്യൽ അല്ലേ, അപ്പം അതുകൊണ്ട് അത് പുറത്തെവിടെയും അറിയില്ല. അപ്പം അങ്ങനത്തെ ആളുകളോടും ഈ കുട്ടികൾ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പല പെൺകുട്ടികളും അവരാരാണെന്ന് പറയാതെ ഇപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാരോട് വിളിക്കും. വിളിച്ചിട്ട് അവർ ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കുണ്ട്, എൻ്റെ വാപ്പിമ്മയൊന്നും അതറിയില്ല, ഹസ്ബൻഡ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്, അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പലപ്പോഴും എനിക്ക് മരിക്കാൻ തോന്നാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വിളിച്ചു. അവളെ ഭർത്താവ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, വളരെ നല്ല ആളാണ്, നല്ല ആളാണ്, സംരക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് എന്തിനീ പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ അവൾ പറഞ്ഞത് നമുക്ക് ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമല്ലേ, അപ്പോൾ അയാൾ വേറെ ആളുകളെ. അപ്പോൾ ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായി ഇപ്പോൾ ഞാൻ സൂയിസൈഡിന് ശ്രമിക്കുന്നു, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതൊന്നും അവളൊരിക്കലും അവളെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അവൾ പറയണേ എൻ്റെ പാരൻസിനെ അറിയില്ല, എൻ്റെ മാതാപിതാക്കൾ ആർക്കും അറിയില്ല. പക്ഷേ ഈ കക്ഷിക്ക് തന്നെ ഇവൾ ഈ സൂയിസൈഡ് ചെയ്യുമ്പോൾ പോലും ഇത്രയും സീരിയസ് ആയ ഒരു സംഗതിയാണ് എന്ന് എന്ത് ചെയ്യണില്ല,
0: തോന്നണില്ല,
1: അയാൾക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അങ്ങനത്തെ ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കും ഇതിൽ, അത് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് കാണുമ്പോൾ എന്താണ്, വളരെ സ്നേഹമുള്ള, വളരെ ദീനിയായ, വളരെ നല്ല ചുറ്റുപാടുള്ള ഒരാൾ, അപ്പോൾ അവൻ്റെ അടുത്ത് വളരെ ഹാപ്പിയായിട്ട് അവൾ പോകണു എന്നുള്ള ഏറ്റവും നിറഞ്ഞ ഒരു സന്ദേശമാണ് അവരുടെ മാതാപിതാക്കളുടെ. പക്ഷെ അവൾ അനുഭവിക്കുന്ന ഈ വ്യക്തിപരമായ വേദന എന്നുള്ളത് വളരെ വലുതല്ലേ. അപ്പം ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടാവാം, അത് പറയാവുന്നവരോട് പറയാൻ സമയം കൊടുത്തിട്ട് അത് അറിഞ്ഞിട്ട് വേണം അതിൻ്റെ മുന്നോട്ട് പോകാൻ.
0: ഇതിൽ പിന്നെ ഇതിലിപ്പം മറുവശത്ത് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ,
1: അതെ,
0: ഈ പ്രതി,
1: അതെ,
0: പ്രതിനോട് നമുക്ക് എന്താ പറയുള്ളത്?
1: എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവരൊന്നും ഇപ്പോൾ ഒരു ബോധപൂർവം ഒരു പെൺകുട്ടിനെ പ്രയാസപ്പെടുത്താനാണെന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായമല്ലേ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അവർ വളർന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറും അവരുടെ ഒരു തൊബിയത്തിൻ്റെ പ്രകൃതിയുടെ പ്രശ്നം ഇതുകൊണ്ടൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ സത്യത്തിൽ ഇവനെന്തില്ല, ലൈഫില്ലല്ലോ. ഇവളപ്പം ഇങ്ങനെ അവഗണിച്ച് ജീവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവർ ലൈഫുണ്ടോ? ഈ പിന്നെ എന്തെങ്കിലും അശ്ലീലങ്ങൾ കണ്ടും അല്ലെങ്കിൽ ഒരു പണിയില്ലാതെ നടന്നും ഈ പിന്നെ പിന്നെ ഓരോ വിനോദങ്ങളും കണ്ട് മ്യൂസിക്കും കേട്ട് മൊബൈലും നോക്കി നടക്കണോണ്ട് എന്താണുള്ളത്? അവനൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? അപ്പൊ സത്യത്തിൽ ഇതിൽ ഏറ്റവും അധികം ഗൗരവത്തിൽ ഇതിനെ കാണേണ്ടത് ആരാന്ന് വെച്ചാൽ ആണിന്റെ മാതാപിതാക്കളാണ്. ഇന്റെ മോൾക്കൊരു ഭാവി എന്നുള്ള നിലക്കാണ് ഈ പെണ്ണിന്റെ രക്ഷിതാക്കൾ ഇറങ്ങണേ. പക്ഷെ ആ ഒരു ബേജാറ് സത്യത്തിൽ ആർക്കില്ല? ഈ ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം.
0: ആൺകുട്ടിയാകുമ്പോൾ കുറച്ച് സേഫാണെന്ന് തോന്നലാണ്.
1: അത് ഒന്ന്, അതന്നെ, അവനെന്തേലും സംഭവിച്ചാൽ ഇനി വേറെ വിവാഹമാവാന്നുള്ള ഒരു ധൈര്യം. രണ്ടാമത്തെ എന്താന്ന് വിചാരിച്ചാൽ അവൻ്റെ അടുത്തുള്ള തകരാറുകൾ എന്ത് ചെയ്യില്ല, ഇവർ കുറേ കാലമായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ട് മാറാത്ത പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഇവൾക്കായിട്ടിത് മാറ്റാൻ കഴിയൂല എന്ന് തോന്നണോണ്ട് അവരെന്ത് ചെയ്യും? അവനിപ്പോ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള പ്രശ്നമല്ലോ അത്. വിവാഹം കഴിഞ്ഞ ശേഷമുള്ള പ്രയാസങ്ങൾ ഈ പെൺകുട്ടിക്കല്ലേ വന്നത്? ഇവന്റെ ഒരു പ്രകൃതിയാണത്, ഉത്തരവാദിത്തമില്ലാത്തൊരു ജീവിതം, എല്ലാ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പോവുക, മനസ്സിലായി, ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുക, വെറുതെ ഇങ്ങനെ ഹവയായി നടക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ മുമ്പേ ഉള്ള കാര്യമാണ്. അപ്പൊ അതെന്ത് ചെയ്യും, അവൻ്റെതാവൊന്നും മാറ്റാൻ കഴിയൂല. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് അവനെ ന്യായീകരിച്ചും പിന്തുണ കൊടുത്തും ഇവളെ എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്ത് നിർത്താനും ഇവളെ പേരിൽ വല്ല അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കി, അതാണ് പ്രശ്നം, അവൾക്ക് അവിടെ ഒരു പ്രേമമുണ്ട് അതുകൊണ്ടാണ് അവളിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവളെ എന്ത് ചെയ്യാണ് തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു വശമാണ് പലപ്പോഴും അവർ ശ്രദ്ധിക്കുക. കാരണം അവരിൽ മാറ്റത്തിൽ പ്രതീക്ഷയില്ലാത്തതുകൊണ്ട്. പക്ഷെ സത്യത്തിൽ എന്താ വെച്ചാൽ ഈ കക്ഷിയും അതിനുവേണ്ടി ശ്രമിക്കണം, അവൻ്റെ മാതാപിതാക്കളും അതിനുവേണ്ടി ശ്രമിക്കണം, അവരാണിതിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതെന്നാണ് തോന്നുന്നത്.
0: ഈ കഴിഞ്ഞൊരു ഒന്നൊന്നര മാസം മുമ്പ് നമുക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരാള്, അയാളുടെ രണ്ടാം വിവാഹം സംബന്ധിച്ച് ഒരിടത്ത് അന്വേഷിച്ചു എന്നുള്ള വിവരം കിട്ടി. അപ്പം നമുക്കായിട്ട് ബന്ധമുള്ളൊരു, അതായതുകൊണ്ട് എന്തുകൊണ്ട് അയാൾ കല്യാണം കഴിക്കുന്നു, അതിൻ്റെ റീസൺ പറയാൻ വേണ്ടി പറഞ്ഞു. പുണ്യാണോ, ത്യാഗമാണോ, അയാൾക്ക് ശാരീരിക ആവശ്യമാണോ, എന്താണ് അയാളുടെ പ്രശ്നം? അപ്പോൾ അയാളുടെ ഒരു, അയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഭാര്യ ഉണ്ടാവുള്ളൂ, ആദ്യ ഭാര്യ ഉണ്ടാകില്ല, ആ ഭാര്യ എന്ത് ചെയ്യും, ആ ഭാര്യനെ ഞാൻ ഒഴിവാക്കും. അപ്പോൾ ഈ വ്യക്തിനോട് സംസാരിച്ചപ്പോൾ അയാളുടെ പ്രശ്നം അയാൾക്ക് അയാളുടെ ഭാര്യയിൽ പൂർണ്ണത കിട്ടണില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാര്യനെ എങ്ങനെ ഒഴിവാക്കും? തൊലാക്ക് ചൊല്ലി ഒഴിവാക്കുമോ? ഇല്ല, അത് ഞാൻ അവഗണിച്ച് എന്ത് ചെയ്യും, അവസാനം അവൾ ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒഴിഞ്ഞു പോകണതിൻ്റെ സൂചനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തിന് ഒരു പക്ഷേ ഇങ്ങനത്തെയും ചില കാരണങ്ങൾ ഉണ്ടാവൂലേ? ഇവരുടെ മനസ്സിൽ ഇവളെ പറ്റിയിട്ടുള്ള കുറച്ച് കൺസേണുകൾ, ഇവളെ പറ്റിയിട്ടുള്ള ശരിയായതോ തെറ്റായതോ ആയ ചില കാരണങ്ങൾ ഉണ്ടാവൂലേ?
1: തീർച്ചയായും, തീർച്ചയായും. നമ്മൾ ആ വശങ്ങൾ കാണാതിരിക്കല്ല ചെയ്യണത്. യഥാർത്ഥത്തിൽ ഈ ഭർത്താവ് എന്ന് പറയുമ്പോൾ അയാളാണല്ലോ ഒരു കുടുംബനാഥൻ. അപ്പൊ ഇവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ആരാണ്? അയാളാണല്ലോ. അയാളിൽ നിന്ന് എസ്കേപ്പ് ആവല്ലോ വേണ്ടത്. ഈ പെൺകുട്ടികൾക്ക് പ്രശ്നം വരുമ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ ഇയാളെ നിർത്തിയിട്ട് വേണതൊക്കെ പരിഹരിക്കാൻ. അതാണല്ലോ അവരുടെ പ്രശ്നം. കല്യാണം കഴിഞ്ഞ മുന്നേ അവർക്ക് പ്രശ്നങ്ങളില്ലല്ലോ, ഒക്കെ പാരൻസ് ഡീൽ ചെയ്യൂലേ. ഇപ്പൊ ഇത് പരിഹരിക്കാൻ ഒരാൾ ഇവിടെ നിൽക്കുകയും അയാൾ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഇവർക്ക് കഷ്ടപ്പാടുണ്ടാവുന്നത്. ഇയാൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇവളിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാൾക്ക് തീരുമാനിക്കാലോ, വേണമെങ്കിൽ അവളെ തലാക്ക് ചെയ്യാം, സ്വഭാവ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നന്നാക്കി എടുക്കാം, അയാൾക്ക് അവളിൽ ലൈംഗികമായിട്ടുള്ള കുറവുകളുണ്ടെങ്കിൽ അയാൾക്ക് വേറെ വിവാഹം കഴിക്കാം. ഒക്കത്തിനും അയാളുടെ മുന്നിൽ പരിഹാരങ്ങളുണ്ട്, ഇസ്ലാമികമായ പരിഹാരം. ഇവർ എതിർത്താൽ പോലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ സത്യത്തിൽ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ അവരുടെ കാര്യങ്ങൾ ഇവളിൽ നിന്ന് നിർവഹിച്ചു പോകും. ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസിൽപ്പെട്ട ആൾക്കാരൊന്നും ഈ കാറ്റഗറി അല്ല. ഇവരെല്ലാ കാര്യവും ഇവള് നിർവഹിച്ചു പോകും. ഇവള് സമയത്ത് ഭക്ഷണം കൊടുക്കും, അവൾക്ക് വസ്ത്രം കൊടുക്കും, അവർക്ക് അവരുടെ സെക്സിന്റെ ആവശ്യങ്ങൾ ഇവർ നിർവഹിച്ചു കൊടുക്കും. ഇവരെ ഒരു കാര്യത്തിനും
0: തിരിച്ചു,
1: നമ്മളിപ്പോൾ ഈ ഫെയിലിയർ എന്ന് പറയുന്ന ഈ വിഷമം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഒന്നും എന്തല്ല, യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണില്ല, അവര് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇവരുടെ ഒരു കുറവ് വരുന്നില്ല. ആണുങ്ങൾ എല്ലാ കാര്യം നടന്നു പോകും. ഈ കഴിഞ്ഞ ദിവസം വിളിച്ചൊരു പെൺകുട്ടി പറയണെന്താ ചോദിച്ചാൽ, അത്രമാത്രം മൃഗീയമായിട്ടാണ് അവളെ പീഡിപ്പിക്കുന്നത്, പക്ഷെ ഒരു ദിവസം പോലും സെക്സ് നടക്കാത്തതില്ല എന്നാണ്. അപ്പൊ അവള് വേണത് ആ ആവശ്യം, അയാൾക്ക് നല്ല ഫുഡ്, അതേപോലെ തന്നെ ആസ്വാദകരമായ സെക്സ്, ഇത് രണ്ടും മതി അയാൾക്ക്. വേറെ ഞാൻ എന്താണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത്, ഈ കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നേ ഇല്ലാതെ. അപ്പൊ അത് ആ കാര്യം അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണത്, ഇവർക്ക് ഇവരുടെ കാര്യം ഒന്നും നടക്കൂല. പക്ഷെ അവരുടെ ഫുള്ള് നടക്കുകയും ചെയ്യും, അവരിവർക്ക് ചെയ്തോണ്ടൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതല്ലാതെ നമ്മളൊരിക്കലും ആൺകുട്ടികളുടെ വിഷം നമ്മൾ കാണാതിരിക്കല്ല ചെയ്യണത്. അവർ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അവർ നല്ല ഉത്തരവാദിത്തമുള്ളവരും ജോലിയുള്ളവരും ഒരു വിവാഹം കഴിച്ചാൽ ആ വൈഫിന് പരിഗണന കൊടുക്കുന്നവരും ഒക്കെ ആകണമെന്നാണ് നമ്മുടെ സന്ദേശം. നമ്മളീ പറയുന്ന ഈ ചർച്ചകൾ മുഴുവനും എന്താണ്, കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉപകാരം കിട്ടുക ആർക്കായിരിക്കും? ഒരു പുരുഷനാണ് കിട്ടുക. നിരുത്തരവാദപരമായി ജീവിക്കുന്ന ഒരു പുരുഷനാണ് നമ്മളീ കൊടുക്കുന്ന എല്ലാ മെസ്സേജസും. അയാൾ മനസ്സിലാക്കണം എൻ്റെ ഭാര്യ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട്, എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ എനിക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട്, എൻ്റെ കുട്ടികൾ എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്, ഒരു ജീവിതത്തെ ഞാൻ എന്ത് ചെയ്യാണ്, നിരന്തരമായി നരക യാതനകൾക്ക് വിധേയമാക്കുകയാണ്, ഒരു നല്ലൊരു കുടുംബജീവിതം എനിക്ക് ഇല്ലാതെ പോവുകയാണ്. ഈ മെസ്സേജസൊക്കെ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് അവർക്ക് കിട്ടുമല്ലോ.
0: ഈ പറഞ്ഞ കേസിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അതും കൂടി പറയാനാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ യഥാർത്ഥത്തിൽ പ്രതി ഇയാളാണ്. എന്താ പ്രശ്നം എന്നറിയോ, ഈ സ്ത്രീ ഇയാളോട് അടുക്കണില്ല. അതിന്റെ കാരണം അവർക്കൊരു മേജർ മെഡിക്കൽ ഇഷ്യൂ ഉണ്ട്. അപ്പോ നമുക്കൊക്കെ അറിയണ ഒരു ഡോക്ടറുടെ അടുത്ത് ഈ വിഷയം എത്തിയപ്പോ ഒരു ഗൈനക്കോളജിസ്റ്റ് അവരുടെ കാര്യത്തിൽ ചെറിയൊരു സർജറി നടത്തി ആ വിഷയം എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് പ്രതി എന്നറിയാതെയാണ് എന്ത്
1: ചെയ്യണത്,
0: ഈ ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു അവസാനത്തെ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ ഈ ചർച്ച കേൾക്കുന്നതിൽ കുറെ ആളുകളുണ്ട് ഞങ്ങളെ കുറിച്ചാണ് ആ ചർച്ച നടക്കുന്നത് എന്നുള്ളത്. അവർക്ക് വേണ്ട പൊതുവായ ഗൈഡ് ലൈൻ ഒക്കെ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി, ഉപകാരത്തിന് വേണ്ടി, രണ്ടോ മൂന്നോ മക്കളായി വീട്ടിൽ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസം തുടങ്ങി കഴിഞ്ഞ 20 വർഷമായി 15 വർഷമായി ഇതേ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. പിന്നെ ദീനി ബോധമുള്ളതുകൊണ്ടും വീട്ടിലെ കുറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും അവർക്ക് ഇനി ഇത് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് 1, 2, 3 എന്താണ് അവരോട് ഈ ഭർത്താവിന്റെ കാര്യത്തിൽ പരിഹാരങ്ങൾ പറയാനുള്ളത്?
1: നമ്മളിപ്പോൾ എപ്പോഴും പറയണത് തന്നെയാണ്, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഇല്ലാന്ന് നമ്മൾ പറയണം. പക്ഷെ കാരണങ്ങളെ കണ്ടെത്തി എന്താണ് എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് പല ആളുകളും പ്രശ്നങ്ങളിൽ ആജീവനാന്തം തുടരേണ്ടി വരുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമുക്ക് ഇത്രമാത്രം വേദനകൾ ഞാൻ അനുഭവിക്കുന്നു, നിങ്ങളൊരു നിരുത്തരവാദപരമായൊരു ജീവിതമാണ് നയിക്കുന്നത്, നമുക്കൊരു നല്ല ലൈഫ് നമുക്കും കുട്ടികൾക്കും നയിക്കാൻ പറ്റും എന്നൊരു മെസ്സേജ് ഇയാൾക്ക് എങ്ങനെ നൽകാൻ പറ്റും
0: എന്നുള്ളതാണ്.
1: അപ്പോൾ അത് കുറേ കാലമായി എന്നുള്ളതുകൊണ്ട് അയാൾക്ക് ആ മെസ്സേജ് കിട്ടൂല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവും എന്നാണ് അയാൾ വിചാരിക്കുക. അപ്പോൾ അത് കൊടുക്കാൻ ഒന്നില്ലെങ്കിൽ ഇവർ എപ്പോഴെങ്കിലും ഡിപ്രസ്ഡ് ആവുക, യഥാർത്ഥത്തിൽ യഥാർത്ഥ ഇമോഷൻ അതാണല്ലോ, ഞാൻ വളരെ വിഷമത്തിലാണ്. ആ വിഷമം അവരെന്ന് ശരിക്കും പ്രകടമാവട്ടെ, അതിങ്ങനെ ഒതുക്കി വെക്കണ്ട. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ഈ വിഷമങ്ങൾ രോഗങ്ങളിലേക്കും എൻ്റെ വീട് ഒരു അരക്ഷിതാവസ്ഥയിലേക്കും എൻ്റെ മക്കളെ സംരക്ഷിക്കാനുള്ളത്തൊരവസ്ഥയിലേക്കും പോവുകയാണ് എന്നുള്ള വലിയ ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് അയാൾക്ക് കിട്ടും. അപ്പോൾ അയാൾ പരിഹാരത്തിന് വേണ്ടി, അങ്ങനെ അയാളുടെ പരിഹാരങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ എന്താണ്, പിന്നെ ഒന്നും പിണങ്ങൊന്നും വേണ്ട, തെറ്റൊന്നും വേണ്ട. എന്താണ്, എനിക്ക് എന്തോ ഒരു വളരെ മാനപ്രയാസമുണ്ട്, ഞാനൊന്നിൻ്റെ അവർക്ക് വീടുണ്ടെങ്കിൽ എൻ്റെ മരത്തൊന്ന് പോയിട്ട് ഞാനൊരു 15 ദിവസം നിന്നിട്ട് ഞാൻ വരാം, എനിക്കൊരു മനസമാധാനം കിട്ടാനാണെന്ന് പറയാം. അപ്പം എന്ത് ചെയ്യും, സ്വാഭാവികമായും ഇവൾ ഇവിടെ നിന്ന് പോയാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത്
0: മനസ്സിലാവും,
1: അയാൾക്ക് മനസ്സിലാവണം. അവൾ മരിച്ചു പോയാലോ അല്ലെങ്കിൽ അവൾ നെട്ട് പോയാലോ എന്ത് സംഭവിക്കുന്നു. അപ്പൊ അതിനൊരു ദീർഘമായ സമയം എടുക്കുക. തെറ്റിപ്പോയി ഞാൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, അതൊന്നും വേണ്ട, എന്താ എനിക്കൊരു മനസ്സുഖം കിട്ടണില്ല, സത്യമാണല്ലോ, അപ്പൊ ഞാനൊന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം എന്ന് പറയാം. അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉമ്മക്കൊരു അസുഖം എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് എന്ത് പറയാ, ഇമ്മ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, എനിക്കിപ്പോൾ കുറച്ച് സഹായിക്കാൻ പറ്റുള്ളൂ, ഉമ്മയല്ലേ, ഞാൻ എന്ത് ചെയ്യാം, ഒരു 2 മാസം അവിടെ പോയി നിൽക്കുക എന്ന് പറയാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ബോധങ്ങളും ചിന്തകളും വരും. അതും അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഇങ്ങനെ തന്നെ ഫാമിലി ഗ്യാതറിങ്ങൾ ഉണ്ടാവും, പിന്നെ നമുക്ക് ഒന്നിച്ച് ചേരാവുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും, അവിടെ കപ്പിൾസൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും. അങ്ങനത്തെ പല സ്ഥലത്തും പോയിട്ടത് ഒന്നിച്ച് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. ഇത് ചുരുക്കത്തിലുള്ളൂ, ഈ എന്താണ് ഇപ്പോഴത്തെ എൻ്റെ ഒരവസ്ഥ എന്ന് അയാളെ ബോധ്യപ്പെടുത്താനും, ഇതിനൊരു മാറ്റമുണ്ടായാൽ നമ്മുടെ കുടുംബം വളരെ വലിയൊരു രക്ഷയിലേക്കും സമാധാനത്തിലേക്കും പോകുമെന്നുള്ളൊരു മെസ്സേജ് എങ്ങനെ അയാൾക്ക് നൽകാം എന്നതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. നൽകാതെ മാറ്റം ഉണ്ടാവില്ല.
0: തീർച്ചയായും ഇന്നത്തെ ദിവസം ഒരു വലിയ വിഭാഗത്തിന്, രക്ഷിതാക്കൾക്ക്, ഭർത്താക്കന്മാർക്ക്, ഭാര്യമാർക്കൊക്കെ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ അശ്രദ്ധമായി അലസമായി ജീവിതത്തെ അഭിമുഖീകരിക്കാതെ ഒളിച്ചോടി ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സന്ദേശമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി വരാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, സ്നേഹക്കൂട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. സ്നേഹിക്കുവാൻ ഉള്ളൊരു കൂടാരം എന്ന് വേണമെങ്കിൽ നമുക്ക് കുടുംബത്തെ വിളിക്കാം. എന്നാൽ ആ സ്നേഹത്തിന് വിലങ്ങായി നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതിലൂടെ ശരിയായ ഒരു വഴിയിലേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗ ദർശനങ്ങൾ നൽകിക്കൊണ്ടാണ് സ്നേഹക്കൂടിൻ്റെ ഓരോ എപ്പിസോഡുകളും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമുകളും കഴിഞ്ഞു പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു കളിയല്ല വിവാഹം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ബഹുമാന്യരായ ഹാരിസ് ബിൻ സലീമും താജുദ്ദീൻ സുലാഹിയും നമ്മോടൊപ്പം ചേർന്നത്.
3: ഇൻഷാല്ലാ ഇന്നത്തെ വൈബ്സ് ഇവിടെ എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഇനി നമുക്കെന്ത് ചെയ്യാം, ബാക്കിയുള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിലേക്ക് എന്ത് ചെയ്യാം, പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: يا من يرى ما في الضمير ويسمع انت المعد لكل
5: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളും ഒക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: നമ്മളിപ്പോൾ പോകുന്നത് മധുരം ഖുർആനിലേക്കാണ്.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് സൂറത്ത് തോബയിലെ 71-ാമത്തെ വചനമാണ്. ഖാരിയായ മരണപ്പെട്ടു പോയ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. പ്രശസ്ത ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം, അല്ലേ?
1: അതെ, യെസ്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയും മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട് കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് അയ്യൂബ്.
0: മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഇമാമായിട്ടുണ്ടല്ലേ. ഇന്നത്തെ ആയത്ത് 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 71-ാമത്തെ വചനമാണ് കേട്ടത്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട സഹനത്തെ സംബന്ധിച്ച് അറിയിക്കുന്നതാണ്. അതായത് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്സാരമെന്ന് പറഞ്ഞാൽ, സൃഷ്ടാവായ ശക്തിയെ, ആ മഹാശക്തിയെ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ ആളുകൾ, അത് എല്ലാവരും സൃഷ്ടികൾ തന്നെയാണ് എങ്കിലും മനുഷ്യരിൽ ആ സൃഷ്ടാവിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും ആ സൃഷ്ടാവ് നമ്മിലേക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, അത് മുൻകഴിഞ്ഞു പോയവരാവട്ടെ, മരണപ്പെട്ടു പോയവരാവട്ടെ, ഇപ്പോൾ ജീവിച്ച് ഇരിക്കുന്നവരാവട്ടെ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാവട്ടെ, അതിന് മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായമാവട്ടെ, ആ സൃഷ്ടാവിൻ്റെ അടുത്ത് നിന്ന് വന്ന, ആ സമയത്ത് വന്ന വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി അതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും തിരിച്ചറിയാതെ ജീവിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ വലിയ വ്യത്യാസമുണ്ട് എന്നും, ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ആ നിലക്കുള്ള മനുഷ്യരും ആ സൃഷ്ടാവിനോട് കാണിക്കുന്ന വല്ലാത്ത വണക്കവും കീഴ്വഴക്കവും, മാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചറിവും സൂക്ഷ്മതയും ഭക്തിബോധവും അവരെ വേറിട്ട് നിർത്തുകയും, ആ നിലയ്ക്ക് തിരിച്ചറിഞ്ഞ ആളുകൾ തമ്മിലുള്ള വല്ലാത്ത ഒരു ആത്മീയമായ ഒരു ആത്മബന്ധം, ഒരു മാനസികമായ ബന്ധം അവിടെ സൃഷ്ടിക്കപ്പെടുകയും, മാത്രമല്ല അവരെല്ലാവരും, അത് ഏത് രാജ്യത്തുള്ളവർ, ഏത് അടുത്തുള്ളവർ അകലെയുള്ളവർ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രവർത്തിക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. നന്മ ആളുകളോട് പറയാനും ആ നന്മ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാനും ആ സൃഷ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിലക്കുകൾ ഓരോന്നും, അഥവാ ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെ സംബന്ധിച്ച് കൃത്യമായി ആളുകളോട് പറഞ്ഞുകൊടുത്ത് സ്വന്തത്തെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും, ആ സൃഷ്ടാവിന് വേണ്ടി കൂടുതൽ ഓർക്കാനും കൂടുതൽ അടുക്കാനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് ആരാധനാക്രമങ്ങൾ, നമസ്കാരം, അതുപോലെ തന്നെ സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനുള്ള സക്കാത്ത് സിസ്റ്റം, ഇതിലൊക്കെ അവർ ഏകോപിച്ച് ഒരേപോലെ അതൊക്കെ കൃത്യമായി സമയോചിതമായി നിർവഹിക്കുകയും, അങ്ങനെ ആ അള്ളാഹുവിനെയും ആ അള്ളാഹുവിൻ്റെ സന്ദേശത്തെ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്നവരാണവർ. ആ നിലക്ക് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരേ ഞാളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ യഥാർത്ഥ സൃഷ്ടാവിൻ്റെ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹവും ബറക്കത്തും റഹ്മത്തും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ആ യുക്തിമാനായ, യുക്തിസമ്പൂർണനായ, പ്രതാപശാലിയായ ആ അള്ളാഹു നമുക്ക് ഉറപ്പ് നൽകുന്നത്.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ കർമ്മസരണി. പാനീയത്തിൽ ഈച്ച വീണാൽ 13-ാമത്തെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹംസ മദീനി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ കർമ്മ രംഗങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഹദീസുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്രം ക്രോഡീകരിച്ച ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ്. അതിന് ഫത്ഹു ദിൽ ജലാലി വല്ലിക്കറാം എന്ന പേരിൽ ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വളരെ കർമ്മശാസ്ത്ര രംഗത്ത് ശ്രദ്ധേയനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ എന്ന സൗദി അറേബ്യയിൽ ജീവിച്ച് മരണപ്പെട്ടുപോയ വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 13-ാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ വഖഅ ദുബാബു ഫീ ഷറാബി അഹദികും ഫല്യഗ്മിസുഹു സുമ്മ ലിയൻസിഉഹു, നിങ്ങളുടെ പാനീയങ്ങളിൽ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുത്തുവെച്ച പാനീയത്തിൽ ഈച്ച ചാടിയിട്ടുണ്ടെങ്കിൽ അതിനെ അതിൽ മുക്കുക, എന്നിട്ടതിനെ പുറത്തെടുത്ത് കളയുകയും ചെയ്യുക. ഇതാണ് നബി പറഞ്ഞ നിയമം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിന് ഞാൻ അങ്ങനെ പറയുന്നു എന്ന ഒരു ഹിക്മത്ത് അതുകൂടി പ്രവാചകൻ പഠിപ്പിച്ചു. ഫ ഇന്ന ഫി അഹദി ജനാഹൈഹി ദാഅൻ, അതിൻ്റെ ഒരു ചിറകിൽ, രണ്ട് ചിറകുകളിൽ ഒരു ചിറകിൽ രോഗമാണുള്ളത്, അഥവാ രോഗങ്ങളെ വഹിച്ചുകൊണ്ട് വരുന്നതാണത്. വഫിൽ ആഹരി ഷിഫാ ഉൻ, രണ്ടാമത്തേതിൽ അഥവാ മറ്റൊരു ചിറകുകൂടിയുണ്ടല്ലോ, അതിൽ അതിൻ്റെ ശമനവുമുണ്ട് എന്നാണ്. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം അബൂ ദാവൂദും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വാചകം കൂടി അധികമായി പറഞ്ഞിട്ടുണ്ട്. വഇന്നഹു യത്തഖി ബിജനാഹിഹി അല്ലദീ ഫീഹി ദാ, അതെപ്പോഴും ഒരു പ്രതിരോധിക്കുന്നത്, മറ്റൊന്നിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രോഗമുള്ള ഈ ചിറകാണ്. അപ്പോൾ അത് വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ഒരു പ്രതിരോധം എന്ന നിലക്ക് ആദ്യം അതിൽ കുത്തുന്നത് ഏതായിരിക്കും? ഈ രോഗമുള്ള ചിറകായിരിക്കും. അത് നമ്മൾ ഈച്ച വെള്ളത്തിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നമുക്കറിയാം, ഒരു ഭാഗം താഴ്ന്നും ഒരു ഭാഗം പൊങ്ങിയുമായിട്ട് കിടക്കുന്നത്. ഈച്ച വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണത് കിടക്കുന്നത് കാണുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൃത്യമായി നിരീക്ഷണം നടത്തിയിട്ടും മറ്റുമൊന്നുമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹീ, ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ് മുഅ്മിനീങ്ങളുടെ കടമയായിട്ടുള്ളത്. ഇനി ഹദീസിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വഹീച്ച എന്താണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലല്ലോ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈച്ചയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് പരാമർശിക്കാനുള്ള പ്രധാനമായ കാരണം, ഏറ്റവും നിസ്സാരമായ ഒരു ജീവിയാണ് അത് എന്നാണ്. അഥവാ വളരെ നിസ്സാരമായി ആളുകൾ കാണുന്ന ഒരു ജീവിയായിട്ട് പോലും ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന വലിയ കഴിവുകളും വലിയ പ്രത്യേകതകളും ഒക്കെയുള്ള ആളുകളാണ് എന്ന് ജൽപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവിടെ പോയാൽ അങ്ങനെയാക്കും, അവർക്ക് ഇങ്ങനെ കഴിവുകളുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അള്ളാഹു അവരെ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ലോകത്തിൻ്റെ സ്രഷ്ടാവ്, ലോകത്തിൻ്റെ നിയന്താവ്. ലോകത്ത് എന്ത് നന്മകളുണ്ടെങ്കിലും അവൻ്റേതാണ്, എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അത് അവൻ്റെ സൃഷ്ടികളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ഒരു വിശ്വാസി സമൂഹം എല്ലാവരും അംഗീകരിക്കുന്നവരാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചും ലോകത്തിൻ്റെ ഒരു നിയന്താവിനെ സംബന്ധിച്ചും എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരു ബോധമുണ്ട്. തീരെ ദൈവമില്ല അല്ലെങ്കിൽ മതം വേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ ചുരുക്കം ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. അവർ ഖുർആൻ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ചില ആളുകൾ വളരെ പഴക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നും ഒരു കാലഘട്ടത്തിലും അവർക്ക് മനുഷ്യർക്കിടയിൽ ഒരു മെജോറിറ്റി കിട്ടിയിട്ടില്ല എന്നും ലോകത്തെന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ മതം വേണം എന്ന് വിശ്വസിക്കുന്ന ദൈവമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ് വലിയ ഒരു സാന്നിധ്യമായിട്ടുള്ളത് എന്നുമൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏതായാലും ഈ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വരുന്ന സമയത്ത് അവരുടെ സഹായം പ്രതീക്ഷിക്കുകയും അവരോട് അർത്ഥിക്കുകയുമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. തങ്ങളുടെ കാര്യം അവരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ഭംഗിയായി നോക്കിക്കോളും എന്ന് കരുതിയിട്ടെല്ലാം അവരെ ഏൽപ്പിക്കുന്ന, അങ്ങനെ അത് ഏറ്റെടുക്കാൻ സന്നദ്ധരായിട്ടുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകളെയൊക്കെ ഒന്നിച്ച് വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വലിയ കഴിവുകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വാക്ക് അവിടെ ദുബാബ് എന്നതാണ്. അതിന് ഏറ്റവും നിസ്സാരമായ ഒരു ജീവിയായ ഒരു ഈച്ചയെ നിങ്ങളൊന്ന് കൊണ്ടുവരിക എന്നാണ് ഖുർആൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ ലൻ യഖ്ലഖു ദുബാബൻ വലവിജ്തമഉ ലഹു. നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെയുള്ള എന്തൊക്കെ ശക്തികളുണ്ടോ, അത് മനുഷ്യരുടെ രൂപത്തിലുള്ളതാകട്ടെ, മറ്റ് ജന്തുക്കളുടെ രൂപത്തിലുള്ളതാകട്ടെ, പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങളാകട്ടെ, പ്രകൃതിയിലെ കടലും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്തുമാകട്ടെ, എല്ലാം ഈ പ്രപഞ്ചത്തിലെ എന്തിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ ആ ആരാധിക്കുന്നവയെല്ലാം നിങ്ങൾ വിളിക്കുക. അവരെല്ലാവരും കൂടി കൂടട്ടെ, എല്ലാ മതങ്ങളുടെയും ആളുകൾ ഒരുമിച്ച് കൂടിക്കോട്ടെ. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ഈസങ്ങളും വലിയ പുണ്യപുരുഷന്മാരും വലിയ പുണ്യാത്മാക്കളുമൊക്കെയായിട്ട് അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ കരുതപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരെ എല്ലാവരെയും നിങ്ങൾ വിളിച്ചു നോക്കുക. എന്നിട്ട് എന്തിനാണ് അവരോട് ആവശ്യപ്പെടേണ്ടത്? ഒരു ഈച്ചയെ പടക്കാൻ. വലിയതൊന്നും വേണ്ട, വളരെ നിസ്സാരമായി മനുഷ്യൻ കാണുന്ന ഒരു ജന്തു, അതിനെ നിങ്ങളൊന്ന് പടക്കുക. ഓലെ വിചിത്തമാവുലഹു, അവരെല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിലും ലയ്യഹ്ലുഖു എന്നാ അള്ളാഹ് പറയുന്നത് ലയ്യഹ്ലുഖു എന്നാണ്. ആ ലന്നിനൊരു പ്രത്യേകത ഉണ്ട്. ലം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ലം യഹ്ലുഖു ഇതുവരെ പടച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. എന്നാൽ ലൻ നൂനാണെങ്കിൽ ലാമിന് ശേഷം ലയ്യഹ്ലുഖു, അവർ പടക്കുകയില്ല എന്നാ, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും സാധ്യവുമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ആ പ്രയോഗം. ഇനി ലോകത്തിൻ്റെ അവസാനം വരെ അള്ളാഹു സുബ്ഹാനഹു വതാല അവനല്ലാതെ ഒരു ജന്തുവിനെ, ഒരു ജീവിയെ ഉണ്ടാക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഈച്ച എന്നുള്ള പ്രയോഗം ഖുർആനിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഖുർആനിലെ മറ്റൊരു വെല്ലുവിളിയുണ്ട്, അതെന്താണ്? അള്ളാഹു വിശുദ്ധ ഖുർആൻ ആ ഖുർആനിൻ്റെ മഹത്വവും അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഖുല്ല ഇനി ജിത്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ. ജിന്നുകളും മനുഷ്യരും എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് എങ്കിലും, ഒരു വിഭാഗം മാത്രം വേണ്ട, എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട് എങ്കിലും, കാരണം അവരല്ലേ ഇത് നിഷേധിക്കുന്നത്, ഇവിടെയുള്ള ജന്തുവർഗങ്ങൾ അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും നിഷേധിച്ചിട്ടില്ല, അള്ളാഹിൻ്റെ കലാമാണ് എന്നതിനെ നിഷേധിച്ചിട്ടില്ല, അതാണ് മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തേണ്ടത് എന്നതിനെ നിഷേധിച്ചിട്ടില്ല. ഈ നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യ ജിന്ന് വർഗങ്ങൾക്കാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് അതിനെ നിഷേധിച്ചവരായ ആളുകൾ മനുഷ്യ ജിന്ന് വർഗങ്ങളാണ്. അവരെല്ലാവരും കൂടി കൂടിയാലും ഒരു ഖുർആൻ ആയത്തല്ലെങ്കിൽ ഒരു ഖുർആനിൻ്റെ സൂറത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഖുർആൻ അത് കൊണ്ടുവരാൻ കഴിയില്ല. ഒലവ് കാന ബഅലുഹും ലിബഅലിൻ ളഹീറ എന്നാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ഒക്കെ തന്നെ നിന്നാലും കഴിയില്ല എന്ന്. അപ്പോൾ രണ്ട് തരം വെല്ലുവിളികൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കണമെന്നും അവൻ്റെ പുറമെ മറ്റൊന്നിനെയും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഭരമേൽപ്പിക്കപ്പെടാനും പാടില്ല എന്നും പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു ഒരു വെല്ലുവിളി, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലെന്ന്. രണ്ട്, അള്ളാഹുവിൻ്റെ ശരീഅത്ത്, വിശുദ്ധ ഖുർആൻ തന്നെ ശരീഅത്തിൻ്റെ അടിസ്ഥാനമാണല്ലോ. അള്ളാഹുവിൻ്റെ ശരീഅത്തിന് ബദലായിട്ട് മറ്റൊരു ശരീഅത്ത് കൊണ്ടുവരാൻ ആർക്കെങ്കിലും ഒരാൾക്ക് കഴിയുമോ എന്നതാണ് ഈ രണ്ട് വെല്ലുവിളിയുടെയും മുന്നിൽ മനുഷ്യൻ അശക്തനായി അന്നും ഇന്നും നിൽക്കുകയാണ് എന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതായാലും നമ്മൾ ഈച്ചയുടെ ഹദീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു ഇർഷാദ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം, ഒരു ഉപദേശം, നിങ്ങളുടെ പാനീയത്തിൽ ഈച്ച വന്ന് വീണിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കെന്ത് മനസ്സിലാക്കാം, അത് പാനീയത്തിൻ്റെ കാര്യം മാത്രമാണ്, മറ്റു ഭക്ഷണ വസ്തുക്കളാണ് എങ്കിൽ ഒന്നുകിൽ ആ സ്ഥലത്ത് അത് അതിൽ വീണു പോവുകയല്ല, അതിനെന്തെങ്കിലും ഒരു അപകടം വരികയല്ല, അപ്പോഴാണ് ഇതിൻ്റെ ഈ ചിറക് കൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നത്. എന്നാൽ അത് അതിൻ്റെ കാലിലും മറ്റുമൊക്കെയുള്ള രോഗാണുക്കളോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ ഭക്ഷ്യവസ്തുക്കളെ നമുക്ക് അങ്ങോട്ട് എടുത്തിടാം, ആ അതിരുന്ന സ്ഥലമാണ്ട് ഒഴിവാക്കാം. അതല്ല, നമുക്ക് കഴിക്കുന്നതിന് വിരോധവുമില്ല. നേരെ മറിച്ച് ഇത് വെള്ളത്തിൽ വീഴുമ്പോൾ ചത്തുപോകുമെന്ന് കരുതിയിട്ട് അതിനൊരു പ്രതിരോധമുണ്ട്. ആ പ്രതിരോധത്തിൻ്റെ സമയത്ത് പ്രതിരോധിക്കുന്നത് ഈ ചിറക് കൊണ്ട്, അതിൻ്റെ രോഗാണുക്കളുള്ള രോഗം വഹിച്ചു വരുന്ന ഈ ചിറക് കൊണ്ടാണ് അത് പ്രതിരോധിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ ഹദീസിൽ വന്നത് ഇദാ വഖഅ ഫീ ഷറാബി അഹദികും എന്ന്, നിങ്ങളുടെ ഷറാബിൽ പാനീയത്തിൽ വീണാൽ, അവ ഏത് തരം പാനീയങ്ങളാണെങ്കിലും അതിൽപ്പെട്ടു, സാധാരണ വെള്ളമാണെങ്കിലും മറ്റുള്ള പാനീയങ്ങളാണെങ്കിലും അതെല്ലാം അതിൽപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ഫല്യഗ്മിസുഹു, അതിനെ നിങ്ങളെന്ത് ചെയ്യുക, അതിൽ മുക്കിക്കളയുക. അപ്പോൾ വെള്ളത്തിൽ വീഴുമ്പോഴേക്ക് ഒരു ഭാഗം അതിലേക്ക് തട്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിലുള്ള പാനീയങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ തട്ടി വീണാലും അതിൻ്റെ മുകളിൽ തന്നെ അങ്ങനെ കിടക്കുന്ന ഒരിതാണ് എങ്കിൽ അതിന് ചിറക്, ഒരു ഭാഗത്തെ ചിറക് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും അതിൽ രോഗം കലർത്തുകയും ചെയ്യുന്നില്ല. ഇപ്പോൾ തേന് പോലെയുള്ളതൊക്കെയാണ് എങ്കിൽ അത് അതിൻ്റെ മുകളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അപ്പോൾ അതൊരു ഖരവസ്തു പോലെയാണ് സംഗതി. ഒരു ദ്രാവകമാണെങ്കിൽ തന്നെ അതൊരു ഖരവസ്തു പോലെയാണ്. അപ്പോൾ അത് ഇതിൽ പെടൂല എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വെള്ളം പോലെ, ജ്യൂസ് പോലെ, അങ്ങനെയൊക്കെയുള്ള തനി വെള്ളം രൂപത്തിലുള്ളതാണ് എങ്കിൽ അതിനെ ആണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മുക്കുക, സുമ്മ ലിയൻസഹു, അതെന്ത് ചെയ്യണം, എടുത്ത് ഒഴിവാക്കുകയും ചെയ്യണം. അത് ആ ഈച്ച ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പാടില്ല. നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ തന്നെ മുക്കി വെച്ചതാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് അങ്ങനെ താഴോട്ടാക്കി ആ വീണതിനെ ഒന്ന് താഴോട്ട് മുക്കി ഉടനെ എടുത്ത് കളയുക കൂടി ചെയ്യണം എന്നതാണ് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അതിനൊരു പ്രവാചകൻ്റെ ഒരു ഇല്ലത്ത്, അതിൻ്റെ ഒരു കാരണം, എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം പറഞ്ഞത് എന്നൊരു കാരണം പറയുന്നത് നോക്കുക. ഫഇന്ന ഫീ അഹദി ജനാഹൈഹി ദാഅൻ വഫിൽ ആഖരി ശിഫാഅൻ. അതിൽ ഒന്ന് ദാ ആണ്, ദാ എന്ന് പറഞ്ഞാൽ രോഗമാണ് ഒന്നിലുള്ളത്, രണ്ടാമത്തേതിൽ ശിഫാഅാണ്. ഇത് ശരിക്കും ഒരു അത്ഭുതപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആധുനിക വൈദ്യശാസ്ത്രവും അതേപോലെ തന്നെ ഇന്നത്തെ ലാബ് പോലെയുള്ള വലിയ ലാബുകളിൽ പരിശോധനയും കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ട് പറഞ്ഞൊരു കാര്യമല്ല ഇത്. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇതിൽ ഷിഫാ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, എല്ലാ രോഗത്തിനുമുള്ള ഷിഫയുണ്ട് എന്നാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അതിൽ ആ ശരീരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ചിറകിൽ വഹിച്ചു കൊണ്ടുവരുന്ന രോഗങ്ങൾക്കുള്ള ശിഫയുണ്ട് എന്നതാണ് വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു രോഗം ഒന്ന് രോഗവുമായിട്ട് വരുന്നു, അതേപോലെ തന്നെ ഇപ്പുറത്തെ ചിറകിൽ അതിൻ്റെ ശിഫയുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ മുക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാ രോഗങ്ങൾക്കുള്ള ശിഫയായിട്ട് അത് ഉപയോഗിച്ചോളൂ എന്നല്ല പറഞ്ഞത്. ആ ഈച്ച വീണതിലൂടെ ഉണ്ടാകുന്ന രോഗമുണ്ട് എങ്കിൽ ആ രോഗത്തിനുള്ള ചികിത്സയും അതിലുണ്ട് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂണിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നഹാ മിനൽ മന്നി, അത് മന്ന് സെൽവ എന്ന് പറയുന്ന രണ്ട് ഭക്ഷ്യവസ്തുക്കൾ ബനു ഇസ്രായേലർക്ക് കൊടുത്തതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ, ആ മന്നിൽ പെട്ടതായിരുന്നു ഈ കൂണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വ മാ ഉഹാ ഷിഫാ ഉൻ ലിൽഐനി, അതിൻ്റെ നീര്, വ മാ ഉഹ എന്ന് പറഞ്ഞാൽ കൂണിൻ്റെ നീര്, ഷിഫാ ഉൻ ലിൽഐന്, കണ്ണിനുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സയാണോ? അല്ല, അത് പിന്നെ ഏതിലൂടെയാണ് മനസ്സിലാക്കേണ്ടുന്നത്, ഏത് രോഗത്തിനാണോ അത് ഉപകാരപ്പെടുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ട് അത് അതിലെന്തുണ്ട്, ശിഫയുണ്ട്, കണ്ണിൻ്റെ രോഗങ്ങൾക്ക് ശിഫ അതിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് ശരി തന്നെയാണ്. അത് ഏതിനാണോ കൂടുതൽ ഉപകരിക്കുന്നത് അത് നമ്മൾ കണ്ടെത്തേണ്ടതാണ് എന്നർത്ഥം. അപ്പോൾ ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം അബൂദാവൂദുമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വാചകം കൂടി അതിൽ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അതിൻ്റെ ഒരു ചിറക് കൊണ്ടാണ് അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിന് എന്തെങ്കിലും ഭയപ്പാടോ മറ്റോ ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കുന്നത് ഒരു ചിറക് കൊണ്ടാണ്, അതിലാണ് രോഗമുള്ളത്. രണ്ടാമത്തേതിൽ അതിൻ്റെ ശിഫയാണ് ഉള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു ജന്തുവിന് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു ബോധനം നൽകിയതാണോ? കാരണം ഔഹ റബ്ബുക ഇലന്നഖലി എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ പറഞ്ഞല്ലോ, നീ ഇന്നടത്ത് കൂട് വെക്കുക, അതേപോലെ തന്നെ ഇന്ന രൂപത്തിൽ പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തേനീച്ചകൾക്ക് അള്ളാഹു ബോധനം നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് അങ്ങനെ ഒരു ബോധനം നൽകിയതാണോ, അതല്ല അതിൻ്റെ ഒരു രൂപം തന്നെ അതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഘടന തന്നെ ആ രൂപത്തിലാക്കി മാറ്റിയതാണോ, ഇതൊന്നും നമുക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്, എങ്ങനെ ആയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ്. അപ്പോൾ നമ്മളിവിടെ

കഥകൾ നോക്കുകയാണെങ്കിൽ അത്രയും പരിശുദ്ധമായ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു സനദാണ്. അത്ര ആക്ഷേപങ്ങളും മറ്റു കാര്യങ്ങളും വന്നിട്ടില്ലാത്ത ഒന്നാണ് എന്നതൊക്കെ വെച്ചു നോക്കുമ്പോൾ അത് നബി പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്. എങ്കിൽ അത് വിശ്വസിക്കേണ്ടുന്ന ഒരു ബാധ്യത വിശ്വാസികൾക്കുണ്ട്. നമ്മൾ മുക്കിയോ മുക്കിയില്ലേ എന്നതല്ല, നബി ആ പറഞ്ഞത് സത്യമാണ്, ഇത് വിശ്വസിക്കേണ്ടുന്ന ഒരു കാര്യം. നമുക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, ആ വെള്ളം നമുക്ക് കുടിക്കാൻ താല്പര്യമില്ല എങ്കിൽ, നമ്മുടെ മനസ്സ് അതിനോട് യോജിക്കുന്നില്ല എങ്കിൽ, നമുക്കത് ഒഴിവാക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. കാരണം അനുവദിക്കപ്പെട്ട ഒരു സാധനം നമുക്ക് ഒഴിവാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് ഉടുമ്പിൻ്റെ മാംസം വേവിച്ച് കൊണ്ടുവന്നപ്പോൾ സ്വഹാബികൾ പലരും അത് കഴിച്ചു. നബി പറഞ്ഞു, ഞാനത് കഴിക്കണില്ല. എന്താ കാരണം? പ്രവാചകൻ പറഞ്ഞു, ഞാനത് വെറുക്കണുണ്ട്, എനിക്കിഷ്ടമല്ല, എനിക്കതിനോട് വെറുപ്പാണ്, ഞാൻ എൻ്റെ നാട്ടിൽ ശീലിച്ചിട്ടില്ല. കാരണം നബി മക്കയിലാണ് ജീവിച്ചത്, ചെറുപ്പകാലം മുതൽ മക്കയിലാണ്, 10-40 വയസ്സ് വരെ അവിടെ ജീവിച്ചു. പിന്നീട് പ്രവാചകനായതിനു ശേഷം 13 കൊല്ലം, അങ്ങനെ 53 വർഷം കഴിഞ്ഞിട്ടാണ് മദീനയിലേക്ക് എത്തുന്നത്. മക്കയിൽ ഇതില്ലാത്തതുകൊണ്ട് മദീനയിലാണ് ഇതുള്ളത് എന്നതുകൊണ്ട് മദീനക്കാർ അതിൻ്റെ രൂപവും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ഓന്ത് വലുതായ രൂപത്തിലാണല്ലോ ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ അതിനെ നബി എന്ത് ചെയ്തു, തിന്നുന്നത് ഒരു അറപ്പായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ഒഴിവാക്കി. ഞാനത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ നബി അത് വിരോധിച്ചോ? അത് കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. ഈ രൂപത്തിൽ നമുക്കും ചെയ്യാവുന്നതാണ് ഈ വിഷയത്തിൽ. എനിക്ക് നബി പറഞ്ഞത് ശരിയാണ്, അതിന് രോഗമുണ്ട്, ഇപ്പുറത്തെ ഇതിൽ അതിൻ്റെ മരുന്നുമുണ്ട്. പക്ഷേ ഒരു ഈച്ച എന്നുള്ള ഒരു ജീവി, ഒരു മോശപ്പെട്ട ജീവിയായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് കഴിക്കുന്നത് ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് നമുക്ക് പറയുന്നതിന് യാതൊരു വിരോധവുമില്ല. അങ്ങനെ ഒഴിവാക്കുന്നതിനും യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഹദീസിൽ നമ്മൾ കണ്ടു, ഈ ഒരു കാര്യം അതിൻ്റെ സത്യതയും കൃത്യതയും വെളിപ്പെടാൻ ആരോഗ്യശാസ്ത്ര രംഗത്തുള്ളവർ, അല്ലെങ്കിൽ അതിൻ്റെ മെഡിക്കൽ വശം അത് സ്ഥിരപ്പെട്ടാൽ മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. കാരണം ഇതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ്, ഇതൊന്നും പ്രവാചകൻ പറയേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഹദീസും ഖുർആനും നോക്കി തീരുമാനിക്കേണ്ട കാര്യമല്ല, ഇതൊക്കെ ശാസ്ത്രമാണ്, അത് ശാസ്ത്രത്തിൻ്റെ ആളുകൾ പറയട്ടെ, അപ്പോഴേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിൻ്റെ നിലപാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, റസൂലൊരു കാര്യം പറഞ്ഞു, അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സത്യം. അതിനെതിരായിട്ട് വല്ല ശാസ്ത്രവും വല്ല ശാസ്ത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അവർക്കത് മനസ്സിലായിട്ടില്ല, അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷേ അടുത്ത ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ അത് ശരിയാണ്, ഖുർആൻ പറഞ്ഞതാണ് ശരി, ഹദീസിൽ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കല്ലേ. ഒരു കാലഘട്ടത്തിൽ ശരിയായിരുന്നത് പിന്നീടൊരു കാലഘട്ടത്തിൽ തെറ്റായി മാറി. ഒരു കാലഘട്ടത്തിൽ ഭൂമി ഒരു ഭാഗത്ത് നിൽക്കുകയും സൂര്യൻ അതിൻ്റെ ചുറ്റിലും കറങ്ങുകയുമായിരുന്നു ശാസ്ത്രം എന്നത്. പിന്നീട് സൂര്യൻ ഒരു ഭാഗത്ത് നിൽക്കുകയും ഭൂമി അതിൻ്റെ ചുറ്റിലും കറങ്ങുകയാണ് എന്നുള്ളതായി. പിന്നീട് കണ്ടുപിടിച്ചു ഭൂമിയും സൂര്യനും എല്ലാം കറങ്ങുന്നുണ്ട് എന്ന്. ഇങ്ങനെ ശാസ്ത്രം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റസൂലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയും അതാണ് സത്യവും. അത് വിശ്വസിക്കേണ്ടുന്നത് ഒരു ബാധ്യതയാണ്. ഇനി ഈ കാര്യം തന്നെ എടുത്തു നോക്കുക, ശാസ്ത്രം ഇത് തെളിയിച്ചു കഴിഞ്ഞു. ഈ ഈച്ചയുടെ ഇരു ചിറകുകളിൽ ഒന്നിൽ രോഗവും ഒന്നിൽ അതിൻ്റെ മരുന്നുമുണ്ട്, അതിൻ്റെ ശിഫയുമുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാലും ഇതിനെ എതിർത്തുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഏതായാലും അത് അവർ സ്ഥിരീകരിച്ചതുകൊണ്ടല്ല നമ്മളത് വിശ്വസിക്കുന്നത്. ഈ ശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പും ലോകത്ത് മുസ്ലിങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ശാസ്ത്രം വന്നതിന് ശേഷവും ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു ശാസ്ത്രം വന്നിട്ട് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു വിചാരിച്ചു, തെറ്റാണെന്ന് പറഞ്ഞാലും വിശ്വാസിക്കത് തെറ്റാവില്ല, വിശ്വാസിക്കതൊരിക്കലും തെറ്റാവില്ല. ഇപ്പോൾ ശാസ്ത്രം മതത്തിൽ പറഞ്ഞതിനോട് യോജിച്ചു വരുന്ന ഒരു കാര്യമുണ്ട് എന്ന് കരുതുക. നമുക്കത് ഗുണം ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട്. നമുക്ക് കൂടുതലൊരു ആത്മവിശ്വാസം വരും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ശാസ്ത്രീയമായി കണ്ടെത്തുന്ന സമയത്ത് ലിയത്മ ഇന്ന കൽബി എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു ഈ മനുഷ്യനെ അല്ലെങ്കിൽ എന്ത് ജന്തുക്കളാകട്ടെ അതിനെ മുഴുവൻ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും പുനരുജ്ജീവിപ്പിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു തർക്കം ഈ വിഷയത്തിൽ ഉണ്ടാവില്ല, അവ്യക്തത ഉണ്ടാവില്ല, അള്ളാഹു അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ.
ഇബ്രാഹിം നബിക്കും അങ്ങനെ തന്നെ.

0: അല്ലേ, നമ്മളെക്കാളും വലിയ ഈമാനുള്ള ആളല്ലേ. എന്നാലും ഇബ്രാഹിം അലൈഹിസലാം പറഞ്ഞതെന്താ, എനിക്കതൊന്ന് കാണിച്ചു തരണം, എന്തിന് ലിയത്മ ഇന്ന കൽബി, എന്റെ ഹൃദയത്തിനൊരു സമാധാനം കിട്ടാൻ. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് സമാധാനമില്ലേ, അള്ളാഹു ഈ പറഞ്ഞതിന് 100% തന്നെ നല്ല സമാധാനത്തിലും വിശ്വാസ്യതയിലും തന്നെയാണ് അദ്ദേഹമുള്ളത്. എങ്കിലും ഈമാനിന് വിശ്വസ്തതയ്ക്ക് അല്ലെങ്കിൽ ഒരു കാര്യം കണ്ട് അംഗീകരിക്കുക എന്ന് പറയുന്നതിന് വ്യത്യസ്ത തട്ടുകളുണ്ട്. എല്ലാ ഈമാനും എല്ലാ വിശ്വസ്തയും എല്ലാ അംഗീകാരവും ഒരേ തട്ടിലല്ല. കണ്ണിൽ കണ്ട് വിശ്വസിക്കുന്നതും ഒരാൾ പറഞ്ഞ് വിശ്വസിക്കുന്നതും വ്യത്യാസമാണ്. അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കേൾക്കുമ്പോൾ അള്ളയാണ് പറഞ്ഞത്, റസൂലാണ് പറഞ്ഞത് എന്നതുകൊണ്ട് അത് 100% സത്യമാണ്. എന്നാൽ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസം അതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നു. അള്ള പറഞ്ഞു എന്നതുകൊണ്ടും അതോടൊപ്പം അത് സാധ്യമാണ് എന്ന് അറിയുന്നതോടുകൂടിയും നമുക്കതിലുള്ള വിശ്വാസം കൂടി. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസലാമിൻ്റെ മരിച്ചതിനെ ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. അതല്ലാതെ വിശ്വാസക്കുറവ് കൊണ്ടല്ല, അത് നമ്മളങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിയുമ്പോൾ, അവരിൽ നിന്ന് ആ അംഗീകാരം കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിന് ഒരു സമാധാനം കൂടുതൽ ലഭിക്കും, ഈമാൻ കുറച്ചുകൂടി കൂടും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളുടെ സത്യതയും കൃത്യതയും ബോധ്യപ്പെടുന്ന ഇത്തരം ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ അറിയാനും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന വ ഫിൽ ആഖിറത്തി ഹസന വഖിന ആദാബന്നാർ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കർമ്മസരണി 13-ാമത്തെ ഹദീസിൽ ഇന്ന് പാനീയത്തിൽ ഈച്ച വീണാൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കർമ്മസരണിയിലൂടെ ഹംസ മദീനി നമ്മെ ഉണർത്തിയത്. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ മധുരതരമായ പാരായണം കേട്ടുകൊണ്ട് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുറഹ്മാൻ അൽ ഔസി.

0: മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 77-ാമത്തെ അധ്യായം സൂറത്തു അൽ മുർസലാത്ത്. പാരായണം നിർവഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ അഴ്സി.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം തഖ്‌വയുടെ പ്രാധാന്യവും നേട്ടങ്ങളും ഭാഗം 2 ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് ആദിൽ കൊല്ലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ, കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തഖ്‌വ എന്താണ്, തഖ്‌വയുടെ തഅരീഫ്, തഖ്‌വയുടെ എന്താണ് തഖ്‌വ എന്നുള്ളതാണ് നാം പഠിച്ചു വെച്ചത്. അതുപോലെ തന്നെ എന്തിന് അള്ളാഹുവിനെ നാം സൂക്ഷിക്കണം എന്നുള്ള ഓരോ കാര്യങ്ങൾ എണ്ണമിട്ടും കൊണ്ടാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 കാര്യങ്ങളെ ആദ്യമായി കൊണ്ട് സൂചിപ്പിച്ചു വെച്ചു. 1, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അമ്രാണ്, വസീയത്താണ്, കൽപ്പനയാണ്, ഉപദേശമാണ് അള്ളാഹുനെ സൂക്ഷിക്കുക എന്നുള്ളത്. 2, നാം പറഞ്ഞു വെച്ചു മരണാനന്തരം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്, അതുകൊണ്ട് നമ്മൾ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു വെച്ചു. 3, എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നുണ്ട്, എല്ലാം അവൻ മനസ്സിലാക്കുന്നുണ്ട്. നാം എങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളും, ഒളിച്ച് ചെയ്യുന്ന കാര്യങ്ങളും, പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ നാം അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ 4 തൊട്ട് നമുക്ക് പണ്ഡിതവൻ പറഞ്ഞു തരുന്നത് ആ ഒരു തഖ്‌വ അനുസരിച്ച് ജീവിക്കുക, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രോഫിറ്റുകളെക്കുറിച്ചാണ്. പലപ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കുള്ള അതിൻ്റെ ലാഭം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിലേക്ക് ആവേശം ഉണ്ടാവാറുണ്ട്. അപ്പോൾ തഖ്‌വയുടെ ലാഭങ്ങൾ, അതാണ് ഈ ഒരു 4 പോയിന്റ് തൊട്ട് പണ്ഡിതൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. 4 പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിനെ നന്ദി കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ശുക്ർ ചെയ്യുവാനുള്ള അവസരങ്ങളെ നമുക്കുണ്ടാക്കി തരുമെന്നുള്ളതാണ്. വത്തഖുല്ലാഹ ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊരു ഇബാദത്ത് ചെയ്യണമെങ്കിലും എന്തൊരു സൽക്കർമ്മം ചെയ്യണമെങ്കിലും നമുക്കതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് ആവശ്യമാണ്. അല്ലാതെ നമ്മുടെ ഒരു മിടുക്ക് കൊണ്ട് മാത്രം നമുക്ക് എന്താക്കാൻ സാധിക്കില്ല, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിന്ന് രാവിലെ ജമാഅത്തായിക്കൊണ്ട് സുബ്ഹി നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ തൗഫീഖാണത്. ഇന്ന് 5 നമുക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു നമുക്ക് നൽകുന്ന തൗഫീഖാണത്. ആ ഒരു തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു അമലും നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, രാപ്പകലില്ലാതെ നാം അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട, വളരെ ഗൗരവത്തോടെ നാം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ശുക്ർ ചെയ്യുവാനുള്ള അവസരം തഖ്‌വയുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിക്കൊടുക്കുമെന്നുള്ളതാണ്. അതാണ് പറഞ്ഞത് ഫത്തഖുല്ലാഹ ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നന്ദി ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്നുള്ളത്. 5, വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് വർഷിപ്പിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനോട് വളരെയധികം ആവശ്യക്കാരാണ് മനുഷ്യരെന്നുള്ളത്. പ്രവാൻ സല്ലാഹു അലൈഹി വസ്ലം ഒരിക്കൽ തൻ്റെ സഹാബാക്കളുമായിരിക്കുന്ന സമയത്ത് സഹാബാക്കളോടായിക്കൊണ്ട് പറയുകയാണ്, ഒരു മനുഷ്യനും അവൻ ചെയ്ത അമലുകൾ മാത്രം കൊണ്ട് സ്വർഗത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കേട്ടപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കളുടെ കാര്യം എങ്ങനെയാണ്, താങ്കളും താങ്കൾ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നത്, ഇല്ല, ഞാനും പ്രവേശിക്കുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പുതപ്പിക്കാതെ ഞാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആരാണ് ആ പറയുന്നത്? രാത്രി കാലിൽ നീര് വരുവോളം നിന്ന് നമസ്കരിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, പ്രവാചകരെ, മുൻകഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു വന്ന താങ്കൾ ഇങ്ങനെ നിസ്കരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേയെന്ന്. ആ ഒരു പ്രവാചകനാണ് പറയുന്നത്, ഞാൻ ചെയ്ത അമൽ കൊണ്ട് ഞാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. അപ്പോൾ ഒരു സാധാരണക്കാരായ നമ്മൾ എത്രത്തോളം ആ ഒരു റഹ്മത്തിന് ആവശ്യക്കാരെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ ഒരു സദസ്സിലിരിക്കുന്ന സഹാബാക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇത്ര മഹാന്മാരാണവർ, ആ ഒരു ഇത്രയോ അമലുകൾ ചെയ്ത, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ഇത്രയോ ജിഹാദുകൾ നടത്തിയ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയ, ആരു സഹാബാക്കളോട് കൂടിയാണിത് പറയുന്നതെന്ന് നമുക്കൊരു ബോധം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത്രത്തോളം നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ അനിവാര്യമാണ്. ആ റഹ്മത്ത് കിട്ടാനുള്ള കാരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. ഖുർആനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തെടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് റഹ്മത്ത് നൽകുമെന്ന്. അതുപോലെ തന്നെ ഒരു ആറാമത്തെ ഒരു കാര്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്താണ്, നമ്മുടെ പ്രയാസങ്ങൾ നമുക്ക് തുറവി നൽകുമെന്നുള്ളതാണ്. വലിയൊരു പ്രയാസത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ്, പെട്ടെന്ന് നമുക്ക് എന്തെന്നില്ലാത്തൊരാശ്വാസം ആ ഒരു പ്രയാസം നമ്മൾ നീങ്ങിപ്പോവുകയാണ്. പടച്ചറബ് സുബ്ഹാനഹു നമ്മെ സഹായിക്കുമെന്നുള്ള വാഗ്ദാനമാണ് നമുക്കിവിടെ നൽകുന്നത്. പറഞ്ഞില്ല, പറഞ്ഞു നിർത്തിയില്ല, അള്ളാഹു തുറന്നു പറയുകയാണ്, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്തടുത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താക്കും, വിചാരിക്കാത്തടുത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് റിസ്ക് നൽകുമെന്നുള്ള, ഉപജീവനം നൽകുമെന്നുള്ളതാണ്. അപ്പോൾ തഖ്വയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എക്സിറ്റ് ഇട്ട് കൊടുക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവന് പടച്ചറബ് സുബ്ഹാനഹു വതആല റിസ്ക് നൽകും, അവനെ ഉദ്ദേശിക്കാത്തിടത്തു നിന്ന് അവൻ ഉപജീവന മാർഗം നൽകുമെന്നും പഠിപ്പിച്ചു തരികയാണ്. ഏഴാമതായിക്കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്നുള്ളതാണ്. ഉമയത്തഖില്ലാ യുകഫിർ അൻഹു സയ്യാതിഹി വയുഅദിം ലഹു അജ്റ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുകയാണ്, ആരല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചുവോ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ സയ്യിആത്തുകൾ, അവൻ്റെ തെറ്റുകുറ്റങ്ങളെ പുറത്തു കൊടുക്കുകയും അവന് അവൻ്റെ അതിനുള്ള കൂലിയെ പ്രതിഫലം അവന് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എട്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, ദുനിയാവിൻ്റെ ഈ ഒരു തഖ്വ അനുസരിച്ച്, വിധിവിലക്കുകൾ അനുസരിച്ച്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നാം ജീവിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ് എന്നുള്ളതാണ്. എന്താണ് ആ ഒരു സൗഭാഗ്യം? അള്ളാഹു സുബ്ഹാനഹു ഖുർആനിൽ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്, സൂറത്ത് നബയിലൂടെ അതിൻ്റെ 31-ാമത്തെ ആയത്ത് മുതലുള്ള വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു പറയുന്നുണ്ട്, ഇന്നൽ മുത്തഖീന മഫാസ ഹദായിഖ വഇനാബ വകവാഇബ തറാബ വകഅസൻ ദിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബ ജസാഅ മിൻ റബ്ബിക അതാഅൻ ഹിസാബ. തീർച്ചയായും മുത്തഖീങ്ങൾക്കാണ് വിജയം എന്നുള്ളത്. അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തോട്ടങ്ങളും വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. ഏറ്റവും സൗന്ദര്യം കൂടിയ കണ്ണിലെ മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള ഇണകളെ അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങൾക്ക് വേണ്ടി അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. നിറഞ്ഞ പാനപാത്രങ്ങൾ സ്വർഗത്തിൽ നാളെ നമുക്ക് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. പാഴ്വാക്കുകളോ കളവുകളോ ഒന്നും അവിടെ കേൾക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഈ ഇത്രയും ഒരു അനുഗ്രഹങ്ങളെക്കുറിച്ച് നാളെ സ്വർഗത്തിൽ മുത്തഖീങ്ങൾക്കുള്ള ഈ ഒരു സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു അവസാനം പറയുന്നുണ്ട്, ജസാഅ മിൻ റബ്ബിക അതാഅൻ ഹിസാബ, ഇത് അള്ളാഹുവിൽ നിന്നുള്ള അവർക്കുള്ള ഒരു കണക്കൊത്ത പ്രതിഫലമാണ്. അവർ ആ തഖ്വ അനുസരിച്ച് ആ ഭൂമിയിൽ കടിച്ചു പിടിച്ച് ജീവിച്ചതിൻ്റെ കണക്കൊത്ത പ്രതിഫലമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കുള്ള ലാഭങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, നാം നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു ആയത്താണ്, ഇന്നമയ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇന്നമ എന്ന ആ ഒരു അർഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രം, അതെന്ന് പറഞ്ഞാൽ അത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, മറ്റുള്ള മുത്തഖിയല്ലാത്ത ഒരു മനുഷ്യൻ നിന്ന് അവൻ്റെ അമലുകൾ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സഹാബാക്കളുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഉസ്മാനെ, ഉമറിനെ കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം? അടുത്ത ഖലീഫയാക്കണമല്ലോ. ആ സമയത്ത് ചോദിക്കും, ഉമറിനെ കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം? ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമറിൻ്റെ പരസ്യ ജീവിതത്തേക്കാൾ എത്രയോ നല്ലതാണ് ഉമറിൻ്റെ രഹസ്യ ജീവിതം. പ്രമുണ്ട് അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം ഉണ്ടാകേണ്ടത്. ആ ഒരു സഹാബാക്കളൊക്കെ മാതൃകയാക്കിക്കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതം ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും വളരെ നന്നാവേണ്ടതുണ്ട്. പരസ്യത്തിൽ മറ്റൊരു മനുഷ്യൻ, രഹസ്യത്തിൽ വളരെ വൃത്തികെട്ട തോന്നിവാസിയായ ഒരു മനുഷ്യനുമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ പരലോകത്ത് വലിയ നഷ്ടങ്ങൾ ആണ് കാത്തിരിക്കുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതെന്നുള്ള സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. നാളെ മരണപ്പെട്ടു പോകുമ്പോൾ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ അമൽ സ്വാലിഹാത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വ ആലിഹി വ സഹ്ബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം തഖ്‌വയുടെ പ്രാധാന്യവും നേട്ടങ്ങളും ഭാഗം രണ്ട്, വിവരിച്ചത് മുഹമ്മദ് ആദിൽ കൊല്ലം. പീസ് റേഡിയോയിൽ ഇനി വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ്
1: അഭിമാനം മോർഫ് ചെയ്യപ്പെടുമ്പോൾ ഭാഗം രണ്ട്, സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ.
4: പലപ്പോഴും ക്യാമ്പസുകളിൽ കണ്ടുവരുന്നത് ചില ഗ്രൂപ്പുകളത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളിപ്പം കുട്ടികൾ മാത്രമുള്ള ഗ്രൂപ്പിൽ മാത്രമേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പൊതുവായി ആഗ്രഹിക്കണില്ല എങ്കിൽ ഞങ്ങൾ മാത്രമുള്ള ഗ്രൂപ്പിൻ്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്ന സംഗതികളൊക്കെ അവരെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അവരെ സുഹൃത്തുക്കളെ പുറത്തേക്ക് കൊടുക്കുകയും ബാക്കിയും ചെയ്യുന്നതൊക്കെ ആയിട്ട് ഈ ഫോട്ടോ എവിടെ നിന്ന് ചോർന്ന് നോക്കുമ്പോൾ ആകെ ഒരു ഗ്രൂപ്പിൽ മാത്രമേ, പിന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ മാത്രമേ ഞങ്ങൾ മാത്രമുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സങ്കടങ്ങളും ബാക്കിയൊക്കെ പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികളെയെല്ലാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സ്റ്റുഡൻസ്, അപ്പോൾ അതിൻ്റെ ജനറൽ ഭാരവാഹി തന്നെ നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് ഈ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്?
5: ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ കുട്ടികളിയല്ല സോഷ്യൽ മീഡിയ എന്ന ടാഗ് ലൈൻ കൊടുത്ത് 16 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷൻ, അതിൻ ഇൻ എനി മീൻസ് അവർക്ക് നിയമം കൊണ്ട് തടയിടണം, രക്ഷിതാക്കൾ അത് കൊടുക്കാൻ പാടില്ല എന്നൊരു അവയർനെസ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് അറിയാമെങ്കിൽ കൂടെ ഭയങ്കര ഞെട്ടൽ അനുഭവിക്കുന്ന രൂപത്തിലാണ് ശരിക്കും ഇതിൻ്റെ ഡാറ്റകൾ ഉള്ളത്. ഇപ്പോൾ ഈ മോർഫ് ചെയ്ത് ഉപയോഗിക്കുന്ന ടെലഗ്രാം വഴിയാണ് അതിൻ്റെ വിപണനവും ഒക്കെ അധികവും നടക്കുന്നത്. എന്ത് ഇതിപ്പോൾ പിടിക്കപ്പെട്ടത് ഒരു കുട്ടിയുടെ വിഷയമാണ് നമ്മൾ കേരളനാകെ ഭയങ്കര അത്ഭുതത്തോടെ അല്ലെങ്കിൽ ഭയങ്കര ഞെട്ടലോടുകൂടെ ചർച്ച ചെയ്തത്. ഇത് എത്രയോ ആളുകൾ വളരെ സുലഭമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ
6: 300 ഇതുണ്ടെന്നാണ് രാമനാട്ടുകാരിയെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തപ്പോഴാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, ഇതിപ്പോൾ പുറത്തു വരുന്നത്.
5: അപ്പം ഇത് അറിഞ്ഞതുകൊണ്ടുകൂടെയാണ് അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ അവരറിയാതെ ഇത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയും വരുന്നില്ലല്ലോ. അപ്പം ഇതിപ്പം ഉദാഹരണത്തിന് ഞാൻ അങ്ങനത്തെ ഒരു സാധനം വാങ്ങി അതിലെ ചിത്രം കണ്ട് എനിക്ക് പരിചയമുള്ള കുട്ടിയാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ഇത് ഇവനെ ഇവിടത്തേക്ക് എത്തുന്നത്. അപ്പം ഇതൊരു ഇനിയിപ്പോൾ അങ്ങനെ എൻ്റെ കുടുംബത്തിലെ ഒരാളെ കണ്ടാൽ തന്നെ ഞാനിത് വാങ്ങുന്ന ഒരാളാണ് എങ്കിൽ എന്നാളുകൾ
4: മനസ്സിലാക്കുന്നത്
5: പറയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉള്ളിൽ കുരുങ്ങി കിടക്കുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത എണ്ണം ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ് സത്യത്തിൽ. അപ്പൊ അതിനെ തടയിടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇടപെടുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഈ ഞരമ്പ് രോഗികൾ എല്ലാവരെയും കൂടെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യുന്നതിന് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞാൽ നമുക്ക് കുറെ പരിമിതികളുണ്ടല്ലോ. അപ്പോൾ അത് പരിമിതികൾക്ക് അവിടേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഫോട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലൊന്നാമത്തെ സ്റ്റെപ്പ്. എന്നാൽ പിന്നെ ബാക്കിയൊന്നും സംഭവിക്കണില്ല. നേരത്തെ ശിവക പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പോയി, അത് നമ്മൾ ക്ലോസ്ഡ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ വൺസ് ആയിട്ടാണ് ഞാനിട്ടത് എന്നൊന്നും പറയുന്നതിന് ഈ കാലത്ത് ഒരു സെക്യൂരിറ്റിയും ഇല്ല എന്നതാണ് സത്യം. അപ്പോൾ അത്
6: ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ഏറ്റവും ക്ലാരിറ്റിയുള്ള ഫോട്ടോ ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ക്യാമറ ഉപയോഗിച്ചൊക്കെ ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ്.
5: അതെ അതെ അതെ. അപ്പോൾ മുമ്പ് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഈ ഫോട്ടോ ഇടരുത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ അരികവൽക്കരിച്ച് 6-ാം നൂറ്റാണ്ടും അപരിഷ്കൃത ടാഗുകളൊക്കെ നമുക്ക് തരായിരുന്നു ചെയ്യാം. ഈ പോയിന്റിൽ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഇതിന് പരിഹാരം. പരിഹാരം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളും ആൺകുട്ടികളും ആൺകുട്ടികളത് ഉപയോഗിക്കും, പെൺകുട്ടികളതാണ് അതിൽ നമുക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾ അവരുടെ എക്സ്പോഷർ കുറയ്ക്കുക എന്നത് തന്നെയാണ് അതിലെ പരിഹാരം. അപ്പോൾ ഇസ്ലാം അതിന് മുന്നോട്ട് വെച്ചിട്ടുള്ള അതിന് ഇസ്ലാമിൻ്റെ നിയമങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീകൾ അവരുടെ പിന്നെ സൗന്ദര്യത്തെ എക്സിബിറ്റ് ചെയ്യുന്നത് പൊതുവേ തന്നെ ഫിസിക്കലി പാടില്ലാത്തൊരു സംഗതി സോഷ്യൽ മീഡിയയിലും പാടില്ല. അത് സൗഹൃദത്തിലായാലും കാഴ്ചയിലായാലും ഇപ്പം ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത, നേർക്ക് നേരെ കാണാൻ പാടില്ലാത്തൊരു സംഗതി മൊബൈൽ ഫോണിലൂടെയും കാണാൻ പാടില്ല. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഫിസിക്കലി ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം ആരോടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതന്നെ സോഷ്യൽ മീഡിയയിലും പാടുള്ളൂ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആണ് എന്നതുകൊണ്ട് നിയമങ്ങൾ മാറുന്നില്ല. അപ്പോൾ ഇസ്ലാം ഒരു സ്ത്രീയുടെ എക്സ്പോഷർ ഉണ്ടാകേണ്ടതും ഉണ്ടാകാൻ പാടില്ലാത്തതിനെ കുറിച്ച് പറഞ്ഞ നിയമം, അത് സത്യത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യം വരികയാണ് ചെയ്യുക. ഈ മോർഫിങ്ങിൻ്റെ കാര്യം പിന്നെ അത്ര വ്യാപകമാകുന്നതിന് മുമ്പ് നമ്മളിത് പറയുമ്പോൾ നമ്മളെ കളിയാക്കും. ഈ പോയിന്റിൽ അവർക്കത് ചിലപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് ഇസ്ലാമിൽ എല്ലാ നിയമങ്ങളും എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നില്ലായിരിക്കാം, പക്ഷേ നിയമങ്ങൾ അൽ അലീമും അൽ ഹക്കീമുമായ അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മനോഭാവവും നമ്മുടെ സൗകര്യങ്ങളൊക്കെ എന്താകുമെന്നും അറിയുന്ന റബ്ബിൻ്റെ നിയമങ്ങൾ അത് പൂർണ്ണമായിരിക്കും. അതിലേക്ക് നമ്മൾ വരിക എന്നത് തന്നെയാണ് നമ്മുടെ ഒരു സുരക്ഷിതത്വത്തെ എപ്പോഴും പിന്നെ പുലർത്താൻ നമുക്കുള്ള മാർഗമെന്ന് പറയുന്നത്. അതിന് ഇസ്ലാം പറയുന്ന ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു സമയത്തെ ആലോചനക്കനുസരിച്ച് വിമർശിക്കുന്നവർക്ക് പറയാൻ ഇപ്പോൾ പറയാൻ മറ്റൊരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്നതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ആ നിലക്ക് നമ്മൾ സൂക്ഷിക്കുക എന്ന് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതോടനുബന്ധിച്ച് ഇതിൻ്റെ നിയമനിർമ്മാണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ കുട്ടികളിയല്ല സോഷ്യൽ മീഡിയ എന്ന് ഞങ്ങളെ ക്യാമ്പയിനിൽ നമ്മൾ ഉയർത്തുന്നതും അതാണ്. ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നത് നിർബന്ധമായി നിയമനിർമ്മാണം കൊണ്ടുവരണം. ഇപ്പോൾ നമുക്കറിയാം ഒരു ഭരണകൂടം അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവായ പോളിസികൾ ഉണ്ടാക്കുക എന്നതോടൊപ്പം സമൂഹത്തിലെ ഡിസ്ട്രക്റ്റീവായ കാര്യങ്ങളെ തടയാൻ കൂടെ നിയമങ്ങൾ കൊണ്ടുവരൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ AI സംവിധാനങ്ങൾ വ്യാപകമായിട്ട് ചുരുങ്ങിയതൊരു രണ്ട് കൊല്ലമായി. ഇപ്പോൾ ഈ നമ്മൾ സംസാരിക്കുന്ന 2026 എല്ലാ കുട്ടികൾക്കും അതിൽ പ്രോംപ്റ്റ് കൊടുക്കാനും യൂസ് ചെയ്യാനൊക്കെ അറിയുന്ന കാലഘട്ടമാണ്. ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് AIയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു നിയമനിർമ്മാണം ഒന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐരാവത് എന്ന പേരിൽ AI രാവത് എന്ന് പറയുന്ന ഒരു ഒരൊറ്റ പിന്നെ നിയമനിർമ്മാണമാണ് നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേക്കൊക്കെ പോകുന്നതിന് നമ്മുടെ കുട്ടികളെ തടയിടാൻ പറ്റുന്ന നിയമനിർമ്മാണമാണ് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത്. ഇതിൻ്റെ പോസിബിലിറ്റീസൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തടയിടാൻ നമുക്ക് നിയമനിർമ്മാണം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ടത്. ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ടും അതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പരപ്പനങ്ങാടിയിലെ കേസിൽ തന്നെ അറസ്റ്റ് കുറേ വൈകിയാണ് നടക്കുന്നത്. എന്താ കാര്യം? പോലീസിന് അവനെ അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള നിയമങ്ങൾക്കനുസരിച്ചാണല്ലോ അറസ്റ്റ് ചെയ്യാൻ പറ്റുക. അത് FIR ഇടാനും പരാതി എടുക്കാനും പാകത്തിലൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് പോലീസുകാർ പറയുന്ന ന്യായം. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണം ഉണ്ടായിട്ടില്ല. അതൊരു ഗ്യാപ്പ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നിയമനിർമ്മാണത്തിലൂടെ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഇനിയും നമ്മൾ എത്രമാത്രം നമ്മൾ ലേറ്റാകുന്നോ അത്രയേറെ പരിക്ക് പ്രകടമായി. ഇപ്പോൾ ഈ ഒരു കേസ് പുറത്തു വന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തൊന്നും വരാതെ എത്രയോ ആളുകളുടെ സ്വകാര്യതയെ പിന്നെ അവരുടെ അഭിമാനത്തെയും ഒക്കെ വിലക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
4: ഇനി നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇത് അറിയില്ല ആൾക്കാർക്ക്. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ 40 പോലീസുകാരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പോലീസുകാർക്കാണ് എന്ത് ചെയ്യുക,
5: ഈ സംവിധാനങ്ങളെ കുറിച്ച്
4: അറിയുന്നുണ്ടാവും.
5: അതെ അതെ, അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ എക്സ്പോഷറിൻ്റെ വിഷയം പറയുമ്പോൾ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അക്കൗണ്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് പൈസക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊരു ഓപ്ഷൻ വെക്കാം. അപ്പോൾ മാസത്തിലൊരു ചെറിയ പൈസ 150 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ഞാൻ വെച്ചാൽ എന്താ അതിൻ്റെ തത്വം? വളരെ ലിമിറ്റഡായ കുറച്ച് കോണ്ടൻറ്റുകൾ ഞാൻ പോസ്റ്റ് ചെയ്യും, അതിലേക്ക് നിങ്ങൾക്ക് ആക്സസ് വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ്ഡ് യൂസറായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മുടെ മലയാളികൾ അതിനെ വളരെ വൾഗറായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പെൺകുട്ടികൾ സ്ത്രീകൾ അവരുടെ പിന്നെ ഹാഫ് നേക്കഡായ അല്ലെങ്കിൽ അവരുടെ എക്സ്പോസ്ഡായ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാൻ ഈ സബ്സ്ക്രൈബ്ഡ് അക്കൗണ്ടുകൾ കൊണ്ടുവരാം. അപ്പം വെറും ഒരു 120 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വലിയ സംഖ്യയല്ല ഈ കാലത്ത്. അതൊരു മാസം കൊടുത്ത് ഇത്തരം അക്കൗണ്ടുകളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന നമ്മുടെ കുട്ടികൾ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു ത്വരയിലേക്ക് അവരെത്തുന്നതെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതിലൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഏജ് റെസ്ട്രിക്റ്റഡ് അല്ലാത്ത വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, കോണ്ടൻറ്റുകൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായും കൂടുതൽ നേക്കഡായ കൂടുതൽ എക്സ്പോസ്ഡായ ഇത്തരം കാര്യങ്ങൾ കാണാൻ അവരുടെ മനസ്സ് പാകപ്പെടുകയാണ്, അത് ദാഹിക്കുകയാണ്. അപ്പോൾ അതിനെ ഇതുപോലൊരു 120ഓ 300ഓ ഒക്കെ രൂപ കൊടുത്ത് മാസം സബ്സ്ക്രിപ്ഷൻ വെച്ച് അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർ 100 രൂപ 120 രൂപ വെച്ച് സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിൽ പെൺകുട്ടികളായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടികൾക്കും തന്നെ ഒരു പരിധി വരെ അങ്ങനെ ഇപ്പോൾ എക്സ്പോസ്ഡായ ഫോട്ടോകൾ പടം കൊടുത്ത് ഒരാൾ കാണുന്നതും കുഴപ്പമില്ല, അവർക്ക് ഏണിങ്സ് കിട്ടാണല്ലോ. ഇപ്പോൾ ഒരു മാസം ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള ഫോളോവേഴ്സുള്ള ഒരു ചാനലിൻ്റെ ഒരു അക്കൗണ്ടിൻ്റെ ഉടമയാവുക, മാസം അതിലൂടെ മാത്രം ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുക, അപ്പോൾ ഇതിനൊക്കെയുള്ള തടയിടുന്ന നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുക എന്നതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് പോലെ തന്നെ ഡിജിറ്റൽ എത്തിക്സ് എന്താണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് അത് സ്കൂൾ തലം മുതൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നസീഫ്ക്ക് പറഞ്ഞതുപോലെ ഇപ്പോൾ പോലീസുകാർക്ക് അറിയണില്ല എന്നതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും അവരുടെ കയ്യിൽ കിട്ടുന്ന ഒരു മായാലോകത്തെ ഏത് രൂപത്തിൽ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാം, എവിടെയൊക്കെ ഞാൻ പോകാൻ പാടില്ല എന്ന ബോധവൽക്കരണം കുട്ടികൾക്ക് സ്കൂളിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ കൊടുക്കാൻ നമ്മൾ കുറേ വൈകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഡെവലപ്ഡ് ആയ രാജ്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ ഫോർവേഡ് ചെയ്ത് അവർ പിന്നെ അത്തരം പാഠ്യപദ്ധതികളൊക്കെ രൂപീകരിച്ച് സ്കൂളുകളിലൂടെ അത് നടപ്പിലാക്കി. പക്ഷെ നമ്മളിതിലേക്ക് വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്ന ഇനി എത്രമാത്രം നമ്മൾ വൈകുന്നോ അത്രയും പരിക്ക് നമ്മുടെ ഒരു അടുത്തൊരു യങ് ജനറേഷനിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ നിയമനിർമ്മാണം കൊണ്ടുവരിക, കുട്ടികളെ നന്നായി എഡ്യൂക്കേറ്റ് ചെയ്യുക, അതോടൊപ്പം പിന്നെ ഇസ്ലാം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഇത്തരം മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുകയും ചെയ്ത് നമ്മൾ സുരക്ഷിതരാവുക എന്നതാണ് അതിൽ പ്രധാനം തോന്നുന്നു.
4: ഈ ഇതുപോലെ ഇപ്പോൾ സാധാരണ നമ്മൾ കുട്ടികളുടെ നോട്ട്ബുക്ക് എഴുതിയിരിക്കണ ഹോംവർക്ക് എഴുതിക്കണമെന്നൊക്കെ രക്ഷിതാക്കൾ നോക്കും. പക്ഷേ നമ്മുടെ കുട്ടികളുടെ ഇൻസ്റ്റൻ്റ് പാസ്വേഡ് എന്താണ്, ഫോണിൻ്റെ പാസ്വേഡ് എന്താണെന്നുള്ളതൊന്നും പലപ്പോഴും പല രക്ഷിതാക്കളും ആഗ്രഹിക്കണ പോലുമില്ല. അതേപോലെ തന്നെ സാധാരണ ഇപ്പോൾ എനിക്കൊരു ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ആ പാസ്വേഡ് അറിയുന്നില്ലാണ്, വലിയ ക്രെഡിറ്റ് അവർ അവർക്കും അറിയാം അവനും അറിയാം എന്നൊക്കെ പറയും. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്താലും അത് ഞാനല്ല, അത് മറ്റേ അക്കൗണ്ടായിരിക്കും, ഈ അക്കൗണ്ട് ഇന്ന ഫോണുകളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൈമലർത്താണ്. പക്ഷെ അപ്പോൾ തന്നെ കൈ സംഗതികൾ കൈയ്യൊന്നു വിട്ടു പോകണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഒരു രക്ഷിതാവും എൻ്റെ കുട്ടീൻ്റെ ബാങ്കിൽ എത്ര പൈസ ഉണ്ടെന്ന് പരിശോധിക്കണില്ല. അവരെ ജി പേയിൽ അമിതമായി പണം ഉണ്ടോ, ബാക്കിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ അറിയാതെ ഒരു അക്കൗണ്ട് എടുത്തുക്കണോ എന്നവർ നോക്കണില്ല. ശരിക്കും അത് നോക്കണം. ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കുട്ടികളെ നമ്മൾക്ക് വേറെ ഒന്നും ഇല്ലല്ലോ, കുട്ടീൻ്റെ പൈസ എത്രയുണ്ട് നോക്കി കാര്യങ്ങൾ നോക്കി അവരൊക്കെ മനസ്സിലാൻ പറ്റും. ഇതിനടുത്ത് റമി പറഞ്ഞ പോലെ ആ വഴിക്ക് ഡിജിറ്റലിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യില്ല, രക്ഷിതാക്കൾ ആരും ബോധവാന്മാരാത്ത അവസ്ഥ ഉണ്ട്. നമുക്കത് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടതുണ്ട്.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ് സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗം, അഭിമാനം മോർഫ് ചെയ്യപ്പെടുമ്പോൾ എന്നതിൻ്റെ രണ്ടാം ഭാഗ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കൂടെ സഫ്വാൻ ബറാമിയും ഡോക്ടർ നസീഫ് പിപിയും.
7: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരല്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്ജലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
8: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി. അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി. അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സ്നേഹക്കൂട്. സ്നേഹക്കൂടിൽ മക്കളുടെ റിസൾട്ട് രക്ഷിതാക്കൾ അറിയേണ്ടത്. ഈ വിഷയത്തിൽ ഷമീം എം വണ്ടൂർ, ഹനീഫ വണ്ടൂർ എന്നിവർ പങ്കെടുക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ അലിഹി വസ്ഹാബിഹി അജ്മാഈൻ, അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ചയിൽ നമ്മുടെ കൂടെ ഷമീം എം വണ്ടൂർ, ടീച്ചറും ട്രെയിനറുമായ ഷമീമാണ് നമ്മുടെ കൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, എല്ലാവരും റിസൾട്ട് കാത്തു നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാ തലത്തിലുമുള്ള റിസൾട്ടുകൾ കടന്നു വരുന്ന ഒരു സമയം, ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ഇപ്പോൾ ഈ സമയത്താണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് റിസൾട്ട് കാത്തു നിൽക്കുന്ന കുട്ടികളോടാണെങ്കിലും അതുപോലെ തന്നെ രക്ഷിതാക്കളോടാണെങ്കിലും നമുക്ക് എന്താണ് അവരോട് പറയാനുള്ളത്?
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം വല റസൂലമീൻ വാല അലിഹി വസ്സഹബി അജ്മൈൻ, അമ്മാബാദ്. വളരെ സ്നേഹമുള്ള സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, അൽഹംദുലില്ലാ, നല്ലൊരു വിഷയമായിട്ടാണ് ഇന്ന് നമ്മൾ വരുന്നത്. അഥവാ അനിഫായി ചോദിച്ചതുപോലെ തന്നെ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നൊരു സമയം, വ്യത്യസ്തമായ പരീക്ഷകൾ നമ്മുടെ മക്കളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും മറ്റു പല സ്കോളർഷിപ്പ് പരീക്ഷകളൊക്കെ ആണെങ്കിലും അതൊക്കെ എഴുതി നിൽക്കുന്നൊരു സമയമാണ്. ഈ ഒരു സമയത്ത് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ, അവരുടെ ഒരു മൈൻഡ് സെറ്റ് വേറെയാണ്, രക്ഷിതാക്കളുടെ ഒരു മൈൻഡ് സെറ്റ് വേറെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം പിന്നെ റിസൾട്ട്, NMMS എന്ന് പറയുന്ന സ്കോളർഷിപ്പിൻ്റെ ഒരു റിസൾട്ട് വന്നു. ആ സമയത്ത് കുട്ടികളും രക്ഷിതാക്കളും ഒരുപാട് പേര് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി സങ്കടത്തോട് കൂടിയിട്ട് പറഞ്ഞത്, സാറേ, എനിക്കൊരു മാർക്കിനാണ് NMMS നഷ്ടപ്പെട്ടത്. 132 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് മലപ്പുറം ജില്ലയിൽ വന്നത്. 131 മാർക്കാണ് എനിക്ക് ലഭിച്ചത്. എന്തെങ്കിലും കിട്ടാൻ വല്ല വഴിയുണ്ടോ? പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം, എനിക്ക് ഇത്ര കിട്ടാത്തതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല, പക്ഷേ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ സാറെ സങ്കടം തോന്നുന്നുണ്ടെന്നുള്ളത്.
3: അപ്പോൾ
4: ഇവിടെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിനെ ഒന്ന് കാണേണ്ടതുള്ളത്. പരീക്ഷ എഴുതുന്ന ഏത് കുട്ടികളാണെങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ അതിയായ ആഗ്രഹം ഉണ്ടാവുന്നതായിരിക്കും.
3: അവർക്ക് എല്ലാവർക്കും ജയിക്കണം തന്നെയായിരിക്കും,
4: നല്ല മാർക്കോടുകൂടി നല്ല ഒരു റിസൾട്ട് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഏതൊരാളും പരീക്ഷ എഴുതുന്നത്. സ്വാഭാവികമായിട്ടും ആ രൂപത്തിൽ പരീക്ഷ എഴുതുമ്പോൾ മക്കൾ പരാജയപ്പെട്ടാലും ജയിക്കുകയാണെങ്കിലൊക്കെ അവരെ കൂടെ നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളുടെ ഒരു മനസ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്. ഭൂരിഭാഗം കുട്ടികളും മാർക്ക് ലഭിക്കോ ഇല്ലേ എന്നതിനപ്പുറം അവർ ചിന്തിക്കുന്നത് രക്ഷിതാക്കളുടെ മുന്നിൽ എങ്ങനെയാണ്. ഇപ്പോൾ നല്ലൊരു മാർക്ക് കിട്ടണേ അൽഹംദുലില്ലാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ മാർക്ക് ഒരല്പം കുറഞ്ഞു പോയാൽ എൻ്റെ രക്ഷിതാക്കൾ എങ്ങനെയാണ് എന്നോട് പ്രതികരിക്കുക, അവരെന്തായിരിക്കും എന്നോട് പറയുക, അങ്ങനത്തെ ഒരു വലിയ ആധി ഇന്നത്തെ കുട്ടികളിൽ കൂടുതൽ കണ്ടുവരുന്നുണ്ടല്ലോ.
3: തീർച്ചയായിട്ടും നമ്മളത് എല്ലാ മേഖലയിലും അത് കാണുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പഠനം, അതുപോലെ തന്നെ കുട്ടികളുടെ മറ്റു പ്രോഗ്രാമുകൾ, അവിടെയൊക്കെ മത്സരം പാരൻസ് തമ്മിലാണ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ.
4: അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കുട്ടികളോട് ആ സമയത്ത് പറയാനുള്ളത് വെച്ചാൽ, അവിടെ നിങ്ങൾ ഓവർ വറീഡ് ആവണ്ട, നിങ്ങൾ നല്ലൊരു കഠിനാധ്വാനം നടത്തിയിട്ടാണ്. ഇപ്പോൾ എത്ര മടിയന്മാരാണെങ്കിലും ശരി, ആ പരീക്ഷേൻ്റെ ഒരു തൊട്ട് തലേദിവസം അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ആ ദിവസം ഏറെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് പരമാവധി മാർക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഏതൊരാളും പരീക്ഷ എഴുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഒരു കഠിനാധ്വാനം നിർവഹിച്ചു, അവിടെ ആ ഒരു റിസൾട്ടിനെ പോസിറ്റീവായിട്ട് കാണാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുട്ടികളോട് ഏതൊരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട് വന്ന സമയത്ത് നമുക്ക് പറയാനുള്ളതാണ്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് രക്ഷിതാക്കളാണ് അല്ലേ. രക്ഷിതാക്കളോട് പറയാനുള്ളത്, പരീക്ഷകൾ എന്ന് പറയുന്നത് ഒരു പരീക്ഷ മാത്രമാണ്
3: അല്ലേ.
4: ഒരു പരീക്ഷ മാത്രമാണ്,
3: അത് ഒരു പരീക്ഷയാണല്ലോ.
4: അതെ, തുടക്കം മാത്രമാണ് അല്ലേ, ഒരു അവസാനമല്ല എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും വലുത് മാർക്കുകളല്ല, മറിച്ച് നമ്മുടെ മക്കളാവണം എന്നുള്ളതാണ്. അവിടെ അവരെ ചേർത്ത് നിർത്താനും ചേർത്ത് പിടിക്കാനും കൂടെ നിൽക്കാനൊക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏത് ഈ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: അതെ അതെ. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൽ കുട്ടികളുടെ ടെൻഷൻ, ഇപ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന ടെൻഷനുണ്ട്, പക്ഷേ ആ ടെൻഷൻ ഒരു പരിധി ഉണ്ട്. പക്ഷേ കുട്ടികൾ അതൊക്കെ രസമായിട്ട് എടുക്കും ചിലപ്പോൾ, പ്രത്യേകിച്ചും ആൺകുട്ടികളൊക്കെ രസമായിട്ട് എടുക്കും. പെൺകുട്ടികളാണ് വീണ്ടും എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന കടുത്ത എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അവരിൽ നിന്നാണ് നമുക്ക് കാണാം. ഇവിടെ രക്ഷിതാക്കൾ ഇടപെടൽ, അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ. പലരും ആത്മഹത്യ ചെയ്തത്, പല ആൾക്കാർ, പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ഈ ഒരു പ്രശ്നമാണ്. ഇത് രക്ഷിതാക്കളുടെ ചീത്തയോ രക്ഷിതാക്കളുടെ ഇടപെടലുകളൊക്കെ അവർക്ക് അലോസരമായി തോന്നുന്നു, അതൊരു പേടിയാണ്. കുട്ടികൾ ചിലപ്പോൾ കൂട്ടുകാർക്കിടയിൽ മാർക്ക് കുറവും മാനം കിട്ടുന്നില്ല പ്രശ്നമൊന്നും കുട്ടികൾക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. പക്ഷേ രക്ഷിതാക്കളുടെ ഇടപെടലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്. രക്ഷിതാക്കളോട് നമുക്ക് ഈ വിഷയത്തിൽ നന്നായി ചില കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും.
4: രക്ഷിതാക്കളോട് പറയാനുള്ള കാര്യം കുട്ടികളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു ആത്മബന്ധം നമ്മൾ മക്കളായിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ മാത്രമല്ല, റിസൾട്ടിൻ്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മക്കളെ കൂടെ നിർത്തുക, കൂട്ടി അവരെ കൂടെ നിർത്തുക എന്നുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം. അവിടെ മനസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു പേര്, ആ പേര് അവിടെ പറയണില്ല. ആ കുട്ടി ഹോസ്പിറ്റലിൻ്റെ 4-ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ട് രക്ഷിതാവിൻ്റെ നിർബന്ധപ്രകാരം പരീക്ഷ ചെയ്താൽ 1-ാമത്തതിന് കിട്ടിയില്ല, ഇവന് ഒട്ടും താല്പര്യമില്ല, എന്നിട്ട് വീണ്ടും രക്ഷിതാവ് നിർബന്ധിക്കാണ്. അങ്ങനെ അവൻ ആത്മഹത്യാ ശ്രമം നടത്തി ഹോസ്പിറ്റലിലാവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ തൻ്റെ ഉപ്പ വന്നിട്ട് തൻ്റെ രക്ഷിതാവ് വന്നിട്ട് തന്നോട് പറയും, എന്ത് മോനെ സാരമില്ലടാ, നീ പരീക്ഷ ചെയ്തണ്ട, നിൻ്റെ കാര്യങ്ങളായിട്ട് നിനക്ക് മുന്നോട്ട് പോവാം എന്നാണ് ആ കുട്ടി പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവിടെയും ആ ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് താൻ പറയുന്നത് തൻ്റെ മകന് മനസ്സിലാവും എന്നൊരു ഘട്ടം എത്തിയപ്പോൾ രക്ഷിതാവ് പറയുന്നത് ഇതുകൊണ്ടൊന്നും നിന്നെ ഞാൻ വെറുതെ വിടില്ല, മറിച്ച് നിർബന്ധമായിട്ട് നീ അടുത്ത പ്രാവശ്യം എഴുതിയേ മതിയാവൂ എന്നാണ്. ആ ഹോസ്പിറ്റലിൽ നിന്നും ആരുമില്ലാത്ത സമയത്ത് ഇവൻ എടുത്ത് 4-ാം നിലയിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു വാർത്തയല്ല, ഒരു റിയൽ കാര്യം നമ്മൾ വായിച്ചത് ഈ കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മുടെ മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്നുള്ളതാണ്. കുട്ടിയുടെ താല്പര്യം എന്തൊക്കെയാണ്, അവർക്കിഷ്ടപ്പെട്ട മേഖല എന്തൊക്കെയാണ്, അതിലേക്ക് എത്താനുള്ളൊരു മാർക്ക് അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം.
3: അതെ.
4: ഇനി അഥവാ മാർക്ക് ഒരല്പം കുറവാണെങ്കിൽ സാരമില്ലടാ, ഇത്രയൊക്കെ കിട്ടിയല്ലോ. ഇതും കിട്ടാത്ത ഒരുപാട് കുട്ടികളില്ലേ,
3: തീർച്ചയായിട്ടും.
4: നീ കുറച്ചും കൂടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെയൊക്കെ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് കുറ്റപ്പെടുത്തില്ലല്ലോ. സാരമില്ല, ഏതായാലും ഇത് കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ മനസ്സിലൊരു ചെറിയ കുറ്റബോധം ഉണ്ടാവും, ശരിയാണല്ലേ, ഈ മാർക്ക് വെച്ച് ഞാൻ എന്ത് ചെയ്യും. ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അഥവാ വീണ്ടും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുട്ടി ഓട്ടോമാറ്റിക്കലി ഇതുപോലൊരു അപ്രോച്ച് ആയിട്ട് ചെയ്യുന്ന രക്ഷിതാവിനോട് പറയുന്നതായിരിക്കും, ഉപ്പ അല്ലെങ്കിൽ ഉമ്മ ഞാൻ അത്ര വേണ്ട ഗൗരവത്തിൽ ഇത് എടുത്തില്ല, ഇപ്പം ഇത് ഇങ്ങനെ ഈ ഒരു റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് ഞാൻ ഒന്നും കൂടി ചെയ്യട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അങ്ങനെ റീടേക്ക് ചെയ്യാനുള്ള റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സമയമുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ല എങ്കിൽ ആ കിട്ടിയ മാർക്ക് വെച്ച് നെക്സ്റ്റ് അടുത്തൊരു അവൻ്റെ ഭാവിക്ക് വേണ്ടി അവളുടെ ഭാവിക്ക് വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റും കൂടിയാലോചന നടത്തുക. ആ കൂടിയാലോചന നടത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ അടുത്തൊരു ഘട്ടം തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും മനസ്സിന് വലിയ പ്രാധാന്യമുണ്ട് അവിടെ. രക്ഷിതാക്കളുടെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് രക്ഷിതാക്കളുടെ അപ്രോച്ചിനാണ് ആ സമയത്ത് ഏറ്റവും വില. അവിടെ നമ്മളെങ്ങാനും ഒരു അവിവേകം ചെയ്തു കഴിഞ്ഞാൽ എന്നേക്കുമായി ഒരു പക്ഷേ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടേക്കാം. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു
3: പിന്നെ
4: മേഖലയാണത്. മാത്രമല്ല പ്രത്യേകിച്ച് ഈ കൗമാരഘട്ടത്തിലുള്ള കുട്ടികളൊക്കെയാണ് കൂടുതലും ഈ പരീക്ഷയുമായിട്ട് ബന്ധമുണ്ട്. അതിൻ്റെ മേലെ കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഈ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്, കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് വികാരങ്ങൾക്കാണ് കൂടുതൽ ആ സമയത്ത് കുട്ടികൾ പിന്നെ അടിമപ്പെടുക എന്നുള്ളതാണ്. വിവേകം അവിടെ വളരെ കുറച്ചായിരിക്കും, എടുത്തു ചാടും അവർ. അപ്പോൾ ഒരു ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് പൊട്ടിത്തെറിക്കുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും നമ്മൾ ഏറ്റവും കൂടുതൽ മാനസികമായ സപ്പോർട്ട് കൊടുക്കണമെന്നാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാം.
3: ഇവിടെ സാധാരണ രൂപത്തിലുണ്ടാവാറ്. അപ്പോൾ ഒന്ന് രക്ഷിതാക്കളൊരു താല്പര്യമാണ്, എന്ത് എൻ്റെ മകൻ ഇന്നതാകണം, ഒന്ന് ഇപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും മികച്ച ഒരു ഏരിയയിൽ എൻ്റെ മകനോ മകളോ എത്തിപ്പെടണമെന്ന രക്ഷിതാക്കളുടെ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ഇവരെന്ത് ചെയ്യുന്നത്, വല്ലാതെ പ്രസ് ചെയ്യുന്നത്, കുട്ടികൾ ഇന്നതായേ പറ്റൂ, അവൻ എൻ്റെ പറ്റൂ. അപ്പോൾ ഇതിലൊരു എന്താ വെച്ചാൽ ഈ പണ്ടത്തെയൊക്കെ പോലെ അല്ലല്ലോ. ഇപ്പോൾ ഒരു MBBS മാത്രമല്ല, എല്ലാ മേഖലയും വൈഡായിട്ട് എവിടെ എത്തിച്ചേരാൻ പറ്റാവുന്ന സാധ്യതകളുണ്ട്. രക്ഷിതാക്കൾക്ക് ഒരുപക്ഷെ അത് അറിയാഞ്ഞിട്ടായിരിക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, സമൂഹത്തിൽ എൻ്റെ മകൻ ഡോക്ടറാണ് അല്ലെങ്കിൽ അവൻ ഇന്നൊരു തസ്തികയിലാണ് എന്ന് പിന്നെ പറയാനുള്ള അങ്ങനെ ഉള്ള ഇതുണ്ട്. ഇവിടെ ഈ പറഞ്ഞതിൽ ഈ രണ്ട് പോയിൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഞാൻ ഇന്നതാകാമെന്നുള്ളത് ഒരു കുട്ടി കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ രക്ഷിതാക്കൾക്ക് നല്ല റോളുണ്ട് അതിൽ. ഞാനേ പറയാൻ കാരണം, നമ്മളെ കുട്ടിയാണല്ലോ, നമ്മളെ കുട്ടിയെ നമുക്കാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാകാതെയാണ് എന്ത് കുട്ടികൾക്ക് വലിയ ഭാരങ്ങൾ വെച്ച് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് രക്ഷിതാവിനോടൊരു ചില കാര്യങ്ങൾ പറയാനുണ്ടാകും.
4: തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ അടുത്തൊരു കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, താരതമ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലേ. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് മനുഷ്യർ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് പറയുന്ന മുതിർന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം എന്നെ നിങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്കത് ഇഷ്ടമില്ല. ചിലപ്പോൾ നല്ല കാര്യത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷേ രക്ഷിതാക്കൾ കമ്പാരിസൺ നടത്തുന്നത് താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും നല്ല കാര്യങ്ങൾക്കല്ല എന്നുള്ളതാണ്. നമ്മളെ കുട്ടി നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് പറയണം, അൽഹംദുലില്ലാ നീ അവനേക്കാൾ ഉഷാറെടുത്ത് ചെയ്തല്ലോ എന്ന് പലപ്പോഴും നമ്മൾ പറയില്ല. പക്ഷെ നമ്മൾ പറയാതെ കുടുംബത്തിൽ എന്തെങ്കിലും നല്ല ഒരു നേട്ടം നേടി വന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവരെയിട്ട് കമ്പയർ ചെയ്യും അല്ലേ. കണ്ടില്ലേ അവനെ, കണ്ടില്ലേ അവളെ, കണ്ടില്ലേ നിന്നെപ്പോലെ തന്നെയല്ലേ അവൾ സ്കൂളിൽ പോണത്, നിൻ്റെ അത്ര സൗകര്യം പോലും അവർക്കില്ലല്ലോ, എന്നിട്ടും അവൾ വാങ്ങിച്ച മാർക്ക് കണ്ടില്ല, അവൻ വാങ്ങിച്ച മാർക്ക് കണ്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുതിർന്ന ആൾക്കാരും നമ്മൾ എന്ത് ചെയ്യണില്ല, താരതമ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഈ കാര്യം നമുക്ക് പറയാം. ഞാൻ ചെയ്തൊരു കാര്യം, നമ്മൾ വീട്ടിൽ ചെയ്തൊരു കാര്യം വിചാരിച്ചോളേ, അത് വന്നിട്ട് ഒരാൾ പറയണം ഇതൊക്കെ എന്താണ് ഈ സാധനം ഉണ്ടല്ലോ അപ്പുറത്തെ വീട്ടിൽ ഇന്നാൾ വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാർ സഹോദരിമാരാണ് ഈ മേഖലയിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അവരോട് പറയണം, വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ ഉമ്മമാരോട് നമ്മൾ പറയണം, ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പറയണം എന്താ പറയണത്, എന്ത് ഫുഡാത്, ഞാൻ കഴിഞ്ഞ ദിവസേ എൻ്റെ ഇന്ന സുഹൃത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇന്ന ആളുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഫുഡുണ്ടല്ലോ അതാ ടേസ്റ്റിങ്ങളൊക്കെ ഉണ്ടാക്കിയത്, എന്ത് ടേസ്റ്റാണ്. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്നതോടുകൂടി നമ്മുടെ ഭാര്യയാണെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മയാണെങ്കിൽ നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരിയാണെങ്കിൽ സഹോദരി, അവരാകെ ഡെസ്പാവും എന്നുള്ളതാണ് അല്ലെ, നിരാശ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം എന്തേ കാരണം, അവർ ചെയ്തൊരു കാര്യം, അവർ നിർവഹിക്കുന്ന ഒരു കാര്യം മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്തു, മറ്റൊരാൾ ഉയർന്ന ഇതിനേക്കാൾ മികച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുതിർന്ന ആൾക്കാർ പോലും മറ്റൊരാളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതേ കാര്യം നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ മക്കളും ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പിന്നെ നമ്മുടെ മക്കൾക്കുള്ള വ്യത്യസ്തമായ മേഖലകളുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഒന്നോ രണ്ടോ മൂന്നോ മേഖലകളല്ല, അനന്തമായ സാധ്യതകളാണ് അല്ലേ. ഏതെല്ലാം മേഖലകൾ ഇപ്പോൾ കഴിഞ്ഞ ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, രസകരമായ ചില കോഴ്സുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുള്ളത് കുട്ടികളിൽ നിന്നുള്ളതാണ്. രണ്ട് മൂന്ന് വർഷം മുമ്പ് എൻ്റെ ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിൽ നല്ല റിസൾട്ട് വാങ്ങിപ്പോയ ഒരു കുട്ടിയുടെ ഉമ്മ വിളിച്ചിട്ട് റിസൾട്ട് വന്ന ആ ദിവസം എന്നോട് ചോദിക്കണം, സാറേ പിന്നെ എന്തൊക്കെയുണ്ട് സുഖമല്ല എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചോദിക്കണം. എൻ്റെ മോൾക്കേ അവളിപ്പോൾ പറയുന്നത് അനിമൽ സൈക്കോളജി പഠിക്കാനാണ്. അപ്പോൾ അനിമൽ സൈക്കോളജിയെ പഠിക്കാനുള്ള മേഖലകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വിചാരിച്ചെന്നു, ഇവിടെ മനുഷ്യൻ്റെ ഹ്യൂമൻ സൈക്കോളജി തന്നെ എവിടെ എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും കുട്ടികൾ ചിന്തിക്കുന്നത് വെറൈറ്റി ഡൈവേർട്ട് തിങ്കിങ് ആണ് അല്ലേ, ഡൈവേർജൻറ്റ് തിങ്കിങ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വൈവിധ്യമായ ചിന്തകളാണ് ചിന്തിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം വ്യത്യസ്തമായ മേഖലകൾ എന്ന് അതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേതെങ്കിലും ഒരു കുട്ടിയെക്കുറിച്ച് നേടിയ നേട്ടത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടിയെക്കുറിച്ച് നമ്മുടെ മക്കളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ താഴേക്ക് പോകാനും അവരുടെ പിന്നെ ആത്മാഭിമാനം കുറയാനുമാണ് അത് കാരണമാക്കുക. അപ്പം അതുകൊണ്ട് താരതമ്യങ്ങൾ തീർത്തും നമ്മൾ ഒഴിവാക്കുക. താരതമ്യം ചെയ്യാം എങ്ങനെയാണെന്ന് അറിയോ, അവരവരുമായിട്ട് കമ്പയർ ചെയ്യാം. നീ നന്നായിട്ട് പഠിച്ചു അതുകൊണ്ട് നിനക്ക് ഇത്ര മാർക്ക് കിട്ടി, നിൻ്റെ പഠനത്തിൽ നോക്കിയാൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ നീ നന്നായിട്ട് പഠിച്ചിരുന്നു നന്നായി മാർക്ക് കിട്ടി, ഇപ്രാവശ്യം ഒരു അല്പം അലംഭാവം കാണിച്ചു കണ്ടോ. അപ്പോൾ സ്വന്തത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ
3: കുഴപ്പമില്ല,
4: സ്കില്ലുള്ള ആളാണ്, അപ്പോൾ വേണമെങ്കിൽ നല്ല റിസൾട്ട് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ആ രൂപത്തിലേക്ക് ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്.
3: നിങ്ങളിപ്പോൾ ഒരു ടീച്ചറാണല്ലോ, ട്രെയിനറുമാണ്, അപ്പോൾ ആ നിലയ്ക്ക് തന്നെ ഇപ്പോൾ കുട്ടികളുമായി ഇടപെടുമ്പോൾ പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾക്ക് ഒരു കുട്ടിയെ ഇപ്പോൾ നിങ്ങൾക്കറിയാം അവൻ ഇന്നതാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ കണ്ടെത്താൻ സാറ് കഴിഞ്ഞിട്ടുണ്ടോ?
4: അല്ലാ, നമുക്ക് പലപ്പോഴും നമ്മൾ ഒരിക്കലും ഒരാളെ നിർബന്ധിക്കില്ലാണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം തരും, ഒരു കുട്ടിയിൽ വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ടാവും അല്ലേ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്, വ്യത്യസ്തമായ കഴിവുകൾ കുട്ടികൾക്കുണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളാണ് പലതും. ചില ആളുകൾക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം, ചില ആളുകൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം, വേറെ ചില ആളുകൾ സ്പോർട്സ് ഇവൻ്റുകളായിരിക്കും ബോയ്സൊക്കെ ആണെങ്കിൽ മികവ് പുലർത്തുന്നത്, മറ്റു ചില ആൾക്കാർ നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റിക് നല്ല സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും, ഇങ്ങനെ വ്യത്യസ്തമായ സ്കില്ലുകളാണ്. അതുപോലെ ചില കുട്ടികൾ മാത്സിൽ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും, എന്നാൽ ലാംഗ്വേജിൽ അത്ര പോരാ. തിരിച്ചുണ്ടാവാറുണ്ട്, ലാംഗ്വേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ വരുന്ന ഓരോ കുട്ടികളിലും വ്യത്യസ്തമായ കഴിവുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ്. അതിനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ സ്കൂളിലെ അധ്യാപകർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരുപാട് മേഖലയുണ്ട്. ഓരോ കുട്ടികളുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാം. ആ തിരിച്ചറിയുന്ന കഴിവ് അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്നിരുന്നുണ്ടായിരുന്നു അല്ലേ. അവനെ വ്യത്യസ്ത അവസരം കിട്ടും, നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള മേഖല അവന് കൊടുക്കും. സ്കൂളിലൊരു പ്രോഗ്രാം വരുവാണെങ്കിൽ അവനെ പേര് വിളിക്കും, അവൻ നന്നായിട്ട് പാടും. അപ്പോൾ പാടുന്നതിന് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലിടും, അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിക്കും. അതൊക്കെ ഒരു അഭിമാനവും കുട്ടികൾക്ക് കിട്ടുന്നൊരു അപ്രീസിയേഷനാണ്. അപ്പോൾ അവനെ കൂടുതൽ ആ മേഖലയിലേക്ക് പ്രാപ്തനാക്കുന്നില്ല. അതുപോലെ തന്നെ ക്ലാസ്സിൽ പിന്നെ എല്ലാ ദിവസവും രാവിലെ ക്ലാസ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു ദിവസം എന്തെങ്കിലും സംതിങ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ കുട്ടികൾ കൊടുക്കില്ല. അപ്പോൾ ചില കുട്ടികൾ ഏതെങ്കിലും ഒരു ജനറൽ നോളജിനെ കുറിച്ചിട്ട് പറയും, മറ്റു ചില കുട്ടികൾ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തത്തിനെ കുറിച്ച്, ശാസ്ത്രീയമായ കാര്യങ്ങളെ കുറിച്ച് പറയും. വേറെ ചില ആൾക്കാർ വല്ല ചരിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവും. അങ്ങനെ വ്യത്യസ്തമായ കാര്യം ക്യൂസൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നന്നായിട്ട് അവതരണ ശൈലിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ കുട്ടികളുടെ എല്ലാവരെയും മുന്നിൽ വെച്ചിട്ട് എന്ത് അപ്രീഷിയേറ്റും. എന്തായാലും എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തമായ
3: കഴിവുകളുണ്ട്
4: അല്ലേ. ആ കഴിവ് കണ്ടെത്താൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കഴിയുകയും അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ധാരാളം അവസരമുണ്ട്. അപ്പോൾ സ്കൂളുകളിലൊക്കെ നമ്മൾ ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സിസ്റ്റം അനുസരിച്ച് ഒരു കുട്ടി മിനിമം 4 ഭാഷകൾ പഠിക്കണമെന്നുള്ളതാണ്. മലയാളം ഓൾറെഡി നമ്മുടെ മാതൃഭാഷ ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിക്കുന്നുണ്ട്, അറബി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അറബി പഠിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികളോട് ചോദിച്ചൊരു കാര്യം, മക്കളെ ഈ 4 ഭാഷകൾ ഒരു വിഷയം എന്നതിൻ്റെ അപ്പുറം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് നേട്ടങ്ങൾ തരാനും ഒരു കരിയർ സെറ്റ് ചെയ്യാനുള്ളൊരു പഠനത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചൊക്കെയുണ്ടോ? ഒരു ഇംഗ്ലീഷിൽ ഒരാൾ വന്നിട്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ തിരിച്ച് അതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം അല്ലേ. കാരണം 5ാം ക്ലാസ് മുതൽ പഠിക്കണം, ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലെത്തി. ഹിന്ദി കഴിഞ്ഞ 5 വർഷങ്ങൾ നിങ്ങൾ പഠിക്കണം. ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് ഹിന്ദിയിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അതിനെ അതേ രൂപത്തിൽ അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുള്ള കഴിവുകൾ എന്താണെന്നുള്ള കുട്ടികൾക്ക് കണ്ടെത്താൻ പറ്റും. ഇനി കുട്ടികൾക്ക് അത് കണ്ടെത്താൻ പറ്റില്ലെങ്കിലും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കണ്ടെത്തിയിട്ട് കുട്ടികളെ അതിൻ്റെ വ്യത്യസ്ത മേഖലകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ശാസ്ത്രീയ മേഖലയിലൊക്കെ ഇപ്പോൾ ശാസ്ത്രമേളയൊക്കെ ഉണ്ടാകുമ്പോഴേ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് കുട്ടികളെ കാണാം. ഞാനത് പറയാൻ പറ്റും, എനിക്കറിയില്ല. കഴിഞ്ഞ ഒരു അധ്യയന വർഷത്തിൽ ഒരു വിദ്യാർത്ഥി, അവന് ശരിക്ക് എഴുതാനും വായിക്കാനൊന്നും അത്ര സ്കിൽഡ് അല്ല അല്ലേ. എഴുതാനും വായിക്കാനൊന്നും അത്ര ഒരു നല്ലൊരു മികവ് പുലർത്തുന്നില്ല. പക്ഷേ ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് അവൻ ചെയ്യുന്നത്. അവൻ ചെയ്യാമെന്ന് മാത്രമല്ല, അതിൽ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ പോലും അവന് സാധിക്കുന്നുണ്ട്. ഒരിക്കലും പരീക്ഷ സ്വന്തമായിട്ട് എഴുതിയാൽ വിജയിക്കണമെന്നില്ല. പക്ഷേ അവൻ മോശക്കാരനാണ്, നമുക്ക് പറഞ്ഞു പറ്റുമോ?

0: ചോദിച്ചാൽ അതുപോലും ഒരു കൃത്യമായ ഒരു ആൻസർ ഇല്ല. നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു നിർദ്ദേശം എന്താ ചെയ്യാൻ പറ്റും? ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ അവരോട് പറഞ്ഞു, ചില നിർദ്ദേശങ്ങൾ വെച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അവനൊരു ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തിക്കലൻ. അവിടെ പോയി കഴിഞ്ഞാൽ കുട്ടി ഒരു കുറേ ചോദ്യാവലികളാണ്, ആ ചോദ്യാവലികൾ കൃത്യമായ ആൻസറുകൾ എഴുതുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവന് കഴിവുള്ള മേഖല ഏതാണെന്നുള്ളത് തിരിച്ച് അറിയാൻ രക്ഷിതാവിനും കഴിയും. അതിലൂടെ അവൻ്റെ മേഖല അവനും തിരിച്ചറിയാൻ പറ്റും. ഒട്ടും കഴിവില്ലാത്തൊരു മേഖലയിലേക്ക് കുട്ടിയെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവന് ചെറിയൊരു സാധ്യത ഉള്ളൊരു മേഖലയാണെങ്കിലും അത് അവന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിജയിക്കാനും ജീവിതത്തിൽ വിജയം കണ്ടെത്താനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്.
1: ശരി, ഞാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു കുട്ടിയെ ഹിഫ്ലാക്കാൻ വേണ്ടി കണ്ട് രക്ഷിതാവ് കൊണ്ടുവന്നാക്കി. അപ്പോൾ അദ്ദേഹം നല്ലൊരു സാമ്പത്തികമായി നല്ല ഉയർന്നൊരു സ്റ്റേജിലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ ഫീസിന് ഫീസിലേക്കാൾ അധികം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഞാൻ തരാം, ഡൊണേഷനായിട്ട് തരാം. പക്ഷെ എൻ്റെ മോനൊന്ന് ഹാഫിലാക്കി കാണാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ എത്ര കണഞ്ഞു പരിശ്രമിച്ചിട്ടും എന്താകുന്നില്ല, ഇവന് അതിന് കഴിയണില്ല. അപ്പോൾ അവസാനം 4 മാസം കഴിഞ്ഞിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം മോനെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു, ഇവൻ്റെ കഴിവുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ നിലമ്പൂർ ഏരിയയിലുള്ള സ്ഥാപനം, ആ പ്രളയകാലത്ത് നടന്ന ആ സ്ഥാപനത്തിലൊക്കെ കേട് വന്ന മോട്ടോർ, ഈ വെള്ളമടിക്കുന്ന മോട്ടോർ, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ട്യൂബ് ലൈറ്റുകളൊക്കെ കേട് വന്നു. അപ്പോൾ ഇത് നന്നാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ജോലിക്കാർ ഒഴിവാക്കിയിട്ട് പോയതാ. ഈ കുട്ടി എന്താ വെച്ചാൽ ചെറിയ മോനാണ്, ഒരു 10 ക്ലാസ്സിന് താഴെ 8-ൽ 9-ൽ പഠിക്കുന്ന ചെറിയ മോനാണ്. അവൻ്റെ ഒഴിവ് സമയങ്ങളിൽ അവൻ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇതൊക്കെ എടുത്ത് വയറൊക്കെ പിരിച്ച് ഇതൊക്കെ കത്തിച്ചിട്ടുണ്ട്. അതായത് നന്നാക്കാൻ കഴിയില്ല എന്ന് ഒഴിവാക്കിയിട്ട ട്യൂബുകളും ഇതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇതാണ് ഇവൻ്റെ കഴിവ്, നിങ്ങൾക്ക് ഇവനെ ഈ ഏരിയയിലേക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ. ഇപ്പോൾ ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ഹാഫിസല്ല. ഉപരി പറയാം, ഞാൻ ഹാഫിസല്ല, എനിക്ക് കഴിവില്ല. എന്നാൽ ഇവിടുന്ന് 200-ഓളം കുട്ടികൾ ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഹിഫ്ലാക്കി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു അധ്യാപകൻ്റെ ഒരു കണ്ടെത്തലാണ്. ഇപ്പോൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് രക്ഷിതാക്കൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവർ ഒരു ഇടുങ്ങിയ മനസ്സുമായി നിൽക്കുകയാണ്. 1-ഓ 2-ഓ 3-ഓ മേഖലകൾ മാത്രമാണ്, ഏത് മേഖലയാണെങ്കിലും എന്ത് അവിടെ വിജയം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടത് അല്ലേ. അപ്പോൾ രക്ഷിതാക്കൾക്ക്, ഇപ്പോൾ രക്ഷിതാക്കൾ നേരെ വന്ന് ആരോട് പറയാം, നിങ്ങളെപ്പോലുള്ള ടീച്ചർമാർ അധ്യാപകരോട് വന്നിട്ടാണ് പറയാം. അപ്പോൾ രക്ഷിതാക്കൾ എന്ന നിലക്ക് അവർക്ക് കണ്ടെത്താൻ, സ്വന്തം മക്കളുടെ കഴിവ് കണ്ടെത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും അത് പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരന്തരം നിരീക്ഷണങ്ങളിലൂടെയാണ് ഏതൊരാൾക്കും മറ്റൊരാളെക്കുറിച്ച് വിലയിരുത്താൻ സാധിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു പ്രാവശ്യം ഒരു പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് വരാന്തയിൽ കൂടെ അങ്ങനെ പോവാണ്. അപ്പോൾ 8-ാം ക്ലാസ്സിൻ്റെ ഏറ്റവും മുകളിലുള്ള ഫ്ലോറിലാണ് 8-ാം ക്ലാസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വരാന്തിൽ കൂടെ ആണ്, ഒരറ്റത്ത് നിന്ന് മറ്റേറ്റത്തിൽ കൂടെയാണ് സ്റ്റെയർ കേസ് ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു ക്ലാസ് നിന്നുണ്ട്, ഭയങ്കര ഹിന്ദിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, പറയുന്നത് മുഴുവൻ സത്യം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അവിടെ വരാന്തിയിൽ തന്നെ കയ്യൊക്കെ ഇട്ട് ഇങ്ങനെ നിന്നു. തിരിച്ച് ഇതിങ്ങനെ സ്റ്റോപ്പാവാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഡോറിൽ ഇങ്ങനെ പോയി. അപ്പോൾ ഒരുത്തനത് കൂട്ടുകാരോട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ കണ്ടതോടുകൂടിയിട്ട് ആളിങ്ങനെ ഒന്നിങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു, ചിരിച്ചുകൊണ്ടാണ് വിളിച്ചു, വാടാന്നാണ്. അപ്പോൾ എൻ്റെ പേര് കാര്യം, ഞാൻ ആ ക്ലാസ് നടക്കില്ല, അവൻ്റെ പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞ്, നീ അടിപൊളിയായിട്ടാണല്ലോ ഹിന്ദി സംസാരിക്കുന്നത്, ഇത് എങ്ങനെ അതിൽ സാർ കളിയാക്കലെന്ന്. ഞാൻ പറഞ്ഞു, കളിയാക്കലടാ, സത്യമായിട്ട് പറയുക, പിന്നെ നന്നായിട്ട് ഉഷാറായിട്ട് നീ സംസാരിക്കുന്നുണ്ട്, ഒക്കെ കൃത്യമാണല്ലോ, നീ എവിടുന്ന് അത് പഠിച്ചെന്ന് വെച്ചു. അപ്പം പറഞ്ഞു വെച്ചാൽ, എൻ്റെ ഉപ്പക്കൊരു മസാലക്കട ഉണ്ട് എന്ന് പറഞ്ഞാൽ, പലചരക്കൊക്കെ വിൽക്കുന്ന പച്ചക്കറികളും കൂടെ ഉള്ളൊരു കട ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് ബംഗാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിടയ്ക്ക് ഉപ്പനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ വിട്ടതിന് ശേഷവും ചിലപ്പോൾ രാവിലെയൊക്കെ പോകാറുണ്ട് സാർ. അപ്പോൾ അവിടെ ഇവരിങ്ങനെ വരുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞത് കേട്ട് കേട്ട് പഠിച്ചാണെന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി തരും, ആ കേട്ട് ഇവർ ചോദിക്കുന്നത് ഓരോ വാക്കുകൾ കേട്ട് കേട്ടാണ് എന്തെയാണ് ഇവൻ ഈ ഹിന്ദി പഠിക്കുന്നത്, അവന് ലാംഗ്വേജ് നല്ല സ്കില്ലാണ്. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് പിന്നെ പ്രോഗ്രസ് കാർഡിൻ്റെ സമയത്ത് രക്ഷിതാവ് വന്നപ്പോൾ യാദൃശ്ചി കേട്ട് അവൻ്റെ ഉമ്മേനെയും പറയും എൻ്റെ മുന്നിൽ ഞാൻ തോന്നുന്നു. അതിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഉമ്മനോട് ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ ഉമ്മനല്ലേ, ഇവനെ ഞാൻ ഒരു കാര്യത്തിന് അവങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചു. ആ പറഞ്ഞിട്ടുണ്ട്, എന്താ ചോദിച്ചു, അവനെ ഹിന്ദി പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചോദിച്ചു, ഞങ്ങളങ്ങനെ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു, അവന് നല്ല സ്കില്ലുള്ള ആളാണ്, ഹിന്ദി ഇങ്ങനെ അത്ര പെട്ടെന്ന് പഠിക്കാൻ കഴിയും, ബാക്കിയുള്ള ലാംഗ്വേജൊക്കെ ഇതുപോലെ പഠിക്കാൻ പറ്റും. അപ്പോൾ അവന് ഭാഷയുടെ മേഖലയിൽ പോയാൽ നല്ല അവസരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ, അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കും. അവൻ പോയി കടയിലൊക്കെ നിന്നോട്ടെ, അതിനൊരു കുഴപ്പമില്ല, ഇങ്ങനെ നല്ല സ്കില്ലുണ്ട്. അപ്പോൾ ജസ്റ്റ് അവൻ്റെ മാർക്ക് നോക്കുമ്പോൾ ലാംഗ്വേജിൽ കുറച്ച് കൂടുതൽ മാർക്കുകളുണ്ട്, ബാക്കിയുള്ളവരൊന്നും അത്ര ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ നിരന്തരം നമ്മുടെ മക്കളെ നിരീക്ഷിക്കുകയാണെങ്കിൽ അവർക്കുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ഹിഫുൽ ചില കാര്യങ്ങൾ അവർക്ക് നോക്കാനും

0: വായിക്കാനൊന്നും അറിയില്ല, പക്ഷേ ബൈ ഹാർട്ട് ആക്കാനുള്ള സ്കിൽ അവർക്കുണ്ടാവും. അവരെ ചിലപ്പോൾ ആ ഒരു മേഖലയിൽ ഇവിടെ വരും. മറ്റു ചില ആളുകൾ വീട്ടിലെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്ത് സാധനം കിട്ടിയാലും അതിൻ്റെ പരിപ്പൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അഥവാ അത് കഴിക്കുക, അത് നന്നാക്കുക, അങ്ങനത്തെ ചെയ്യുന്ന ടെക്നിക്കൽ സ്കില്ലിൽ ആൾക്കാരൊന്നും ഇല്ല. ഈ റൈറ്റിംഗ് സ്കില്ല് ചില കുട്ടികളൊക്കെ നമുക്ക് കാണാം, ഒരു പേപ്പർ ഇട്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിരിക്കും. ചിലപ്പോൾ ഒരു കഥയാവാം, ചിലപ്പോൾ ഒരു കവിതയാവാം, അങ്ങനത്തെ മേഖലയിൽ അനന്തമായ സാധ്യതകളുണ്ടെന്നുണ്ട്. അപ്പോൾ ഈ നമ്മളെത്ര ഈ AI-ൻ്റെയൊക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ മറ്റു നൂതനമായ സംവിധാനങ്ങളുടെയൊക്കെ കാലമാണെന്ന് പറയുമ്പോഴും, ഒരു 25 വർഷം കഴിഞ്ഞാൽ 2050 ആകുമ്പോഴും സ്കോപ്പുള്ള മേഖലകൾ ഏതെല്ലാം എന്ന് ഇപ്പോൾ ഉള്ള സംവിധാനങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഗൂഗിൾ ചെയ്താൽ, അല്ലെങ്കിൽ ChatGPT-യോട് ചോദിച്ചാൽ, ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന ആൻസറുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുന്നുണ്ട് അല്ലേ, ആശയവിനിമയ ശേഷി എന്ന സ്കോപ്പുള്ള മേഖലയാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര അലമ്പായിട്ടിരിക്കും അവർ നമ്മളെ കൂടെ ഉണ്ടാവുക, പക്ഷെ അവർ ടീമിൽ ചെന്നാൽ അവരാണ്
1: ഫസ്റ്റ്,
0: ആ അവരാണ് നേതാക്കൾ.
1: നേതാക്കൾ
0: അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ നാടിന് ആവശ്യമുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പോൾ വ്യത്യസ്തമായ കഴിവ് ഇത് നമ്മളെ മക്കൾക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അവർ നിരന്തരം നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് പറയുമ്പോൾ തന്നെ ഇതിനെ കൂടെ ചേർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും കണ്ടെത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. അപ്പോൾ വെറും സ്കില്ലുകൾ മാത്രമല്ല, അല്പം കുറവുകൾ, മനുഷ്യരാണല്ലോ വ്യത്യസ്ത കുറവുകളൊക്കെ ഉണ്ടാവും, അതൊന്നും ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങളല്ല, അവർക്ക് ആ പരിമിതികളെ മറികടന്നുകൊണ്ട് വിജയിക്കാൻ കഴിയുന്നതാണ്. ഞാനിത് പറയാൻ കാരണം, ചിലപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഒരല്പം കേൾവിശക്തി കുറവുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആൾക്കാർ രക്ഷിതാക്കളാണെന്നുള്ളതാണ്. കാഴ്ചയിൽ ഒരല്പം കുറവുണ്ട് എങ്കിൽ ആ കുട്ടി കാഴ്ചയ്ക്ക് ഒരല്പം പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട രക്ഷിതാക്കളാണ്. ഇനി ചില കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ, മനസ്സിലാക്കാൻ കുറച്ച് സമയം ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു ഇൻ്റലിജൻസ് കപ്പാസിറ്റി ഒരല്പം ഇല്ലേ, ചില ഗ്രാസ്പിംഗ് പവർ ഒരല്പം കുറവുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട രക്ഷിതാക്കളാണ്. ഇത് എങ്ങനെ കഴിയുക? നമുക്ക് നമ്മുടെ മക്കളെ നിരന്തരം നിരീക്ഷിക്കുന്നതിലൂടെയാണ് സാധിക്കുക. അപ്പോൾ രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികളുടെ കഴിവുകളും അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിലും അത് ആദ്യം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അത് കണ്ടെത്തിയാൽ അത് കുറവുകളാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് അന്വേഷിക്കാം. നല്ല സ്കില്ലുള്ള ഏത് മേഖലയാണോ നമ്മുടെ മക്കൾക്കുള്ളതുണ്ടെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ടുവന്ന് അവരുടെ ജീവിതം ആ മേഖലയിലേക്ക് തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ചെറിയ എഫേർട്ടിൽ വൻ വിജയം നേടാൻ നമ്മുടെ മക്കൾക്ക്
1: സാധിക്കുമെന്നുള്ളതാണ്. അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ കുട്ടികൾ പലപ്പോഴും പറയുമല്ലോ, ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞു, ഇപ്പോൾ +2 വരെയൊക്കെ ചിലപ്പോൾ രക്ഷിതാക്കളെ നല്ല ഇടപെടലട വേണ്ടി വരും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാവിന് ചോദിക്കാം, നിനക്ക് എന്ത് മേഖലയാണ് വേണ്ടത്. അത് പലപ്പോഴും നടക്കണില്ല എന്നുള്ളത് ഒന്നാണ്. ഇനി അഥവാ കുട്ടികൾ പറയും, ഒരു 9-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴൊക്കെ കുട്ടികൾ പറയുമല്ലോ, ഞാൻ ഇന്ന മേഖല ഇഷ്ടപ്പെടുന്നു, ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് അങ്ങനെയൊക്കെ കുട്ടികൾ പറയാറുണ്ട്. നിനക്ക് ആരാകണം എന്ന് ചോദിച്ചാൽ ഞാൻ പൈലറ്റ് ആകണം. ചിലപ്പോൾ തമാശയിൽ പറയുകയാണെങ്കിൽ പോലും രക്ഷിതാവിന് ചിലപ്പോൾ പൈലറ്റ് ആകാനാവില്ല ഇഷ്ടം. അപ്പോൾ കുട്ടികളൊരു മേഖല പറയുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളത് പരിഗണിക്കണ്ടേ? ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ ഒന്ന് പരീക്ഷണം നടത്തി അവരതിന് ഓക്കെ ആണെങ്കിൽ ആ മേഖലയിലേക്ക് തിരിച്ചുവിടല്ലേ നല്ലത്?
0: തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ ഞാൻ സാധാരണ ഒരു ഹൈസ്കൂൾ അധ്യാപകനായതുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരുന്നത് 8, 9, 10 കുട്ടികളാണ്. ഞാൻ 8-ാം ക്ലാസ്സിൽ വരുന്ന മക്കളോട് നമ്മൾ പറയാറുള്ളത് അവർക്കൊരു ഫ്രീ ടൈം നമുക്ക് കിട്ടിയിട്ട് അവരായിട്ട് ഒരു നല്ല ഇൻട്രാക്ഷൻ സമയം കിട്ടുകയാണ്. ഭൂരിഭാഗം 8-ാം ക്ലാസ്സിൽ നമ്മൾ കയറാറുണ്ട്, ഒരു ഫസ്റ്റിലൊരു മാസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അവരോട് പറയാനുള്ളത്, മക്കളെ നിങ്ങൾ ജീവിതത്തിൽ ആരായിത്തീരണം എന്നാണ് നിങ്ങൾ ആഗ്രഹം? അപ്പോൾ കുട്ടികൾ പലത് പറയും. അപ്പോൾ നമ്മൾ പറയും, നിങ്ങൾ പറഞ്ഞതെല്ലാം ഓക്കെ, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പുതിയൊരു കാര്യമാണ്. 8-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതാവില്ല ഒരു വർഷം കഴിഞ്ഞാൽ ഉണ്ടാവും, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ തോന്നും നിങ്ങൾക്ക് അതല്ല. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 മേഖല നിങ്ങൾക്ക് കണ്ടെത്താമെന്നുള്ളതാണ്. 3 എണ്ണം 9-ാം ക്ലാസ്സിലേക്ക്, ഒരു വർഷം കഴിഞ്ഞ് 9-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 2 എണ്ണത്തിലേക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റണം. 2 ഇഷ്ടപ്പെടും, ഒന്നിനെ പതുക്കെണ്ണം ഒഴിവാക്കുക, ഏറ്റവും താല്പര്യമുള്ള 2 മേഖല. 10-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഒരൊറ്റ ലക്ഷ്യം ഒരൊറ്റ ടാർഗറ്റ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. പലപ്പോഴും കുട്ടികൾക്ക് അതിന് സാധിക്കാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയുന്നവരുണ്ട്, കഴിയാത്തവരുണ്ട്. പിന്നെ നമ്മളൊക്കെ പറയാറുള്ള എന്താ അറിയോ, നമ്മുടെ നാട്ടിൽ ഒരു മെച്ചൂരിറ്റി എത്ത, ഒരു പക്വതയ്ക്ക് ഏകദേശം എത്തണമെന്നുണ്ടെങ്കിൽ, ആൺകുട്ടികൾക്കൊക്കെ അവരൊരു കരിയറിനെ കുറിച്ച് ഏകദേശമൊക്കെ ഒരു പക്വത എത്തണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു +2 ഒക്കെ ആവണമെന്നാണ്. ശരിക്കും അതൊരു ശരിയായ കാര്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മറ്റു പല വികസിത രാജ്യങ്ങളിൽ നല്ല ഹൈലി പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫസ്റ്റിലെ കുറച്ച് സ്ഥാനങ്ങളിൽ വരുന്ന രാജ്യങ്ങളിലൊക്കെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, വിദ്യാഭ്യാസ രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ കണ്ടെത്താൻ പറ്റുന്നത് ഒരു 6-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ചാനലൈസ്ഡ് എഡ്യൂക്കേഷനാണ്. അഥവാ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് പിന്നെ ആ മേഖലയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, അത് വേണം എന്നല്ല പറയണത്, സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെയാണ് മികച്ചത് എന്നാണ് എൻ്റെയൊക്കെ ഒരു വിലയിരുത്തൽ. സ്വാഭാവികമായിട്ടും വ്യത്യസ്ത മേഖലകൾ കണ്ട് അത് തീരുമാനിക്കേണ്ട ഒരു സമയം എത്തുമ്പോൾ തീരുമാനിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ റിസൾട്ട് ഒന്നും കൂടെ നന്നാവുന്നതാണ്. പക്ഷെ കുട്ടികൾ അതിൽ എത്രത്തോളം ബോധവാന്മാരാണോ നമുക്കറിയില്ല. എന്തായാലും ഒരു 10-ാം ക്ലാസ് കഴിയുമ്പോൾ, ഒരു 16 വയസ്സൊക്കെ എന്തായാലും ആവുന്നുണ്ടല്ലോ, ആ ഒരു 16 വയസ്സൊക്കെ ആകുമ്പോൾ തങ്ങളുടെ കരിയറിനെ കുറിച്ചൊരു നല്ല സ്വപ്നമൊക്കെ കണ്ട് എനിക്കുള്ള മേഖല ഏതാണെന്നൊക്കെ ഒന്ന് സ്വന്തം കണ്ടെത്തിയിട്ട് അത് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, അതിന് വേണ്ട ഒരു ഹലാലായ മാർഗമാണോ നമ്മുടെ പിന്നെ കൊക്കിൽ ഒതുങ്ങുന്നതാണോ അല്ലെ. ചില ഡ്രീംസൊക്കെ പറഞ്ഞു ഭയങ്കര ഭീമമായ സംഖ്യയാണെങ്കിൽ ഒരു പക്ഷേ സാധിക്കണം എന്നില്ല, അതിനുള്ള പരിഹാരങ്ങളുണ്ട്. പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് അപ്പം കുട്ടിയെ അത് വളരെ നന്നായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഒരു ജെന്യൂനായ സാധിക്കുന്ന നല്ല ഒരു മേഖല അവന് ജീവിക്കാനും അല്ലെങ്കിൽ നമുക്കും അവനും നമുക്കും കുടുംബത്തിനും നാടിനൊക്കെ ഉപകരിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ പിന്നെ അവിടെ നെഗറ്റീവ് അടിക്കരുതെന്നുള്ളതാണ്. അവിടെ അതിന് സപ്പോർട്ട് ശരിയാ, നീ നല്ലൊരു അടിപൊളി മേഖലയാണ് കണ്ടെത്തിയത്, ഇതിൽ പോയാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവൻ അറിയണ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അത് കൂടി കൂട്ടിച്ചേർക്കുക, എന്നിട്ട് പറയാം സൂപ്പറാണ് നീ നന്നായിട്ട് പഠിക്ക്, ഇൻഷാല്ല നമ്മളെ അതിന് കൂടെ ഉണ്ടാവും, എല്ലാവിധ സപ്പോർട്ട് രക്ഷിതാവ് എന്നുള്ളതല്ലേ എൻ്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഇനി പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവിടെ രക്ഷിതാക്കൾക്ക് വലിയ റോളുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ കുട്ടീനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയാം അല്ലേ, നമ്മുടെ മനസ്ഥിതി മനോഭാവം എന്താണോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ്. ഒരു ചോദ്യാവലികളാണ് ഉണ്ടാവുക, അത് സ്വാഭാവികമായിട്ട് ആ ഒരു എഴുത്ത് എഴുതുന്നതിലൂടെ ആ കുട്ടിയുടെ ഒരു മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം. ചില ആളുകൾക്ക് സയൻസ് വിഷയങ്ങൾ പ്ലസ് വണ്ണിൽ എടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് ഹ്യൂമാനിറ്റീസ് ആവാം കൊമേഴ്സ് ആവാം, പക്ഷെ അവർ സ്വന്തമായിട്ടൊരു തീരുമാനം പറയണുണ്ടാവില്ല. അപ്പം അങ്ങനത്തതൊക്കെ കണ്ടെത്താൻ ഈ ഒരു സമയത്ത് ഈ എന്ത് ചെയ്യുക, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ രക്ഷിതാക്കൾ മുൻകൈ എടുത്തുകൊണ്ട് എഴുതിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്.
1: ഇപ്പോൾ ഏതായാലും നമ്മൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ റിസൾട്ട് കുറേ വന്നു, ഇനി കുറേ റിസൾട്ട് പ്രഖ്യാപിക്കാനുണ്ട്. ഈ വന്നതും പ്രഖ്യാപിക്കാനിരിക്കുന്നതുമായ ഈ സമയത്ത് രക്ഷിതാക്കൾക്കൊരു മാനസിക അവസ്ഥ ഉണ്ട്, അവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
0: നമ്മൾ രക്ഷിതാക്കളോട് തന്നെയാണ് മുഴുവൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ എന്നാലും ഇനിയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവരോട് പറയുള്ളത്. സ്വാഭാവികമായിട്ട് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കണം അല്ലേ, നിങ്ങളുടെ കുട്ടി നല്ലൊരു മാർക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രേഡുമായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആസ് എ പാരന്റ് രക്ഷിതാവ് എന്നുള്ള നിങ്ങൾ എന്താ ചെയ്യുക?
1: നമ്മൾ അതിയായി സന്തോഷിക്കും,
0: അതിയായി സന്തോഷിക്കും. നമ്മളൊരു വാക്ക് കൂടി
1: പറയും,
0: ആ വാക്ക് കിട്ടാൻ വേണ്ടിട്ട് അഥവാ എന്റെ കണ്ടില്ലേ അല്ലേ, നമ്മൾ അഭിമാനം കണ്ടില്ലേ എന്റെ മോനാണ് അതുകൊണ്ടാണ് വിജയിച്ചത്, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ ഭാര്യ വരും, നിങ്ങളുടെ മോനായതുകൊണ്ട് മാത്രമല്ല എൻ്റെ മോൻ. അപ്പോൾ വിജയിച്ചാൽ അവകാശികൾ കൂടുതലാണ്, എല്ലാവരും നമ്മുടേതാക്കി മാറ്റാൻ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് റിസൾട്ട് വരുമ്പോൾ അതൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റേത് എന്നതിന് പറയാം നമ്മുടേത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടേതാക്കിയിട്ട് മാറ്റണം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരും, ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യാൻ അഭിനന്ദിക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നതാണ്. നന്നായിട്ട് നീ വിജയിച്ചു, നീ കഠിനാധ്വാനം ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇത്, നിൻ്റെ വിജയമാണ്. പ്രാർത്ഥനയിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളുണ്ടായിരുന്നു, പക്ഷേ ഇത് ഞങ്ങളുടേതല്ല നിൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കാം. രണ്ടാമത് ഇപ്പോൾ വിജയമാകുമ്പോൾ എല്ലാവരും അത് ചെയ്യും, ചെറിയ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കും വേണം, അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ആ വിജയത്തിൻ്റെ നല്ലൊരു മധുരം നല്ലൊരു സമ്മാനമൊക്കെ നമ്മൾ കൊടുക്കാൻ, അത് കുടുംബത്തിൻ്റെ ഒക്കെ മുന്നിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ മുന്നിലോ നമ്മൾ വേറെയുള്ള പല ആൾക്കാരുടെ നേട്ടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാറ്റസൊക്കെ ആക്കി വയ്ക്കും. നമ്മുടെ മക്കൾക്കൊരു നേട്ടം ഉണ്ടായാലും പലപ്പോഴും നമ്മളതൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മളായിട്ടൊരു ആരും കൊടുത്തിട്ടില്ലെങ്കിലും ഫസ്റ്റ് സമ്മാനം നമ്മളേതായിട്ട് മാറും അല്ലേ. ഒരു വിജയമായിട്ട് നമ്മുടെ മക്കൾ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവരുള്ള ഗിഫ്റ്റ് ആസ് എ പാരൻ്റ് ഒരു രക്ഷിതാവ് എന്നുള്ളതിൽ നമ്മുടെ അടുത്ത് ആവട്ടെ, അത് വലിയ അംഗീകാരം ജീവിതത്തിൽ എന്നും അവൻ കാത്തു സൂക്ഷിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, ഈവൻ ജയിച്ചു വരേണ്ട കുട്ടി ഒരല്പം മാർക്ക് കുറഞ്ഞു, കുടുംബത്തിലെ ഏതെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളുടെ ഏതെങ്കിലുമൊക്കെ ഒരു കുട്ടിക്ക് കിട്ടിയ അത്ര ഗ്രേഡും മാർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതികരണം എന്തായിരിക്കും
1: ഉണ്ടാവുക?
0: അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും. ഉപ്പ ഉമ്മനെ കുറ്റം പറയും, ഉമ്മ എങ്ങനെ നന്നാവുക നിങ്ങളുടെ മോനല്ലേ എന്ന് ഭാര്യ പറയും, ഭർത്താവ് പറയും ഞാൻ എന്താക്കിയിട്ട് എന്താ നീ അല്ലേ. ആ രൂപത്തിൽ പരസ്പരം അങ്ങോട്ട്, വിജയമാണെങ്കിൽ പരസ്പരം അതിൻ്റെ അവകാശികളാവാൻ മത്സരിക്കുന്ന നമ്മൾ, ഒരല്പം പരാജയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരല്പം മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കുറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തണം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. ആ പരാജയപ്പെട്ടത് ഒരു പരീക്ഷയിലാണ്, ജീവിതത്തിലല്ല എന്നുള്ളതാണ്. ജീവിതത്തിലല്ല ആ പരാജയം നേരിട്ട്, ഒരു പരീക്ഷയിലാണ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അവസരം മാത്രമാണ്, ഇനിയും ഒരുപാട് അവസരങ്ങൾ മുന്നിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലേ വ്യത്യസ്തമായ നേട്ടങ്ങൾ നേടിയ ആളുകൾ, കഴിഞ്ഞു പോയവർ ഇപ്പോൾ ഉള്ളവരൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം വിജയത്തിൻ്റെ കഥകളൊന്നുമല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മളെ കയ്യിലുള്ള ഒരു ഫോൺ അല്ലേ, ഇത് കണ്ടെത്തിയത് എന്ന് പറയണത് ഒരു ദിവസത്തെ ഒരു പരിശ്രമം കൊണ്ടല്ല, എത്രയോ ദിവസങ്ങൾ പരിശ്രമിച്ച് പരാജയപ്പെട്ട് വീണ്ടും പരിശ്രമിച്ച് വീണ്ടും പരാജയപ്പെട്ട് ആ രൂപത്തിലാണ്. ബൾബ് കണ്ടെത്തിയ തോമസ് ആൽവ എഡിസനെ കുറിച്ച് പറയാറുണ്ട്. ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കഥകളാണ്, കഥകളല്ല ചരിത്ര സംഭവങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല ആളിക്കത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ആ ആളി കത്തുന്നത് കണ്ടിട്ട് അദ്ദേഹം അതിൻ്റെ ഉള്ളിലാണല്ലോ അകപ്പെട്ടല്ലോ എന്നാണ് ആർ തട്ടസിച്ച് കരയണം. ആ സമയത്ത് അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചുറ്റും ഓടുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ മോളോട് അദ്ദേഹം പറയണ്ട് അമ്മനെ പോയി വിളിച്ചുകൊണ്ടിരി എന്നിട്ട് കാണിച്ചു കൊടുക്കുക, ഈ തീ കത്തുന്നത് കാണട്ടെ എന്നുള്ളതാണ്. പറയുന്നത് ഒരു പരീക്ഷണം നടത്തിയപ്പോൾ അതിലൊരു ചെറിയ അശ്രദ്ധ വലിയ അതുവരെ ഉണ്ടായ മുഴുവൻ റിസൾട്ടിനെയും കത്തിച്ചാമ്പലാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിൽ നിന്ന് അദ്ദേഹം നിർത്തിയില്ല, വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യാണ്, തുടരുകയാണ്. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളും ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഓരോ സംഭവങ്ങളും എടുത്ത് പരിശോധിച്ചെങ്കിലും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം എത്ര പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് അല്ലേ. ഹിജറ പോവാൻ വേണ്ടി എത്ര മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അവസാനം താൻ കിടന്ന സ്ഥാനത്ത് അലി റളിയല്ലാഹു കിടത്തിയിട്ടാണ് പോണത് എന്ന് പറഞ്ഞാൽ ഒരു വിജയിച്ച് എന്ന് പറഞ്ഞാൽ ആരുടെയും ഒരു ശല്യമില്ലാതെയോ പ്രയാസമില്ലാതെയോ അല്ലല്ലോ പോണത്. പരാജയങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ പരാജയത്തിൽ നിന്നും ഒരു ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് വിജയിക്കാൻ സാധിക്കുന്നുള്ളത്. ഇത് രക്ഷിതാക്കൾ ആദ്യം മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു പരാജയമായിട്ട് വരുമ്പോഴാണ് വിജയിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ കൂടെ നിർത്തേണ്ടതാണ്. ഞാൻ ഇതായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഒരു പ്രാവശ്യം ഞങ്ങൾ ഫാമിലി ഇതേപോലെ വീട്ടിൽ നിന്ന് ഞങ്ങളെവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. അപ്പോൾ മോന് അവനാകെ ഇപ്പോൾ 10 വയസ്സായിട്ടുള്ളൂ, ഇത് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 8 വയസ്സൊക്കെയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കാറ് തുറന്നിട്ട് ചാവി അതിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ ജസ്റ്റ് അതിൽ കയറി ചാവി കൊടുത്തു, വണ്ടി സ്റ്റാർട്ടായി വീടിൻ്റെ തൊട്ട് മുന്നിൽ, അപ്പോൾ തന്നെ ഓഫാക്കിയാണ്. ഇവൻ ആകെ പേടിച്ചിങ്ങനെ നിൽക്കണം. സ്വാഭാവികമായിട്ട് നമ്മൾ വൈകാരികമായിട്ട് ഇടോ എന്താടാന്ന് ചോദിച്ചില്ല. പക്ഷെ ഞാനോട് സാറല്ല കുട്ടാ എന്താടാ പറ്റി ജി ഓണാക്കിയത് സാറല്ല കേട്ടോ. അതിൽ ആ ഒരു സംഭവം ഇപ്പോഴും അവൻ എന്നോട് എടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ആകെയുള്ളൊരു ധൈര്യം കിട്ടി ഇപ്പം ചെയ്യാന്നാണ്. നിങ്ങളെങ്ങാൻ അന്ന് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം പോകുമായിരുന്നു ഇപ്പോഴും. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ഒരു ദിവസം പോലും എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാണ്, ഞാൻ ചോദിച്ചാൽ ഈ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞു അല്ലേ, അവൻ പരാജയപ്പെട്ടപ്പോൾ അവനൊരു ഫെയിലിയർ വന്നപ്പോൾ അവൻ്റെ കൂടെ നമ്മൾ നിന്നതാണ് എത്രയോ വിജയങ്ങളുണ്ടായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ അവൻ ഓർക്കുന്നത് എങ്കിൽ അവിടെ നമ്മളുടെ രക്ഷിതാക്കളുടെ റോൾ എന്ന് പറയുന്നത് എത്രയാണ്. അപ്പോൾ മക്കളെ ചേർത്ത് പിടിക്കാൻ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പരാജയം ഉണ്ടെങ്കിൽ സാരല്ലടാ ഞങ്ങൾ കൂടെ ഉണ്ടടാ എന്നൊരാശ്വാസത്തിൻ്റെ വാക്ക് നമുക്ക് പറയാൻ സാധിച്ചാൽ അതായിരിക്കും അവരുടെ ജീവിതത്തിൽ എന്നൊന്നും അവർ ഓർക്കുന്ന കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.
1: അതേപോലെ തന്നെയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ വിജയിച്ച ആളുകളെയാണ് എപ്പോഴും പറയാം. ഇപ്പോൾ ഏതൊരാളും വിജയിച്ചൊരാൾ മുന്നിൽ നിൽക്കുമ്പോൾ അയാളുടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല, അയാൾ കഷ്ടപ്പെട്ട് വന്ന് കയറി വന്ന ഒരു മേഖല ഉണ്ടാവും, ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് മുന്നിലാണ് ഇവനെന്ത് ചെയ്യുക, അയാൾ മികച്ചതായി നിൽക്കുന്നത്. ഇത് ശരിക്കും കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി രക്ഷിതാക്കൾ കൊടുക്കണം എന്നുള്ളതാണ്. അതിനോടൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ ഇപ്പോൾ ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുമ്പോൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ?
0: ഫൈനലി നമുക്ക് പറയാനുള്ളൊരു കാര്യം, ലാസ്റ്റ് വേർഡ് എന്ന് പറയുമ്പം പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെ ഞാൻ എനിക്ക് അവസരം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ പ്രാർത്ഥന ചെറിയൊരു എഡിറ്റിംഗ് നമുക്കുള്ളത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു, കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ജീവിത വിജയം, ഒരു നല്ല ജീവിത സാഹചര്യം ഉണ്ടാവാൻ, അവരുടെ നല്ല ഒരു പെരുമാറ്റ സ്വഭാവങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാരും മക്കളാരും ഇത് കേൾക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ മക്കളുള്ള സമയത്ത് അല്ലേ, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ അവർ കൂടി കേൾക്കുന്ന ഒരു സമയത്ത് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലിയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ പറയണത് ഈ രൂപത്തിലുള്ളതാണ് അല്ലേ. നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങളെ ചെറിയ എഡിറ്റും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ആരും കേൾക്കണില്ല, നമ്മളെ മക്കൾ
1: അറിയണം
0: അറിയണം. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവരെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ പ്രാർത്ഥനയായിട്ട് എൻ്റെ പാരൻ്റ് എൻ്റെ കൂടെയുണ്ട് എന്ന് കൂടി അറിയുമ്പോൾ ആ മക്കൾ സ്വാഭാവികമായിട്ടും വിജയിക്കാനുള്ള ഒരു പരിശ്രമം അവരുടെ ഭാഗത്തുണ്ടാവും. അങ്ങനെയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഏതായിരുന്നാലും രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് ഇതിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ നമ്മളൊരു ഒരിക്കലും തന്നെ നിരാശപ്പെടേണ്ടവരല്ല, അതല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടവരല്ല. ഒരുപാട് മേഖലകൾ, സാധ്യതയുള്ള വലിയ മേഖലകൾ ഇന്നുണ്ട്, പഴയതുപോലെയല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അവർക്ക് വേണ്ടി അധ്വാനിക്കുകയും അവർക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, റബ്ബെ സോലിഹായ ഒരു മകനായി മകളായി മാറാനുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കൂടെ ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹർ ദൈവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട്. മക്കളുടെ റിസൾട്ട് രക്ഷിതാക്കൾ അറിയേണ്ടതല്ല. സ്നേഹക്കൂടിൽ ഷമീം എം വണ്ടൂർ, ഹനീഫ വണ്ടൂർ എന്നിവരായിരുന്നു ഇതുവരെ നമ്മോടൊപ്പം സംസാരിച്ചിരുന്നത്.
3: مَا وَدَّعَكَ رَبُّكَ وَمَا قَلَى وَلَلْآخِرَةِ

0: حدث.
1: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. ഇൻസൈറ്റ്, ഇസങ്ങളെ അതിജയിച്ച ഇസ്ലാം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് മുമ്പിൽ ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള വ്യത്യസ്തമായ വിഷയങ്ങളെ അപഗ്രഥനം ചെയ്യുമ്പോൾ, അവലോകനം ചെയ്യുമ്പോഴൊക്കെ കുറേ ആശയങ്ങൾ കാണാറുണ്ട്. രാഷ്ട്രീയമായ വിഷയങ്ങളെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ ചർച്ചകളൊക്കെ ഒതുങ്ങി നിൽക്കാറുള്ളത് ആ പാർട്ടികളുടെയോ അവരുമായി ബന്ധപ്പെട്ട നയങ്ങളെയോ മാത്രമായിരിക്കും നമ്മുടെ ചർച്ചകളിൽ വരിക. പക്ഷേ അതിനെല്ലാം പിന്നിൽ ചില ആശയങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, അവരുടേതായ കൃത്യമായ ചില വിധിവിലക്കുകൾ അവർക്കെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ മതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ മതങ്ങൾക്ക് വ്യത്യസ്തമായ ആശയ അടിസ്ഥാനങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു ജീവിത രീതികളുണ്ട്. ഇനിയിപ്പോൾ പുതിയ കാലത്ത് നമ്മുടെ ക്യാമ്പസുകളിലും മറ്റൊക്കെ വല്ലാതെ പ്രകമ്പനം കൊള്ളിക്കുന്നു എന്നൊക്കെ അവർ വാദിക്കുന്ന രൂപത്തിലുള്ള പുതിയ കാല ഇസങ്ങൾ, വലിയ ഐഡിയോളജികളൊക്കെ മുന്നോട്ട് വരാറുണ്ട്, ഫെമിനിസം, ഈതീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ചർച്ചകൾ പലപ്പോഴും വളരെ ഉപരിപ്ലവമായിട്ട് അതിൻ്റെ ഒരു പ്രതിലോമകരമായ ചില ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു വിഷയങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള ചർച്ചകൾക്കോ, അതല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെയും അയാഥാർത്ഥ്യങ്ങളെയും അതിൻ്റെ ഉള്ളിലെ ലക്ഷ്യങ്ങളെയോ അജണ്ടകളെയോ കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ വളരെ ഉപരിപ്ലവമായി ഒരു കാര്യത്തെ വിലയിരുത്തുകയും നരേഷൻസ്, വലിയ രീതിയിലുള്ള അജണ്ടകളുടെ പ്രോപ്പഗണ്ടകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ വായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനിതിനൊരു ഉദാഹരണം പറയാം. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടികൾക്കും അവരുടേതായ ആശയ അടിത്തറയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ നമ്മുടെ നാട്ടിലെ CPIM എന്ന് പറയുമ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇനി ഇവിടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫാബിയൻ സോഷ്യലിസം, അല്ലെങ്കിൽ നെഹ്റു ഒക്കെ വിഭാവനം ചെയ്യുന്ന അടിസ്ഥാനത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇനി ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന രൂപത്തിൽ വർക്ക് ചെയ്യുന്ന സാമുദായിക പാർട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സാമുദായികമായ ചില അടിത്തറകൾ, മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട ഐഡന്റിറ്റി പൊളിറ്റിക്സ്, സ്വത്ത് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ടാവും. ഒരുപക്ഷെ വർഗീയ പാർട്ടികളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന RSS പോലെയുള്ള സംഘടനകൾക്കും ഇത്തരത്തിൽ ഒരു മതരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട ആശയ അടിത്തറകളുണ്ട്. പക്ഷേ ഇതൊന്നും വായിക്കാതെ ഇത്തരം കാര്യങ്ങളേക്ക് നോക്കിക്കാണുന്നിടത്ത് വലിയ അബദ്ധങ്ങളിലേക്ക് ജനങ്ങൾ പോയി ചാടാറുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയങ്ങളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും വ്യക്തികൾക്ക് അടിസ്ഥാനത്തിൽ മാത്രം വോട്ട് നൽകുക എന്നൊക്കെ പറഞ്ഞ ചിന്തകളിൽ നിന്നും ഇത്തരം ആശയങ്ങളിലേക്കൊക്കെ വലിയ രീതിയിൽ ആളുകൾ പോകുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഇത്തരം ആശയങ്ങളെ എങ്ങനെയാണ് മതപരമായ ഒരു മുസ്ലിം നോക്കിക്കാണേണ്ടത് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് മനുഷ്യ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും സമഗ്രമായി സമ്പൂർണമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, ഇസ്ലാം കൈകാര്യം ചെയ്യാത്ത മനുഷ്യ ജീവിതത്തിലെ ഒരു മേഖലകളുമില്ല. വിവാഹമാവട്ടെ, കുടുംബജീവിതമാവട്ടെ, അവൻ്റെ യൗവനമാവട്ടെ, അവൻ്റെ വാർദ്ധക്യമാവട്ടെ, അവൻ്റെ ഉത്തരവാദിത്തങ്ങളാവട്ടെ, സാമ്പത്തികമാവട്ടെ, അവൻ്റെ സാമൂഹികമാവട്ടെ, ഏത് മേഖലകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവും. ഇനി അതേ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റ് ആശയങ്ങളെ വായിക്കുന്നിടത്ത് ഇസ്ലാമികമായി വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത വീക്ഷണങ്ങളിൽ ഒരിക്കലും മറ്റ് ആശയങ്ങൾ കടന്നുകൂടാൻ പാടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷേ ഈ ഒരു വിഷയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നിടത്ത് നമ്മുടെ നാട്ടിൽ പ്രധാനമായും ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടികളെ, അല്ലെങ്കിൽ രാഷ്ട്രീയ ഐഡിയോളജികൾ പരിശോധിക്കുമ്പോൾ പൊളിറ്റിക്കൽ ഐഡിയോളജികൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്നുള്ളത് യഥാർത്ഥത്തിൽ മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജിക്കൽ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പൊളിറ്റിക്കൽ തിയറിയാണ് കമ്മ്യൂണിസം. മാർക്സിസത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷനാണ് കമ്മ്യൂണിസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം എന്ന് പറയുന്നതിൻ്റെ ആരംഭം നമ്മൾ കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തികനിൽ നിന്നുമാണ് ആരംഭിക്കുന്നതെന്ന് വായിക്കുമ്പോഴും അതിനു മുൻപും അതുമായി ബന്ധപ്പെട്ട പല മൂവ്മെൻറ്റുകളും ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് മൊത്തത്തിൽ ഇത്തരം ആളുകളുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ ഇനീക്വാലിറ്റി, എക്കണോമിക് ഇനീക്വാലിറ്റിയെ എങ്ങനെയാണ് സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാൻ സാധിക്കുക എന്ന ചിന്തയിൽ നിന്നുമാണ് മാർക്സിസ്റ്റ് ഐഡിയോളജിയുടെ ആരംഭം തന്നെ. ഒരുപക്ഷെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഇംഗ്ലണ്ടിലുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള പുതിയ ആശയ സംഹിതകൾ രൂപപ്പെട്ടതിൻ്റെ കാരണമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സാമ്പത്തികമായ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപകൽപ്പനപ്പെടുത്തുകയും ശേഷം അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷൻ നിലയ്ക്ക് രാഷ്ട്രമീമാംസകളിൽ ഇടപെടാൻ രൂപത്തിൽ അതിനെ പരിവർത്തിപ്പിക്കുകയും ചെയ്തൊരാശയം, ആ ആശയത്തെ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിത വീക്ഷണവുമായി കണക്ട് ചെയ്യാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, മാർക്സിസ്റ്റ് ഐഡിയോളജി പ്രകാരം യഥാർത്ഥത്തിൽ ഭൗതികമായ ജീവിതത്തിൻ്റെ അവസാനം എന്നുള്ളത് മരണമാണ്. മരണത്തോടുകൂടി ഭൗതികമായ ജീവിതം അവസാനിക്കുകയും അതോടുകൂടി നമ്മൾ ഇല്ലാതായി തീരുകയും ചെയ്യും. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളെക്കുറിച്ചോ ഒന്നും തന്നെ ആ ഒരു ചിന്താഗതിയിൽ, ആ ഒരു ആശയധാരയിൽ യാതൊരു ചർച്ചയുമില്ല. ഇനി ദൈവസങ്കല്പത്തെക്കുറിച്ചോ മനുഷ്യജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചോ യാതൊരു ചർച്ചയും സ്വാഭാവികമായിട്ടും അതിലില്ല. ഇനി മനുഷ്യജീവിതത്തിലെ മറ്റ് മേഖലകൾ, സാമൂഹികമായ, അവൻ്റെ ഭൗതികമായ, അവൻ്റെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ജീവിത മേഖലകളെയും യഥാർത്ഥത്തിൽ ഇത്തരം ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. പക്ഷേ മുസ്ലിമായിട്ടും ഒരു മനുഷ്യൻ അത്തരം ആശയങ്ങളിലൂടെ തൻ്റെ ജീവിത വീക്ഷണത്തെ രൂപപ്പെടുത്താൻ എടുക്കുന്ന ഒരു ഒരു തയ്യാറെടുപ്പ് യഥാർത്ഥത്തിൽ വലിയ അപകടത്തിലേക്കാണ് അയാളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. പ്രത്യേകിച്ച് അയാളുടെ ദീനുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിശ്വാസങ്ങളെ തന്നെ കളഞ്ഞു കുടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത്തരം ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. നമ്മളിത് വായിക്കേണ്ടത് യഥാർത്ഥത്തിൽ രണ്ടർത്ഥത്തിലാണ്. ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ ആശയങ്ങളും യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. നമ്മളിത് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകമായും അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പുതിയ കാലത്ത് ഇത്തരം ചർച്ചകളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ആശയങ്ങളൊക്കെ വ്യത്യസ്തമായ മുഖം മൂടി അഴിഞ്ഞ് വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ എല്ലാ മക്കളുടെയും പുതുതലമുറയുടെയും എല്ലാം അടുക്കലേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെയെല്ലാം അടിത്തറ മനസ്സിലാക്കാതെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ആശയങ്ങളുടെ എല്ലാം തുടക്കത്തെ പരിശോധിക്കുന്നിടത്ത് നമ്മൾ ഈയൊരു മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ പുതിയ കാലത്തെ ഏറ്റവും ആധുനികമായ ചരിത്ര പഠനങ്ങൾ മനസ്സിലാക്കുമ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ മധ്യത്തോടുകൂടിയും ഉത്തരാർദ്ധത്തോടുകൂടിയും വളരെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ്, സ്വാധീനം സൃഷ്ടിക്കുകയും ചെയ്ത ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം യൂറോപ്പിൽ നടന്ന കാലഘട്ടത്തിൽ ആണ് ഇതിൻ്റെ എല്ലാം ഒരു ആരംഭം യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇംഗ്ലണ്ടിലൊക്കെ ഒരു കാലത്ത് വളരെ സാധാരണ ജീവിതം ജീവിച്ചിരുന്ന ഗ്രാമപ്രദേശങ്ങളും അർബണായിട്ടുള്ള നഗരപ്രദേശങ്ങളും ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്നും വ്യാവസായികമായ മെഷീനറികളും ഫാക്ടറികളൊക്കെ വരികയും അത് മൂലം നഗരപ്രദേശങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ കുടിയേറ്റം നടത്തുകയും ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ആളുകളുടെ മൊത്തത്തിലുള്ള ജീവിത രീതിയിൽ വലിയ മാറ്റം സംഭവിക്കുന്നത്. അവിടെ സ്ത്രീകൾ ജോലിയെടുക്കാൻ തുടങ്ങുന്നു. അവിടെ സ്വന്തമായിട്ട് പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശം വേണമെന്ന നിലയ്ക്ക് ലിബറലിസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം വരുന്നു. അവിടെ എക്കണോമിക് ഫ്രീ വിൽ, സാമ്പത്തികമായി താൻ സമ്പാദിക്കുന്ന പണം തനിക്ക് ചെലവഴിക്കാനുള്ള അവകാശം വേണമെന്നുള്ള വാദം വരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സ്ത്രീകൾക്ക് അവരുടെ ജോലിയിൽ ഈക്വൽ പേ അഥവാ ജെൻഡർ പേ ഗ്യാപ്പ് എന്ന് പറയുന്ന, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ വേതനം നൽകുന്ന അവസ്ഥയിൽ നിന്നും മാറണമെന്ന് പറഞ്ഞ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ ആരംഭിക്കുന്നു. പിന്നീട് ആ മൂവ്മെൻറ്റുകളെ തുടർച്ചയെന്നോണം ചർച്ചുമായി ബന്ധപ്പെട്ട, അവിടെയുള്ള പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വലിയ ചോദ്യം ചെയ്യലുകൾ സമൂഹത്തിനുള്ളിൽ ഉടലെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അത്രയും കാലം നിലനിന്നിരുന്ന സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക ബന്ധം എന്നുള്ളത് പൊതുവിൽ പ്രജനനത്തിന് വേണ്ടി മാത്രമാണ് എന്ന ചിന്തയിൽ നിന്നും അതൊരു റീക്രിയേഷണലായി കൂടി നടപ്പിലാക്കേണ്ടതാണ് എന്ന വാദത്തോടുകൂടി മുന്നോട്ട് വന്ന വലിയ മൂവ്മെൻറ്റുകൾ, പെർമിസീവ് മൂവ്മെൻറ്റ് പോലെയുള്ള മൂവ്മെൻറ്റുകൾ ആരംഭിക്കുന്നു. ഇതിൻ്റെ എല്ലാം തുടർച്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ആശയങ്ങളും. നിയോ ഇത്തീസം, നിയോ ലിബറലിസം, നിയോ ഫെമിനിസം എന്നെല്ലാം പറയുന്ന എല്ലാ ആശയങ്ങളും യഥാർത്ഥത്തിൽ ഈ ഒരു 18-ാം നൂറ്റാണ്ടിന് ശേഷം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടുകൂടി ഉത്ഭവിച്ചു തുടങ്ങിയതാണ്. അഥവാ കേവലം ഒരു 100-ഓ 150-ഓ 200-ഓ വർഷങ്ങളുടെ പഴക്കം മാത്രമേ ഏറ്റവും കൂടി പോയാൽ ഇത്തരം ആശയങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് മുൻപ് ഇത്തരം ആശയങ്ങളെല്ലാം വ്യത്യസ്ത രൂപത്തിൽ നിലനിന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന അതിൻ്റെ ആശയങ്ങളിലേക്ക് അത് പരിവർത്തിപ്പിക്കപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നാണ് ചുരുക്കം. അങ്ങനെ പരിവർത്തിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ ആദ്യം അഭിസംബോധന ചെയ്തു തുടങ്ങിയതിന് ശേഷം പിന്നീടത് വ്യതിചലിച്ചു പോകുന്നത് വ്യത്യസ്തമായ രൂപത്തിൽ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ്. അതാണ് കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻറ്റുകൾ എന്നെല്ലാം പേരിൽ യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം 1950-കൾക്ക് ശേഷമെല്ലാം ആഞ്ഞടിക്കുന്ന വലിയ വിപ്ലവമായി മാറുന്നത്. എന്താണ് കൗണ്ടർ കൾച്ചറൽ മൂവ്മെൻറ്? അവിടെ നിലനിൽക്കുന്ന സംസ്കാരങ്ങൾക്കെതിരെയുള്ള ഒരു മൂവ്മെൻ്റ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അഥവാ കുടുംബം വളരെ ബോണ്ടിംഗ് ആയിക്കൊണ്ട് വളരെ അടിത്തറ ഉള്ള രൂപത്തിൽ നിലനിന്നിരുന്ന സമൂഹത്തിൽ കുടുംബത്തിനെതിരെ പോരാടുന്നു. തങ്ങൾക്ക് ഫ്രീ സെക്സ് അഥവാ എങ്ങനെയും ആരുമായി ലൈംഗികമായി ബന്ധപ്പെടാനുള്ള അവകാശം വേണമെന്ന വാദവുമായിട്ട് ഒരു കൂട്ടർ മുന്നോട്ട് വരുന്നു. ആ ഒരു കൂട്ടരോടൊപ്പം തന്നെ അത്തരത്തിൽ ലൈംഗികമായ ഒരുപാട് ഐഡന്റിറ്റികൾ തങ്ങളുടെ മേലെയുണ്ടെന്നും സ്ത്രീ പുരുഷ എന്ന ദ്വന്ദ്വത്തിൽ ഒതുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് LGBTQ പോലത്തെ മൂവ്മെന്റുകൾ ആരംഭിക്കുന്നു. മറുഭാഗത്ത് ലിബറൽ വേൾഡിൽ ഏറ്റവും ആദ്യം അത് ഒരു സാമ്പത്തികമായി സ്വന്തം പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി ലിബറലിസം ആരംഭിച്ചെങ്കിൽ പിന്നീട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള അവകാശമാണ് വേണ്ടത്, അത് സാമ്പത്തികമായി മാത്രമല്ല എന്ന വാദത്തിലൂടെ ലിബറലിസത്തിന്റെ നിയോ ലിബറലിസ്റ്റ് മൂവ്മെന്റുകൾ ആരംഭിക്കുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും ഇത്തരം ആശയങ്ങളെല്ലാം കടന്നു വന്നത് വ്യത്യസ്തമായ രൂപത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ മാത്രം കൈകാര്യം ചെയ്യാനാണ്. ഉദാഹരണത്തിന് ഫെമിനിസം എന്ന് പറയുന്ന ആശയം. ഫെമിനിസം യഥാർത്ഥത്തിൽ കടന്നു വരുന്നത് സ്ത്രീകൾ ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ടിരുന്ന പാട്രിയാർക്കി പുരുഷാധിപത്യ സമൂഹത്തിൽ നിന്നും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അത് ആരംഭിക്കുന്നത്. ഫെമിനിസത്തിന് നമ്മൾ സാധാരണ ഒരു മൂന്നാല് ഫേസുകൾ പറയും, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് എന്നൊക്കെ പറയും. ഈ വേവുകൾ അല്ലെങ്കിൽ ഒരു ഒരു തിരമാലകൾ അടിച്ചിരുന്നു. ഒന്നാമത്തെ ഫെമിനിസത്തിന്റെ ഫേസിലാണ് യഥാർത്ഥത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് സിറ്റിസൺ പൗരന്മാരുടെ അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാദം വരുന്നത്. അഥവാ അത്രയും കാലം സ്ത്രീകൾക്ക് പൗരാവകാശം പോലും നടക്കാതിരുന്ന യൂറോപ്യൻ മുഖങ്ങളിൽ ഏറ്റവും വലിയ വിപ്ലവമായി മുന്നോട്ട് വന്നിരുന്നത് സ്ത്രീകൾക്ക് പൗരാവകാശം വേണമെന്നുള്ള വാദവുമായിട്ടാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു 150 വർഷങ്ങൾക്ക് മുൻപ്, ഒരു 200 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾക്ക് പൗരനായി പോലും ജീവിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ കുടുസായിരുന്ന, സങ്കുചിതമായിരുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്ത് യൂറോപ്യന്മാരെ പോലെ നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്നത് എന്നുള്ളത് വലിയൊരു അപഹാസ്യമായ ഒരു പ്രതിഭാസമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫെമിനിസം അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി വരികയും പിന്നീട് അതിന്റെ ആശയങ്ങൾ മാറി മുന്നോട്ട് വന്ന് ഇന്നത് ഒരു പുരുഷനോടുള്ള മത്സരമായി, അല്ലെങ്കിൽ പുരുഷന്മാരുടെ പോലെ തന്നെ ഞങ്ങൾക്കും ഇത് ചെയ്യണം, പുരുഷന്മാരുടെ പോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന വേതനം വേണമെന്നെല്ലാം പറയുന്ന വാദങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്നതായിരുന്നു. ഇനി നമ്മൾ ഈ കമ്മ്യൂണിസം പോലത്തെ ആശയങ്ങൾ പരിശോധിക്കുമ്പോൾ കാൾ മാർക്സ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ലോകത്ത് അന്നേ വരെയും നിലനിന്നിരുന്ന സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ അഥവാ ഭൂക്ഷകൾ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ പണം ഒത്തുകൂടുകയും എന്നാൽ സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം ലഭിക്കാതിരിക്കുകയും ചെയ്തിരുന്ന അനീതിക്കെതിരെയുള്ള പോരാട്ടമായിട്ട് ആരംഭിക്കുകയും പിന്നീട് അതിൻ്റെ ആശയങ്ങൾ പടർന്ന് പന്തലിക്കുകയും ചെയ്ത് വ്യത്യസ്തമായ വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെയും നമ്മൾ കാണാൻ സാധിക്കുന്നത് അതൊരു വിഷയത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇനി നിങ്ങൾ നമ്മുടെ മുൻപിലുള്ള മറ്റ് ഏത് ആശയങ്ങൾ എടുത്താലും നമുക്കിത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് എത്തീസം എന്ന് പറയുന്ന നിരീശ്വര വിശ്വാസം. പൊതുവിൽ ഇന്നൊക്കെ അത് വലിയ ട്രെൻഡായിട്ടൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്, ഐ ആം എൻ എത്തീസ് എന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ശരിക്കും വലിയ രീതിയിലുള്ളൊരു മണ്ടത്തരമാണ് അദ്ദേഹം അവർ പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന എത്തീസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന നിരീശ്വര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം ഇല്ല എന്ന വാദമാണ്. ദൈവമില്ല എന്നതൊരു വാദം മാത്രമാണ്, അതൊരു ആശയമല്ല. ദൈവമില്ല, ഓക്കെ, ദൈവമില്ലെങ്കിൽ പിന്നെന്താണ്? അതിനെക്കുറിച്ച് അവർക്ക് ഉത്തരവൊന്നുമില്ല. ദൈവമില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതിന് ഉത്തരവൊന്നുമില്ല. ദൈവമില്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ അതിന് ഉത്തരവൊന്നുമില്ല. ദൈവമില്ലെങ്കിൽ രാഷ്ട്രീയം എങ്ങനെയാണ്, അതിന് ഉത്തരവൊന്നുമില്ല. പക്ഷെ ദൈവമില്ല എന്നത് മാത്രമാണ് ആശയം. ഈ ആശയത്തെയൊക്കെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്ത് അതിനെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന പുതിയ തലമുറ യഥാർത്ഥത്തിൽ അറിയാതെ പോകുന്നത് ഇതൊന്നും യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ആശയമല്ല. ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തെ ജനങ്ങൾ, മനുഷ്യർ പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ അബദ്ധങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇസ്ലാമിനെ നമ്മളിവിടെ പരിശോധിക്കുന്നിടത്ത് ഇസ്ലാം ഈ മേഖലകളെയെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ മനുഷ്യരുടെ സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ച് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. സാമ്പത്തികമായി ഒരു മനുഷ്യനെ ഉച്ചനീചത്വം നേരിടേണ്ടി വരാതിരിക്കാൻ വേണ്ടി സക്കാത്ത് പോലുള്ള, സദഖ പോലുള്ള കൃത്യമായ സിസ്റ്റം ഡിബിൽഡ് ചെയ്യുകയും ഇസ്ലാമിക ചരിത്രത്തിൽ അത് നടപ്പിലാക്കുകയും ചെയ്ത അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്തൊക്കെ സക്കാത്ത് കൊടുക്കാൻ അവിടെ ദരിദ്രരില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ സമൂഹം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതമാണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റിൽ സ്ത്രീ പുരുഷനുമായി ബന്ധപ്പെട്ട ആർക്കാണ് അവകാശം കൂടുതൽ വേണ്ടത്, കുറവ് വേണ്ടത്? ഇസ്ലാം അടിസ്ഥാനപരമായി പറഞ്ഞത് നിങ്ങളെ എല്ലാവരെയും അള്ളാഹു സൃഷ്ടിച്ചത് സൗജായിട്ടാണ്, നിങ്ങളെ പെയറായിട്ടാണെന്നുള്ളതാണ്. മാത്രമല്ല അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൃത്യമായ ഡ്യൂട്ടികളാണ് ഇസ്ലാം നിർവചിച്ച് നൽകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കുടുംബത്തിൻ്റെ കുടുംബിനിയായി, ആ ഒരു കുടുംബത്തെ പരിപോഷിപ്പിച്ച് വളർത്തേണ്ട ആളുകളായി മാറുമ്പോൾ അപ്പുറത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കൗവാമൂനായി, അവർ ആ കുടുംബത്തിൻ്റെ നേതൃത്വം, അതിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലായിരിക്കണമെന്ന് പറയുന്നത് ഒരിക്കലും യഥാർത്ഥത്തിൽ ഇവിടെ കൺവെൻഷനലായി കാണുന്ന ഒരു പാട്രിയാർക്കിയെ അനുകൂലിക്കുന്ന ഒന്നല്ല, മറിച്ച് അത് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റികളെ കൈമാറുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫെമിനിസവും ഈ പറഞ്ഞ എത്തീസൊക്കെ പറഞ്ഞ ലിബറലിസം എടുത്തു നോക്കുക, എല്ലാവർക്കും തങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള അവകാശമാണ് വേണ്ടത് എന്ന് പറഞ്ഞിടത്ത് വലിയ അപകടങ്ങളാണ്, അരാജകത്വമാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുക. പക്ഷെ ഇസ്ലാം കൃത്യമായിട്ടും ഒരു മനുഷ്യന് സ്വന്തമായിട്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശം നൽകിയപ്പോഴും നന്മയും തിന്മയും വിവച്ഛേദിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഹിദായത്ത് എന്ന ആ ഒരു മഹാ അനുഗ്രഹം നമ്മൾ കൃത്യമായും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാ. വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ ഇസ്ലാമിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും വിളിച്ചോതുന്ന വിഷയം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: ഇപ്പോൾ തിരുമൊഴികൾ കേൾക്കാം.
0: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: ഓരോ ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ പഠിക്കാനും അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും ഒരു അല്പസമയം കൊണ്ട് തന്നെ സഞ്ചരിക്കാനും കഴിയുന്ന മഹത്തായ ഒരു പ്രോഗ്രാമാണ് നമുക്ക് തിരുമൊഴികൾ പ്രോഗ്രാം. പരീക്ഷണങ്ങളുടെ അതിതീവ്രകാലം വരും, ക്ഷമയുള്ളവരാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ അധികരിച്ചുകൊണ്ട് കെ വി മുഹമ്മദ് അലി നമ്മോട് സംസാരിക്കും.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ വറാഇക്കും സമാനു സബ്റിൻ ലിൽമുതമസ്സിക്കി ഫീഹി അജ്റു 50 ശഹീദൻ മിൻകും. ബിസ്റയുടെ ശ്രോതാക്കളെ, സ്വഹീഹുൽ ജാമിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ചെറിയ പദവ്യത്യാസത്തോടുകൂടി മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ആശയമുള്ള ഹദീസ് നമുക്ക് കാണാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസിൻ്റെ നിവേദകൻ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബു അബ്ദി റഹ്മാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ബിൻ ഖാഫിൽ അൽ ഹുദലി, അദ്ദേഹത്തിന് മുഴുവൻ നാമം അങ്ങനെ, അബു അബ്ദി റഹ്മാൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. ഹിജറ 32 അദ്ദേഹം മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്. ആദ്യകാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനായ സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സ്വാഹിബ് റസൂലില്ലാ, റസൂലിൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി, കൂടെ നടക്കുന്ന ആൾ എന്നർത്ഥത്തിൽ സ്വാഹിബുൻ അലൈ റസൂലില്ലാ എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പരസ്യമായി മക്കയിൽ വെച്ച് ജനങ്ങൾക്കാണ് ആദ്യമായി സ്വഹാബികളിൽ നിന്ന് ഉറക്കെ ഓതി പരസ്യമായി ഓതിക്കേൽപ്പിച്ച അദ്ദേഹമാണ് എന്നാണ് ചരിത്രം. വളരെ ധീരനായിരുന്നു. ഖുർആൻ ഉറക്കെ ഓതിയതിൻ്റെ പേരിൽ, അതേപോലെ മറ്റു പല കാര്യങ്ങളുടെയും കാരണത്താൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മക്കയ്ക്കാരിൽ നിന്ന് അദ്ദേഹത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇഷ്ടത്തോടുകൂടി കൂടെ നടത്തിയിരുന്നു അദ്ദേഹത്തെ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട് എന്നതും നാം മനസ്സിലാക്കുക. 848 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാനാകുന്നത്. അതിൽ 64 ഹദീസുകൾ സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒരേപോലെ വന്ന ഹദീസുകളാണ് എന്നതും നമുക്ക് വായിക്കാനാകും. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ വറാഇക്കും സമാനു സബ്റിൻ ലിൽ മുതമസ്സിക്കി ഫീഹി അജ്റു 50 ഷഹീദൻ മിൻകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, ഇന്ന മിൻ വറാഇക്കും സമാനു സബ്റിൻ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറകിൽ ക്ഷമയുടെ ഒരു കാലം വരാനുണ്ട്. ക്ഷമ അനിവാര്യമായ, ക്ഷമിച്ചു നിന്നെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന നിലക്ക് ഒരു സമാനു സബ്ർ, അയ്യാമൻ ലാ തരീഖലകും ഫിഹ ഇല്ല സബ്ർ, സബ്രല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത രൂപത്തിൽ നന്നായി ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട്. അതല്ലെങ്കിൽ ക്ഷമ ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഘട്ടം വരുന്ന, പ്രശംസിക്കപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്. എന്നിട്ട് അള്ളാഹു റസൂൽ ഇങ്ങനെ കൂടി സൂചിപ്പിച്ചു, ലിൽ മുത്തമസ്സിക്കി ഫീഹി അജ്റു 50 ഷഹീദൻ മിൻകും. ലിൽ മുത്തമസ്സിക്കി ഫീഹി, ആ കാലത്ത് ദീനിൽ മുറുകെ പിടിച്ച് നിൽക്കുന്നവന്, ക്ഷമയോടുകൂടി ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് വ്യതിചലിക്കാതെ അള്ളാഹുവിൻ്റെ മതനിയമങ്ങളെ ഉൾക്കൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ, അജ്റു 50 ഷഹീദൻ മിൻകും, നിങ്ങളിൽ നിന്നും 50 രക്തസാക്ഷികളുടെ, ശുഹദാക്കളുടെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രവചിക്കുന്നത്, ഒരർത്ഥത്തിൽ സന്തോഷവാർത്ത നൽകുന്നത്. ഒപ്പം വരാനിരിക്കുന്ന വലിയ പരീക്ഷണങ്ങളുടെ അതിതീവ്രകാലത്തെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്. മറ്റു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് പറയുന്നു, ഇന്നമിൻ വറാഇക്കും അയ്യാമസ്വബിരി, നിങ്ങൾക്ക് പിറകിൽ ക്ഷമയുടെ ദിവസങ്ങളാണ്, ക്ഷമ അനിവാര്യമായ ദിവസങ്ങളാണ് ഇനി വരാനുള്ള കാലം. അസ്വബറു ഫീഹിന്ന, ആ കാലഘട്ടത്തിൽ ക്ഷമയോടുകൂടി നിലകൊള്ളുന്നത്, ഖബ്ലി അലൽ ജംറി ലിൽ ആമിലി ഫിഹാ അജ്റു 50, തീക്കനൽ ജംറ് അത് പിടിക്കുന്നവനെ പോലെയായിരിക്കും. അന്ന് ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അത്രമാത്രം ക്ഷമയുള്ളവനെ മുന്നോട്ടു പോകാനാകൂ. എന്നിട്ട് പറഞ്ഞു, അന്ന് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്നവന്, ജീവിക്കുന്നവന് 50 പേരുടെ പ്രതിഫലമുണ്ട്. അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലുള്ളാ, അജ്റു 50 മിൻഹും, ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ 50 പ്രതിഫലമാണോ, ഒരാൾ ചെയ്യുമ്പോൾ 50 ആളുടെ പ്രതിഫലം ലഭിക്കുമെന്നാണോ അങ്ങ് സൂചിപ്പിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിക്കുന്ന ഔ 50 മിൻ, അതോ ഞങ്ങളിൽ നിന്നുള്ള 50 പേരുടെ പ്രതിഫലവും ആ വരാനിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് കിട്ടുമെന്നാണോ? അപ്പോൾ റസൂലുള്ളാഹി മറുപടി 50 മിൻകും, നിങ്ങളിൽ നിന്നുമുള്ള 50 പേർ, സഹാബികളിൽ നിന്നും 50 പേർക്കുള്ള പ്രതിഫലം, അവർക്ക് ലഭിക്കുന്ന ഉത്തമമായ പ്രതിഫലം, അക്കാലഘട്ടത്തിൽ ക്ഷമയോടുകൂടി കഷ്ടപ്പെട്ടുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ദീനനുസരിച്ച് ദേൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ലഭിക്കാനുണ്ട് എന്ന് അള്ളാഹു റസൂൽ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സ്വഹാബികളിൽ നിന്നും ശുഹദാക്കളാകുന്ന 50 പേരുടെ പ്രതിഫലം, അതിനുമാത്രം ഇരട്ടിയായിട്ട് ആ കാലഘട്ടത്തിലെ ക്ഷമക്കും ത്യാഗത്തിനും കഷ്ടപ്പാടിനും എല്ലാം അള്ളാഹു നൽകുമെന്നാണ്. മാത്രവുമല്ല, അതുകൊണ്ട് തന്നെ അക്കാലത്തെ അതിശക്തമായ പരീക്ഷണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ വലിയ പ്രതിഫലം ലഭിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. അവസാന കാലത്ത് ദീൻ കുറയും, ദീനനുസരിച്ച് ജീവിക്കുന്നവർ കുറയും, ജീവിക്കുന്നവർക്ക് തന്നെ വലിയ പ്രയാസമായിരിക്കും. അന്ന് പ്രതിസന്ധികളെ ക്ഷമയോടെ തരണം ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അറിയിക്കുന്നത്. അപ്പോൾ ക്ഷമയെ പ്രോത്സാഹിപ്പിക്കുകയാണ്, പതറാതെ പിടിച്ചു നിൽക്കേണ്ടവനാണ് ഒരു വിശ്വാസി എന്ന ഓർമ്മപ്പെടുത്തൽ ഇവിടെ നടക്കുന്നു. നമ്മളറിയുക, പരീക്ഷണങ്ങളുടെ അതിതീവ്ര കാലഘട്ടം വരും എന്ന് അള്ളാഹു റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് വന്നേ പറ്റൂ. അങ്ങനെയാണല്ലോ, അന്ത്യദിനവും വരുമെന്ന് പറഞ്ഞതാണ്, വന്നേ പറ്റൂ, വരണം. അതുകൊണ്ട് തന്നെ ഏത് കാലത്ത് ജീവിക്കുമ്പോഴും ദീനനുസരിച്ച് മനസ്സുറപ്പോടെ ജീവിക്കാനാവുക, അത് ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് എപ്പോഴും കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അള്ളാഹു റസൂൽ, അള്ളാഹുമയ മുഖല്ലിബൽ കുലൂബ് സബ്ബിത്ത് കൽബി അലാ ദീനിക്ക്, അള്ളാഹുവെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ നിന്റെ ദീനിൽ എൻ്റെ കൽബിനെ എൻ്റെ മനസ്സിനെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥന. ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല പ്രയാസങ്ങളും വരുമ്പോൾ ക്ഷമയോടെ നിലനിൽക്കാനും ദീനനുസരിച്ച് ജീവിക്കാൻ സാധ്യമാകാത്ത ആ ഒരു അവസ്ഥയിൽ വളരെ പ്രയാസം അനുഭവിക്കേണ്ടി വരുമ്പോൾ അവിടെ ത്യാഗം സഹിച്ചും പ്രയാസപ്പെട്ടും അള്ളാഹുവിൻ്റെ മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായാൽ അവനെ കാത്തിരിക്കുന്നത് വലിയ പ്രതീക്ഷകളാണ്, വലിയ സന്തോഷമാണ്, പ്രതിഫലമാണ് എന്ന അള്ളാഹു റസൂലിൻ്റെ വാക്കുകളെ എപ്പോഴും മുറുകെ പിടിക്കുകയും അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോ വിശ്വാസിക്കുമാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും
5: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: വളരെ അർത്ഥഗർഭമായ, അല്ലെങ്കിൽ അർത്ഥവത്തായ ചില ഉപദേശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ അധികരിച്ചുകൊണ്ട് തിരുമൊഴികൾ പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തുൽ ബക്രയിലെ 26-27 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഹലരിപ്ര നമുക്കൊപ്പം ചേരുന്നു.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. أعوذ بالله من الشيطان الرجيم. إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും രണ്ടാം അധ്യായമായ സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിയമങ്ങളെയും നിർദ്ദേശങ്ങളും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ഇത്തരുണത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ തുറന്നു വച്ച് പാരായണം ചെയ്യുന്ന ഈയൊരു പ്രോഗ്രാമിലൂടെ പാരായണം ചെയ്യുന്ന ആയത്തുകൾ ശ്രദ്ധിച്ച് കേട്ടും അത് കണ്ടും അതിൻ്റെ കൂടെ പാരായണം ചെയ്തുമൊക്കെ ഒരുപാട് ശ്രോതാക്കൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ പഠിക്കാനിരിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 26-ഉം 27-ഉം വചനങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് സത്യവിശ്വാസികളായ ആളുകൾക്ക്, സൽക്കർമ്മികളായ ആളുകൾക്ക് പരലോകത്ത് വെച്ച് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചും അവിടെ വെച്ച് ലഭിക്കുന്ന ഉപജീവനമായി ഭക്ഷണമായി അള്ളാഹു നൽകുന്ന പ്രത്യേകമായ കായ്കനികളെ സംബന്ധിച്ചും എല്ലാം സൂചിപ്പിച്ചു. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഓതിയ രണ്ട് ആയത്തുകൾ ഒന്നുകൂടെ ഓതി കേൾപ്പിക്കാം, എല്ലാവരും കൂടെ പാരായണം ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദത ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون.
9: جبتي آرامت آيات പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് പോകാം.
5: ഇന്നല്ലാഹ ലാ യസ്തഹീ, യസ്തഹീ യാ ആണ്, യസ്തഹീ
9: അവിടെ മദ് മുൻഫസലാണ്, അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ
5: അയ്യദ്രിബ, യദ്രിബ
9: എന്ന് പറയൂല.
5: يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا
9: എന്ന് പറയാൻ പാടില്ല. അലാമിന് ശേഷം അലിഫുള്ള പോലെയാണ് അലിഫിലാണ് വഖഫ് ചെയ്യേണ്ടത്, അഥവാ ല ല ആ നിലക്ക്.
5: ബിഹാദ
9: മസല എന്ന് ഹാത്ത ഉള്ള പോലെ വഖഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ
5: വയഹ്ദി ബിഹി കസീറോ
9: എന്ന് പറയാൻ പാടില്ല.
5: വയഹ്ദി ബിഹി കസീറോ,
9: റോ റോ അലിഫുള്ള പോലെയാണ് വഖഫ് ചെയ്യേണ്ടത്, അലിഫിലാണ് വഖഫ്. അതുപോലെ തന്നെ
5: من بعد ميثاقه من بعد إقلابا
9: 27-ാമത്തെ ആയത്തിലാണ് പറയുന്നത്. വയക്തോണ എന്ന് പറഞ്ഞാൽ പോരാ, വയക്തോണ യഖ്തഊന എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഹുറൂഫുൽ ഖൽഖലത്താണ്, ഖാഫ് സുക്കൂനായി കൊണ്ടുവരുമ്പം അതിനെ ശബ്ദിച്ച് ഉച്ചരിക്കണം. വയുഫ്സിദൂന ഫിൽ അർദ്, ഫിൽ അർദ് എന്ന് പറയാൻ പാടില്ല. ഫിൽ അർദ് ആ നിലക്കാണ് അവിടെ പാരായണം ചെയ്യേണ്ട സ്ഥലങ്ങളായി പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതായി തോന്നിയത്. ഇൻഷാല്ലാ നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക്, ആശയതലത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ അഥവാ മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ച് രണ്ട് ഉദാഹരണങ്ങൾ കൃത്യമായി പറഞ്ഞു. ആ ഉദാഹരണങ്ങൾ പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഏത് ഉദാഹരണങ്ങളും അതത്ര ചെറുതായാലും അല്ലാഹു സുബ്ഹാനഹു തആല ഉദാഹരണത്തിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ അല്ലാഹു ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന വചനമാണ് നമുക്കിനി പാരായണം ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസല തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ലാ യസ്തഹീ ഇസ്തഹയ ഹയ എന്ന് പറഞ്ഞ ലജ്ജ, ഇസ്തഹയ എന്ന് പറഞ്ഞാൽ ലജ്ജിച്ചു എന്നാണ്. ലാ ഇസ്തഹയ എന്ന മുദാരിയാണ് യസ്തഹീ, ലാ യസ്തഹീ അവൻ ലജ്ജിക്കുകയില്ല, അല്ലാഹു തീർച്ചയായും അല്ലാഹു ലജ്ജിക്കുകയില്ല. എന്തിന്? അയ്യദ്രിബ ലറവ അദ്രിബ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, മുപ്പതിലേറെ അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇവിടെ അയ്യദ്രിബ എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ച് തരുവാൻ. അയ്യദ്രിബ മസലൻ, ലറബ മസലൻ എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞു എന്ന. അയ്യദ്രിബ ആക്കുവാൻ, വിവരിക്കുന്നതിന്. മസലമ്മ എന്തൊരു ഉപമയും, മസലൻ എന്ന് പറഞ്ഞ ഉദാഹരണം, മ ഒന്ന്. അപ്പോൾ അയ്യദ്രിബ മസലൻ മ, ഏതൊരു ഉപമയും വിവരിക്കുന്നതിന് അല്ലാഹുവിന് ലജ്ജയില്ല, അല്ലാഹു അവൻ ലജ്ജിക്കുകയില്ല എന്നാണ്. എന്നിട്ട് പറയാണ് എന്താണ്, ബഊദതൻ, ബഊദതൻ എന്ന് പറഞ്ഞ കൊതുകൻ, ബഊദതൻ എന്ന കൊതുക്, അതൊരു കൊതുകിനെയാവട്ടെ, ബഊദതൻ ഒരു കൊതുകിനെയാവട്ടെ. ഫമാ ഫൗഖഹ, ഇനി കൊതുകല്ല, ഫമാ ഫൗഖഹ, ഫൗഖ എന്ന് പറഞ്ഞാൽ മീതെ, മുകളിൽ, തഹ്ത താഴെ, തഹ്ത ഫൗഖ അത് ഓപ്പോസിറ്റ് വേർഡുകളാണ്. ഫമാ ഫൗഖഹ അതിനു മീതെയുള്ളതിനെയാവട്ടെ, ഒരു കൊതുകോ അതല്ലെങ്കിൽ അതിനു മീതെയുള്ള എന്തുമാവട്ടെ, ഉദാഹരണമായി വിവരിച്ചു തരുവാൻ അള്ളാഹുവിന് ലജ്ജയില്ല, അള്ളാഹു ലജ്ജിക്കുകയില്ല എന്ന്. ഫ അമ്മല്ലദീന ആമനു, അപ്പോൾ ഫ അമ്മ എന്നാൽ, ഫ അപ്പോൾ അമ്മ എന്നാൽ അല്ലദീന ഒരു കൂട്ടറാമനു അവർ വിശ്വസിച്ചിരിക്കുന്നു, അല്ലദീന ആമനു വിശ്വസിച്ചവരായവർ. ഫ അലമൂന, ഫ അപ്പോൾ യഅലമൂന അവരറിയും, അന്നഹുൽ ഹഖു തീർച്ചയായും, അന്നഹു അൽ ഹഖ് തീർച്ചയായും അത് അൽ ഹഖ് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചവരായ ആളുകളറിയും. മിർ റബ്ബിഹിം എവിടുന്നുള്ള, മിർ റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചവരായ ആൾക്കാരറിയും. വ അമ്മല്ലദീന കഫറൂ, വ അമ്മ എന്നാലോ അല്ലദീന ഒരു കൂട്ടർ, ഒരു വിഭാഗം ആളുകൾ, കഫറു അവർ അവിശ്വസിച്ചിരിക്കുന്നു, അഥവാ അല്ലദീന കഫറു, വ അമ്മല്ലദീന കഫറു എന്നാൽ അവിശ്വസിച്ചവരായ ആളുകൾ. ഫ യഖൂലൂന, ഫ അപ്പോൾ, യഖൂലൂന അവരിങ്ങനെ പറയും, അവരിങ്ങനെ ചോദിക്കും. കാല യഖൂലൂന പറയാന്നാണ് ഇവിടെ ചോദ്യമാണ്. അപ്പോൾ സന്ദർഭോചിതമായ അർത്ഥം പറയുമ്പോൾ ഫ യഖൂലൂന അവരിങ്ങനെ പറയും, അവരിങ്ങനെ ചോദിക്കും. മാദാ അറാദല്ലാഹു ബിഹാദാ മസല, മാദാ എന്താണ്, അറാദല്ലാ അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്, അറാദല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചത് എന്താണ്, മാദാ അറാദല്ലാ അല്ലാഹു ഉദ്ദേശിച്ചത് എന്തായിരിക്കും, എന്താണ് ബിഹാദ ഇതുകൊണ്ട്, മസലൻ ഉപമയായിട്ട്, മാദാ അറാദല്ലാഹു ബിഹാദ മസല ഇതുകൊണ്ട് ഉപമയായിട്ട് ഉദാഹരണമായിട്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് അവിശ്വാസികളായ ആളുകളിങ്ങനെ പറയുന്നതാണ്. യുദുല്ലു ബിഹി കസീറാ, യുദുല്ലു വഴികേടിലാക്കുന്നു, ബിഹി അതിലൂടെ, അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുന്നു, കസീറ ധാരാളം ആളുകളെ. വയഹദി അത് അവൻ നേർമാർഗത്തിലാക്കുന്നു, നേർവഴി കാണിക്കുന്നു, നേർവഴിയിലാക്കുന്നു, ബിഹി അതുകൊണ്ട്, അതുകൊണ്ട് അവൻ നേർമാർഗത്തിനുമാക്കുന്നു, കസീറ ധാരാളം ആളുകളെ. വമായുദില്ലു ബിഹി എന്നാൽ, വമായുദില്ലു വഴിപിഴവിലാക്കുകയില്ല. ബിഹി, അതുകൊണ്ട് വഴി അവൻ വഴിപിഴവിലാക്കുകയില്ല, വഴികേടിലാക്കുകയില്ല. ഇല്ലൽ ഫാസിഖീന, ഫാസിഖീങ്ങളെയല്ലാതെ, തോന്നിവാസികളെയല്ലാതെ, തമ്മാടികളെയല്ലാതെ അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് ഇവിടെ വിശ്വാസികളായ ആളുകൾക്ക് ചെറിയ ഉദാഹരണമായാലും വലിയ ഉദാഹരണമായാലും അവരതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അവിശ്വാസികളായ, തോന്നിവാസികളായ, തമ്മാടികളായ ആളുകൾ അവരെന്ത് തന്നെ ഉദാഹരണം പറഞ്ഞാലും എന്ത് ചെയ്യും, അവരതിനെപ്പറ്റി ഇങ്ങനെ പരിഹസിച്ച് എന്താ പഠിച്ചത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് അതിനെ ഉൾക്കൊള്ളാതിരിക്കാൻ മാത്രമുള്ള വർത്തമാനങ്ങളാണ് അവർ പറയുക എന്നാണ്. ഇവിടെ ഇന്നല്ലാഹലാ യസ്തഹയി, ലേ, അള്ളാഹു ലജ്ജിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ലാ യസ്തഹയി മിനൽ ഹഖ് അൻ യദ്കുറ ശൈഅ മിമ്മാ ഖല്ല ഔ കസറ എന്നാണ്. ഒരു നിസാരമായ ഒരു വസ്തുവിനെ, അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, ഉദാഹരണമായി പറയാൻ, ആ സത്യത്തിൽ നിന്ന് അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അതിനുദാഹരണമായി പറയാൻ പഠിച്ചവൻ ലജ്ജിക്കുന്നില്ല എന്നാണ്. ഇന്നല്ലാഹ ഹൈന അദാക്കറ ഫീ കിതാബി, അള്ളാഹു ഗ്രന്ഥത്തിൽ ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട്. അത് ദുബാബ, ഈച്ചയെ ഉദാഹരണമാക്കി പറഞ്ഞിട്ടുണ്ട്. വല്ല അങ്കബൂത്ത്, എട്ടുകാലിയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഹ്ലു ദലാല, വഴികേടിൻ്റെ, വഴിപിഴവിൻ്റെ ആളുകൾ പറയും, മാതാ അള്ളാഹു മിൻ ദിക്രി ഹാദാ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് എന്ത്, ഇന്നല്ലാഹ ലാ യസ്തഹയി അൻ യദ്രിബ മസലം ബഅദതം ഫമാ ഫൗഖഹ. അള്ളാഹു സുബ്ഹാനഹു വതആല സംബന്ധിച്ചിടത്തോളം ഒരു കൊതുകിനെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മീതയുള്ളതിനെയോ ഉദാഹരണം പറയാൻ അള്ളാഹുവിന് യാതൊരു ലജ്ജയുമില്ല. അത് വിശ്വസിക്കുന്ന ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ മാത്രം ആ ഉദാഹരണം തന്നെ മതിയാകുന്നതാണ് എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ എന്ത് ചെയ്യും, കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിലേത് ചെറിയ ഉദാഹരണമായാലും വലിയ ഉദാഹരണമായാലും, അല്ല അംസാലു സഗീറുഹ വ കബീറുഹ യുഅ്മിനു ബിഹൽ മുഅ്മിനൂൻ, ആ ഉദാഹരണങ്ങളൊക്കെ ചെറുതാവട്ടെ വലുതാവട്ടെ വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അതിൽ വിശ്വസിക്കും. വയഅലമൂന അന്നഹൽ ഹഖ്ഖു മിർ റബ്ബിഹിം, ആ വിശ്വാസികളായ ആളുകൾ അത് തങ്ങളുടെ റബ്ബിങ്ങിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നവർ മനസ്സിലാക്കുകയും അവർ അറിയുകയും ചെയ്യും. വയഹദീഹിം അല്ലാഹു ബിഹ, അതിലൂടെ അള്ളാഹു അവർക്ക് ഹിദായത്തിൻ്റെ വഴി, കൂടുതൽ നേർവഴി സന്മാർഗത്തിലാക്കുകയും അവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ യുദുല്ലു ബിഹി കസീറ, ധാരാളം ആളുകൾ അതുകൊണ്ട് വഴികേടിലാകുമെന്ന് പറഞ്ഞല്ലോ. യാണി ബിഹി അൽ മുനാഫിഖൂൻ അൽ മുനാഫിഖീൻ എന്നാണ്. മുനാഫിക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഴികേടിലാകുക മുനാഫിക്കുകളാണ്, ഒക്കെ വിശ്വാസികളായ, അവിശ്വാസികളായ, തമ്മാടികളായ ആളുകളാണ്. എന്നാൽ വയഹദി ബിഹിൽ മുഅ്മിനീൻ, അതുകൊണ്ട് ധാരാളം ആളുകൾ, വയഹദി ബിഹി കസീറാന്ന് പറഞ്ഞല്ലോ, എന്താണ്, ധാരാളം ആളുകൾ അതുകൊണ്ട് നേർവഴിയിലാകും. അത് വിശ്വാസികളെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. അപ്പോൾ വയഹദി ബിഹി കസീറ മിൻ അഹ്ലിൽ ഈമാനി വത്തസ്ദീഖ്, വിശ്വസിക്കുകയും അവിശ്വാസം മനസ്സിലുറപ്പിക്കുകയും ചെയ്ത ആളുകളാണ് എന്ത് ചെയ്യുക, അതിലൂടെ ആ ഉദാഹരണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ആലോചിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അവർ നേർമത്തിലാക്കുകയും ആകുകയും ചെയ്യുമെന്നാണ്. എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു, മാ യുദ്ദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഐ ഹും അൽ മുനാഫിഖൂൻ. ഫാസിഖീൻ എന്ന് പറഞ്ഞാൽ തമ്മാടികൾ, തോന്നിവാസികൾ എന്ന് പറഞ്ഞാൽ അൽ മുനാഫിഖൂൻ, ഇവിടെ വിശ്വാസികളായ ആളുകളാണ്. ശരിക്ക് ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഹുവൽ ഖാരിജ് വൻ ഇത്വാ എന്നാണ്. അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തൊട്ട് പുറത്തു പോയ ആൾ. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകൾ, അവരാണ് ഫാസിഖുകൾ, അതാണ് കപട വിശ്വാസികൾ, അല്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയാണ് 27-ാമത്തെ ആയത്തിൽ ആരാണ്

0: ആ അമറ കൽപ്പിച്ചതിനെ, മാ ഒന്നിനെ അമറ കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു, അള്ളാഹു സുബ്ഹാനഹു തആല ബിഹി, അതിനെപ്പറ്റി എന്തിന് അയ്യോ സ്വല ചേർക്കപ്പെടുവാൻ. അപ്പോൾ വയക്കത്തോവിന് അവർ മുറിച്ചു കളയുകയും ചെയ്യും. മാ അമറല്ലാഹു ബിഹി, അള്ളാഹു അതിനെപ്പറ്റി കൽപ്പിച്ചതെന്താ? അയ്യൂസല ചേർക്കപ്പെടാനാണ്. അപ്പോൾ അള്ളാഹു ചേർക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ എന്ത് ചെയ്യും? അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉത്തരവ്, അവനോടുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം അതിനെ അവർ ലംഘിക്കുകയും ചെയ്യുന്നു. വയുഫ്സിദൂന ഫിൽ അർളി, മാത്രമല്ല വയുഫ്സിദൂന, അവർ കുഴപ്പമുണ്ടാക്കുന്നു, നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഫസദ് യുഫ്സിദു ഫസാദ് ഫിൽ അർളി, ഭൂമിയിൽ. അപ്പോൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യും. ഉലായിക അക്കൂട്ടർഹും, അവർ തന്നെയാണ് അൽ ഖാസിറൂന, യഥാർത്ഥ നഷ്ടക്കാർ, അവർ തന്നെയാണ് നഷ്ടക്കാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ്? കൃത്യമായി പറഞ്ഞുതരും. അപ്പോൾ വൽ അഹദു അല്ലദീ വസഫഹ ഉലാഇൽ ഫാസിഖീന ബിനഖദിഹി, അള്ളാഹുവുമായി പറഞ്ഞുറപ്പിച്ച കരാറുകളെ ഈ തോന്നിവാസികളായ ആളുകൾ എന്ത് ചെയ്യും? അതിനെ ലംഘിക്കുമെന്നാണ്. ഹുവ വസിയത്തുല്ലാഹി ഇലാ ഖൽഖിഹി, തൻ്റെ സൃഷ്ടികളിലേക്ക്, സൃഷ്ടികളോട് അള്ളാഹുവിൻ്റെ വസിയത്ത്, ഉപദേശങ്ങൾ. വഅംറുഹു ഇയ്യാഹും ബിമാ അമറഹും ബിഹി മിൻ തഅതിഹി, അള്ളാഹു തങ്ങളോട് അനുസരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ എന്ത് ചെയ്യും? അവർ ധിക്കരിക്കും, അവരൊക്കെ എന്ത് ചെയ്യും? അതിനൊക്കെ അനുസരണക്കേട് കാണിച്ച് അനുസരിക്കാതെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ മുനാഫിക്കുകളായ, അവിശ്വാസികളായ, നിഷേധികളായ ആളുകൾ, അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളൊക്കെ കരാറിൽ ലംഘിച്ച ആളുകളിൽപ്പെട്ട ആളുകളാണ് എന്നാണ് ഈ ആയത്ത് മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ കപടവിശ്വാസികളുടെ, അവളെപ്പറ്റിയുള്ള തീയിൻ്റെയും മഴയുടെയും ഉപമകളൊക്കെ വിവരിച്ചു കഴിഞ്ഞ ശേഷം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കപടവിശ്വാസി സത്യനിഷേധികളുമായുള്ളവർക്ക് അവരുടെ ദുർമാർഗവും നിഷേധവും വർദ്ധിക്കാനും, സത്യവിശ്വാസികളായുള്ള ആൾക്കാർക്ക് അവരുടെ സന്മാർഗവും വിശ്വാസവും വർദ്ധിക്കാനും ഈ അള്ളാഹു പറയുന്ന ഓരോ ഉപമകളും കാരണമായി തീരുമെന്നാണ്. ശരിക്ക് ഫാസിഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാർഗം വിട്ട് തെറ്റിപ്പോവുക, കൽപ്പന ധിക്കരിക്കുക, തോന്നിയവാസം, തമ്മാടിത്തം, ദുർനടപ്പ് എന്നൊക്കെ ഈ അർത്ഥങ്ങളൊക്കെ ഉള്ള വാക്കാണ് ശരിക്ക് ഫിസ്ഖ്. അതിൻ്റെ കർത്തൃനാമമാണ്, ഫാഴയിലാണെന്ത് ഫാസിഖ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഷാർത്ഥം നോക്കുമ്പോൾ വിശ്വാസികളിലും അവിശ്വാസികളിലും കപടവിശ്വാസികളിലും ഒക്കെ ഫാസിഖുകളുണ്ടാവാം. എല്ലാവരെക്കുറിച്ചും ഖുർആനിൽ അത് ഉപയോഗിച്ച് കാണാവുന്നതുമാണ്. അഥവാ മതത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് മതത്തിൻ്റെ അച്ചടക്കം പാലിക്കാത്തവരെ പറ്റിയാണ് പൊതുവിൽ ഈ ഫാസിഖ് എന്നുള്ള ഉപയോഗം. അതുകൊണ്ട് തോന്നിവാസികളെ അല്ലാതെ അവൻ പിഴവിലാക്കുകയില്ല എന്ന് പറഞ്ഞത് അവിശ്വാസികളെ ഉദ്ദേശിച്ചാണെന്ന് ആണ് മുഫസ്സിറുകൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ഇപ്പോൾ ഉലായിക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, സൂറത്തുർ റഅദ് 25-ാമത്തെ ആയത്തിൽ കാണാം. അക്കൂട്ടർ, അവർക്ക് തന്നെയാണ് ശാപമുള്ളത്, അവർക്ക് തന്നെയാണ് ചീത്ത ഭവനവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് സൂറത്തുർ റഅദ് 25-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. അവിശ്വാസികളെ പറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തോന്നിവാസികളുടെ മൂന്ന് ദുസ്സമ്പ്രദായങ്ങളാണ് അള്ളാഹു വിവരിച്ചത്. ഒന്നെന്താണ്? ഈ 27-ാമത്തെ ആയത്തിൽ തോന്നിവാസികളായ ആൾക്കാരുടെ മൂന്ന് ദുസ്വഭാവങ്ങൾ, ദുസ്സമ്പ്രദായങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ ഉത്തരവ് എന്ത് ചെയ്യും?
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രവേശനം ഉറപ്പാക്കണമെങ്കിൽ, പാപങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും വലിയ പാപമാണ് ഖുർആൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കി തന്ന ബഹുദൈവത്വം അഥവാ ശിർക്ക് എന്നത്. ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്ന ശിർക്ക ലളുൽമുൻ അളീം, തീർച്ചയായും അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് അത് മഹാ അപരാധമാണ്, വലിയ അക്രമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു സഹാബത്തിനോട്, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ പാപത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ തവണയും സഹാബത്ത് അറിയിച്ചു തന്നാലും എന്ന് മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് അൽ ഇശ്റാഖു ബില്ലാ, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ്. അതേപോലെ

0: പോലെ മറ്റൊരു ഇച്ചലി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അയ്യു ദംബി അഅളം, ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകുന്ന മറുപടി, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അവന് സമന്മാരെ സങ്കല്പിക്കലാണ് എന്നാണ്. അതേപോലെ പരിശുദ്ധ ഖുർആൻ അതിന്റെ ഗൗരവം ഉണർത്തുന്ന നിരവധി വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കു ചേർക്കുക എന്നത് ഒരിക്കലും പൊറുക്കാത്ത അപരാധമാണ്. അതേപോലെ ശിർക്കുമായി മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ സകലമാന സൽക്കർമ്മങ്ങളും നിഷ്ഫലമാകും, തകർന്നടിയും എന്ന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു. അപ്രകാരം തന്നെ ശിർക്കുമായി മരിച്ചു പോകുന്ന ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്നും ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, എന്താണ് ആ ശിർക്ക് എന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? പങ്കുചേർക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥമെങ്കിലും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അറിയണം, മനസ്സിലാക്കണം. വളരെ ഗൗരവപ്പെട്ട പ്രാധാന്യമുള്ള വിഷയമാണത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഫസായിസുകൾ അഥവാ അള്ളാഹുവിന് മാത്രമുള്ള പ്രത്യേകതകൾ, അതിൽ മറ്റൊരാളെ സങ്കല്പിക്കലാണ്, പങ്കുചേർക്കലാണ്, അള്ളാഹുവിലേക്ക് സമന്മാരെ ചേർക്കലാണ്. അള്ളാഹു ചെയ്യുന്ന അവൻ്റെ അഫ്ആലുകളുണ്ട്, പ്രവൃത്തികളുണ്ട്, അതുപോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവാണ് നമുക്ക് ജീവൻ നൽകിയത്, അള്ളാഹുവാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്, റിസ്ക് നൽകുന്നത്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതും സർവചരാചരങ്ങളെയും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും അള്ളാഹുവാണ്. ഇതിലൊക്കെ ആർക്കെങ്കിലും പങ്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിൻ്റെ അഫ്ആലുകളിൽ പങ്കുചേർക്കലാണ്. തൗഹീദുർ റുബൂബിയത്തിൽ അയാളിൽ ശിർക്ക് സംഭവിക്കുകയാണ് ആ വിശ്വാസത്തിലൂടെ ചെയ്യുന്നത്. അതേപോലെ അള്ളാഹുവിന് മാത്രമായ അവൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമുണ്ട്. അവനെപ്പോലെ ആരും ആ വിശേഷണങ്ങളിലും നാമങ്ങളിലും തുല്യരല്ല, പങ്കുകാരല്ല. അതുകൊണ്ട് അവൻ്റെ സവിശേഷമായ ആ പ്രത്യേകതകളും നാമങ്ങളും വിശേഷണങ്ങളും അവൻ്റെ ഔന്നിത്യത്തിന് യോജിക്കുന്ന രൂപത്തിൽ അവന് മാത്രമേയുള്ളൂ. അള്ളാഹു കാണുന്നത് പോലെ കാണാൻ, അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ, അള്ളാഹു ചെയ്യുന്നത് പോലെ ചെയ്യാൻ ലോകത്ത് ഒരാൾക്കും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് ശിർക്കിൽ നിന്ന് മുക്തമായ തൗഹീദ് അവിടെ തെളിയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു തലം, അള്ളാഹുവിൻ്റെ ഹക്കുകളിൽ അഥവാ പടച്ചറബിന് മാത്രം അവകാശപ്പെട്ട അവകാശങ്ങളിൽ മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുക എന്നതാണ് തൗഹീദിൻ്റെ ഭാഗം അഥവാ പങ്കുചേർക്കൽ ശിർക്കാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അടിമകളായ സൃഷ്ടികളായ നാം സമർപ്പിക്കുന്ന ആരാധനകൾ, ഇബാദത്തുകൾ. അത് അള്ളാഹുവല്ലാത്ത ആർക്കും സമർപ്പിച്ചുകൂടാ. മലക്കുകൾക്കാണെങ്കിലും ജിന്നുകൾക്കാണെങ്കിലും അമ്പിയാക്കന്മാർക്കാണെങ്കിലും ഔലിയാക്കന്മാർക്കാണെങ്കിലും ആർക്കും അത് സമർപ്പിച്ചുകൂടാ. ഇബാദത്തിൻ്റെ യാതൊന്നും അള്ളാഹുവല്ലാത്തവരിലേക്ക് തിരിച്ചുവിടാൻ പാടുള്ളതല്ല എന്നർത്ഥം. നമ്മൾ നടത്തുന്ന ദുആ, സഹായതേട്ടം, നേർച്ച, വഴിപാടുകൾ തുടങ്ങി നമ്മൾ ചെയ്ത് ബാക്കിയെല്ലാം സമർപ്പിക്കുന്ന വരമേൽപ്പിക്കൽ അഥവാ തവക്കുൽ, ബലികർമ്മം, അതേപോലെ റുക്കുഉം സുജൂദും തുടങ്ങി ആരാധനയുടെ എന്തെല്ലാമുണ്ടോ അത് നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത്. ബലില്ലാഹ ഫഅബുദ് വകും മിനശ്ശാകിരീൻ, അള്ളാഹുവിന് മാത്രം നീ ആരാധിക്കുക, അതിലൂടെ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുക എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ തൗഹീദിനെ മനസ്സിലാക്കി ശിർക്കിന്റെ അപകടങ്ങളും ഗൗരവങ്ങളും തിരിച്ചറിഞ്ഞ് ജാഗ്രത പാലിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tune to reality. Star Quest. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ കേൾക്കുന്നത് ആരോഗ്യ വിചാരം. സ്തനാർബുദം, ശരിയായ രോഗനിർണയം എങ്ങനെ എന്നുള്ള വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷഫീഖ്.